0: നാടൻ ഭാഷ പറഞ്ഞാൽ.
1: അതെ അതെ
0: അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ജെ ഡി ടിയിലായിരുന്നു എനിക്ക് കിട്ടിയത്. ജെ ഡി ടിയിൽ ഞാൻ കഴിഞ്ഞു, ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. പിന്നെ നാട്ടിലെ ഒരു വർഷം ഒരാളെ കൂടെ ട്രെയിനിങ് ഒക്കെ പഠിക്കാൻ പോയി, നേരെ ഗൾഫിൽ പോയി.
1: ഗൾഫിലേക്ക്
0: 93-ലാണ് ഞാൻ,
1: തൊള്ളായിരത്തി
0: 93 ഡിസംബർ 13-ന് എൻ്റെ ഓർമ്മ ഡേറ്റ്, ബോംബെ വഴി അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്കാണ്, കൺസ്ട്രക്ഷൻ വർക്കിനാണ് പോകുന്നത്. അപ്പോൾ അന്ന് ട്രാവൽസുകാരനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ തേങ്ങാട്ട് ട്രാവൽസ്, ആ ട്രാവൽസ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, പുളിക്കലസി അങ്ങനല്ലേ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കൺസ്ട്രക്ഷൻ ആണോ എന്ന് ചോദിച്ചു ഞാൻ അയാളോട്. അപ്പോൾ ഒരു നമുക്ക് ഇതാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കി ഇങ്ങോട്ട് പോയി എ സിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു. അയാളുടെ ആ വാക്കും അർത്ഥവത്തായി. ഞാൻ ഗൾഫിലെത്തി, അതിന് ശേഷം ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി എന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ്റെ അറബിയാക്കി എ സി ഇരിക്കേണ്ട ഇതിലേക്ക് എത്തിപ്പെട്ടു ഞാൻ. അപ്പം ഗൾഫിലെത്തി അന്ന് അങ്ങനെ സ്ട്രക്ചർ വർക്കുള്ള ബിൽഡിങ്ങിലേക്ക് എത്തി. ഞാനും എൻ്റെ കൂടെ പുളിക്കലില്ല ഒരു കുഞ്ഞാപ്പു എന്ന് പേരില്ല ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പം ഈ അറബി ഭാഷയല്ല കാണുന്നത്, നമുക്കത്ര ഒരു നമ്മൾ കാണാത്ത വേറൊരു ചിത്രമാണല്ലോ. ഇവിടുന്ന് കാണുന്ന ഗൾഫല്ല അവിടെ എത്തുന്നത്, ഏത് പ്രവാസിയും അവിടെ എത്തുമ്പോഴേ ആദ്യമായിട്ട് എത്തുമ്പോൾ ഗൾഫ് എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരു മഹരിമസ്കാര ശേഷമാണ് ഞങ്ങളവിടെ എത്തുന്നത്. അറബി ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു, ഓഫീസിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ രണ്ടാൾക്കാർ മലയാളം പറഞ്ഞിങ്ങനെ കേട്ട്. അപ്പോൾ കേട്ടപ്പോൾ പിന്നെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. അപ്പോൾ ഓല് ആ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ സിമെൻ്റ് ഇറക്കുകയാണ് കാണുന്നത് സൈറ്റിൽ. അപ്പോഴാണ് അവരാണ് മലയാളം, പാകിസ്ഥാനികളുണ്ട് അവരുടെ കൂടെ ജുബട്ടെ. അപ്പോൾ കണ്ടത് അങ്ങ് സന്തോഷമായി. അപ്പോൾ അവരോട് ചോദിച്ചാൽ കണ്ണൂരിലെ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരപ്പം തന്നെ ഞങ്ങൾ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാർട്ടൂൺ കൊണ്ട് അല്ലെ ഈ ഹാർഡ് ബോർഡ് കൊണ്ടൊക്കെ മറച്ചിട്ട് മരത്തിൻ്റെ രണ്ട് പലകെട്ട് ഓളോഫീസ് അട്ടിവെച്ച് കട്ടിലാണ് ആ റൂമിലുള്ളത്. അങ്ങനത്തെ ആ റൂമിലായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ നിന്നിരുന്നത്, ഒരു രണ്ട് മൂന്ന് മാസം തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ അഫീൽ തന്നു. അപ്പോൾ അന്ന് ഞാൻ അന്ന് രാത്രി ഞാൻ കഴിച്ച ചോറ് ഞാൻ ജീവിതത്തിൽ മറക്കൂല. കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഞാൻ ഗൾഫിലേക്ക് വരുന്നത് വരെ വലിയ കുട്ടിയായ 20-21 വയസ്സ് 20 വയസ്സും 2 മാസവും തോന്നുന്നു ഞാൻ പോകുമ്പോൾ. കാരണം 20 വയസ്സ് കഴിഞ്ഞാൽ കാത്തിക്കല ഗൾഫ് പോകാൻ. അപ്പോൾ ഉമ്മ വിളമ്പി തരണം, ഉമ്മ വിളമ്പി തരാൻ ഞാൻ ചോറൊന്നുമില്ല. അങ്ങനെ ഒരു വാശിയായിരുന്നു എനിക്ക്, എന്താ അറിയില്ല അങ്ങനെ ഒരു വാശി. ഉമ്മക്ക് എന്തോ തലവേദന മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്, രാത്രി 2 വരെയൊക്കെ ചോറ് ഇന്നാ നിൽക്കണ ഒരു വാശി
1: കാത്തിരിക്കും.
0: ആ കാത്തിക്ക അങ്ങനെ ഒരു എന്താ അങ്ങനത്തെ ഒരുതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ആണെങ്കിൽ വന്നപ്പോൾ എന്നെ വയറ് എന്തോ കട്ടായിട്ട് കരണ്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശിയായൊരു ഭാസ്കരൻ ഉണ്ട്, ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് എൻ്റെ ജ്യേഷ്ഠ തുല്യനെ പോലെയാണ് ആ ഭാസ്കരൻ. അവനെ പറ്റി പറയുകയാണെങ്കിൽ 4-5 ദിവസം പറഞ്ഞാൽ തീരൂല, അത് വേറെ സ്റ്റോറിയൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനാണ് അവൻ. അപ്പോൾ അവന് പിന്നെ ചോറ് അവിടെ കറണ്ടില്ല, ആയിട്ട് എണ്ണത്തിരി എണ്ണ ഒരു പാട്ടയിൽ എണ്ണ വെച്ചിട്ട് അതിന് ഒരു തിരിട്ട് കത്തിച്ച ഒരു രീതിയിലാണ് വെളിച്ചം കിട്ടുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ചോറ് വിളമ്പി വെച്ച് എനിക്ക് പെട്ടെന്ന് ഉമ്മനെ ഓർമ്മയായി. ഉമ്മനെ ഓർമ്മയപ്പോൾ പിന്നെ പരിപ്പ് കറിയാണ്, പരിപ്പ് പാലക്കും പരിപ്പ് ഇട്ടിട്ട് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ ഉമ്മനെ ഓർമ്മ എനിക്ക് ചോറ് ഞാൻ കഴിയുന്നില്ല, ഉമ്മ വിളമ്പി തരണല്ലോ, അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തപ്പം അങ്ങനെ ഇവന് എൻ്റെ കണ്ണിൽ ഒരു നോട്ടം നോക്കിയാണ്, ഇത് കഴിക്കാതെ എണീക്കാൻ പറ്റില്ല ഇവിടുന്ന് കറി. അപ്പോൾ എൻ്റെ മോളെ കുട്ടീനെപ്പോൾ ഞാൻ തീറ്റിക്കും പോലെയാണ് ഒന്നാൻ ഭക്ഷണം കഴിപ്പിച്ചത്. അപ്പോൾ ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഏതാ പറഞ്ഞാൽ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നില്ല. അങ്ങനെ ഈ ഭാസ്കരനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ എന്നെ എല്ലാം പഠിപ്പിച്ച അവനാണ്. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു, പണി പഠിപ്പിച്ചു, എല്ലാം എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരാൾ. എന്ത് കാര്യം ഞങ്ങൾ ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ടോ എന്നെ, അധികം എന്നും ഗുഡ് മോർണിംഗ് ഓനാക്കും, ഞാനങ്ങോട്ട് തിരിച്ചയക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഓൻ ഗൾഫിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ അവിടെ പിറ്റേന്ന് കഫീലിനെ കണ്ട് ജോലിയൊക്കെ ആയി. അങ്ങനെ അയാളെ കൂടെ ഞാൻ ഒരു 10-12 വർഷത്തോളം അയാളെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ.
1: ഈ കഫീലിൻ്റെ കൂടെ
0: കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയാണ്. ഞാൻ പ്ലംബറായിട്ട് പോയി ഒരു കണ്ട്. പിന്നെ അവിടുത്തെ എല്ലാ പണിയും നോക്കുന്ന ആളായി മാറി ഞാൻ. പണിക്കാരെ നോക്കണം, അയാൾക്ക് ശീശ ഇട്ട് കൊടുക്കണം, ആ പണികളൊക്കെ കിട്ടി. അങ്ങനത്തെ പണികളൊക്കെ എന്നോട് ചെയ്യിപ്പിക്കുമായിരുന്നു. നല്ല ഇതിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അതിനിടയ്ക്ക് ഉമ്മക്ക് അസുഖമായിട്ട് ഒരു വെക്കേഷൻ വന്നു, ഉമ്മ മരിച്ചു. അതിനുശേഷം വീണ്ടും പോയി. പിന്നെ അയാൾ എന്നെ പുറത്തേക്ക് പണിക്ക് വിട്ടു. ഒരു 2 വർഷത്തോളം പുറത്ത് പണിയെടുത്ത് അങ്ങനെ വന്ന് എക്സിലടിച്ച് പോകുന്നതായിരുന്നു. പിന്നെ ഞാൻ പിന്നെ വേറെ കഫീലിൻ്റെ കൂടെ പോയി.
1: വേറെ
0: മൊത്തം 25 വർഷത്തോളം ഞാൻ സൗദി അറേബ്യയിൽ
1: ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ ഈ കൃഷിയിലേക്കുള്ളൊരു നാമ്പ് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു തുടക്കം ഉണ്ടാവുന്നത് പ്രവാസത്തിൽ നടന്ന മുമ്പ് ഒരു ഇന്റർവ്യൂ.
0: അതെ അതെ. എന്താ വെച്ചാല് എന്റെ ഈ കഫീലിന് പിന്നെ റിയാദിൽ നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറ് ഹുറൈമിലാറിന് ഒരു സ്ഥലമുണ്ട്, ഒരു പുരാതന നഗരമാണ് അവരെ. അവിടെ നല്ല അയാൾക്ക് ഏകദേശം 100-ലധികം ഏക്കർ തോട്ടമുണ്ട്, കൃഷിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ അയാൾ പിന്നെ ഈത്തപ്പനുണ്ട്, ഈത്തപ്പഴം കാരക്ക കൃഷിയുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ആൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ബംഗാളികൾ പാകിസ്ഥാനിലൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ. ആടുണ്ട്, എല്ലാം കൂടി ആയിട്ട് കൃഷിയുണ്ട് അവിടെ. അപ്പോൾ ഇതിലേക്ക് പിന്നെ എനിക്ക് പൊതുവെ എന്താ അറിയില്ല, എൻ്റെ വീട്ടിലെ ജ്യേഷ്ഠനോ എല്ലാവർക്കും വലിയ കൃഷിയോട് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു.
1: ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു, ജ്യേഷ്ഠനും താല്പര്യമില്ല.
0: ഓനെ ഓൻ ഗൾഫ് പോയി, അങ്ങനെ കഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് അധികം സ്ഥലം ഇല്ല, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. വാപ്പ പാളയം മാർക്കറ്റ് ആയിരുന്നു വാപ്പക്ക് ജോലി. വളരെ ചെറുപ്പത്തിലെ വാപ്പ പാളയം മാർക്കറ്റിൽ ജോലിക്ക് പോയതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ വാപ്പ വാപ്പനെ ഞങ്ങൾ കാണലാകെ ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ മക്കൾ കാണൽ. ശനിയാഴ്ച രാത്രി വരും, പിന്നെ വാപ്പ പിന്നെ തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. ഞായറാഴ്ച മാത്രമേ മദർസീസിൻ്റെ വാപ്പനെ കാണുള്ളൂ. അങ്ങനെ അങ്ങനെ ഉണ്ടായി. പിന്നെ എല്ലാം ഉമ്മനായിരുന്നു. അപ്പോൾ വാപ്പ വീട്ടിൽ കുറച്ച് വാഴ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ട്. വാപ്പക്ക് കൃഷീൻ്റെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു വാപ്പ. വാപ്പ മരിച്ചിട്ട് ഏകദേശം 19 വർഷത്തോളമായി. അങ്ങനെ പിന്നെ വാപ്പ കൃഷീൻ്റെ അത് വാപ്പയിലൂടെയാണ് എനിക്ക് വന്നത് എനിക്ക് തോന്നുക. അപ്പോൾ ഇവിടെ പിന്നെ കഫീലിൻ്റെ കൃഷികൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ എത്തിയപ്പോൾ. പിന്നെ അവിടെ കൊണ്ടുപോയത് എന്താ വെച്ചാൽ, തോട്ടപ്പണിക്കല്ല, അവിടെ ആവശ്യമായ ഇറിഗേഷൻ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്.
1: അത് ഈ പ്ലംബിംഗ് ആയിട്ട് അവിടെ അങ്ങനെ അപ്പം ആ സമയത്ത്
0: അല്ല, പ്ലംബിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ സംവിധാനം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ പൈപ്പ് ലൈനുകൾ ഇടുക, അങ്ങനെ ആ സംഗതികൾക്ക് വേണ്ടി. പിന്നെ ഇയാൾക്ക് അറിയാം, ചിലപ്പോൾ അയാൾ തന്നെ കൂടെ ഹെൽപ്പറായി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അയാൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നമ്മൾ വലിയ സിസ്റ്റമാണ് അവിടെ ഉണ്ടാകുക. വലിയ മോട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് ഏക്കറണക്കിന് സ്ഥലത്ത് ഒന്നായിട്ട് നനക്കുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, സ്പ്രിംഗ്ലർ ഡ്രിപ്പിൻ്റെ
1: സാധനം. നമ്മുടെ നാട്ടിലൊന്നും
0: ഇപ്പോൾ ഇവിടെ പോയിട്ടുള്ളൂ. അവിടെ ഒരു 10-20 വർഷം മുമ്പാണ് അത് ചെയ്ത്. ഞാൻ അത്യാണ് ഈ സംഗതിക്ക് ആദ്യം കാണുന്ന അവിടെ വെച്ചാണ് അങ്ങനെ ഉണ്ടാവില്ല ഫസ്റ്റ് കാണുന്നത്. പക്ഷെ കാണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അവിടെ ഉള്ള ആളുകൾ നമുക്ക് എല്ലാണ്ട് വിട്ടുവരും അറിയില്ലെങ്കിലും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ 5-6 കൊല്ലം മുമ്പ് എന്റെ ഒരു ബന്ധു സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ചെന്ന്, ഹൗസ് ഡ്രൈവറായിട്ട് ചെന്ന്, ഇവന് ഓട്ടോ ഓടി ഓട്ടിയില്ല ഇവിടുന്ന്. ഇവിടുന്ന് ഓടിയ ലൈസൻസ് അടിച്ചിട്ടുണ്ട്, അറബി വണ്ടി കൊടുത്തു. ഇവന് അറിയില്ലാന്ന് അറിഞ്ഞപ്പോഴും തൽക്കാലം 3-2 ദിവസം ഓട്ടിയാണ്. ഇവന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഈ ഡ്രൈവർ അപ്പുറം വീട്ടുകയാണ്. അതായത് നമുക്ക് ആർക്കും കിട്ടുമോ? ഞാൻ കണ്ടില്ല അങ്ങനെ മനുഷ്യന്മാരെ. ഇപ്പോൾ നല്ല ഡ്രൈവർ ആയിട്ടോ അല്ലെ പറയാം. അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ ചെയ്യാൻ നമുക്ക് ധൈര്യം തരും അവർ. ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അറബിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വർക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അയാൾ പിന്നെ മെയിൻ്റനൻസ് വർക്കുകൾക്കൊക്കെ പോകും. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് കുറേ ഇംഗ്ലീഷ് ഞാൻ പഠിച്ച അയാളുടെ അടുത്ത് നിന്ന് സംസാരിക്കും. അയാളിനോട് ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ അങ്ങോട്ടും പറയും. അപ്പോൾ ഇങ്ങനെ പഠിക്കും. അയാൾ BBC ഒക്കെ ഇട്ട് ഇടാതെ ഡിസ്കഷനൊക്കെ ചെയ്യും. അപ്പോൾ അടുത്ത മരിച്ചു പോയി. അയാളെ മോനായിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എന്നോട് ഒരു ദിവസം ഞാൻ ഈദ് പാർക്ക് പറഞ്ഞപ്പോൾ വാപ്പക്ക് ഈദ് പാർക്ക് പറഞ്ഞിട്ട് വാപ്പ മരിച്ചു കഴിഞ്ഞ ആഴ്ച എന്ന് എന്നോട് പറഞ്ഞു. അയാൾ ഞാൻ ഭയങ്കര ആത്മബന്ധമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇത് ബന്ധമായിരുന്നു ആളായിട്ട്. അപ്പോൾ അയാളിലൂടെ അയാളെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അയാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇജെന്തോ എനിക്ക് ഇങ്ങോട്ട് തരണം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാൾ എന്നെ കുറേ പണി പഠിപ്പിച്ചിട്ട് ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട്. തമാശയിൽ ഇങ്ങനെ പറയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ ഏതായാലും എൻ്റെ കഫീലിൻ്റെ തോട്ടത്തിൽ വലിയ വലിയ കുഴൽക്കിണറുകളൊക്കെ ഉണ്ട്. ഒരു 150-200 മീറ്ററൊക്കെ ആഴത്തിലുള്ള
1: കുഴൽക്കിണറുകൾ.
0: അവിടെ
1: ഇറിഗേഷനെ
0: ബന്ധം ഈ കുഴൽക്കിണറൊക്കെ മേലോട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ പൊക്കാനൊക്കെ ഞങ്ങൾ 2 ദിവസമൊക്കെ എടുക്കും. രാത്രിയാണ് പണിയെടുക്കാം. അപ്പോൾ വരും വെയിലാകുമ്പോൾ പിന്നെ രാത്രിയാണ് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാകും. അപ്പം അങ്ങനെ വെഞ്ച് ഉപയോഗിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചെയിൻ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ പൊക്കിയെടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യും. വലിയൊരു അത്ഭുതം എന്താ വെച്ചാൽ, ആ 200-200 മീറ്റർ ആഴമുള്ള ആ കുഴൽക്കിണറിൻ്റെ തൊട്ടടുത്ത് അയാളൊരു കിണർ കുത്തിച്ചിന്. 5 മീറ്റർ ചതുരത്തിലുള്ള ഒരു കിണർ, അത് 35 മീറ്ററിലെ വെള്ളം കണ്ട്. നിറയെ വെള്ളമുണ്ട്, അങ്ങനെ നല്ലോണം വെള്ളമുണ്ട് അതിൽ.
1: ഈ കുഴൽക്കിണർ,
0: ഈ കുഴൽക്കിണർ 200 മീറ്റർ, അതിന്റെ ഒരു 2-3 മീറ്റർ പുറത്ത് അത് കുത്തിയത്. അത് ഞാൻ കുത്തണമെന്ന് ഞാനവിടെ ഉണ്ട്. ഞാൻ എല്ലാ മെത്താണ് കണ്ടത്. പാകിസ്ഥാനികൾക്കാർ കരാർ കൊടുത്തായിരുന്നു. അവർ അവരെ മണ്ണ് കയറ്റുന്നത് പോലെ വണ്ടീന്റെ ബാക്കിൽ കൊട്ടാന്റെ കയർ കെട്ടിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ദാറ്റ് സെന്ററിന്റെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിട്ട് ചെയ്യുന്നവർ. ആ വർക്കുകളൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അപ്പോൾ കൃഷിയിൽ എനിക്ക് താല്പര്യം അങ്ങനെ തോന്നി. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടുവൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ നടുമ്പോഴൊക്കെ ഞാൻ കൂടി കൊടുക്കും. ഇപ്പം ഓലപ്പൊന്നൊക്കെ വളരെയധികം ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ
1: അതിലൊരു അവിടെ ഉണ്ടായിരുന്ന പ്രധാന കൃഷി ഒന്ന് ഈത്തപ്പഴം, പിന്നെ
0: മുന്തിരി, പിന്നെ അത്തി ഒക്കെ കുറച്ച് അയാൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് നട്ട് ഒരു തവണ അയാൾ കുറച്ച് ഏരിയ അയാൾ ഡെവലപ്പ് ചെയ്തിട്ട് JCB കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തി ലെവലാക്കിയൊക്കെ ഓറഞ്ച് നട്ടു. ആ ഓറഞ്ച് മരത്തുമേല് പിറ്റത്തെ വർഷം തന്നെ അത്യാവശ്യം കായണ്ടായി. അപ്പൊ നമ്മളൊരു സന്തോഷമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഓറഞ്ച് മേലെ ഇങ്ങനെ കായുണ്ടാവുമ്പോൾ ഇയാളിത് പകുതി മൂപ്പായപ്പോ ഇതൊക്കെ പറിച്ചെടുക്കാനി ബംഗാളിനോട്
1: പറിച്ചെടുക്കാൻ.
0: ആ പറിച്ചു ഒഴിവാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത മജ്നുവാണോ വെച്ചത്. അപ്പൊ ഞാൻ മാഫി മജ്നു എന്ന് പറഞ്ഞോളൂ. അടിച്ച് കണ്ടുപോണി അടുത്ത കൊല്ലം നെക്സ്റ്റ് ഇയർ കണ്ടുപോണി കായിൻ്റെ ആണ് പറഞ്ഞു. അത് ആ പറഞ്ഞ വളരെ സത്യമായിരുന്നു. നല്ലോണം കായ് പിറ്റത്തെ വർഷം ഉണ്ടായി. നല്ലോണം മറ്റേ ആ മഞ്ഞ എന്താ മുസമ്പി പോലത്തെ ഓറഞ്ച്
1: ഉണ്ടാവും
0: ആ സാധനം. നല്ലോണം കായ ഉണ്ടായി. അപ്പൊ അയിമന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെയൊക്കെ സാധാരണ നമുക്ക് ആരംഭത്തിലൊരു ഒരു ഒരു മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ മൂക്കാൻ കാത്തുക്കും, നമ്മൾ പൈക്കാൻ കാത്തുക്കും. അപ്പോൾ ഞാൻ പല ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പുകളൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളത് പകുതി മൂപ്പാവുമ്പം ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഫുള്ള് മൂപ്പാകെ നിൽക്കേണ്ടിയില്ല എന്നാണ്. ചില ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൂക്കലെന്നുള്ളതാണ്, ആ വിഡിത്താണ് പൂക്കലെന്നുള്ളത്, മാവൊക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ.

0: അടുത്ത് നിന്ന് പോകുന്ന പിന്നെ ഫ്രീ വിസ ആയിട്ട് പിന്നെ പുതിയ കഫീലിൻ്റെ അടുത്തേക്ക് പോയി. പുതിയ കഫീലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പലപ്പോഴും ആ ഭാഗത്ത് ഈ ഭാസ്കരൻ എന്ന സുഹൃത്ത് അവിടെയാണുള്ളത്, ഓൻ റിയാദിലേക്ക് വരുമ്പോൾ ഓൻ്റെ ഒപ്പം അങ്ങോട്ട് പോകും, ഞാൻ അവിടെ പോകും. അപ്പോൾ ഞാൻ അവിടെ പിന്നെ കണ്ട നമ്മളവിടെ ഒന്നും കാണാത്തൊരു തോട്ടം കണ്ട ഞാൻ അവിടെ, അതായത് ഈ മുരിങ്ങൻ്റെ തോട്ടം, നിറയെ പൂത്ത് നിൽക്കുന്ന മുരിങ്ങ, ഒരു 2-2.5 മീറ്റർ ഹൈറ്റേ ഉണ്ടാവുള്ളൂ, ഒരു 4 ഏക്കറിലധികം ഉണ്ട് തന്നെ തോട്ടം മുരിങ്ങ കൃഷി. ഇപ്പം സൗദി അറേബ്യയിൽ മുരിങ്ങ നല്ലോണം കൃഷി ചെയ്യുന്നുണ്ട്. മുരിങ്ങൻ്റെ പൂവ്, ഇല, മുരിങ്ങൻ്റെ
1: പാക്ടറി,
0: ആ ചായ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് പോലും അവിടെ.
1: ഇവിടെ മുരിങ്ങ കായ ഉണ്ടാവുന്ന മുരിങ്ങയാണോ സാധാ മുരിങ്ങ?
0: അത് അവിടെ പൂവ് തന്നെ അങ്ങനെ ഉണക്കുന്നതാണ് ഞാൻ. കായ തന്നെ അവർ കഴിക്കാറില്ല, നമ്മളാണ് കഴിക്കുന്നത്. മുരിങ്ങൻ്റെ കായ കണ്ടത് അവർ കഴിക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നെ പറ്റി കൂടുതൽ. നമ്മളിപ്പോൾ മുരിങ്ങൻ്റെ പല പ്രൊഡക്റ്റുകളും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇല മിക്സ് ചെയ്ത് പുട്ടുപൊടിയൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അങ്ങനത്തെ 1-2 പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറക്കുന്ന കാര്യങ്ങൾ.
1: അപ്പൊ അതിൽ പിന്നെ വേറെ പ്രവാസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രോതാക്കൾ കൂടി ഒന്നും ഒരു കൗതുകം ഉണ്ടാകുന്ന ഒരു സംഭവം കൂടി പറയാൻ തോന്നുന്നുണ്ട്. കാരണം പ്രവാസത്തിൽ ഈ ഇതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളേ ഒരു കാർഷികം ടൗണുകളിലല്ലോ, ഉള്ളിലാണല്ലോ. അപ്പോൾ ഈ ഒരു ഈ മസറുകളിൽ അവിടെയുള്ള കൃഷികൾ, അവിടുത്തെ എക്സ്പീരിയൻസ്, അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ?
0: അതിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മസറ ഏരിയ എന്ന് പറഞ്ഞാൽ പൊതുവേ മസറ എന്ന് പറഞ്ഞാൽ മസറ മീൻസ് തോട്ടം. അപ്പോൾ മസറയിൽ പണിക്ക് പോകാൻ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര ഒരു സംഭവം പേടിയാണ്, മസറപ്പണിക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്. സത്യത്തിൽ ഒരു വൈക്ക് ആലോചിക്കുമ്പോൾ മസറപ്പണി പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പണിയാണ്, പക്ഷേ അറബിൻ്റെ സ്വഭാവം പോലെ നിൽക്കുക. അപ്പോൾ അവിടെ എൻ്റെ അറബി അല്ലാതെ ഒന്നും ഒച്ചും പണിയൊന്നുമില്ല, ഒപ്പം ഒരു കാര്യം ഏൽപ്പിച്ച് ആട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സംഭവമാണല്ലോ. അപ്പോൾ ഒരാൾക്കാർക്ക് പിന്നെ ഈത്തപ്പനെ തടഞ്ഞു നോക്കാൻ ഏൽപ്പിച്ച ഓല ആ പണി എടുത്തോളും. അപ്പോൾ കുറച്ചാളുകളെ ആടുണ്ട്, ആട് നോക്കാൻ ഏൽപ്പിച്ച അങ്ങനെ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു പാകിസ്ഥാനി ഇന്നു ഒരു ശവൽ പിന്നെ JCB ഓപ്പറേറ്റർ ഒരു പാകിസ്ഥാനി ഉണ്ട്, ഓനായിരുന്നു ആടിനെ നോക്കൽ. അപ്പോൾ ഓൻ ആടിനെ നോക്കും. ആടിൻ്റെ വെച്ചാൽ ആടിന് കൂട്ടിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് തീറ്റക്ക്. ഞാൻ കണ്ടൊരു കാര്യം അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മളിത് ആടിന് കുറേ ആടുകളൊന്നും കണ്ടില്ലല്ലോ, നമ്മളെ വരയിൽ 1-2 ആടൊക്കെ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ ഓന് അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ ഈട്ടിലെ പ്രധാന ഭക്ഷണം പുല്ല് കട്ടാക്കിയ പുല്ല് വാങ്ങാൻ കിട്ടും, പച്ച പുല്ല് കട്ടാക്കിയിട്ട് വരുന്ന ഇത് അവിടെ വാങ്ങാൻ കിട്ടും. അത് പിന്നെ ഗോതമ്പ്, കുത്താത്ത ഗോതമ്പ് പൊതിർത്തി കൊടുക്കും. അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് ഗോതമ്പ് പൊതിർത്തിട്ട് ഇതത് കാണിച്ചു കൊടുത്താൽ ആട് സെഫ് സെഫായിട്ട് ഇറങ്ങും കൂട്ടുന്നു, അല്ലെങ്കിൽ ഇറങ്ങൂല.
1: തീറ്റിച്ച്
0: കൊണ്ടുപോകാൻ തീറ്റാൻ വേണ്ടിയ മരുഭൂമിയിൽ ഇങ്ങനെ ചെറിയ പുല്ലിന്നാലും കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാൻ അതിന്റെ പുറത്തല്ല, ഓനെ കാണിക്കണേ കണ്ടു. എനിക്ക് അത്ഭുതമായി പോയി, അതെന്ത് ഈസി ആയിട്ട് അവർ വരുന്ന ഒരാൾ വളർത്തിട്ട് ഇങ്ങനെ വരുന്നേ കണ്ടു ഞാൻ. അപ്പോൾ ആ പാകിസ്ഥാനി ആയിട്ട് ഞാൻ പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ, അവിടുത്തെ പണിക്കാരായിട്ടൊക്കെ ഞാനൊരു 10-15 വർഷം അവിടെ നിന്ന് പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-8 വർഷത്തിന് ശേഷമായിരിക്കും ആ ഭാഗത്ത് പിന്നെ ഓനെ കാണാൻ പോകുന്നത്.
1: അല്ല, വേറെ ആവശ്യത്തിന് പോയപ്പോൾ
0: ഭാസ്കറിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഭാസ്കറിൻ്റെ കെറോപ്പിൽ ആടെ ഒരു വീടിൻ്റെ വർക്ക് കിട്ടി. ഞാൻ പ്രീവിയസ് ആണല്ലോ, അപ്പോൾ എനിക്ക് ഇലക്ട്രിക്കൽ പമ്പിങ് വർക്കുകളുണ്ട്. ഓൻ്റെ കെറോപ്പിൽ വർക്ക് വന്നപ്പോൾ ഞാൻ ഏകദേശം അവിടെ ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ പഴയ ആൾക്കാരെ കാണാറിഞ്ഞായിട്ട് ഇങ്ങനെ ഓൻ്റെ ദിവസം വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ,
1: ഇതിപ്പോൾ സൗദിയിലല്ലേ
0: ആ സൗദിയിലെ റിയാദിൽ ഹുറൈമില എന്നാണ്
1: സ്ഥലം.
0: അവിടെ ഞാൻ പിന്നെ പോയി പിന്നെ പാകിസ്ഥാനിൻ്റെ അത്ലസ് എന്ന് പറയുന്ന പേര് അത്ലസ്, അങ്ങനെ പോയി നമ്മളാൾക്കാർക്ക് ഉണ്ടാവില്ല, ഏതായാലും തടിച്ച വെള്ളമൊക്കെ എപ്പോഴും. അപ്പോൾ ഓനെ പോയപ്പോൾ ഓന് JCBന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഓൻ മെയിൻ ആടിനോക്കലും തോട്ടം ഫുള്ള് ഓൻ്റെ കയ്യിലാണ് പിള്ളേ ഇയാളെ, ഓൻ നോക്കി കൊണ്ടെടുക്കലാണ്. ഈ തപ്പായൊക്കെ ഓൻ തന്നെ ബംഗാളി കൊണ്ട് വിളവെടുക്കുന്നു, ഓൻ കൊണ്ടുപോയി വിൽക്കണ് കിട്ടിയാൽ വീതം അഭീഷണ് കൊടുക്കും, അങ്ങനെ ആവശ്യം. അപ്പോൾ ഞാൻ പോയപ്പോൾ നല്ല ചാറ്റൽമാരുണ്ട്, അപ്പോൾ ഓനവിടെ പുറത്തുണ്ട്. അപ്പോൾ ഓനോട് മുനിർഭായി പറഞ്ഞ സ്ഥലം എന്നെ കെട്ടി വിളിച്ച് ആ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഓന് ഒന്നുമില്ല, നല്ല ചള്ളിയായിട്ട് എന്നോ അലക്കിയ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. അപ്പോൾ കെട്ടി
1: വിളിച്ചു അവർക്ക് ഇപ്പൊ വേണമെങ്കിൽ നല്ല രൂപത്തിൽ നല്ല ഡ്രസ്സ് കിട്ടി നിന്നൂടെ
0: നിൽക്കാം, പക്ഷെ ഓനൊക്കെ അങ്ങനൊക്കെ മതിയെന്നില്ല രീതിയിൽ, ഒരു പുറത്തോട്ട് പോകുന്നൊന്നുമില്ല, ആടെങ്ങനെ കഴിഞ്ഞു വിടുകയാണ് ആടുകളെ പോലെ ഓനും കഴിയുന്ന. അങ്ങനെ ഞങ്ങൾ ഞാൻ എല്ലാ സമയത്ത് ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്, ആ ബിൽഡിങ്ങിനെ പറ്റിയൊരു കഥ പറയാണ്. അതിൻ്റെ ഫസ്റ്റിൽ ആ ഭാഗത്ത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അത്, ഒരു 10-50 ഏക്കറുള്ള ഒരു ഭൂമി. അതിലൊരു ഞങ്ങൾക്ക് ആദ്യം വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം, പിന്നെ പണിക്കാർക്ക് നിൽക്കാനുള്ള ഷെഡും ഉണ്ടാക്കണം. അപ്പോൾ ആ വാട്ടർ ടാങ്കിൻ്റെ വർക്കിനൊന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പൈപ്പിടാനൊക്കെ. അപ്പോൾ കോൺക്രീറ്റ് കുഴക്കാനൊക്കെ വെറുതെ കണ്ടെ ഞാൻ അങ്ങനെ കൂടി കൊടുത്തിരുന്നു. നമ്മൾ ചാവലുകൊണ്ടാണ് കുഴക്കുന്നത്, മെഷീനിലല്ല. ചാവൽ മീൻസ് എന്താ പറയുക, ഇവിടെ ക്രേക്കോ ചട്ടക്കൊണ്ട് കുഴപ്പം, ഞാൻ കൂടി കൊടുത്ത്. അപ്പോൾ പിന്നെ അന്ന് എൻ്റെ പെങ്ങളെ കല്യാണമായിരുന്നു ഇവിടെ നാട്ടിൽ, എൻ്റെ നേരെ മൂത്ത പെങ്ങളെ കല്യാണം. അപ്പം നമ്മളവിടെ ഇത് കുഴക്കുകയാണല്ലോ. അപ്പോൾ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ആ ചെക്കൻ കണ്ണൂരിലെ ഈ ഭാസ്കറിന്റെ കൂടെ വേറെ ആള് തലശ്ശേരിക്കാരന്, ചെക്കന്റെ വീട്ടിൽ ബിരിയാണി വെക്കുന്ന ചെക്കൻ ഇവിടെ കോൺക്രീറ്റ് വെക്കണു പറഞ്ഞു. ആ ഇക്ക ആകെ വിഷമായി പറഞ്ഞു ഓനും കുടുങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കോൺക്രീറ്റ് വെക്കുമ്പോ വീട്ടിൽ ബിരിയാണി വെക്കാന്നില്ല ഒരു സീൻ വന്നപ്പോ ഭയങ്കര വിഷമായി ഓനും പറയണ്ടില്ല എന്നായി. ഞാനൊക്കായി അന്ന് പണി കഴിഞ്ഞാറിയ ഞങ്ങൾ ഉഷാറായിട്ട് മന്തിയൊക്കെ വാങ്ങിട്ട് തിന്ന് ഒന്ന് ആഘോഷിച്ച് പിന്നെ ഞങ്ങള്.

0: തീർച്ചയായും. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അതിലാണ് ഈ അത്ലസ് താമസമുള്ളത്. അതിന്റെ പുറത്ത് ആടുകളുണ്ട്, പിന്നെ കഫീലിന്റെ വേസ്റ്റ് സാധനം കൊണ്ടുവരുന്ന യാർഡുണ്ട്, ഈ കെടുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ നല്ല മഴയുണ്ട് ഇങ്ങനെ ചാറ്റൽ മഴ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവനെ കണ്ടപ്പോൾ തന്നെ ചായ അടിക്കാറിനായിട്ട് അവനെ അടുക്ക അവൻ്റെ അതിനോട് ചേർന്നില്ല, അവൻ്റെ റൂമിൽ തന്നെ ചായ ഉണ്ടാക്കൽ തിന്നലും ഒക്കെ അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ അതിൽ തന്നെയാണ് അവൻ്റെ ടോയ്ലറ്റൊക്കെ. അപ്പോൾ അവൻ്റെ റൂമിൽ രണ്ട് മൂന്ന് ബെഡൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം ഇപ്പം മാത്രമേ ഉള്ളൂ. ഒരു ബെഡ് വന്നിട്ടുണ്ട് ഒരു പട്ടി എണീറ്റ് പോകുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ച് അവനോട് ഒരാൾ ഇരുന്നോ അതിന്റെ ദോസ്താണ് എന്റെ വീക്കാണ് പറഞ്ഞു. അപ്പൊ ഓനെ അടുത്ത് ആ പട്ടി പ്രസവിച്ചെടുക്കാൻ അവള്. അപ്പൊ ഓനോ ഈ ഇതൊക്കെ ഒരു ഇതിൽ ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ കണ്ടു.
1: ആയിപ്പോയവന്
0: സ്വാഭാവിക വല്ലാത്തൊരു സീനായിപ്പോയി എന്റെ മനസ്സിൽ. ഇപ്പൊ ഇപ്പോഴുണ്ട് ആ സീൻ ഇങ്ങനെ.
1: പക്ഷെ അവരിപ്പോ ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കൊന്നും പുറത്തു പോകാൻ സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ടാണ് മസറയിൽ അങ്ങനെ ആയി പോണത്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. ഇത് അങ്ങനത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അങ്ങനെ തന്നെ
0: ഓൻ ചിലപ്പോ അവിടെ ഏതോ റൂറൽ ഏരിയയിലെ ആളായിരിക്കാം. ഞങ്ങളുടെ കാലത്ത് തന്നെ ഞങ്ങളവിടെ നിൽക്കുമ്പോ കയറിനാല് നമ്മള് വെള്ളിയാഴ്ച അന്ന് അവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി ഉള്ളത്. അപ്പൊ കുബൂസൊക്കെ ആഴ്ചയിലേക്ക് ഒന്നിച്ച വാങ്ങാം, ഒന്നിച്ച് വാങ്ങിയിട്ട് ഫ്രീസറിലവിടെ വെച്ചിട്ട് ആവശ്യമില്ല ഇങ്ങനെ ചൂടാക്കി തിന്നു. പിന്നെ റിയാദിലാകുമ്പോൾ അന്നാന്ന് താഴത്ത് പോയി അത് കട പോയി വാങ്ങിയാൽ മതി, അവിടെ നിന്ന് നടക്കൂലല്ലോ. അങ്ങനെ ഒരു ഇതായിരുന്നത് അന്ന് ഞങ്ങൾക്ക്.
1: അപ്പോ ഏതായിരുന്നാലും പിന്നെ ഗൾഫിൽ ഉള്ള അനുഭവങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പിന്നെ
0: ഒരുപാട് ഒരുപാട് അങ്ങനെ പറയുമ്പോ ഓരോ നോർമലി വരുന്നിങ്ങനെ പറയണ ഞാൻ.
1: ഓക്കെ, പിന്നെ അപ്പൊ അതില് അവിടുന്ന് പിന്നെ പ്രവാസം ഒഴിവാക്കണത് പിന്നെ അതിന്റെ ഇടക്ക് പോയപ്പോഴാണ് അവൻ കാണാൻ പോയത്, ജസ്റ്റ് കണ്ട് തിരിച്ചു പോകുന്നത് മാത്രം അല്ലെ. അന്ന് അവിടെ അവിടെ നിന്നിട്ടൊന്നും ഇല്ലല്ലോ തിരിച്ചു
0: പോയാൽ. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ചെയ്ത് ഞാൻ താമസം റിയാദിലെ റൗദയിലായിരുന്നു. റൗദാറിന്റെ എക്സിറ്റ് 3-ലെ റൗദാറിന്റെ സ്ഥലമുണ്ട് അവിടെ.
1: പക്ഷേ ഇതിവിടുന്ന് ഈ മസറയിലേക്ക് എത്ര കിലോമീറ്റർ?
0: 100 കിലോമീറ്റർ റിയാദ്.
1: 100 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അവിടുന്ന് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ പിന്നെ തിരിച്ചു പോന്നു?
0: ആ, ഞാൻ കുറച്ചു കാലം നിന്നു. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് വർക്കുകൾ കരാറെടുത്തിട്ട് ചെയ്യും, മെയിൻ്റനൻസ് വർക്കുകളാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ചോളം പറയുമ്പോൾ നമുക്ക് പെരുന്നാളായാലും വേണ്ടിയില്ല, നമുക്ക് നമ്മളെ ഡ്യൂട്ടി നമ്മളെ വർക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുക, നമ്മളെ അരി അതാണ്. ഇപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും ഇക്കഴിഞ്ഞ പെരുന്നാളിന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിച്ച് ആയിട്ട് ഇരിക്കുകയാണ്, ഞാനും ജ്യേഷ്ഠനും ഞങ്ങളെ അനിയനൊക്കെ അവിടെ തറവാട്ടുന്നത്. അപ്പോഴാണ് നമ്മളെ എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിൽ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഒക്കെ ഞാൻ എടുക്കാറ്. ഞാൻ വരട്ടോടെ എന്നെ എപ്പം വരാമെന്ന് പറഞ്ഞു, ഞാൻ പോയാൽ പൈപ്പ് നന്നാക്കി കൊടുത്താറാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ അരിയാണ്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ എൻ്റെ കൂടെ എല്ലാ വർക്കേഴ്സിനൊക്കെ പറയാറുണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ജോലിക്ക് കൊടുക്കണം, എന്നിട്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കണം ഈ കാര്യങ്ങൾക്ക്. നമ്മൾ ആളെ പൈപ്പ് പൊട്ടി വെള്ളം നന്നായിട്ട് വേസ്റ്റ് ആയി പോവാണ് വലിയൊരു ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പ്രയോറിറ്റി കൊടുത്തത്. എന്റെ അഭിപ്രായത്തിൽ അതാണ് ആയിരുന്നു ശരി. മറ്റേക്ക് അംഗീകരിക്കാൻ പറ്റുമോ അറിയില്ല എന്നായാലും. അപ്പൊ അവിടുന്ന് ഞാൻ പിന്നെ പെരുന്നാളായാലും എന്തായാലും എന്റെ പണിക്ക് സ്കെച്ചാന്നല്ല പറഞ്ഞത്, അന്ന് ലീവാക്കണ പരിപാടി ഒന്നുമില്ല, നമ്മള് നമ്മളെ പണിയെടുക്കും, രാവും പകലും പണിയെടുക്കുക, അധ്വാനിക്കുക, അത് പരിപാടിയാണ് ഞാൻ ചെയ്തിരുന്നത്.
1: ശരി, അപ്പൊ നമുക്ക് ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിലൂടെ പിന്നെ നമ്മളെ കൃഷിയുടെ നാട്ടില് നടപ്പിലാക്കിയിട്ടുള്ള കൃഷികളും കൃഷിയുടെ പദ്ധതികളും അതിന്റെ പുതുമയാർന്ന കുറെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ ഇതിന്റെ ഒരു മുഖപുര എന്ന നിലയ്ക്ക് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു കൃഷിക്കാരനായി ഒരേ സമയത്ത് പ്ലംബറാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പാഷനായിട്ട് കൃഷിയെ കൊണ്ടുപോകുന്ന അതിൽ സക്സസ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ അബ്ദുൽ മുനീർക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും ഇൻഷാല്ല. അടുത്ത എപ്പിസോഡിൽ കൂടി നമുക്ക് ആ വിശേഷങ്ങളിലൂടെ കടന്നു പോകാം. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം ഹുറൈമില മാസറയിൽ നിന്നും തുടങ്ങിയ കൃഷിവിസ്മയം. പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം കൃഷിവിദഗ്ധനായ അബ്ദുൽ മുനീറുമായി നടത്തിയ സംഭാഷണമാണ് ഇതുവരെ നാം കേട്ടത്.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أصبح أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
7: سيد الاستغفار
5: اللهم أنت ربي لا إله إلا أنت
6: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അനാവശ്യ വാക്കുകളേക്കാൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള മൗനം ഹൃദയത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു. ഈ പ്രഭാതം വാക്കിനേക്കാൾ വലിയ മൗനത്തിൻ്റെതാകട്ടെ. അനാവശ്യ വാക്കും പ്രവൃത്തിയും വെടിയാൻ ഈ ദിനവും നമുക്ക് പ്രചോദനമാവട്ടെ.

ലൈവ് സെഷൻ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ജസീൽ കുടിയത്തൂർ. ഇൻഷാല്ലാ സലാം സാർ ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് 2026 സെപ്റ്റംബർ 23 ബുധൻ. ഹിജറ വർഷം 1448 റബിയുൽ ആഖിർ 11. കൊല്ലവർഷം 1202 കന്നി 7.

പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. പീസ് റേഡിയോയുടെ ഈയൊരു സമാധാന ശബ്ദ സന്ദേശ പ്രയാണത്തിൽ ഓരോ ദിവസവും രാവിലെ നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിലും അല്ലാത്ത സമയത്തുമൊക്കെയായി റേഡിയോയുടെ ഈയൊരു ശബ്ദം കേട്ടുകൊണ്ട് അറിവ് നുകർന്ന് അൽഹംദുലില്ലാ മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരിൽ നിന്നും വലിയ പ്രതിഫലം നൽകുന്ന അമലായി ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വളരെ സിമ്പിളായ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ന് എന്താണ് നിങ്ങളുടെ അടുക്കളയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് ആളുകൾ മാഷാല്ലാ നേരത്തെ തന്നെ വന്ന് സലാം പറഞ്ഞ് ലൈവിന് റെഡിയായി നിൽക്കുന്ന ആളുകളുണ്ട്. റജീന കോട്ടുമല, സാജിദ കാലിക്കറ്റ്, സഫിയ കെ തിരുവങ്ങാടി, സെയ്ദലവി തോട്ടശ്ശേരിയറ, ബേബി ഷാക്കിർ അവമാനൂർ, ഹുസൈൻ വി എം എടത്തനാട്ടുകര, ഖദീജ സാലിഹ് കൊപ്പം, അബ്ദുൽ കരീം പടപ്പനൽ, നസീമ തവനൂർ, ബഷീർ എം കെ പോത്താങ്കണ്ടം, ഉസ്മാൻ കൂട്ടിലങ്ങാടി, ഷെരീഫ സി മുട്ടം, ജമീല വി പി, ഒരുപാട് ആളുകൾ, ഫൈസൽ എടത്തനാട്ടുകര, ഖദീജ തൊടുപുഴ, ഉമ്മുകുൾ സുചിറമംഗലം. എന്നത്തെയും പോലെ തന്നെ വനിതകളുടെ പ്രാതിനിധ്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിലും പുരുഷന്മാരും ഒട്ടും മോശമല്ല എന്ന് ഇന്നത്തെ ഫീഡ്ബാക്ക് സെഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ആളുകളുടെ പുതിയ പേരുകൾ പലതും കാണുന്നുണ്ട്. ഓക്കെ, വീട്ടിലെത്തിയിട്ട് പറയാം എന്താണ് ഇന്നത്തെ വിഭവം എന്ന് ഫൈസൽ എടത്തനാട്ടുകര പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും, ഇനി പേര് വായിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർ ആരും പരിഭവം നടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇൻഷാല്ലാ വരുന്ന സമയങ്ങളിൽ ഫീഡ്ബാക്കുകൾ ഇൻഷാല്ലാ വായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ രാവിലെ അത് കൂടുതൽ മധുരകരമാക്കുന്ന പ്രഭാതമായി മാറുന്നത് നമ്മുടെ ഒന്നാമത്തെ സെഷൻ ലൈവ് ഷോയിൽ ആദ്യം വരുന്ന മധുരം ഖുർആനിലൂടെയാണ്. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയയിലെ 47-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്. അബൂബക്കർ അൽ ഷാത്തിരി, അബൂബക്കർ ഷാത്തിരിയുടെ ഖിറാഅത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പീസ് റേഡിയോ മധുരം ഖുർആനിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാല്ലാ മധുരം ഖുർആൻ കേട്ടുവരാം.

0: ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا. വിചാരണ നാളിനെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്ന വചനമാണ് ഈ സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ വചനം. ഇൻകാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈന ബിഹ വകഫ ബിനാ ഹാസിബീൻ. ഖിയാമത്ത് നാളിൽ നാം നീതി പൂർണ്ണമായ ത്രാസുകൾ ഏർപ്പെടുത്തുന്നതാകുന്നു. ഖിയാമത്ത് നാളിൽ നാം നീതിപൂർണമായ ത്രാസുകൾ ഏർപ്പെടുത്തുന്നതാകുന്നു. അതിനാൽ ഒരു ദേഹവും ഒരാളും ഒന്നും തന്നെ ദ്രോഹിക്കപ്പെടുകയില്ല. കർമ്മം ഒരു കടുകുമണിത്തൂക്കമായിരുന്നാലും അത് നാം കൊണ്ടുവരുന്നതാണ്. വിചാരണ ചെയ്യുന്നവരായി നാം തന്നെ മതി. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാവട്ടെ, അതൊക്കെയും അള്ളാഹുവിൻ്റെ കൃത്യമായ കണക്കിൽ അത് രേഖപ്പെടുത്തപ്പെടുകയും അതിനൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല കൃത്യമായി പ്രതിഫലം നൽകുമെന്നും ഈ വചനത്തിലൂടെ അറിയിക്കുകയാണ്. ഓരോ ആളുകളുടെയും കർമ്മങ്ങൾ തൂക്കി നോക്കാനുള്ള അള്ളാഹുവിൻ്റെ ആ വിചാരണ നാളിൽ അവൻ എല്ലാം പരിഗണിക്കുമെന്നാണ്. എത്ര ചെറിയ കർമ്മങ്ങളാവട്ടെ, അതിന് കൊടുത്തിട്ടുള്ള പ്രയോഗം വഇൻകാന മിസ്ഖാല ഹബ്ബ, കടുകുമണിത്തൂക്കം, നമ്മൾക്ക് ശരിക്ക് അണുമണിത്തൂക്കം എന്നൊക്കെ പറയാറുണ്ട്, അത്രയും ഖനം കുറഞ്ഞിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആല അതിനുള്ള അതും അള്ളാഹു കൊണ്ടുവരും. അതൈന ബിഹ വകഫ ബിന ഹാസിബീൻ. എല്ലാവരുടെയും വിചാരണ നടത്തുന്നവരായി, വിചാരണ ചെയ്യുന്നവരായി അള്ളാഹു തന്നെ മതിയെന്ന് അള്ളാഹു പറയാണ്. സഹോദരങ്ങളെ, ആ ഒരു നാളിന് വേണ്ടിയാണ്, അങ്ങനെ ഒരു നാൾ വരാനുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ളതിനാലാണ് നമ്മൾ ഇങ്ങനെ നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൻ്റെ ഈ ഒരു മോർണിംഗ് ലൈവിലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അനാവശ്യ വാക്കുകൾ മാറിയിട്ട് മൗനം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള മൗനം, ആ മൗനം പോലും യഥാർത്ഥത്തിൽ പ്രതിഫലാർഹമായിട്ടുള്ള വിചാരണ നാളിൽ നമ്മൾക്ക് അനുകൂലമായി വരുന്ന ഒരു കർമ്മമാണ്. മൗനമെന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ആക്ഷനുകളൊന്നും വരുന്നില്ല, വാക്കുകളായോ പ്രവൃത്തികളായോ ഒന്നും നമ്മളിൽ നിന്ന് വരുന്നില്ല. പക്ഷേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ അവസരങ്ങളിൽ പോലും നമ്മൾ മൗനം ദീക്ഷിക്കുക എന്നുള്ളത്, സംസാരിക്കാതിരിക്കുക എന്നുള്ളത് പോലും ഒരു കർമ്മമായി നമ്മൾ കാണുകയാണ്. അതൊക്കെയും റബ്ബ് സുബ്ഹാനഹു വതആല നാളെ കൊണ്ടുവരുമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ വചനം അബൂക്കർ ശാത്തിരിയുടെ ഖിറാഅത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുന്നവരായിട്ടുണ്ട്. സൗദിയിലെ ജിദ്ദയിലെ നിരവധി മസ്ജിദുകളിൽ ഇമാമായിട്ടും ഖാരിയായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. മാഷാല്ല, ശ്രോതാക്കൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് അടുക്കളയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വിഭവം എന്താണ്?
1: പൊട്ടച്ചറബേ. അപ്പൊ ഇന്ന് ശൈലൊരു പ്രശ്നം എന്താണോ, ആ വിഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ നമുക്കിങ്ങനെ കേട്ടും മനസ്സിൽ കണ്ടുകൊണ്ടും നിൽക്കാനല്ലാതെ വേറെ
0: നിർത്തില്ല. കപ്പലോട്ടേണ്ടി വരും അല്ലേ? യെസ്, ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് മാഷാല്ല. അപ്പോൾ ഉമ്മുകുൽസു ചരമംഗലത്തിന് ചെറിയൊരു പ്രയാസം നേരിട്ടിട്ടുണ്ട്. കറണ്ട് ഇന്നലെ പോയതാണ്, അടുക്കളയിട്ട് ഇറങ്ങിക്കിട്ടില്ല, അടുക്കളയിട്ട് ഇറങ്ങിയിട്ടില്ല.
1: യോ, കറണ്ട് അത്രയും ദീർഘമായ പോക്ക് പോയോ?
0: ആ, അപ്പോൾ ഒരു പേരറിയാത്തൊരു ശ്രോതാവേ, എച്ച് മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇന്ന് പൊറാട്ടയാണ്, ഭർത്താവ് പൊറാട്ട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. ആ മാഷാല്ല,
1: അപ്പൊ
0: സുന്നത്ത് എടുക്കുന്നുണ്ട് അല്ലേ, ഭാര്യയെ സഹായിച്ചുകൊണ്ട് മാഷാല്ല.
1: വേറെ പ്രശ്നമുണ്ട്, ഈ ഭർത്താക്കന്മാർക്ക് പാചകം അറിഞ്ഞു കഴിഞ്ഞല്ല പ്രശ്നം എന്താ വെച്ചാല്, ഇടക്കിടക്ക്
0: അടുക്കള വിസിറ്റ് ചെയ്യേണ്ടത്.
1: അപ്പൊ ഇനി ഈ പാചകം അറിയാതിരുന്നാല് അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല. പണ്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവന് ഇങ്ങനെ പറയും, പിന്നെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം നമുക്കെല്ലാം അറിയായിരിക്കും, പക്ഷെ എല്ലാം അറിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങി. അപ്പം
0: ഓട്ടട, ഈ ഓട്ടട ശരിക്ക് പല നാട്ടിലും ഉണ്ടാവും. അതിനെന്താ പേര് എന്നുള്ളത് കൃത്യമായിട്ട്, ഓട്ടടന്നായിരിക്കില്ലേ പേര്?
1: എല്ലാ നാട്ടിലും ഓട്ടടണ്ടോ? തെക്കോട്ട് ഓട്ടടണ്ടോ? ഇല്ലല്ലോ,
0: അറിയില്ല.
1: ഇല്ല.
0: ഓക്കെ, ജമീല വിക്ക പുനൂരിന്റെ വാശി എന്താ അറിയോ? അടുക്കളയ്ക്ക് പോയിട്ടില്ല, ക്വിസ് കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നാണ്. ക്വിസിനെ കാത്തിക്കാണ്.
1: ഓ, ക്വിസിന്റെ സമയം. അവിടെ അബുവിയുടെ മെസ്സേജ് കണ്ടു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, അത് രാവിലെ എത്ര ദൂരം യാത്ര ചെയ്തിട്ട് ആങ്കർമാരൊക്കെ സ്റ്റുഡിയോയിൽ എത്തുന്നത്. എല്ലാവർക്കൊക്കെ ആരോഗ്യം ആയുസ് നൽകട്ടെ. കൂടാതെ അബ്ദുള്ള ചെറുപ്പുളശ്ശേരിയും അസൻ അൻസാരിയും കുറച്ച് ദിവസമായി കാണുന്നില്ല എന്ന്
0: പറയുന്നുണ്ട്. പുട്ടുമ്പഴവും ആബിദക്കാര,
1: അത് എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അപ്പൊ ആബിദക്കാര ഇന്നലെ മിനിയാന്നൊക്കെ നന്നായിട്ട് നല്ല കുറച്ച് പണിയെടുത്തിട്ട് തോന്നുന്നു. അപ്പൊ എളുപ്പാക്കി
0: റേഡിയോ നല്ലോണം കേൾക്കാനേ, കുറച്ച്
1: എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഫുഡാണ് ഈ പുട്ട്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു പുട്ടുപൊടിയാണ് വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എളുപ്പത്തിലാവും.
0: യെസ്, മാഷാല്ല. നമുക്ക് സന്തോഷം നൽകുന്ന ഖുർആൻ വചനം നാം മധുരം ഖുർആനിലൂടെ കേട്ടു എന്നാണ് റുക്സാന ബാലുശ്ശേരി. ശരിക്കേ മധുരം ഖുർആനിൽ വന്നതേ വനല്ലാഹുൽ മവാസീന ബിൽഖിസ്തി യൗമൽ ഖിയാമ, എന്നിട്ട് വളരെ വൈകാന മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ അതൈന ബിഹ, അത്ര ചെറിയ കർമ്മമാണെങ്കിലും അള്ള തിരിച്ചു കൊണ്ടുവരും, അതവിടെ പരിഗണിക്കും എന്നുള്ള ഒരു ഭാഗമാണ്. ശരിക്ക് നമ്മൾ ചെയ്യുന്നത് എത്ര എന്നല്ല, ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും അള്ള സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുന്നു. അതാണ് ഇവിടെ പിന്നെ കമന്റിൽ നമ്മൾ
1: വായിച്ചിട്ടുള്ളത്.
0: അതെ അതെ അതെ.
1: പിന്നെ
0: നമുക്ക് പീസ് ടൈം കൂടി കഴിഞ്ഞിട്ടൊരു നാളെ തിരിച്ചു വന്നാലോ. യെസ്, ചെറിയൊരു
1: ഫീഡ്ബാക്കാണ്.
0: പീസ് റേഡിയോ എന്നുള്ളത് എന്താണെന്നുള്ളത് ചെറിയ ചുരുങ്ങിയ വാചകങ്ങൾ അറിയിക്കുന്ന ഒരു ഫീഡ്ബാക്കാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിക്കുന്നത്. ലോകത്തിൻ്റെ വാർത്തകൾ നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കുന്നു, ആ ഓർമ്മയിലേക്ക് ക്ഷണിക്കുന്ന മാധ്യമമാണ് പീസ് റേഡിയോ. ശരിക്കും പീസ് ടൈം എന്നുള്ളത് അവരവരുടെ പിന്നെ ലൈഫിൽ പീസ് റേഡിയോക്ക് പീസ് റേഡിയോ ചെലുത്തിയിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ ഇടപെടൽ അതിനൊക്കെ അറിയിക്കും. ഏത് പ്രോഗ്രാം ആവട്ടെ, എന്തോ ആവട്ടെ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇപ്പം ഇതുപോലെ കോമൺ ആയിട്ട് പീസ് റേഡിയോ കുറിച്ച് അറിയിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് അവയിൽ നിന്നും തിരഞ്ഞെടുത്ത് വായിക്കുന്നതാണ് പീസ് ടൈമിൽ ഉണ്ടാവാറുള്ളത്.
1: പിന്നെ മടിക്കേരിയിൽ നിന്നുള്ള ഫുഡ് എന്താണോ? സുബൈദ ഇസ്മായിലിനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജഡുബും ബസാലക്കറി, അതെന്താന്നുള്ളത്? മുമ്പും നമ്മളെ ഇസ്മായിൽ മടിക്കേരി, സുബൈദ് ഇസ്മായിൽക്കേരി നമ്മളെ നല്ല കറക്കിയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ കഴിഞ്ഞതിൽ? അതേപോലെ നമ്മള് മംഗളേശിലെ അയച്ചു. ഇനി ഈ ജഡുബും ബസാലക്കറി എന്നുള്ളത് എന്താന്നുള്ളത് ഒന്ന് ക്ലിയർ ആക്കി തരണം.
0: അതെ അതെ. വേറൊന്നുണ്ട്, ഒറ്റട്ട കുത്തപ്പം സാജിദ കാലിക്കറ്റ്, അത് മടിക്കേരി എന്ന് പറഞ്ഞോ കോഴിക്കോടെ.
1: അല്ല, ഈ ഒറ്റട്ട കുത്തപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ
0: ഓട്ടടന്റെ വേറെ?
1: ഓട്ടടന്റെ വേറെ പേരാണോ?
0: അതെ, ഒറ്റട്ട കുത്തപ്പം. ഒറോട്ടിയും ചിക്കനും. ആ, അപ്പൊ കണ്ണൂർ.
1: അതാ, പാലക്കാട് ചോദിക്കണം. മുസ്തഫ ചോദിക്കുന്നുണ്ട്, മുസ്തഫ ശലഭം നഗർ കുഴൽമന്നത്തിന്ന്, ഞങ്ങളെ നാട്ടിൽ ആ ഓട്ടടല്ലത് എന്താണ് ആ സാധനം? അത് നമ്മള് ഇനിയിപ്പോ എന്തേ പറ്റില്ല.
0: ഞാൻ ഇപ്പൊ അടുത്ത് 700 പിന്നെ ആ ഒരു ഹോട്ടലില് രാവിലെ പിന്നെ ഇങ്ങനെ കയറിയ സമയത്ത് ഓട്ടട ഓട്ടട, ഈ ഓട്ടട എന്നുള്ള പേരൊന്ന് മാറ്റി വേറൊരു പേര്, ഒരു കോമൺ ജനകീയമാക്കണം എന്നാണേ. അപ്പൊ ഒരാൾ പറയും ഹോൾ കേക്ക്, ഹോട്ടലില് ഹോൾ കേക്ക് എന്നൊക്കെ പേര് ഓരോന്ന് ഇട്ട് ഇട്ട് നോക്കാണ്.
1: അത് ഈ കല്ല് വെട്ടുന്ന ആൾക്കാർക്ക് എന്താ പണി വെച്ചപ്പോഴേ, കല്ല് വെട്ടുന്ന പണിയാണ് പറഞ്ഞ അവസാനം സ്റ്റോൺ കട്ടിങ് ആണ്.
0: നന്നാക്കി പറഞ്ഞല്ലേ
1: എന്ന് പറഞ്ഞ പോലെ.
0: ഓ മാഷാ, ഞാൻ ഇന്നത്തെ ഈ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ ചെറിയൊരു റീസൺ ഉണ്ട്, പക്ഷെ ആ റീസൺ മാറുകയാണ്. ഇപ്പോൾ ഓരോ വിഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇന്ന് കടല സലാഡ് ആണ്.
1: കടല സലാഡ്?
0: എന്താ കടല സലാഡ്? ഓ, അങ്ങനെയാണ്. എവിടെ സ്പേസ് ഇട്ടിരിക്കണേ?
1: കടല സലാഡ് അല്ല, കടല
0: സലാഡായിരിക്കും.
1: ദോശ ബീഫ് കറി,
0: പൂരിയും വെജ് കുറുമയാണെന്ന് വല്ലപ്പുഴയിലെ ഷാജിദ വീട്ടി.
1: മഞ്ചേരിയിൽ എവിടെ എവിടെയോ വെള്ളപ്പവും ചട്ടണിയും മണക്കുന്നുണ്ട്, അതോടൊപ്പം ഉച്ചക്കത്തെയും ജോലിക്ക് പോകേണ്ട തിരക്കിലാണ് സുഹൈല മംഗളേശി.
0: ഈന്ത് അവിൽ,
1: ഈന്ത് അവിൽ
0: ഉസ്മാൻ കൂട്ടിലങ്ങാടി.
1: ഈന്ത്
0: ഹെൽത്തി ആണല്ലോ. ഈന്ത് അവിൽ
1: അവിൽ അതെന്താന്നുള്ള ഉസ്മാൻ ഒന്ന് പറയട്ടെ. ഉസ്മാൻ കുട്ടിലങ്ങാടിയിൽ, അപ്പം അടുക്കളയിലാണ് ഉസ്മാൻ. അതോ അടുക്കളയിലെ വിഭവം പറഞ്ഞതായിരിക്കാം ചിലപ്പോ അല്ലേ? ആരുണ്ടാക്കണം എന്നറിയില്ല. ഉസ്മാൻ തന്നെയാണോ?
0: ഒറോട്ടി, മീൻകറി,
1: പിന്നെ വേറെന്നുണ്ട്. ഓ, നമ്മളെ ടയർ പത്തിരിയും മുട്ടക്കറിയും. ഒരു ഒരുപാട് കാലം നാദാപുരം ഭാഗത്തു നിന്ന് ടയർ പത്തിരി കഴിച്ചത് ഓർമ്മയുണ്ട്.
0: ഇത് ഇതേണ്ടകള് ഇന്നത്തെ വിഭവം എന്താ ചോദിക്കുമ്പോ രണ്ട് വിഭവം പറയുന്നുണ്ട്. ഒറോട്ടി, മീൻകറി, ദോശ, ചട്നി. അപ്പൊ റീസൺ ഉണ്ട്. എന്താണ്? ഉമ്മക്ക് ദോശ പറ്റില്ല, ഉമ്മക്ക് ഒറോട്ടി, മക്കൾക്ക് ഒറോട്ടി ഇഷ്ടമല്ല, മക്കൾക്ക് ദോശ. ഓക്കെ, മാഷാല്ലാ, ശമ്യ ഉളിയിലാണ് അത് അയച്ചേ.
1: ശരി, ഐഷ ടി എം എ ആണ് കേട്ടോ. ടയർ പത്തിരി, ടയർ പത്തിരി അയച്ചില്ലേ? ടയർ പത്തൽ എന്നല്ല പറയല്, പത്തിരി എന്നാണോ?
0: ഹോട്ടലില്, അല്ല സോറി, ഹോസ്റ്റലിൽ നിന്നവരൊക്കെ ടയർ ടയർ എന്ന് പറഞ്ഞ് ശീലായിട്ടുണ്ടാവും. ഓക്കെ, മാഷാല്ല.
1: പിന്നെ ഊത്തപ്പാണെന്നാണ് പറയണത്. അമീർ ടി അടുത്തനാട്ടുകാര എന്തോന്ന് അറിയില്ല.
0: നമുക്ക് വിഭവങ്ങളിലേക്ക് വരുന്ന മുമ്പ് നമ്മളെ മോർണിംഗ് ലൈഫ് ഷോയിലെ പ്രധാന വിഭവത്തിലേക്ക് ഒന്ന് ഒന്ന് കേട്ട് കാത് കൊടുത്തിട്ട് വരാം. ഇൻഷാല്ല. ഇനി പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പ്രിയമുള്ളവരെ, നമ്മള് ആളുകൾക്ക് മനസ്സറിഞ്ഞു നൽകുന്ന കാര്യമുണ്ട്. ഇന്ന് പുലരിവട്ടത്തിൽ മനസ്സറിഞ്ഞു തരട്ടെ എന്ന വിഷയത്തിലാണ് പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. നമ്മൾ ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ നമ്മുടെ ചില മാനസികാവസ്ഥകൾ പരസ്പരം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ പുരുഷന്മാർ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ നാളുകളിലൊക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഭാര്യമാരുടെ ആഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങും. അപ്പോൾ മിക്കവാറും സ്ത്രീകൾക്കൊക്കെ 10 പവനോ 20 പവനോ 50 പവനോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പുരുഷന്മാർ ഓരോ ആവശ്യങ്ങൾക്ക് എടുത്ത് തീർന്നതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു മനഃശാസ്ത്രവും അതേപോലെ തന്നെ ഒരു പൊതുതത്വവും എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഭാര്യ ഒരിക്കലും നമ്മുടെ ചെലവുകൾ നിർവഹിക്കാൻ ബാധ്യസ്ഥയല്ലല്ലോ. അവൾക്ക് വീട്ടു ചെലവോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ചെലവുകളോ അവൾ ചെലവഴിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവൾക്ക് നമുക്ക് സക്കാത്ത് തരാൻ പറ്റുന്നത്. ഇപ്പോൾ ഭർത്താവിന് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഭാര്യൻ്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാം. ഭർത്താവിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അത് സംരക്ഷണ ചുമതല ഉള്ളതുകൊണ്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് തരേണ്ടതില്ല, നമുക്ക് തരേണ്ടതില്ല എന്നിട്ടും അവർ തരികയാണെങ്കിൽ ആ കണക്ക് ശരിക്കും അവരെടുത്തുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ 20-ആമത്തെ വയസ്സിൽ അവരുടെ ഒരു 4 പവൻ ഗോൾഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെയും ആ ഗോൾഡ് തിരിച്ച് നൽകിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നു എന്നൊരു കണക്ക് അവരുടെ മനസ്സിലുണ്ടാവും. അതൊരു സ്വാഭാവികതയാണ്, അവരുടെ ഒരു കുറ്റമായിട്ട് പറയല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആഭരണങ്ങൾ നമ്മൾ, അവിടുന്ന് പണം നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, വാങ്ങാതിരിക്കാം. പ്രത്യേകിച്ച് ഗോൾഡ് ആകുമ്പോൾ അതിനോട് അവർക്കൊരു പ്രത്യേക താല്പര്യം സ്ത്രീകളാകുമ്പോൾ ഉണ്ടാവും. ഇനി അഥവാ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് സമയത്ത് തിരിച്ചു കൊടുക്കുക. ഇനി അത് പറ്റില്ലെങ്കിൽ അതിന് തത്തുല്യമായ എന്തെങ്കിലും നമ്മൾ അവരുടെ പേരിൽ സ്ഥലമോ അല്ലെങ്കിൽ വീടോ എന്തെങ്കിലുമൊക്കെ തത്തുല്യമായിട്ട് നമ്മൾ അവർക്ക് നൽകുക. അങ്ങനെയൊക്കെ നൽകിയാലും എടുത്ത് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വാങ്ങണ്ടെന്നോ അല്ലെങ്കിൽ ഭാര്യമാര് സഹായിക്കാൻ പറ്റില്ലെന്നോ ഒന്നുമല്ല. നമ്മുടെ മാനസിക ബന്ധങ്ങളെ ഒരു പ്രശ്നത്തിലാവാതിരിക്കാനും നമ്മുടെ കാലത്തും കാലശേഷവും ഒന്നും അതൊരു വിഷമമാകാതിരിക്കാനും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതേ തത്വം വെച്ച് തന്നെയാണ് ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ പണം അയാളുടെ കയ്യിൽ വന്നാലും അതെങ്ങനെ ഭാര്യയ്ക്ക് ചിലവാക്കാം, കുട്ടികൾക്ക് ചിലവാക്കാം, അവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി എങ്ങനെ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു പുരുഷൻ ചിന്തിക്കും. കാരണം അത് അയാളുടെ ബാധ്യതയാണ്, അയാൾ അങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ കാണുന്നത്. എന്നാൽ സത്യത്തിൽ ഭാര്യമാർക്ക് വലിയ വരുമാനവും ശമ്പളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ അപൂർവമായിട്ടൊക്കെ ചില സ്ത്രീകൾ ചോദിക്കാറുണ്ട്, ഇനിയിപ്പോൾ അയാളില്ലെങ്കിലും എനിക്ക് ജീവിക്കാമെന്നാണ് പറയാം, ഇനിയിപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിലും എനിക്ക് ജീവിച്ചു പോകാൻ കഴിയും എന്നാണ് പലപ്പോഴും പറയുക. സത്യത്തിൽ ഒരു സ്ത്രീക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം അവരുടെ പണം അവർക്ക് ചിലവഴിക്കാനുള്ളതാണെന്നാണ് എപ്പോഴും അവരുടെ മനസ്സ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പണം അവന് ചെലവഴിക്കാനതല്ല, അവൻ എത്ര കഷ്ടപ്പെട്ടാലും അത് കുടുംബത്തിന് ചെലവഴിക്കാനുള്ളതാണെന്നാണ് അത് അഭിമ അംഫക്കും പിന്നെ അംവാലിക്കുന്നതാണ്. അതായത് നമ്മൾ അത് നമ്മുടെ വാലൽ മൗലൂദി ലഹുനവിസ്വത്തുന്ന പുരുഷനാണ് ബാധ്യത, അതുകൊണ്ട് എപ്പോഴും അവനാ ബാധ്യതയിലേ ചിന്തിക്കുള്ളൂ. സ്ത്രീയെ സംബന്ധിച്ചോളം അവൾക്കുണ്ടാകുന്ന പണം കൊണ്ട് അവൾ സ്വയം സമ്പന്നയാവുകയും അവളുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ ഒരു മറുവശം പിന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മളെപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ ഭാര്യമാരെയാണ് ആശ്രയിക്കാം. എൻ്റെ അടുത്ത് 500 ഉറുപ്പുണ്ടോ 1000 ഉറുപ്പുണ്ടോ നമ്മൾ ചോദിക്കാം. അതവർ തരും ചെയ്യും. അവരുടെ പണവും അവരുടെ സമ്പത്തും അവർക്ക് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഒരു മടിയില്ല. ആ വശത്തെ വിസ്മരിച്ചുകൊണ്ടല്ല നമ്മളീ പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇടപാടുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പുരുഷൻ എപ്പോഴും കൊടുക്കേണ്ട ഒരു മനസ്സാണ്, അവൻ ചെലവാക്കുന്നവനാണ്. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെലവാക്കാനൊരു ബാധ്യത ഇല്ലാത്തത് കൊണ്ട് അവളിൽ നിന്ന് സാമ്പത്തികമായ വിനിമയങ്ങൾ നടത്തുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. ഇനിയിപ്പോൾ അവർ സ്വന്തം നിലക്ക് നമുക്കൊരു സമ്മാനമോ കാര്യങ്ങളോ വാങ്ങിത്തരികയാണെങ്കിൽ അത് തുറന്ന മനസ്സോടുകൂടി വാങ്ങിത്തരാം. അത് സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും യാതൊരു പ്രയാസവുമില്ല. അതേമാതിരി നമ്മൾ ചോദിക്കാതെ നമ്മൾ ആവശ്യപ്പെടാതെയും അവരെന്ത് തരികയാണെങ്കിലും, നമ്മൾ വീടുണ്ടാക്കുന്നു അവരതിലേക്കൊരു സംഖ്യ തരുന്നു, അല്ലെങ്കിൽ നമ്മൾ വാഹനം വാങ്ങുന്നു, അത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ നിർബന്ധിക്കാതെ ചോദിക്കാതെ അവർ തരുന്ന ഇത് കൊണ്ട് ഒരു പ്രയാസമില്ല. അത് അവർ നമ്മുടെ ഒരു പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ മനസമാധാനത്തോടെയും വിശാല മനസ്സോടെയും സ്വീകരിക്കുന്നതിനൊരു വിരോധവുമില്ല. നമ്മുടെ പരസ്പരമുള്ള വിനിമയങ്ങളിൽ ഇത്തരം ചില ശ്രദ്ധകളില്ലെങ്കിൽ അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും എന്ന നിലക്കാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായിരുന്നാലും പരസ്പരം വിട്ടുവീഴ്ചയോടും സഹകരണത്തോടെയും പ്രയാസമുണ്ടാകുമ്പോൾ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദാമ്പത്യം മനോഹരമാകുന്നത്.

0: പുലരിവട്ടത്തെ കുറിച്ച് നമ്മൾ വിഭവങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ, ഈ വിഭവത്തിന് അത് എത്ര കഴിച്ചു കഴിഞ്ഞാലും മതിയാവാത്ത വിഭവമാണ് നമുക്ക് നൽകുന്നത്, ഓരോ പുലരിവട്ടം അല്ലേ. അപ്പോ ഇന്ന് അത്രയും മനസ്സറിഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്നതിലൂടെ നമ്മളൊരു കൊടുക്കുന്ന വസ്തു മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് നൽകാൻ പറ്റുക, പ്രത്യേകിച്ച് ദാമ്പത്യത്തിലുള്ള കാര്യമൊക്കെ ചേർത്ത് അദ്ദേഹം പറയുണ്ടായി.
1: അതെ അതെ,
0: കേൾക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഓക്കെ അല്ലേ. പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞു, ഓട്ടട എന്നാൽ പച്ചരിച്ചോറ് കൊണ്ട് മഞ്ഞ ഒടിലാക്കുന്ന ദോഷമാണ്. പിന്നെ ഞാൻ മുട്ടിപ്പോയി, എനിക്ക് ബാക്കി കിട്ടുന്നില്ല. പിന്നെ ചാടുപും അല്ല കവും ബസാലക്കറി, അത് വേറെയാണെന്നുള്ളതാണ് എന്റെ ടിപ്പ്. മിസ്റ്റേക്ക്, ഓർത്ത് ചിരിച്ചു.
1: ടൈപ്പിംഗ്.
0: ഓക്കെ, ശരി ശരി ശരി, പോട്ടെ. നമ്മൾ അവിടെ വല്ലാതെ മെനക്കെടണ്ട അല്ലേ.
1: കുഞ്ഞിപ്പത്തലാണെന്നാണ് പൂനൂർ, ജമീല വി കെ പൂനൂർ, കുഞ്ഞിപ്പത്തൽ.
0: ഓക്കെ, പുലരിവട്ടം ആരിസ് മൗലവിക്ക് അള്ളാഹു ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ആ ഇൽമു നമുക്കും ലഭിക്കും. ഉസ്മാൻ കൂട്ടിലങ്ങാടി, മാഷാല്ലാ, എന്തും വ്യത്യസ്തമായ വിഷയങ്ങളുമായി പുലരിവട്ടത്തിലൂടെ നമ്മുടെ മുന്നിലെത്തുന്ന ബഹുമാനായ ആരിസ് മൗലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അമീൻ.
1: ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കുള്ള വസിയത്തുണ്ട്. ഫസീല വൈലത്തൂർ, അവരുടെ കുടുംബം മാനസികമായ പ്രയാസത്തിലാണ് കടന്നു പോകുന്നത്. അവരുടെ താത്തൻ്റെ ഹസ്ബൻഡ് ഇന്നലെ മരണപ്പെട്ടു, 45 വയസ്സ്. പെട്ടെന്നുള്ള മരണം, പ്രതീക്ഷിക്കാത്തുള്ള മരണമായതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും. അങ്ങനെയുള്ള മരണത്തെ തൊട്ട് അള്ളാഹു കാക്കട്ടെ എന്ന് പുറത്തേയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാ ക്ഷമയും സഹനവും അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കട്ടെ.
0: അള്ളാഹു നമ്മയെല്ലാം അല്ലേ കാത്തിരിക്ഷിക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണമാകുമ്പോഴേ. പിന്നെ അവർക്ക് ഖബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രത്യേകിച്ചും ഇങ്ങനെ നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കേൾവി, പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കണം, പക്ഷെ നമ്മളെപ്പോലെ ആയിരിക്കില്ല, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും കേൾവി ഉണ്ടാവുക.
1: അതെ.
0: അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു ഏത് മാനസികാവസ്ഥയിൽ നിന്ന് കേൾക്കാനുള്ള സന്നദ്ധതയോടുകൂടി പേസ് റേഡിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യന്മാർ, ആയിരങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം നമുക്ക് ഒരുമിച്ച് ചേരുമ്പോൾ, ഈ ഒരു ഒരുമിച്ച് കൂടാൻ അല്ലേ, ഈ ഒരു കൂട്ടം എന്ന് പറയുന്നതിനെ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന കാര്യമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
1: നമുക്ക് ലൈവ് ക്വിസ് കഴിഞ്ഞിട്ട്
0: വരാം.
1: ഇനി നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസ് ആണ്. ലൈവ് ക്വിസിനെ പ്രത്യേകം പറയേണ്ടതില്ല. അതിലെ നിർദ്ദേശങ്ങൾ പുതിയതായിട്ട് വരുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഉത്തരം അയക്കേണ്ടത്. ഓപ്ഷൻ മാത്രമാണ് ഉത്തരമായിട്ട് അയക്കേണ്ടത്. ഉത്തരം ടൈപ്പ് ചെയ്താൽ അത് സിസ്റ്റം പരിഗണിക്കുകയില്ല. ചോദ്യം ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരം അയച്ച് തുടങ്ങാം. ഓപ്ഷൻ മാത്രം. പേരയക്കുമ്പോൾ പേര് മുകളിൽ കൊടുക്കാറുണ്ട്. ഉത്തരം അയക്കുമ്പോൾ മുകളിൽ നെയിം കൊടുക്കാറുണ്ട്. നെയിം ആൻഡ് അഡ്രസ്സ് എന്നുള്ളടത്ത്, നെയിമിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്ഥലം കൊടുക്കുക. അത് ഒറ്റത്തവണ മാറ്റിയാൽ മതി. അത് നെയിം എന്നുള്ളടത്ത് പേര് മാത്രം ഉള്ളെങ്കിൽ അതിന് കൂടെ തന്നെ സ്ഥലപ്പേരും കൂടി കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ശ്രോതാക്കൾ ഉത്തരം അയച്ച ആളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട സൂറത്തുകളുടെ പേരുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്ന്. ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുൽ മആരിജ് എന്നതിലെ മആരിജ് എന്നാൽ എന്ത് എന്നാണ് അർത്ഥം. ചോദ്യം, ഓപ്ഷൻസ്: ഓപ്ഷൻ എ നക്ഷത്രങ്ങൾ, ബി ആകാശങ്ങൾ, സി പടികൾ ഓർ കയറ്റങ്ങൾ, ഡി ഭൂമികൾ.
0: അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഖുർആനിലെ സൂറത്തുൽ മആരിജ് എന്നതിലെ ഈ മആരിജ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ നക്ഷത്രങ്ങൾ, ബി ആകാശങ്ങൾ, സി പടികൾ അഥവാ കയറ്റങ്ങൾ, ഡി ഭൂമികൾ.
1: ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ സൂറത്തുൽ മആരിജ് എന്നതിലെ മആരിജ് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ നക്ഷത്രങ്ങൾ, ബി ആകാശങ്ങൾ, സി പടികൾ ഓർ കയറ്റങ്ങൾ, ഡി ഭൂമികൾ.
0: പ്രിയമുള്ളവരെ, അപ്പോൾ പുലരിവട്ടത്തിൻ്റെ സമയം, ലൈവ് ക്വിസിൻ്റെ, മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയം ഇപ്പോൾ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഉത്തരത്തിലേക്കും, അതുപോലെ വിജയികളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 13 ആളുകളിലേക്കൊക്കെ നമുക്ക് പോകാനുണ്ട് ഇൻഷാല്ലാ.
1: പുതിയ ആൾക്കാരുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലേ? യെസ്, പുതിയ ആളുകൾ, പുതിയ സന്തോഷങ്ങൾ,
0: പുരുഷന്മാർ അവരുടെ ബാലൻസ് കീപ്പ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു
1: ഇൻഷാല്ലാ. ഓക്കെ,
0: അപ്പോൾ ഇന്നത്തെ, ഇന്നൊരു പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്രോതാവ് അവരുടെ ഒരു പ്രയാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കടങ്ങളും മറ്റുമൊക്കെ അനുഭവിക്കുന്നുണ്ട്, മക്കളുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മകളുടെ കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ്. അല്ലാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.
1: ഓക്കെ, ആമീൻ ഇൻഷാല്ലാ. ശിംന വയനാട്, ഏത് മാനസികാവസ്ഥയിലും പീസ് റേഡിയോ സമാധാനം നൽകും എന്ന ഒരു വളരെ കൃത്യമായ ഒരു ഒരു വിശദീകരണം
0: സെഫി എടപ്പാളും അത് തന്നെയാണ് പറഞ്ഞത്. പുലരിവട്ടവുമായി ബന്ധപ്പെട്ട മെസ്സേജാണ്. ഉസ്താദിനും പി ആർ ഫാമിലിക്കും അള്ളാഹു ഈ വളരെ നല്ല മെസ്സേജുകൾ തരുന്ന ഈ സംവിധാനത്തിന് ഉസ്താദിനൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ.
1: സുലൈമാൻ സി എച്ച് വളവന്നൂര്, ഇന്നത്തെ പുലരിവട്ടം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവരുടെ ആഭരണങ്ങൾ പലരും എടുക്കാറുണ്ട് എന്ന ഒരു,
0: അതെ,
1: എല്ലാ വീട്ടിലും നടക്കുന്ന അല്ലേ.
0: സക്കീന ഉദരമ്പയിൽ, അതുപോലെ ഹസീന നൂറുദ്ദീൻ ദമ്മാം, അവരൊക്കെ നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് സലാം പറഞ്ഞവരുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എത്ര മനോഹരമായ വാക്കുകളാണ്. ജീവിതം അങ്ങനെയാണ്, പരസ്പരം അറിഞ്ഞു ജീവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. അമീൻ എന്നാണ് മൈമുന പാർപ്പർ.
1: ഓരോ പുലരിയിലും വളരെ നല്ല മെസ്സേജുകൾ തരുന്ന ഉസ്താദിനും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ.
0: പുലരിവട്ടം എന്നും മനസ്സിന് കുളിർമ നൽകുന്നുണ്ട്. ഇന്നത്തെ പുലരിവട്ടം എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഹദീജ ചിരട്ടക്കുളം, മെടത്തനാട്ടുകരയിൽ നിന്നും. പിന്നെ അപ്പോൾ ആരിസ് മോലയുടെ ഈ ഒരു സംസാരത്തെ കുറിച്ചുള്ള ധാരാളം മെസ്സേജുകൾ തന്നെയാണ് മറ്റുള്ളവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മു സൽമയും സാദിഖ് മാത്തൂർ, ഇവരൊക്കെ ആരിസ് മോലയുടെ ഈ ഒരു ഉപദേശം, നല്ല ഉപദേശം, എൻ്റെ ഭാര്യ റിവൈൻഡിൽ കേൾക്കും, എൻ്റെ ഭാര്യ രാവിലെ മദ്രസയിൽ പോവും, അടുക്കളയിൽ രാവിലെ ഫുഡ് സിമ്പിളായി ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. സാദിഖ് മാത്തൂർ.
1: ഓക്കെ, ടീച്ചറോട് കേട്ടാൽ എല്ലാ പ്രയാസങ്ങൾക്കും സമാധാനം കിട്ടുമെന്നാണ് ജമീല വി കെ പൂനൂർ പറയുന്നത്. മൗലവിയുടെ വളരെ നല്ല മെസ്സേജ്, മൈമൂന കരുവാരക്കൊണ്ട് ചുള്ളിയോട്. അങ്ങനെ സഫിയക്ക് തിരുവങ്ങാടി, വിഷമം അനുഭവിക്കുന്നവർക്ക് സമാധാനം സന്തോഷം നൽകട്ടെ എന്നൊരു പ്രാർത്ഥന. ശരിക്കും ആ പ്രാർത്ഥനകളുണ്ടല്ലോ, അത് ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുമ്പോൾ അതൊരു ഒരു ഒരു ഒരു പ്രവർത്തനമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും അതിൻ്റെ നമ്മുടെ പ്രയാസങ്ങൾ കൂടി ദൂരീകരിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ വിശാലതയാണ് അത് ശരിക്കും അത് അറിയിക്കുന്നത്.
0: എന്നാൽ പിന്നെ നമുക്കേ അങ്ങനെ ഒരു പ്രാർത്ഥന പഠിച്ചാലോ.
1: ഓ,
0: നമുക്കിനി 1 മിനിറ്റ് ടോക്കാണ്. വേദനകൾക്ക് പരിഹാരമാകുന്ന പ്രാർത്ഥന. സുബൈർ സലഫയാണ് കൂടെ വരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനേകം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഒരു വേള നമ്മുടെ ജീവിതത്തിൽ തന്നെയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ശാരീരിക അസ്വസ്ഥതകളും വേദനകളും അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന സംഭവിക്കുമ്പോൾ 3 തവണ ബിസ്മില്ല ബിസ്മില്ല ബിസ്മില്ല എന്ന് ആവർത്തിച്ച് പറയുക. എന്നിട്ട് നിന്റെ വലത് കൈ വേദനിക്കുന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് ഇനി പറയുന്ന പ്രാർത്ഥന 7 തവണ ആവർത്തിച്ചു പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അഊദു ബില്ലാഹി വഖുദറത്തിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. ആ പ്രാർത്ഥനയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്, ഞാൻ ഭയപ്പെടുന്ന, ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേദനയിൽ നിന്ന് അള്ളാഹുവോട് കാവലി ചോദിക്കുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള സുന്നത്തുകൾ നാം പതിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ജാമ്യയില് ഒരു ഫൈനലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ റമദാൻ സമയമാകുമ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലൊക്കെ പള്ളിയിലെ ക്ലാസ് കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമല്ലോ. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരു ദിവസം രാത്രി ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ താമസിക്കണമെന്ന്. അപ്പോൾ അന്നിങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ അവിടെ അങ്ങനെ അവസാനത്തെ ഏകദേശം ഒറ്റ ഒരു അവസാനത്തെ പത്തുള്ള സമയമാണ്. കുറച്ചാളുകളൊക്കെ പള്ളിയിലിങ്ങനെ വന്നിട്ട് നമ്മൾ അവസാനത്തെ പത്തിൽ വന്ന് നിൽക്കുമല്ലോ ചില ആളുകൾ, അപ്പോൾ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ടിങ്ങനെ അന്ന്. അപ്പോൾ ഞാനൊരു സൈഡിലിങ്ങനെ പള്ളീൻ്റെ അകത്തൊരു സൈഡിലിങ്ങനെ പുറത്ത് റോട്ടിലിങ്ങനെ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം പള്ളിക്കകത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ പതിയെ നടന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം പള്ളീൻ്റെ പുറത്ത് സൈഡിലുള്ള ഭാഗത്തു നിന്നാരൊക്കെ കിടക്കേണ്ട അവിടെ നിന്ന് ഒരാൾ എണീറ്റ് വരികയാണ്. വന്നിട്ട് എൻ്റെ തലയുടെ ഭാഗത്ത് വന്നിട്ടിരുന്നു. വന്നിരുന്നിട്ട് ചോദിച്ചു, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കും സമയം ഉണ്ടാവോ കേൾക്കാൻ? അപ്പം ഞാൻ ഞെട്ടി എണീറ്റു, എന്താ ഈ സമയത്ത് ഇങ്ങനെ വന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറച്ച് നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ, എന്നാൽ നല്ല വെളുത്ത താടി, ഒരൊത്ത താടിയുള്ളതും ഒരു മുണ്ടൊക്കെ തോളിലിട്ടിട്ട് കുറച്ച് തടിച്ചിട്ടുള്ളൊരു മനുഷ്യൻ, കാണാനൊരു വാർന്ന മുഖം, എന്നാൽ നല്ലൊരു ഒരു എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു ഒരു ഒരു ഭവ്യതയുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ആ ഒരു വെളിച്ചം, അതായത് പള്ളിക്കകത്ത് ആ സ്ട്രീറ്റ് ലൈറ്റിന് വെളിച്ചമുള്ള നാളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹം വന്നിരുന്നപ്പോൾ ഞാൻ എണീറ്റു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം ഇങ്ങനെ പറയണം എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഏതായാലും അവിടെ എണീറ്റിരുന്നു. അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു അമുസ്ലിമായിരുന്നു, എൻ്റെ ശരിക്കുള്ള നാട് കോയമ്പത്തൂരാണ്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കുറഞ്ഞ കാലത്തന്നെ, അതായത് ഒരു 10-60, 50-55 വയസ്സായി ഉണ്ടാവും അദ്ദേഹത്തിന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നാട്ടിൽ ഭാര്യ മക്കൾ അവരൊക്കെ എന്ത് ചെയ്തു, അവരൊഴിവാക്കി ഒക്കെയാണ്, പിന്നെ അവിടെ എന്നെ നിർത്താൻ അയച്ചില്ല. ഞാൻ അങ്ങനെ ഞാൻ കേരളത്തിലേക്ക് വന്നു ഇവിടെ പണിയെടുത്ത്. അപ്പോൾ ഞാനൊരു വലിയ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫർണിച്ചർ ഷോപ്പിൽ നല്ല ഫർണിച്ചർ, ഈ മരത്തിൻ്റെ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഒറ്റക്ക് ജീവിക്കണ്ടേ, അപ്പോൾ ഇവിടെ നിന്നൊരു കല്യാണം കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്നോട്, അവിടുത്തെ അതിൻ്റെ മുതലാളിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കല്യാണത്തിന് അവസാനം ഞാൻ തയ്യാറായി. ഞാൻ തയ്യാറായപ്പോൾ അവർ പിന്നെ നല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ഞാൻ പിന്നെ എനിക്ക് ഏതായാലും ഒറ്റക്ക് നിൽക്കണതിന് പകരം ഒരു കൂടെ ഒരാളാവുമ്പം കഴിയില്ല. അങ്ങനെ കല്യാണം റെഡിയായി. കല്യാണത്തിൻ്റെ അന്ന് രാത്രി പെട്ടെന്ന് ഭാര്യക്ക് എന്ത് ചെയ്തു, ഭയങ്കര വേദനയ്ക്ക് വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ നേരെ വിളിക്കാൻ കാത്തിക്കാൻ കഴിയില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഓട്ടോക്ക് വിളിച്ചു വന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ ചോദിച്ചു, എവിടെ രോഗിയുടെ മറ്റ് മുൻപ് ട്രീറ്റ് ചെയ്തതിൻ്റെ ഷീറ്റുകളൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ഞെട്ടി, എന്തൊരു അപ്പം എന്തെന്ത് കാലങ്ങളായിട്ടുള്ള ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ നിങ്ങൾ എന്താ, നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒന്നും മിണ്ടില്ല. അപ്പോൾ അവരത് എടുത്തിട്ടില്ല, കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലിപ്പോൾ തൽക്കാലം ഒരു കൊടുത്ത് നാളെ രാവിലെ വരണം, വന്നിട്ട് അതുകൂടി നോക്കാം എവിടെയാണ് ട്രീറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. തൽക്കാലം അദ്ദേഹം അന്ന് രാത്രി അവിടെ തിരിച്ച് വീട്ടിലെത്തി. അന്ന് നേരം വെളുക്കുവോളൂ ഇദ്ദേഹം ഒരു സൈഡിൽ നോക്കി അങ്ങനെ ഇരുന്നു. ഞാൻ ശരിക്കും ഇപ്പോൾ പെട്ടുപോയല്ലോ, ഇയാൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്. കാരണം ഞാൻ ഒറ്റക്ക് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു കൂട്ട് എന്നുള്ള അർത്ഥത്തിൽ വിവാഹം കഴിച്ച് നോക്കുമ്പോൾ അവർ ഭയങ്കര ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ്. അപ്പോൾ അന്ന് കുറേ സമയം ഉണ്ടായിരുന്നപ്പോൾ ഭാര്യ പതിയെ വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങനെയൊരു രോഗമുള്ള വിവരം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ശരിയാണ്, എൻ്റെ അടുത്ത് വന്ന തെറ്റാണ്, പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് കുടുങ്ങൂല, എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ എന്നെ ഒഴിവാക്കരുത്. മരിക്കുന്ന സമയത്തൊരു വൈധവന് ഒരു ഒരു ഭർത്താവില്ലാതെ മരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. മരിക്കണതിൻ്റെ മുമ്പ് എനിക്കൊരു ഭർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, അവരുടെ സാന്നിധ്യത്തിലെങ്കിലും മരിക്കണം. ഞാൻ അധികകാലമൊന്നും ജീവിക്കൂല, നിങ്ങൾ എന്നെ കൊണ്ട് വിഷമിക്കണ്ട. അതുവരെയും നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്ത് ഞാൻ ചെയ്ത് ജീവിക്കാം, എനിക്കത്രയേ ഉള്ളൂ, നിങ്ങളൊരു ഭർത്താവായി എനിക്കുണ്ടായാൽ മതി. ആ വാക്ക് കേട്ടതോടുകൂടി ഇദ്ദേഹം ആകത്തകർന്നുപോയി. അദ്ദേഹം കുറേ സമയം ഇങ്ങനെ ഉണ്ടായിരുന്നു, അയാളുടെ മനസ്സിന് കുറേ ഇങ്ങനെ. അപ്പം അയാൾ എന്നോട് പറയുന്നത് ഒരു തമിഴും മലയാളം കലർന്നൊരു സ്വരത്തിലാണ്, ആ ഭാഷ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അയാൾ ഇവിടെ കുറേ നേരം ഇരുന്നു, കുറേ കരഞ്ഞു. പിന്നെ അയാൾ വിചാരിച്ചു പടച്ചു അങ്ങനെ എനിക്ക് ചിലപ്പോൾ ഒരു നിയമത്തായിട്ട് തന്നതായിരിക്കാം. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് വന്നിട്ട് പിന്നെയും ചിലപ്പോൾ അത് എനിക്കൊരു പരീക്ഷണമായിരിക്കാം, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് നിന്ന് നേരം വെളുത്ത് ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ വിഷയം, ഇവയെങ്ങനെ രോഗിയാണെന്നുള്ള വിഷയം, പിന്നെ ഏതോ വഴി ഇത് കല്യാണം, ആ ഒരു വലിയ ഷോപ്പിൻ്റെ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളി, അയാൾ വഴിയാണ് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം അയാൾ ഈ വിവരം അറിഞ്ഞു. അപ്പം അയാൾ ഉടനെ പറഞ്ഞത് എന്നോട് എന്തേ അവർ പറയാതിരുന്നേ, ഒരു എത്രയും പെട്ടെന്ന് ആ ബന്ധം ഒഴിവാക്കണം, അത് പറ്റൂല, അത് ചതിയാണ്. അപ്പം ഇയാൾ പറഞ്ഞു വേണ്ട വേണ്ടെന്നോ, ഞാൻ പറഞ്ഞ കേട്ടാൽ മതി, അപ്പം എത്രയും പെട്ടെന്ന് വേഗം ഒഴിവാക്കുക, വേഗം ഒഴിവാക്കുക പറഞ്ഞു. വേണ്ട വേണ്ട, ഇയാൾ നിർബന്ധം, ഞാൻ പറഞ്ഞ കേൾക്കുകയാണെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ പോയിക്കോളൂ. അവിടെ എത്രയും ഒരു ആ സ്ഥാപനത്തിൽ അയാൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, അയാൾ കേരളത്തിലേക്ക് ജോലി കുറേ മുമ്പേ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അട്ടുപോകും. പക്ഷേ ഇവിടെ ഇവിടെ എത്തിയതിന് ശേഷമാണ് അയാൾ എന്തെങ്കിലും ഇസ്ലാമിൽ സ്വീകരിക്കുന്നത്. അപ്പം അയാൾ പറഞ്ഞു ഇത്രയും 10-15 കൊല്ലത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലി ചെയ്യാൻ തുടങ്ങി അയാൾ പറയുന്നത് ഞാൻ കേൾക്കാൻ അത്രയും കടപ്പാട് അയാളുണ്ട്, പക്ഷേ എനിക്ക് പറ്റിയില്ല. സാൻ അയാൾ പറഞ്ഞു പോയിക്കോളൂ, ജോലി നാളെ മുതൽ എൻ്റെ സ്ഥാപനത്തിന് എനിക്ക് ജോലിയില്ല. ഇയാൾ മാനസികമായ തളർന്നു, അയാൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഇയാളുടെ മനസ്സിൽ ഭയങ്കരത ഉണ്ടായി, കാരണം ജോലി ചെയ്യുമ്പോൾ അത്രയും ഒരു എന്തെങ്കിലും ഒരു കുറച്ച് പൈസയൊക്കെ ബാലൻസ് ഉണ്ട്, അത് തരിക, അല്ലെങ്കിൽ പോകുമ്പോൾ പിരിച്ചു വിടുമ്പോൾ ആ നിലക്കിലും തരിക, ഒന്നും തിന്നില്ല. അവസാനം ഇയാൾ എന്ത് ചെയ്തു, ഒരു 5 പൈസ കയ്യിലില്ല. അയാൾ ഭാര്യയെ നോക്കി, ഞാൻ എങ്ങോട്ടെങ്കിലും ജോലി ചെയ്തോന്ന് നോക്കിക്കോളാം, ഞാൻ ഒഴിവാക്കില്ല. അങ്ങനെ ആ സ്ഥാപനത്തിനെതിരെ അയാൾ കേസ് കൊടുക്കണം. അയാൾ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം, അയാളുടെ അടുത്ത് കേസ് നടത്താൻ ഇതൊന്നുമില്ലല്ലോ, ഉള്ള കുറച്ച് പൈസ തട്ടിക്കൂട്ടി കേസ് കൊടുത്തപ്പോൾ കേസ് എന്താണ്, ഇത്രയും ജോലി ചെയ്തിട്ട് അതിനുള്ള നഷ്ടപരിഹാരം എനിക്ക് തരണം, പെട്ടെന്ന് പിരിച്ചു കിട്ടും. അപ്പോൾ കോടതിയിലെത്തി അയാൾ പറയുകയാണ്, കോടതിയിൽ കേസ് വാദിക്കാൻ എന്ത് ചെയ്യണം, വക്കീൽ വേണം, അയാൾക്ക് വക്കീലിന് പൈസ കൊടുക്കാനല്ല. അപ്പം അയാൾ പറഞ്ഞു എൻ്റെ വക്കീൽ ഞാൻ തന്നെയാണ്. അങ്ങനെ 2-3 തവണ മാറ്റിവെച്ച അവസാനം ഇയാൾ എന്നെ വാദിച്ചു. അങ്ങനെ അവസരമുണ്ട്, ഓപ്ഷൻ ഉണ്ട് വക്കീലില്ലെങ്കിലും സ്വന്തം വാദിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ അത് പത്രത്തിലൊക്കെ അന്ന് വന്നിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അയാൾ വാദിച്ചു, കോടതി വിധിയായി, അയാൾക്ക് 3 രൂപ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വിധി വന്നു. ആ പണം കിട്ടി, അതോടുകൂടി ആ മുതലാളി അതുമായിട്ടുള്ള ഒരു ബന്ധം അവസാനിച്ചു. അയാൾ വേറെ മാറി താമസിച്ചു. 1-6 മാസത്തിൻ്റെ ഉള്ളിൽ ഭാര്യ ഒരു ദിവസം അയാൾ മടിയിൽ കിടന്ന് മരണപ്പെട്ടു. പിന്നെ അയാൾ അവിടെ നിന്ന് യാത്ര പോരുകയാണ്. പിന്നെ ഒറ്റയുള്ള ജീവിതം, പിന്നെ നാട്ടിൽ അങ്ങനെ ആ ഇടക്കാണ് എന്നെ അയാൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ മാനസിക ഭാവം, ഞാൻ അവിടെ എനിക്ക് ജോലി തന്ന അയാളോട് കാണിച്ചത് തെറ്റാണോ, അതങ്ങനെ ഇതെന്താ ഇതിലുള്ള മാനസിക വിഷമമാണ് എന്നോട് ചോദിക്കുന്നത്. പിന്നെ അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിലും അല്ലാതെ ഒരിതായി. പിന്നെ ഞാൻ അയാളെ കണ്ടില്ല കുറേ കാലത്തിന്. ഒരു ദിവസം അങ്ങാടിയിൽ വെച്ചിട്ട് അയാൾ ഓടി വന്ന് കൈപിടിക്കാൻ, അപ്പോഴേക്ക് അയാൾ പിന്നെ വിവാഹം കഴിക്കണമല്ല, അയാൾക്ക് അയാളുടെ മക്കളെ നാട്ടിലേക്ക് കൊണ്ടുവരണം, ഇവിടെ വീട്ടിൽ എത്തിച്ചതും ആ വീട്ടിലേക്ക് അയാൾ വിളിച്ചതും അവിടെ പോയി അയാൾ മക്കളെയൊക്കെ കണ്ട ഒരു ഓർമ്മപ്പോഴും. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ബന്ധമില്ല. അന്നൊന്നും ഫോണ് അങ്ങനെ കയ്യില്ലാത്തൊരു സമയമായതുകൊണ്ട്, ഫോണുണ്ട് പക്ഷേ അങ്ങനെ നമ്പറൊന്നും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട്, അപ്പോൾ അതിങ്ങനെ മനസ്സിലൊരു ഒരു ഒരാൾ അയാൾ ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോല്ലോ ഒന്നും എനിക്കറിയില്ല. ഒരനുഭവമാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്.
1: മാഷാല്ലാ, അപ്പോൾ വളരെ ഹൃദ്യമായ ഒരുപാട് ചിന്തകളിലൂടെയും ഒക്കെ ഒരുപാട് ആശയങ്ങളും പകർന്നൊരു അനുഭവമാണ് സലാം സാറ് ഇപ്പോൾ പങ്കുവച്ചത്. അപ്പോൾ ഒരുപാട് കേൾക്കാൻ, ശരിക്ക് അത്തരമൊരു ഘട്ടത്തിൽ ഇയാൾ ആഗ്രഹിക്കുന്ന ആരാണ്, അയാളെ കേൾക്കാൻ ഒരാളെ കിട്ടണം എന്നുള്ള ഒരു ഒരു തീർത്തും പരിചയമില്ലാത്ത ഒരാളോടാണല്ലോ ഇതൊക്കെ പറയണത്. ഒരുപാട് വിഷയങ്ങൾ മഷാല്ലാ, നമ്മൾക്കും ഒരുപാട് കാഴ്ചപ്പാട് പകരുന്ന അനുഭവമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
0: സാദിഖ് മാത്തൂര് പറഞ്ഞ, നമ്മുടെ കോയമ്പത്തൂരുള്ള നമ്മുടെ ഒരു പ്രവർത്തകന്റെ സഹോദരിക്ക് നട്ടലിന് ക്ഷതമേറ്റ് ഗംഗാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 10 യൂണിറ്റ് ബ്ലഡ് വേണമെന്നാണ് പറയുന്നത്. ഏത് ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് ആണെങ്കിലും അവർ സ്വീകരിക്കും. കോയമ്പത്തൂർ നമ്മുടെ പ്രവർത്തക ഗംഗാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടണമെന്ന് അബു കഞ്ചിക്കോട്ട് അല്ലേ. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും കോയമ്പത്തൂർ നിന്നൊക്കെ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാൻ പറ്റും അല്ലേ.
1: കോയമ്പത്തൂരിലുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അല്ലേ. ഇൻഷാല്ലാ ഗംഗാ ഹോസ്പിറ്റലാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ജമീല വി പി കളിയോ അദ്ദേഹത്തിന്റെ മനസ്സിനെ അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. മാഷാല്ലാ.
0: യെസ്, ഓക്കെ. അപ്പോ പിന്നെ
1: ഓട്ടട എന്താന്ന് അറിയാത്തവർക്ക് സമീറ കെ എം അവര്
0: താനൂര്
1: ഓട്ടട ഉണ്ടാക്കാൻ തലേ ദിവസം പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക,

0: ആകുമ്പോൾ എന്ന് പറയുന്ന ശ്രോതാക്കളുണ്ട്. മാഷാല്ല, ഫലവത്തായ പ്രാർത്ഥനയാണെന്നാണ് മൈമൂന പാറപ്പുറം പറഞ്ഞിട്ടുള്ളത്.
1: ഈ പാരന്റിംഗ് കോഴ്സിന്റെ 7 മൊഡ്യൂൾ ക്വസ്റ്റ്യൻ വരുന്നില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണോന്ന് ബുഷ്റ പത്തപ്പിരം ചോദിക്കുന്നുണ്ട്.
0: 7-ാമത്തെ മൊഡ്യൂൾ അല്ലേ?
1: ഓക്കെ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
0: ഈ കഥ കേട്ട് സങ്കടം വന്നാണ് മുകുൾസു പറയുന്നത്.
1: ഫലവത്തായ പ്രാർത്ഥനയാണ് ഞാൻ അത് നമ്മൾ പറഞ്ഞു അല്ലേ.
0: അനുഭവം കേൾത്ത ആ ഒരു ഫീലിംഗിലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്റ്റോപ്പാക്കി പോയി എന്നാണ് സുബേദ് ഇസ്മായിൽ മടിക്കേരി പറഞ്ഞത്. മാഷാല്ല. ഓക്കെ, അള്ളാഹു അവർക്ക് വലിയ ഖൈർ നൽകും എന്ന് ഉറപ്പാണെന്നാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ മനസ്സിനെയാണ് അവിടെ ശരിക്ക് എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ പരീക്ഷണങ്ങളുടെ ഓരോ തലങ്ങളാണ്. കാരണം അത്രയും വർഷം ജോലിയെടുത്ത സ്ഥാപനത്തിൽ അവിടുത്തെ മുതലാളി പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഒരു ഒരു ബന്ധം തുടങ്ങുന്നു, എന്നിട്ട് ആ ബന്ധം വിച്ഛേദിക്കാൻ അയാൾ തന്നെ പറയുന്നു, എന്നാൽ അയാളുടെ വാക്കിന് അവിടെ നിരസിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ഒരു ഒരു എന്തിനു പറയാം, ഭയങ്കര കോൺട്ര ആയിട്ട് വരുന്ന, കോൺട്രഡിക്ഷറി ആയിട്ട് വരുന്ന സംഗതികളാണ്. പക്ഷേ അവിടെ നല്ല മനസ്സ് ശരിക്കും ഒരു വലിയ ഒരു ഒരു തീരുമാനം അവിടെ. യെസ്, മാഷാല്ല.
1: ഹോട്ടട വല്ലാതെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കാസർഗോഡിന്റെ അഭിമാന ഫുഡാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറുപ്പകാലത്തെ മഞ്ചേശ്വരം സജീവമായ മോർണിംഗ് ഫുഡാണ് ഹോട്ടട. അങ്ങനെ കാസർഗോഡ് ഹോട്ടട ഉണ്ടല്ലേ, ഞാൻ നല്ലതാന്നാ വിചാരിച്ചിരുന്നത്. ശരി, പിന്നെ ഓക്കെ, പിന്നെ കോഴ്സ് ഇന്നലെ വരെ രാത്രി വരെ വന്നില്ല. മൈമുന കരുവര കൊണ്ട് ചുള്ളിയോട് അല്ലേ.
0: നേരത്തെ പുല്ലുവട്ടത്തിലേ ഭർത്താക്കന്മാർക്ക് മാതൃകയായിട്ട് ഒരാൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഭർത്താവ് വീടെടുക്കാൻ വേണ്ടി സ്വർണം മുഴുവനായി എടുത്തിരുന്നു, പിന്നീട് അല്പം അല്പമായി അതെല്ലാം എനിക്ക് വാങ്ങി തന്നു.
1: അവിടെ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് ഒരാൾ നേരത്തെ പറഞ്ഞല്ലോ. അത് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല, പ്രശ്നം പരിഹരിക്കാനുള്ള
0: സാധ്യത.
1: അതിനവിടെ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. കാരണം അത് കൊടുക്കാതിരിക്കലാണ് പ്രശ്നം.
0: നോർത്ത് പറവൂരിൽ പോയാലേ നല്ല ചപ്പാത്തി മത്തികറി കിട്ടുന്നതാണ്.
1: എന്തെല്ലാം ജീവിതാനുഭവങ്ങളാണ്. നാം ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ നാം വിചാരിക്കും അത് തന്നെയാണ് വലിയ പ്രയാസം എന്ന്. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ അടുത്തറിയുമ്പോൾ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കുകയാണെന്ന് ജംഷീന പി മേപ്പാടി.
0: ആ വാചകത്തിൽ ഫസ്റ്റിലൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്ക് തോന്നും.
1: ഏതുവരെ മറ്റുള്ളവരുടെ പ്രയാസം കാണാതിരിക്കുന്ന കാലത്ത് നമ്മൾ നമ്മളിലായിരിക്കെ നമുക്ക് നമ്മൾ തന്നെയാണ് വലുത്. നമ്മൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിയിരിക്കെ നമുക്ക് നമ്മളെത്രയോ ചെറുതാണെന്ന് തോന്നിപ്പോവും.
0: നേരത്തെ നമ്മൾ ഒരു മരണ വാർത്തയില് പങ്കുവച്ചു. മാഷാല്ല, പി ആർ ഫാമിലിയിൽ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴുള്ള ഒരു പോസിറ്റീവായ സംഗതി, ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെയുള്ള നന്മകൾ കേൾക്കാൻ സന്നദ്ധമായി പിശുരുടെ കൂടെ നേരത്തെ കൂടിയിട്ടുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, ചില ആളുകളത് എഴുതി അറിയിക്കും, ചില ആളുകൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ നമ്മൾക്കുള്ളൊരു ഉണർത്തലും കൂടി ആയിട്ടാണ് അൻവർ എനിക്ക് മുട്ടിൽ അയച്ചിട്ടുള്ളത്. ഒരു പകലിലോ അല്ലെങ്കിൽ ഒരു രാത്രിയിലോ നമ്മളും ഇതേപോലെ റബ്ബിൻ്റെ വിളിക്കൂത്തരം നൽകി മടങ്ങേണ്ടവരാണ്. ആ ബോധത്തിലും ബോധ്യത്തിലും ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. മരിച്ച സഹോദരൻ അള്ളാഹു സ്വർഗം
1: നൽകിയാണ്. മായിൻ മണക്കാട് ട്രിവാൻഡ്രം. വീട്ടിനുള്ളിൽ വൃദ്ധരായവർ കാത്തിരുന്നു കരഞ്ഞിടും എന്ന് തുടങ്ങുന്ന ഗാനം ഉണ്ടോ? നമ്മൾ ടെക്നിക്കൽ വിങ്ങിനോട് ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ അത് ഇന്നലെ പ്ലേ ചെയ്യാമോ ചോദിച്ചിരുന്നു, പ്ലേ കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അത് വീട്ടിനുള്ളിൽ വൃദ്ധരായവർ കാത്തിരുന്നു കരഞ്ഞിടും എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ
0: കോഴ്സിനെ പറ്റി പറഞ്ഞല്ലേ, 7-ാമത്തെ ക്ലാസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് കിട്ടുന്നുണ്ടാവും, ക്വിസിൻ്റെതായിരിക്കും കിട്ടാത്തത്. ക്വസ്റ്റ്യൻ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല അതിൽ. പക്ഷേ അത് ടെക്നിക്കൽ ടീമിനോട് പറയാം.
1: തിരൂർ എവിടെയോ ഓട്ടട കരിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഓട്ടടയാണ്, ഫൗസിയ തിരൂർ. പിന്നെ ശരി, അപ്പം നമുക്കേ ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോണ്ടേ. കൂടെയുണ്ട് മനാഫ് പാലക്കാഴി. അപ്പം അവരൊക്കെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഇൻഷാല്ല നമ്മൾ ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. സൂറത്തു അന്നബ 78-ാമത്തെ അധ്യായം, സൂറത്തു നബയിലെ 38-40 വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കേൾക്കുന്നത്. 2486-ാമത്തെ എപ്പിസോഡാണത്.

0: 2509 ദിവസങ്ങളായി നമ്മുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ, നമ്മൾ ശ്രോതാക്കളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഈ പ്രയാസങ്ങളുടെ കഥ പറഞ്ഞു. ആയിഷനാഥാപുരം പറഞ്ഞു, ഞാനും കരുതാറുണ്ട് എൻ്റെ അസുഖം കാണിക്കാൻ പോയാൽ രോഗികളെ കണ്ടാൽ എനിക്ക് ഇത്രയല്ലേ തന്നിട്ടുള്ളൂ എന്ന്. അൽഹംദുലില്ലാ, അത് ശരിക്ക് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ ബോധപൂർവം ചില വിസിറ്റുകൾ നമ്മൾ നടത്തണം എന്നാണ് പറയാനുള്ളത്. കാരണം നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിൻ്റെ എത്ര തന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടാൻ ആ ഒരു ചെറിയൊരു വിസിറ്റ് മതിയാകും. പിന്നെ ആ മുതലാളി ചെയ്തത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അയാളുടെ വാക്കിനെ മാനിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് വലിയ ചതിയായി. ആ സഹോദരൻ ക്ഷമയും വർക്കത്തും പ്രധാനം ചെയ്യേണ്ടതാണ്. ഖാജ ഹുസൈൻ പെരിങ്ങോട്ട് കുറിച്ചായിരിക്കും അല്ലേ?
1: ശരിയാണ്. അദ്ദേഹത്തെ ശരിക്കും ഒരുപാട് അദ്ദേഹത്തിന് വിഷമാക്കിയൊരു സംഗതിയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തെ അവഗണിച്ചു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുള്ളതേ. പക്ഷെ അയാളുടെ ഒരു മനസാന്നിധ്യം കൊണ്ട് പിന്നീട് അദ്ദേഹം അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങി എന്നുള്ളതാണ് പിന്നീട്. അത് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, പത്രത്തിലൊക്കെ അത് ഒറ്റക്ക് കേസ് വാദിച്ച് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വന്നിരുന്നു. എന്നിട്ട് ഒരു 2005-06 കാലഘട്ടത്തിലാണ്.
0: ഓ, 10-20 വർഷങ്ങൾക്ക് മുമ്പല്ലേ?
1: യെസ്.
0: ഓട്ടപ്പോള, കാസർകോട്ടുള്ള ഓട്ടടന്റെ പേരാണ് എന്നാണ് മജീദ് പട്ല.
1: ഓട്ടടേ, അപ്പൊ ഓട്ടപ്പോള എന്നാണ് പറയാറ്. യാ, അത് നല്ല. ഇതൊക്കെ എന്താന്നോ, നമുക്കിപ്പോ ഇങ്ങനെ അറിവ് കിട്ടുമ്പോ നമ്മൾ അവിടെ
0: പോകാം. ഓട്ടപ്പോള എന്ന് പറഞ്ഞത്.
1: ഓക്കെ,
0: മാഷാല്ലാ. അപ്പൊ പാട്ടുണ്ടോന്നു ഇല്ലേ? മായി മണക്കാട് ചോദിച്ചാൽ പാട്ടുണ്ടോന്ന് നോക്കാം നമുക്ക്.
1: കേരള യൂത്ത് കോൺഫറൻസ് തീം സോങ് ആണത്. ഇരുളിൽ ചെറിയൊരു തിരി കൊളുത്താൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അതിന്റെ രണ്ടാം പല്ലവിലെ വരികളാണ് എന്ന് തോന്നുന്നു അത്. വീട്ടിനുള്ളിൽ വൃദ്ധരായി കാത്തിരുന്ന് കരഞ്ഞിട് മുറ്റവർക്കായി കൂട്ടിരിക്കാൻ കൂടെ നാം ഉണ്ടാവണം. അടിപൊളി. സഫ്ന മുഹമ്മദ് പാണക്കാടാണ്. അപ്പൊ ഇവരൊക്കെ അത് എത്ര വ്യക്തമായിട്ടാണ് അവരത് വെക്കണല്ലേ.
0: അല്ല, ആ വരികൾ അത്രമാത്രം പിന്നെ ആളുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ശരി.
1: അതെനിക്ക് തോന്നുന്നു മിസ് അബ് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്.
0: അതെ അതെ.
1: യൂത്ത് കോൺഫറൻസിന്റെ തീം
0: അല്ലേ? നിങ്ങളെ അനുഭവം പങ്കുവച്ചല്ലേ, ചെറിയൊരു ചോദ്യം വന്നിക്കണ്. നിങ്ങൾ എന്ത് ഉപദേശമാണ്, സലാമാഷ് അദ്ദേഹത്തിന് എന്ത് ഉപദേശമാണ് കൊടുത്തത് എന്നാണ് വെച്ചാൽ?
1: അവിടെ ഉപദേശം കൊടുക്കാനൊന്നും ഇല്ല.
0: അതായത് വേറൊരു ശ്രോതാവ് മറുപടി അതിന് പറയണേ, സലാമാഷ് സലാം സാറ് അത് കേട്ട് അയാൾക്ക് ആശ്വാസം പകർന്ന തന്നതിന് സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കേൾവിയാണ് ശരിക്കും അവിടെ ആൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. യെസ്. അപ്പൊ ചോദ്യത്തിനെ കുറിച്ച് കുറെ ആൾക്കാർ എളുപ്പം എന്ന്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ചോദ്യവും ഉത്തരവും നമുക്ക് വരാം. എന്റെ പത്തിരിയും ചെറുപയറുകാരാണ് എന്നെ ഉഷിത ശംസുദ്ദീൻ.
1: കരിഞ്ഞു പോയി പറഞ്ഞേ?
0: ഇന്നത്തെ ലൈവ് ഓട്ടടമ്മല് പോയി എന്നാണ്. ഓട്ടട തൂക്കി എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ചെറിയൊരു ഒന്നട പോയിട്ട് വരാം
1: അല്ലേ?
0: ഇൻഷാല്ലാ. നമ്മള് വിശ്രടിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കുന്നു. അതിലൊക്കെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയത്ത് പല പരിപാടികൾ നടക്കാറുണ്ട്. 100-ലധികം പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ യുഗചരിതം എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും രാത്രി 9:50 അത് ഉണ്ടാറുള്ള. സിദ്ദിഖ് സലൈ നിലമ്പൂരിൻ്റെ അവതരണമാണ്.
1: അതെ അതെ. ഇപ്പോൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് അതിൽ തന്നെ ജിന്നുകളിലേക്കുള്ള പ്രവാചകൻ
0: എന്ന പുസ്തകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഭാഗമാണ്.
1: സൽഫീയുടെ രചനയിൽ വന്ന പുസ്തകത്തിന്റെ ശബ്ദാഖ്യാനം സിദ്ദിഖ് സലൈ നിലമ്പൂർ.
0: ഇൻഷാല്ലാ യുഗചരിതം കേട്ടുവരാം.
2: ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. നഖലത്ത് പ്രദേശത്ത് വെച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെയും കൂട്ടി സുബഹി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിസ്കാരത്തിൽ അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ജിന്നുകൾ ചുറ്റുപാടും ഒരുമിച്ചുകൂടി അവർ ശ്രദ്ധയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടു. ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം ലഭിച്ചത്? അതെ, അല്ലാഹു വഹയ് അറിയിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അറിയുന്നത്. അവർ ഖുർആൻ കേട്ട സംഭവം സൂറത്തുൽ ജിന്നിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. നബിയെ, പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കുചേർക്കുകയേ ഇല്ല. സൂറത്തുൽ ജിന്ന് വചനം 1-2. ജിന്നുകൾ ഖുർആൻ കേട്ട ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത് വഹയിലൂടെ ആയിരുന്നു എന്ന് ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഖുർആൻ കേൾക്കുകയും അതിൽ ആകൃഷ്ടരാവുകയും അതിന്റെ ആശയം ബോധ്യപ്പെടുകയും ഖുർആൻ സത്യമാണെന്നും ഈ ഖുർആൻ സത്യത്തിലേക്കാണ് വഴി കാണിക്കുന്നത് എന്നും മനസ്സിലാക്കുകയും ചെയ്ത ജിന്നുകൾ അവരുടെ കൂട്ടുകാരിലേക്ക് ചെന്ന് ഈ അത്ഭുതകരമായ ഖുർആനിനെക്കുറിച്ച് പറയുകയും ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുകയാണെന്നും ഞങ്ങളുടെ രക്ഷിതാവിൽ ഒരാളെയും ഞങ്ങൾ പങ്കുചേർക്കുകയില്ലെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്തും ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇത് സൂറത്തുൽ ജിന്നിൽ പറഞ്ഞ സന്ദർഭമാണോ അതല്ല മറ്റൊരു സന്ദർഭമാണോ എന്ന കാര്യത്തിൽ മുഫസ്സറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സൂറത്തുൽ അഹ്ഖാഫ് 29-32 വരെയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നു, ജിന്നുകളിൽ ഒരു സംഘത്തെ നാം നിന്റെ അടുത്തേക്ക് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുവാനായി തിരിച്ചുവിട്ട സന്ദർഭം ശ്രദ്ധേയമാണ്. അങ്ങനെ അവർ അതിന് സന്നിഹിതരായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു, നിങ്ങൾ നിശബ്ദരായിരിക്കൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ സമുദായത്തിലേക്ക് താക്കീതുകാരായിക്കൊണ്ട് തിരിച്ചുപോയി. അവർ പറഞ്ഞു, ഞങ്ങളുടെ സമുദായമേ, തീർച്ചയായും മൂസാക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടതും അതിനു മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. സത്യത്തിലേക്കും നേരായ പാതയിലേക്കും അത് വഴികാട്ടുന്നു. ഞങ്ങളുടെ സമുദായമേ, അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം നൽകാതിരിക്കുന്ന പക്ഷം ഈ ഭൂമിയിൽ അള്ളാഹുവെ അവന് തോൽപ്പിക്കാനാവില്ല. അള്ളാഹുവിന് പുറമെ അവന് രക്ഷാധികാരികൾ ഉണ്ടായിരിക്കുകയുമില്ല. അത്തരക്കാർ വ്യക്തമായ വഴികേടിലാകുന്നു. സൂറത്തുൽ അഹ്ഖാഫ് വചനം 29-32 വരെ. അള്ളാഹു ഒരു സംഘം ജിന്നുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചുവിടുകയും അവർ ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. ജിന്നുകൾക്ക് മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എവിടെ വെച്ചും ആരുടെ ശബ്ദവും കേൾക്കാനുള്ള കഴിവ് അവർക്കെന്നല്ല ഒരു പടപ്പിനും അള്ളാഹു നൽകിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അവരുടെ കേൾവിക്കും പരിധിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ ആളുകളിലേക്ക് ചെന്ന് അവർ കേട്ട ഖുർആനിനെപ്പറ്റി പറഞ്ഞുകൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഹാജരായ ജിന്നുകൾ ആ ഖുർആൻ പാരായണം കേൾക്കുന്നതിനു വേണ്ടി മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. കലപില ശബ്ദമുണ്ടാക്കിയാൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. ഖുർആൻ കേട്ടതിനു ശേഷം അവരുടെ ജനതയിലേക്ക് മുന്നറിയിപ്പ് നൽകുന്നവരായി അവർ പോയി. തൗറാത്തിനെ സംബന്ധിച്ച് അറിവുള്ളവരാണ് ഈ വന്ന ജിന്നുകളും അവരുടെ സമൂഹവും എന്ന് മനസ്സിലാക്കാം. അതിനാലാണല്ലോ മുമ്പ് മൂസാക്ക് ഇറക്കപ്പെട്ട തൗറാത്തിനു ശേഷം ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത് അഥവാ ഖുർആൻ എന്നും ഇതിന് മുമ്പുള്ളവയെ അത് സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞത്. ഇഞ്ചിയിൽ അടക്കമുള്ള മുൻവേദഗ്രന്ഥങ്ങളെപ്പറ്റി അവർക്ക് അറിയാമെന്നാണല്ലോ നാം അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. തങ്ങളുടെ സമൂഹത്തിലേക്ക് ചെന്ന് നേർവഴി കാണിക്കുന്ന ഈ ഗ്രന്ഥത്തെ പിന്തുടരണമെന്നും ഈ ഗ്രന്ഥത്തിന്റെ വഴിയിലൂടെ ജീവിച്ചെങ്കിലേ പരലോകത്ത് രക്ഷയുള്ളൂ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകാത്തവർക്ക് കഠിന ശിക്ഷയാണ് വരാനിരിക്കുന്നതെന്നും അവർ താക്കീത് ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ ദൂതന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കേട്ടും അനുസരിച്ചും ജീവിക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുകൊടുക്കുകയും നരകശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനമുണ്ടെന്ന സന്തോഷ വാർത്തയും അവർ നൽകി. ഖുർആൻ കേട്ട മാത്രയിൽ ജിന്നുകൾ അതിൽ വിശ്വസിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിക്കുന്നതിൽ അവിടത്തേക്ക് ഒരു ആശ്വാസം പകരലും ഉണ്ട്. തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട നാട്ടുകാർ ഈ ഗ്രന്ഥത്തെ കളവാക്കുന്നത് കണ്ടപ്പോൾ അപരിചിതരായ ജിന്നുകൾക്ക് പോലും ഇതിലെ സത്യം മനസ്സിലാക്കാൻ കഴിയുകയും അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്തല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വസിക്കാമല്ലോ. ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായം കേൾക്കാം.

0: ഓക്കെ, മാഷല്ല. അപ്പോ
1: വേറെ ഒരു വിഷയം എന്താ വെച്ചാല്, ഇവരിൽ ഇപ്പൊ ഫുള്ളായോ?
0: ഇല്ല,
1: നമ്മൾ
0: പറഞ്ഞ
1: ആളുടെ
0: ചോദിച്ച വരി വന്നിട്ടില്ല അല്ലേ?
1: അടുത്ത സ്റ്റെപ്പിലേക്ക് അവര് ഇട്ടു
0: അതെ അതെ,
1: അല്ലേ?
0: സ്റ്റെപ്പ് എടുത്തിന്ന്.
1: ഓക്കെ,
0: യെസ്.
1: അപ്പൊ ടെക്നിക്കൽ വിങ് സജീവമാണ്, ഉഫാനും ഉണ്ട് മിസബും ഉണ്ട്, എന്നാ പിന്നെ പറയണ്ട. അപ്പൊ ഇതിന്റെ ഇടക്കൊരു മെസ്സേജ് വന്നിരുന്നു, ഗ്രീൻ വാലിയിലെ ടെക്നിക്കൽ ടീം ഇപ്പൊ ഗംഭീരമായിരിക്കുന്നു.
0: അതെ അതെ
1: അതെ.
0: സക്കിയ ബിൻത് സുബൈർ ഒരു ചെറിയൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. മോർണിംഗ് ലൈവിൽ ഒരു പുസ്തക പരിചയം ഉൾപ്പെടുത്താമോ എന്നാണ് സലാം സാറോടുള്ള ചോദ്യം. പഴയ
1: ഇസ്ലാമിക പുസ്തകങ്ങൾ അല്ലേ?
0: യെസ്.
1: അത് നമ്മളെ പ്രൊഡക്ഷൻ ടീമാണ് തീരുമാനിക്കേണ്ടത് അല്ലേ?
0: യെസ്.
1: മീറ്റിംഗിലേക്ക് വരാം.
0: ഉമ്മു ഫർഹീൻ കരിപ്പോൾ പറഞ്ഞത് ആ സോങ് ഇരുളിൽ ചെറിയ തിരുവിളിത്താണ് യൂട്യൂബിലുണ്ട്, ഈണം ചാനലിലുണ്ട് എന്നൊക്കെ പറഞ്ഞത്
1: ആണോ?
0: ഗ്ലോബൽ ടി വിയിൽ ഉണ്ടാവും.
1: അവരുടെ 5 വയസ്സായ മോക്ക് ഈ സോങ് നല്ല ഇഷ്ടമാണ്, കൂടെ പാടും. നല്ല വരികളാണ് അല്ലെ? നല്ല വരികളും നല്ല ശബ്ദം.
0: കാജ ഹുസൈൻ പെരിങ്ങോട്ട് കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചതേ, ഈ പാലക്കാട് ഭാഗത്ത് മുട്ടപ്പത്തിരി എന്ന് പറയുന്ന പലഹാരമാണ് ഈ ഓട്ടട എന്ന് ചോദിക്കുന്നുണ്ട്.
1: ശരി,
0: ഓക്കെ.
1: പിന്നെ പിന്നെ സജന കാവന്നൂർ പറഞ്ഞ, ഞങ്ങൾ ഈ ഓട്ടട ഉണ്ടാക്കുമ്പോൾ അരിയോടൊപ്പം ചോറും കൂട്ടി അരക്കും, പിന്നീട് തേങ്ങ ചിരകിയിടും, ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സാക്കി ചുട്ടെടുക്കും. ഇതിന് ഓരോ സ്റ്റൈലാണ് ഓരോന്നിന്. ഏതായിരുന്നാലും ഓട്ടടമെന്ന് തൽക്കാലം പോവാൻ തോന്നുന്നില്ലേ? ഇനി ഇന്നത്തെ മൊത്തം ഓട്ടടയാവുന്ന അവിടെ, ഇനി ഓട്ടടയെ കുറിച്ച് ആരും ഒന്നും പറയണ്ട.
0: അതെ, ഓക്കെ.
1: യുഗചരിതമായപ്പോൾ കൂടെ കൂടി നസീറ വമ്പാടിൽ നിന്നും, പാലിയേറ്റീവ് കെയറിന്റെ ഹോം കെയറിന് പോയാൽ നമ്മുടെ ശാരീരിക പ്രയാസങ്ങൾ ഒന്നും അല്ലാതായി തോന്നും, യാസിൻ ഷെരീഫ് നിറമരുതൂർ.
0: സലാമാഷ അനുഭവം പറഞ്ഞപ്പോൾ മനസ്സിലൂടെ ആ വ്യക്തികൾ ജീവനോടെ കടന്നുപോയ പോലെ തോന്നി. വിശ്വാസിക്ക് ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന വിശ്വാസം സമാധാനം നൽകുന്ന ഒന്നാണല്ലോ.
1: അമീൻ. അപ്പോ
0: അത്തരം ചിന്തകൾ ശരിക്ക്
1: ചില ആളുകള്, പിന്നെ ഞാനതിൽ ആലോചിക്കുന്ന വെച്ചാൽ, ഞാൻ പിന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ, പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എളുപ്പം ഇവിടെ ഉണ്ട് ജീവിച്ചിരിക്കും.
0: അന്നൊന്നും നമ്മൾക്ക് ഫോണിന്റെ ഉപയോഗവും നമ്പറും കാര്യങ്ങളും
1: വളരെ കുറവാണ്. പിന്നെ ഫോണിൽ തന്നെ അന്ന് നമ്മൾ ഫോണിൽ കാണുന്ന പോലെ ഒന്നും നമ്പർ വാങ്ങി വെക്കൂല. നമ്മളെ പരിചിതമായ ആളുകളിൽ ആരുണ്ട്, അവരെ നമ്പർ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ആവശ്യം. അല്ല, എന്നാ നമ്പർ അത്രേ എന്ന് ചോദിച്ചിട്ട് ഇന്ന് അങ്ങനെയാണല്ലോ നമ്പറും തരി. അത് അന്നില്ലല്ലോ.
0: കൊറത്തിപ്പത്തലും കടുമ്പും വേണമെങ്കിൽ കാസർഗോഡ് മജീദ് ഖാൻ,
1: മജീദ് ഖാൻ നമ്മളൊന്ന്, നമുക്ക് മജീദ് ഖാൻ അത് കഴിഞ്ഞിട്ട് ഒന്ന്
0: കൊടുക്കണം.
1: യെസ്,
0: ഓക്കെ, മാഷല്ല.
1: കാസർഗോഡ് ഈ അടുത്ത് എന്തെങ്കിലും പരിപാടിക്ക് പോകണ്ടോ?
0: കാസർഗോഡ് ഉണ്ടോ?
1: ഉണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ, പിന്നെ നമ്മളടുത്ത് ഇനി നമുക്ക് മോർണിംഗ് ലൈവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ?
0: യെസ്. രണ്ടാമത്തെ വിഭവം, പ്രധാന വിഭവം,
1: രണ്ടാമത്തെ പ്രധാന വിഭവം
0: തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: നോക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് തിരുമൊഴികളിൽ രോഗം ഒരു വിശ്വാസിക്ക് ശുദ്ധീകരണമാണ് എന്ന വിഷയത്തിലാണ് ബഹുമാന്യനായ കിവി മുഹമ്മദ് അലി സംസാരിക്കുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അസ്ഹർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ മസലുൽ മുഅ്മിനി ഹീന യുസീബുഹുൽ വഅഖു അവിൽ ഹുമ്മ കമസൽ ഹദീദത്തിൻ തദ്ഖുലുൻ നാർ ഫയദ്ഹബു ഖബസഹ വയബ്ഖ തീബുഹ فيذهب خبثها ويبقى طيبها. പ്രമുഖവരെ സഹീൽ ജാമിയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു തിരുമൊഴിയാണ് കേൾപ്പിച്ചത്. അബ്ദുറഹ്മാൻ ഇബ്നു അസ്ഹർ അൽ ഖുറൈശി അസ്ഹരി, അദ്ദേഹമാണ് ഹദീസിന്റെ നിവേദകൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന പ്രഗൽഭ സ്വഹാബിയുടെ പിതൃവ്യ പുത്രനാണ് അബ്ദുറഹ്മാൻ ഇബ്നു അസ്ഹർ റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദര പുത്രനാണെന്ന അഭിപ്രായം നമുക്ക് കാണാം. ഹുനൈൻ യുദ്ധത്തിൽ നബിയോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഔഫിന്റെ മകൻ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളായ അബ്ദുല്ലയും അബ്ദുൽ ഹമീദ് റളിയല്ലാഹു അൻഹുമ അവരും അവരല്ലാത്തവരുമൊക്കെ അബ്ദുറഹ്മാൻ ബിൻ അസ്ഹർ അൽ ഖുറൈശി അസ്ഹരി റളിയല്ലാഹു അൻഹുവിനും ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇവിടെ അബ്ദുറഹ്മാൻ ബിൻ അസ്ഹർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ മസലുൽ മുഅ്മിനി തീർച്ചയായിട്ടും ഒരു മുഅ്മിനിന്റെ ഉപമ. ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം. ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം. ഹീന യുസീബുഹുൽ വഴക്കു അവിൽ ഹുമ്മ. അദ്ദേഹത്തിന് വഴക്ക് അതല്ലെങ്കിൽ ഹുമ്മ ഇവയൊക്കെ ബാധിക്കുമ്പോൾ, വഴക്ക് എന്ന് പറയുമ്പോൾ തളർച്ച, ക്ഷീണമെന്നൊക്കെയാണ് അർത്ഥം. ഹുമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പനി, ഹുമ്മയാധി എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം. അപ്പോൾ ഒരു സത്യവിശ്വാസിക്ക് ക്ഷീണമോ തളർച്ചയോ പനിയോ അങ്ങനെയുള്ള രോഗങ്ങൾ, പ്രയാസം ബാധിക്കുമ്പോൾ അതിൻ്റെ ഉപമ കമസലി ഹദീദത്തിൻ, ഒരു ഇരുമ്പിൻ്റെ ഉപമ പോലെയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? തദ്ഖുലു നാർ, അത് തീയിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ അതിൽ തീയിലിട്ടതിനെ പഴുപ്പിക്കുന്നു. അപ്പോൾ ഫയദ്ഹബു ഖബസുഹ, അതിൻ്റെ മ്ലേച്ഛത, ഖബസ് ചീത്തയായത്, കൊള്ളരുതാത്തതെല്ലാം തന്നെ പോകുന്നു. വയബക്ക ത്വീബുഹ, അതിലെ നല്ലത് മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. ഇരുമ്പ് പഴുപ്പിച്ച് അത് ചൂടാക്കുമ്പോൾ അതിലെ ആവശ്യമില്ലാത്തത്, കൊള്ളരുതാത്തത്, ചീത്തയായതൊക്കെ അതിൽ നിന്ന് പോവുകയും അതിൻ്റെ ഒറിജിനൽ ശരിയായിട്ടുള്ള ആ ധാതുവിൻ്റെ അംശം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് ഒരു സത്യവിശ്വാസിക്ക് പനിയോ അതുപോലെയുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ ബാധിക്കുമ്പോൾ അവനിലുള്ള പാപങ്ങളൊക്കെ പൊറത്തുപോയി അതെല്ലാം തന്നെ മായ്ക്കപ്പെട്ട് ശുദ്ധമായൊരവസ്ഥയിലെത്താൻ അവന് കാരണമാകും എന്നാണ് ഈ ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസി വളരെ ഭാഗ്യവാനാണ്, അവൻ്റെ രോഗം പോലും അവന് ഗുണകരമാണ് എന്നതാണല്ലോ ഇവിടെ സൂചന. ഈ ഇതേ ആശയം മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത്തുൽ ഹുസൈ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ സംഭവം തന്നെയാണ് അതും എന്ന വിശദീകരണവുമുണ്ട്. ശക്തമായ പനിയുടെ വേളയിൽ അവരോട് പറയേണ്ടി, ഇസ്ബിരി ഫഇന്നഹ തുദ്ഹിബു ഖബസ ബിനി ആദമ കമാ യുദ്ഹിബുൽ കീറു ഖബസ ലഹദീദ്, ക്ഷമ കൈക്കൊള്ളൂ, മനുഷ്യപുത്രന് ഇതുമൂലം, ഇതുപോലെയല്ല പനി പോലെയുള്ള രോഗം മൂലം ഇരുമ്പ് പഴുപ്പിക്കുമ്പോൾ, ഉലയിൽ വെച്ച് ഇരുമ്പ് പഴുപ്പിക്കുമ്പോൾ അതിലെ അഴുക്കും മറ്റു മാലിന്യങ്ങളും പോകുന്നത് പോലെ മനുഷ്യൻ്റെ മാലിന്യങ്ങളും അഥവാ അവൻ്റെ പാപങ്ങളും അവൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ അതിലൂടെ ഇല്ലാതെയായിപ്പോകുമെന്ന്. ജീവിതത്തിൽ ഇതേപോലെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അത് അതിനെ പോസിറ്റീവായി കാണണമെന്നും ഒരിക്കലും നിരാശനാകരുതെന്നുമൊക്കെയുള്ള വലിയ സന്ദേശമാണല്ലോ ഈ ഹദീസ് നൽകുന്നത്. അത് ശുദ്ധീകരണത്തിനുതകുന്നതാണ്. രോഗം ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ ക്ഷമയോടുകൂടി അതിനെ, അതിനോടൊപ്പം ഉണ്ടെങ്കിൽ, അതിനെ കാണുന്നുവെങ്കിൽ അതവന് ഗുണകരമാണ്, അതവൻ്റെ ശുദ്ധീകരണത്തിനും പാപമോചനത്തിനുമൊക്കെയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ വിശ്വാസിയും എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ വേദനയും ഒരു വേദനയും കരുണവാനായ റബ്ബ് കാണാതിരിക്കില്ല എന്ന തിരിച്ചറിവും ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ യദ്ഹബു ഖബസുഹ, അവൻ്റെ മാലിന്യങ്ങൾ നീങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ അവൻ്റെ പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു വലിയ കാരണമായി അള്ളാഹു രോഗത്തെ കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ചില റിപ്പോർട്ടുകളിൽ പറഞ്ഞ പ്രകാരം ആ രംഗത്ത് അവൻ ക്ഷമ കൈക്കൊണ്ടു, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്താൽ ഇരുമ്പ് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, ആ രോഗം ഒരു സത്യവിശ്വാസിയെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക. അവൻ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയുമൊക്കെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞുപോയി ശുദ്ധ മനസ്സിൻ്റെ ഉടമയാകാനുള്ള അവസരമാണ് അവന് നൽകുന്നത് എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് ഇവിടെ അള്ളാഹുവിൻ റസൂൽ നമ്മെ അറിയിക്കുന്നത്. വിശ്വാസിക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് ഇവിടെ നാം കാണുന്നത്. കാലങ്ങളായി, വർഷങ്ങളായി, നാളുകളായി തീരാവേദനയിൽ കഴിയുമ്പോൾ നീളുന്ന രോഗം മൂലമൊക്കെ, അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന രോഗം മൂലമൊക്കെ കഷ്ടപ്പെടുകയും നിരാശ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയും തളരേണ്ടതില്ല, തകരേണ്ടതില്ല. റഹ്മാനായ റബ്ബ് അവനെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് എന്ന വലിയ ആശ്വാസം ഇതുമൂലം വിശ്വാസിക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിയാൻ, ക്ഷമയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വിശ്വാസികൾക്കാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നമ്മുടെ മായിൻ നണക്കാട്, മായിന്റെ ഒരു ചോദ്യമായിരുന്നു അവനെ ഈ ഒരു വരി കേൾക്കണം എന്നുള്ളത്.
1: യെസ്, അപ്പൊ ഇന്ന് കിട്ടി, ഇന്നലെ കിട്ടിയില്ല എന്നുള്ള പരാതി.
0: യെസ്, ഇന്നലെ കിട്ടിയില്ല. അപ്പൊ നമ്മൾ അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ പാട്ട്. പക്ഷെ ആ പാട്ട്, ആ പാട്ടും ആ ചോദ്യം ഇതൊക്കെ നമ്മൾ വന്ന് ചേർത്ത് വായിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ കേൾക്കാൻ വലിയ ആശയ ലോകം തരുന്ന ഒന്നാണ്. അപ്പൊ അതില് പ്രത്യേകം എടുത്തു പറഞ്ഞ വരിയാണ് വൃദ്ധരെ കുറിച്ച് പറഞ്ഞതാണ്. വീട്ടിലിരിക്കുന്നവർ, ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുടെ അങ്ങനെയുള്ള ലിസ്റ്റ് പറഞ്ഞതിൽ ഏറ്റവും ഒന്ന് വൃദ്ധന്മാരാണെന്നാണ്, അവഗണിക്കപ്പെടുന്നവർ. സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു ഭാഗത്ത് എന്റെ മെയിൻ ലിസ്റ്റിലിരിക്കുന്നത്. പിന്നെ അതിൽ വരുന്ന ചില വൃദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്.
1: ശരിക്കത് നമ്മൾ എണ്ണുമ്പോഴേ ഈ ഒരു ഫാമിലി ഒരു കുട്ടി എന്നുള്ള നയം സ്വീകരിച്ച കുറെ ആളുകളുണ്ടായിരുന്നു, കുറെ രാജ്യത്തുള്ള ആളുകൾ. അവരിപ്പോൾ നേരിടുന്ന, പ്രത്യേകിച്ചും ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നം, അവരെ നോക്കാൻ ആളില്ല. അപ്പൊ അതിലെത്തിയിട്ട് പെട്ടുപോവാണ്. അപ്പൊ അവരുള്ള സമയത്ത് ചെറുപ്പകാലത്ത് ഇങ്ങനെ ആ ഒരു വിഷയം ആലോചിക്കാതെ അങ്ങനത്തെ നിയന്ത്രണങ്ങൾ, ഫാമിലി പ്ലാനിങ് അത് വളരെ വലിയ മിസ്റ്റേക്കായിരുന്നാണ് ഇപ്പോൾ എന്ത് ചെയ്യണത് പല ആളുകളും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഏതൊരു ക്ലാസ്സിലേക്ക് കേട്ടപ്പോൾ, നമ്മളെ നാട്ടിലൊക്കെ ഒരാളെ കാണിക്കാൻ വന്നാൽ, ഹോസ്പിറ്റലിൽ ഉമ്മനെ ഒരു ഉമ്മനെ കാണിക്കാൻ വന്നാൽ മക്കളും മരക്കളായിട്ട് കുറേ ആൾക്കാരായിട്ട് വരും. പക്ഷെ ഈ കാഴ്ച വേറെ എവിടെയില്ല, ഒരാളുള്ളൂ. അപ്പൊ ഉമ്മനെ കാണിക്കാനും അയാൾ തന്നെ പോകണം, മോനുണ്ടെങ്കിൽ മോളെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ ഓളി കാണിക്കാനും ഇയാൾ പോകണം. അപ്പൊ ആകെ എടുങ്ങനാന്നുള്ളൊരു ഒരു വിഷയം പറയുന്നുണ്ട്.
0: ഇന്നത്തെ പുലരിവട്ടവും അനുഭവവും എല്ലാം കൂടി വായിക്കുമ്പോൾ ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹത്തിന്റെയും കരുണയുടെയും സംരക്ഷണത്തിന്റെയും പങ്കാളികളാണ്. ഒരാൾ മറ്റൊരാളെ ബഹുമാനിക്കുകയും പ്രയാസങ്ങളിൽ താങ്ങാവുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്യണം. ഖുറാൻ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നതിനായി നിങ്ങളിൽ തന്നെ ഇണകളെ സൃഷ്ടിച്ചു, നിങ്ങൾക്കിടയിൽ സ്നേഹവും കരുണയും സ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് പരസ്പര വിശ്വാസം, ക്ഷമ, ബഹുമാനം, സഹകരണം, സ്നേഹം എന്നിവയാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. റബ്ബിനോട് അടുക്കും തോറും പരീക്ഷണങ്ങൾ കൂടിക്കൂടി വരും. ഹദീസിൽ പറഞ്ഞതുപോലെ ക്ഷമ കൈവരിക്കുക. നമ്മളെല്ലാവരെയും കുടുംബത്തോട് ഒപ്പം സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കട്ടെ എന്നാണ് നജിമോൻ ഇക്ബാൽ മേട്ടുപാളയം. ലേറ്റ് ആയിട്ട് വരും, ലേറ്റസ്റ്റ് ആയിട്ട് പോകും ചെയ്യും.
1: ഓക്കെ, മാഷാല്ലാ. നമ്മൾ നേരത്തെ ഈ തിരുമൊഴികളിലെ വളരെ നല്ലൊരു ഒരു വിഷയം, മനസ്സിന് ആശ്വാസം പകരുന്ന, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അതിൽ അൻവർ എൻ ടി മുട്ടിൽ പറഞ്ഞത്, ഏത് തരത്തിലുള്ള എത്ര കഠിനമായ പരീക്ഷണങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല ക്ഷമയോടെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ കഴിയുന്ന പത്തരമാറ്റുള്ള വിശ്വാസിയാവാൻ കഴിഞ്ഞാൽ അവനാണ് ഭാഗ്യവാനായ വിശ്വാസി. അത്തരം വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തിരുമൊഴികൾ നല്ല ഓർമ്മപ്പെടുത്തലാണ് പറഞ്ഞത്. ശരിക്ക് രോഗങ്ങൾ വരുമ്പോഴേ പല ആളുകളും ഡൗണായി പോവുക ചെയ്യാം. അവിടെ രോഗികളും അതേപോലെ തന്നെ രോഗികളെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കുന്ന വീട്ടുകാരും ആലോചിക്കേണ്ട വിഷയം ഈ ഇന്നത്തെ ഹദീസിൽ പഠിപ്പിച്ച, തിരുമൊഴികളിൽ പഠിപ്പിച്ച വിഷയം, അത് ഒരു ബോണസാണ്. അല്ലെങ്കിൽ ഒരു ഒരു ഒരു സാധാരണ പറഞ്ഞ ഒന്ന് ശുദ്ധിയാക്കാനുള്ള ശുദ്ധീകരണം എന്നാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്, ശുദ്ധിയാക്കാനുള്ള. അപ്പം രോഗിയെ, രോഗി നല്ല എന്ത് ബാധിച്ചാലും അത് എനിക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ട് നമുക്കെപ്പോൾ തോന്നുന്നു, അവിടെയാണ് നമ്മളെ അവിശ്വാസവും സംഗതികളൊക്കെ ക്ലിയറായി വരുന്നത്.
0: മോനെ പാട്ട് കേട്ട് തീരല്ലേ എന്ന് വിചാരിച്ചു, അത്രക്കും നല്ല ഈണത്തിൽ പാടി. നമ്മൾ ആ ഗാനവുമായി ബന്ധപ്പെട്ട സ്വരത്തിലേക്ക്, ശരിക്കും ഇന്നത്തെ പ്ലാൻഡ് സ്വരത്തിലേക്ക് നമ്മൾ
1: പോയിട്ടില്ലോ.
0: ഇല്ല. പിന്നെ മുനീർ പത്തിരിയാലെ ഒരു ചോദ്യം ചോദിക്കുന്നു, പക്ഷെ ആ ചോദ്യം നമുക്ക് എന്തിലേക്ക്, അല്ലിജാബയിലേക്ക് മാറ്റേണ്ട ചോദ്യമാണ്.
1: ഏതാണ്
0: മുനീർ പത്തിരിയാലെ ഒരു സിം, രണ്ട് സിം കാർഡ് ഉണ്ടായത്
1: അനുഭവമാണ്. അത് നല്ലൊരു നല്ലൊരു ഇതാണത്.
0: ആ ഞാൻ പക്ഷേ അത് ഈ സിം കാർഡിനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതാണ് വിചാരിച്ചത്.
1: എന്താറിയോ, നമ്മൾക്ക് പല ആൾക്കാർക്കും ഉണ്ടാവും ഫോണിൽ രണ്ട് സിം ഉണ്ടാവും. അപ്പൊ രണ്ടും ഇങ്ങനെ നിലനിർത്തി പോവാന്നുള്ളത് ചിലപ്പോ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരിക്കും. കാരണം 300 രൂപേന്റെ മുകളിൽ എല്ലാ ഓരോ സിമ്മിനും ഒരു മാസമെങ്കിലും കാലാവധി കിട്ടണമെങ്കിൽ 300 രൂപ എക്സ്ട്രാ കാണണം. ഒരു സിമ്മ് മതി ശരിക്കും ഒരാൾക്ക്. അപ്പോ ഞാൻ ഒരു സിമ്മ് കട്ടാക്കിയതാണ്. അപ്പൊ 300 രൂപ ലാഭം മാസം മാസം. അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു എക്സ്ട്രാ ആയിട്ട് കണ്ടിട്ട് അത് സ്വതക്കെയ്യാന്നുള്ള രൂപത്തിലൊരാശയം കൈമാറിയതാണ്. മാഷാ അള്ളാ. അപ്പൊ ഈ പാട്ട് കണ്ണ് നനയിപ്പിച്ചു എന്നാണ് യാക്കൂബ് ചെറുപ്പുളശ്ശേരി പറഞ്ഞത്. പുതിയ പുതിയ ആളുകളൊക്കെ കാണുന്നുണ്ട്. അബ്ബാസ് ചേലക്കോടുണ്ട്,
0: യാക്കൂബ് ചെറുപ്പുളശ്ശേരി പുതിയ അല്ലേ, പുതിയ
1: പേര് കണ്ടിട്ടില്ല, ഞാനെപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അബ്ബാസ് ചേലക്കോട്, അസ്സലാമു അലൈക്കും. ഈ ഗാനം വോയിസ് ആയി കിട്ടാൻ എന്തു ചെയ്യും?
0: നമ്മള് ഈണത്തിലില്ലേ,
1: ഇണത്തിൽ വന്നിട്ടുണ്ടാവും,
0: ഇണത്തിലുണ്ട്, ഇണത്തിലുണ്ട്. പിന്നെ
1: ജമീൽ ആപ്പിൽ ഉണ്ടാവും, അതൊക്കെ യൂട്യൂബിലെ വീഡിയോ ആണ്.
0: വീഡിയോ വോയിസ് മാത്രമേ കിട്ടാനുള്ളത് അല്ലേ.
1: യൂത്ത് കോൺഫറൻസിന്റെ തീം സോങ് ആയിരുന്നു അത്. ഇതൊക്കെ യെസ്. ഇപ്പൊ നേരത്തെ നമ്മളിത് ചോദിച്ചപ്പോഴും നമ്മള് പിന്നെ അത് അതിനെപ്പറ്റി പറഞ്ഞു, കറക്റ്റ് ഇന്ന എത്രാമത്തെ വരിക എന്നൊക്കെ പറഞ്ഞല്ലോ. അവര് പറഞ്ഞ് ചരിത്രമേറെ ഉറങ്ങും മണ്ണിൽ നിന്നുള്ള ആ ഗാനവും കേൾപ്പി. ഇതൊക്കെ ഹാരിസ് മൗലവിന്റെ വരികളിലൂടെയാണ് വന്നിട്ടുള്ളത്.
0: മാഷാല്ലാ. കണ്ണും കൽവും നിറക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യക്തമായൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു നല്ല കേൾവിക്കാരനാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമൂലം അവർക്ക് ആശ്വാസം പകരം കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവം നേരത്തെ പറഞ്ഞപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു പോയി. അൻവർ എൻ ടി മുട്ടിൽ അമേരിക്കയിൽ ഇതുപോലെ തന്നെ ലിസണേഴ്സ് സെൻറ്റർ കോർണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോർണർ, അതായത് അവിടെ ഒന്നുമില്ല, അവിടെ ഒരാളുണ്ടാവും, നമുക്ക് പറയാനുള്ളത് പറയാം, പറഞ്ഞു പോരാന്ന് പറഞ്ഞു. പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതൊരു ഒഫീഷ്യലായിട്ടുള്ള സംഗതിയാണ്, അതിന് പേയ്മെൻറ്റും ഉണ്ടാവും. നമുക്ക് പുറത്ത് ആരും കേൾക്കണ്ട, അവനവൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളുകളെയും മക്കളെയും ഭാര്യയും ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ തന്നെ മതി. ടീച്ചർക്ക് കുട്ടികളെയും അല്ലേ, എന്നാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്.
1: അതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കേട്ടിരിക്കുക എന്നത് മഹത്തായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പല മനുഷ്യരെയും നാം കണ്ടുമുട്ടും, പക്ഷെ നാം എപ്പോഴും ഓർക്കുക നമ്മെ കേട്ടവരായിരിക്കും. ഇപ്പോൾ കുട്ടികളിൽ അധികരിച്ചു വരുന്ന ആത്മീയതയ്ക്ക് ഒരു പരിധിവരെ കാരണം അവരെ ആരും കേൾക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ്. കേൾക്കുക, മറ്റുള്ളവർക്ക് ആശ്വാസമാവുക. ഇപ്പോൾ സലം സാർ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അടുത്തുള്ളവരെ നമ്മുടെ മക്കളെ കേൾക്കുക എന്നുള്ളത് ശരിക്ക് വലിയൊരു ഒരു വിഷയം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാഷാല്ലാ.
0: പക്ഷെ കേൾവിയിൽ ശരിക്കും ഒരു ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. വീട്ടിലെ കുമ്മാവരികൾ പറഞ്ഞോ കേക്കുണ്ട്,
1: ശരിക്കാ പറയേണ്ട ആവശ്യമില്ല, ശരിക്കും കേൾക്കുന്ന ആളാണെങ്കിൽ
0: കേക്കുണ്ട് പറയേണ്ട ആവശ്യമില്ല. അത് അപ്പൊ ആ ഒരു ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു
1: ആക്റ്റിംഗ് ലിസണിങ്
0: ആ മറ്റേ ആക്റ്റിംഗ് ലിസണിങ് ആണ്. ശരി, കറക്റ്റ്. എനിക്ക് ഇടുന്നതൊക്കെ ഇങ്ങനെ വരുന്നേ.
1: അപ്പോ ശരി, അപ്പൊ തലശ്ശേരി പറഞ്ഞതേ ഈ അർത്ഥവത്തായ പാട്ടാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പാട്ട് പിന്നെ ആരിച്ച് മൊലിന്റെ വരികളാണ്, ഈ ചരിത്രമേറെ. അതേപോലെ ഇത് ശരിക്ക് ഓരോ വചനങ്ങളിലൂടെ പോയാൽ അത്ര ആശയങ്ങൾ അതിലുണ്ടാകും. ഓക്കെ, നല്ല സ്വരം.
0: ഇത്
1: സ്വരമായിട്ടില്ല
0: ആ പാട്ട് കേൾക്കുമ്പോഴേ ശരിക്ക്. പിന്നെ നമ്മൾ പിന്നെ പോകണമെന്ന് വെച്ചാല് ആ വരികൾക്കൊരു ഇതുണ്ടല്ലോ, ആ താളത്തിനൊത്ത് നമ്മൾ അതിന്റെ കൂടെ അങ്ങനെ പോവാണെന്നല്ലേ. ആ നല്ല ആ ഒരു ആശയലോകം നമ്മുടെ മുമ്പിൽ തരുന്നതാണ്. നസുർ മഞ്ഞപ്പെട്ടി ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ലൈവിൽ കയറാൻ അല്പം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ട്. ഓക്കെ,
1: ശരിക്ക് ക്ഷമ കൈക്കൊള്ളുക എന്നുള്ള വിഷയം ഇപ്പൊ നേരത്തെ നമ്മളെ രോഗികളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. അപ്പോൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാവരുടെ ലൈഫിലും വരും. അതിൻ്റെ തോത് വ്യത്യാസമായിരിക്കും, അതിൻ്റെ ഏരിയ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ വിജയിക്കുന്നത് ആരാണ്? നിസ്ലാസം പഠിപ്പിച്ച പോലെ അജബൻ അലി അമ്രിൽ മുഅ്മിൻ എന്ന് പറഞ്ഞ ഹദീസിൽ ഈ അടങ്ങറുണ്ടാകുമ്പോൾ സബറും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ശുക്റും ചെയ്യുന്ന ആളുകളാണ്. അതിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നത് ഈ ഒരു അവസരത്തിൽ ഉണർത്തുകയാണ്.
0: പിന്നെ നമ്മൾ സാമ്പിളിന് മായ്മണക്കാട് ചോദിച്ചപ്പോൾ നമ്മളതിൻ്റെ ഇത് കൊടുത്തു, അവന് മായ്മണക്കാടിന് സംതൃപ്തിയായി, ബാക്കിയുള്ള എല്ലാ ശ്രോതാക്കൾക്കും സംതൃപ്തിയായി, ഒരാൾക്ക് സംതൃപ്തി തീരുന്നില്ല. സ്വരം ഞാൻ തന്നെ ആയിക്കോട്ടെ,
1: എന്നാൽ അങ്ങനെ ആക്കാം അല്ലേ, സ്വരം മുഴുവനായിട്ടും
0: അത് പിന്നെ
1: ടെക്നിക്കൽ
0: ആക്കാം, ഒരു റെഡിയാണെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. യെസ്, അപ്പോൾ പിന്നെ
1: നമുക്ക് ഉത്തരം പറയാം അല്ലേ.
0: പറയാം,
1: യെസ്. ഖുർആനിൽ ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിൽ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുൽ മഅരിജ് എന്നതിലെ മഅരിജ് എന്നാൽ എന്ത് എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻസ് വന്നിരുന്നത് നക്ഷത്രങ്ങൾ, ആകാശങ്ങൾ, പടികൾ ഓർ കയറ്റങ്ങൾ, ഭൂമികൾ, ഇത്രയുമായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. ഉത്തരം സി ആയിരുന്നു ഉത്തരം,
0: പടികൾ.
1: യെസ്, പടികൾ അല്ലെങ്കിൽ കയറ്റങ്ങൾ. അത് ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ കുറേ ആൾക്കാർ കമൻ്റ് അയച്ചത് കുറച്ചൊന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മാഷാല്ലാ, ഇന്നത്തെ സന്തോഷം എന്താ വെച്ചാൽ എല്ലാ വിജയികളുടെ കൂടെയും പേരുണ്ട്.
0: ആണോ?
1: ഒറ്റ പേര്, പേര് മാത്രം, സ്ഥലപ്പേര് കൊടുത്തിട്ടുണ്ട് എല്ലാ വിജയികളും എന്നുള്ളതാണ് ഇന്നത്തെ സന്തോഷമുള്ളത്. ഇൻഷാല്ലാ പുതിയ ആളുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഓക്കെ, മാഷാല്ല, ഉത്തരം ശരിയെന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരുപാട് ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. ഉത്തരം ശരിയായിട്ടുണ്ടാകും. ഇംതിയാസ് ഉരമ്പാടി കൂടെ ഉണ്ട് എന്നിട്ടുണ്ട്. ഓക്കെ, ഉത്തരം ശരിയായത് ഇൻഷാല്ല. വിഷയം നമ്മുടെ എന്താ പറയുക, സിസ്റ്റം അല്ലേ, സിസ്റ്റത്തിൽ വരുന്നൊക്കെ
0: സിസ്റ്റത്തിൽ എന്തൊക്കെ ഏതാന്നുള്ളത് നമുക്ക് നോക്കണം.
1: അപ്പോൾ സ്വരത്തിനുള്ള സമയമായിട്ടുണ്ട്, വല്ലാതെ മുറവിളി വരുന്നത് കാണുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരുപാട് നമ്മുടെ ഈ ഒരു സമയത്ത് ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അപ്ഡേറ്റ്സ് പറഞ്ഞതിന് ശേഷം സ്വരത്തിലേക്ക് വരാം അല്ലേ. ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് നേരത്തെ 7-ാമത്തെ ക്ലാസ്സിനെ കുറിച്ച് ക്ലാസ് കേട്ടു, സെഷൻ കേട്ടു, പക്ഷേ ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് ഇൻഷാല്ല നമ്മൾ ടെക്നിക്കൽ ടീമിനോട് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ 8-ാമത്തെ ക്ലാസ് ഇൻഷാല്ല നാളെ രാത്രി 10 മണിക്കാണ് വരുന്നത്. ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് പുതിയതായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ പീസ് റേഡിയോ ആപ്പിലെ 2-ാമത്തെ ഭാഗം, താഴെ തൊട്ട് താഴെ 2-ാമത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ നമ്മൾക്ക് പീസ് റേഡിയോ നൽകുന്ന ഫ്രീയായി നൽകുന്ന കോഴ്സുകളാണ്. അതിൽ കൃത്യമായി ഓരോന്നും പഠിച്ച് കേട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അതിൽ ക്ലാസ് ടെസ്റ്റിനുള്ള സംവിധാനമുണ്ട്. ശേഷം സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സെപ്റ്റംബർ ഈ മാസം 1-ാണ് ഈ ഒരു കോഴ്സ് ആരംഭിച്ചത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് ആണ് ക്ലാസ്സുകൾ വരാറുള്ളത്. 8-ാമത്തെ ക്ലാസ് ഇൻഷാല്ലാ നാളെ രാത്രി 10 മണിക്ക് വരും. പീസ് റേഡിയോ ആപ്പിലെ കോഴ്സസ് ഓപ്ഷൻ വഴി എൻറോൾ ചെയ്യാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ അറബി ഭാഷ പഠനം, അൽഹംദുലില്ലാ, അതിൻ്റെ 2-ാമത്തെ മൊഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഖുർആനും ഹദീസും, വിശുദ്ധ ഖുർആൻ അത് അറബി ഭാഷയിലാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അറബിയിലാണ്, ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ അറബിയിലാണ്. അതിൻ്റെ ആശയങ്ങൾ കൂടുതൽ ഗ്രഹിക്കാവുന്ന തരത്തിൽ അത് അറബി ഭാഷയെ പഠിക്കാനുള്ള വലിയൊരു സൗകര്യമാണ് അറബി ഭാഷ പഠന കോഴ്സ് നടക്കുന്നത്. ഈ 15-ാമത്തെയും 16-ാമത്തെയും ക്ലാസ് ഇൻഷാല്ലാ ഈ ശനിയും ഞായറുമായിട്ട് രാത്രി 10 മണിക്ക് വരും. അതിൻ്റെ കൂടെയുള്ള ആളുകൾ നന്നായി പഠിക്കുക, മറ്റുള്ള ആളുകൾക്കത് ഷെയർ ചെയ്തു കൊടുക്കുക എന്നാണ് അറിയിക്കാനുള്ളത്. 13-ൽ കുടുങ്ങിയാൽ മതിയായിരുന്നു എന്ന,
0: ഇനി ഈ ഒരു നിമിഷം വരെ അതാ ചിന്ത, കുടുങ്ങോ കുടുങ്ങൂലേ.
1: അതെ, നമുക്ക് സ്വരം അല്ലേ. അപ്പോൾ സ്വരം ഇന്ന് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള വരികൾ തന്നെ ആയിക്കോട്ടെ എന്നാണ് ഇൻഷാല്ലാ. ഇൻഷാല്ലാ സ്വരം കേട്ടിട്ട് മടങ്ങി വരാം.

0: മാഷാ.
1: അപ്പോൾ ആ ആഗ്രഹം അവിടെ സഫലീകൃതമായിരിക്കുകയാണ്. ഇനി പുതിയ പാട്ടുകളും ഇതുപോലെ നല്ല നല്ല ഗാനങ്ങളുമൊക്കെ ഇനിയും ഇനിയും കൂടുതൽ വരാൻ എന്തു ചെയ്യണം? മൗലവിക്കും അത് എഴുതാൻ കഴിയട്ടെ, നമുക്കും അതിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളത്. ജസീൽ സാറിനും എഴുതാൻ മുമ്പ് നമ്മൾ എഴുതി പാടിയിരുന്നല്ലോ അല്ലേ ആ പാട്ടിൻ്റെ ബാക്കി. പിന്നെ എന്താ ഏതാവും, കുട്ടി ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പാട്ട് പാടിയ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതൊന്നും അറിയില്ല.
0: ഓക്കെ, നല്ല ഫീലുള്ള ഗാനം എന്നാണ് പറഞ്ഞത്. യെസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട്, സന്തോഷപൂർവ്വം കേട്ടു എന്നാണ് സഫിയൊക്കെ തിരുവങ്ങാടി അറിയിച്ചത്. ഓക്കെ,
1: കേട്ടു. എന്തെങ്കിലും വിഷമം പിടിച്ച അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും അങ്ങനെ തീർന്നു പോകും. ഓരോ സംഭാഷണങ്ങളും ആ റേഡിയോയിൽ നിന്ന് കേൾക്കാറുള്ളല്ലോ. അല്ല, ഒരു റേഡിയോക്കും ഇതിന് പറ്റുന്നില്ലല്ലോ, പറ്റില്ല. നമ്മുടെ വിഷമങ്ങൾ പറയാം, നമുക്ക് പ്രാർത്ഥനകൾ പറയാം. അൽഹംദുലില്ല, അള്ളാഹു എന്ന് ഇത് നിലനിർത്തി തരട്ടെ എന്നാണ് സഫിയൊക്കെ തിരുവങ്ങാടി. സ്വരം സൂപ്പർ, അതിമനോഹരം, ഒരുമിച്ച് പാടി മനഃപ്പാഠമാക്കിയ ഗാനത്തിലൊന്നാണ് കാളിക്കാവ്.
0: രോമാഞ്ചം കൊള്ളുന്നുണ്ട് പാട്ട് കേൾക്കുമ്പോ. പാട്ട് എഴുതിയ ആളെയും പാടിയ മോളെയും, പാടിയ മോനാണ്
1: അല്ലേ, പൂനൂരാണ് അല്ലേ അയച്ച്, പത്തപ്രിയം സഫിയ വി കെ, പത്തപ്രിയം. ഓക്കെ,
0: മാത്തൂര്, എന്റെ ഉത്തരം ശരിയായി. ഈ മാസം സിസ്റ്റത്തിൽ ഞാൻ പെടുകയാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായി പോണ, നാലാമത് വിന്നറാവുന്നു ഈ മാസം. മാഷാല്ല, അപ്പം മൂന്നട്ട് വിന്നറായില്ലേ. ഓക്കെ മാഷാല്ല.
1: ഓക്കെ, നമ്മുടെ മുഖം നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നത് മറ്റുള്ളവരാണ്.
0: ഞാനത് അങ്ങനെ വായിച്ചു തുടങ്ങി.
1: അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ, പരാതികൾ എന്നതിനേക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പരാതികളും കേൾക്കാൻ മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തുക. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന നന്മകളുടെ ആളുകളെ ഉൾപ്പെടെ ആരെയും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനൊക്കെ നമ്മൾ നമുക്ക് കഴിയണമെന്ന് അൻവർ എൻ ടി മുട്ടിൽ അയച്ച മെസ്സേജ്.
0: അപ്പം നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിജയികൾക്കും ആശംസകൾ നേരത്തെ നേരാണ്. പങ്കെടുത്ത എല്ലാവരും ഉണ്ട്.
1: നമ്മൾ ഈ ഇപ്പോൾ ക്വസ്റ്റ്യൻ, നമ്മൾ സൂറത്തു മാരിജ്, ഇത് പിന്നെ സൂറത്തു മാരിജിലെ 3-4 വചനത്തിൽ പറഞ്ഞ മിനല്ലാഹിദിൽ മാരിജ്, അപ്പൊ അവിടെ പടവുകൾ എന്ന് പറഞ്ഞല്ലോ. എത്രാമത്തെ വചനാണ് സൂറത്ത്? 41 അല്ലേ. പിന്നെ വിശുദ്ധ ഖുർആനിലെ എനിക്ക്
0: തോന്നുന്നു
1: 74-ാമത്തെ സൂറത്തിലെ വചനങ്ങളാണ് ഇതിൽ.
0: 3-4
1: വചനങ്ങൾ അല്ലേ.
0: അത്
1: അപ്പൊ ഈ ഇത് ശരിക്കും മക്കയിൽ അവതരിച്ച സൂറത്താണ്, മക്കയാണ്. അപ്പൊ ഈ മാരേജ് എന്നുള്ള പദത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് നോക്കുമ്പോൾ അള്ളാഹുലിക വ്യത്യസ്ത അർത്ഥങ്ങൾ അതിനു കൂടി. ഇബ്നു ബസ്സ് അള്ളാഹുന് പറഞ്ഞതിൽ മാരേജ് ആണ് ദറജാത്ത് എന്നാണ്, പടവുകളുടെയും ഉയർന്ന സ്ഥാനങ്ങളുടെയും ഉടമ എന്ന അർത്ഥത്തിലാണ് ഇത്. ഇബ്നു ബസ്സിന്റെ എന്നാണ് ഉൽഫവാദിൽ എന്നുള്ളതാണ് പറഞ്ഞത്, ഉയർച്ചയും അനുഗ്രഹങ്ങൾക്കുള്ള റബ്ബ് എന്നുള്ള. അപ്പൊ അള്ളാഹുവിന്റെ ഒരു അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്ന ഒന്നായിട്ടാണ് ദിൽ മാരിജ് എന്ന് പറഞ്ഞത്. ആ പദം മലക്കുകളിലേക്ക് വരുന്നു, തഅറുജുൽ മലായിക്കത്ത് വറു എന്ന് പറയുന്നുണ്ടല്ലോ. മലക്കുകളും റൂഹും അവരിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ ആ പടം അള്ളാഹുലേക്ക് കയറി ചെല്ലുന്നു എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നത്. ഏതായിരുന്നാലും മഹത്തായ അനുഗ്രഹങ്ങളുടെയും ഔദാര്യങ്ങളുടെയും ഉടമ എന്ന അർത്ഥത്തിലാണ് നമുക്കതിനെ അള്ളാഹുലേക്ക് ചേർത്തത്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ചോദ്യം, മാരിജ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നുള്ളത്.
0: ഷാമില ശംസുദ്ദീന് ഈ ഗാനം രചിച്ചത് ആരാണ് ചോദിച്ചിട്ടുണ്ട്.
1: പറഞ്ഞല്ലോ, നമ്മൾ
0: പറഞ്ഞു ഹാരിസ് മൗലവിയാണ് രചിച്ചിട്ടുള്ളത്. യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം, ഇഷ്ടം ഗ്ലോബൽ ടി വിയുടെ ചാനൽ, ഇഷ്ടം കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഇറക്കിയ ഗാനമാണ്.
1: നമ്മളുടെ കൂടെ എല്ലാം കേട്ട് കൂടെയുണ്ട് എന്ന സന്ദേശം നേരത്തെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ കൂടെയുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇടക്ക് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സലാം പറയുന്നു, കൂടെയുണ്ടെന്ന് പറയുന്നു, സന്തോഷമാണ്. മുന്നോട്ട് പോവാം. പിന്നെ ജസീൽ സാറിൻ്റെ മോളെ മിനിയ എന്ന ഹോട്ടൽ സ്പാനൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, ഉപ്പ പാട്ടൊക്കെ പാടിത്തരലുണ്ടോ എന്നൊക്കെ.
0: പാട്ട്
1: ആണോ യാ? അപ്പോൾ അൽഹംദുലില്ല. അപ്പോൾ എത്ര കേട്ടാലും മടി തോന്നാത്ത ഗാനമാണ് അബ്ദുസത്താർ ഉപ്പള പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം അല്ലേ. ഒരു കാത്തിരിപ്പിന് ചെറിയൊരു
1: ഒരു പൂർണ്ണ വിരാമം ഇന്നത്തെ ഇതിന്.
0: യെസ്, അപ്പോൾ ഇന്നത്തെ വിജയികളിൽ വരുന്നത്, ഒന്നാമതായി വരുന്നത് ഷഹീല കുന്നപ്പള്ളി,
1: രണ്ട് ഹഫ്സ ഇ കോഴിക്കോട്,
0: മൂന്ന് ജലീല പുന്നയൂർക്കുളം,
1: നാല് ഫെബ അജ്മൽ ഈരാറ്റുപേട്ട,
0: അഞ്ച് ബേബി ഷാക്കിറ ഒമാനൂർ,
1: ആറ് ജാസ്മിൻ സാലിം തൊടുപുഴ,
0: ഏഴ് വഹീദ ബിൻത് ഹസ്സൻ,
1: എട്ട് അബ്ദുൽ ഖാദർ കണ്ണൂർ,
0: ഒമ്പത് ആയിഷ മേലേദിൽ,
1: പത്ത് എൻ കെ എം മഷ്റഫ് പത്ത് പ്രിയം,
0: പതിനൊന്ന് സിൽമ ഫറോക്ക്,
1: ആസിയ കോട്ടക്കൽ,
0: ജംഷീന വി കെ മേപ്പാടി വയനാട്.
1: യെസ്. അപ്പോൾ എൻ കെ മഷ്റഫ് കാക്കൊരു പരാതിൻ്റെ സിസ്റ്റം പരിഗണിക്കാറില്ല എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അവിടെ
0: നമ്മളതിൽ ഒരാളെ പേരിൽ സ്ഥലം വായിച്ചിട്ടില്ല. ഈ വഹീദ ബിൻത് ഹസൻ എന്നുള്ളത് വലിയ പേരായതുകൊണ്ട് സ്ഥലപ്പേര് കാണില്ല. അപ്പോൾ പത്തിരിയാലാണ് സ്ഥലം. യെസ്. അപ്പോൾ ഒന്നുകൂടി പറയാം അല്ലേ വിജയികളെ?
1: വിജയികൾ അപ്പോൾ ഒന്നുകൂടി പറയാം. ഷഹീല കുന്നപ്പള്ളി,
0: ഹഫ്സ ഇ കോഴിക്കോട്,
1: ജലീല പുന്നയൂർക്കുളം,
0: ഫെബ അജ്മൽ ഇരാറ്റുപേട്ട,
1: ബേബി ഷാക്കിറ ഒമാനൂർ,
0: ജാസ്മിൻ സാലിം തൊടുപുഴ,
1: വഹീദ ബിൻത് ഹസൻ,
0: അബ്ദുൽ ഖാദർ കണ്ണൂർ,
1: ഐഷ മേലേദിൽ,
0: എൻ കെ എം അഷ്റഫ് പത്തപ്രിയം,
1: സൽമ ഫറൂഖ്,
0: ആസിയ കോട്ടക്കൽ,
1: ജംഷീന വി കെ മേപ്പാടി.
0: ഓക്കെ, മഷാല്ലാ. അപ്പോൾ പുതിയ ആളുകളെ പേരുകൾ കാണുന്നുണ്ട്, കുറച്ച് നേരത്തെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പഴയ ആളുകളും ഉണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. യെസ്, ഷമീന മഹാരിജിൻ്റെ ഉയർവഴികൾ എന്ന് അതിനൊരു മലയാളീകരിച്ചൊരു പദം കൊടുത്തിട്ടുണ്ട്. യെസ്, ആയിഷ കരുമ്പിൽ പറയുന്നത് അൽഹംദുലില്ലാ തുടക്കം മുതൽ ഈ നന്മയുടെ കൂടെയുണ്ടെന്നാണ് പറഞ്ഞത്. യെസ്, അർത്ഥവത്തായ വരികളാണ്. ഐതിയ മൗലവിക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാവട്ടെ. അവതരണവും സൂപ്പറായി എന്നാണ് മൈമൂന കരുവാരക്കുണ്ട് പറയുന്നത്. യെസ്.
1: ഉത്തരം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം അൽ നൂർ ടെക്സ്. ഉത്തരം നമ്മൾ പറഞ്ഞല്ലോ, അപ്പോഴെവിടെയോ പോയി.
0: യെസ്,
1: ബ്രൈക്ക. ഉത്തരം ഓപ്ഷൻ
0: ഓപ്ഷൻ സി ആയിരുന്നു.
1: സി ആയിരുന്നു ഓപ്ഷൻ സി.
0: വീട്ടിൽ സാറോട് ചെറിയൊരു ചോദ്യമുണ്ട്, ചോദ്യമില്ല, പുസ്തകം കിട്ടാത്ത പരാതിയാണ്. ജമീലിൽ നിന്നും കഥ കിട്ടിയിട്ടില്ല, ഗൾഫിൽ നിന്നൊരു വിമാനം, അതെവിടെ കിട്ടുമെന്ന് ഞാൻ കുറെ നോക്കിയാൽ ബുക്ക് തീർത്ത് വായിക്കാൻ കിട്ടുമോ എന്നൊരു ചോദ്യമാണ് ശ്യാമല ശംസുദ്ദീൻ ചോദിച്ചിട്ടുള്ളത്.
1: ബുക്ക് കിട്ടും ഇൻഷാല്ലാ. അത് ഇപ്പോൾ പുതിയ പബ്ലിഷിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. പഴയ കെ എൻ എം പബ്ലിഷിംഗ് ബുക്കിൽ വന്ന പന്നൂരിൻ്റെ പുസ്തകമാണ്, ഇ കെ പന്നൂരിൻ്റെ പുസ്തകം.
0: സാദിഖ് മാത്തൂർ പാലക്കാട്, ഈ ഗാനം കേട്ട് എൻ്റെ കൽബ് പിടിച്ചു. എന്താലേ അതിലെ വരികൾ, ഫീലിംഗ്. ശരിക്കും അവരയക്കുന്നതും ഉള്ളിലുള്ളതൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, നമ്മൾ വായിക്കുന്നത് അത്ര ഫീലിംഗ് കിട്ടൂല. ടെക്നിക്കൽ ഒരു റേഡിയോ ടെക്നി, നമ്മളെ ടീം സപ്പോർട്ട് ടീം ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത്, മഷാല്ലാ. അപ്പോൾ യെസ്, ആദർശത്തിലൂടെ കിട്ടുന്ന സമാധാനത്തിൻ്റെ ഈ വഴി വിഷമങ്ങൾക്കെല്ലാം പരിഹാരമായിരിക്കും. ഷുവർ.
1: ഗാനം കേട്ട് കൽബ് പിടച്ചു, നേരത്തെ വായിച്ചല്ലോ അല്ലേ. യെസ്, സന്തോഷം. കേൾക്കുന്ന കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക്
0: ഈ ഗാനത്തിനൊരു പുരുഷസ്വരം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകും എന്നൊരു അഭിപ്രായം.
1: കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾ പറയും ഇത് കുറച്ചുകൂടി ഒരു കുട്ടിയുടെ സ്വരമായിരുന്നെങ്കിൽ നന്നാവും. അത് ഓരോരുത്തരുടെയും ആംഗിളിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അല്ലേ. പുരുഷസ്വരം ആകുമ്പോൾ അത് വേറെ ലെവലായിരിക്കും.
0: അതെ,
1: അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
0: റിസൾട്ട് പറഞ്ഞു വെച്ചാൽ റിസൾട്ട് പറഞ്ഞു, 13 പേരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഒരു ചോദ്യോത്തരത്തിലേക്കും അല്ലേ. അതിന് മുമ്പ് യെസ്, വഴിവിളക്കുണ്ട്. വഴിവിളക്ക് പോസ്റ്റർ ഇന്നത്തെ 2664 വഴിവിളക്കാണ് ഇന്ന്. പൊതുവേ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രശ്നമായി നിൽക്കുന്ന ഒരു സംഗതിയാണത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ. ധർമ്മത്തിലെ സത്യസന്ധത, സോറി, നർമ്മത്തിലെ സത്യസന്ധത എന്നാണ് വിഷയം. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് സംസാരിക്കുന്നവന് നാശം, അവന് നാശം, അവന് നാശം. മുസ്ലാസ്ലമയുടെ ഹദീസ് കൊടുത്തതിൻ്റെ സാരം കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ വഴിവിളക്ക് സന്ദേശം വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ ചിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വളരെ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും നടക്കുന്നുണ്ട്. കമൻ്റ് ഇടലും വീഡിയോകളും ഒരുപാട് ഷെയറിങ്ങൾ, ട്രോള് ഇടലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഇല്ലാത്ത സംഗതികളൊക്കെ കൂട്ടിച്ചേർത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ വഴിയില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇന്നത്തെ വഴിവിളക്കിൽ അതാണ്, നർമ്മത്തിൽ, നർമ്മവും എന്താണ് അതിലും നമുക്ക് സത്യസന്ധത വേണം. തമാശ ഇസ്ലാം വിലക്കുന്നില്ല എന്നതിൻ്റെ കൂടെ പറയുന്നുണ്ട്. എന്നാൽ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ഇതുപോലെ പിന്നെ തമാശക്ക് വേണ്ടി ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി പലരും പലതും ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കണം എന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ മാഷാല്ല ലൈവിൽ വളരെ ലൈവായി തന്നെ രാവിലെ മുതൽ ഒരുപാട് എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
1: അപ്പോൾ വഴിവിളക്ക് കഴിഞ്ഞു, ഇനി നമുക്ക് അല്ല സോറി വഴിവിളക്കിൻ്റെ ഇത് നമ്മൾ വായിച്ചല്ലോ, സന്ദേശം വായിച്ചു കഴിഞ്ഞല്ലോ. ഇനി
0: നമ്മൾ രാവിലെ ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങളുടെ വീട്ടിലെ വിഭവം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പല വിഭവങ്ങൾ നമ്മൾ വായിച്ചു, പേര് അറിയുന്നതും സംഭവം എന്താണെന്ന് അറിയാത്തതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മളെ വീട്ടിലിപ്പോൾ പിന്നെ ഭക്ഷണമായി എന്തൊക്കെയോ തയ്യാർ ചെയ്യപ്പെടുന്നു. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പുട്ടാണെങ്കിൽ, അല്ലെ ഇപ്പം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഓട്ടഡേ ആണെങ്കിൽ, ഇന്ന് നാളെ രാവിലെ ആലോചിക്കുന്നു ഇപ്പം ഇന്നലെ അതായിരുന്നു ഇന്ന് വേറെ ആക്കാം. ഇതിനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട് ഇപ്പോൾ അൽഹംദുലില്ലാ. പുതിയ കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അവൻ്റെ അനുഗ്രഹമോ പരീക്ഷണമോ അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ സാമ്പത്തികമായ ശേഷിയൊക്കെ വന്നു. ഇങ്ങനെയുള്ള വിഭവങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ അപ്പോൾ കുറേ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ചെയ്തു തുടങ്ങിയിട്ടില്ല, ക്വിസ് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് പോകാൻ എന്നൊക്കെ കുറേ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് പ്ലാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പ്ലാനിങ്ങിനും ഉണ്ടാക്കാനുമൊക്കെയുള്ള ഒരു ഒരു ഒരു അവസ്ഥ അൽഹംദുലില്ലാ അള്ളാഹു നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ ഇത് ചോദ്യത്തിൽ ചെറിയൊരു രൂപത്തിൽ ഉൾപ്പെടുത്തിയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോട്ട് പോയാൽ, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പോട്ട് പോയാൽ നമ്മൾ പിറകോട്ട് പോയാൽ നമ്മൾ എന്തായിരുന്നു അന്നത്തെ ഒരവസ്ഥ. നമുക്ക് ചിലപ്പോൾ ഒരേ ഐറ്റം തന്നെയായിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്ടാവുക, ചിലപ്പോൾ അതിനും തന്നെ കഴിയാതെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് പ്രത്യേകിച്ചും മദ്രസയിലും ഇതിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ അതിനുമാത്രം വിഭവങ്ങളില്ലാതെ ഉള്ള പ്രയാസപ്പെടുന്ന ആളുകൾ വളരെ മിനിമം ലെവലിൽ ഇത്തരം വിഷയങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാവണം എന്നാണ് പറയാറുള്ളത്. നമ്മൾ സാധാരണ ചൊല്ലി ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്ന് പറയില്ല. പക്ഷേ ഈ നമ്മളെ നാട്ടിൽ ബാക്കിയുള്ള നാട്ടിൽ എന്താണെന്നറിയില്ല, തലേ ദിവസത്തെ ചോറ് പിന്നെ തൂമ്പിച്ച ചോറ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് വാട്ടിയിട്ടുള്ള ചോറ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപ്പൊക്കെ ആയിട്ട്
1: ഉള്ളി തൂമിച്ചത്,
0: ഇതൊക്കെ മുമ്പ് കാലത്ത് അങ്ങനെ ആയിരുന്നു. നമ്മൾ ഇത്രയൊക്കെ വന്നിട്ട് നന്ദി കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു വിഷയം
1: നമ്മുടെ അത് ഒരു വലിയൊരു വിഷയമാണ്. അത് ഈ ഇന്ന് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കപ്പുറം, അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അപ്പുറം അതൊരു വൈബിന് വേണ്ടി കൂടെ ചേർക്കുന്ന ഒരു ഒരു കാര്യം മാത്രമാണ്. ഫുഡ് കഴിക്കാണ്ടായിട്ടല്ല, ഒരു വൈബ് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവിടെയുള്ള കഴിക്കാം, അങ്ങനെ പല ആംഗിളിലാണ് പോകുന്നത്. ഈ പണ്ട് പറഞ്ഞപ്പോഴേ രാവിലെ പണ്ട് നമ്മൾ ഈ മദ്രസയിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ വായ മണക്കും. അപ്പം എന്താണ് നോക്കുമ്പോൾ അവൻ പറയും ഇത് ചപ്പാത്തിയാണ്. അപ്പം ഞാൻ എന്ത് ഈ ചപ്പാത്തി പറഞ്ഞാൽ എന്താണ്? ചപ്പാത്തി കുറച്ചുകൂടി സമ്പന്ന വീട്ടുകളിലാണ് ഉണ്ടായിരുന്നത്. ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ ചോദിക്കാം, നമുക്ക് മനസ്സിലാണല്ലോ അത് ചപ്പാത്തി. അതിൽ പ്രത്യേകം ചപ്പാത്തി നീലൊക്കെ പറ്റിയിട്ട് കഴിക്കണേൻ്റെ, അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പിന്നീട് അതൊക്കെ മാറി ഇന്ന് എവിടെ എത്തിയെന്ന് സുലഭമായ ഒരു അവസ്ഥയിൽ
0: അതിൽ ആ രൂപത്തിലേക്ക് ആലോചിക്കുമ്പോൾ ഈ ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിളൊക്കെ അന്ന് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ കുറേ ആളുകളൊക്കെ വളരെ പ്രായം ചെന്ന ആളുകളാണ്, ശ്രോതാക്കൾ ഒരുപാട് ആളുകളുള്ളത്. ഒരാപ്പിൾ കൊണ്ടുവന്നിട്ട് അത് അതിൽ നിന്നൊരു കഷ്ണം കിട്ടാൻ ആഗ്രഹിച്ച് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പിന്നെ പറയാനുള്ള കാരണം വെച്ചാൽ, കഴിഞ്ഞ ഈ അടുത്ത ദിവസമാണ് ഉപ്പ പറഞ്ഞൊരു ഒരു ഒരു ഒരു വാചകം ശരിക്കും ഭയങ്കര എനിക്ക് ഫീലായി. എന്താ വെച്ചാൽ അള്ളാഹെല്ലാം നമുക്ക് തരുന്നുണ്ട്, അപ്പം അങ്ങോട്ട് കൊടുക്കാനുള്ളതും അതേപോലെ മാക്സിമം പൂർത്തിയാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കൃത്യമായിട്ട് ജമാഅത്ത് പുരുഷന്മാരെ സംബന്ധിച്ചുള്ള ജമാഅത്ത് അത് മിസ്സാവാതെ, ജമാഅത്ത് മിസ്സാവല്ല റക്കാത്ത് മിസ്സാവാതെ തന്നെ പോകണമെന്നും ബാക്കിയുള്ള സംഗതികളൊക്കെ

0: പരസ്പര ബന്ധിതമായതുകൊണ്ട് തന്നെ മനസ്സിനുണ്ടാവുന്ന പ്രശ്നങ്ങളും ശരീരത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഫുഡിനെ ബാധിക്കുന്നുണ്ട്.
1: യെസ്, അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ വൈബുണ്ടല്ലോ, ഈ നസ്രു മഞ്ഞപ്പട്ടി എന്ന ശ്രോത വായിച്ചത്, ഇന്ന് പഴങ്കഞ്ഞിയും തൂമ്പിച്ച ചോറും ഒക്കെ അതൊക്കെ വൈബ് വിഭവങ്ങളാണ്.
0: വൈബ് വിഭവങ്ങൾ
1: അതിനു വേണ്ടിയിട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ആളുകൾ റെഡിയാണെന്ന് പറഞ്ഞു.
0: അപ്പൊ സംഗതി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും
1: യെസ്,
0: നമ്മൾ എത്രയുള്ളൂ, ആര് ആ എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്നതാണ്. ഇതിലൊന്നും ആരും എന്തില്ല, ഫുഡിന് വേണ്ടാന്ന് പറയുന്ന ആരെയല്ല.
1: അതെ,
0: പക്ഷെ അവിടെയൊക്കെ കുറച്ച് നമ്മൾ നമ്മളിലേക്ക് അവനവനിലേക്കൊരു ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു ബോധം. ഇപ്പൊ പറഞ്ഞ പോലെ ഷുക്കർ അൽഹംദുലില്ലാന്നെങ്കിലും പറയാനുള്ള ഒരു മനസ്സുണ്ടാവാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
1: എന്റെ കുട്ടിക്കാലത്ത് എണ്ണിക്കണക്കാക്കിയാണ് രാവിലെ അപ്പവും മറ്റും ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് ഉമ്മാനെ കാണാതെ രണ്ട് അപ്പം ഒക്കെ ഒരുമിച്ച് ചുറ്റുപിടിച്ച് കഴിക്കുമായിരുന്നു. അന്ന് കറികളൊന്നും ഉണ്ടാവില്ല, അപ്പം അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ല, ആ കാലം നമ്മൾ മറക്കാതെ, അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ ആരോഗ്യത്തിൻ്റെ വിഷയം പറഞ്ഞു, രോഗികളുടെ വിഷയം, രോഗം എന്ന് പറയുന്നത് ശുദ്ധീകരണമൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നുള്ളത്. ഇത് നമ്മൾ മറന്നു പോകണം. ഇത് നമ്മൾ അപ്ഡേറ്റഡായി ഈ വിഷയത്തിൽ, നമ്മൾ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ ആ വിഷയത്തിൽ നമ്മളൊരു ഒരു മൈൻഡിലൊരു ഒരു ഒരു കോർണറിൽ വേണം, മുമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു ഒരു വിഷയം. അപ്പോൾ നമുക്ക് അൽഹംദുലില്ല കൂടുതൽ നന്നായിട്ട് പറയാൻ കഴിയും.
0: ഇനി വേറൊരു നിരീക്ഷണം ഞാൻ പറയട്ടെ, അതായത് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടോ, അന്ന് ഉള്ളി തോമിച്ചതാവട്ടെ, അന്ന് എത്ര എന്താണോ അന്ന് കിട്ടിയത്, അത് നമ്മൾ നാവിൻ്റെ ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ, അതൊക്കെ ഒഴിവായി പുതിയ ഫുഡ് കഴിഞ്ഞാലും നമുക്കൊരു തിരിച്ചു മടക്കാനാഗ്രഹിക്കുന്നുണ്ട്, അത് വീണ്ടും കഴിക്കാൻ, അത് അതിനൊരു ടേസ്റ്റായിട്ട് നമ്മൾ ഫീൽ ഉണ്ട്.
1: യെസ് യെസ്.
0: അതുകൊണ്ടാണ് ഉള്ളി തൂമിച്ച ചോറാണെങ്കിലും അല്ലെങ്കിൽ അന്നത്തെ എന്താണെങ്കിലും, ഒരു ചക്രക്കിഴങ്ങാണെങ്കിലും കപ്പയാണെങ്കിലും
1: ഇല്ല.
0: അപ്പൊ അതിനൊക്കെ എന്തുണ്ട്, വീണ്ടും വീണ്ടും അതിലേക്ക് നമ്മൾ വിളിക്കുന്നുണ്ട്, അതൊരു ടേസ്റ്റ് ഉണ്ട് അതിനാട്ട്. അത് ഇത് പറഞ്ഞപ്പോ ഒരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നിയാണ്. എത്ര
1: ശ്രോതാ പറഞ്ഞു, ഉള്ളിട്ട് തുമ്പിച്ച ചോറ്, ആ നല്ല രസമായിരുന്നു, ഇപ്പോൾ കുറെ ആയിട്ട് നിന്നിട്ട് സാറ് ഓർമ്മപ്പെടുത്തി, ഇനി നോക്കണം. ഓക്കെ
0: ഓക്കെ. പഴങ്കഞ്ഞി ആ വിന്യസ്രു പറഞ്ഞു. അപ്പോ
1: ഞങ്ങൾക്ക് ഇന്ന് ഷീയപ്പമായിരുന്നു. ആ നമ്മള് ദോശ എന്ന് പറഞ്ഞ അപ്പം അല്ലേ.
0: അമീർട്ടി അടുത്ത നാട്ടുകാരൻ്റെ മെസ്സേജ് നേരത്തെ വായിച്ചല്ലോ അല്ലേ.
1: ചെറുപ്പത്തിൽ മദ്രസയിൽ ഓടിക്കിതച്ച് വരുമ്പോൾ ചൂടുള്ള കഞ്ഞിയും എരിവുള്ള ചമ്മന്തിയും കുടിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ. ഇപ്പൊ കുട്ടികളോട് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊക്കെ ഒരു കാലമാണ്. യെസ്, ഇവിടെ ചോദ്യം ഉണ്ട് നമ്മളോട്, എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം. നോക്കി, കളി കിണ്ടിയത് എന്നൊരു ഭക്ഷണമുണ്ട് ഞങ്ങളുടെ ഭാഗത്ത്, നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന്? രണ്ടുപേർക്കും അറിയാൻ സാധ്യത കുറവാന്ന് പറഞ്ഞത് ഞാൻ ഒഴിവാക്കി, എനിക്കറിയില്ല.
0: ഒരു രക്ഷയില്ല, അത് സാധ്യത കറക്റ്റാണ്,
1: സാധിക്കും മാത്രം പാലക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇൻഷാല്ല.
0: പിന്നെ നമ്മളെ പാട്ടുമായി ബന്ധപ്പെട്ട് സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞത്, അന്ന് യൂത്ത് കോൺഫറൻസ് നഗരി കേട്ടപ്പോൾ ആ ഒരു ഫീൽ ഇന്ന് ഹൃദയത്തിലുണ്ട്. ഏകദേശം ഒരു മകരി മുസ്കാര ശേഷമാണ് അത് അവിടെ പ്ലേ ചെയ്തത്. അന്ന് മുതൽ ഈ വരികൾക്കുള്ളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതാണ്. ഇന്നും അത് തുടരുന്നു. യുവത്വം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി യാത്ര തുടരുന്നു. അൽഹംദുലില്ലാ, ദീനിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അത് മറക്കാൻ കഴിയില്ല, ശരിയാണ്. കടപ്പുറത്ത് നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു
1: കടപ്പുറത്ത് ഓർഗനൈസേഷൻ സമ്മേളനത്തിന് അന്ന് അത് ചരിത്രം പാട്ട്, ഇത് മലപ്പുറത്തുനിന്ന് യൂത്തിന് സമ്മേളനത്തിന് അന്ന് ആ ഗാനം. ഓക്കെ, നമ്മൾ ഇനി വീണ്ടും വരാം, ശ്രോതാക്കളിലേക്ക് വരാം, ഒരു ചോദ്യവും ഒരു ഉത്തരവും കേട്ടിട്ട് വരാം അല്ലേ. ഇൻഷാല്ല. ഗർഭിണികൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുണ്ടെന്ന ചോദ്യമാണ് ഇൻഷാല്ല ഇന്നത്തെ ചോദ്യോത്തരത്തിന് വരുന്നത്. മടങ്ങി വരാം.
2: ഗർഭിണികൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുണ്ടോ? പലർക്കും വെരിക്കോസ് വെയിൻ, പുറം വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഗർഭിണികൾ ഇരുന്ന് നിസ്കരിച്ചതിന് വല്ല തെളിവും ഉണ്ടോ എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
3: ഫർളു നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത് അതിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാരെണ്ണിയിട്ടുള്ളത്. നിൽക്കാൻ കഴിവുണ്ടായിരിക്കെ ഒരാൾ ഇരുന്നു കൊണ്ടാണ് ഫർളു നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാകുന്നതല്ല എന്നതാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാട്. നിൽക്കാൻ കഴിവുള്ളവൻ നിന്നുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി സ്വന്തമായി നിൽക്കാൻ കഴിയുകയില്ല, വടി ഊന്നിപ്പിടിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ വടി ഊന്നിപ്പിടിച്ച് നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ചുമരിൽ ചാരി നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ചുമരിൽ ചാരി നിന്നുകൊണ്ട് വേണം നിസ്കരിക്കാൻ. അതിനൊന്നും കഴിയാത്ത ഘട്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇരുന്നുകൊണ്ട് നിസ്കരിക്കേണ്ടത്. അതോ ഒരർത്ഥത്തിലും നിൽക്കാൻ കഴിയുകയില്ല എന്നുറപ്പുള്ള ഘട്ടത്തിൽ മാത്രമാണ് ഫർളു നിസ്കാരങ്ങളിൽ ഇരിക്കാൻ

ശരീഅത്ത് നമുക്ക് അനുവാദം നൽകുന്നത് എന്ന് തിരിച്ചറിയുക. ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അവൾക്കുണ്ട് എങ്കിൽ അവൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. അതുപോലെ തന്നെ രോഗികളും ഒക്കെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു നിലക്കും തനിക്ക് നിൽക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ മാത്രമാണ് ഇരുന്നു കൊണ്ട് നിസ്കരിക്കേണ്ടത്, അല്ല എങ്കിൽ ആ നിസ്കാരം സ്വീകാര്യയോഗ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.

0: മാഷല്ല. അപ്പോ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ജമീല വി പി കളിയാ വായിച്ചത്, ഇന്നത്തെ വഴിവിളക്ക് അറിയേണ്ടവർ കേൾക്കേണ്ടതാണ്. സാഹചര്യവും സന്ദർഭവും ആളെയും പരിഗണിക്കാതെ ഉരുവിടുന്ന വാക്കുകൾ, അതിൻ്റെ ഗൗരവം അറിയാതെ പുറപ്പെടുവിക്കുന്ന ആളുകൾ, അതൊക്കെ ഉള്ള സന്ദർഭമാണ് ഇപ്പോൾ. റബ്ബ് ഹിദായത്ത് നൽകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഭക്ഷണം സംഗതികളൊക്കെ പറഞ്ഞല്ലോ, സൗകര്യങ്ങൾ. അൽഹംദുലില്ലാ, ഉസ്താദ് പറഞ്ഞ വളരെ അർത്ഥവത്തായ കാര്യമാണ്, സ്തുതിച്ചു അൽഹംദുലില്ലാ കുറേ പ്രാവശ്യം. കാരണം ഇന്ന് നമുക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിവ് തന്നിന് അള്ളാഹുവെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. സീനത്ത് പുടിഞ്ഞാട് വയനാട്.
1: പിന്നെ ഈ ഉള്ളി തൂമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഓർമ്മയായി. പക്ഷെ ഇതൊന്നും പറ്റാതെ അപ്പുറത്ത് കൊമ്പത്തിരുന്നിട്ട് ഇത് എന്തെന്നാണ് നോക്കി നിൽക്കുന്ന എം കെ റഷീദ് വെള്ളാങ്കല്ലൂർ പറയാണ്, ഉള്ളി തൂമിക്ക അതെന്താ സാധനം മനസ്സിലായില്ല.
0: യൂട്യൂബിലുണ്ടാവും അല്ലേ?
1: അപ്പോ അത് നമുക്ക് ഇനിയിപ്പോ ഇവിടെ ഉള്ളി തൂമിച്ചത് തേങ്ങാ തേങ്ങാറിനായി അല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയും തോന്നുന്നില്ല. ഇപ്പം ഏതായാലും റഷീദ് ഖാ വെയിറ്റ് ചെയ്യും. നമുക്കൊരു ദിവസം
0: നാദരടുമിക്കലൊരു പരാതി ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, മെസ്സേജുകൾ അയച്ചു കണ്ടിട്ടില്ല. ഇന്ന് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ, സാധാരണയിൽ കവിഞ്ഞ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകളുടേത് കാണാതെ പോയിട്ടുണ്ടാകും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സലാം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ കാണാൻ ഇനി ഒരുപാട് ആളുകളുടെ സലാം പറയാനുണ്ട്, പേര് പറയാനുണ്ട്. അവർ പരിഭവിക്കേണ്ടതില്ല, നിങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സലാം അടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ കാണുന്നതുവരെ അയക്കും ഇൻഷാല്ലാ, കണ്ടിട്ടുണ്ട്. ഇനി വായിക്കണം എന്നുള്ളതിൻ്റെ ഇൻഷാല്ലാ ഒന്നുകൂടി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇതിലേ നേരത്തെ ഒരു വിഷയം ഒരുപാട് സ്തുതിച്ചു എന്ന് പറയുമ്പോൾ മുമ്പൊരു ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ട്. മുമ്പ് കാലത്ത്, മുമ്പ് കാലത്ത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, നിങ്ങളുടെ ജീവിതത്തിലെ തുടക്കത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ
1: അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അവിടെ ശരിക്കും ഹംദിൻ്റെ വിഷയം ക്ലിയറായിട്ട് നമുക്ക് ബോധ്യപ്പെടും. മറ്റൊന്ന്, രണ്ടാമത്തത്, ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ശരിക്കും അൽഹംദുലില്ലാ എത്ര പറയണം എന്നുള്ളതൊരു സംഗതി വളരെ പിന്നെ ആലോചിക്കുന്ന വിഷയമാണ്.
1: പണ്ടൊക്കെ ഈ പണ്ടത്തെ ചെമ്മീൻ കറിയുമായി ബന്ധപ്പെട്ടുള്ള, അന്ന് ചെമ്മീൻ തപ്പി നോക്കേണ്ടി വരും കറിയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലക്കുറവ് വരുന്ന കാര്യം. സാജിദ ഷംസു കാസർഗോഡ്.
0: വഹീദ അത്തിക്കോട്ടിനും പരാതിയുണ്ട്, ഞാനും കുറേ മെസ്സേജ് അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളത്. നമ്മൾ ഇത് കുറേ മെസ്സേജ് വരുമ്പോൾ താഴേക്ക് പോകുന്നതാണ്, അപ്പോൾ സോറി പറയാണ്.
1: രാവിലെ ചാമച്ചോറും പൂളയും ചക്കരക്കിഴങ്ങും മന്തിലച്ചോറും ഒക്കെ കഴിച്ച കാലുണ്ടായിരുന്നു. വിഭവമാണല്ലോ ചാമ ചോറ്, ചാമരിയിട്ട ചോറ്, ചാമൻ്റെ ചോറ്, പൂളയും ചക്കരക്കിഴങ്ങും, മാഷാ അല്ലാ. ഷെഹർബാന അത് അയച്ചത് അബിദ കാര,
0: ആ
1: കാലത്തെ കുറിച്ച് ഓർക്കുകയാണ്.
0: ഇതിലെ ചോദ്യം ഉണ്ട്, ഇരുന്ന് നിസ്കരിക്കുമ്പോഴേ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവർ സുജൂ ചെയ്യുമ്പോൾ എവിടെ വെക്കണത്? കയ്യായിരിക്കില്ലേ ചോദിച്ചിട്ടുണ്ടാവുക?
1: ആയിരിക്കും. വേറെ വിവരം കേൾക്കണോ താങ്കൾക്ക്? ജസീൽ സാർ അറിഞ്ഞോ
0: എന്താണ്
1: ഈ ചക്കരക്കിഴങ്ങ് എന്താ അവസ്ഥ അറിയോ? അത് ജിമ്മിന് പോകണമല്ലോ, പ്രോട്ടീൻ ഫുഡായിട്ട് കഴിക്കണമാണ്.
0: യെസ്,
1: ഇത് ഭക്ഷണത്തിനിപ്പോ പിന്നെ വി ഐ പി പരിഗണന കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ അല്ലേ. ലുലു മാർക്കറ്റിൽ, ലുലു മാളിൽ വന്നു കഴിഞ്ഞാല് ആ രൂപത്തിൽ ഓരോന്ന് മാറി.
0: നഫീസത്ത മറുപടി കൊടുത്തിട്ടുണ്ട്, ചുമച്ച് ചോറെന്താന്നുള്ളത്, വെളിച്ചെണ്ണ ഉള്ളി ചുവപ്പിച്ച് അതിൽ ചോറിട്ട് ഉപ്പിട്ട് കഴിക്കുന്നതാണ് തുമ്പിച്ച ചോറ് എന്നുള്ളത്, സിമ്പിൾ.
1: പിന്നെ നമ്മുടെ മറ്റൊരു ശ്രോതാവ് ജമീല രണ്ടത്താണ് അയച്ചത്, കഴിഞ്ഞ വ്യാഴാഴ്ച അവരുടെ വല്യമ്മ മരണപ്പെട്ടു, കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലായിരുന്നു. നമുക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണേ എന്നാണ്. അമീൻ. അവരുടെ ഖബറുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അമീൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഇന്നത്തെ ലൈവ് അങ്ങനെ നമ്മൾ വളരെ മനോഹരമായി.
0: കളിയാവ് നേരത്തെ ചോദ്യത്തിൻ്റെ സംശയത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ വേറെ ശ്രോതാവ് കൂടെ അയച്ചിട്ടുണ്ടത്, പാരന്റിങ് കോഴ്സിൽ ഇന്നലത്തെ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ചോദ്യം ഇല്ലാത്തത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് അല്ലാത്തതുകൊണ്ട്. യെസ്. നൂറ നൂറ തൂമ്പിച്ച ചോറിൻ്റെ ഡിസ്ക്രിപ്ഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതിൽ പിന്നെ യൂട്യൂബ് നോക്കിയാൽ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്.
1: പേര് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടും ഇന്നത്തെ ലോകം.
0: യെസ്.
1: ഈ ഉള്ളിയും കുരുമുളക് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചോറ് അതിലിട്ട് ഉപ്പും ചേർത്ത് പ്രസവിച്ചവർക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് മൈമുന പാറപ്പുറം പറഞ്ഞത്.
0: യെസ്. മാഷാല്ലാ, ഇന്നത്തെ ലൈവ് കേട്ട് കരഞ്ഞും ചിരിച്ചും കൂടെ സമാധാനിച്ചും പഴയ ഓർമ്മകളൊക്കെ ആയിറക്കി മോർണിംഗ് ആയിരുന്നു സന്തോഷം എന്നാണ് ശ്രോതാവ് അയച്ചിട്ടുള്ളത്. മാഷാല്ലാ,
1: ഈ ഉള്ളി എണ്ണയിൽ മുക്കുമ്പോൾ അതിനുള്ളൊരു പ്രത്യേക മണം വരാനുണ്ട്. അതാണ് ഒന്നുമില്ലാത്ത രാവിലത്തെ ഭക്ഷണം. അത് മണം വരാനുള്ളത് ഞാൻ പറഞ്ഞതാണ്, ഖദീജ തൊട്ടുപുഴ അയച്ചതാണ്, അവരങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ശരി.
0: അതിലേ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ ആ ഒരു പേര് കളി കിണ്ടിയത്, അതെന്താ, ഒരു ഓംലെറ്റ് 6 പീസാക്കിയിട്ട് ഉമ്മ ഉപ്പ 4 മക്കൾ, അപ്പം 6 പീസായി. നല്ല രുചിയാണ് കളിൻ്റെ. കുറേ പൊടിച്ചതിൽ തേങ്ങയും വെള്ളവും വെള്ളവും വെച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ കുറേ വിഭവങ്ങളുണ്ട് പല നാട്ടിലും.
1: അതെ അതെ. ചക്കരക്കിഴങ്ങ് എന്താണെന്ന് അറിയാത്തവർക്ക് റുക്സാന ബാലുശ്ശേരി പറഞ്ഞത് അത് മധുരക്കിഴങ്ങാണ്.
0: ആ യെസ് ഓക്കെ. അന്നത്തെ ഫുഡിൻ്റെ രുചി ഇപ്പോൾ കിട്ടാനില്ല, കാരണം അതിന് നാം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മായം ചേർത്ത് വരികയാണ് ഇന്നത്തെ.
1: ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മളെ സമയം ഇവിടെ നമ്മളെ ഫുഡിനെ കുറിച്ചുള്ള, നമ്മൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞതിനൊക്കെ ഒരു എയിം ഉണ്ടായിരുന്നു.
0: അതെ അതെ,
1: എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, അതാണ് ചിന്തയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒരാളോട് പറച്ചിലല്ല, നമ്മൾ പരസ്പരം പറയലാണ് ലൈവിൽ.
0: യെസ്,
1: നമ്മൾ നമ്മളോട് പറയുന്നു, അത് നിങ്ങൾ കേൾക്കുന്നു. അപ്പോൾ നമുക്ക് ഏതായിരുന്നാലും നല്ല ചിന്തകളും നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനും ജീവിതത്തെ ഏറ്റവും മനോഹരമായി അതിൻ്റെ തീരത്തേക്ക് എത്തിക്കാനും കഴിയുന്ന നല്ല വിശ്വാസികൾ അള്ളാഹു നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ,
0: ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ സലീമ ദുഃഖങ്ങൾ, ഫോണൊരു കുഴപ്പമുണ്ടായിരുന്നു, ഓപ്ഷൻ ശരിയാക്കി വന്നപ്പോഴേക്കും പി പി അടിച്ചു എന്നായിരുന്നു ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ പി പി അടിച്ചാലും നിങ്ങൾക്ക് ഉത്തരവായിതാം എന്നാണ് അറിയിക്കാനുള്ളത്, ഇൻഷാല്ല. പിന്നെ ഞാൻ എഴുതി വിടുന്ന മെസ്സേജുകൾ നിങ്ങൾ വായിക്കാറില്ല, എന്നെ സിസ്റ്റം ഒഴിവാക്കി എന്നൊരു പരാതി.
1: ഈ അവസാന നിമിഷത്തിൽ അങ്ങനെയൊന്നും സങ്കടപ്പെടുത്തരുത്.
0: അതെ, എന്നാലും എന്തോ നല്ല റാഹത്തിലാണ് എന്നുള്ളത് ഇൻഷാല്ല. ജസീന തിരുമ്പാടിയാണ് പറഞ്ഞത്. ഏതായാലും ഇൻഷാല്ല അടുത്ത പ്രാവശ്യം റെഡിയാകും വിചാരിക്കുകയാണ്, ഇൻഷാല്ല. ഓക്കെ,
1: അപ്പോൾ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വിറ്റി, അതുപോലെ തന്നെ ജസീൽ സാർ. പിന്നെ ഇനി
0: ഇർഫാനും
1: പിന്നെയുള്ളത് നമ്മൾ ഇനി മോർണിംഗ് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്ന റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. റേഡിയോ വൈബ്സിൽ സിഗ്ദി സലാഹിയും നസറുല്ലാ സലാഹിയും.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇന്നത്തെ ലൈവിന് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സദീഖ് സലാഹി നിലമ്പൂർ. ഇന്നത്തെ സലാഹി, ഇന്നത്തെ ഇൻസൈറ്റിലേക്കാണ് ഇൻഷാല്ലാ വൈബ്സിൽ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത്. എന്നത്തെയും പോലെ അല്ലേ, പ്രത്യേകിച്ച് റേഡിയോൻ്റെ ആ ലൈവ് സെഷൻ ഇങ്ങനെ കഴിഞ്ഞ് അവസാനിച്ച് ആ ഒരു വിഭവസമൃദ്ധമായ ഒഴുക്കുകൾ ഇങ്ങനെ അവസാനിച്ച് വരുമ്പോഴേക്ക് മറ്റൊരു തലത്തിലേക്ക് പിന്നെ റേഡിയോ കയറുകയാണ്, റേഡിയോ വൈബ്സിലേക്ക്. ആ ഒരു വൈബ് നമുക്ക് ആദ്യമായി സമ്മാനിക്കുന്നത് ഇൻസൈറ്റിലൂടെയാണ്. അപ്പോൾ ഇൻസൈറ്റിൽ ഇന്ന് ബഹുമാനനായ ഹനീഫ വണ്ടൂരാണ് നമ്മോട് ചേരുന്നത്.
1: ഹനീഫ വണ്ടൂർ, മതം ആവശ്യമുണ്ടോ ഭാഗം ഒന്ന് എന്നുള്ളതാണ് നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഭൗതികവാദികൾ, ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ മതം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു പലരും. മതമെന്ന് പറയുന്നതും അതിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതുമൊക്കെ പ്രാകൃതമാണ് എന്നും അതൊന്നും ഈ നൂറ്റാണ്ടിൽ ആവശ്യമില്ല എന്നും അതൊക്കെ പുരോഗമനത്തിനെതിരാണ് എന്നുമൊക്കെ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുകയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ എല്ലാ വേലിക്കെട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മതം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മതം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ ഭീകരമായ ഒരു ചിത്രമാണ് പലരുടെയും മുന്നിൽ വെക്കുന്നത്. ഒരു മതവിശ്വാസി എന്ന് പറയുന്നത് തന്നെ അവനൊരു ഭീകരവാദിയായി കാണുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നാം കണ്ടെത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായ നമ്മുടെ അന്വേഷണമാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിലും, ലോകത്ത് എവിടെ നിന്ന് എവിടെ ജനിച്ചവനാണെങ്കിലും, ആ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അവന് എപ്പോഴെങ്കിലും അവന് തോന്നിയിട്ടുണ്ടാകും, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും മനുഷ്യരായ ആളുകൾക്കുണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ പോലുമാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. മതങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ മതങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് മനുഷ്യന് മതം ആവശ്യമുണ്ടോ, മനുഷ്യനെ സംബന്ധിച്ച് മതത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ സത്യത്തിലൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അന്വേഷണം തുടങ്ങുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ ഒരു സവിശേഷ സൃഷ്ടിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് തുല്യമായ ഒരു ജീവിയെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്താണ് മനുഷ്യൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? ആരാണ് മനുഷ്യനെന്ന് പറയുന്നത്? പദാർത്ഥത്തിൻ്റെ പരിണാമചക്രം മനുസ്യൂതം കറങ്ങിയപ്പോൾ ഉരുത്തിരിഞ്ഞ സങ്കീർണമായ ഒരു ജീവിയാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു അംഗമാണ്. സൂര്യനെപ്പോലെ, ചന്ദ്രനെപ്പോലെ, നക്ഷത്രങ്ങളെപ്പോലെ ഒരംഗം, കല്ലിനെയും പാറയെയും ചുണ്ണാമ്പിനെയും പോലെ ഒരംഗം. കല്ലിലും വെള്ളത്തിലും കരിക്കട്ടയിലുമുള്ള മൂലകങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട്. പക്ഷേ മനുഷ്യൻ കല്ലും വെള്ളവും കരിക്കട്ടയും ചുണ്ണാമ്പും ഒന്നുമല്ല. മനുഷ്യൻ സചേതന വസ്തുക്കളുടെ ഗണത്തിലെ ഒരു അംഗമാണോ? റോസാ ചെടിയും ആൽമരവും അമീബയും ഹൈഡ്രയയും പോലെ ഒരംഗമാണോ? എന്നാൽ ജന്തുവർഗത്തിലെ ഒന്നാണ് നരവർഗം. ആനയും ആടും ഉടുമ്പും ഉറുമ്പും നായയും നരിയും കുരങ്ങും കുതിരയും പോലെ ഒരു ജീവി. ആനക്കുള്ളതുപോലെ കണ്ണുകളും ആടിനുള്ളതുപോലെ കാതുകളും ഉറുമ്പിനുള്ളതുപോലെ കാലുകളും ഉടുമ്പിനുള്ളതുപോലെ വായയും നായക്കുള്ളതുപോലെ നാക്കും നരിക്കുള്ളതുപോലെ നഖങ്ങളും കുരങ്ങനുള്ളതുപോലെ പല്ലുകളുമുണ്ട്. മറ്റൊരു ജന്തുവിനുമില്ലാത്ത എന്തെങ്കിലും ഒരവയവ മനുഷ്യനില്ല. എന്നാൽ ഇതിൽപ്പെട്ടതാണ് മനുഷ്യൻ. നാം ആലോചിക്കേണ്ടത് മനുഷ്യൻ മറ്റു ജീവികളെപ്പോലെയാണോ? ശാസ്ത്രം തന്നെ പറയുന്നു അല്ല, മനുഷ്യൻ സൂപ്പർ ആനിമലാണ്. മനുഷ്യനെ എന്താണ് സൂപ്പർ ആനിമലാക്കുന്നത്? അവൻ്റെ കണ്ണുകളാണോ? എന്നാൽ നമ്മയേക്കാൾ കാണാൻ കഴിയുന്ന, രാത്രിയിൽ കാണാൻ കഴിവുള്ള, കാഴ്ചയുള്ള മൂങ്ങയാണ്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിയുന്ന തേനീച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ കാഴ്ചയുള്ളത്. അപ്പോൾ കണ്ണുകളല്ല, എന്നാൽ അവൻ്റെ കാതുകളാണോ? എന്നാൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്തത്ര ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദവീചികൾ പുറപ്പെടുവിക്കാനും പ്രതിധ്വനി പിടിച്ചെടുക്കുവാനും കഴിയുന്ന വവ്വാലുകളാണ് കേൾക്കാൻ ശക്തിയുള്ളത്. അതുകൊണ്ട് അവരല്ലേ സൂപ്പർ ആനിമൽ ആകേണ്ടത്? അപ്പോൾ അതുമല്ല. എന്നാൽ അവൻ്റെ നാസാരന്ധ്രങ്ങളാണോ? എന്നാൽ നമ്മയേക്കാൾ വാസനിക്കുവാനും മണം പിടിക്കുവാനും കഴിയുന്ന നായ എന്ന് പറയുന്ന ജീവി, അതിനാണ് നമ്മേക്കാൾ അതിനുള്ള കഴിവുകളുള്ളത്. എന്നാൽ അവൻ്റെ കാലുകളാണോ? എന്നാൽ മനുഷ്യൻ്റെ കാലുകളേക്കാൾ ശക്തവും വേഗതയും കൂടിയ ചീറ്റപ്പുലിയുണ്ട്. അപ്പോൾ മനുഷ്യന് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, ഓടാൻ കഴിയുന്നു എന്നുള്ളതൊന്നും എന്തല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നില്ല. മറിച്ച് ഇതൊന്നുമല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നത്. അവയവങ്ങളുടെ ആകത്തുകയല്ല മറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യത്തിന് പോലും ശാസ്ത്ര ഭൗതികതയ്ക്ക് ഉത്തരമില്ല. അവർ കണക്കാക്കുന്നു മനുഷ്യനാണ് എന്നുള്ളത്, പക്ഷേ എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമില്ല. റെയിൽവേ പാളത്തിലൂടെ ഓടാൻ കഴിയുന്ന തീവണ്ടി എന്തേ പറക്കാത്തത് എന്ന ചോദ്യം പോലെയാണ് സയൻസിന് മറുപടി പറയാൻ കഴിയുക. ഒന്നുമില്ലാതെ ജനിക്കുകയും പലതും നേടിക്കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവികളെല്ലാം പലതുണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്, പുതുതായി ഒന്നും നേടാതെ മരിക്കുകയും ചെയ്യുന്നവരാണ്. മനുഷ്യരായ നാം ജനിക്കുന്നത് ഒന്നുമില്ലാത്തവനായിക്കൊണ്ടാണ്. മറ്റുള്ള ജീവജാലങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവക്കാവശ്യമായ കഴിവുകൾ അവർ ലഭിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. നമുക്ക് ഓരോ ജീവികളെയും എടുത്തു പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന ബീവറുണ്ട്, 1 മീറ്റർ നീളമുള്ള, 17 കിലോ തൂക്കമുള്ള ഒരു ചെറിയ ഒരു ജീവി. എന്നാൽ അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വണ്ണമുള്ള മരങ്ങൾ അതിൻ്റെ ഉളിപ്പല്ലുകൾ കൊണ്ട് ചെറുതായി മുറിച്ച് അത് അരുവിയിലിട്ട് ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോയി കല്ലും ചളിയും ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് ജലവിധാനം ഉയർത്തി ഒരു അതിനെ കെട്ടി നിർത്തുന്നു. മരച്ചില്ലകൾ ചളി കൂട്ടി ഒട്ടിച്ചുകൊണ്ട് ചിരട്ട കമഴ്ത്തി വെച്ചതുപോലെ തൻ്റെ വീട് നിർമ്മിക്കുകയാണ്. ആധുനിക മനുഷ്യൻ്റെ എയർ കണ്ടീഷനുകളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ കൂട് നിർമ്മാണം, അതിൻ്റെ വീട് നിർമ്മാണം. ഇത് അതിന് സ്വയം അതിൻ്റെ ജന്മന അതിന് കിട്ടിയതാണ്. ഇപ്പോൾ തേനീച്ചയെക്കുറിച്ച് നമുക്കറിയാം, എന്നും അത്ഭുതകരമാണ് തേനീച്ച എന്ന് പറയുന്ന ജീവി. സ്വന്തം ചിറകുകൾക്കിടയിൽ നിന്ന് നിർഗളിക്കുന്ന മെഴുകുപയോഗിച്ചുകൊണ്ട് കൃത്യമായ 6 കോണുകളുള്ള അറകളോടുകൂടിയ കൂടുണ്ടാക്കുന്ന തൊഴിലാളി തേനീച്ചയ്ക്ക് അതിൻ്റെ നിർമ്മാണം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജാമിതീയ കണിശതയോടും ഒട്ടും മെഴുക് അധിക ചെലവ് വരാതെയും നിർമ്മിക്കുന്ന തേനീച്ചക്കൂട് എഞ്ചിനീയർമാർക്ക് പോലും അത്ഭുതമാണ്. ചില പ്രത്യേക തരം നൃത്തം ചെയ്തുകൊണ്ട് കൂട്ടാളികൾക്ക് തേനുള്ള സ്ഥലം എത്തിച്ചു കാണിച്ചു കൊടുക്കുന്ന അവരുടെ കഴിവ് അത്ഭുതകരമാണ്. കടലിലെ ആരൽ മത്സ്യത്തെക്കുറിച്ച് നമുക്കറിയാം. സമുദ്രയാത്രയിൽ യൂറോപ്യൻ സമുദ്രങ്ങളിൽ വസിക്കുന്ന ആരൽ മത്സ്യം പ്രജനന കാലമെത്തിയാൽ ശരാശരി 4000 കിലോമീറ്റർ മാറി സർഗാസോ നദിയുടെ അഗാധതകളിൽ ചെന്ന് ലക്ഷക്കണക്കിന് മുട്ടകളിട്ട ശേഷം അവിടെ ജീവിതം അവസാനിപ്പിക്കുകയും ഈ മുട്ടകൾ വിരിഞ്ഞ് ആരൽ കുഞ്ഞുങ്ങൾ അമ്മ വന്ന വഴി താണ്ടി ഈ അമ്മ ഏതു വഴിയിലൂടെയാണോ യാത്ര തിരിച്ചത് അവിടെ എത്തിച്ചേരുന്നു. ആരും വഴി കാണിക്കാതെ 1000 കിലോമീറ്റർ താണ്ടി കൃത്യസ്ഥലത്ത് എത്തിച്ചേരുന്നു, മുമ്പൊരിക്കലും പോവാത്ത വഴികളിലൂടെ. നോക്കൂ നിങ്ങൾ, ഇത് അത്ഭുതമാണ്. മനുഷ്യനില്ലാത്ത ഒരു കഴിവുമായി അവർ സ്വയം ജനിക്കുകയാണ്. ആർട്ടിക് ടേൺ എന്ന പക്ഷിയെക്കുറിച്ച് നമുക്കറിയാം. ശൈത്യകാലത്ത് ആർട്ടിക്കിൽ നിന്ന് പുറപ്പെട്ട് 17000 കിലോമീറ്റർ സഞ്ചരിച്ച് വേനലാകുമ്പോഴേക്കും അന്റാർട്ടിക്കയിൽ എത്തിച്ചേരുകയാണ്. അവിടെ ഒരു മരത്തിൽ കൂടുകൂട്ടി അവിടെ മുട്ടയിട്ട് ആ കുഞ്ഞു വിരിയുകയാണ്. നോക്കൂ നിങ്ങൾ, ആ കുഞ്ഞു വിരിഞ്ഞ് ആ ആർട്ടിക് ടേണിൻ്റെ കുഞ്ഞു പക്ഷി അമ്മ പക്ഷി പറന്ന അതേ വഴിയിൽ മുന്നേ പറന്നു പോവുകയാണ്. അമ്മ പറന്നു വന്ന അതേ വഴിയിലൂടെ തിരിച്ചു പറന്ന് അമ്മ ആർട്ടിക്കിൽ നിന്ന് ഏതു മരത്തിൻ്റെ കൊമ്പിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ആ പുറപ്പെട്ട അതേ കൊമ്പിൽ എത്തിച്ചേരുന്ന അത്ഭുതകരമായ കാണാൻ സാധിക്കുന്നു. ഇനി നിസ്സാരമായി കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ഉറുമ്പ് എന്ന് പറയുന്ന ജീവി, അവർ വഴി കാണിക്കുവാൻ നമുക്കറിയാം. അവർ ജാഥയായി പോകുന്ന, പ്രകടനമായി പോകുന്ന ഒരു രസകരമായ കാഴ്ച നമുക്കുണ്ട്. എന്നാൽ ആ വഴി കാണിക്കുവാൻ ഫറവോൻ എന്ന രാസസന്ദേശം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പോകുന്ന ഉറുമ്പുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഓരോ ജീവികളും അവക്കാവശ്യമായ എല്ലാവിധ കഴിവുകളും ഉണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്. ബീവറിന് എഞ്ചിനീയറിങ്ങോ തേനീച്ചയ്ക്ക് ജാമിതിയോ ആരിൽ മത്സ്യങ്ങൾക്ക് സമുദ്രാന്തര മാർഗ വിജ്ഞാനമോ ആർട്ടിക്കുകളിന് ആകാശത്തിൻ്റെ വഴികളോ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവയെല്ലാം അവയ്ക്ക് ജന്മനാ ലഭിക്കുന്ന കഴിവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ സ്ഥിതി എന്താണ്? യാതൊരു ജന്മവാസനയും അവനില്ല. കാലുകൾ മുയലിൻ്റെ അത്ര വേഗതയിൽ ഓടാൻ സാധിക്കാത്ത, കൈകൾക്ക് ഭാരം വഹിക്കുന്ന കാര്യങ്ങളിൽ ആനയുടെ തുമ്പിക്കൈയിനേക്കാൾ ശക്തി കുറവാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആമയെപ്പോലെയുള്ള ശരീര കവചങ്ങൾ നമുക്കില്ല. തണുത്ത കാലാവസ്ഥയിൽ ധ്രുവക്കരടിക്കുള്ളതുപോലെയുള്ള നല്ല രോമക്കുപ്പായം നമുക്കില്ല. തേനീച്ചയുടെ കണ്ണുകളില്ല. വവ്വാലിനെ പോലെയുള്ള കാതുകളില്ല. നായയുടേതുപോലെ മണക്കാനുള്ള, മണത്തെത്തുവാനുള്ള നാസാരാന്തരങ്ങൾ അവനില്ല. ആകാശത്തിലൂടെ പറക്കാൻ ആവശ്യമായ ചിറകുകൾ മനുഷ്യനില്ല. സമുദ്രത്തിൽ ഊളിയിട്ടുകൊണ്ട് നീന്തി തുടിക്കുവാനുള്ള ആവശ്യമായ ചിറകുകളോ ചെകിളകളോ മനുഷ്യനില്ല. ബീവറിനെ പോലെ, തേനീച്ചയെപ്പോലെ പാർപ്പിടമുണ്ടാക്കാനുള്ള കഴിവ് പോലുമില്ല. ആർട്ടിക്കണിനെ പോലെ വഴി കണ്ടുപിടിക്കാനുള്ള കഴിവുമില്ല. എന്തിലധികം വെള്ളത്തിൽ വീണാൽ നീന്തി രക്ഷപ്പെടാനുള്ള കഴിവ് പോലും ജന്മന മനുഷ്യന് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യന് നൈസർഗികമായി കഴിവുകളുണ്ടായിട്ടില്ല എങ്കിലും ഈ കഴിവുകളിലെല്ലാം മറ്റു മൃഗങ്ങളെ തോൽപ്പിക്കാൻ പോകുന്ന വിദ്യ മനുഷ്യനെ സമ്പാദിക്കാൻ കഴിയുമെന്നാണ്. ധ്രുവക്കരയുടെ തൊലിയവില്ലുന്ന രോമക്കുപ്പായവും മുയലിനെ തോൽപ്പിക്കുന്ന വാഹനങ്ങളും ബീവറിനേക്കാൾ ഭംഗിയായി വീടുണ്ടാക്കുവാനും തേനീച്ചയേക്കാൾ സുന്ദരമായി ആശയവിനിമയം നടത്തുവാനും പുലിയെ തോൽപ്പിക്കുന്ന തോക്കുകളും കഴുകനെ വെല്ലുന്ന വിമാനങ്ങളും നിർമ്മിക്കുവാനുള്ള വിദ്യ നേടുവാൻ മനുഷ്യന് കഴിയും എന്നുള്ളതാണ്. ഈ വിദ്യകളൊന്നും അവൻ പാരമ്പര്യമായി കിട്ടിയതല്ല. എഞ്ചിനീയറുടെ മകനെ കാട്ടിൽ കൊണ്ടുപോയിട്ടാൽ അവൻ കാട്ടുമനുഷ്യനായിട്ടാണ് വളരുക. അവൻ കാട്ടിൽ സുന്ദരമായ എയർ കണ്ടീഷൻ റൂമോ കാര്യങ്ങളോ അവൻ പ്ലാൻ ഉണ്ടാക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ജീവികൾക്ക് ജന്മന അവർക്ക് വേണ്ടത് ലഭിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അവന് വേണ്ട വിജ്ഞാനങ്ങൾ അവൻ കരസ്ഥമാക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഈ കഴിവുകൾ വിനിയോഗിക്കണമെങ്കിൽ വ്യക്തമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. എന്തെല്ലാം ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്തുകൂടാ എന്ന മാർഗദർശനം, അതാണ് മനുഷ്യൻ തേടുന്നത്. എന്താണ് സദാചാരമെന്ന് മനുഷ്യൻ ചോദിക്കുന്നു. സദാചാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ എന്ന് മനുഷ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് മതം ആവശ്യമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ കുറിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മതം മനുഷ്യനെ നന്മയും തിന്മയും പഠിപ്പിക്കുന്നു. നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് മനുഷ്യൻ അറിയേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഇൻഷാ അല്ലാ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാ. പിസ്രയുടെ ശ്രോതാക്കളെ, പിസ്രയുടെ വൈബ്സിൽ നമ്മൾ ഇൻസൈറ്റ് കേട്ട് കഴിഞ്ഞു. മതം ആവശ്യമുണ്ടോ എന്ന സംസാരത്തിലെ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്. സംസാരം ബഹുമാനായ ഹനീഫ വണ്ടൂർ. പീസ് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിനിയൊരു പാട്ട് കേൾക്കാം എന്നാണ് തോന്നുന്നത്.

0: മഷാല്ലാ, വളരെ മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിൽ പല ആളുകളും ഗാനം ആലപിക്കുന്നവരുണ്ടാവാം, നമ്മുടെ മക്കളിൽ പല ആളുകളും അങ്ങനെ പാട്ട് പാടുന്നവരുണ്ടാവാം. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നമുക്കൊരു 7-ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളെ, അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്ക് ഒക്കെ പാടാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, എൻ്റെ അയൽവാസി, എൻ്റെ അനി, എൻ്റെ മോന്, ജ്യേഷ്ഠൻ്റെ മോന്, ഇവരൊക്കെ പാടാറുണ്ട് എന്ന് നമുക്ക് നന്നായി പാടാവുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും സ്വരത്തിൽ നിങ്ങളുടെയോ നിങ്ങൾ നിർദ്ദേശിച്ച ആളുകളുടെയോ പേര് അവിടെ വരുമ്പോൾ നിങ്ങൾക്കും പിന്നെ പറയാം, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അല്ലേ. അപ്പം അത്തരമൊരു സാഹചര്യം കൂടെ നമുക്ക് മുമ്പിലുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല മനോഹരമായ ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമ്മൾ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ആരോഗ്യ വിചാരത്തിൽ ഇന്നത്തെ ടോപ്പിക്ക് ഹൃദയാഘാതമാണ്.
0: ഓക്കെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് കോയ, അദ്ദേഹത്തോടൊപ്പം ഷുഹൈബ് നായകൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം അതിൻ്റെ പരമ്പരയുടെ തുടർച്ചയെന്നോണം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ന് ലോകത്ത് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരെയും ചിലപ്പോൾ പേടിപ്പിക്കുന്ന, ആർക്കും തന്നെ പെട്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു രോഗമായി അറിയപ്പെടുന്ന ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം, അതിനെക്കുറിച്ചിട്ട് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് കോയ, ഇന്റേൽ മെഡിസിൻ കൺസൾട്ടൻ്റ് അവർ തന്നെയാണ്. ഡോക്ടർ, ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഡോക്ടർ, എന്താണ് ഹൃദയാഘാതം അഥവാ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്? എന്താണ് ഡോക്ടർ
3: ഹാർട്ട് അറ്റാക്ക്? എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഹാർട്ട് അറ്റാക്ക്. ഈ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്നത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. അതിനാൽ ഹാർട്ടിൻ്റെ രക്തയോട്ടം കുറഞ്ഞത് കാരണം രക്തസ്രാവുകൾ ബ്ലോക്കായതിൻ്റെ ശേഷമാണ് ഈ ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് രക്തയോട്ടം കുറയുന്നത്. ഈ രക്തയോട്ടം കുറയുന്നതോടും മസിൽസിൻ്റെ, ഈ ഹാർട്ടിൻ്റെ മസിൽസിന് നമ്മൾക്ക് രക്തം കിട്ടുന്നില്ല, ഓക്സിജനും കിട്ടുന്നില്ല. അപ്പോൾ ഈ രക്തം ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് മസിൽസ് മരിക്കുന്നു. ഇതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് സാധാരണ ഒരു പൊതുജനങ്ങളിടയിൽ പറയുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് ഈസ് എ ലൈഫ് എമർജൻസിയാണ്. അപ്പോൾ ആർക്കും ഇത് വരുന്നു കഴിഞ്ഞാൽ അതിന് ഉടനെ ചികിത്സിക്കണം. അതിൻ്റെ അർത്ഥം ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം.
2: എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്, ഹൃദയാഘാതം സംഭവിക്കുന്നത്?
3: ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത് അതന്നെ, ഇതിൻ്റെ രക്തസ്രാവുകൾ, നമ്മൾ എല്ലാ അവയവങ്ങളും, നമ്മൾ ദേഹത്തെ എല്ലാ അവയവങ്ങൾക്കും രക്തയോട്ടം ഉണ്ട്. ഈ രക്തസ്രാവുകൾ രക്തം കൊണ്ടുപോകുന്നു, ഓക്സിജൻ കൊണ്ടുപോകുന്നു, ന്യൂട്രിയൻസ് കൊണ്ടുപോകുന്നു, മിനറൽസ് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ രക്തസ്രാവുകൾ പല കാരണം കൊണ്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. ഈ രക്തസ്രാവ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ രക്തയോട്ടവും അതിൻ്റെ ഓക്സിജനും ഹാർട്ടിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാർട്ടിലേക്ക് ബ്ലോക്കായതുകൊണ്ട് ഒരു വേദനയായിട്ടാണ് നമ്മൾക്ക് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കുന്നത്. ഈ വേദനയും ചിലപ്പോൾ ശ്വാസം മുട്ടുള്ളവർക്കും അനുഭവിക്കുന്നത്. ഇതുകൊണ്ട് പെട്ടെന്നായിരിക്കും ഹാർട്ട് നിൽക്കുന്നതോ, അല്ല കാർഡിയാക് അറസ്റ്റ് എന്ന് പറയാം. ഇതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ആയി മാറുന്നു. ഇതുകൊണ്ട് രക്തയോട്ടം കുറഞ്ഞതുകൊണ്ട്, ഹാർട്ടിലേക്ക് പോകുന്ന ഓക്സിജൻ സപ്ലൈ കുറഞ്ഞതുകൊണ്ടും ഹാർട്ടിൻ്റെ മസിൽസ് മരിച്ചു പോകുന്നു. അതിൻ്റെ ഒരു സംഭാവന പറയുന്നത് ഹാർട്ട് അറ്റാക്ക്.
2: സാധാരണഗതിയിൽ മുന്നൊക്കെ നാം കേട്ടിട്ടുള്ളത് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ചിട്ട് 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ്. പക്ഷേ ഇന്ന് ഡോക്ടർ, ഈ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ ചില യുവാക്കൾക്കൊക്കെ ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതായിട്ടും രാത്രി ഉറങ്ങുന്നതിന് ഇടയിൽ തന്നെ അവർ മരിക്കുന്നതായിട്ടും ഒക്കെ കേൾക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് എത്തരം പ്രായക്കാർക്കാണ് അല്ലെങ്കിൽ എത്തരം ആളുകൾക്കാണ് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്?
3: സാധാരണ നമ്മൾ ഹൃദയരോഗം എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു മെഡിക്കൽ ടെർമിനോളജിയാണ്, മെഡിക്കൽ ഡിസീസാണ്. ഇത് പല കാരണങ്ങളുണ്ടാവാം. മുമ്പ് കാലത്ത് നമ്മൾ കണ്ടിരുന്ന 50-60 വയസ്സുകാർക്കായിരിക്കും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് കണ്ടിരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഡയഗ്നോസ് ചെയ്യാൻ തെറ്റിയതാവാം. അന്ന് കാലത്ത് നമ്മൾക്ക് ടെക്നോളജി ഇല്ലായിരുന്നു. ഇന്ന് കാലത്ത് നമ്മളിപ്പോൾ, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ 23 വയസ്സുകാരെ വരെ ഹാർട്ട് അറ്റാക്ക് വരെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയും ജീവിതശൈലി കാരണം കൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ നമ്മൾ ഈ ചെറുപ്പക്കാരെന്ന് കാണുന്നത്. ഇതൊരു പാരമ്പര്യം ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൃദയരോഗം ഇന്ന് കാലത്ത് കാണുന്നത് ചെറുപ്പക്കാർക്ക് കൂടുതൽ കാണാൻ തോന്നും, പ്രത്യേകിച്ചും ഇന്ത്യൻ സബ് കോൺ. നമ്മൾ ഇന്ത്യക്കാർക്ക് കൂടുതലും നമ്മൾ ഈ മലയാളികൾ പ്രത്യേകിച്ചും 40 വയസ്സിന് താഴെ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട് കമ്പയർ ടു വെസ്റ്റേൺ കൺട്രീസ്. പാശ്ചാത്യ രാഷ്ട്രങ്ങൾ, അമേരിക്ക, യൂറോപ്പിലും ഇത്ര ചെറുപ്പക്കാർ കാണാറില്ല. നമ്മളിപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ എൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു 40 വയസ്സിന് താഴെ ഒരു ഹാർട്ട് അറ്റാക്ക് കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രവാസി ജീവിതത്തിൽ ഈ സൗദി അറേബ്യയിൽ ഞാൻ കണ്ടില്ല 25 വയസ്സ്, 28 വയസ്സ്, 30 വയസ്സ്, ഇങ്ങനെ പല ചെറിയ ചെറിയ പ്രായങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. ചിലവർ അൽഹംദുലില്ലാ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ രോഗം കാണുന്നു. അതിൻ്റെ കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേക ഒരുതരം കാരണം തന്നെ നമ്മൾ ജീവിതശൈലി കൊണ്ടാണ്.
2: ഈ പറഞ്ഞ പോലെ ഈ രാത്രി കിടന്നുറങ്ങിയ ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ ഇവർ ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന സമയത്ത് ഇവർക്ക് പല ലക്ഷണങ്ങളും ഈ അവസാന കാലഘട്ടത്തിൽ, അതായത് ഹാർട്ട് ഹൃദയം നിലക്കുന്ന സമയത്ത് വല്ലതും സംഭവിക്കും, ഇവരെ ശബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സംഗതി നടക്കാറുണ്ടോ അങ്ങനെയെങ്കിലും?
3: ഇതിനെ ലക്ഷണങ്ങൾ ഒരു നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ചും യങ്കർ ജനറേഷൻ, നമ്മളിപ്പോൾ 25-30 വയസ്സ്, ആർക്കും ഒരു ഭയപ്പെടുന്ന ഒരു രോഗമാണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷേ 25-30 വയസ്സ് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു നെഞ്ഞുവേദന വന്നു, വിയർത്തു, ശ്വാസം മുട്ടി, അപ്പോൾ അവർ കഴിച്ചാൽ ചില ഗ്യാസാണെന്ന് പറയും. കൂടുതൽ ആൾക്കാർ പറയുന്നത് ഗ്യാസാണ്. അപ്പോൾ ഗ്യാസായി തള്ളിക്കളയും. എന്നിട്ട് അവരെന്ത് ചെയ്യും? രാത്രി കിടന്നുറങ്ങും. പിന്നെ കാലത്ത് എണീക്കുമ്പോൾ മൗത്തായിരിക്കും. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ലക്ഷണങ്ങൾ അറിയാത്തത് കൊണ്ടാണ്.
2: അവയർനെസ് ഇല്ല,
3: അവയർനെസ് ഇല്ല, ജനങ്ങൾക്ക് അതിൻ്റെ പറ്റി എഡ്യൂക്കേഷൻ ഇല്ല. അപ്പോൾ ഈ ഹൃദയരോഗത്തിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും ഇടത്ത് ഭാഗത്ത് നെഞ്ചിൻ്റെ അവിടെ വേദന കുറയാത്തൊരു വേദന, ഒരു സ്തംഭനമായിരിക്കും നെഞ്ഞത്ത്. അതിന് കൂടെ നമ്മൾക്കൊരു വിയർപ്പ് പോലെ, പിന്നെ ഒരു ശ്വാസം വലിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു വീർപ്പ് മുട്ടൽ പോലെ. ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ കൂടുതൽ ലക്ഷണങ്ങൾ. ഗ്യാസിൻ്റെ ലക്ഷണങ്ങൾ അതായിരിക്കില്ല. ഗ്യാസിൻ്റെ ലക്ഷണം വയറിൽ വേദന, നീറൽ, നീറ്റൽ അതായിരിക്കും. പക്ഷേ ഇതല്ല, ഒരു സ്തംഭനം പോലെ. ഒരു സ്തംഭനം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഗ്യാസ് അല്ല. ഇത് എല്ലാവർക്കും ഈ ലക്ഷണം അറിഞ്ഞേ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് പ്രിവെൻറ്റീവാണ്. നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിയാൽ, ഇത് ചികിത്സിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കാലത്ത് പ്രത്യേകിച്ച് ആധുനിക ഇത് ഹയസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഇന്ന് ഹാർട്ട് അറ്റാക്കിനുണ്ട്. അപ്പോൾ ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ എല്ലാ ചെറുപ്പക്കാരും 25 വയസ്സായാലും 30 വയസ്സായാലും ആർക്കും വേണം ഹാർട്ട് അറ്റാക്ക് വരാം. പക്ഷേ അത് നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നേ പറ്റുള്ളൂ.
2: നാം ഇപ്പോൾ നാം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ നമ്മുടെ ചിലപ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ കൂടെ ഈ വൺപള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമസ്കാരത്തിനിടയിൽ തന്നെ ചില ആളുകൾക്കൊക്കെ ഈ പെട്ടെന്നൊരു വീഴ്ച വരികയും ചിലപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ വിയർപ്പും എല്ലാം കാണപ്പെടാറുണ്ട്. ഇങ്ങനെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരു സാധാരണക്കാരന് ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്താണ് ആ സ്പോട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത്?
3: ഒരു സാധാരണ ആൾക്ക് എല്ലാവർക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കണം. ഒരു അവയർനെസ്, എല്ലാവർക്കും ഇതിനെ പറ്റി അറിയണം. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരാൾ കൊഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ, അതിലൊരു അബോധവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ആ വ്യക്തിക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് സർക്കുലേഷൻ, പൾസ് ഉണ്ടോ എന്ന് നോക്കണം. പൾസ് നമ്മൾ കൈ പിടിച്ച് എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെ നമ്മളെ ശ്വാസകോശം ശ്വസിക്കുന്നുണ്ടോ, നമ്മൾ ചെസ്റ്റ്, നമ്മൾ ഹൃദയം, നമ്മൾ ഇത് നീങ്ങുന്നുണ്ടോ, അല്ല വയറ് നീങ്ങുന്നുണ്ടോ, അല്ല വിളിച്ച് നോക്കുമ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആ കാലത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് കാർഡിയോ പൾമിനറി റിസിറ്റേഷൻ. ഇതാവാൻ കാരണം ഏറ്റവും കൂടുതൽ ചാൻസ് ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ട് അറ്റാക്ക് നമ്മൾ ഹൃദയരോഗം എന്ന് പറഞ്ഞാൽ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് പല കാരണമായി മാറാം. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഹൃദയം സ്റ്റോപ്പാവും. ഹൃദയം സ്റ്റോപ്പായി പല കാരണം കൊണ്ട് സ്റ്റോപ്പാവും. അപ്പോൾ ഹൃദയം സ്റ്റോപ്പായി നമ്മൾ ശ്വസിക്കുന്നില്ല, ഹാർട്ട് ബീറ്റ് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ രക്തോട്ടം ബോഡിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ പൾസ് പിടിച്ചാൽ കിട്ടത്തില്ല. കൈ പിടിച്ചാലേ നമുക്ക് അറിയാം പൾസ് ഉണ്ടോ ഇല്ല എന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ. ഇത് ഏറ്റവും എന്താ ചെയ്യേണ്ടത്, നമ്മൾ നെഞ്ഞത്ത് രണ്ട് കൈ വെച്ചിട്ട് സെൻട്രൽ നെഞ്ഞത്ത് വെച്ച് 100 വട്ടം ഒരു മിനിറ്റിൽ അമർത്തി വെക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്.
2: രണ്ട് കൈ കൂട്ടി പിടിച്ച്
3: നെഞ്ഞിൻ്റെ ലാസ്റ്റ് പാർട്ട്, സെൻട്രൽ ലാസ്റ്റ് പാർട്ടിൽ ഒരു താഴെ 1.5 ഇഞ്ച് താഴെ പോകണം. അപ്പോൾ ഈ നമ്മളെ ഈ എൽബോ ഗുനിയാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് അടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവാണ്. ഇതാണ് ഏറ്റവും ഇതൊരു ട്രീറ്റ്മെൻറ്റുമാണ്. ഇതിൽ ചിലപ്പോൾ ഒത്തിരി പേര് ജീവിച്ചിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്, റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഈ കാർഡിയോ പൾമിനറി അറിയണം. മുമ്പ് കാലത്തെന്ന് വെച്ചാൽ ഒരു റെസ്ക്യൂ ബ്രത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രീതിങ് കൊടുക്കുക വായിലേക്ക്, മൂക്ക് പൂട്ടിയിട്ട് വായിലേക്ക് കൊടുക്കുന്ന, അത് ഇന്ന് കാലത്ത് അത് ഇപ്പോൾ ഗൈഡ് ലൈൻസിൽ അത് വരുന്നില്ല. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നെഞ്ഞത്ത് കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ ചെയ്യുന്നത് പ്രസ് ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും ആദ്യ ചികിത്സ.
2: ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞല്ലോ ഈ CPR BLS എന്നൊക്കെ പറയുന്നത്, ഇതൊരു ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യാത്ത ഈ ഡോക്ടറോ നഴ്സോ അല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ?
3: എല്ലാ ബോധമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈവൻ ഒരു ചെറിയ കുട്ടിയാണ്, 30 ചെറിയ കുട്ടിക്കും ചെയ്യാം. പക്ഷേ ഏറ്റവും എല്ലാവർക്കും ഇതിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാ മേഖല എല്ലാ ലോകത്തും എല്ലാ സ്ഥലത്തും ഇതിനെ പറ്റി ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇതിനെ പറ്റി പബ്ലിക് അവയർനെസ് പൊതുജനങ്ങൾക്ക് അറിയപ്പെടുന്ന ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതെല്ലാവരും അതിൻ്റെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിനെ പറ്റി അറിഞ്ഞ് എങ്ങനെ ചെയ്യേണ്ടത് അതും വേണ്ട. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഗൂഗിളിലുണ്ടാവും, കാർഡിയോ പൾമിനിസ്റ്റർ CPR എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ബേസ് ലൈഫ്. അവർക്കത് അതിൻ്റെ മനസ്സിലാവാം, അതിൻ്റെ സ്റ്റെപ്പുകൾ അറിയാം, എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ. എന്താ വെച്ചാൽ ഒരു കാലത്ത് ആരുടെ ജീവിതം രക്ഷപ്പെടുത്തുമോ പറയാൻ പറ്റില്ല. ഡോക്ടർ ആവണമെന്നില്ല, ഒരു പൊതുജനായ മതി.
2: ശ്രോതാക്കളായ ആളുകളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഹൃദയാഘാതം സംഭവിച്ച ഉടനെ പൊതുജന എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായ CPR BLS ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ എല്ലാവിധ സാഹചര്യങ്ങളെയും അതിൻ്റെ മുതലെടുത്തുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ആയാലും അതിൻ്റെ ട്രെയിനിങ് ആയാലും നാം അത് പഠിച്ച് മനസ്സിലാക്കി കൈവരിക്കേണ്ടതുണ്ട്. കാരണം ആർക്കും എപ്പോഴും ഈ ഡോക്ടർ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം പ്രായഭേദമന്യേ വരാൻ സാധ്യതയുള്ള ഒരു രോഗം അല്ല, ഒരു ഇവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംഭവം പഠിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ, ഈ പെട്ടെന്ന് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാൻ അതിനോട് അനുബന്ധിച്ചുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം.
3: റിസ്ക് ഫാക്ടേഴ്സ്, ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഒരു ഫൈനൽ ഇവൻ്റാണ്. ഇത് വരാൻ കാരണം പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പല കാരണങ്ങൾ. ഒന്ന് ഷുഗർ, ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, അങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാത്തത്. പിന്നെ രണ്ടാമത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവാത്തത്. മൂന്നാമത് കൊളസ്ട്രോൾ റിസ്ക് ഫാക്ടേഴ്സ്. നാലാമത് അമിതവണ്ണം കൂടിയുണ്ട്. അഞ്ചാമത് പുകവലിക്കുന്നവർ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സാണ് ഈ ഹൃദയരോഗം. പിന്നെ നമ്മൾ പറഞ്ഞത് സ്ട്രെസ്, അത് ടെൻഷൻ എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഒരു വാക്കാണ് ടെൻഷൻ. ഈ ടെൻഷൻ കൂടിയാൽ ഇതൊരു ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടറാണ് ഇന്ന് കാലത്ത്. പ്രത്യേകിച്ചും പ്രവാസി ജീവികൾ നമ്മൾ കാണുന്നത് ഈ ടെൻഷനാണ്. ടെൻഷനോ റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ്, ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് അറിയേണ്ടതാണ്. പിന്നെ ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി എന്ന് പറയും, അതായത് നമ്മൾ വ്യായാമം ചെയ്യാത്ത കാരണം. ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സിൽ വരും ഒരു ഹൃദയരോഗം വരാനുള്ള എല്ലാവർക്കും.
2: അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഹൃദയാഘാതം എന്ന് പറയുന്നത് പ്രത്യേക ഒരു രോഗമായിട്ട് കാണേണ്ടതില്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ അവനവൻ്റെ ജീവിത രീതിയിലുള്ള ചില അപാകതകളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ചിട്ട് പുകവലി പോകലെയുള്ള കാര്യങ്ങൾ. ഈ ഡോക്ടർ, ഈ പുകവലിക്കുന്നതിന് പുറമെ ഈ പാസിംഗ് സ്മോക്കിങ്ങും റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. എത്രത്തോളമാണ് ഈ ഹൃദയാഘാതം സംഭവിക്കാൻ വേണ്ടി പാസിംഗ് സ്മോക്കിങ് ഇമ്പാക്ട് ചെയ്യുന്നത്?
3: പാസീവ് സ്മോക്കിംഗ് ഇന്ന് കാലത്ത് ഒത്തിരി കൂടുതൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു പുരുഷൻ പുകവലിക്കുന്നുണ്ട്, 20 സിഗരറ്റ്, 40 സിഗരറ്റ്. ഭാര്യ വലിക്കുന്നില്ല, പക്ഷെ ഭാര്യയ്ക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് റിസ്ക് കൂടി. പ്രത്യേകിച്ചും വേറെ രോഗങ്ങൾ, ഹൃദയരോഗം അല്ലാതെങ്കിലും ശ്വാസകോശ രോഗങ്ങൾ കൂടുതൽ റിസ്ക്കായി. ഹൃദയരോഗത്തിന് അത് റിസ്ക് ആവാൻ ചാൻസസ് ഉണ്ട്, ഇന്നത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആസ്തമ, COPD ഇങ്ങനെ പല രോഗങ്ങൾ അതുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഈ പാസീവ് സ്മോക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ഒത്തിരി പേർക്ക് അതിൻ്റെ അതായത് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഹൃദയരോഗത്തിലേക്കും ആവാം എന്നൊരു ഇന്ന് റിസർച്ച് പോയി നടന്നുകൊണ്ട്. അതിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു എവിഡൻസ് ഇല്ലെങ്കിലും, പക്ഷെ നമ്മളത് എല്ലാ പുരുഷന്മാരും ഇതുവരെ നമ്മളൊരു അപേക്ഷയാണ്, ആദ്യം സ്മോക്കിംഗ് നിർത്തുക, രണ്ടാമത് വേറെവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ട് കൊടുക്കാൻ പാടില്ല.
2: ശ്രോതാക്കളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഡോക്ടർ ഈ പറഞ്ഞ ഈ പാസിംഗ് സ്മോക്കിങ്ങിനെ കുറിച്ച്. അതായത് പുകവലിച്ച ആളുകൾക്ക് മാത്രമല്ല ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ, ഹൃദയാഘാതം സംഭവിക്കുന്നത്, പുകവലിക്കുന്ന ആളുകളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഹൃദയാഘാതം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ, നമുക്ക് അറിയാവുന്ന ആളുകളിലേക്ക് ഈ പുകവലി നിർത്തുന്നതിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ പുകവലിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇടപെടുകയോ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് മാറി നിൽക്കാനും, അവരെ പറ്റുമെങ്കിൽ അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ് എന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. ഡോക്ടർ, ഇതിൻ്റെ ഒരു ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: ഇത് പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഹൃദയരോഗത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് സ്മോക്കിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ സ്മോക്കിംഗ് നിർത്തുക. രണ്ടാമത് വ്യായാമം, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി. അപ്പോൾ ദിവസം ഞാൻ മുമ്പേ പറഞ്ഞത് ഷുഗറും മെറ്റബോളിക് സിൻഡ്രോമത്തിൽ പറഞ്ഞവരൊക്കെ തന്നെ ഇതിലും ഈ വ്യായാമം കൊണ്ട് ഒത്തിരി നമ്മളിപ്പോൾ ഹൃദയരോഗം മാത്രമല്ല, ഷുഗർ കൊളസ്ട്രോൾ അല്ല, ബ്ലഡ് പ്രഷർ എല്ലാം കുറക്കുന്നതാണ്. ഇപ്പോൾ ബ്ലഡ് പ്രഷർ പ്രത്യേകിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം. ബ്ലഡ് പ്രഷർ കുറയാൻ വേണ്ടി ഡാഷ് തെറപ്പി എന്നൊരു സംഭവമുണ്ട്. ഡാഷ് തെറപ്പി എന്ന് പറയുന്നത് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻ്റ് ആൻഡ് എക്സസൈസ്. ഇതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ബ്ലഡ് പ്രഷർ ചിലവർക്ക് 140 ഒരു 10 കുറയും, 140 to 130 വരാം. അതൊരു 10 കുറഞ്ഞാലും 25% മുതൽ 40% ഹൃദയരോഗത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു. അതാണ് നമ്മൾ നോക്കേണ്ടത്. 10 mL കുറഞ്ഞതല്ല, അതിൻ്റെ ഹൃദയരോഗം വരുന്നത് കുറയും, പ്രഷർ കുറഞ്ഞു. ഈ ഡയറ്റ് കൊണ്ടും നമ്മുടെ കൊളസ്ട്രോൾ കുറയുന്നു, ചീത്ത കൊളസ്ട്രോൾ കുറയുന്നു. നമ്മൾ ചീത്ത കൊളസ്ട്രോൾ കുറക്കണം, നല്ല കൊളസ്ട്രോൾ കൂട്ടണം. ഈ നല്ല കൊളസ്ട്രോൾ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യണം, മത്തി ഇങ്ങനെ ചെറിയ ഭക്ഷണങ്ങൾ, മത്തി എന്ന മീൻ, അതുകൊണ്ട് നമ്മൾ നല്ല കൊളസ്ട്രോൾ കൂടുന്നു. പക്ഷേ ചീത്ത കൊളസ്ട്രോൾ നമ്മൾ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് ഈ കാലത്ത് പ്രവാസികൾ പ്രത്യേകിച്ചും ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. പക്ഷേ ഈ കപ്സ ഇതിലൊക്കെ ഒത്തിരി നയ്യുമാണ് നമ്മൾ കാണുന്നത്, നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഇവിടുത്തെ ആഹാരങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറയ്ക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ എക്സസൈസ്. പിന്നെ നാലാമത്തെ ഷുഗർ കൺട്രോൾ. ഇത് ഇത്രയും നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഈ ഹൃദയരോഗത്തിൻ്റെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മൾ റിസ്ക് ഫാക്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു മെയിൻ എയിം ഇന്നത്തെ നമ്മളത് ട്രീറ്റ്മെൻറ്റിൽ.
2: ഇപ്പോൾ ഇതിനായിട്ട് പ്രത്യേക മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ജീവിത രീതിയിലുള്ള നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെ തന്നെ നമുക്ക് ഹൃദയാഘാതം ഒരുവിധ തന്നെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. ഇതിനൊരു കൺക്ലൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഹൃദയാഘാതം സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്, ഈ എനിക്ക് തോന്നുന്നു ചെറുപ്പ പ്രായക്കാരെ ആളുകൾക്ക് പോലും ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്, പിരിമുറുക്കം. എന്താണ് ഈ ടെൻഷനും ഹൃദയാഘാതം തമ്മിൽ ഡയറക്റ്റ് എന്താണ് ഇതിൻ്റെ കണക്ഷൻ?
3: ടെൻഷൻ ഒരു റിസ്ക് ഫാക്ടറാണ് ഹൃദയാഘാതം നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് പ്രകാരം ടെൻഷൻ ഒരു റിസ്ക് ഫാക്ടറായി കാണുന്നുണ്ട്. എന്താണ് ഈ ടെൻഷൻ കാരണം? ടെൻഷൻ കാരണം കൊണ്ട് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ്, പ്രത്യേകിച്ചും വേണ്ടാത്ത ഹോർമോൺസ് കൂടുന്നു. അഡ്രിനലിൻ അതെല്ലാം കൂടുന്നിടത്തോളം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നു ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൂടുന്നിടത്തോളം, ഈ ടെൻഷൻ കൂടുന്നിടത്തോളം നമ്മുടെ ഷുഗർ കൂടാം, കോർട്ടിസോൾ ലെവൽ കൂടാം. അപ്പോൾ കോർട്ടിസോൾ ലെവൽ കൂടിയതോട് നമ്മുടെ ഈ റിസ്ക് ഫാക്ടർ നമ്മളെ ഹാർട്ട് ഹൃദയരോഗത്തിന് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂടി. അപ്പോൾ ടെൻഷൻ കൂടുന്നിടത്തോളം ഹോർമോൺ കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, നമ്മുടെ കോർട്ടിസോൾ കൂടുന്നു, അഡ്രിനലിൻ കൂടുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയരോഗത്തിൻ്റെ നമ്മുടെ ഈ രക്തസ്രാവുകൾ അതിൻ്റെ ഒരു സ്പാസം അടിക്കുന്നു, അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഹൃദയരോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ ഒരു വലിയൊരു ഒരു റിസ്ക് ഫാക്ടർ എന്ന കാലത്ത് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും യങ്കർ ജനറേഷൻ, നമ്മൾ ഈ ജോലിയിൽ ഇത്ര ടാർഗറ്റ് വേണം, ഇത്ര കാശുണ്ടാക്കണം, നമ്മൾ ഇത്ര വലിയൊരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമ്മളിത് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ എത്ര കഴിയുന്നിടത്തോളം കുറക്കാൻ നോക്കുക.
2: ചുരുക്കത്തിൽ നാം ഇന്ന് ഈ ചർച്ചയിൽ നമ്മുടെ വിഷയത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടുള്ള ഒരു രോഗമല്ല, മറിച്ച് അതൊരു ഇവൻ്റാണ്, ഒരു പ്രത്യേകതരം ഒരു അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൻ്റെ ഈ കാലയളവിനിടയിൽ നാം നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ ഇടപെടലുകളിൽ എല്ലാത്തിൻ്റെയും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതിൽപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഈ പുകവലി എന്ന് പറയുന്ന സംഭവവും, ആ പുകവലി പാസിംഗ് സ്മോക്കിങ്ങിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും, അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും, അതുപോലെ തന്നെ നമ്മുടെ വ്യായാമ ഇല്ലായ്മയിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും, അതുപോലെ തന്നെ ടെൻഷനിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും. ചുരുക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം ഒരു രോഗലക്ഷണമായിട്ടോ അല്ലെങ്കിൽ രോഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ശ്രോതാക്കളായ എല്ലാവരും തന്നെ ഈ ഒരു എപ്പിസോഡിനെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത രീതിയിൽ ഏതെങ്കിലും വിധേന മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നല്ല ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കുവാൻ കഴിയേണ്ടതുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്കെപ്പോഴും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മഷാല്ല, ഇന്നത്തെ ആരോഗ്യ വിചാരം വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമായിരുന്നു അല്ലേ?
0: ഹൃദയാഘാതം, അതിനെക്കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് കൊയ, അദ്ദേഹത്തോടൊപ്പം ഷുഹൈബ് നായക്കൻ.
1: ആരോഗ്യ വിചാരം കഴിഞ്ഞ് നമ്മൾ ഇനിയുള്ളത് പ്രാർത്ഥനാ പഠനമാണ്. വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, കുഷ്ഠരോഗം എന്നിവയിൽ നിന്നൊക്കെ രക്ഷ തേടാനുള്ള ഒരു പ്രാർത്ഥനയാണ് അബ്ദുള്ള മുഹസീൻ വണ്ടൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും വളരെയധികം വെറുക്കുന്ന ഒരു രോഗമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചു കൂടാ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രോഗങ്ങളാണ് വെള്ളപ്പാണ്ട്, അതുപോലെ ഭ്രാന്ത്, കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾ. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ടും ഇത്തരത്തിലുള്ള രോഗങ്ങൾ നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടേണ്ടതുണ്ട്. ഈ മൂന്ന് രോഗങ്ങൾ, വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, കുഷ്ഠരോഗം, ഈ മൂന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുവെ, വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, കുഷ്ഠരോഗം അഥവാ ക്യാൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് റബ്ബേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി. ബറസു എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട്. വൽ ജുനൂൻ, ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. വൽ ജുദാം, ജുദാമാണ് കുഷ്ഠരോഗം. ഈ മൂന്നിൽ നിന്നും അല്ലാഹുവെ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുനൂനി വൽ ജുനൂനി വൽ ജുദാമി വൽ ജുദാമി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം വമിൻ സയ്യിഇൽ അസ്ഖാം വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. ഈ ഒരു പ്രാർത്ഥന നാം നിർബന്ധമായും മനഃപ്പാഠമാക്കണം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം നാം എല്ലാവരും വെറുക്കുന്ന ഈ ഒരു രോഗം നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മെ മുക്തരാക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാഹ്, പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ടല്ലോ. ഇത് കേൾക്കുക എന്നതിനപ്പുറം നമ്മൾ പറ്റുമെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കുക തന്നെ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ. നിത്യജീവിതത്തിൽ നമുക്കേറെ ഉപകാരപ്രദമാകുന്ന ഓരോരോ പ്രാർത്ഥനകൾ ഓരോ ദിവസവും പ്രാർത്ഥനാ പഠന പ്രോഗ്രാമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, അതുപോലെ തന്നെ കുഷ്ഠരോഗം എന്നിവയിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്.
1: അടുത്തൊരു പ്രോഗ്രാം പൂമരത്തണലിലാണ്. പീസ് റേഡിയോയുടെ വളരെ പ്രശസ്തമായൊരു പ്രോഗ്രാം തന്നെയാണിത്. നമ്മുടെ നബിയുടെ മുഅ്ജിസത്തുകൾ എന്നുള്ള വിഷയത്തിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോട് സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പൂമരത്തണലിൽ നമ്മുടെ രണ്ട് വിദ്യാർത്ഥികൾ കൂടെയുണ്ട്. ഒന്ന് ഹാദി ഫാസ്, മറ്റൊന്ന് അബ്ദുള്ള ഇംതിയാസ്. പീസ് റേഡിയോയുടെ കുട്ടികളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്?
6: അല്ലാഹു നബിക്ക് കൊടുത്ത മൂജിസത്തുകളെ പറ്റി.
5: യെസ്, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മൂജിസത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലേ? അപ്പോ ഇതിൽ ഈ മൂജിസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനാണ് മൂജിസത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകന്മാരും അതാത് സമുദായത്തിലേക്ക് വരുമ്പോൾ അവരവിശ്വസിക്കും. ആര്? ആ ജനങ്ങൾ. ഞാൻ അല്ലാഹു പറഞ്ഞത് ആണ് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞത്, ഓ നീ ആരപ്പൊരു അല്ലാഹു പറഞ്ഞ പറയും, എന്താ അതിന് തെളിവ് അല്ലേ? എല്ലാ ആളുകളും ചോദിക്കും തെളിവ്. ആ തെളിവ് ചോദിക്കുമ്പോൾ ശരിക്കും അവർക്ക് തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ അവരുടെ കൈകളിലൂടെ അല്ലാഹു നടത്തിക്കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് മോചിതത്തുകളുണ്ട് അല്ലേ? അപ്പൊ ആ മോചിതത്തിന്റെ കാര്യത്തിൽ ചിലപ്പോ ചില ആളുകൾക്ക് കുറെ തെറ്റായ വിശ്വാസങ്ങളുണ്ട്.
6: ചില ആൾക്കാരിയായിരിക്കും നബിമാരെന്തോ മന്ത്രവും സിദ്ധിയൊക്കെയാണ്. ശരിക്കും വെച്ചാല് അല്ലാഹു അവരിലൂടെ ഇത് നമുക്ക് പ്രകടിപ്പിച്ചതാണ്.
5: യെസ്, അത് അതിന്റെ എല്ലാ കഴിവും അതിന്റെ വിചാരം അല്ല കരുതുമ്പോഴാണ് നടക്കുള്ളൂ അല്ലേ? നബി വിചാരിക്കുകയാണ് എനിക്ക് ഇപ്പൊ ഒരു മോചിതത്ത് കിട്ടട്ടെ, അപ്പൊ നടക്കുവോ? ഇല്ല. അപ്പം പ്രവാചകന്മാരുടെ സത്യസന്ധതക്ക് തെളിവായി അല്ലാഹു അവരിലൂടെ പ്രകടമാകുന്ന ദൃഷ്ടാന്തങ്ങളാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മലയാളം എന്തായിരിക്കും?
6: ദൃഷ്ടാന്തങ്ങൾ.
5: അമാനുഷികമായ ദൃഷ്ടാന്തം. എന്താ അമാനുഷികമായ ദൃഷ്ടാന്തം? മനുഷ്യന് കഴിയാത്ത ദൃഷ്ടാന്തം. ഇപ്പൊ മൂസ നബിയുടെ ഇങ്ങനെയുള്ള മുജിസത്ത് എന്തായിരുന്നു?
6: ഒരു വടി നിലത്തിട്ടപ്പോ പാമ്പായത്. അതിലുള്ള നമുക്ക് ഡീറ്റെയിൽ ആയി പറയാൻ പറ്റിയ, മൂസ നബിനോട് മത്സരിക്കാൻ വേണ്ടി കുറെ മന്ത്രവാദികൾ വന്ന്, പക്ഷെ ഓൽക്കൊന്നും ഒരു പെർഫെക്റ്റ് ആയി കിട്ടിക്കില്ല. പക്ഷെ മൂസ നബിന്റെ വടി അല്ലാഹു തീരുമാനം കറക്റ്റായി.
5: അപ്പൊ മൂസ നബി കൊടുത്ത വടി, ആ വടി കൊണ്ടാണ് ഇപ്പം മോന് ഇംതിയാസ് പറഞ്ഞ പോലെ എന്താക്കി, നിലത്തടിച്ചപ്പോൾ, കടലിലടിച്ചപ്പോൾ, വെള്ളത്തിലടിച്ചപ്പം അത് മാറി നിന്നു, പിന്നെ പാമ്പായത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത മോചിതത്തുകളൊക്കെ മൂസാ നബി കൊടുത്തു. അതുപോലെ മറ്റു പ്രവാചകന്മാർക്ക് ഇതുപോലെ മോചിതത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം മോചിതത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത്
6: എന്തായിരിക്കും?
5: യെസ്, വിശുദ്ധ ഖുർആനാണ്. അപ്പൊ നബിക്ക് ലഭിച്ച ഏറ്റവും വലിയ മോചിതത്താണ് വിശുദ്ധ ഖുർആൻ. ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് അല്ലേ, ആ പ്രത്യേകതകളാൽ വിശുദ്ധ ഖുർആൻ വേറിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തായിരിക്കും ആ പ്രത്യേകത വേറിട്ട് നിൽക്കുന്ന പറയാൻ കാരണം?
6: നമ്മള് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത നോക്കുമ്പോ ഇപ്പം ബാക്കി മൂസാ നബി അതുപോലെ കുറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഓരോ വേദഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓലാണ് സംരക്ഷിച്ചത്. അപ്പൊ ഓല് മരിച്ച്, അപ്പൊ ഇത് വേറെ ആൾക്കാരെ മാറ്റി എഴുതിയൊക്കെ ചെയ്ത്, അപ്പൊ നമുക്കിപ്പോ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൂടാ. പക്ഷേ ഈ ഖുർആനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോ നമ്മളോട് അള്ള തന്നെ പറയുന്നുണ്ട് എന്ത്, ലോകാവസാനം വരെയുള്ള ഗ്രന്ഥമായിരിക്കും ഖുർആന്.
7: അതുപോലെ അത് ആരും മാറ്റി എഴുതൂല, മാറ്റി എഴുതാൻ സമയക്കൂല.
5: ഇത് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു ആയത്തുണ്ടല്ലോ, ഏതായിരുന്നു ആയത്ത്?
6: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: അപ്പൊ എന്തായിരിക്കും ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം?
7: തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം അവതരിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്.
5: അപ്പൊ വിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് ആര് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ ഏത് സൂറത്തെങ്കിലും മാറ്റം വരുത്തുക, ആയത്തുകൾ പുതിയത് കൊണ്ടുവരാൻ പറ്റുക, അതിൽ വെട്ടിത്തിരുത്തല്, ഇങ്ങനെ ആയാൽ ആർക്കെങ്കിലും അങ്ങനെ ആക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാം, പക്ഷെ കുറെ യഥാർത്ഥ ഖുർആനെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അതെന്നും അവിടെ നിലനിൽക്കും, ഒരു അക്ഷരത്തിന് മാറ്റല്ലാതെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഏറ്റവും വലിയ മറ്റൊരു മോചിതത്ത് ഏതായിരിക്കും?
6: ചന്ദ്രൻ പിളർന്നതൊക്കെ.
5: ചന്ദ്രൻ പിളർന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുക നമുക്ക്?
6: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ച് മക്ക മുശ്രിക്കുകൾ പ്രവാചകത്വത്തിന് തെളിവായി ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഈ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കുത്തരമായി അള്ളാഹു ചന്ദ്രനെ രണ്ടായി പിളർത്തി.
5: യെസ്, ഇത് വിശുദ്ധ

0: മറ്റൊരു ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക?
1: വിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം നിർഗളിച്ചത്.
0: ഈ ആരുടെ വിരലിൽ നിന്ന്?
1: നബി സല്ലല്ലാഹു അലൈഹി
0: വസല്ലം. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലിൽ നിന്ന് ശുദ്ധജലം ഇങ്ങനെ വന്നു. ഇത് അനസ് റളിയല്ലാഹു അൻഹു ആ സംഭവം പറയുന്നുണ്ട്. സൗറാ എന്ന സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് നബിയുടെ അടുക്കൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ കുറച്ച് വെള്ളമുള്ള ഒരു പാത്രമാണ് കൊണ്ടുവരുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ തൻ്റെ കൈയിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് ധാരാളം വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടു. എന്നിട്ട് ആൾക്കാരോടൊക്കെ പറഞ്ഞു അതിൽ നിന്ന് വധു എടുത്തോളൂ. അങ്ങനെ ഖത്താദ റളിയല്ലാഹു പറയാണ്, അൻസർ അള്ളാഹുവിനോട് ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അൻസർ അള്ളാഹു പറയണം 300 പേരുണ്ടായിരുന്നു. അതിലധികവും ചിലപ്പോൾ ഉണ്ടാവും. അവർക്കൊക്കെ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ നബിയുടെ വിരലിലൂടെ വന്ന വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റി അല്ലേ. അതൊരു അത്ഭുതകരമായ ഒരു മോചിതത്തായിരുന്നു. മറ്റൊരു മോചിതത്ത് കൂടിയുണ്ട്, ഏതായിരിക്കും?
1: മറ്റൊരു മോചിതെന്ന് വെച്ചാല് മിമ്പറിന്റെ കരച്ചിൽ. ഒരു മരത്തടിയെ മിമ്പറായി അല്ലെങ്കിൽ പ്രസംഗ പീഠമായി സ്വീകരിച്ച് ഖുതുബ പറയാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഒരു സഹാബി പുതിയ ഒരു മിമ്പർ പണിതു നൽകി. അടുത്ത ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ മിമ്പറിനെ ഉപേക്ഷിച്ചു പുതിയ മിമ്പറിൽ കയറി. അപ്പോൾ പഴയ മിമ്പർ കൊച്ചുകുട്ടിയെ പോലെ തേങ്ങിക്കരയുകയും ചെയ്തു. അപ്പോൾ സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് കേൾക്കുകയും ചെയ്തു. പുതിയ മിമ്പറിൽ നിന്നിറങ്ങി പഴയതിനെ അണച്ചു പിടിച്ചപ്പോഴാണ് അതിൻ്റെ കരച്ചിൽ നിർത്തത്.
0: ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഒരു മരമൊക്കെ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹു അങ്ങനെ ഒരു മുജിസത്ത് പ്രകടമാക്കുമ്പോൾ അത് സംഭവിക്കും. നോർമൽ രീതിയിൽ നോർമലായൊരു സംഗതി അല്ലല്ലോ. ആണോ ആദിവാസി മോചിതത്ത്? മനുഷ്യന് കഴിയാത്തത്, സാധാരണമല്ലാത്തത്, അസാധാരണമായത് അല്ലേ, ഇതാണ് മോചിതത്ത്. ഇത് അള്ളാഹു ആ സമയത്ത് എന്ത് ചെയ്തു? അവരിലൂടെ പ്രകടിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞത് മിമ്പറിന്റെ കരച്ചിലാണ്. കല്ല് വരെ റസൂലിനോട് സലാം പറഞ്ഞിട്ടില്ലേ അല്ലേ. കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെന്തായിരിക്കും ആദിഫാസെ?
1: ജാബിർബ്നു സമൂറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് സലാം പറയുന്ന മക്കയിലെ ഒരു കല്ലിനെ എനിക്കറിയാം.
0: നോക്കൂ, അപ്പോ നബിയോട് എന്നെ ഒരു കല്ലിങ്ങനെ എപ്പോഴും കാണുമ്പോ സലാം പറയും, എന്തൊരു അത്ഭുതമായിരിക്കും അല്ലേ. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഒരു വലിയ മോജി നബിൻ്റെ ഉള്ളിൽ ആ ഒരു ഉറപ്പിക്കാൻ വേണ്ടി. നബിക്ക് വരെ അല്ലേ അറിയാവുന്നൊരു കാര്യം, നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ് കല്ല് പറഞ്ഞ കാര്യം. അത് റസൂല് മറ്റുള്ളവരോട് പറയാണ്. അപ്പോൾ ആളുകളൊക്കെ അത് വിശ്വസിക്കും, അത് അള്ളാഹു കൊടുത്ത മോജിത്താണ്. അപ്പോൾ റസൂൽ അള്ളാഹു പറഞ്ഞയച്ച റസൂലാണെന്ന് ബോധ്യപ്പെടാൻ. അതുപോലെ ആളുകൾക്കൊക്കെ അത്ഭുതകരമായി ഖുർആൻ പറഞ്ഞ മറ്റൊരു മോജിത്തുണ്ട്, ഇസ്രാഉ മിഅ്റാജും അല്ലേ. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്കുള്ള ഒരു പ്രയാണം, രാത്രി നടത്തിയ പ്രയാണം. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ഇസ്രായിലൂടെ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ഇസ്രാഉം മിഅ്റാജുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ വലിയ ഒരു മറ്റൊരു മോചിതത്താണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്കുള്ള രാത്രി നടത്തിയ ഒരു പ്രയാണം അല്ലേ. സാധാരണഗതിയിൽ എത്ര മാസം കൊണ്ട് അവിടെ എത്തുള്ളൂ? ഒരു മാസത്തിലധികം വഴിദൂരം യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്തേക്ക് നബി ഒറ്റ രാത്രി കൊണ്ട് നബി പോവുകയും അവിടുന്ന് ഏഴാനാകാശങ്ങളിലേക്ക് നബി ബുറാഖ് എന്ന വാഹനത്തിലൂടെ അല്ലേ, അല്ലെങ്കിൽ ജിബ്രീലിന്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിലൂടെ മസ്ജിദ് അക്സ വരെ, അവിടുന്ന് ജിബ്രീലിന്റെ കൂടെയുള്ള ഒരു യാത്ര, അതിനെക്കുറിച്ചാണ് സൂറത്ത് ഇസ്രായിലൂടെ റസൂൽ സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്ത് ഇസ്രായേലിലൂടെ അല്ല പറയണം, എൻ്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക്, അതിൻ്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു, ആ അക്സയിലേക്ക് നിശാപ്രയാണം ചെയ്യിപ്പിച്ചവൻ എത്രയോ പരിശുദ്ധനാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്രയേ അത്. തീർച്ചയായും അവൻ അല്ലാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും അത്രയേ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഇസ്രാഉ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള ഒരു തെളിവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അതൊരു ചെറിയ കാര്യമാണോ?
1: അല്ല. ഇപ്പം നോക്ക്, ആ സമയമാണെങ്കിൽ നമുക്ക്

0: വണ്ടിയോ പ്ലെയിനോ അങ്ങനത്തെ ഒരു സംഭവമില്ല. അപ്പൊ ഈ ജനങ്ങളൊന്നും പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. ആ സമയം പെട്ടെന്ന് വിശ്വസിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് തന്നെ.
1: മാഷാല്ലാ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അല്ലേ. എല്ലാവരും അവിശ്വസിച്ചപ്പോ ഈ ഇസ്രാ മിഅ്റാജിൽ വിശ്വസിച്ച ആരായിരുന്നു?
0: അബൂബക്കർ
1: സിദ്ദീഖ്. അതുകൊണ്ടാണ്
0: സിദ്ദീഖ് എന്നുള്ള പേര് വരെ കിട്ടാൻ കാരണം.
1: അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് വരെ ലഭിക്കാനുള്ള കാരണം അതായിരുന്നു അല്ലേ. ഹദീഫാസെ, ഏഴാമത്തെ റസൂലിന്റെ ഒരു മുഅ്ജിസത്ത് ഏതായിരുന്നു? അത്
2: ഭക്ഷണം അധികരിച്ചത്.
1: ഭക്ഷണം അധികരിച്ചത് ഒരു സംഭവമുണ്ട്. ഖന്ദഖ് യുദ്ധത്തിനായിട്ട് വിശപ്പ് സഹിച്ച് കിടങ്ങ് കൊഴിക്കുകയായിരുന്നു റസൂല്. അപ്പൊ നബിയും സഹാബികളെയൊക്കെ അബൂ തുൽഹ എന്ന് പറയുന്ന വലിയൊരു സഹാബി, അൻസാരിയായ സഹാബി, ഭക്ഷണത്തിന് വേണ്ടി റസൂലിനെ വിളിച്ചു. കുറച്ചാളുകൾ മാത്രമേ പിന്നെ എന്തെയാണ് കുറച്ചാളുകൾക്ക് മാത്രം കഴിക്കാനുള്ളൊരു ഫുഡേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ? അബൂ തുൽഹന്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരിക, ഞാൻ കുറച്ച് ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ടാണ് അബൂ തുൽഹ വിളിക്കുന്നത്, കുറച്ചാളുകൾക്കുള്ളത്. പക്ഷെ നബി എന്ത് ചെയ്തു? 80 ആൾക്കാരാണ് വിളിച്ചു വരുത്തി. വേറെയും പിന്നെ കുറേ അതിൻ്റെ പുറകെയുള്ള കുറേ ആളുകളെയൊക്കെ പാടം കണ്ടപ്പോൾ അബൂ തുൽഹ പേടിച്ചു. പക്ഷെ അബൂ തുൽഹൻ്റെ വീട്ടിലുള്ള ഫുഡിന് നബി എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിലേക്കാക്കിയാണ് വിതരണം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും തികഞ്ഞു, കുറച്ചാളുകൾക്കുള്ളത് കുറേ ആളുകൾക്ക്. ഇത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വെള്ളത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചതാണ്. കുറഞ്ഞ വെള്ളം കൊണ്ട് എന്ത് ചെയ്തു?
0: വെള്ളത്തിൽ പാത്രത്തിൽ കൈയിട്ടപ്പോൾ ഇടയിലൂടെ
1: വെള്ളം വന്നത്. അതേപോലെ ഇവിടെ കുറഞ്ഞ ഭക്ഷണത്തെ റസൂൽ എന്ത് ചെയ്തു? ഒരുപാട് ആളുകൾക്കുള്ള ഭക്ഷണമാക്കി മാറ്റി. ഇത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മോചനത്തിൽപ്പെട്ട. അപ്പോൾ ഇനി ഈ എണ്ണയുള്ളൂ അല്ല, വേറെയും കുറേ മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അള്ളാഹു പിന്നെ നൽകിയിട്ടുണ്ട്. ഈ തപ്പനയൊക്കെ നബിക്കിങ്ങനെ മറയായിട്ട് നിന്നിട്ടുണ്ട്. മൃഗങ്ങൾ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. അസുഖങ്ങൾ നബി അലി റളിയല്ലാഹുവിൻ്റെ കണ്ണിന് സുഖമില്ലാറപ്പോൾ നബീൻ്റെ ഉമ്മനീരിങ്ങനെ വെച്ചിട്ട് അടുത്ത് തേച്ചു കൊടുത്തു കണ്ണിൽ. അപ്പം തന്നെ കണ്ണിൻ്റെ അസുഖം മാറി അല്ലേ. ഇത് നബി നൽകിയിട്ടുണ്ട്. പിന്നെ ദൃശ്യമല്ലാത്ത പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആരുടെ അനുമതിയോടെയാണ്?
0: അള്ളാഹുവിൻ്റെ
1: അനുമതിയോടെ മാത്രം നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പൂമരത്തണ്ണയിലൂടെ പറഞ്ഞത്. പ്രവാചകന്മാർക്ക് അള്ളാഹു ജനങ്ങൾ അവരിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന അസാധാരണമായ
0: ദൃഷ്ടാന്തങ്ങൾ,
1: മനുഷ്യന് കഴിയാത്ത ദൃഷ്ടാന്തങ്ങൾ, ഇതെല്ലാം നബിമാർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ നബിക്ക് ഏറ്റവും കൂടുതൽ കിട്ടി. നമ്മുടെ നബിക്ക് കിട്ടിയ ഏറ്റവും വലിയ മുജിസത്ത് ഏതായിരുന്നു? ഇന്ന് നിലനിൽക്കുന്ന മുജിസത്ത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ പൂമരത്തണ്ണിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് മനസ്സിലാക്കുക. പൂമരത്തണലിൽ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടുകാരെ, ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറ്റു പല വിഷയങ്ങളുമായിട്ട് നമുക്ക് പൂമരത്തണലിൽ ഒരുമിച്ച് കൂടാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, പൂമരത്തണലിൽ കേട്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും രക്ഷിതാക്കൾ എന്ന നിലക്ക് രക്ഷിതാക്കൾക്കും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ മാറ്റങ്ങളോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. പൂമരത്തണലിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ബഹുമാനായ VT അബ്ദുസലാം മാസ്റ്ററുടെ നല്ലൊരു ക്ലാസ്സാണ്. നല്ലൊരു അനുഭവങ്ങളിലൂടെ അദ്ദേഹം കുട്ടികൾക്ക് കഥകൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും അത് മക്കളുടെ മനസ്സിൽ മായാതെ നിലനിൽക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നബിയുടെ മോജിസത്തുകൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ കേട്ടത്.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും, ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവട് വയ്ക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പൂമരത്തണലിൽ കഴിഞ്ഞ് നമ്മൾ നുറുങ്ങുകൾ എന്നുള്ള പ്രോഗ്രാമിലേക്കാണ് കടക്കുന്നത്. വൃദ്ധ നൊമ്പരങ്ങൾ, രചന ഡോക്ടർ ജസീം അലി.
3: വൃദ്ധ നൊമ്പരങ്ങൾ, രചന ഡോക്ടർ ജസീം അലി എം. അകത്ത് പ്രസവം നടക്കുന്ന സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഇടയ്ക്കിടെ ഉയരുന്ന നിലവിളി കേട്ട് പരിഭ്രാന്തരായി നെടുവീർപ്പെടുന്ന കുറെ പെണ്ണുങ്ങളുടെയും പ്രസവം കഴിഞ്ഞ് കയ്യിലൊരു വെള്ള ബാൻഡും വിളറി വെളുത്ത മുഖവുമായി കിടക്കുന്ന അമ്മമാരുടെയും ഇടയിലേക്കാണ് അവർ ഒരു വീൽ ചെയറിൽ വന്നിറങ്ങിയത്. 10-65 വയസ്സ് പ്രായം തോന്നിക്കും. മുഖത്തെ ചുളിവുകൾക്കും വയറിൽ അമർത്തിപ്പിടിച്ച കൈ സൂചിപ്പിക്കുന്ന കടുത്ത വേദനയ്ക്കുമൊക്കെ അകത്ത് തിളക്കം മാറാത്ത കണ്ണുകളിൽ കുസൃതി മറനീക്കി പുറത്തുവരാൻ കാത്തുനിൽക്കുന്നു. ലേബർ റൂമിലെ നീല വിരിപ്പുകൊണ്ട് വൃത്തിയായി പൊതിഞ്ഞ ബെഡിലേക്ക് പതുക്കെ കയറിക്കിടക്കുമ്പോഴും വേദന കൊണ്ട് അവ്യക്തമായ ചില ശബ്ദങ്ങളൊക്കെ അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന ചോദ്യത്തിന് മനസ്സിലാക്കാൻ നന്നേ പാടുള്ള പിറുപിറുക്കുന്ന സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞു. കുറച്ചു ദിവസം മുമ്പ് അടിവയറ്റിലൊരു ഓപ്പറേഷൻ ചെയ്തതാണ്. 2 ദിവസമായി കലശലായ വയറുവേദനയും ഛർദിയും. വയറിനു മുകളിൽ തൊടുമ്പോഴും വേദനയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അകത്ത് പഴുപ്പ് കെട്ടിക്കിടന്ന് പെൽവിക് ആബ്സസ് ആയി കാണുമോ എന്ന സംശയം. അൾട്രാസൗണ്ട് സ്കാനിനയച്ചപ്പോൾ അകത്ത് കുറച്ച് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നുണ്ട്, പക്ഷേ വ്യക്തമായി ഒന്നുമില്ല. വജൈന വഴി വിരൽ കയറ്റി പരിശോധിച്ചിട്ടോ നീഡിൽ വെച്ച് കുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടോ ഒന്നും തീരുമാനമായില്ല. സർജൻ വന്ന് റെക്റ്റം പരിശോധിച്ചിട്ടും കാര്യമായി ഒന്നുമില്ല. ഒടുവിൽ ഒരു കോൺട്രാസ്റ്റ് സീറ്റി നോക്കാമെന്ന് തീരുമാനമായി. പുറത്തു നിൽക്കുന്ന മരുമോടുമായി സംസാരിച്ചപ്പോൾ മറുപടി അത്ര അനുകൂലമല്ലായിരുന്നു. സാമ്പത്തികം തന്നെ പ്രശ്നം. പിന്നീട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോഴായിരിക്കണം കുറച്ചു കഴിഞ്ഞ് വന്ന മകൾ സമ്മതം മൂളി. അപ്പോഴാണ് അടുത്ത പുകില്. ഒരു സ്കിൻ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവർക്ക് സ്കാൻ ചെയ്യുന്നതിനു മുൻപ് വെള്ളത്തിൽ കലർത്തിക്കൊടുക്കേണ്ട ഡൈ അലർജിയാണ്. സ്കാനിന് 13 മണിക്കൂർ മുൻപ് മുതൽ ഒരു മരുന്ന് കൊടുത്തെങ്കിലേ സ്കാൻ ചെയ്യാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയേ നടക്കൂ. പ്രസവിക്കാൻ പോകുന്ന, പ്രസവിച്ച് കഴിഞ്ഞ കുഞ്ഞിന്റെ അനക്കം നോക്കാൻ വരുന്ന, ഗർഭാവസ്ഥയിലെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടിയൊക്കെ വരുന്ന കുറേ യുവതികളുടെ ഇടയിൽ അവരങ്ങനെ കിടക്കുകയാണ്. വേദനയ്ക്കിടയിലും കാണുന്നവരോടൊക്കെ വാത്സല്യത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട്. സാധാരണയുള്ള തിരക്കിനു പുറമെ ഇവരെ കൂടി നോക്കേണ്ടി വരുന്ന അതൃപ്തി മുഴുവനായും മറച്ചുവെക്കാതെ മരുന്ന് കൊടുക്കാൻ വരുന്ന സിസ്റ്ററോട്, എനിക്ക് കുറെ മരുന്നിന് അലർജിയുള്ളതാ മോളെ, അതാ ഫയലിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി വീക്ഷിക്കുന്ന അവർക്ക് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മനപാഠമായി കഴിഞ്ഞിരുന്നു. ഇടയ്ക്കൊരു ചായ കുടിക്കാനോ ഇത്തിരി നേരം ഉറങ്ങാനോ ഒക്കെ കണ്ണുവെട്ടിച്ച് മുങ്ങുന്നവരോട് "മോള് പോവാണോ? ഇനി എപ്പോ വരും?" എന്ന് ഉറക്കെ കുശലം ചോദിക്കാനും അവർ മറന്നില്ല. വേദന കൊണ്ട് കരയുന്നൊരു രോഗിയോട് "ഞാനും രണ്ട് പെറ്റതാ മോളെ, ഒരു മോളും ഒരു മോനും, ചെറിയ വേദനയൊക്കെ കാണും, സാരമാക്കേണ്ട."
4: മഷാല്ലാ, പീസ് റേഡിയോ നുറുങ്ങുകൾ ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ചും പറയുന്നതോടൊപ്പം നുറുങ്ങുകൾ നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകളും അതോടൊപ്പം തന്നെ എഴുത്തുകളുമൊക്കെ ആ റേഡിയോയുമായി പങ്കുവെക്കാം. നിങ്ങൾക്ക് അതിൻ്റെ അവസരങ്ങളുണ്ട് എന്ന് ഉറപ്പെടുത്തുകയാണ്. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ കൃതി, നിങ്ങളുടെ രചനകളായി നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ മറ്റുള്ളവരിലേക്കും അത് എത്തിച്ചേരുന്നു, അവരത് മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന ഒരു ആശ്വാസത്തിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാം. എഴുതാൻ കഴിവുള്ളവർ തീർച്ചയായിട്ടും അതിനു ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വൃദ്ധ നൊമ്പരങ്ങൾ എന്ന ഡോക്ടർ ജസീം അലി എം, അദ്ദേഹത്തിൻ്റെ രചനയാണ് ഇന്നത്തെ നുറുങ്ങുകൾ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്.
2: അതോടൊപ്പം ഇനി നമ്മൾ കടക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ്. സ്നേഹമുള്ളവൻ എന്നുള്ള അള്ളാഹുവിന്റെ
4: രചനയാണ്,
2: ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. അവതരിപ്പിക്കുന്നത് അബ്ദുറഊഫ് അൽ ഹക്കമി, തിരുവനന്തപുരം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ വദൂദ് എന്ന നാമമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. അൽ വദൂദ് എന്ന നാമം അള്ളാഹു വുദ്ദുള്ളവനാണ്, അതായത് സ്നേഹമുള്ളവനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സ്നേഹമുള്ളവനാണ്, സ്നേഹിക്കപ്പെടുന്നവനുമാണ്. അള്ളാഹു സ്നേഹിക്കുന്നവനുമാണ്. അള്ളാഹു സ്നേഹമുണ്ട്. ആ അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കും, അതോടൊപ്പം ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെയും സ്നേഹിക്കും. അതാണ് അൽ വദൂദ് എന്ന നാമത്തിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അൽ വദൂദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ കരുണീയമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നും നമുക്ക് കൃത്യമായി അധ്യാപനങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ മറ്റൊന്നില്ല. ഈ ലോകത്ത് നമ്മളേറെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റബ്ബിനെയും അള്ളാഹു നമ്മെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒന്നിനെയും നമുക്ക് പേടിക്കാനില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി ചെയ്തത് ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തെ, നിന്റെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട്. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വൽ അമലല്ലദി യുബല്ലിഗുനി ഹുബ്ബക, അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്, അല്ലാഹു ഇഷ്ടമുള്ളവനാണ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലാഹു അടിമകളെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് ഈ ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം റബ്ബിൻ്റെ ഇഷ്ടം കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചാൽ പരലോകത്ത് ലഭിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനെ, അള്ളാഹുവിൻ്റെ ഉറ്റ മിത്രത്തെ ഒരിക്കലും അള്ളാഹു നരകത്തിലിടൂല എന്നാണ്. ഫമൻ സുഹ്സിഅ അനിന്നാർ വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഈ ലോകത്തെ വിജയ പരാജയങ്ങളല്ല യഥാർത്ഥ വിജയ പരാജയങ്ങൾ, മറിച്ച് നാളെ പരലോകത്തെത്തുമ്പോൾ നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കി അതിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. ആ വിജയം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്നതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. അള്ളാഹു നരകത്തിലേക്ക് അവരെ വിട്ടയക്കുകയില്ല. അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം നേട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വഹുവൽ ഗഫൂറുൽ വദൂദ്, അള്ളാഹു പാപങ്ങളേറെ പൊറുക്കുന്നവനും ഏറെ ഇഷ്ടമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, എൻ്റെ റബ്ബ് ഏറെ കരുണാനിധിയും ഇഷ്ടമുള്ളവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൽ ധാരാളം നേട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചാൽ നമുക്ക് വരാനിരിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദ്യപിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹം നിരന്തരം മദ്യപിക്കും. അങ്ങനെ ശിക്ഷാ നടപടികൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവരപ്പെടും. 40 അടിയാണ് മദ്യപിച്ചാൽ ഇസ്ലാമിൻ്റെ ശിക്ഷ. അതിനി മദ്യപിക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ്. അതല്ലാതെ ഇസ്ലാമിൻ്റെ നിയമം ഒരു കാഠിന്യമുള്ളതായതുകൊണ്ടല്ല, അവൻ നന്നാകണം എന്ന രൂപത്തിൽ 40 അടി അടിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അങ്ങനെ ഒരിക്കൽ ആവർത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പ്രവാചകൻ്റെ സന്നിധിയിൽ കള്ളുകുടിച്ചതിൻ്റെ പേരിൽ കൊണ്ടുവന്നപ്പോൾ കൂടെ കൂടിയ ആളുകൾ, അതിലൊരാൾ ആ വ്യക്തിയെ ശപിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ലഅനുഹു, അല്ലാഹു എന്നെ അവനെ ശപിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തി ചെയ്തത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് അദ്ദേഹത്തെ തിരുത്തുകയുണ്ടായി. അദ്ദേഹം, ഈ കള്ളുകുടിച്ച വ്യക്തി അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ ശപിക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ദുനിയാവിൽ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വന്ന് നിന്ന വ്യക്തിയെ ശപിച്ച സമയത്ത് ആ ശാപം നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്തുകയും എന്നിട്ട് അവനിലുള്ള ഒരു ക്വാളിറ്റി എടുത്തു പറയുകയും ചെയ്തു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അപ്പം അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ സ്നേഹിക്കണം. മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കണം. വിശുദ്ധ ഖുർആനിൽ 8 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് ആ 8 കാര്യങ്ങളെക്കാളും നീ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് തൻ്റെ സുഹൃത്തിനെ അന്വേഷിച്ചു പോവുകയാണ്. അതിനിടയിൽ മലക്കുകൾ വന്ന് ആ വ്യക്തിയോട് ചോദിക്കുന്നു, എന്തിനാണ് നീ ആ വ്യക്തിയെ കാണാൻ പോകുന്നത്? ഇത്ര ദൂരം സഞ്ചരിച്ച് ആ വ്യക്തിയെ കാണാൻ പോകുന്നത് എന്തിനാണ്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പോകുന്നതാണ്, പ്രത്യേകിച്ച് അതിൽ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഹക്കുകൾ വീട്ടേണ്ടതുണ്ടോ എന്ന് മലക്കുകൾ തിരിച്ചു ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹക്ക് വീട്ടേണ്ടതില്ല, ഞാൻ ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ മലക്കുകൾ അവിടെ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഖദ് അഹബ്ബക്കല്ലാഹ് കമാ അഹബബ്തഹു ഫീഹി, താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതുപോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണല്ലോ താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ പേരിലാണല്ലോ താങ്കൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ആ സഹോദരനെ കാണാൻ പോകുന്നത്. ആ ഇഷ്ടം അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. താങ്കൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹുവും നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന വ്യക്തിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ഇതിൽ തന്നെയും അള്ളാഹുവിനെയും ഇഷ്ടപ്പെടണം, അള്ളാഹു അടിമകളെയും ഇഷ്ടപ്പെടും എന്ന ഒരു സൂചനയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു വ്യക്തി നിരന്തരം പാരായണം ചെയ്യുമായിരുന്നു. ഒരു യാത്രാ സംഘത്തിൻ്റെ അമീറായിക്കൊണ്ട് പ്രവാചകൻ നിശ്ചയിച്ച സ്വഹാബി, അദ്ദേഹം എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് അവസാനം പാരായണം ചെയ്യുമായിരുന്നു. സ്വഹാബികൾക്കിടയിൽ ചർച്ചയായി, പ്രവാചകൻ്റെ സന്നിധിയിലെത്തിച്ചു, എന്താണ് സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരം റക്അത്തുകളിൽ അവസാനം പാരായണം ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ സൂറത്തിൽ മുഴുവനായിക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള വചനങ്ങളാണ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ, ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുകയാണ്, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, നിങ്ങൾ ആ വ്യക്തിയോട് പറയുക, അറിയിക്കുക, അള്ളാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, ഇതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുക എന്നതാണ് ഈ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽ വദൂദ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്ന ഒരു അധ്യാപനമാണ്. ഖുൽ, നബിയെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. അങ്ങനെ എന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഒന്നാമത്തെ മാർഗം എന്നുള്ളത് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നതാണ്. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹിരീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ശുദ്ധി പാലിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം. അതുപോലെ തന്നെ ശരീരങ്ങളിൽ നിന്ന് ശുദ്ധിയാകണം. അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളത് ഉപയോഗിക്കണം. അങ്ങനെ ശുദ്ധി സ്വീകരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എപ്പോഴും നമ്മൾ ശുദ്ധിയിൽ കഴിയുക എന്നതാണ്. അതോടൊപ്പം തൗബ ചെയ്യുക എന്നതാണ്. റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഇഹ്സാൻ എന്ന് പറയുമ്പോൾ റബ്ബിനോടുള്ള ഇഹ്സാനുണ്ട്, സൃഷ്ടികളോടുള്ള ഇഹ്സാനുമുണ്ട്. റബ്ബിനോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ കർമ്മങ്ങൾ മുഴുവൻ റബ്ബിൻ്റെ മുന്നിലാണ് ചെയ്യുന്നത്, റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്ന വിചാരത്തോടുകൂടി. അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക, റബ്ബിനെ കാണുന്നതുപോലെ. നമ്മൾക്ക് റബ്ബിനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ഇഹ്സാൻ ഉണ്ടാവുക. അങ്ങനെ മുഹ്സിനീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തഖ്വയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ നേടിയെടുക്കുന്നതിലൂടെ അതിൻ്റെ അർത്ഥം. അപ്പോൾ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസുത്തീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ഭരണം നടത്താനുള്ള അധികാരമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിൽ അവിടെയെല്ലാം നീതിയോടുകൂടി വർത്തിക്കുക എന്നതാണ്. ആ രൂപത്തിൽ നീതി പാലിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും ഏതൊരവസ്ഥയിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നംറൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭത്തിലും അള്ളാഹു മതി, ഹസ്ബി അള്ളാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും. ഈ രൂപത്തിൽ അള്ളാഹു അൽ വദൂദാണ്, അവൻ ഇഷ്ടപ്പെടുന്നു, അവനെ ഇഷ്ടപ്പെടുന്നു, അവൻ്റെ ഇഷ്ടം മറ്റുള്ളവർക്ക് നൽകുന്നു. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ നരകത്തിലേക്ക് ഇടുകയില്ല എന്ന് പറഞ്ഞ ഹദീസും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇഹപര വിജയം ലഭിക്കാൻ കാരണമാകുന്നതാണ് അൽ വദൂദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഓരോ വിഷയങ്ങളും അല്ലെങ്കിൽ ഓരോ നാമങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമ്മൾ മുമ്പേ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഇങ്ങനെയുള്ള തുടർച്ചയായുള്ള ക്ലാസ്സുകളിൽ ഉപകാരപ്രദമാകുന്ന ഏറ്റവും നല്ല വിഷയങ്ങളിൽ നമുക്കൊരു നോട്ട് ഉണ്ടാവുക എന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ഇപ്പോൾ 40-ാമത്തെ ക്ലാസ്സാണ്, അഥവാ സ്നേഹമുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് നമ്മോട് സംസാരിച്ചത്.
2: കഥ പറയാം എന്നുള്ള പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം തന്നെ പ്രിയങ്കരമായൊരു പ്രോഗ്രാം. പ്രിയപ്പെട്ട വിരുന്നുകാർ, ഗൾഫിൽ നിന്നൊരു വിമാനം അവതരണം. അബ്ദുസലാം വിട്ടി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 23. പ്രിയപ്പെട്ട വിരുന്നുകാർ, ചായ സൽക്കാരം കഴിഞ്ഞ ശേഷം വർദ്ദയെയും നസീമിനെയും റുഷ്ദയും ജാഫറും കളിക്കാൻ ക്ഷണിച്ചു. അവർക്ക് ഗൾഫിൽ നിന്ന് വന്ന ഇവരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരെയും കൂട്ടി റുഷ്ദയും ജാഫറും മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സുമയ്യ മനസ്സിൽ പറഞ്ഞു, ചെറിയാപ്പയുടെ പേരക്കുട്ടികൾക്ക് എന്തൊരു ഓമനത്തമാണ്! ആരുടെ മുഖച്ഛായയാണ് ഇവർക്ക്? ഉമ്മയുടേതോ സമീർക്കയുടേതോ? മോളെ, നമുക്കിനി എൻ്റെ ജീവിതകഥ തുടങ്ങാം. ചെറിയാപ്പയുടെ സംസാരം അവളെ ചിന്തയിൽ നിന്നുണർത്തി. ഉമ്മയും ഉപ്പയും തന്നെപ്പോലെ അത് കേൾക്കാൻ തീന്മേശക്ക് ചുറ്റുമിരുന്നു. എനിക്ക് നിങ്ങളോടെല്ലാവരോടും ആദ്യമായിട്ട് പറയാനുള്ളത്, വർദ്ദയെയും നസീമിനെയും ഇവിടെ പാർപ്പിക്കണമെന്നാണ്. ഓലെ ഉമ്മ ഇനി സുമിയായിരിക്കണം. ചെലവിന് വേണ്ട പൈസ ഞാൻ തരും. ഓലെ നാട്ടിലും മദ്രസയിലും സ്കൂളിലും പഠിക്കട്ടെ. നല്ല കുട്ടികളാണ്, ഒരു കച്ചറയും ഉണ്ടാക്കൂല. ആയിക്കോട്ടെ ചെറിയപ്പാ, ഞാൻ നോക്കിക്കോളാം, സുമയ്യ പറഞ്ഞു. ശരി, ഇനി ഉമ്മാൻ്റെ ബാപ്പാൻ്റെയും അഭിപ്രായം എന്താ? ഈ വീടിൻ്റെ ഉടമ അവരാണല്ലോ. ബാപ്പ എന്തു പറയുന്നു എന്നറിയാൻ സുമയ്യ ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആരാ ഹസനലിയെ രണ്ട് പൂക്കളെ കയ്യിൽ തന്ന തട്ടിക്കളയ? തട്ടിക്കളയുന്ന ഒരു മനുഷ്യരല്ല അത്, മണത്തു നോക്കുന്നവരാ നല്ല മനുഷ്യർ. വർദയും നസീമും മനോഹരമായ പൂക്കളല്ലേ? സുമയ്യക്ക് സന്തോഷമായി. അപ്പോ ഇവരെ ഉമ്മാനും ഉപ്പാനെയും കാണാതെ ഇവരിവിടെ നിൽക്കുവോ? ചോദ്യം കേട്ട് ഹസനലി ചിരിച്ചു. സാധാരണ ചിരിയല്ലാതെന്ന് സുമയ്യക്ക് മനസ്സിലായി. ഈ എന്താ ഹസനലിയെ ഒരു തത്വചിന്തകന്റെ മാതിരി ചിരിക്കുന്നത്? ഒരു നെടുവീർപ്പെട്ട ശേഷം ഹസനലി പറഞ്ഞു, അനുഭവങ്ങൾ മനുഷ്യരെ തത്വജ്ഞാനികളാക്കിയെന്ന് വരും. ഉമ്മയെയും ഉപ്പയെയും കാണാതെ കുട്ടികൾ ഇവിടെ നിൽക്കാന്നല്ലേ ചോദിച്ചത്? കുട്ടികൾ ഇവിടെ നിൽക്കുമെന്നല്ലേ ചോദിച്ചത്? നിൽക്കും, ഉറപ്പായിട്ടും നിൽക്കും. കുറച്ചു കാലമായി ഈ കുട്ടികൾ ഉമ്മയെയും ഉപ്പയെയും കാണാതെയാണ് ജീവിച്ചു വരുന്നത്. ചെറിയാപ്പയുടെ ശബ്ദം അല്പം ഇടറുന്നതായി സുമയ്യക്ക് തോന്നി. മോളെ, ഈ കുട്ടികളുടെ ഉമ്മ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ മോൻ ആരോടൊരു മിണ്ടാട്ടല്ല. കുട്ടികളുടെ മുഖത്തേക്ക് ഓൻ നോക്കാറില്ല. നോക്കുമ്പോൾ ഓന് അവരെ ഉമ്മാനെ ഓർമ്മ വരുമെന്ന് പറയും. ഓന് ഒരുപാട് വിവാഹാലോചനകൾ വന്നു. കല്യാണം ഇനി വേണ്ടെന്നാവും പറയുന്നത്. പക്ഷേ ബിസിനസ്സിലൊക്കെ നല്ല ശ്രദ്ധയാ. അതുമാത്രം, ലാഭം അടിക്കടി കൂടിക്കൊണ്ടിരിക്കുക. കയ്യിൽ കോടികളുണ്ട്. അതുകൊണ്ട് എന്തു കാര്യം സുമി? കുടുംബജീവിതം വേണ്ടേ? കുട്ടികൾക്ക് ഉപ്പ കൂടി ഇല്ലാതായ എന്താ ഫലം? അതാ ഞാൻ കഴിഞ്ഞ വരവിൽ പറഞ്ഞത്, പടച്ചോൻ എന്നെ പരീക്ഷിച്ചുവെന്ന്. ഇത്രയും ഇപ്പം ചെറിയാപ്പക്ക് പറയാനുള്ളൂ. ബാക്കി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇൻഷാ അല്ലാ ഒരു മാസം ഇവിടെ ഉണ്ടാവും. അതിനിടക്ക് സമീർ ഇവിടെ വരും. വരുന്നില്ലെന്ന് ഷടിച്ചു പറഞ്ഞിരുന്നു. ഒടുക്കം നാട്ടുമ്പുറത്ത് കാറ്റുകൊണ്ട നിന്റെ മനസ്സ് മാറുകയും കുട്ടികളുടെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് തോന്നുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഹസനലി സംസാരം നിർത്തി. ആർക്കും ഒന്നും പറയാനില്ലാത്ത പോലെ സുമയ്യ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോയി. ഇനി നിങ്ങളോട് രണ്ടാളോടും സുമയ്യ കേൾക്കാതൊരു കാര്യം പറയാനുണ്ട്. സമീർ വരുമ്പം എൻ്റെ ഉമ്മയും കൂടെ ഉണ്ടാവും. ഞാനൊരു പറമ്പും ചെറിയ വീടും ഇവിടെ കച്ചവടാക്കാൻ പോവാ. കുറച്ചു മാസം ഓനും ഉമ്മയും കുട്ടികളും ആ വീട്ടിൽ കഴിയട്ടെ. ഓൻ്റെ മനസ്സ് സാധാരണ സ്ഥിതിയിലേക്ക് മാറിക്കിട്ടലാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു പ്രധാന കാര്യം, അതിന് ആദ്യം മറുപടി പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. അവസാന സുമയും ഹസനലി പറയാൻ പോകുന്നത് എന്താണെന്നറിയാൻ അവരിരുവരും ശ്വാസം മടക്കി പിടിച്ച് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എൻ്റെ മോനെ രക്ഷിക്കാൻ ചിലപ്പം സുമിക്ക് കഴിഞ്ഞു എന്ന് വരും. ഓൻ്റെ ഭാര്യയായിട്ട് നിൽക്കാൻ സുമിക്ക് കയ്യൊന്ന് നോക്കട്ടെ. കുട്ടികൾ സുമിൻ്റെ അടുത്ത് കളിക്കുന്നത് കാണുമ്പോൾ ഓൻ്റെ മനസ്സ് മാറിയാലോ? ഏതായാലും ഓൻ വരട്ടെ. എന്നിട്ടറിഞ്ഞാൽ മതി സുമി, നിങ്ങളും ഇപ്പം മറുപടി പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഹസനലിയെ, നിനക്ക് ഇക്കാര്യത്തിൽ എന്നേക്കാൾ അധികാരവും സ്വാതന്ത്ര്യമുണ്ട്. ഈ സുമിൻ്റെ ബാപ്പാൻ്റെ അനുജനാ. ഓളെ കെട്ടിക്കുമ്പോൾ വലീൻ്റെ സ്ഥാനം നിനക്കെന്നറിയില്ലേ? ഹസനലി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇക്കാ, അതൊക്കെ അറിയാം എനിക്ക്. എന്നാലും ഞാൻ ആ അധികാരം നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. സുമിൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയാണ് നിങ്ങളെങ്കിലും ഓളെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മാതിരിയാണ് നിങ്ങൾ രണ്ടാളും. മാത്രമല്ല, പേരക്കുട്ടികളിൽ നിങ്ങൾക്കാ എന്നേക്കാൾ അധികാരം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെ തോന്നി ഹസനലിക്ക്. അയാൾ മുറ്റത്തേക്ക് നോക്കി. സുമി കുട്ടികളോടൊപ്പം കളിക്കുകയാണ്. വർദ്ധയുടെയും നസീമിൻ്റെയും മുഖത്ത് അടുത്ത കാലത്തൊന്നുമില്ലാത്ത സന്തോഷം. സുമിയുടെ അവസ്ഥയും പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടിയ കുട്ടികളുടേതുപോലെയാണെന്ന് ഹസനലിക്ക് തോന്നി. അദ്ദേഹം പതുക്കെ പറഞ്ഞു, സർവശക്തനായ നാഥ, നീ എല്ലാം ഭംഗിയാക്കിത്ത.
4: മഷാല്ലാ, പീസ് റേഡിയോ കഥ പറയാൻ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഗൾഫിൽ നിന്നൊരു വിമാനം ആ അദ്ദേഹത്തിൻ്റെ കഥയുടെ സീരീസിൻ്റെ 23-ാമത്തെ ഭാഗമാണ്. പ്രിയപ്പെട്ട വിരുന്നുകാർ, കുട്ടികൾ അവരുടെ കഥാപുസ്തകത്തിൽ അത് എഴുതി വെക്കട്ടെ. കഥയാനുഭവങ്ങൾ, കേട്ട അനുഭവങ്ങൾ അവർ റേഡിയോയുമായി പങ്കുവെക്കട്ടെ. രക്ഷിതാക്കളുടെ സഹായത്തോടെ റേഡിയോയിലേക്ക് അത് അയച്ചു തരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മക്കളുടെ അനുഭവ കുറിപ്പുകളുമൊക്കെ റേഡിയോയിൽ വായിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി പീസ് റേഡിയോ മറ്റൊരു സവിശേഷമായ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി ദൃശ്യം പ്രോഗ്രാമാണ് നമ്മളിലേക്ക് വരുന്നത്. ഇന്നത്തെ യാത്രയുടെ അനുഭവങ്ങൾ റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത് മമ്മൂട്ടിക്കുട്ടി, അദ്ദേഹത്തോടൊപ്പം ഹനീഫ വണ്ടൂർ. ഒരു ആഫ്രിക്കൻ യാത്ര, അതിൻ്റെ രണ്ടാം ഭാഗമാണ് നാം കേൾക്കുക.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൃശ്യത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാളികാവ് സ്വദേശി മമ്മൂട്ടിക്കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അദ്ദേഹം ആ നാട്ടിലേക്ക് റബ്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. അവിടുത്തെ യാത്രാ വിവരണങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ബാക്കി വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവിടുത്തെ റിലീജിയൻ, അതിൻ്റെ പിന്നെ അവിടുത്തെ ഒരു അവസ്ഥ, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
8: അവിടെ ഗോത്രവർഗ്ഗക്കാരാണ് അധികം ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ ക്രിസ്ത്യൻസ്, മറ്റവിടെ ക്രിസ്തുമതം നല്ല പ്രബോധനം നടത്തി. അവിടെ ഒരു ഏകദേശം മഹാഭൂരിഭാഗം ആളുകളും ക്രിസ്ത്യാനികളാണ്. എന്നാൽ മതപരമായി ആ ഒരു അടുക്കും ചിട്ടയോടുകൂടിയുള്ള ക്രിസ്ത്യാനികളല്ല അത്. അധികം ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ ആദിവാസികളെ പോലെയുള്ള ആളുകളാണ് അധികം ഉള്ളത്. ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിപ്പോയാൽ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരായ ആളുകളുമാണ് അവിടെ ഉള്ളത്. കൂടുതലും 90% എന്താണ്
7: ക്രിസ്ത്യൻ
8: സഹോദരങ്ങളാണ് അവിടെ.
7: അത് കച്ചവടവും കാര്യങ്ങളൊക്കെ അവരന്നെയാണ്. മാർക്കറ്റൊക്കെ
8: മാർക്കറ്റിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുക. മാർക്കറ്റിൽ പോയാൽ അധികം സ്ത്രീകളാണ് അവിടെ കച്ചവടക്കാരായിട്ട്. പുരുഷന്മാരുമല്ല, ബാക്കിയുള്ള പുറത്തുള്ള ജോലികൾക്കൊക്കെ പോകും. സ്ത്രീകളാണ് മാർക്കറ്റുകൾ, സ്ത്രീകളാണ് ശരിക്ക് അവിടെ കൈകാര്യം ചെയ്യുന്നത്.
7: മുസ്ലിം കമ്മ്യൂണിറ്റി എത്ര എത്രത്തോളം ഉണ്ടാവും ഇപ്പോൾ ടൗണിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ?
8: മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കുറവാണ്, എങ്കിലും അവിടെ ഒരു മൂന്ന് പള്ളികൾ നമ്മൾ ഈ കിസങ്കാനി എന്ന് പറയുന്ന അവ വലിയ ടൗണിൽ വ്യത്യസ്ത ഭാഗത്തായിട്ട് മൂന്ന് വലിയ പള്ളികളുണ്ട്. അതിൽ ഒരു എനിക്ക് തോന്നുന്നു 1000 ആളുകൾക്ക് ഒരേ സമയത്ത് സ്വീകരിക്കാൻ പറ്റുന്ന വലിയ പള്ളിയാണ് രണ്ടെണ്ണം, പിന്നെ ഒരു പള്ളി കുറച്ച് ചെറുതാണ്. ഇതാണ് ഞങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ പള്ളിയുണ്ട്. സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഒരു പള്ളി നല്ല ബിൽഡിംഗ് സെറ്റപ്പോട് കൂടി ഉണ്ടാക്കിയാണ്, മറ്റേതൊരു ഷെഡ് രൂപത്തിലാണ്, വലിയ ഷെഡ്.
7: ജുമായും
8: ഓരോ ദിവസവും ജുമായ്ക്ക് ആളുകൾ നല്ലോണം വരും,
7: പള്ളി ഫുള്ള് നിറയും. മറ്റുള്ള ജമാഅത്തിനൊക്കെ ആ സമയത്തൊക്കെ
8: ജമാഅത്തിനും ഒരു വലിയ വീതിയുള്ള പള്ളി ആയതുകൊണ്ട് രണ്ട് സഫക്ക ആളുകൾ ഉണ്ടാവും.
7: പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പള്ളികളും അവിടുത്തെ പള്ളി ഇപ്പോൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാമല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം പറയാനുണ്ടോ? പള്ളികൾ എന്നല്ല, അവിടുത്തെ ആചാരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്.
8: അവിടുത്തെ ആശയങ്ങൾ നമുക്ക് മനസ്സിലായി, അവിടെ സലഫി ആദർശം തന്നെയാണ്.
7: ഇപ്പോൾ മൂന്ന് പള്ളികളും,
8: അതെ അതെ അതെ, അവിടെ സൗദിയിൽ നിന്നുള്ള ഒരു സലഫി ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് അവിടുത്തെ. സൗദിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇവിടെയുണ്ട്.
7: ഇവിടെയുണ്ട്
8: സൗദിയിലുള്ള
7: ഈ പിന്നെന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള പോലെ മദ്ഹബ് അങ്ങനത്തെ സംഗതികൾ
8: ഇല്ല. അവിടെ അങ്ങനെ ഒരു സംഘടനാ പക്ഷപാതിത്വങ്ങളോ ആ ഒരു രൂപത്തിലുള്ള സംഘടന ഒന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് നേരെ അവിടെ ഉള്ള ആളുകളൊക്കെ അധികവും അവിടുത്തെ പണ്ഡിതന്മാർ മദീന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് അവരാണ് അതിനെ അവിടുത്തെ നേതൃത്വവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ സൗദിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച ഖുത്ബ നടക്കുമ്പോൾ നമ്മളവിടെ അറബി ഭാഷയിൽ ഖുത്ബ നടത്തണം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ സലഫി പള്ളികളിലും അതുപോലെ തന്നെ മറ്റുള്ള പള്ളികളിലൊക്കെ മലയാളത്തിലാണ് ഖുത്ബ നടക്കുക. പക്ഷെ അവിടെ അറബിയിൽ അല്ല ഖുത്ബ. ഖുത്ബ അവിടെ ലിംഗാലയിൽ ഖുത്ബ നടക്കുകയാണെങ്കിൽ മിമ്പറിൻ്റെ മുകളിൽ, അതെ, അവിടുത്തെ മുസ്ലിങ്ങൾ അധികം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സുഹൈലി എന്ന ഭാഷ, ആ ഭാഷയിലാണ് അത് മിമ്പർമേൽ ഖുത്ബ നടക്കുന്നത് എങ്കിൽ താഴെ ഒരാൾ നിന്നുകൊണ്ട് അത് ലിംഗാലയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കും
7: ഒരേ സമയം. അപ്പോൾ ഇത് രണ്ടും അറിയുന്ന,
8: അതെ, ചില ആളുകൾക്ക് ഇപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് ചിലപ്പോൾ സുഹൈലി അത്രത്തോളം വശണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലിംഗാല പറയുമ്പോൾ അവർക്ക് ലിംഗാലയിലൂടെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് ആരും മനസ്സിലാക്കാതെ പോകരുത് എന്നൊരു ഒരു നിർബന്ധം അവർക്കുണ്ട്. അതുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും പുതു വിശ്വാസികൾ അവിടെ വരാറുണ്ട്. വിശ്വാസം സ്വീകരിച്ച ആളുകൾ
7: വരും. പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്?
8: ഇല്ല, നമ്മള് പൊതു സ്പീച്ചുകളോ അങ്ങനത്തെ പ്രോഗ്രാമുകളൊന്നും അവിടെ ഇല്ല. അവിടത്തെ ഒരു പ്രത്യേകത വെച്ചാല് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു അതേ ഒരു മതസൗഹാർദ്ദം, നമ്മൾ പറയാലോ മതസൗഹാർദ്ദം, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ട്. കാരണം ഈ മുസ്ലിം പള്ളിയുടെ നേരെ തൊട്ട് ക്രിസ്ത്യൻ പള്ളിയാണുള്ളത്. ഈ മുസ്ലിം പള്ളിയിൽ നിന്ന് നമ്മൾ ബാങ്ക് മാത്രമല്ല പുറത്തേക്ക് വിടുക, എന്നാൽ അവർ ഓരോ ജമാഅത്തും ഈ മൈക്കിലൂടെയാണ് അവിടെ നടത്തുക.
7: ഒരു
8: പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തൊട്ടടുത്താണ്. ഇപ്പോൾ നമ്മുടെ വാണിയമ്പലത്ത് അവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു പള്ളിയും അതേപോലെ ക്രിസ്ത്യൻ പള്ളിയും ഒരുപോലെ നിൽക്കുന്ന അത്ര അടുത്താണ് അവിടെ പള്ളികൾ നിൽക്കുന്നത്. വല്ല സൗഹാർദ്ദം. ഈ കിസങ്കാനി എന്ന് പറയുന്ന ഒരു ആ സ്ഥലം അവിടെ ഒരു നല്ലൊരു സമാധാന ഏരിയയാണ്. ചില ഏരിയകൾ ഈ ഡി ആർ സി തന്നെ കുറച്ച് പ്രയാസങ്ങളുള്ള ഏരിയകളുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമാധാന
7: മുസ്ലിങ്ങൾക്കായിട്ട് പ്രത്യേകമായ ഒരു ഒരു ഭാഷ, അതുപോലെ അവിടുത്തെ മറ്റുള്ള ക്രിസ്ത്യൻ അവർക്ക് പ്രത്യേകമായ ഒരു ഭാഷ അങ്ങനെയാണ് അവർ?
8: അല്ല, അങ്ങനെയല്ല. അത് കൂടുതൽ ഇപ്പം നമ്മൾ ഉറുദു ഹിന്ദി, നമ്മളെ നാട്ടിൽ ഹിന്ദി സംസാരിക്കുന്ന ഉറുദു സംസാരിക്കുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഉറുദു മറ്റുള്ളവർക്ക് അറിയാം, എന്നാലും കൂടുതൽ അറിയുന്നത് എന്താണ്? ലിംഗാല. അത് മറ്റേ അങ്ങനെയാണ്,
7: അത്ര
8: വ്യത്യാസമുള്ളു.
7: അത് ശരി. അപ്പോ പിന്നെ അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അഭിവാദ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും
8: അവിടെ അവർക്കുള്ളത്? അവരെ ഫ്രഞ്ച് ഒരു അഭിവാദ്യമാണ്, അത് ബോഞ്ചൂർ. രാവിലെ പറയുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ബോഞ്ചൂർ
7: അതിനർത്ഥം ഗുഡ് മോർണിംഗ് ആണ്.
8: ആ ഗുഡ് മോർണിംഗ്. വൈകുന്നേരം പറയുകയാണെങ്കിൽ ബോസൂർ, ഗുഡ് ഈവനിങ് എന്നുള്ള അർത്ഥം. രാത്രിയും ഒക്കെ തന്നെയാണ് പറയുക.
7: പിന്നെ അവിടുത്തെ ഒരു കൾച്ചർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നുണ്ട്, പിന്നെ മദ്യം സംഗീതം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ മൊത്തത്തിൽ കൾച്ചറായിട്ട്.
8: അവിടെ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിന്റെ ഒരു രീതിയാണ് അവരുടെ. പിന്നെ അവർക്ക് വേഷത്തിലൊക്കെ അവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു വേഷങ്ങളുണ്ട്. ഒരു സ്ത്രീകളൊക്കെ ഒരു ഇങ്ങനെ നമ്മുടെ മുമ്പ് നമ്മുടെ നാട്ടിൽ മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന മാതിരി എന്തായാലും പറയാ, പെണ്ണുങ്ങൾ ഇടുന്ന ആ പെൺകുപ്പായം അതുപോലത്തെ ഒരു കുപ്പായം അങ്ങനെ ഇവിടെ കൊടുക്കുകയൊന്നും ഉണ്ടായിട്ടില്ല മൊത്തത്തില്. പിന്നെ തുണിയാണ് എടുക്കുക. നമ്മള് തുണി എടുത്തിട്ട് പള്ളിയിലൊക്കെ ചിലപ്പോ തുണി എടുത്ത് പോകും. അപ്പൊ നമ്മളെ നോക്കി അവരിങ്ങനെ ചിരിക്കും. അവിടെ പുരുഷന്മാര് തുണി എടുക്കൂല, അപ്പൊ സ്ത്രീകൾ എടുക്കുന്നതാണ് തുണി. അപ്പൊ അങ്ങനെ അതാണ് അവരുടെ ഒരു വേഷം. പിന്നെ അധികം
7: അല്ല, മുസ്ലിങ്ങൾ എങ്ങനെ?
8: മുസ്ലിങ്ങളും ഞാൻ പറഞ്ഞല്ലോ, അവിടെ പുതുതായി ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളാണ് ധാരാളം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളൊന്നും നമ്മളവിടത്തെ പോലെ പർദ്ദയോ അങ്ങനെയൊന്നും ഉണ്ട്. അവര് സ്ത്രീകളും തന്നെ ഇത്ര കഴിയുള്ള കുപ്പായ കെട്ടിട്ടാണ് എന്ത്
7: ചെയ്യുക. പുതിയ
8: പരമ്പരാഗത മുസ്ലിങ്ങള് ഏകദേശം പർദ്ദയൊന്നുമില്ല, അവരുടേതായ ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് ഉള്ള ഷർട്ടും അതുപോലെ തന്നെ തുണിയൊക്കെ എടുത്തിട്ടാണ് അവര് വരിക. പിന്നെ ഇതിലേക്ക് വന്ന പുതുതായ വന്ന ആളുകള് അവരുടെ ഒരു ഷാളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അത് എല്ലാം പുറത്തേക്ക് പഠിച്ചു വരുന്നുള്ളു. പക്ഷെ അവര് അവിടെ ഇപ്പോ കൊടുക്കുന്ന പ്രാധാന്യം തൗഹീദ് അതുപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ചൊക്കെയാണ്, അവര് പരലോകത്തെ കുറിച്ചൊക്കെയാണ് അവരുടെ ഖുതുബയിലും ക്ലാസ്സുകളിലൊക്കെ അധികം ഉണ്ടാവുക.
7: മറ്റുള്ള സൗകര്യങ്ങൾ എന്താ? ഇപ്പൊ യാത്ര, ഇപ്പൊ നമ്മള് നിങ്ങൾ ഫ്ലൈറ്റിൽ പോയെന്ന് പറഞ്ഞു, അതുപോലെ ആ നാട്ടില് ഇപ്പൊ നമ്മുടെ നാട്ടില് ട്രെയിനുള്ളതുപോലെ പിന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ, ബസ് സർവീസ്, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്
8: അവിടെ? ട്രെയിന് ഞങ്ങൾ കിസങ്കാനിയിൽ ട്രെയിനിൻ്റെ സംവിധാനം ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ കിസങ്കാനിയിൽ ഒരു എയർപോർട്ടാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, മുംബൈയിൽ നിന്ന് നേരെ കിസങ്കാനിക്ക് എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷെ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പിന്നെ മുംബൈയിലേക്ക് അവിടേക്ക് ഫ്ലൈറ്റ് ഇല്ല. അത് ചെറിയ നമ്മളെ അവിടുത്തെ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ കരിപ്പൂരിലെയും കണ്ണൂരിലെയും അതേപോലെ തന്നെ നമ്മുടെ എറണാകുളത്തുള്ള അവിടുത്തെ ആ ഒരു സൗകര്യമൊന്നും നമ്മൾ കാണാൻ പാടില്ല. നമ്മളൊരു ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൗകര്യമൊക്കെയാണ് അവിടുത്തെ. ഇപ്പൊ ഞാൻ ഈ കണ്ട കിസങ്കാനിയിലുള്ള എയർപോർട്ടിന്റെ സൗകര്യം എന്ന് പറയുന്നത്
7: ഗ്രൗണ്ടും
8: ചെറിയൊരു സംവിധാനങ്ങള്. അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചു വന്നത് പിന്നെ ഞങ്ങൾ റുവാണ്ട വഴി കറങ്ങിയിട്ടാണ് പിന്നീട് ഞങ്ങൾ
7: ഫ്ലൈറ്റിൽ തന്നെ
8: റുവാണ്ട വരെ ഞങ്ങൾ റുവാണ്ടന്റെ അതിർത്തി വരെ ടാക്സിക്ക് പോയി. അവിടുന്ന് റുവാണ്ടയിലെ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ടാക്സി തന്നെ പോയത്. അവിടെ റുവാണ്ട നല്ല വൃത്തിയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് തിരിച്ചു വന്നത്. പിന്നെ അവിടുത്തെ വാഹന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ചെറിയ ടാക്സി സൈക്കിളാണ്. സൈക്കിൾ റിക്ഷയല്ല,
7: സൈക്കിൾ, സാധാ സൈക്കിൾ ടാക്സി ആയിട്ട്,
8: ടാക്സി ഏറ്റവും കുറഞ്ഞ,
7: അതായത് മറ്റേ കൂടൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മദ്രാസിലെ അതൊന്നുമില്ല,
8: സാധാ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിളിന്റെ അതാണ് അവിടുത്തെ ഏറ്റവും ചെറിയ ടാക്സി. പിന്നെ അതിന്റെ ഉയർന്നത് മോട്ടോർ സൈക്കിളാണ്. പിന്നീട് പിന്നെ ഓട്ടോറിക്ഷ അങ്ങനത്തെ സംവിധാനം, പിന്നെ ചെറിയ കാറുകൾ ഇതൊക്കെയാണ് അവിടുത്തെ. പിന്നെ ചെറിയ മിനി ബസ്സുകൾ, വ്യാപകമായി നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയ ബസ്സുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ അല്ല. പിന്നെ അവരുടെ ലഗേജും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും യാത്ര ചെയ്യാനൊക്കെ ഒരു രൂപത്തിൽ. അപ്പം നിങ്ങൾ ആഫ്രിക്കൻ്റെ ഇതിൽ വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ തുറന്ന ജീപ്പ്, കൊട്ട ജീപ്പ് പോലത്തെ ജീപ്പിൽ അവർ സാധനം വെച്ച് അതിൻ്റെ മുകളിൽ തന്നെ അവർ കയറിയിരുന്ന് ബോണറ്റുമ്പലൊക്കെ കയറിയിരുന്നിട്ടാണ് പോവുക. കാറിൻ്റെ ബോണറ്റിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
7: അല്ല, ഇവിടെ ഇപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്.
8: ആ, അവിടെ നിയമങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞങ്ങളെ സ്പോൺസറോട് പറഞ്ഞ്, അപ്പോൾ സ്പോൺസർ ഡ്രൈവർ, നമ്മളെ മുതലാളിക്ക് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ മുതലാളിയുടെ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് ലൈസൻസ് എടുക്കാൻ, ഞാൻ പോകേണ്ടി വന്നിട്ടില്ല. എൻ്റെ അഡ്രസ്സ് കൊടുത്തു, രാവിലെ കൊടുത്ത് ഉച്ചയ്ക്ക് ഉണ്ട് ലൈസൻസും കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്തത്.
7: വളരെ സിമ്പിളാണ്,
8: സിമ്പിളായിട്ട് ലൈസൻസ്, 6 മാസത്തിന് ലൈസൻസ്, നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ അഡ്രസ്സും കൊടുത്താൽ നമുക്ക്.
7: ടൗൺഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എന്താ,
8: അവിടുത്തെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ടൗണ് മാത്രമാണ് വികസനമുള്ളൂ. ടാറിട്ട റോഡ് 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ആ ടൗണിൻ്റെ ഒരു പരിസര പ്രദേശത്ത് മാത്രമേ ടാറിങ് ഉള്ളൂ, അവിടെ വൈദ്യുതി ഉള്ളൂ, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ അവിടെ ഉള്ളൂ,
7: ആശുപത്രി
8: അതൊക്കെ ടൗണിലേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ മണ്ണിൻ്റെ റോഡാണ്. ഇപ്പം ഞങ്ങൾ ഈ മുതലാളിമാർ എടുത്തിരുന്ന റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത് 90 കിലോമീറ്റർ, കിസങ്കാനിൽ നിന്ന് 90 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ്. ഞങ്ങൾ അവിടേക്ക് നല്ല നീളമുള്ള റോഡുകൾ, വളവും തിരിവൊന്നും ഇല്ലാത്ത മണ്ണിൻ്റെ റോഡാണ്. അതിലൂടെ ബൈക്കും ഇതേപോലുള്ള കാറുകളും എല്ലാം വണ്ടിയെല്ലാം വണ്ടി പോകും.
7: ടാറിങ്
8: ഇല്ല എന്നുള്ളൂ. പക്ഷേ അത് അവിടെ കറണ്ട് ഇല്ല. അതുപോലെ തന്നെ വീടുകളുടെ സൗകര്യങ്ങളൊക്കെ വളരെ വീട് അങ്ങാടികളിൽ വിദേശികളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അവർ നല്ല ഭംഗിയുള്ള വീടുകളും ഹോട്ടേഴ്സുകളും എല്ലാം ഉണ്ടാക്കി വെക്കും. അവിടെ ഏസിയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് അവിടെ അവരിൽ തന്നെ ഉള്ള കുറച്ചൊക്കെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉള്ളവരും അതുപോലെ തന്നെ ഇതിനെ ബിസിനസ്സിന്റെ തന്ത്രങ്ങൾ അറിയുന്ന ആളുകളൊക്കെ അത് ചെയ്യും. മറ്റുള്ളവരൊക്കെ ഉൾനാട് കുറച്ചങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ ഒക്കെ വിട്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കൂരകളാണ്.
7: ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ്?
8: ഓ, വിദ്യാഭ്യാസം വളരെ പിറകിലാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10 വരെ 12 വരെയൊക്കെ അവര് സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വളരെ കഷ്ടം.
7: ഗ്രാമപ്രദേശം സ്കൂളില്ല?
8: ഇല്ലല്ല, ഗ്രാമ അങ്ങാടികളിൽ മാത്രമേ സ്കൂളുകളുള്ളൂ. പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വീടുകൾ എന്ന് പറഞ്ഞാൽ വീടുകൾ ഈ മരത്തിന്റെ ചെറിയ വലിയ കൊമ്പുകൾ വെച്ചിട്ട് ഭൂമിയിൽ ഇങ്ങനെ തറച്ചു വെച്ചിട്ട് അതിൽ മണ്ണിട്ട് എന്ത് ചെയ്യും, ഫില്ല് ചെയ്തിട്ട് ആണ്. പിന്നെ വലിയ ഇലകളുണ്ട്, നമ്മുടെ തേക്കില പോലത്തെ അതിനേക്കാൾ വലിയ ഇലകളുണ്ട്, അത് വെച്ചിട്ട് അവര് മേൽക്കൂര മേയുന്നത്. അങ്ങനെ അത്ര സൗകര്യങ്ങളേ ഉള്ളൂ. വളരെ ചെറിയ, ഇപ്പൊ നമ്മളൊരു വിറകിന്
7: അവരിപ്പോ ഈ പറഞ്ഞ ഗ്രാമപ്രദേശത്തിൽ അവർ ചെറിയ കൃഷി ചെയ്യുന്നു. പിന്നെ അവരങ്ങനെ അവിടെ അത്ര ഒരു ചിന്തിക്കാത്തൊരു അതെ,
8: അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊന്നും ഉയർന്നിട്ടില്ല അവര്. പിന്നെ അവരുടെ പ്രത്യേകത വെച്ചാല് ഈ മൊബൈൽ ഫോണ്, നെറ്റ് ഉണ്ട്, നെറ്റ് സൗകര്യം അവിടെ ഉണ്ട്.
7: ഏത് ഗ്രാമപ്രദേശം?
8: ഗ്രാമപ്രദേശത്തും നെറ്റ് സൗകര്യം ഉണ്ട്. പക്ഷെ അവര് ബാറ്ററിയിൽ അങ്ങാടിയിലൊക്കെ പോയിട്ടാണ് അത് ചാർജ് ചെയ്യുക. അത് നന്നായി ഉപയോഗിക്കും, നെറ്റ് ഉപയോഗിക്കും, അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കും. മദ്യത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മെഡിക്കൽ ഷോപ്പിലും അതുപോലെ തന്നെ പലർക്ക് ഷോപ്പിലും ഫാൻസിയിലും
7: വ്യാപകമായി
8: എല്ലായിടത്തും മദ്യം കിട്ടും. മദ്യവും അതുപോലെ തന്നെ കോളയും ഒക്കെ ഒരേ ഫാക്ടറിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രത്യേകത.
7: അപ്പൊ അതിൽ കുട്ടികൾ അങ്ങനെ ആകുമ്പോ കുട്ടികൾ അത് വല്ലാതെ ഉപയോഗിക്കോ?
8: അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നൈറ്റ് ക്ലബ്ബുകളുണ്ട്. മ്യൂസിക്കും ലൈറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകൾ. അപ്പോൾ ആർക്കും അവർ ആരുടെയും വീട്ടിൽ പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിയുടെയും വീട്ടിൽ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ നിന്ന് തന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോകാനും, അങ്ങനത്തെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത്
7: നമ്മുടെ കൾച്ചർ അല്ല.
8: അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ആ ഒരു വിഷയമല്ല. പക്ഷേ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് അത് നേരെ ഫോളോ ചെയ്യാണ് അവര് ചെയ്യുന്നത്. എന്നാലും മുസ്ലിങ്ങള് ആവുമ്പോ അതിന്റെ ഒരു ആ മതപരമായ
7: അവരൊരു ഗോത്രമായിട്ടായിരിക്കും താമസിക്കുന്നത് അല്ലേ? ഓരോ ടീം ഇപ്പം പറഞ്ഞ പോലെ ഇപ്പൊ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം, അതേപോലെ തന്നെ ഇപ്പൊ മറ്റുള്ള ഗോത്രവർഗ്ഗങ്ങള് അവരവരാ ഒരു ഏരിയ അങ്ങനെയല്ലേ?
8: അല്ല, അങ്ങനെയൊന്നുമല്ല,
7: മിക്സ്ഡ് ആയിട്ടാണ്.
8: ഈ കിസങ്കാനി അങ്ങാടിയുടെ പരിസരത്താണ് മുസ്ലിങ്ങൾ കുറച്ചുള്ളത്. പക്ഷെ ഉള്ളിക്കൊന്ന് പോയാലും മുസ്ലിങ്ങളൊന്നുമില്ല. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. എന്നാലും അങ്ങനെ ഒരു വിഭാഗീയമായിട്ടുള്ളൊരു ഒന്നുമല്ല. താമസം അത് വേറെ വേറെ, അങ്ങനെയൊന്നുമില്ല.
7: അങ്ങനെയൊന്നുമില്ല,
8: മുസ്ലിങ്ങളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് അവിടെ ഉള്ള ആളുകൾക്ക്.
7: അപ്പൊ ഇങ്ങനെയുള്ള ഈ ആചാരങ്ങൾ രാത്രി ക്ലബിൽ ഇപ്പൊ ഇങ്ങനെ വന്നു, വീട്ടിൽ വന്നു, അങ്ങനെ കൊണ്ടുപോയി, അതൊക്കെ
8: അത് അതിന് പറ്റുന്ന ആളുകള്,
7: മറ്റുള്ള ആളുകൾ
8: അത് മാത്രം.
7: വ്യാപകമായില്ല,
8: അല്ല, അവിടെ കൂടുതലും അവരാണല്ലോ അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകള്. അവരുടെ ആചാരവും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ നടക്കും.
7: ഈ ഗ്രാമപ്രദേശത്ത് സ്കൂളോ അങ്ങനെ ഹോസ്പിറ്റലുകളോ സൗകര്യം,
8: അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഹോസ്പിറ്റലിന്റെ കാര്യം അവിടെ വളരെ ഈ അങ്ങാടിയിൽ തന്നെ ചെറിയ ഹോസ്പിറ്റലുകളാണുള്ളത്. നമ്മുടെ സുഹൃത്തിന് അവിടെ മലേറിയ ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി. വളരെ ചെറിയ സൗകര്യങ്ങളാണ്, വലിയ ടൗണായിട്ട് പോലും അവിടെ ഉള്ളത്. ചെറിയ നമ്മുടെ നാട്ടിലെ നമ്മുടെ വാണിയമ്പലം അങ്ങാടിയിലൊക്കെ ഉള്ള ക്ലിനിക്ക് പോലെ ചെറിയ ക്ലിനിക്കുകൾ, അതൊക്കെയാണ് അവിടുത്തെ വലിയ ഹോസ്പിറ്റൽ സംവിധാനമൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമല്ല അവിടെ. അവിടെ കാര്യമായിട്ടുള്ളത് ഈ മലേറിയയാണ്. പക്ഷേ മലേറിയയ്ക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനോട് എന്താണ് സമരസപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് മലേറിയ ബാധിച്ചാൽ നമ്മളെ കൊടയും ഭയങ്കര പ്രശ്നമാണ്.
7: വലിയ രോഗങ്ങൾ അവിടെ ഇല്ല.
8: ഇല്ല
7: അതിപ്പോ അവിടെ പറഞ്ഞ പോലെ. പക്ഷെ ഈ കോളയും മദ്യം കുടിക്കുമ്പോ വലിയ രോഗങ്ങൾ വരേണ്ടതല്ലേ?
8: ആ ഒരു പ്രശ്നങ്ങളാണ് പിന്നെ ഉള്ളത്. പക്ഷെ എന്നാലും അവർക്ക് അതിന് ആ പോലെ ഭക്ഷണത്തിൽ എന്ത് ഉണ്ട്, അവർക്ക് അതിന്റെ പ്രോട്ടീനും അതിന്റെ കാര്യങ്ങളും ഗുണം കിട്ടുന്നത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയും. നമ്മളെ നാട്ടിലെന്താണ് കഴിക്കുന്നതും കുടിക്കുന്നതും നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നതും ഒക്കെ എന്താണ് വിഷമാണ്. ആ ഒരു പ്രശ്നമാണ് നമ്മുടെ
7: ആരോഗ്യത്തിൽ. നല്ല അധ്വാനിക്കുന്നുണ്ട്,
8: നല്ല ഭക്ഷണമാണ്,
7: നല്ല ഇപ്പൊ പറഞ്ഞ പോലെ കൃത്രിമങ്ങളില്ല, വിഷമില്ല അല്ലേ? അങ്ങനെ ആയതുകൊണ്ട് തന്നെ
8: പിന്നെ അവിടെ ഉള്ള വേറെ ഭക്ഷണങ്ങളുണ്ട്. അത് പന്നിയിറച്ചി ഉണ്ട് വ്യാപകമായിട്ട്. അത് ഫുട്പാത്തിലൂടെ ഇപ്പം നമ്മുടെ തട്ടുകട എന്ന് പറയുന്ന പോലെ അവരുടെ ഫുട്പാത്തിൽ നമുക്ക് കാണാൻ പറ്റും. വലിയ ഡ്രമ്മിൽ തീ വെച്ചിട്ട് അതിൻ്റെ മേലൊരു ഒരു ഇരുമ്പിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് വലിയ പാമ്പുകൾ ചേര
7: തോന്നുന്നു
8: അവർ ചേര അത് എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കിയിട്ട് അവരിങ്ങനെ കഴിക്കും. അതേപോലെ തന്നെ പന്നിയിറച്ചി ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ടാവും. അവിടെ കണ്ടാലൊക്കെ നല്ല രസമുണ്ടാവും. ഞങ്ങൾ പള്ളിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അടുത്തു കൂടെ പോവുക. പിന്നെ മാർക്കറ്റിൽ ചെന്നാൽ ചുട്ട കുരങ്ങുണ്ടാവും, അതുപോലെ വറുത്ത പുഴുക്കൾ ഉണ്ടാകും.
7: അവിടെ ഇങ്ങനെ മൃഗങ്ങളൊന്നും
8: അവിടെ എല്ലാ ഭക്ഷണവും അതൊക്കെ കഴിക്കാം. അതൊക്കെ ഇഷ്ടം വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ആ മാർക്കറ്റിലേക്ക് അടുക്കാൻ പറ്റില്ല, മണത്തിട്ട് ഭയങ്കര സ്മെല്ലാണ്. പിന്നെ ഈ പുഴുക്കള് അതൊക്കെയാണ് അവര് കാര്യമായിട്ടുള്ള. അത് പിന്നെ ചൈനീസ് ഇവിടെ പാറ്റയല്ല, ഒരു തരം പുഴുക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആ വളർത്തുന്നതുകൊണ്ട് അവരിപ്പോ ഈ ഇപ്പൊ ഒരു മരക്കെ വീണ് കഴിഞ്ഞാൽ അയിമ അതിമ ഉണ്ടാവും. നമ്മൾ കൂൻ ഉപയോഗിക്കണ അയിമ ഉണ്ടാകുന്ന ചെറിയ ഒരു ഇതുണ്ടാവില്ല, അതൊക്കെ അവർ കഴിക്കും
7: മരത്തുമ്പോൾ. അവർക്ക്
8: പ്രശ്നമൊന്നുമില്ല.
7: അവര് ജനനം മുതലേ ഇത് ഇങ്ങനെ അനുഭവിച്ചും കണ്ടു ചെയ്തു പോരുന്നല്ലേ. ആ ഒരു കുഴപ്പം നമുക്ക് ഉണ്ടാവും. അപ്പോ ഏകദേശം നമുക്ക് അവിടുത്തെ ഒരു ധാരണ അങ്ങനെയാണ്. ഇനിയിപ്പോ അവിടേക്കാരും ജോലി അന്വേഷിച്ച് പോയിക്കോളന്നില്ല. അങ്ങനെ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
8: ആ അവിടെ പോവുക, നമുക്ക് നാട് കാണാനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട് അവർ നശിപ്പിച്ചിട്ടില്ല. കീടങ്ങളോ അതുപോലെയുള്ള ഒന്നുമില്ല. നമുക്ക് അവിടെ പോയിട്ട് അധ്വാനിച്ച് അവിടെ തന്നെ ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ
7: പഴയ ഒരു
8: പഴമയുടെ സുഖത്തിലൂടെ നല്ല പ്രകൃതി ആസ്വദിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാം.
7: തീർച്ചയായും നമ്മുടെ ഇന്നത്തെ അവസ്ഥയും പഴയകാല അവസ്ഥയുമാണത്. കൃത്രിമത്വങ്ങളില്ലാത്ത ഭക്ഷണം കഴിക്കുക, നല്ല പിന്നെ കൃത്രിമത്വമില്ലാത്ത വായു ശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ബഹുമാന്യനായ സുഹൃത്ത് നമുക്ക് പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇൻഷാല്ലാ ദൃശ്യത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, ദൃശ്യം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഓരോ ദൃശ്യവും കേൾക്കുമ്പോഴും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അവിടുത്തെ ഭാഷകൾ, സംസ്കാരം, അവിടെയുള്ള ജനങ്ങളുടെ പെരുമാറ്റവും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ദൃശ്യത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ, സ്നേഹക്കൂട്, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ടൈറ്റിലിൽ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് എത്തിച്ചു തരുന്നത് ബഹുമാനനായ താജുദ്ദീൻ സലാഹിയാണ്. എൻ്റെ നോമ്പ് അടുക്കളയിൽ തീരുന്നു, ഒരു സഹോദരിയുടെ സങ്കടക്കുറിപ്പിനുള്ള പ്രതികരണമാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നാം കേൾക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു സഹോദരിയുടെ ഒരു കുറിപ്പായിരുന്നു അത്തരമൊരു എപ്പിസോഡിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഉണ്ടായ കാരണം. റമദാനായിട്ടും വീട്ടിലെ കൂട്ടുകുടുംബത്തിലെ അടുക്കള തിരക്കുകളിൽ നിന്ന് ഒന്നിരിക്കാനും ഓതാനും ഒന്നും കഴിയുന്നില്ല എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് റമദാൻ എന്നത് മറ്റ് മാസങ്ങളെപ്പോലെയല്ല, ആരാധനയുടെ കാര്യത്തിൽ വലിയ പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം ആ പുണ്യങ്ങൾ നേടാനാവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നത് നമ്മുടെ അനിവാര്യമായ ഉത്തരവാദിത്തമാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി 70 വർഷം ജീവിച്ചു എന്ന് വിചാരിക്കുക. 70 വർഷം ജീവിക്കുന്നൊരു വ്യക്തി എല്ലാ ദിവസവും 6 മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ, ആ ജീവിതകാലത്തിനിടക്ക് 17.5 വർഷം അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരിക്കു പറഞ്ഞാൽ ഒരു 6 മണിക്കൂർ ഉറങ്ങാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ 6, 8, 10 ഒക്കെ മണിക്കൂർ ഉറങ്ങണവരുണ്ട്. ഒരു നോർമൽ കാര്യമാണ് ഞാൻ പറയുന്നത്. 6 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ 17.5 വർഷം അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ്, ഭക്ഷണം കഴിക്കൽ 1 മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ 70 വർഷത്തിനിടയിൽ 3 വർഷം തിന്നുകൊണ്ടേയിരിക്കുകയാണ്. വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരാളിങ്ങനെ ഭക്ഷണപാത്രത്തിന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് 3 വർഷം തുടർച്ചയായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മളൊരു പുറത്തൊരു ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്ന സമയമോ അതല്ലെങ്കിൽ ഇതൊന്നും പെടില്ല, രാവിലെ, ഉച്ചക്ക്, രാത്രി എല്ലാം കൂടിയും ഒരു 3-4 സമയത്തേത് ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് എടുത്താൽ വരുന്ന ടൈമേ ഇതിൽ പെടണുള്ളൂ. എന്നാൽ തന്നെ 3 വർഷം ഭക്ഷണത്തിലാണ്. ഇനി നമുക്ക് ജോലി നോക്കാം. 7 മണിക്കൂർ ഡെയിലി ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ, 7 മണിക്കൂറല്ല, ഇപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യണവർ 7 മണിക്കൂറൊന്നുമല്ല, ശരിക്കും വീട്ടിൽ വീട്ടുമ്മമാർ എന്ന് പറയുന്നവർ 7 മണിക്കൂറും 10 മണിക്കൂറൊന്നുമല്ല യഥാർത്ഥത്തിൽ ജോലി ചെയ്യണത്. ഔദ്യോഗികമായ ശമ്പളം കിട്ടുന്ന ജോലിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 7 മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ 20.5 വർഷം അവർ തുടർച്ചയായി 70 വർഷത്തിനിടയിൽ 20.5 വർഷം അവർ ജോലിയിൽ തന്നെയാണ്. ഇനി ബാത്റൂം, കുളി പോലത്തെ കാര്യങ്ങൾ വെറും 30 മിനിറ്റേ എടുക്കണുള്ളൂ എങ്കിൽ, മൊബൈൽ ഫോണൊക്കെ ആയിട്ട് ചില ആളുകൾ പോയി കയറി ഇരുന്നാൽ പിന്നെ എത്ര മണിക്കൂറാണ് എടുക്കണമെന്ന് നമുക്കറിയില്ല. ചില ആളുകൾക്ക് ഇതൊക്കെ ഒരു അഡിക്ഷനാണ്, സെൽഫോണില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനേ പറ്റാത്ത അവസ്ഥയുണ്ട്. പണ്ട് ബീഡി കത്തിച്ച് വലിച്ച് ടോയ്ലറ്റിൽ പോയിരുന്ന ആൾക്കാരെ നമുക്കറിയാം, ഇന്നാ സ്ഥാനത്തേക്ക് ഇതൊക്കെ കയറി വന്നു എന്നുള്ളതൊരു നമുക്കൊക്കെ അറിയണൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു 1.5 വർഷം അയാൾ ടോയ്ലറ്റിലാണ് 30 മിനിറ്റ് ഡെയിലി ഈ കാര്യത്തിന് വേണ്ടി ചിലവാക്കിയാൽ. ടോട്ടൽ 42.5 വർഷം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്തരം കാര്യങ്ങളിൽ, ഈ നാല് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മൾ ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്ന സമയം, അലസമാകുന്ന സമയമൊക്കെ എടുക്കുമ്പോൾ എത്രയാണ് സമയം പോണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നൊരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ വളരെ കുറച്ച് സമയമുള്ളൂ. വിചാരിക്കുക കൂടെ ചെയ്തിട്ടില്ലെങ്കിലുള്ള സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ റമദാനെപ്പോലെ ഇരട്ടിക്കരട്ടി പുണ്യം കിട്ടുന്ന ഘട്ടങ്ങൾ അതൊരിക്കലും നമ്മൾ ഈ പാചകമേളകളിൽ ചെലവിട്ട് തീർക്കരുത്. പ്രത്യേകിച്ചും അവസാനത്തെ പത്തിലേക്കൊക്കെ എത്തുമ്പോൾ, അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാത്രികൾ എന്ന് പറയുന്ന ഒന്നുണ്ട്, വൽതമിസുഹാഫി അഷറിൽ അവാഹിർ, അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തിരയുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇഅ്തികാഫ് ഇരിക്കാത്ത ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. എന്താണ് ഇഅ്തികാഫ്? എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തിൽ പൂർണ്ണമായി ഇഅ്തികാഫ് ഇരുന്നിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വഅതകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പ്രവാചകന്റെ ഭാര്യമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷവും അത് ചെയ്യുന്നുണ്ട്. ഇന്നും ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ ധാരാളം സ്ത്രീകൾ ഇഅ്തികാഫിനും പള്ളികളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ ഭാര്യമാർ ഇദസ്തഅദനത്തി ഇംറാഅത്തു അഹദികും ലൽ മസ്ജിദി, നിങ്ങളോട് അങ്ങനെ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം നൽകുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹ്ർ എന്നാണ്. ഇത് ഹിഫ്ലായിട്ട് ഭംഗിയിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഓതനുണ്ടാകും. പക്ഷേ ഈ ഒരു വാക്കിൻ്റെ, ഈ ഒരു ആയത്തിൻ്റെ ആശയതലമോ അർത്ഥമോ ആഴത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ അവസാനത്തെ പത്തിലും സൽക്കാരവും അതുപോലെ തന്നെ നോമ്പ് സൽക്കാരവും യാത്രയും ബഹളമായിട്ട് സാദാ ഒരു കല്യാണ മോഡിലേക്ക് പലപ്പോഴും പോകുന്നത് അല്ലേ. അതല്ലെങ്കിൽ അവസാനത്തെ പത്തിൽ ഒന്നായിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ റമദാൻ്റെ മുമ്പ് എടുക്കേണ്ടതാണ്. ഇനി എടുത്തിട്ടില്ലെങ്കിൽ അത് ഇപ്പം എടുത്ത് തീർക്കേണ്ടതാണ്. ഇപ്പോൾ പൊതുവേ ടെക്സ്റ്റൈൽസിലെ ആളുകൾ തിരക്കണ ഒരു സമയമല്ല. ഞാൻ ഈ പിന്നെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സമയമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇത് വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ സമയത്തിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പം ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ ഖൈറുമിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ലൈലത്തുൽ ഖദർ എന്നതിൻ്റെ പുണ്യമാണ് പറയുന്നത്. ഖൈറുമിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണിത് എന്ന് പറഞ്ഞാൽ എന്താ? ആയിരം മാസങ്ങൾ ഒരാൾ സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി, ആയിരം മാസങ്ങൾ ഒരാൾ സുജൂദിൽ ചെയ്താൽ കിട്ടുന്ന കൂലി, ആയിരം മാസങ്ങൾ ഒരാൾ ദിക്റു ചൊല്ലിയാൽ കിട്ടുന്ന കൂലി, ആയിരം മാസങ്ങൾ ഒരാൾ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന കൂലി, ആയിരം മാസങ്ങൾ ഒരാൾക്ക് ആശ്വാസം പകർന്നാൽ കിട്ടുന്ന കൂലി, അതൊക്കെ എന്തിന് കിട്ടും? ഈ ലൈലത്തുൽ ഖദറിലെ ആരാധനകൾക്ക് കിട്ടും എന്നാണ്. അഥവാ 83 വർഷത്തെ ചില്ലാനം, 83 ചില്ലാനം വർഷത്തെ പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന രാവുകളുണ്ടെന്നറിഞ്ഞിട്ടും അത് ചൂണ്ടിക്കാണിച്ചെന്നിട്ടും, അവസാനത്തെ പത്തിലുണ്ടെന്നല്ല, അതിലെ ഒറ്റയിട്ട രാത്രികളിലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. എന്നിട്ടും എന്താണ് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ സഹോദരിമാരെ, നമ്മളൊക്കെ വീണ്ടും വീട്ടിൻ്റെ ഉള്ളിൽ കുറുക്കം വലിച്ചുറങ്ങുന്നത്? എന്നിട്ടും എന്താണ് ആ ദിനങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ പോലും നമ്മൾ തൂങ്ങി ഉറങ്ങുന്നത്? എന്നിട്ടും എന്താണ് ആ പിന്നെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട നോമ്പിൻ്റെ, നോമ്പ് തുറക്കുമ്പോഴെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഒരു ക്രമീകരണം വരാത്തത്? അടുത്ത റമദാനിൽ നമ്മൾ ജീവിക്കുന്നു വല്ല ഉറപ്പുണ്ടോ? 62 ലക്ഷം ആളുകൾ കോവിഡ് കാരണം മരണപ്പെട്ടു അല്ലേ. 62 ലക്ഷം ആളുകൾ കോവിഡ് കാരണം മരണപ്പെട്ടു. പലർക്കും അവരുടെ ഉപ്പനെ നഷ്ടപ്പെട്ടു, ഉമ്മനെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അവർക്കൊക്കെ അള്ളാഹു അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നഷ്ടപ്പെട്ടവർക്ക് മനക്കരുത്തിനെ കൊടുക്കട്ടെ. അവർക്ക് അനാഥത്വവും വൈധവ്യവും താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികളാകാതെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും മനസ്സറിഞ്ഞാമ്യം പറയാൻ പറ്റണം. എത്ര ആളുകൾ സ്വന്തം വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും അടക്കം ജനാസ അനുബന്ധ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ അവർ പ്രോട്ടോക്കോളുകളുടെ പേരിൽ വീടുകളിൽ അടക്കപ്പെട്ടു അല്ലേ. എന്തെല്ലാം ദുരിതങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി. ശരിക്ക് ഈ കോവിഡിൻ്റെ ശേഷമുള്ള കാലം എന്ന് പറയുന്നത് ഒരു ബോണസ് ലൈഫാണ്. പഠിച്ചോം നമുക്ക് വെച്ച് നീട്ടി തന്നതാണ്. നമ്മുടെ മൂക്കറ്റത്തും ചുണ്ടറ്റത്തും വിരലറ്റത്തും ഒക്കെ കോവിഡിൻ്റെ രോഗമാണ് വന്നിട്ടും അത് ബാധിച്ചിട്ടും അല്ലേ നമ്മളെ കുറച്ചൊക്കെ ഒന്ന് പ്രയാസപ്പെട്ടു പലരും, എന്നിട്ടും രക്ഷപ്പെട്ടു പോന്നു. അങ്ങനെയാകുമ്പോൾ വളരെ ചെറിയ കാലഘട്ടം മാത്രമേ നമുക്ക് അമല് ചെയ്യാനുള്ളൂ എന്ന് വരുമ്പോൾ ഇങ്ങനത്തെ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് വ്യക്തമായ ഒരു ഒരു പ്ലാനിങ് നമ്മുടെ വീടുകളിലൊക്കെ വേണം. ഇപ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഇപ്പം ഒരു ദിവസം യൂറോപ്പ് വേസ്റ്റ് ബോക്സിലിടുന്ന ഫുഡ് കൊണ്ട് ആഫ്രിക്കയുടെ പട്ടിണി തീർക്കാമെന്നാണ്. ഏയ്, യൂറോപ്യന്മാർ കഴിച്ചിട്ട് വയറ് വീർപ്പിച്ച് പിന്നീട് ബാക്കിയാക്കി പിന്നെ ഇപ്പോൾ വേസ്റ്റ് ബോക്സിൽ തട്ടുന്ന ഫുഡുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ പട്ടിണി തീർക്കാമെന്നാണ് അല്ലേ. ലോകത്തെ നിശ്ചിത എണ്ണം ധനികന്മാരുടെ 2.5%, അവരുടെ സമ്പാദ്യത്തിൻ്റെ 2.5% കിട്ടിയാൽ ലോകത്തെ പട്ടിണി മാറ്റാന്നാണ് ഇസ്ലാമിൻ്റെ സകാത്ത് സിസ്റ്റത്തിൻ്റെ മഹത്വമാണത്. അപ്പം ഈ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി തട്ടുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ വേണം. പലപ്പോഴും ഈ കോവിഡ് കാലത്ത് കിറ്റിൻ്റെ കാര്യത്തിൽ ഇടപെട്ട പലരെ അറിയാം. ഒരു സുഹൃത്തൊരു അനുഭവം പറയുണ്ടായി. കഴിഞ്ഞ എൻ്റെ മഹലിൽ, ഞാൻ ഖുത്ബ പറയുന്ന മഹലിലൊരു സഹോദരൻ എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ കോവിഡ് കാലത്ത് ആ മഹലുമായി ബന്ധപ്പെട്ട് കിറ്റ് ചില വ്യക്തികളുടെ വീടുകളിൽ എത്തിച്ചു. സാധാരണഗതിയിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റിൽ പേരില്ല ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പ്രവാസിയുടെ വീട്ടിൽ കിറ്റ് എത്തിച്ചു. ഇപ്രാവശ്യം അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് 3 കിറ്റ് അദ്ദേഹം ഓഫർ ചെയ്തിട്ട് പറഞ്ഞു, അന്നത്തെ കിറ്റിൻ്റെ ആ വലിപ്പവും മഹത്വവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ പ്രതിസന്ധിയിൽ പെട്ട് പഠിച്ചവരാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രതിസന്ധിയിൽപ്പെട്ടവരെ കണ്ടവരാണ് നമ്മൾ. ഭക്ഷണത്തിന് വകയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം വിഷ്ടം യുവജന വിഭാഗം ഒക്കെ നടപ്പിൽ വരുന്ന ട്രീറ്റ് എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. ആ ട്രീറ്റ് എന്ന് പറയുന്ന പദ്ധതി ഒരു വീട്ടിൽ 2,000 രൂപയുടെ ഫുഡ് എത്തിക്കാനുള്ള അവസരം നമുക്ക് തരലാണ്. അഥവാ ഒരു പാവപ്പെട്ട ആളോട് നമ്മൾ പോയിട്ട് പറയും, ഇന്ന ഷോപ്പിൽ നിന്ന് അവർക്ക് നടന്നെത്താവുന്ന അല്ലെങ്കിൽ പോയി വാങ്ങാവുന്ന ഒരു ഷോപ്പിൽ നിന്ന് ഓരോ മാസവും നിങ്ങൾക്ക് 2,000 രൂപയുടെ ഫുഡുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങാം. നമ്മൾ കിറ്റാക്കി കൊടുക്കുന്ന രീതി നമുക്കുണ്ട്, പക്ഷെ കിറ്റാക്കി കൊടുക്കുമ്പോഴുള്ള പരിമിതി സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അവർക്ക് പയറായിരിക്കും വേണ്ടി വരിക, നമ്മൾ കടലയായിരിക്കും കൊടുക്കുന്നത്. അവർക്ക് കോഴിമുട്ടയായിരിക്കും വേണ്ടി വരിക, നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തത്. അപ്പോൾ 2,000 രൂപയുടെ ഭക്ഷണ വസ്തുക്കൾ അവർക്കൊരു ഷോപ്പിൽ നിന്ന് വാങ്ങാം, ക്യാഷ് നമ്മളവിടെ കൊടുക്കും. ഇതൊരു പദ്ധതിയാണ്. ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും ദൂർത്ത് അടിച്ച് നടക്കുമ്പോൾ ഇങ്ങനത്തെ പദ്ധതികൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒരു വീട്, ആ വീട്ടിൽ 3 മനോവൈകല്യമുള്ള കുട്ടികൾ, അധ്വാനിച്ച് എവിടെയും ഒന്നും എത്തിക്കാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കിഡ്നി രോഗിയുള്ള വീടുകൾ, അവിടുത്തെ സ്ഥിതി എന്താണ്? അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലാ തുബദ്ദിർത്തബദീറ, ഒരു കാര്യത്തിലും നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്. ഇന്നൽ മുബദ്ദിരീനക്കാനു ഇഖ്വാന ശയാത്തീൻ, നിശ്ചയമായും ദൂർത്ത് കാണിക്കുന്നവർ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം ഫ്രിഡ്ജുകൾ തുറന്ന ഫ്രിഡ്ജുകളിൽ ഇങ്ങനെ പല ഭക്ഷണം ഇരിക്കുകയാണ്. 6 ദിവസം മുമ്പത്തത്, 3 ദിവസം മുമ്പത്തത്, 4 ദിവസം മുമ്പത്തത്, 2 ദിവസം മുമ്പത്തത് അല്ലേ. എന്നിട്ട് ആ പഴയതെടുത്ത് ഇങ്ങനെ ചൂടാക്കി പുതിയത് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റും. ഒരു സൈക്കിളാണ് നമ്മളെ വീടുകളിലൊക്കെ. എന്താ, രാവിലെ ഉണ്ടാക്കിയ അപ്പം അവിടെ ബാക്കി ഉണ്ടാകും, വീട്ടിലെ സ്ത്രീകൾ ആ അപ്പം എടുത്തിട്ട് കഴിക്കും, അതോടുകൂടെ ഉച്ചക്കത്തെ ചോറ് എന്ത് ചെയ്യും, ബാലൻസ് ആകും. ആ ചോറും എല്ലാം ഇങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റും, ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി ഇറക്കുന്ന ഒരു രീതിയാണ് അല്ലേ. ഫ്രിഡ്ജ് ഒരു പക്ഷേ ഇന്ന് ഫ്രീസറുകളില്ലാത്ത ചുറ്റുപാടുകൾക്ക് പല പരിമിതികളുണ്ട്. പക്ഷേ നമ്മുടെ ഫ്രീസറും പലപ്പോഴും വേസ്റ്റ് ബോക്സായി പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ഒന്നായി ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയോ, വേസ്റ്റാക്കണ്ട എന്ന് പറഞ്ഞിട്ട് തിന്നും ചില ആൾക്കാർ. വേസ്റ്റാക്കണ്ട എന്ന് പറഞ്ഞിട്ട് തിന്നും. ഈ വേസ്റ്റാക്കണ്ട എന്ന് പറഞ്ഞ് തിന്നണത് അത് എന്താണ്, പിന്നെ അത് പലപ്പോഴും പ്ലേറ്റിൽ വേസ്റ്റാക്കണതിന് പകരം വയറ്റിൽ വേസ്റ്റാക്കലാണ്. ഈ വയറ്റിൽ വേസ്റ്റാക്കണതോടുകൂടെ എന്താ വിഷയം? കൊളസ്ട്രോൾ അടിച്ചു കയറും, ഷുഗറും പ്രഷറും അടിച്ചു കയറും അല്ലേ. എന്നിട്ട് പിന്നെ അതിൻ്റെ മരുന്നിന് വേറെ പൈസ ചിലവാക്കണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വളരെ കണിശതയും ശ്രദ്ധയും ആവശ്യമാണ്. പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാന്നുള്ളൊരു സ്ഥിരം ശീലാക്കുന്ന വീടുകളും കുടുംബങ്ങളും ഉണ്ട്. വേഗം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. പലതും ഉണ്ട്, ജസ്റ്റ് ആപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത സംഗതി വരും. മടി ശീലിച്ച് ഈ പഴയ എണ്ണയിൽ ഉള്ളത് വീണ്ടും വീണ്ടും കഴിച്ച് നമ്മുടെ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ ഡയബറ്റിക് രോഗികളാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ജീവിത ശൈലീ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴുള്ളത്. അമിതമായി കഴിക്കുന്ന അവസ്ഥ. മാ മല ആദമിയുൻ വിവാ വ്യാഅൻ ഷെറുമിൻ ബത്തനിഹി. മാ മല ആദമിയുൻ വിവാഅൻ, ഒരു മനുഷ്യനും നിറക്കുന്നൊരു പാത്രമല്ല, ഏറ്റവും ഷെറായിട്ട് നിറക്കുന്നൊരു പാത്രമല്ല മിൻ ബത്തൻ, അവൻ്റെ വയറിനേക്കാളൊന്നാണ്. അപ്പോൾ ഫുൾ ടാങ്ക് നിറച്ചിങ്ങനെ നടക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. വീട്ടിലെ നമ്മുടെ അന്തരീക്ഷത്തെ കൂടുതൽ ആരാധനകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ പുതിയ ക്രമീകരണങ്ങളും പുതിയ ചിട്ടകളുമൊക്കെ നമുക്ക് ഇനിയുള്ള നോമ്പിൻ്റെ ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് സുഹൃത്തുക്കളെ വളരെ നിർണായകമാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഖുർആനൊക്കെ, ഖുർആന്റെ കാര്യത്തിൽ നമ്മുടെ ഒരു അവസ്ഥ എന്താണ്? ഖുർആനിൻ്റെ മുമ്പിൽ നമുക്ക് ചെലവഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? നമ്മളെ സമയം പലപ്പോൾ അലക്ഷ്യമായി അവിടെ ഇവിടെയും ചെലവാക്കി ഞാൻ ഫ്രീ ആയിട്ടൊന്നും ഇരിക്കണില്ല മൗലവി. ശരിയാണ് സഹോദരി, ശരിയാണ് സഹോദര, ഫ്രീ ആയിട്ട് ഇരിക്കണില്ല. പക്ഷേ നമ്മൾ ചെലവിടേണ്ടതിൽ തന്നെയാണോ സമയം ചെലവിടുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം, പഠിക്കണം. കുറച്ചുകൂടി ഒരു ക്രമീകരണം വീട്ടിൽ കൊണ്ടുവരണം. നിങ്ങൾ നോക്കൂ, ഇപ്പം ഖുർആനിൻ്റെ കാര്യത്തിൽ ഖുർആന് ഒരു അക്ഷരം, ഖുർആനിലെ ഒരു അക്ഷരത്തിന് ഒരു പുണ്യം മുതൽ 10 പുണ്യം വരെ ലഭിക്കുന്നതാണ്. അത്രയും വലിയ സാധ്യതകളുള്ള അവസരങ്ങളുള്ള ഒന്നാണത്, അത്രയും പുണ്യങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷേ നമുക്ക് മനസാന്നിധ്യത്തോടുകൂടെ എത്ര പേജ് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ട്? ഇനി അങ്ങനെ ഖത്തം തീർക്കുന്നുണ്ട് പലരും, അല്ലേ? നോക്കൂ നിങ്ങൾ, കിതാബുൻ അൻസല്ലാഹു മുബാറക്കൻ ലി അദ്ദബറു അയാത്തിഹി വലിയ തദക്കർ ഉലുൽ അൽബാബ്. ഖുർആൻ പറഞ്ഞു, എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്, അതിലെ വചനങ്ങളെടുത്ത് ചിന്തിക്കാൻ വേണ്ടിയാണ്, ആലോചിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വചനം ചിന്തിപ്പിച്ചിട്ടുണ്ടോ? ലോകത്ത് 10,000 ഇസ്ലാം സ്വീകരിച്ചത് ചില വചനങ്ങൾ അവരെ ചിന്തിപ്പിച്ചപ്പോഴായിരുന്നു, ചില വചനങ്ങൾ അവർക്ക് ചില സ്പാർക്കുകൾ കൊടുത്തപ്പോഴായിരുന്നു. ലോകത്തെ വളരെ പ്രമുഖനായ ഒരു ഇസ്ലാമിക പ്രബോധകൻ, ഇസ്ലാം വിമർശകരുടെ ഒരു വിമർശനം കണ്ടിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. എന്താ വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗമാണ് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ അബ്തലീഹി എന്നത്. നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ഒട്ടിപ്പിടിച്ച ബീജകണങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നുത്ഫത്ത് എന്നുള്ളത് സിംഗുലറാണ്, ഒരു ഏകവചനമാണ്. അതിൻ്റെ ശേഷം വരേണ്ടത് അറബി ഭാഷാ നിയമപ്രകാരം ശരിക്ക് ഏകവചനം തന്നെയാണ്, അംശാജ് എന്നല്ല വരേണ്ടത്. പക്ഷേ അംശാജ് എന്ന് കണ്ടപ്പോൾ അത് ഖുറാനിൽ വന്ന അബദ്ധമെന്ന് വിമർശിച്ചപ്പോൾ അതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ മറുപടി കൊടുത്തു, നുത്ഫത്ത് എന്നുള്ളത് വാചകഘടനയിൽ ഒന്നാണെങ്കിലും അത് ഒരു കൂട്ടം സാധനങ്ങളാണ് അതിലുണ്ടാവുക, അല്ലേ? അപ്പം അവിടെ ശരിക്ക് വളരെ ക്ലിയറാണ് ആ പ്രയോഗം എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടലോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം പഠനത്തിനത് കാരണമാക്കിയെന്നാണ്. ഇങ്ങനെ എത്ര ആളുകളുണ്ട് നമ്മുടെയൊക്കെ പരിസരത്ത്, പക്ഷേ നമുക്ക് പലപ്പോഴും ഖുർആൻ പഠനമില്ല. ഇപ്പം 500 ഖുർആൻ പഠന സംരംഭം ഈ റമദാനിൽ അതിൻ്റെ 9-ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. 3-4 ക്ലാസ്സുകളാണ് ആകെ കഴിഞ്ഞത്. 500-ൻ്റെ 8 മൊഡ്യൂളുകളിൽ പങ്കെടുത്തവർ 20 മിനിറ്റ് വീതം ചെലവാക്കിയപ്പോൾ 5,000 മിനിറ്റുകളാണ് അവർ ഖുർആനിൻ്റെ കൂടെ ചെലവിട്ടത്. നമ്മൾ സീരിയലിൻ്റെ കൂടെ എത്ര ചെലവിടുന്നുണ്ട്? 1.5 മണിക്കൂർ വീതം, 20 മിനിറ്റ് വീതമുള്ള സീരിയൽ ജീവിതത്തിൽ കണ്ടതൊന്ന് കണക്കൂട്ടിയാൽ മനസ്സിലാകും, അല്ലേ? നമ്മൾ ടിവിൻ്റെ മുമ്പിൽ, ഫോണിൻ്റെ മുമ്പിൽ എത്ര മണിക്കൂർ ചെലവിടുന്നുണ്ട്? നമുക്കിങ്ങനെ അവകാശപ്പെടാനുണ്ടോ ഖുർആൻ്റെ കൂടെ ചെലവിട്ട സമയം? 500-ലേക്കൊക്കെ നമ്മൾ വരിക, ഈ റമദാനിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അടുക്കളയും വീടൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഇതിനിത്തിരി സമയം കണ്ടെത്തുക. വീട്ടിൽ തന്നെ, അടുക്കളയിൽ തന്നെ നല്ലൊരു ബോക്സ് വെച്ചാൽ ശരിക്കും ഇഷ്ടംപോലെ കേൾക്കാൻ കഴിയും പീസ് റേഡിയോ. നമ്മൾ ആവശ്യപ്പെടണം, നമ്മൾ നല്ല കത്തിയും അതുപോലെ തന്നെ ചട്ടിയും പാത്രവും ഫ്രീസറും നല്ല ടോയ്ലറ്റും നല്ല ബെഡ്റൂമും നല്ല ബെഡ്റൂം വിരി ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെടും. നമുക്ക് നല്ലൊരു ബോക്സ്, നന്നായി കേൾക്കാൻ പറ്റിയൊരു ബോക്സും നന്നായി കേൾക്കാൻ പറ്റിയൊരു ഫോണും ഒക്കെ നമുക്ക് എന്ത് ആവശ്യപ്പെട്ടുകൂടെ? നമുക്ക് നമ്മുടെ വാഹനത്തിന് അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തുകൂടെ? ഈ റമദാനിൽ ഇത്തരം ചില വൈജ്ഞാനിക തുടർച്ചകളെക്കുറിച്ചുള്ള ആലോചന ആവശ്യമുണ്ട്. എല്ലാ തിങ്കളും അതുപോലെ തന്നെ ബുധനും അതുപോലെ തന്നെ വെള്ളിയുമാണ് 500 ക്ലാസ് യഥാർത്ഥത്തിൽ നടന്നു വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഈ മദ്രസയുണ്ട്, അല്ലേ? ഈ റമദാനിൽ മക്കളെ ഈ മദ്രസയിലേക്ക് എത്തിക്കുന്നതിലൊക്കെ നല്ല ചിന്തയും ആലോചനയും നമുക്കുണ്ടാകണം. എന്താണ് ഈ മദ്രസയുടെ ഗുണം? പലപ്പോഴും ഈ മദ്രസയുടെ ഗുണവും കാര്യങ്ങളൊക്കെ പലവരും കേട്ടിട്ടും അതിലേക്ക് മക്കളെ എത്തിക്കാൻ ശ്രമിക്കാത്തവരുണ്ട്, സാധിക്കാത്തവരുമുണ്ട്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ മദ്രസ എന്ന് പറയുന്നത് ശരിക്ക് അതിൽ എല്ലാ വെള്ളിയും ഞായറുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലൊരു ബേസിക്കായ വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക് ഉണ്ടാകും, ഒരു പ്രാർത്ഥന പഠിപ്പിക്കും, പിന്നെ കുട്ടികൾക്ക് അവർക്ക് പറ്റിയ ഭാഷയിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുക, അതോടൊപ്പം ഒരു ആക്ടിവിറ്റി കൊടുക്കും. ഇതിലൂടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ മനസ്സിൽ നല്ലൊരു പോയിൻ്റ് നമ്മൾ കൈമാറുന്നു, അതിനനുസരിച്ചിട്ടുള്ളൊരു വർക്ക് കൊടുക്കുന്നു, അപ്പൊ അവന്റെ ടൈം അവിടെ നമ്മൾ നല്ലൊരു കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞു, മനസ്സിലായില്ലേ? നല്ലൊരു കാര്യത്തിന് അവിടെ കൊടുത്തു കഴിഞ്ഞു, നല്ലൊരു കാര്യത്തിലേക്ക് അവൻ ചെലവിട്ട് കഴിഞ്ഞു, ആ സമയം നമ്മൾ സേഫാണ്. വേണ്ടാത്ത വീഡിയോ കാണാനും വേറൊരാളടുത്ത് ദ്രോഹിക്കാൻ പോകാനൊന്നും സമയമല്ല. അനിയത്തിക്കുട്ടനെ ഇടിക്കാനും ഇത്താത്താൻ്റെ ഇത് മാന്താനൊന്നും പോണില്ല, ആ ടൈം ഇതിലുപയോഗിക്കാണ്. അത് കഴിഞ്ഞ് പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്ന മറ്റൊന്നാണ് എല്ലാ ദിവസവും 2 മണി മുതൽ 3 മണി വരെയുള്ള ടെലിഗിസ്. ആ ടെലിഗിസിന് കുട്ടി പങ്കെടുക്കണം, കുടുംബസഹിതം. ഫാമിലി ടെലിഗിസാണ് ഇപ്പോൾ വരുന്നത്, കുടുംബസഹിതം പങ്കെടുക്കണം. അപ്പോൾ ആ വിഷയം ഒന്ന് ഒരുങ്ങേണ്ടി വരും, അപ്പോൾ അതൊന്ന് നോക്കേണ്ടി വരും, വായിക്കേണ്ടി വരും. അത് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിയും അല്ലേ. സ്വാഭാവികമായിട്ടും അവനുണ്ടാക്കുന്ന ആക്ടിവിറ്റികൾ, നല്ല വീഡിയോസൊക്കെ ജമീലിലാണ് കൊണ്ടുവരിക. അപ്പോൾ ജമീലിൽ ധാരാളം വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പോകേണ്ടി വരും. ഇൻഷാല്ലാ നല്ലൊരു ഇത്തരം വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നോമ്പ് സൽക്കാരോ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് ഓത്തും, ഇഷാദ് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ പകുതി മരിച്ച ശരീരം കൊണ്ടുള്ളൊരു കുത്തി എണീച്ച് തീർക്കലും മാത്രമൊന്നുമല്ല. എന്നും റമദാൻ അല്ലാത്ത കാലത്ത് നമ്മളെന്നും ഒറ്റയടിച്ച് ഭയങ്കര സംഭവമാക്കിയിട്ടുണ്ടാകും. ഞാനിതൊക്കെ സ്വന്തമായി വീട്ടിൽ അധ്വാനിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. പലർക്കും സെർവൻസ് ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ, ഒക്കെ ഉണ്ടായിട്ടും ഇതിലൊന്നും ഇടപെടാത്തവരും ധാരാളമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചിട്ടയാർന്ന ഒരു ജീവിതത്തിന് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണം. നിങ്ങളൊക്കെ ചെയ്യുന്ന നല്ല രീതികളുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, ഞാൻ റമദാനിൽ ഇങ്ങനെയാണ് ചെയ്യൽ, ജോലി ഇങ്ങനെയാണ് ക്രമീകരിക്കാറുള്ളത് എന്നൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ നല്ല നിർദ്ദേശങ്ങളൊക്കെ ശ്രോതാക്കളെ കേൾപ്പിക്കാം. അപ്പോൾ അവർക്കും അത് ഉപകാരപ്പെടും. നന്നായി ഖുറാൻ പഠനത്തിന് സമയം കണ്ടെത്തുന്ന ധാരാളം ആളുകളുണ്ട്, മുതിർന്ന സ്ത്രീകളുണ്ട്, മധ്യവയസ്കരുണ്ട്, ചെറിയ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, മുതിർന്ന ആണുങ്ങളുണ്ട്, യുവാക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ അവർ ഖുറാൻ പഠിക്കുന്നതിൽ സ്വീകരിക്കുന്ന രീതി, അല്ലെങ്കിൽ ആരാധനകളിൽ ചിട്ട കൊണ്ടുവരുന്നതിൽ, മക്കളെ വളർത്തുന്നതിൽ ഒക്കെയുള്ള രീതികളൊക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ടെക്സ്റ്റാക്കി തരികയാണെങ്കിൽ നമുക്ക് അത് തീർച്ചയായും മറ്റു ശ്രോതാക്കളെ കേൾപ്പിക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കും ധാരാളം പുണ്യങ്ങൾ കിട്ടും. വളരെ സൈക്കോളജിയൊക്കെ പഠിച്ച് മനഃശാസ്ത്രപരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റും. വളരെ സാധാരണക്കാരായ സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനേക്കാളും ഭംഗിയായി മക്കളെ വളർത്തുന്ന ആളുകളൊക്കെ നമുക്കറിയാം. ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫീഖ് റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റു എപ്പിസോഡുകളിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മഷാഅല്ലാ, ഇന്നത്തെ സ്നേഹക്കൂട്ടം നമ്മൾ കേട്ട് കഴിഞ്ഞു. താജുദ്ദീൻ സൊലാഹിയുടെ സംസാരമായിരുന്നു. എന്റെ നോമ്പ് അടുക്കളയിൽ തീരുന്നു, ഒരു സഹോദരിയുടെ സങ്കടക്കുറിപ്പിനുള്ള പ്രതികരണം എന്നുള്ള താജുദ്ദീൻ സൊലാഹിയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ പ്രോഗ്രാമാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചുള്ള, ഇസ്ലാമിക പ്രമാണങ്ങളിലെ ചർച്ചകളെക്കുറിച്ചുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമിലെ അൽ ഉസൂലിൽ ഇന്ന് നാം കേൾക്കുന്നത് സിയാദത്തു സിഖാത്ത്. ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയാണ് സംസാരിക്കുന്നത്. അൽ ഉസൂൽ കേട്ട് നമുക്ക് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിനാ അൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിലെ അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത്. ഒരു ഹദീസ് അതിൻ്റെ സനദ് അഥവാ പരമ്പര ഇടയിൽ മുറിയാതെ അവസാനം വരേക്കും എത്തിച്ചേർന്ന ഹദീസുകൾക്കാണ് മുത്തസിലായ ഹദീസുകൾ എന്ന് പറയുക എന്നതാണ് നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിലേക്കോ ഒക്കെ ഇത്തരം മുത്തസിലായ സനദുകൾ നമുക്ക് ധാരാളമായി കാണാനാവും. ഇനി ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സിയാദത്തു സിഖാത്ത്, അതല്ലെങ്കിൽ സിയാദത്തു സിഖാത്തി. സിഖത്തുകളായ സ്വീകാര്യന്മാരായ റാവിമാരുടെ സിയാദത്തുകൾ അഥവാ അധികമാവൽ, അവർ പറഞ്ഞത് അധികമായി റിവായത്തു ചെയ്യൽ. സിയാദത്തുൻ എന്നാൽ അതിൻ്റെ അർത്ഥം വർദ്ധനവ് എന്നാണ്. സാദ യസീദു സിയാദ, സാദ എന്നാൽ വർദ്ധിച്ചു, യസീദു വർദ്ധിക്കുന്നു, സിയാദത്ത് വർദ്ധനവ്. അതിൻ്റെ ബഹുവചനമാണ് സിയാദാത്ത്, വർദ്ധനവുകൾ. സിഖത്തുൻ എന്നാൽ സ്വീകാര്യന്മാരായ റാവിമാർ, അതിൻ്റെ ബഹുവചനമാണ് സിഖാത്ത്, സ്വീകാര്യന്മാർ എന്നർത്ഥം. അപ്പോൾ സിയാദാത്ത് സിഖാത്ത് എന്ന് പറഞ്ഞാൽ സ്വീകാര്യന്മാരായ റാവിമാരുടെ വർദ്ധനവുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. സിഖത്ത് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ് അതിൽ പ്രധാനമായും വരിക എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് അദലാണ്, മറ്റൊന്ന് ലബത്താണ്. അദലെന്ന് പറഞ്ഞാൽ അയാളുടെ സത്യസന്ധതയും അയാളുടെ ഈമാനും അയാളുടെ കർമ്മങ്ങളും വിശ്വാസ കാര്യങ്ങളൊക്കെ. ഏറ്റവും നല്ല ഒരു മുസ്ലിമായിരിക്കണം അയാൾ. അതോടൊപ്പം തന്നെ ലാബിത്തായിരിക്കണം. ലാബിത്ത് എന്ന് പറഞ്ഞാൽ താൻ പറയുന്നതും പഠിപ്പിക്കുന്നതുമായ ഹദീസുകളെക്കുറിച്ച് ശരിയാം വണ്ണമുള്ള അറിവും മനപ്പാടവും, അത് ഏത് സമയത്തും പറയുവാനും അറിയിക്കുവാനുമുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ ലബത്ത്. ഇവിടെ സിയാദത്തു സിഖാത്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? പണ്ഡിതന്മാർ അത് ഇങ്ങനെയാണ് വിശദീകരിച്ചത്. അൽ മുറാദു ബി സിയാദത്തി ഖ, അൽ മുറാദു ബി സിയാദത്തി സിഖ, സിഖത്തിൻ്റെ സിയാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം. മാ നറാഹു സായിദൻ മിനൽ അൽഫാദ് ഫി ദിവായ, മാ നറാഹു സായിദൻ, നാം സായിദായി കാണുന്ന ഒന്നാണത്, അധികമായി കാണുന്ന ഒന്നാണ്. മിനൽ അൽഫാദ്, വാക്കുകളിൽ നിന്നുള്ള. ഫി റിവായത്തി ബഅദ് സിഖാത്തി, ചില സ്വീകാര്യന്മാരായ സിഖത്തുകളായ റാവിമാരുടെ ചില റിവായത്തുകളിൽ, അതല്ലെങ്കിൽ ചില റാവിമാരുടെ സിഖത്തായ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വീകാര്യന്മാരായ റിപ്പോർട്ടർമാരുടെ ചില റിവായത്തുകളിൽ കാണുന്ന അധികമായി വരുന്ന വാചകങ്ങൾ. ലി ഹദീസിമ്മ, ഏതു ഹദീസാവട്ടെ. അമ്മ റവാഹു സിഖാത്തുൽ ആഖറൂന ലിദാലിക്കൽ ഹദീസ്, ഇദ്ദേഹത്തെ പോലെയുള്ള മറ്റു സിഖാത്തുകളായ ആളുകൾ ഉദ്ധരിച്ച ഹദീസിനേക്കാൾ കൂടുതലായി. അപ്പോൾ ഇതര റാവിമാർ, ഇതര റിപ്പോർട്ടർമാർ, സ്വീകാര്യന്മാരായ റിപ്പോർട്ടർമാർ ഉദ്ധരിച്ച ഹദീസിൽ കാണപ്പെടാത്ത ചില വർദ്ധനവുകൾ, ചില അധികമായ വാക്കുകൾ, ചില സിഖത്തുകളായ സ്വീകാര്യന്മാരായ റാവിമാരുടെ ഹദീസുകളിൽ കാണുന്നു. അങ്ങനെ കാണപ്പെടുന്നതിനെയാണ് സിയാദത്തു സിഖാത്ത്, സിഖത്തുകളായ ആളുകളുടെ വർദ്ധനവുകൾ എന്ന് നമ്മൾ പറയുക. ഈ സിയാദത്തുകൾ, ഇത്തരത്തിലുള്ള സിഖാത്തുകളായ ആളുകളുടെ റിവായത്തുകൾ, അത് പണ്ഡിതന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ആ കാര്യത്തിൽ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കുകയും അതിൽ മാത്രം പ്രത്യേകമായ നൈപുണ്യം നേടുകയും ചെയ്ത പണ്ഡിതന്മാർ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ലഫത്തത് അൻവാറുൽ ഉലമ ഫതതബഉഹാ വഅതനു ബിജംഇഹാ വമഅരിഫതിഹാ, പണ്ഡിതന്മാരുടെ ശ്രദ്ധ ഇത്തരത്തിലുള്ള സിയാദത്തു സിഖാത്തുകളിലേക്ക് പതിയുകയും അവർ അതിനെ സൂക്ഷ്മമായി പഠിച്ച് അത് ജംഅ ചെയ്ത് അതിനെ മനസ്സിലാക്കുന്നതിൽ ചില ആളുകൾ നൈപുണ്യം നേടിയിട്ടുണ്ട്. അഥവാ സിയാദത്തു സിഖത്തിൻ്റെ വിഷയത്തിൽ മാത്രം നിപുണന്മാരായ പണ്ഡിതന്മാർ ഉണ്ട് എന്നർത്ഥം. അതിൽപ്പെട്ട ആളുകളാണ് ഒന്ന് അബൂബക്കർ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ സിയാദ് അന്നിസാബൂരി റഹ്മഹുല്ലാ, മറ്റൊന്ന് അബു നുഈം അൽ ജുർജാനി റഹ്മഹുല്ലാ, മറ്റൊരു പണ്ഡിതനാണ് അബുൽ വലീദ് ഹസ്സാൻ ബിൻ മുഹമ്മദ് അൽ ഖുറശി. ഈ മൂന്ന് പണ്ഡിതന്മാർ ഇത്തരത്തിൽ സിഖത്തുകളായ സ്വീകാര്യന്മാരായ റാവിമാരുടെ വർദ്ധനവുകൾ, അവർ ഹദീസിൽ സായിദായിക്കൊണ്ട് വർദ്ധനവായിക്കൊണ്ട് ഉദ്ധരിക്കുന്നതിനെ കണ്ടെത്തുകയും അത് ക്രോഡീകരിക്കുകയും അതിൻ്റെ തത്ബീഖുകൾ, അതിൻ്റെ പ്രായോഗിക വശങ്ങളെ സംബന്ധിച്ചുള്ള ഇൽമ് വിജ്ഞാനം നേടുകയും ചെയ്ത പണ്ഡിതന്മാരാണ് ഈ പറയപ്പെട്ട മൂന്നാളുകൾ. ഇനി ഈ സിയാദത്ത് സിഖത്ത് എവിടെയാണ് സംഭവിക്കുക, ഏത് രീതിയിലാണ് സംഭവിക്കുക? അത് മത്തിനിൽ സംഭവിക്കാം. മത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഹദീസിൻ്റെ ടെക്സ്റ്റ്, ഹദീസിൻ്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പറഞ്ഞതായ ഹദീസിൻ്റെ കാമ്പ്, അതിനാണ് മത്തനെന്ന് പറയാം. ആ മത്തനിൽ സംഭവിക്കാം ഇങ്ങനെ, ബിസിയാദത്തി കലിമത്തിൻ ഔ ജുംല, ചിലപ്പോൾ ഒരു വാക്ക് മാത്രം അധികമായി വരാം, ചിലപ്പോൾ ഒരു വാചകം തന്നെ ഒരുപാട് വാക്കുകൾ, അല്ലെങ്കിൽ ഒരു വാചകം തന്നെ ചിലപ്പോൾ അധികമായി കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയാണ് മത്തിനിൽ സംഭവിക്കുന്ന സിയാദത്ത്. ഒരു ഹദീസിൽ വന്ന വാക്ക് ഒരു റിപ്പോർട്ടർ ഉദ്ധരിച്ചപ്പോൾ ഇത് ഈ റിവായത്തിൽ അധികമായി കൊണ്ട് കാണുന്നു, മറ്റു റിവായത്തുകളിൽ അതില്ല. രണ്ടാമതായി സനദിൽ സിയാദത്തുകൾ സംഭവിക്കാം. സനദിൽ സിയാദത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് മൗഖൂഫായി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ടാകും. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ നാം മുമ്പ് വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തിയിട്ടില്ല, പ്രവാചകന്റെ സ്വഹാബി വരേക്കും എത്തി അവിടെ നിന്നു. അതാണ് മൗഖൂഫ്, നിർത്തപ്പെട്ടത് അല്ലെങ്കിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു റിവായത്ത് പറയുമ്പോൾ, ഒരു റിവായത്ത് നോക്കുമ്പോൾ ഈ ഹദീസ് മൗഖൂഫാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയിട്ടില്ല. അതേസമയത്ത് ഒരു സിഖത്തായ സ്വീകാര്യനായ മറ്റൊരു റാവി ഉദ്ധരിച്ച ഹദീസിലാകട്ടെ ഇത് മർഫുഴുമാണ്. മർഫു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയ ഹദീസുകൾ, അഥവാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾ. അപ്പോൾ ഒരു റിവായത്തിൽ മൗഖൂഫാണ്, അതേ ഹദീസ് തന്നെ വേറെ ഒരു റിവായത്തിൽ മർഫുഴുമാണ്. അപ്പോൾ മർഫു ആണ് ദറജ കൂടിയ ഹദീസ്, പദവി കൂടിയ ഹദീസ് മർഫു ആണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഈ റിവായത്ത് ചേർത്തപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഒരു റിവായത്തിൽ മൗഖൂഫും വേറെ ഒരു റിവായത്തിൽ മർഫുഴുമാണെങ്കിൽ ആ മർഫു ആയ ഹദീസ് ഉദ്ധരിച്ച റാവി റിപ്പോർട്ടർ അയാൾ സിഖത്തുമാണെങ്കിൽ അതിനെ നമ്മൾക്ക് സിയാദത്ത് സിഖ എന്ന് പറയാവുന്നതാണ്. അപ്രകാരം തന്നെ ഒരു റിപ്പോർട്ടർ, അയാൾ സിഖത്താണ്, അയാൾ ഉദ്ധരിച്ച ഒരു റിവായത്തിൽ ഹദീസ് മൗസൂലാണ്, എന്നാൽ മറ്റൊരു റിവായത്തിലാകട്ടെ അത് മുർസലുമാണ്. മുർസലെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മാ റവാഹു താബിഈയു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. താബിഈയായ അഥവാ സ്വഹാബിയെ കണ്ട ആളുകൾക്കാണ് താബിഈകളെന്ന് പറയുക. ആ അത്തരത്തിലുള്ള ഒരു താബിഈയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറയുക. അത്തരത്തിൽ ഒരു റിവായത്തിൽ മുർസലും, എന്നാൽ ഇതേ റിവായത്തു തന്നെ വേറെ ഒരു സ്വീകാരനായ റാവി ഉദ്ധരിച്ചപ്പോൾ, അതല്ലെങ്കിൽ അതേ റാവി തന്നെ വേറെ റിവായത്തിലൂടെ പറഞ്ഞപ്പോൾ അത് മൗസൂലുമാണ്. മൗസൂൽ എന്ന് പറഞ്ഞാൽ നമ്മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് മുത്തസലുസനദാണ് മൗസൂൽ. ഇത്തിസാല് സനദോടുകൂടി സനദുകൾ മുറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമോ അല്ലെങ്കിൽ സഹാബിമാർ വരേക്കുമോ ഒക്കെ സനദ് മുറിയാതെ വന്നു. മുർസലാവട്ടെ സനദ് മുറിഞ്ഞിട്ടുണ്ട്, മൗസൂലാവട്ടെ അല്ലെങ്കിൽ മുത്തസുരു സനദാവട്ടെ സനദ് മുറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സനദ് മുറിയാതെ ഉദ്ധരിച്ചത് ഒരു സിഖത്തായ സ്വീകാരനായ റാവിയാണെങ്കിൽ അത് സിയാദത്ത് സിഖത്തായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം ഈ മുർസലിനെ മൗസൂലാക്കുക എന്നുള്ളത് ഒരു സിയാദത്താണ്, ഒരു വർദ്ധനവാണ്. അതുകൊണ്ട് തന്നെ ഈ വർദ്ധനവ് വന്നത് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവിയിൽ നിന്നാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിയാദത്ത് സിഖ, ഒരു സിഖത്തിൻ്റെ സിയാദത്ത് എന്ന്. ഇനി ഇങ്ങനെ വന്ന സിയാദത്തുകൾ നമുക്ക് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലയോ? പണ്ഡിതന്മാർ മൂന്ന് വീക്ഷണമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അമ്മ സിയാദത്തു ഫിൽ മത്നി ഫഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫി ഹുക്മിഹ അല അഖ്വാൽ. മത്നിലുള്ള അഥവാ ഹദീസിൻ്റെ ടെക്സ്റ്റ്, ഹദീസിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ആശയത്തിലാണ് സിയാദത്തു വന്നതെങ്കിൽ പണ്ഡിതന്മാർ അതിൻ്റെ ഹുക്കുമിൽ മൂന്ന് പക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്ന് കൗലുകളാണ്, അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ഫമിൻ ഹുമ്മൻ ഖബിലഹ മുത്തലഖൻ, നിരുപാധികം ഒരു ഉപാധികയുമില്ലാതെ സിയാദത്ത് അത് സിഖത്തിൽ നിന്നാണെങ്കിൽ, സ്വീകാര്യനായ റാവിയിൽ നിന്നാണെങ്കിൽ അത് സ്വീകാര്യമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ ഒരു വീക്ഷണം ഇതാണ്. രണ്ടാമത്തെ വിഭാഗം, വമിൻഹും മൻ റദ്ദഹ മുത്തലഖൻ, ഒന്നാം വിഭാഗത്തിൻ്റെ നേർ വിപരീതം പറഞ്ഞ ഒരു വിഭാഗമാണിവർ. നിരുപാധികം ഒരു പരിഗണനയും അർഹിക്കാത്ത വിധത്തിൽ, ഒരു നോട്ടവുമില്ലാതെ നിരുപാധികം അവയെ തള്ളിക്കളയുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ അഭിപ്രായം, വമിൻ ഹുമ്മൻ റദ്ദ സിയാദ മിൻ റാവി അൽ ഹദീസ് അല്ലദി റവാഹു അവ്വലം ബിഗൈരി സിയാദ. ഒരു റിപ്പോർട്ടർ അയാൾ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ആ ഹദീസിൻ്റെ അയാൾ ആദ്യം ഉദ്ധരിച്ചപ്പോൾ, ഹദീസ് അയാൾ ആദ്യം ഉദ്ധരിച്ചപ്പോൾ സിയാദത്ത് ഇല്ലാതെയാണ് ഉദ്ധരിച്ചത്, അഥവാ വർദ്ധനവ് ഇല്ലാതെയാണ് അയാൾ ഉദ്ധരിച്ചത്. ആ വർദ്ധനവ് ഇല്ലാതെ ഉദ്ധരിച്ച ആൾ അതേ ഹദീസ് തന്നെ പിന്നെ ഉദ്ധരിച്ചപ്പോൾ അതിൽ വർദ്ധനവുണ്ടെങ്കിൽ ആ സിയാദത്ത് നമുക്ക് സ്വീകാര്യമല്ല. അഥവാ ഒരു റാവി ഒരു ഹദീസ് രണ്ട് തവണ ഉദ്ധരിക്കുന്നു, അപ്പോൾ രണ്ട് തവണ ഉദ്ധരിക്കുമ്പോൾ ആദ്യം ഉദ്ധരിച്ചപ്പോൾ ഈ റാവിയുടെ ഹദീസിൽ വർദ്ധനവ് സിയാദത്ത് ഇല്ല, രണ്ടാമത് ഉദ്ധരിച്ചപ്പോൾ സിയാദത്ത് ഉണ്ടെങ്കിൽ ആ സിയാദത്ത് സിഖത്തിനെ സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ വഖബിലഹ മിൻ ഗൈരി, വേറെ ആളുകളിൽ നിന്നാണ്, അത്ര ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയൊന്നും ആ റാവിമാർക്കില്ലെങ്കിൽ അത് സ്വീകാര്യമാണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു വീക്ഷണം. അപ്പോൾ ചുരുക്കത്തിൽ മൂന്ന് വീക്ഷണങ്ങളാണ് പണ്ഡിതന്മാർ ഇതിൽ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തേത്, മുത്തലഖൻ, നിരുപാധികം അത് സ്വീകരിക്കാം എന്നതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, നിരുപാധികം സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. മൂന്നാമത്തെ അഭിപ്രായം, ഒരു റാവി രണ്ടു പ്രാവശ്യം ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തിൽ അയാൾ ആ സിയാദത്ത് റിവായത്ത് ചെയ്യാതെ രണ്ടാമത്തേതിലാണ് സിയാദത്ത് വന്നതെങ്കിൽ ആ സിയാദത്ത് സ്വീകരിക്കേണ്ടതില്ല. നേരെമറിച്ച് ഈ ഒരവസ്ഥ ഇല്ലാത്ത മറ്റു ആളുകളിൽ നിന്നാണെങ്കിൽ ആ റിവായത്തുകൾ സ്വീകരിക്കാം എന്നതുമാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. സിയാദത്ത് സിഖത്ത് എന്ന് പറഞ്ഞാൽ അത് മത്നിലും അഥവാ ഹദീസിൻ്റെ ടെക്സ്റ്റിലും ഹദീസിൻ്റെ സനദിലും സംഭവിക്കാം. ഹദീസിൻ്റെ മത്നിൽ സംഭവിക്കുന്നത് ഒരു വാക്കോ അതല്ലെങ്കിൽ ഒന്നിലധികം വാക്കുകളോ ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ട് റാവിമാർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക. ഇനി സനദിൽ സംഭവിക്കുന്നത് മൗഖൂഫിനെ മർഫുആയി ഉദ്ധരിക്കുക, മുർസലിനെ മൗസൂലായി കൊണ്ട് ഉദ്ധരിക്കുക. ഈ രീതിയിലുള്ള സിയാദത്തുകളാണ് സനദിൽ സംഭവിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ സിയാദ് സിഖത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ഇനിയും പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങളൊക്കെ ഈ സിയാദത്തു സിഖത്തുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് ഇൻഷാ അള്ളാ. അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി തന്നെ നമുക്ക് സാവകാശം പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി യഥാർത്ഥ മുഅ്മിനായി മുവഹ്ഹിദായി ഈ ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على خير خلقه محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين السلام عليكم ورحمه الله وبركاته
4: ما شاء الله عبد الملك السلفيയുടെ സംസാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. സിയാദത്തു സിഖാത്ത് എന്നുള്ള വിഷയമാണ് നമ്മൾ കേട്ടത്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഓരോ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും വരേണ്ടതുണ്ട്. പീസ് റേഡിയോ പ്രോഗ്രാമുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് അഭിനന്ദനങ്ങളാവണമെന്ന് മാത്രമല്ല, പോസിറ്റീവായി കൊള്ളണമെന്ന് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ തിരുത്തുകളുമൊക്കെ തീർച്ചയായും പീസ് റേഡിയോ അത് മുഖവിലക്കെടുക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുന്നു. പീസ് റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ നസറുല്ല മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സിദ്ദീഖ് സുലാഹി നിലമ്പൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
1: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി, തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ച് പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ അതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റേ അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോട് തന്നെ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഇതൊക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടിവി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഹിഫ്ളുൽ ഖുർആൻ. നാം ഇന്ന് പഠിക്കുന്നത് സൂറത്തു ഇബ്രാഹിമിലെ 23-24 വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുൽ ഫതാഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നാം സൂറത്തു ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖ് കൊണ്ട് നമുക്ക് വലിയൊരു ആയത്ത്, അതായത് 22-ാമത്തെ ആയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗങ്ങൾ, അതായത് 23-24 ആയത്തുകളാണ് നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുന്നത്. ഇൻഷാല്ലാ ആദ്യം ഞാനത് പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم

0: അൽഹംദുലില്ലാ, നാം ഈ ഒരു എപ്പിസോഡിൽ മനഃപ്പാഠമാക്കിയത് 23-24 വചനങ്ങളാണ്. ഇൻഷാല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നാം ഇതുവരെ ശ്രവിച്ചത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 23-24 വചനങ്ങളാണ് നാം ഇന്ന് പഠിച്ചത്. അവതരിപ്പിച്ചത് ആദിൽ അബ്ദുൽ ഫതാഹ്.
2: നന്മകൾക്കുന്നിനു 10-700 നൽകുമെന്നേറ്റവനാണ്.
3: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ 25 ജൂലൈ വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
6: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുവതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ദുക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ജനിതക പഠനത്തിലൂടെ ജഗന്നാഥനിലേക്ക്. CV കോഴിക്കോട് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ജനിതക പഠനത്തിലൂടെ ജഗനിയന്താവിലേക്ക്, എഴുത്ത് CV കോഴിക്കോട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോളേജ് പ്രിൻസിപ്പലുമായി സംഭാഷണത്തിലേർപ്പെടുകയുണ്ടായി. ജനിതക ശാസ്ത്ര വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച മധ്യവയസ്കനായ അദ്ദേഹം സംഭാഷണമധ്യേ ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതുവരേക്കും ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം കൗതുകമുണർത്തുന്നതായിരുന്നു. ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് ഏകദേശം 250 ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടിയെ ഗർഭം ധരിച്ച മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെടുന്ന ഭ്രൂണത്തിന്റെ ഒരു അംശം ഉപയോഗിച്ച് ജനറ്റിക്സ് പഠനത്തിലൂടെ ആ കുട്ടിയിൽ ഭാവിയിൽ സ്കേക്കി അവർക്ക് സംഭവിച്ചേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചും ദേഹഭംഗങ്ങളെക്കുറിച്ചും മറ്റും അറിയാൻ പറ്റുമത്രേ. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതായുസ്സിൽ ജനിതകമായി വന്നു ഭവിച്ചേക്കാവുന്ന സംഭവങ്ങൾ മനുഷ്യൻ പിറക്കും മുമ്പേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കവേ ഹൃദയാന്തരാളങ്ങളിൽ നിന്നും എന്റെ ചിന്തകൾ എഴുന്നേറ്റ് നീങ്ങിത്തുടങ്ങിയത് ഇസ്ലാമിന്റെ ഖദർ എന്ന ആശയത്തിലേക്കാണ്. ഇസ്ലാമിക വിശ്വാസകാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ഒന്നായ ഖദറിനെക്കുറിച്ച് നമുക്കൊന്നു ചെറുതായി ചർച്ച ചെയ്യാം. എന്താണ് ഖദർ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഖദറിനെക്കുറിച്ച് പറഞ്ഞ സൂറത്തു ത്വലാഖിലെ 3 വചനം വിവരിക്കുന്നിടത്ത് പറഞ്ഞാം, ഒരാൾ താൻ പറയുകയോ എഴുതുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതിന്റെ രൂപം ആദ്യം മനസ്സുകൊണ്ട് കണക്കാക്കുകയും പിന്നീടത് പ്രയോഗത്തിൽ വരുത്തുകയുമാണല്ലോ ചെയ്യുക. അതുപോലെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിനു മുമ്പായി അവയുടെ തോതു വ്യവസ്ഥകൾക്ക് അല്ലാഹുവിന്റെ അറിവിലും നിശ്ചയത്തിലും ഒരു വ്യവസ്ഥയുണ്ടായിരിക്കുന്നതും പിന്നീട് അവയെ ആ അറിവിന്റെയും രേഖയുടെയും അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുന്നതുമാകുന്നു. ഖദർ എന്നാൽ വസ്തുതകൾ ഉണ്ടാകുന്നതിനു മുമ്പ് അല്ലാഹു അവയെപ്പറ്റി അറിയുകയും അവയെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് അവയെ രേഖപ്പെടുത്തി വെക്കലുമാകുന്നു. അമാനി മൗലവിയുടെ തഫ്സീർ വിശദീകരണം. മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഖദറിന് നിർവചനം നൽകുന്നത്, കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് അതിനെക്കുറിച്ച് അല്ലാഹു അറിയലും അവയെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതിനു മുമ്പ് അവൻ അവയെ രേഖപ്പെടുത്തലുമാകുന്നു. അത് ഭൂമിയുടെയും അതിലടങ്ങുന്ന ജന്തുജീവജാലങ്ങളടക്കം സകലതിൻ്റെയും സൃഷ്ടാവ് അവയുടെ സൃഷ്ടിപ്പിനു മുമ്പായി തന്നെ എല്ലാം രേഖപ്പെടുത്തിയെന്ന് സാരം. യുക്തിവാദത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റെടുത്ത് പാളം തെറ്റി വരുന്ന എല്ലാ ഇസ്ലാം വിമർശന വണ്ടിയിലും പാഞ്ഞുകയറുന്ന നിർമ്മതവാദികൾ ഇസ്ലാമിന്റെ ഖദർ വിശ്വാസത്തെ കൊഞ്ഞനം കുത്തുന്നതായി കാലത്തും കണ്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം ജീവിക്കുന്നതെന്നും ഈ വസ്തുത ജനങ്ങളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാണെന്നും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇക്കൂട്ടർ ഉയർത്താറുണ്ട്. ഖുർആൻ അന്ന് തന്നെ ഇതിന് കൃത്യമായ മറുപടി നൽകി. ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്കവൻ നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ്. അല്ലാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല. അധ്യായം 57 വചനം 23. എല്ലാം അല്ലാഹു കണക്കാക്കിയതാണെന്ന് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടാൽ പിന്നെ നഷ്ടം ബാധിച്ച കാരണത്താൽ സങ്കടത്തിലാകാൻ അവകാശമില്ല. നേട്ടം ലഭിച്ച വേളയിൽ ആഹ്ലാദത്താൽ അഹങ്കരിക്കാനും അവകാശമില്ല. ഇവിടെ അല്ലാഹു കണക്കാക്കിയതാണെന്ന് ബോധ്യപ്പെടുക എന്നതാണ് കാതലായ വശം. അതിനു മുകളിൽ പറഞ്ഞ ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കുകൾ മനസ്സിരുത്തി കേട്ടാൽ മതി. ഒരു വാഹനം നിർമ്മിക്കുന്ന കമ്പനി നിർമ്മാണത്തിന് മുമ്പ് തന്നെ അത് എപ്രകാരമായിരിക്കണമെന്നതടക്കം അതിൻ്റെ എല്ലാ വശങ്ങളും മുൻകൂട്ടി വ്യക്തമായി തീരുമാനിച്ച ശേഷമാണല്ലോ നിർമ്മാണത്തിനൊരുങ്ങുക. എങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടാവ് ഓരോ സൃഷ്ടിയുടെയും സൃഷ്ടിപ്പിന് മുമ്പ് എല്ലാം തീരുമാനിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന ഖദറിലെ വിശ്വാസം എങ്ങനെയാണ് നിരർത്ഥകമാകുന്നത്? സൃഷ്ടാവുണ്ടെന്ന വാദം മനസ്സിൻ്റെ അകത്തളങ്ങളിലെവിടെയോ ഇരമ്പുന്നതുകൊണ്ടാണല്ലോ സൃഷ്ടാവ് എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന ചോദ്യം ഉയരുന്നത്. അപ്പോൾ പിന്നെ സൃഷ്ടാവ് സൃഷ്ടിയെക്കുറിച്ച് മുമ്പേ വിധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതല്ലേ നല്ലത്? ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിന് നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ. തീർച്ചയായും അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 57 വചനം 22. ഖദിരിയാക്കളും ജിബിരിയാക്കളും സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യുക്തിവാദികളായിരുന്നു ഖദിരിയാക്കൾ. മനുഷ്യന്റെ പ്രവർത്തനം അവന്റെ കഴിവുകൊണ്ടാണെന്ന് വാദിക്കുന്ന കക്ഷികളാണവർ. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ബീജം പ്രാപിക്കാത്ത കാലഘട്ടത്തിൽ ഉടലെടുത്ത യുക്തിവാദികളായ ഖദിരിയാക്കൾ ഈ കാലത്തും ജീവിക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ജനിതകശാസ്ത്രത്തിന്റെ പഠനം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ 1800കൾക്ക് ശേഷമാണ്. ഖദിരിയാക്കൾ പെറ്റുവീണ കാലത്ത് ജനിതകശാസ്ത്രമാരുടെയും ചിന്തയിൽ പോലും രൂപം കൊണ്ടില്ല എന്നർത്ഥം. അന്നത്തെ യുക്തിവാദികളായ ഖദിരിയാക്കൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് തെളിയിക്കപ്പെട്ട ജനിതകശാസ്ത്രത്തെപ്പോലും എതിർക്കേണ്ടി വരുമായിരുന്നില്ലേ? മനുഷ്യന്റെ പ്രവർത്തനം അവന്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് വാദിക്കുന്ന കൂട്ടരോട് ജനിതകശാസ്ത്ര പഠനത്തിലൂടെ ഒരാൾ പിറക്കുന്നതിന് മുമ്പ് അവന്റെ ജനിതകത്തിൽ ഇന്ന ഇന്ന രോഗം പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ജുബിരിയത്തിന്റെ അഭിപ്രായപ്രകാരം അല്ലാഹു കണക്കാക്കിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ണടച്ച് കാത്തിരിക്കുകയല്ലാതെ തങ്ങളുടെ നന്മയ്ക്കോ വിജയത്തിനോ വേണ്ടി മനുഷ്യനൊന്നും പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. ഖദറിനെ നിഷേധിക്കുന്ന നിലപാടിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിൽ നിന്നാണ് നന്മയെന്ന് ബോധ്യമുള്ളവരോട് തന്നെ തങ്ങളുടെ നന്മയ്ക്കും വിജയത്തിനുമായി അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികൾക്ക് യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനവുമില്ല. കാലഘട്ടത്തിനനുസരിച്ച് വിശ്വാസങ്ങളെ പാളം തെറ്റിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂട്ടിമുട്ടിപ്പൊളിയുന്ന അവരുടെ പൂർവികർ പകർന്ന വിശ്വാസങ്ങൾക്കൊപ്പം ഊട്ടിയുറക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ വിധിനിയമം സമ്മാനിക്കുന്ന സുരക്ഷിത ബോധം കൂടിയാണ്. ഉദരത്തിൽ ഉയർക്കൊള്ളുന്ന ഭ്രൂണത്തിൽ നിന്നും വരാനിരിക്കുന്ന സ്വാഭാവിക ദേഹഭംഗങ്ങളെക്കുറിച്ച് ശാസ്ത്രവിദ്യയിലൂടെ മനുഷ്യന് പറയാൻ പറ്റുമെങ്കിൽ മനുഷ്യനടങ്ങുന്ന പ്രപഞ്ചവും പ്രപഞ്ചമടങ്ങുന്ന സകലതും പടച്ചവൻ താനാണെന്ന് അവകാശപ്പെടുന്ന അല്ലാഹുവിന് അവന്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ജ്ഞാനം മുമ്പേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിലാണ് മനുഷ്യന്റെ ചിന്തകൾ പൂർണ്ണമാകുന്നത്.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ജനിതക പഠനത്തിലൂടെ ജഗന്നാഥനിലേക്ക്. സി വി കോഴിക്കോടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്ക്രീൻ ഗാർഡ് പൊട്ടില്ല. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പലപ്പോഴും നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രയാസമാണ്, ഫോണിൻ്റെ മുകളിൽ സ്ക്രീൻ ഗാർഡ് കൊടുക്കും. പക്ഷേ ആ സ്ക്രീൻ ഗാർഡ് ഇടയ്ക്കിടക്ക് വീണ്ടും എന്ത് ചെയ്യും, ഒരു കടിയുന്ന അവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ പൊട്ടൊക്കെ ചെയ്യും. അപ്പോൾ ചാടിയിട്ടാവില്ല, നമ്മൾ പോക്കറ്റിൽ ഇപ്പോൾ താക്കോലിൻ്റെ കൂടെ കിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെറ്റൽ സംഗതികളൊക്കെ കൂടെ വെച്ച് കഴിഞ്ഞാലും പൊട്ടും. അങ്ങനെ നമ്മൾ വീണ്ടും മാറ്റും. അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ കവറിൽ എന്ത് ചെയ്യാം വാങ്ങിക്കാം, ഇനി ഫ്ലിപ്പ് കവർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു എക്സ്ട്രാ ഒരു അടപ്പും കൂടി ഉണ്ടാവും. ഓക്കെ, ഇതാകുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, നമുക്ക് ലോങ് ലൈഫ് പൊതുവെ എന്തെങ്കിലും കിട്ടും. പല ആളുകളത് നല്ലൊരു യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റഫ് യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു കവർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊതുവെ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു പിന്നെ ഉപകാരപ്രദമായിട്ട് തോന്നും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക അറിയിക്കുക. അസ്സലാമു അലൈക്കും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. ഇനി നിങ്ങളുടെ സ്ക്രീൻ ഗാർഡ് പൊട്ടില്ല. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലയിൽ.
2: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്. ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു ഇതിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറെ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവരൊക്കെ തിരിച്ചങ്ങട്ടന്നെ വന്നു, കഴിയുന്നില്ല പറഞ്ഞിട്ട്. മുകളിൽ അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പോൾ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ പിന്നെ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ അപ്പോൾ വെറുമൊരു കഥയല്ല എന്ന് നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ തടസ്സം അല്ലേ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
3: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ, സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
2: സ്വയം പ്രചോദിതമായിട്ടുള്ള സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല എന്നാണ്. സ്വയം പ്രചോദന, അപ്പം ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്. ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല,
3: സ്വന്തം
2: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട്. അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലുടെയും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം.
4: أعوذ بالله من الشيطان الرجيم.
5: فلا تحسبن الله مخلف وعده.

0: ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടുമൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാളൊരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്. വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേൻ എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാളങ്ങനെ നടക്കണ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗമൊന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്. മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങളതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധത്തോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പോൾ മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെയാവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല, അസമാധാനമാണ് നൽകുക.
1: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കൽ എനിക്കൊന്ന് ഷെയർ ചെയ്തൊരു കാര്യം ആണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സി യുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറിപ്പോണേ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടറൊക്കെ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് കൂടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നറിഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഉരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്. അവരാണ് കുടുംബം പോറ്റുന്നത്. അവർ ഷോപ്പിലോടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്ന ഒരു അവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളനോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളനോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹു അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹു ഫൗകകും ഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം, സൗകര്യങ്ങൾ കൂടിയ നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
0: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയാം.
1: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും എമ്പാടും നമ്മുടെ മുന്നിലുണ്ട്.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
3: പീസ് റേഡിയോ.
1: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. ലഹരി നാടിനാപത്ത് എന്ന വിഷയവുമായി അബ്ദുള്ള സലഫി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഇന്ന് നമ്മുടെ സാമൂഹിക ജീവിതം, ധാർമ്മിക ജീവിതം ഏറെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും നാം കേട്ട ചില വാർത്തകൾ, നാം കണ്ട ചില ദൃശ്യങ്ങൾ ഏറെ പേടിപ്പെടുത്തുകയും ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്ന വാർത്തകളാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടില്ലാത്ത മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിക്കടിമപ്പെടുകയും കഞ്ചാവ് പോലെയുള്ള നിരോധിതമായ നിരോധിക്കപ്പെട്ട പാൻ മസാലകൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതിനഡിക്റ്റാവുകയും ഡിപ്രഷന് വേണ്ടി, ആ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന കൗമാരക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ സപ്ലയർമാരായ ആളുകൾ, അല്ലെങ്കിൽ അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുന്നവർ, അതിനെ സോഷ്യൽ മീഡിയകളിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നവർ, പരിചയപ്പെടുത്തുന്നവർ പോലും എണ്ണം കൂടി വരികയാണ്. എന്നിട്ട് അവരെ വീഡിയോ കോൾ ചെയ്യുകയും അവരുമായി സംസാരിക്കുകയും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ചെറിയ ചെറിയ മക്കൾ മുതൽ മുതിർന്നവരായ ആളുകൾ വരെ, അതിൽ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. സ്വാഭാവികമായും ഇത് മതപരമായ ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ മതപരമായ ചിന്താധാരകൾക്കപ്പുറത്തേക്ക് പൊതുവായും മനുഷ്യരെ ഒന്നടങ്കം ആകുലതപ്പെടുത്തുന്ന, അവരെയൊക്കെ ഭയപ്പെടുത്തുന്ന ചില വാർത്തകളാണ് ഈ അടുത്ത കാലങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൻ്റെ കൃത്യമായ പാഠങ്ങൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളിലേക്ക്, മദ്യങ്ങളിലേക്ക് നീങ്ങിപ്പോവുക പോയിട്ടും അതൊന്ന് രുചിച്ചു നോക്കാൻ പോലും വേണ്ട, അത് വിളമ്പുന്ന സദസ്സിൽ ചെന്നിരിക്കാൻ പോലും ഒരു വിശ്വാസിക്ക് പാടില്ല എന്നാണ്. കാരണം അത്രയേറെയും അകറ്റപ്പെട്ടതായി കണക്കാക്കുന്ന ഒരു വസ്തുവാണ് ലഹരി പദാർത്ഥങ്ങൾ. പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നോക്കൂ നിങ്ങൾ. ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായിരിക്കെ മദീനത്തെ പള്ളിയിൽ മിമ്പറിന്മേൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഖുതുബ നിർവഹിക്കുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖുൽ ഖംറ, ലഹരി നൽകുന്ന മദ്യമാകട്ടെ മറ്റു ലഹരി വസ്തുക്കളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹ ഉമ്മുൽ ഖബാഇസ്, കാരണം ആ ലഹരി മദ്യം അത് മറ്റു പല തിന്മകളുടെയും മാതാവാണ്. എന്നിട്ട് ആ കാര്യം വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കഥ പറയുകയാണ്. ഒരു മനുഷ്യൻ, അള്ളാഹുവിനെ കൃത്യമായി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരാൾ, ഇബാദത്തുകളിൽ വീഴ്ച വരുത്താതിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളിൽ നിന്നും അദ്ദേഹത്തെ താളം തെറ്റിക്കണമെന്ന്, റൂട്ട് തെറ്റിക്കണമെന്ന് ഒരു പെണ്ണ് വിചാരിക്കുകയാണ്. അങ്ങനെ അവൾ അദ്ദേഹത്തെ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തോ ആവശ്യങ്ങൾ പറഞ്ഞു വീട്ടിലെത്തിയ സമയത്ത് ഫഅഗ്ലഖത്തിൽ ബാബ്, ആ പെണ്ണ് വാതിലടച്ചു കളഞ്ഞു. വഇൻദഹ ബാതിയ മിൻ ഖംർ വഇൻദഹ സബി ഫഖാലത് ലഹു ലാ തുഫാരിഖ്നി ഹത്താ തശ്റബ കഅസം മിൻ ഹാദൽ ഖംർ. മൂന്ന് കാര്യങ്ങൾ ഈ മനുഷ്യന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു ആ സ്ത്രീ. ഒന്ന്, ഒരു കപ്പ് മദ്യം. രണ്ട്, ഒരു കുഞ്ഞ്. മൂന്ന്, ആ പെണ്ണ് അവളുടെ ശരീരം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ വിട്ടു പോകാൻ കഴിയില്ല. ഒന്നുകിൽ ഞാനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടണം, അതല്ലെങ്കിൽ ഈ മദ്യചഷകം നുകരണം, അതുമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വധിക്കണം. സ്വാഭാവികമായും ആ മനുഷ്യൻ അതിന് തയ്യാറായില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അവൾ പറഞ്ഞു, ഞാൻ അലറി വിളിക്കും, ഞാൻ ഒച്ചയുണ്ടാക്കും, ബഹളമുണ്ടാക്കും, പുറത്തുനിന്ന് ആളുകൾ വന്നാൽ നിങ്ങളെ കുറ്റപ്പെടുത്തും. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ് പടച്ചവനെ, വ്യഭിചാരം, ഞാനതൊരിക്കലും ചെയ്യില്ല, അത് മഹാപാപമാണ്. പിന്നെ ഒരു കുഞ്ഞും നിഷ്കളങ്കനായ ആ കുഞ്ഞിനെ ഞാനൊരിക്കലും വധിക്കില്ല, അത് മഹാകുറ്റമാണ്. നിവൃത്തിയില്ലാതെ അദ്ദേഹം ആ മദ്യം നുകരാം എന്ന് തീരുമാനിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒന്ന് ചോയ്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് ആ പെണ്ണ് പറഞ്ഞിരുന്നു. അദ്ദേഹം മദ്യപിച്ചു, ആ ലഹരി നുണഞ്ഞു. ആ സമയത്ത് മദ്യം അയാൾ കഴിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് ലഹരി തലക്ക് കയറി ബോധം നഷ്ടപ്പെട്ട് എന്തു പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും അറിയാതെ ആ മനുഷ്യൻ ആ പെണ്ണുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ആ കുഞ്ഞിനെ വധിക്കുകയും ചെയ്തു. മറ്റു രണ്ടു തിന്മകളും ചെയ്യാതിരിക്കാൻ എന്ന ആഗ്രഹത്തോടെയാണ് ഇയാള് ഈ മദ്യം കഴിച്ചത്. പക്ഷെ മദ്യം കഴിച്ചപ്പോൾ ഉണ്ടായത് എന്താണ്? മദ്യം കഴിച്ചു, വ്യഭിചാരവും നടന്നു, കൊലപാതകവും നടന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തഖൂ ഹാദൽ ഖംറ, ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളെ, മദ്യപാനത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹ ഉമ്മുൽ ഖബായിസ്, അത് തിന്മകളുടെ മാതാവാണ്, തെറ്റുകളുടെ മാതാവാണ്. ആ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാൽ, ലഹരി നുണഞ്ഞാൽ, ലഹരി തലക്ക് കയറിയിട്ട് ഉമ്മയാര്, ഭാര്യയാര്, മകളാര്, പെങ്ങളാര്, ഭർത്താവാര്, ഉപ്പയാര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുമെന്നാണ്. അങ്ങനെയാണ് കുടുംബങ്ങളിൽ വിള്ളലുണ്ടാകുന്നത്. രക്ഷിതാക്കളിലും മക്കളിലും അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് അപ്രകാരമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക്, വിശിഷ്യ മുസ്ലിം മക്കൾക്ക്, നമ്മുടെ മുസ്ലിമീങ്ങളായ മക്കൾക്ക് ഇസ്ലാമികപരമായ പാഠങ്ങൾ, ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ദോഷഫലങ്ങൾ, അത് ശാസ്ത്രീയമാകട്ടെ മതപരമാകട്ടെ, അവരെ ബോധ്യപ്പെടുത്താൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് സമയം കണ്ടെത്തണം നമ്മൾ. കാരണം അത്രയും മോശപ്പെട്ട സാഹചര്യമാണ്. കലാലയങ്ങളിലും ക്യാമ്പസുകളിലും വേണ്ട, സ്കൂൾ തലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ദുശ്ചെയ്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ ഭയപ്പെടുത്തുന്നതാണ്. നൊമ്പര

മദ്യത്തിന്റെ വിധിയാണ്. മദ്യം എത്രമാത്രം ദീൻ അകറ്റിയ സംഗതിയാണ്, അതുപോലെ തന്നെയാണ് ലഹരി തരുന്ന വസ്തുക്കളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ഖംറിൻ ഹറാം, എല്ലാ ലഹരിയും മദ്യമാണ്, എല്ലാ മദ്യവും ഹറാമാണ്. ഈ മദ്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആയത്ത് അവതരിച്ച സമയത്ത് അക്കാലഘട്ടത്തിൽ സ്വഹാബികൾ അവർ വലിയ വലിയ മദ്യക്കച്ചവടക്കാരായിരുന്നു. പക്ഷേ അവരന്ന് തീരുമാനിക്കുകയാണ് ഇത്രയേറെ ദോഷമായ ശരീരത്തിനും മനസ്സിനും അതുപോലെ തന്നെ ആത്മാവിനും ഒക്കെ ഒരുപോലെ ദോഷമായ ഈ സാധനം ഞാനത് വിൽക്കില്ല എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ പേരിൽ എത്ര വലിയ നഷ്ടങ്ങളുണ്ടായാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തു അവർ. അന്നാ കാലഘട്ടങ്ങളിൽ മദീനയിൽ മദ്യപ്പുഴയൊഴുകിയെന്നാണ്, മദ്യത്തിൻ്റെ വലിയ വലിയ വീപ്പക്കുറ്റികളും ആ കച്ചവടക്കാരോടച്ചു കളഞ്ഞു എന്നാണ്. അതിൻ്റെ പേരിൽ അവർക്ക് എത്രയോ വലിയ നഷ്ടങ്ങളുണ്ടായി, സാമ്പത്തികമായ നഷ്ടങ്ങൾ. പക്ഷേ അതൊക്കെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായി. കാരണം എന്തറിയോ, ഈ ലഹരിയുടെ ദുസ്വാധീനങ്ങൾ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ, അതിൻ്റെ ശേഷം വരുന്ന പ്രയാസങ്ങൾ അത്രയേറെ വലുതാണ് എന്നുള്ളത് കൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. മൻ ശരിബൽ ഖംറ, ആരെങ്കിലും മദ്യം നുകർന്നാൽ, ലഹരി ആസ്വദിച്ചാൽ, ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്ത് അർബഈൻ സുബഹം, ആ മനുഷ്യൻ്റെ നാൽപ്പത്, ഒരുപക്ഷെ 40 വഖത്താകാം, 40 ദിവസത്തെയാകാം, 40 വർഷത്തെയാകാം, നമസ്കാരം അല്ലാഹ് സ്വീകരിക്കില്ല എന്നാണ്. ഫഇൻ തബ തബല്ലാഹു അലൈഹി, തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു ആ മനുഷ്യന്റെ തൗബ സ്വീകരിക്കും, അയാൾക്ക് പശ്ചാത്താപം നൽകും. ഫഇൻ ആദ, വീണ്ടും അയാൾ ആ തിന്മ ചെയ്താൽ, ലഹരി നുണഞ്ഞാൽ, വീണ്ടും അല്ലാഹു ആ മനുഷ്യന്റെ 40 നമസ്കാരങ്ങളെ തടഞ്ഞു വെക്കും, സ്വീകരിക്കില്ല. വീണ്ടും തൗബ ചെയ്താൽ തൗബ അല്ലാഹ് സ്വീകരിക്കും, വീണ്ടും അയാളത് ചെയ്താൽ, മടങ്ങിയാൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാവർത്തിച്ച് ചെയ്ത അവസാനം ആ മനുഷ്യൻ നരകക്കുണ്ടിലെത്തുമ്പോൾ, വസഖാഹു മിൻ തീനത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാൽ ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുമെന്നാണ്. ഖാലു യാ റസൂലല്ലാഹ്, വമാ തീനത്തുൽ ഖബാൽ, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് ഈ തീനത്തുൽ ഖബാൽ? قال النبي صلى الله عليه وسلم പറഞ്ഞു, അറഖ അഹ്ലി النار അറസാറത് അഹ്ലി النار, ആ നരകത്തിൽ കിടന്ന് വെന്തിരിയുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന വർണ്ണങ്ങളിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന രക്തവും ചലവും, അതുപോലെ തന്നെ അത്തരത്തിൽ വളരെ മ്ലേച്ഛകരമായ ആ പാനീയം, ചരയും ചലവും ചോരയും നീരും അതേപോലെ തന്നെ വയർപ്പും അടങ്ങിയ ഈ പാനീയം ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുന്നതാണ്. ആർക്കറിയോ? ദുനിയാവിൽ ലഹരി നുണഞ്ഞവർക്ക്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവർക്ക്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷേ സിഗരറ്റ് വലിക്കുന്ന രക്ഷിതാക്കളുണ്ടാകാം, അവരതിനെ അഡിക്റ്റായിട്ടുണ്ടാകാം. യഥാർത്ഥത്തിൽ ആ സിഗരറ്റ് അവർ വലിക്കുന്നതിലൂടെ അവരൊരു വലിയ അധാർമിക പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. വളരെ നിസ്സാരമായ ഒരു സംഭവമായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം അത്, പക്ഷേ അതവിടെ അതവരുടെ ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത്, നേരെമറിച്ച് അത് ശ്വസിക്കുന്നവർ പോലും മാരകമായ രോഗത്തിന് അടിമപ്പെടുകയാണ്. രോഗം വന്ന ഒരു പക്ഷെ ചികിത്സിക്കാം, പക്ഷെ മനസ്സിന് രോഗം വന്നാൽ ഇത്തരത്തിലുള്ള അല്ലേ തോന്നിവാസങ്ങളും ദുർനടപ്പുകളും അഡിക്ഷനുകളും ജീവിതത്തിലേക്ക് വന്ന് പെട്ടുപോയാൽ എത്ര പ്രയാസമായിരിക്കും. ഒരുപക്ഷെ കുട്ടി ഇതൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയത് ഇത്തരത്തിലുള്ള പുകയും മറ്റു ലഹരി പദാർത്ഥങ്ങളും കഞ്ചാവും പാൻമസാലകളും ഉപയോഗിക്കാനുള്ള ആഗ്രഹം അവനുണ്ടായിരിക്കുക ഒരുപക്ഷെ സ്വന്തം പിതാവിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മാതാവിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങളിൽ ആരെങ്കിലും പുകവലിക്കുന്നത് കണ്ടായിരിക്കാം. അതെന്താണ് ആ വസ്തു? ഒന്നങ്ങനെ ചെയ്താൽ എന്താ എന്ന ആഗ്രഹത്തിലൂടെ അത് ചെയ്യുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മളും നശിക്കുകയാണ്. ഒരു തലമുറയെയും ശാരീരികമായും മാനസികമായും ആത്മീയമായും അവരെ നശിപ്പിക്കുക കൂടി ചെയ്യുകയാണ് നമ്മൾ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിശ്വാസിയും ഉണ്ടാകാൻ പാടില്ല.

0: എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് ഏതു മതക്കാരാകട്ടെ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാടുകളിലെയും നിയമപാലകരും അതിനെതിരെ ശക്തമായ ധീരമായ കാൽവെപ്പുകൾ നടപടികൾ എടുക്കുന്നത് കാണുമ്പോൾ വലിയ ആശ്വാസമാണ്, ആശാവഹമാണ്. അങ്ങനെ തന്നെയാണത് ചെയ്യേണ്ടത്. അപ്രകാരം അത്തരത്തിലുള്ള മാഫിയകളെ ഒതുക്കുവാൻ സർക്കാർ മുമ്പിട്ടിറങ്ങി വരുന്നുണ്ട്. അവർക്കതിന് കഴിയട്ടെ എന്നുകൂടി പ്രത്യേകം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹസനൽ ബസ്വരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ലൗ കാന അൽഅഖ്ലു യുഷ്തറ, ബുദ്ധി വിലക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ, ബുദ്ധി വിലക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ, ലതഖാല നാസു ഫീ സമനിഹിം, ആ ബുദ്ധി വാങ്ങാൻ വേണ്ടി മനുഷ്യൻ എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കുമായിരുന്നു. ഫലാജബ മിമ്മൻ യഷ്തരി ബിമാലിഹി മാ യുഫ്സിദു, പക്ഷെ എന്തൊരു അത്ഭുതമാണ്, അതേ ബുദ്ധി നശിപ്പിച്ചു കളയുന്ന സാധനം മനുഷ്യൻ കാശു കൊടുത്തു വാങ്ങുന്നു, പൈസ കൊടുത്തു വാങ്ങുന്നു. എന്തത്ഭുതമാണ് മനുഷ്യന് എന്ന് ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറഞ്ഞത് ഇത്തരണത്തിൽ നമ്മൾ ഓർക്കുക. ലഹരി മാഫിയകളിൽ നമ്മുടെ മക്കളും കുടുംബവും നമ്മുടെ നാട്ടുകാരും ഉൾപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത മതപരമായും സാമൂഹികമായും സാംസ്കാരികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമപാലകരുടെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാവരും കൂട്ടായ്മയോടുകൂടിയും അതിനെതിരെ ശക്തമായ പ്രചരണങ്ങളും അതിനെതിരെ ശക്തമായ നിലപാടുകളും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നാഥൻ തുണക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരി നാടിനാപത്ത് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാം. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങൾ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം, അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിനേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155 156 വചനങ്ങൾ.
2: 5.0 ശബ്ദാവിഷ്കാരമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്. ഹദീസ് വിമർശകർക്ക് മുമ്പിൽ എന്ന വിഷയത്തിലുള്ള ഡയലോഗിൽ ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഫൈസൽ മൗലവി പുതുപ്പറമ്പ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ദൈവിക മതമായ വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ട് ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ, ഇവയാണ് ഹദീസ് എന്ന് നിരുപാധികം പറയുമ്പോൾ അതിൽ
4: ഉദ്ദേശിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വിശദീകരണം എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടവയാണ് ഹദീസ് എന്ന് ഉദ്ഘാടന സംസാരത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമെല്ലാം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആനും തിരു സുന്നത്തുമാകുന്ന ഈ രണ്ട് പ്രമാണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഇസ്ലാമിക അധ്യാപനങ്ങളെല്ലാം പൂർത്തിയാകുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസിനെയോ ഹദീസിൽ നിന്ന് ഖുർആനിനെയോ വേർതിരിക്കാൻ, രണ്ടിനെയും രണ്ട് ഭാഗങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധ്യമല്ല എന്ന ഉദ്ഘാടന സംസാരത്തിലെ ആ ഒരു സന്ദേശം അതിപ്രധാനമാണ്. ചില ആളുകൾ ഖുർആൻ ഞാൻ സ്വീകരിക്കാം പക്ഷേ ഹദീസുകൾ സ്വീകരിക്കാൻ സന്നദ്ധമല്ല എന്ന വാദമുന്നയിക്കാറുണ്ട്. മറ്റു ചിലർ ഹദീസുകളും സ്വീകരിക്കാം പക്ഷേ എല്ലാ ഹദീസും അങ്ങനെ സ്വീകരിക്കാവതല്ല, ചില പ്രത്യേകമായ മാനദണ്ഡങ്ങൾ കൂടി അടിസ്ഥാനമാക്കി മാത്രമേ ഒരു ഹദീസ് സ്വീകരിക്കൂവെന്ന ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വാദങ്ങളുമായി രംഗത്ത് വരുന്നവരുമുണ്ട്. സ്വന്തമായി പഠിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ സമാനരായ ആളുകളാൽ ഉണ്ടാക്കപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങളെ അവർ കൊണ്ടുവരികയും ആ തത്വങ്ങൾ കൂടി സ്വീകരിക്കുന്ന, അതുകൂടി യോജിക്കുന്ന ഹദീസുകൾ മാത്രമാണ് സ്വീകരിക്കുക എന്ന ന്യായമാണ് അത്തരം ആളുകളെപ്പോഴും ഉന്നയിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അവൻ്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളെ സംബന്ധിച്ച് അതിൽ മറ്റൊന്നാലോചിക്കാനില്ല. അൽ ഇൽമു മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്. അറിവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞതാണ്, അവൻ്റെ പ്രവാചകർ പറഞ്ഞതാണ്. അല്ലാഹും റസൂലും ഒരു കാര്യം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ അന്വേഷിക്കാനില്ല, മറ്റൊന്നും ആലോചിക്കാനില്ല. വിശ്വാസികളുടെ നിലപാട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഐ യഖൂലു സമിഇന വ അത്തഇന എന്നാണ്. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന നിലപാടാണ് വിശ്വാസികൾ എന്നും ആ രംഗത്ത് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അത് തന്നെയാണ് സ്വീകരിക്കേണ്ടത്, അത് തന്നെയാണ് ഇൻഷാ അല്ലാ ഇനി സ്വീകരിക്കാൻ വിശ്വാസികൾ എന്നും ഉദ്ദേശിക്കുന്നതും. പക്ഷെ അതിൽ നിന്ന് ഭിന്നമായി ഹദീസുകളെ മാറ്റി നിർത്തുകയും ഖുർആനെ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്ന ആളുകൾ ഒരാവർത്തി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മാത്രം സ്വീകരിക്കുന്ന ആളുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളെ പോലും സ്വീകരിക്കാനും പ്രാവർത്തികമാക്കാനും കഴിയാത്തവരായി മാറുമെന്ന കാര്യം അനുഭവം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. നമസ്കാരം വിശുദ്ധ ഖുർആൻ മാത്രം അടിസ്ഥാനമാക്കി അഞ്ചു വഖത്ത് പോയിട്ട് ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കാൻ കഴിയുമോ? വേണ്ട. ഒരു സുജൂദെങ്കിലും ചെയ്യാൻ ഖുർആൻ മാത്രം അടിസ്ഥാനമാക്കി ഖുർആനിലെ സുജൂദുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹദീസ് സ്വീകരിക്കാത്ത കാലത്തോളം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ, തൻ്റെ സട്ടാവിന് മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം ചെയ്യാൻ പോലും കഴിയാത്തവനായി മാറേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ അടിസ്ഥാന കാര്യങ്ങളായി പരിചയപ്പെടുത്തിയ അഞ്ചു കാര്യങ്ങളും സ്വീകരിക്കാൻ ഹദീസ് മാറ്റിവെക്കുന്ന ഒരാളെ സംബന്ധിച്ച് സാധ്യമല്ല എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളോട് ഇസ്ലാമിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടമായി പഠിപ്പിക്കാനുള്ളത് രണ്ട് ഷഹാദത്ത് കലിമത്തുകളാണല്ലോ. എങ്കിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്, താല്പര്യമുണ്ട് എന്ന് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചും അന്വേഷിച്ചും ബോധ്യപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ ശരി, നിനക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നീ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് രണ്ട് ഷഹാദത്ത് ഉച്ചരിക്കണമെന്ന് പറയാൻ ഹദീസ് സ്വീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെ സാധിക്കും? സഹോദരങ്ങളെ, ഖുർആൻ മാത്രം സ്വീകരിക്കുന്ന ഹദീസിനെ മാറ്റി നിർത്തിയ ഒരാളെ സംബന്ധിച്ച് ഇസ്ലാമിലേക്കൊക്കെ പ്രവേശിക്കാൻ എന്താണ് മാനദണ്ഡം, എന്താണ് അയാൾ ചെയ്യേണ്ടത്, എന്താണ് അയാൾ പ്രഖ്യാപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അതിന് ഉത്തരമില്ല. ഒരു നോമ്പെങ്കിലും ഒരു ദിവസമെങ്കിലും റഹ്മാനായ റബ്ബിന് വേണ്ടി നോമ്പെടുക്കാൻ, വ്രതമനുഷ്ഠിക്കാൻ ഹദീസ് സ്വീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ച് സാധ്യമല്ല. എത്ര വലിയ ധനാഢ്യനായാലും എത്ര വലിയ കോടീശ്വരനായാലും ശരി, അയാളുടെ സമ്പത്തിൽ അയാൾ എങ്ങനെ സക്കാത്ത് നൽകണമെന്ന് ഹദീസ് മാറ്റിവെക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും അയാൾക്ക് ഗ്രഹിക്കുവാനും സക്കാത്ത് എന്ന അടിസ്ഥാന ഘടകത്തെ അയാൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധ്യമല്ല. ഹജ്ജിൻ്റെയും ഉംറയുടെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. വേണ്ട, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്തിന് എന്താണ് ചെയ്യേണ്ടത്? കുളിപ്പിക്കേണ്ടതുണ്ടോ? കഫൻ ചെയ്യേണ്ടതുണ്ടോ? നമസ്കരിക്കേണ്ടതുണ്ടോ? മറമാടേണ്ടതുണ്ടോ? അതല്ല മറ്റു വലുതുമാണോ ചെയ്യേണ്ടത്? ഹദീസുകൾ മാറ്റിവെച്ച ഖുർആൻ മാത്രം സ്വീകരിക്കുമെന്ന് വാശി കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. വൈവാഹിക ജീവിതം എങ്ങനെയാണ്? എങ്ങനെയാണ് വിവാഹത്തിലേക്ക് കടന്നു വരിക? വലിയ ആവശ്യമുണ്ടോ? മഹർ വേണോ? അതെന്തെല്ലാം ആകാം? ഏതൊക്കെ രൂപത്തിലാകാമെന്ന വിശദാംശങ്ങൾ ഹദീസിൽ നിന്ന് മാത്രമാണ് ലഭ്യമാകുന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട്, ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുവേണ്ട, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ പോലും ഇന്ന് മുസ്ലിം ഉമ്മത്തിന് കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ മുസ്ഹഫിൻ്റെ ഒരു പതിപ്പ്, ഒരു കോപ്പി ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ പോലും ഹദീസ് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. പ്രവാചകർക്ക് ആദ്യമായി അവതരിച്ച വചനങ്ങൾ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലി ഖലഖ് എന്ന വചനങ്ങളാണല്ലോ. എന്നാൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന മുസ്ഹഫുകളിൽ ആദ്യമായി കാണുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയാണ്. ഈ ക്രമം എങ്ങനെ വന്നു? ഈ തർത്തീബ് എങ്ങനെ വന്നു? ഹദീസ് അടിസ്ഥാനമാക്കി സ്വീകരിക്കുന്ന വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പ്രമാണങ്ങളായി സ്വീകരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. എന്നാൽ ഖുർആൻ മാത്രം സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ ഒന്നാമതായി മാറിയത്? എങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഖുർആനിലെ ഏതൊരു വചനവും അയാൾ പാരായണം ചെയ്യേണ്ടത്? ഉത്തരം പറയാൻ അയാളെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹദീസ് എന്നത് ഖുർആന്റെ കൂടെ തന്നെ പ്രമാണമായി സ്വീകരിക്കേണ്ടുന്ന ഒന്നാണ്. ഇമാം മാലിക് റഹിമഹുള്ള പഠിപ്പിച്ചു, അസ്സുന്നത്തു സഫീറത്തു നൂഹിൻ വമൻ റകിബഹ ഫഖദ് നജ വമൻ തഖല്ലഫ അൻഹ ഫഖദ് ഗരിഖ എന്നാണ്. അഥവാ അസ്സുന്നത്തു സഫീറത്തു നൂഹ്, സുന്നത്ത് എന്നാൽ അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ആരാണോ ആ കപ്പലിൽ കയറിയത് അവനാണ് രക്ഷപ്പെടുക, ആരാണോ കയറാതെ മാറി നിന്നത് അവൻ മുങ്ങി നശിച്ചു തന്നെ എന്ന ഇമാം മാലിക്കിൻ്റെ പ്രഖ്യാപനം അത് വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള പ്രഖ്യാപനമാണ്. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട ഒരാൾക്ക് കപ്പലിൽ കയറാൻ സന്നദ്ധനല്ലെങ്കിൽ രക്ഷയില്ല. തൗഹീദ് ഇല്ലാത്തൊരാൾക്കോ കപ്പലിൽ കയറാൻ അനുവാദവുമില്ല. അഥവാ അത് തൗഹീദും വേണം, അതോടൊപ്പം രക്ഷയുടെ കപ്പലിൽ കയറുകയും വേണം. രണ്ടും ഒന്നിച്ചു ഉണ്ടാകുമ്പോഴാണ് ഒരാൾ രക്ഷപ്പെടുന്നത്. എന്നതുപോലെ ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബിയുടെ ശരീഅത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ അയാൾ സഞ്ചരിക്കേണ്ടുന്ന കപ്പലാണ് ഹദീസ്, സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക ചര്യകൾ, പ്രവാചക വചനങ്ങൾ, പ്രവാചക ചെയ്തികൾ, പ്രവാചകരുടെ അനുവാദങ്ങൾ, അംഗീകാരങ്ങൾ എന്ന സുന്നത്തുർ റസൂൽ, പ്രവാചക അധ്യാപനങ്ങൾ, ആ അധ്യാപനങ്ങൾ എന്നത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എന്നാണ്. ആ കപ്പലിൽ കയറാൻ തയ്യാറില്ലാതെ ഞാൻ ഖുർആൻ സ്വീകരിക്കുന്ന ആളാണ്, കപ്പലൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അന്നൊരാൾ പറഞ്ഞതുപോലെയാണ് എനിക്ക് തൗഹീദ് സ്വീകരിക്കാം, പക്ഷേ നൂഹ് നബിയുടെ കപ്പലിൽ കയറാൻ ഞാനില്ലെന്ന് അന്നൊരാൾ വാശി പിടിച്ചാൽ അയാൾ എങ്ങനെ മുങ്ങി നശിച്ചു പോകുമോ അതുപോലെ അയാൾ നാശത്തിലേക്കാണ് എത്തുകയെന്ന ഇമാം മാലിക് റഹിമഹുള്ളയുടെ ആ പ്രഖ്യാപനം നാം ഇതിൽ എന്നും ഒരു അടിസ്ഥാന തത്വമായി സ്വീകരിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഹദീസിനെ മാറ്റിവെക്കുന്ന ആളുകൾ, സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്ന ന്യായങ്ങൾ എന്താണ്? ചിലരൊക്കെ പറയും ചില ഹദീസുകൾ ബുദ്ധിക്കെതിരാണ് എന്നാണ്. മറ്റു ചില ആളുകൾ പറയും ചില ഹദീസുകൾ വിശുദ്ധ ഖുർആന് തന്നെ എതിരാണ് എന്നാണ്. അതുമല്ലെങ്കിൽ പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക്, പ്രകൃതി സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണ് ഹദീസ്, അതിനാൽ ആ ഹദീസുകൾ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവർ, അതുപോലെ അനുഭവജ്ഞാനത്തിന് വിരുദ്ധമാണ് ഈ ഹദീസ്, അതിനാൽ ആ ഹദീസ് സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകളെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും വിമർശകന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നാം അന്വേഷിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഹദീസുകൾ തേടി മുൻഗാമികളായ പണ്ഡിതന്മാർ നടത്തിയ ത്യാഗോജ്ജലമായ ഒരുപാടൊരുപാട് യാത്രാ വിവരങ്ങളും ഒരുപാട് അനുഭവങ്ങളും തീർച്ചയായും നമ്മൾ വായിക്കേണ്ടതാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്ത ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബി വര്യന്മാർ നബിയിൽ നിന്ന് താൻ നിൽക്കുന്നേരെ കേട്ട ഒരു ഹദീസ് തന്നെ, ആ ഹദീസ് നബിയിൽ നിന്ന് കേട്ട മറ്റൊരു സ്വഹാബിയുണ്ട് എന്ന് അദ്ദേഹം അറിയുമ്പോൾ ആ സ്വഹാബിയെ കാണാനായി യാത്ര പോകുന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ നബിയിൽ നിന്ന് താൻ നിൽക്കുന്നേരെ കേട്ടിട്ട് പോലും ആ ഹദീസ് തന്നെപ്പോലെ കേട്ട മറ്റൊരാൾ കൂടിയുണ്ട് എന്നറിയുമ്പോൾ അദ്ദേഹത്തെ ചെന്നു കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ഒന്നുകൂടെ കേൾക്കാനുള്ള അങ്ങേയറ്റത്തെ താല്പര്യം കാരണം ഒരു മാസം നീണ്ടു നിന്ന യാത്ര ചെയ്തവരാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ അതുപോലെ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി 14,000 കിലോമീറ്റർ 16 വർഷം കൊണ്ട് സഞ്ചരിച്ചു തീർത്ത ഇമാം ബുഖാരി റഹിമഹുല്ല 13-ാമത്തെ വയസ്സിൽ തൻ്റെ വീട്ടിൽ നിന്ന് ഹദീസ് പഠിക്കാൻ ഇൽമ് തേടാനായി തൻ്റെ ഉമ്മയുടെ അനുവാദവും വാങ്ങി ഇറങ്ങിപ്പുറപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല 8 വർഷം പിന്നിട്ട് 21-ാമത്തെ വയസ്സിലാണ് പിന്നീട് ആ ഉമ്മയേക്കാണ് വീട്ടിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നത്. ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുല്ല ഇമാം അഹ്ലുസുന്ന അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുല്ല 72-ാമത്തെ വയസ്സിലും ജയിൽവാസം അനുഷ്ഠിച്ചത് ഈ ഹദീസുകൾ വിശുദ്ധ ഖുർആനും ഹദീസുമാകുന്ന പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളെ അതേപടി സ്വീകരിക്കുമെന്ന ഒരു വാശിയുടെ പേരിൽ മാത്രമായിരുന്നുവല്ലോ ജീവിതം തന്നെ ഹദീസുകളുടെ സേവനങ്ങൾക്ക് വേണ്ടി, ഖുർആനിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിക പ്രമാണങ്ങളുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ജീവിതമൊന്നാകെ മാറ്റിവെച്ച, ത്യാഗം സഹിച്ച ആയിരക്കണക്കായ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഒരു ഹദീസിൻ്റെ പിന്നാലെ 100 കിലോമീറ്ററുകൾ താണ്ടി ധാരാളം രാജ്യങ്ങൾ സഞ്ചരിച്ച് ഒരുപാട് മാസങ്ങൾ അതിനുവേണ്ടി യാത്ര ചെയ്ത് ആ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് ബോധ്യമായതിനു ശേഷം ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും വെച്ച് പരിശോധിച്ച് ആ ഹദീസ് ക്ലിയറാണ്, നബി തങ്ങൾ പറഞ്ഞതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെ തൻ്റെ കിതാബിലേക്ക് ആ ഹദീസ് രേഖപ്പെടുത്തും മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ഉൽ ഇസ്തിഖാറ ഖൈറിനെ തേടുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന നിർവഹിച്ചിട്ട് മാത്രം ഒരു ഹദീസിനെ തൻ്റെ കിതാബിലേക്ക് രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി എപ്പോഴുള്ള ആളുകൾ, അഥവാ 5,000 ഹദീസ് അല്ലെങ്കിൽ 8,000 ഹദീസ് തൻ്റെ കിതാബിലേക്ക് രേഖപ്പെടുത്തുമ്പോഴേക്ക് ഏകദേശം 16,000 റക്അത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിച്ച് അഥവാ 32,000 തവണ സുജൂദിൽ കിടന്നിട്ടാണ് തൻ്റെ കിതാബിലേക്ക് ഓരോ ഹദീസും അദ്ദേഹം രേഖപ്പെടുത്തിയത്. എങ്കിൽ ഇങ്ങനെ ഹദീസുകൾക്ക് മുമ്പിൽ അത്രമേൽ ത്യാഗം സഹിച്ച പണ്ഡിതന്മാർ അവർ ശേഖരിച്ച് അവർ സംരക്ഷിച്ച് ഈ സമൂഹത്തിൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി കൈമാറിത്തന്ന ഈ ഹദീസുകൾ, സഹോദരങ്ങളെ, ഈ ഹദീസുകൾ നോക്കിക്കൊണ്ട് ഇതൊക്കെ ബുദ്ധിക്കെതിരാണെന്ന് പറയുമ്പോൾ, ഇത് ഖുർആനെതിരാണ് എന്ന് പറയുമ്പോൾ, ഇത് ഈ കാലഘട്ടത്തിൽ പറയാവുന്നതല്ല എന്ന് പറയുമ്പോൾ, ഇത് അനുഭവജ്ഞാനത്തിന്, പ്രകൃതി സംവിധാനങ്ങൾക്ക്, ചരിത്രത്തിന് ഇത് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ നാം എന്താണ് സഹോദരങ്ങളെ ആ രംഗത്ത് ചെയ്തത്? ഒരു ഹദീസിനെ മാറ്റിവെക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്തത്? ഒരു 2 റക്അത്ത് നിസ്കരിച്ചുവോ? റബ്ബിനോട് പ്രാർത്ഥിച്ചുവോ? ഇതാ റബ്ബെ, ഈ ഹദീസ് എനിക്ക് ബോധ്യമാകുന്നില്ല, ഞാൻ മാറ്റിവെക്കുകയാണ്, അതിന് ഖൈറിനെ നീ എനിക്ക് നൽകണേ എന്നൊരു പ്രാർത്ഥന. ഇന്നേ വരെ ഒരു ഹദീസിനെ മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ഹദീസ് ശരിയല്ല എന്ന ഒരു ചിന്ത മനസ്സിനുള്ളിൽ കടന്നു വന്നപ്പോൾ നമ്മൾ ആരെങ്കിലും ആ നിൽക്കു ത്യാഗം ചെയ്തോ? ഒരു വുളവ് ചെയ്യാൻ പോലും നമ്മുടെ മനസ്സനുവദിച്ചോ? വേണ്ട, റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും, നമസ്കരിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും വേണ്ട. അറിവുള്ള പണ്ഡിതന്മാരെ ചെന്ന് കണ്ട് ഇതാ ഈ ഹദീസിനെ കുറിച്ച് ഇങ്ങനെ ചില വിമർശനങ്ങൾ കേൾക്കുന്നു, എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കാനെങ്കിലും നമ്മൾ എത്ര പേർ സഹോദരങ്ങളെ തയ്യാറായിട്ടുണ്ട്? അതുമല്ല, നാം തള്ളിക്കളയുന്ന, വിമർശിക്കുന്ന, മാറ്റിവെക്കുന്നു എന്ന് പറയുന്ന ഹദീസുകളിൽ ആ ഹദീസിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ്, അതിനെ അറബി രൂപം, അറബി മൂലം കൃത്യമായി കണ്ടവർ ഈ വിമർശകന്മാരിൽ എത്ര പേരുണ്ട് എന്നുകൂടി സ്വയം ഒന്ന് ആലോചിക്കുക. സ്വഹീൽ ബുഖാരിയിൽ ചില ഹദീസുകളൊക്കെ മാറ്റിവെക്കുന്നുവെന്ന് വലിയ അഭിമാനത്തോടെ പറയുന്ന ആളുകൾ, സ്വഹീൽ ബുഖാരി എന്ന ആ കിതാബിൻ്റെ ഒരു ഒറിജിനൽ പതിപ്പ്, ഒറിജിനൽ കോപ്പി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. വേണ്ട, സ്വഹീൽ ബുഖാരി എന്ന കിതാബിൻ്റെ ശരിയായ പേരെന്താണ്? അത് ക്രോഡീകരിച്ച ഇമാം ബുഖാരിയുടെ ശരിയായ പൂർണ്ണമായ നാമം എന്താണ്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏതാണ്? അദ്ദേഹത്തിൻ്റെ രാജ്യം ഏതാണ്? അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു പോസിറ്റീവ് വായനയ്ക്കെങ്കിലും ഇന്നേ വരെ മനസ്സുകൊടുക്കാത്ത ആളുകളല്ലേ പലപ്പോഴും ആ ഹദീസിൻ്റെ കിതാബ് എടുത്ത് നോക്കിയിട്ട് അതിലുമുണ്ട് ഖുർആനെതിരായത്, അതിലുമുണ്ട് ബുദ്ധിക്കെതിരായത് എന്ന അഹങ്കാരത്തിൻ്റെ ശബ്ദവുമായി രംഗത്ത് വരുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒന്നുമല്ല ഈ പറയപ്പെട്ട ഒന്നും നോക്കാതെയാണ് ഹദീസ് വിമർശിക്കാൻ പലപ്പോഴും മുന്നോട്ട് വരാറുള്ളൂ. അതുകൊണ്ട് പഠിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. പലപ്പോഴും ഹദീസ് പ്രമാണമല്ലെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹദീസിനെ ഈ പറയപ്പെട്ട ന്യായങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിരാകരിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം ഇതിനുള്ള പ്രചോദനം ഒന്നുകിൽ നമ്മുടെ അറിവില്ലായ്മയാണ്, അതല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരമാണ്, അതുമല്ലെങ്കിൽ നമ്മുടെ ചില കുരുട്ട് ബുദ്ധികൾ മാത്രമാണ്, നമ്മുടെ പഠിക്കാനുള്ള അലസതയാണ്, നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ്, നമ്മുടെ ചില അഭീഷ്ടങ്ങളാണ്. ഇവയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഈ വക ഹദീസുകളെ മാറ്റിവെക്കുകയല്ലാതെ നിരാകരിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് രക്ഷയുടെ കപ്പലെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നായ ഈ ഹദീസുകളെന്ന പ്രമാണങ്ങളെ മാറ്റിവെക്കാൻ, അവയെ വിമർശിക്കുവാൻ, അവയെ പരിഹസിക്കുവാനൊക്കെ പലപ്പോഴും മനസ്സ് സമ്മതിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു പഠിക്കുക, അത് പഠിക്കാനുള്ള അവസരമാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ഡയലോഗിലൂടെ ഈ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്താണ് ഹദീസുകൾ, എങ്ങനെയാണ് ഹദീസുകൾ ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടത്, അതിന് പിന്നിലെ ത്യാഗോജ്ജലമായ ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഹദീസുകൾ ഗ്രഹിക്കേണ്ടത്, അത് വിശദീകരിക്കുമ്പോൾ എന്തൊക്കെ തത്വങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ ഹദീസുകളാണ് അങ്ങനെ വിമർശിക്കപ്പെടുന്നത്, അവയുടെയൊക്കെ ശരിയായ വശങ്ങൾ എന്താണ് തുടങ്ങി എല്ലാ തലങ്ങളിലേക്കുമുള്ള ചില വെളിച്ചങ്ങളാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ഈ ഡയലോഗിലൂടെ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് തുറന്ന മനസ്സോടെ, ഇഖ്ലാസോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ ഇവയെ ശ്രമിക്കാനെങ്കിലും സന്നദ്ധമാകണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഇസ്ലാം വിമർശനത്തിന്റെ മുനയൊടിക്കുന്ന ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരമാണ് ശ്രോതാക്കൾ കേട്ടത്. ഹദീസ് വിമർശകർക്ക് മുന്നിൽ എന്ന വിഷയത്തിൽ ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ഫൈസൽ മൗലവി പുതുപ്പറമ്പ്.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പതിമൂന്ന് വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങിയ മലയാളി ജോലിക്കാരൻ ഓരോ മാസവും മുടങ്ങാതെ പണമയക്കുന്ന ഒരു മാൻ പൌരനെ പരിചയപ്പെടാം. തളിപ്പറമ്പ് സ്വദേശി കരുണാകരനെ തേടി എല്ലാ മാസവും ഈ പണമെത്തും. പഴയ തൊഴിലുടമയായ ഡോക്ടർ സാലിം അബ്ദുള്ള അൽ ഹർമിയാണ് പഴയ തൊഴിലാളിയോടുള്ള സ്നേഹം ഉലയാതെ കാത്തുസൂക്ഷിക്കുന്നത്.
8: എം വി കരുണാകരൻ എന്ന ഈ തളിപ്പറമ്പ് സ്വദേശി ഒമാനിലെ ജോലി നിർത്തി നാട്ടിലെത്തിയിട്ട് 13 കഴിഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ സാലിം അബ്ദുള്ള സാലിം അൽ ഹർമിയുടെ വീട്ടിലായിരുന്നു 27 ജോലി. ജീവിത സാഹചര്യങ്ങൾ കാരണം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വരുമാനം നിന്നുപോകുമെന്ന ആശങ്ക കരുണാകരന് ഉണ്ടായിരുന്നു. പെൻഷനോ മറ്റോ ഇല്ലല്ലോ എന്നും ആധി. എന്നാൽ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്തു ജീവിക്കാൻ ഒരു തുക കയ്യിൽ കൊടുത്താണ് ഡോക്ടർ സാലിം അബ്ദുള്ള കരുണാകരനെ യാത്രയാക്കിയത്. അവിടെ തീർന്നില്ല ആ ബന്ധം.
9: അടുത്ത മാസം മുതൽ 4,000, 5,000 എന്ന് പറഞ്ഞിട്ട് ഇയാൾ അയച്ചുകൊണ്ടേ നിന്നു. അത് 10,000 വരെ തന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു ലോകത്ത് ഗേടും കിട്ടിയിട്ട് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. നമുക്കൊരു ഒരു സഹോദരൻ വന്നിട്ടുണ്ടാവില്ല, ജ്യേഷ്ഠ സഹോദരൻ അല്ല അച്ഛൻ, ആ ഒരു ബന്ധം ഞങ്ങളുടെ.
8: മക്കളുടെ വിവാഹത്തിനും ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ സഹായമെത്തി. മലയാളികളോട് പൊതുവിലും കുടുംബത്തിലെ അടുത്തയാളായിരുന്ന കരുണാകരനോട് പ്രത്യേകിച്ചും വലിയ സ്നേഹവും ആദരവുമാണ് ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ കുടുംബത്തിന്. കേരളം സന്ദർശിക്കണമെന്ന് ഡോക്ടർ സാലിം അബ്ദുള്ളയ്ക്കും പഴയ ഒമാനി വീട്ടിൽ ഒന്നുകൂടി പോകണമെന്ന് കരുണാകരനും ആഗ്രഹമുണ്ട്. ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന കാലത്ത് സ്നേഹബന്ധത്തിന്റെ പോക്കറ്റ് മണി ഇന്നും മുടങ്ങിയിട്ടില്ല.
10: സഹൽ, അപ്പോ നമ്മൾ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആ ചിന്തയുടെ വിഷയം. അപ്പോൾ കരുണാകരൻ, സാലിം അബ്ദുള്ള, ഇങ്ങനെ രണ്ട് ആളുകളുമായിട്ടുള്ള, ഒരാൾ തൊഴിലാളിയാണ്, മറ്റൊരാൾ മുതലാളിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഗാഠതയാണ് ഇന്നത്തെ ഒരു സംസാരത്തിലുണ്ടായിരുന്നത്.
1: ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളൊരു പിന്നെ ചെറിയൊരു വാർത്താ ഭാഗമാണ് കേട്ടതെന്ന് തോന്നുന്നു.
10: അതെ അതെ അതെ, ഒരു വാർത്തയുടെ ഭാഗമാണ് കേട്ടത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് പോലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ കൂലി പൂർണ്ണമായിട്ടും കൊടുക്കാതെ തൊഴിലാളികളെ പറ്റിക്കുന്ന മുതലാളിമാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കൂ, ജോലിയൊക്കെ നിർത്തി അവിടെ നിന്ന് പോന്ന് 13 കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു തൻ്റെ ഒരു കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് 4000 മുതൽ 10000 വരെ മാസം മാസം അയച്ചു കൊടുക്കുന്നതാണ് കരുണാകരൻ പറഞ്ഞ ആ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രത്തോളമായിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ ഒരു നല്ല മനസ്സ് എന്നുള്ളത് കൂടി നമുക്കൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.
1: ശരിക്ക് ഒരാള് ആത്മാർത്ഥമായി തൊഴിലെടുത്ത് ആ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഭവം. ഒരിക്കലും ഒരു തൊഴിലാളിയെ ഇടങ്ങേറാക്കാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വളരെ സംതൃപ്തിയോടുകൂടി അദ്ദേഹം ആ മുതലാളിയുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്.
10: യഥാർത്ഥത്തിൽ അയാൾ ജോലി നിർത്തി പോന്നു കഴിഞ്ഞാൽ പിന്നെ മുതലാളിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല.
1: അതെ അതെ അതെ.
10: മുതലാളി പിന്നെ അദ്ദേഹത്തെ നോക്കേണ്ട കാര്യമോ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇതിന്റെയൊക്കെ പിറകിലുള്ള ഒരു പ്രചോദനം അത് തീർച്ചയായിട്ടും പരലോകമായിരിക്കില്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല.
10: അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളും പല ആളുകളും തൊഴിലാളികളായിരിക്കാം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠനാർഹമാണ്, ചിന്താർഹമാണ്. നമുക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ, നമ്മുടെ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളാണെങ്കിൽ പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികൾക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പരലോകത്ത് വലിയ ഒരു പുണ്യമായിരിക്കും എന്ന് ഒരാശയം കൂടിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്.
6: പീസ് റേഡിയോ, tuned to reality.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: മോട്ടോർ തൊഴിലാളികൾക്ക് 30 വരെ കുടിശ്ശിക അടയ്ക്കാം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് 30 സെപ്റ്റംബർ വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചു. വിശദവിവരങ്ങൾക്കായി ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: എലിസബത്ത് ബാഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയെക്കുറിച്ച് ഒരിക്കലൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിങ്ങനെയാണ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ അവരോട് പറയാതെ പിണങ്ങിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ മാതാപിതാക്കളെ വേറിട്ട് പോയി ജീവിക്കുന്നതിനിടയിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരൊന്ന് ഒരു ഒരു ഒരു നിമിഷം തിരിച്ചു വിളിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുന്ന ഒരു കഥയാണ്. ഓരോ കത്തുകൾ എഴുതുമ്പോഴും തിരിച്ച് അവർ ആ കത്ത് കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്ത് എഴുതുമ്പോഴും തിരിച്ച് മറുപടി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ്, ഒരു കത്തിൻ്റെ ഒരു ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത്, ആ ബോക്സ് പൊളിക്കുകയാണ്. അപ്പം താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയൻ പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും മലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ള ഒരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്ത് മുഹമ്മദ് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി കാതോർക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിലെ 13-ാം വചനമാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 12-ാം വചനം നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് 13-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പോവാം.

وكأين من قرية وكأين من قرية هي أشد قوة وكأين من قرية هي أشد قوة

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇപ്പോൾ അന്തസ്സും അഭിമാനവും പവിത്രമാണ്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും വളരെ വലിയ പവിത്രത നൽകുന്ന ഒരു മതമാണ്. ഒരാളെ പരിഹസിക്കുക, അപമാനിക്കുക, അവൻ്റെ മാന്യത തകർക്കുക, അവൻ്റെ മേൽ കള്ളാരോപണം നടത്തുക എന്നിവയെ വളരെ ഗുരുതരമായ പാപങ്ങളായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ലാ യസ്ഹർ ഖൗമു മിൻ ഖൗമിൻ, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. അസ അയ്യക്കൂനു ഖൈറു മിൻഹും, അവർ ഇവരെക്കാൾ ഉത്തമരായിരിക്കാം. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 11-ാമത്തെ വചനമാണിത്. അതേ ആയത്തിൽ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തുകയും മോശം പേരുകൾ വിളിക്കുന്നതുമൊക്കെ ചെയ്യരുതേ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ഒരാളെ നമ്മൾ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുരുതരമാണ്. ഒരാളുടെ ശരീരം, നിറം, ദാരിദ്ര്യം, കുടുംബം, ജോലി, വിദ്യാഭ്യാസം, സംസാരരീതി, വൈകല്യം, മതപരമായ കുറവുകൾ, ഇതെല്ലാം മുൻനിർത്തി ഒരാളെ പരിഹസിക്കുക എന്നത് ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അള്ളാഹു നൽകിയ മനുഷ്യാന്തസ്സിനെ അവഹേളിക്കലുമാണ്. ചില ആളുകൾ അഭിപ്രായം പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരുടെ ഭാര്യമാരെക്കുറിച്ചും അഭിപ്രായം പറയുന്നവരുണ്ട്. നിൻ്റെ ഭാര്യ അത്ര പോരാ, അല്ലെങ്കിൽ അവൾ അത്ര സുന്ദരിയല്ല എന്ന രൂപത്തിൽ പോലും സംസാരിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിൽ പോലും വിള്ളലുകളും അകൽച്ചകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സംസാരങ്ങളും പരിഹാസങ്ങളും താരതമ്യപ്പെടുത്തലുമൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരാളുടെ അന്തസ്സിനും അഭിമാനത്തിനും മുറിവേൽപ്പിക്കുന്ന സംസാരങ്ങളാണ് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ബിഹസ്ബി മിർഇം മിനശ്ശരി അൻ യഹ്കിറ അഖാഹുൽ മുസ്ലിമ, അഥവാ ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ നിന്ദിക്കുന്നത് തന്നെ അവന് തിന്മയായി മതിയാകുന്നു എന്നാണ്. ഒരാൾ വലിയ വലിയ ഹറാമുകളും തെറ്റുകളും ചെയ്തു കൂട്ടണമെന്നില്ല, മറിച്ച് ഒരു മുസ്ലിമായ തൻ്റെ ഒരു സഹോദരനെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും പരിഹസിക്കുന്നതു പോലും അവൻ ചെയ്യുന്നൊരു പാപമായിട്ട് മാറുമെന്നത് സ്വഹീ മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാളുടെ മേൽ വ്യാജ പ്രചാരണം ചുമത്താം. ഇസ്ലാം ഇതിലും കൂടുതൽ കർശനമായിട്ട്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിവില്ലാതെ ഉന്നയിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ അതിനെ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമലം യഅതൂ ബിഅർബഅത്തി ശുഹദാ ഫജ്ലിദൂഹും സമാനീന ജൽദ, അഥവാ പതിവ്രതരായ സ്ത്രീകൾ അവരെ ആരോപിക്കുകയും തുടർന്ന് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവർക്ക് 80 ചാട്ടവാറടി നൽകണമെന്നത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. സൂറത്തു നൂറിൻ്റെ 4-ാമത്തെ വചനം നമ്മോട് കൽപ്പിക്കുകയാണ്. വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ ആരോപണമെന്ന് പറയുമ്പോൾ. ചില ആളുകളെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പെരുമാറാനും വഴങ്ങാനും തയ്യാറില്ലാത്ത ആളുകളെ പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്താറുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സാഹചര്യങ്ങൾ

0: സൃഷ്ടിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഏത് തരം ആരോപണങ്ങളാണെങ്കിലും, അത് വ്യഭിചാരം പോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിലും, അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു കളവ് ഒരാളുടെ പേരിൽ പറഞ്ഞ് നമ്മളയാളെ അപമാനിതനാക്കുമ്പോൾ, തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സ്വയം അപമാനിതരാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമെന്ന ഭയം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇസ്ലാമിക നിയമാധികാരമുള്ള ഒരു കോടതിയിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യണമെന്നതാണ്. അഥവാ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്ക് 80 അടി എന്നുള്ളത് ഇസ്ലാമിക ഭരണമുള്ളൊരു സ്ഥലത്താണെങ്കിൽ അത് തീർച്ചയായും ആ ഹദ്ദ് ശിക്ഷയാണ്, ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന പാഠമാണ്. വ്യക്തികൾക്ക് സ്വയം ശിക്ഷ നടപ്പിലാക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭരണം ഉള്ള സ്ഥലത്താണെങ്കിൽ ആ ഭരണാധികാരി അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ ശിക്ഷിക്കണമെന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നുസ്രത് അലൈഹി സ്വലമയുടെ അവസാനത്തെ ഉപദേശം നമുക്കറിയാം. ഒരു മനുഷ്യൻ എത്രത്തോളം ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ച് നൽകുന്ന പ്രവാചകൻ്റെ വാക്കുകളിലൂടെ നമുക്ക് അത് കാണാൻ സാധിക്കും. ഫഇന്ന ദിമാഉകും വ അംവാലുകും വ അഅറാളുകും അലൈക്കും ഹറാമുൻ എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കുന്ന ചില വാക്കുകളാണിത്. നിശ്ചയം നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും മാനവും നിങ്ങൾക്ക് പരസ്പരം പവിത്രമാണ് എന്നാണ്. ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇസ്ലാം നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണിത്. കാരണം ഒരു മനുഷ്യൻ്റെ അഭിമാനം, അന്തസ്, അവൻ്റെ സമ്പത്ത്, ഇതെല്ലാം അവൻ്റെ ജീവൻ അവനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് അവനക്ക് യാതൊരു ആളുടെയും പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്രയും പവിത്രമാണ് ഇതെല്ലാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരിക്കലും മറ്റൊരാളുടെ അഭിമാനം തകർക്കുന്ന ഒരു കാര്യവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതൊരു ചെറിയ കാര്യമല്ല. നാവുകൊണ്ട് പറഞ്ഞ വാക്ക്, അത്തരത്തിൽ പറഞ്ഞു പോയ വാക്കുകൾ പോലും ഒരാളുടെ ജീവിതകാലം മുഴുവൻ വേദനയായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അഭിമാനം തകർക്കരുത്, ഇസ്ലാമിൻ്റെ ശക്തമായൊരു മുന്നറിയിപ്പാണ്. ഈ വിഷയത്തിൽ ഒരുപാട് താക്കീതുകളും മുന്നറിയിപ്പുകളും അലേർട്ടുകളും നമുക്ക് ഇസ്ലാം നൽകുന്നുണ്ട്. എത്രത്തോളം ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അവനെ ബാധിക്കുന്നതാണ് അവൻ്റെ അഭിമാനത്തിൻ്റെ ക്ഷതമേൽക്കൽ എന്നതിനെ ഗൗരവത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിസാരമായിക്കോട്ടെ, ഗൗരവമായിക്കോട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും, മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും, നമ്മൾ മറ്റൊരാളുടെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള പേര് വിളിക്കുകയോ അല്ലെങ്കിൽ നിന്ദിക്കുകയോ സംസാരിച്ചു കൊണ്ട് അവനെ അവഹേളിക്കുകയോ ചെയ്യാൻ പാടില്ല. ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകിയ ജീവനും സമ്പത്തും അഭിമാനവും അത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ സൃഷ്ടികളായി മാറുവാനും സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം അന്തസ്സും അഭിമാനവും പവിത്രമാണ്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും. ക്ലാസ് എടുക്കുന്നത് മുനീർ ഷറഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബിൻതു വഹബ് എന്നുള്ളവരാണ് എന്ന് നമുക്കറിയാം. അവർ ബനു സഹറ ഗോത്രക്കാരിയാണ്. ഇവരുടെ പിതൃപരമ്പരയിൽ സഹറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാൾ കിലാബ് ബിൻ മുറ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. കിലാബ് ബിൻ മുറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര എണ്ണുമ്പോൾ ആറാമത്തെ പിതാവാണ് കിലാബ്. ഇയാളുടെ മകനാണ് നബിയുടെ പിതൃപരമ്പരയിലെ അഞ്ചാമത്തെ വ്യക്തി ഖുസൈ. ഈ കിലാബ് ബിൻ മുറയ്ക്ക് സഹറ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഈ മകനിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പിതൃപരമ്പര വരുന്നത്. ഈ സഹറയുടെ സന്താന പരമ്പരയിലാണ് നബിയുടെ ഉമ്മ ആമിന ബിൻതു വഹബ് ജനിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം ഇവരെല്ലാവരും അദ്നാനികളാണ്. ചുരുക്കി പറഞ്ഞാൽ നബിയുടെ ഉമ്മ, ഉമ്മയുടെ പിതാക്കന്മാർ, ഉപ്പയുടെ പിതാക്കന്മാർ ഇവരെല്ലാം ചെന്നെത്തുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരാണ് ബനു സഹറ ഗോത്രം എന്ന് പറഞ്ഞാൽ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രമായ ബനു സഹറ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ സഅദിനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അഭിമാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരമ്പെടുത്ത് സഅദിൻ്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി ഇർമി, എൻ്റെ വാപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് പകരമായി ഞാൻ പ്രായശ്ചിത്തം നൽകുന്നു. എന്നിട്ട് നബി പറഞ്ഞു, സഅദ് എൻ്റെ ഖാലാൻ, അമ്മാവനാണ്, നിങ്ങൾക്കൊക്കെ അമ്മാവന്മാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് സഅദിനെ ചൂണ്ടിക്കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇദ്ദേഹം ബനു സഹറ ഗോത്രക്കാരനായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഇദ്ദേഹവും ബനു സഹറ ഗോത്രക്കാരനാണ്, നബിയുടെ അമ്മാവനാണ്. പറഞ്ഞു വന്നത് നബിയുടെ നസബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള നബി ജനിക്കുന്നതിൻ്റെ മുന്നേ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മക്കയിൽ നിന്നും സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. മദീനയിലെത്തി ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ സുഖമില്ലാതെ കിടപ്പിലാവുകയും അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. നാബിഅത്തു ദുബിയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, അവിടെയാണ് അബ്ദുള്ളയെ മറമാടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നബിയുടെ 6 വയസ്സുവരെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സാകുമ്പോൾ നബിയുടെ വളർത്തുമ്മയായ ഉമ്മു അയ്മൻ എന്ന സ്ത്രീയോടൊപ്പം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കിലേക്ക് പോയി. അവിടെ എത്തി ഭർത്താവിൻ്റെ കബറ് കണ്ട് ബനു നജ്ജാർ ഗോത്രത്തെ സന്ദർശിച്ച് മക്കയിലേക്ക് അവർ മടങ്ങുന്ന സമയത്ത് മദീനക്കടുത്തുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് അവർ രോഗിയാവുകയും മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 6-ാമത്തെ വയസ്സിൽ തീർത്തും അനാഥനായി എന്ന് നമുക്കറിയാം. നബിയുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ, ഒരു അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ഇമാം ഹാഫിളുസ് സുയൂത്തി ഖുറത്തുൽ ഐനൈൻ ഫി നജാത്തിൽ അബവൈൻ എന്ന ചെറിയ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അവർ രക്ഷപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തവക്കുഫ് ത തവക്കുഫിലാണ്, മൗനികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അതിന് പറഞ്ഞ കാരണം അവർ നുബുവത്ത് കാലം കണ്ടുമുട്ടാത്തവരാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് അഹ്ലുൽ ഫിത്റ എന്ന് പറയുന്ന ആളുകളുടെ ഹുക്കുമാണുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് കാഫിറെന്നോ മുസ്ലിമെന്നോ വിധിക്കുവാൻ പാടില്ല. മറ്റു ചില പണ്ഡിതന്മാർ അവർ മുസ്ലിങ്ങളല്ല എന്ന് വിധിച്ചവരാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കുഫ്രിൽ മരിച്ചവർ നരകത്തിലാണ് എന്ന് പറയുന്ന ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, താങ്കളുടെയും എൻ്റെയും പിതാവ് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബിയുടെ മാതാവിൻ്റെ വിഷയത്തിൽ വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. ഇത് കണ്ട സ്വഹാബത്തും കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുപറ്റി നബിയെ താങ്കൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെൻ്റെ ഉമ്മയുടെ ഖബറിടമാണ്. ഖബർ സിയാറത്തിന് എനിക്ക് അനുമതി തന്നു, പക്ഷേ ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ഉമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിനാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബിൻ ഹജർ അസ്ഖലാനിയുടെ അൽ ബിദായത്തു വ നിഹായിൽ കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്ക് കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇമാം നവവി ഈ മുസ്ലിമിലെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, മുശ്രിക്കുകളുടെ ഖബറുകൾ മുസ്ലിമീങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ് എന്നുള്ളതാണ്. സുയൂത്തിയുടെ നിലപാടിന് നേർ വിപരീതമാണ് നവവിയുടെ ഈ ഉദ്ധരണി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ബാല്യവും തുടർന്നുകൊണ്ട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് മുനീർ ഷറഫി.
2: أعوذ بالله من الشيطان الرجيم.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ, നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഈൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധ ഖുർആൻ ശുദ്ധമായ ഏകദൈവ ആരാധനയെ സ്ഥാപിക്കുകയും ബഹുദൈവാരാധനയുടെ നിരർത്ഥകത കൃത്യമായി ഉദാഹരണങ്ങൾ സഹിതം വ്യക്തമാക്കുകയും ചെയ്യുന്ന വേദഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആൻ ബഹുദൈവാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്ന വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, പരിശുദ്ധ ഖുർആൻ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 മുതൽക്കുള്ള വചനങ്ങൾ നാം പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മസലുൽ ലദീന അത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈത وَإِنَّ أَوْهَنَ الْبُيُوتِ لَبَيْتُ الْعَنْكَبُوتِ لَوْ كَانُوا يَعْلَمُونَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിനു പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവരുടെ ഉപമ കമസലിൽ അൻകബൂത്ത്, എട്ടുകാലിയെ പോലെയാണ്. എന്താണ് എട്ടുകാലിയെ അല്ലാഹു ഇവിടെ ഉപമിച്ചത്? ഇത്തഖദത് ബൈത, എട്ടുകാലി ഒരു വീട് ഉണ്ടാക്കി. وَإِنَّ أَوْهَنَ الْبُيُوتِ لَبَيْتُ الْعَنْكَبُوتِ, വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. ലൗകാനു യഅലമൂൻ, മനുഷ്യർ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം, ലോകത്തിലെ ഏതൊരു ജീവിയും എടുക്കുന്ന വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ് എന്നതാണ്. അത് അല്ലാഹു നമുക്ക് നൽകുന്ന ഒരറിവ് തന്നെയാണ്. അതോടൊപ്പം അല്ലാഹു ആ എട്ടുകാലിയുടെ ഏറ്റവും ദുർബലമായ വീട് പോലെയാണ് ബഹുദൈവാരാധന സ്വീകരിച്ച ആളുകളുടെ ആദർശം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? കാരണം, എട്ടുകാലി വീടെടുക്കുമ്പോൾ വെയിലിൽ നിന്നോ മഴയിൽ നിന്നോ ആ വീട് എട്ടുകാലിക്ക് യാതൊരു സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നില്ല എന്നു മാത്രമല്ല, പലപ്പോഴും ഇരയെ പിടിക്കാൻ വേണ്ടിയാണ് എട്ടുകാലി വീടെടുക്കാറുള്ളത്. എന്നാൽ അങ്ങനെ ഒരു ഇര തൻ്റെ വലയിൽ കുടുങ്ങിയാൽ തന്നെ ആ വീട് പൊളിഞ്ഞു പോകുന്ന രൂപത്തിൽ അത്രയും ദുർബലമാണ് എട്ടുകാലിയുടെ വീട്. എന്നതുപോലെ തന്നെയാണ് അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളായി മറ്റുള്ള ആളുകളെ സ്വീകരിച്ച ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കുകയില്ല. ഉപകാരം ചെയ്യുവാനോ ഉപദ്രവം ചെയ്യുവാനോ അവർക്കാർക്കും ഒരിക്കലും സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ എട്ടുകാലിക്ക് തൻ്റെ വീട് ഉപകാരപ്പെടാത്തതുപോലെ തന്നെയാണ് അല്ലാഹുവിന് പുറമെ മറ്റു രക്ഷാധികാരികളോ സ്വീകരിക്കുകയും മലക്കുകളോടോ ജിന്നുകളോടോ മനുഷ്യരോടോ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മറ്റ് ഏത് സൃഷ്ടികളാകട്ടെ അവയോടെല്ലാം പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥ. യാതൊരു ഉപകാരവും അവർക്ക് അവരിൽ നിന്ന് ലഭിക്കുകയില്ല. അവർ അനുഭവിക്കുന്ന ഉപദ്രവങ്ങളെ അവരിൽ നിന്ന് നീക്കുവാനും അവർക്ക് സാധ്യമല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം, ബഹുദൈവാരാധന എന്നത് അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അങ്ങേയറ്റം നിരർത്ഥകമായ ബാലിശമായ വാദമാണ്, അതിന് യാതൊരു നിലക്കും നിലനിൽപ്പില്ല എന്ന കാര്യമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു മാ യദഊന മിൻ ദൂനിഹി മിൻ ഷൈ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചും അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്. വഹുവൽ ആസീസുൽ ഹക്കീം, അള്ളാഹു പ്രതാപിയാണ്, അഗാധജ്ഞനാണ്. വതിൽക്കൽ അംസാലു നദ്രിബുഹ ലിന്നാസ്, മനുഷ്യർക്കു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം ഉപമകൾ വിശദീകരിക്കുന്നു. വമാ യാഖിലുഹ ഇല്ലൽ ആലിമൂൻ, ഇൽമുള്ള ആളുകളാണ്, അറിവുള്ള ആളുകളാണ് അത്തരം ഉപമകളെ സംബന്ധിച്ച് ആലോചിക്കുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ഉപമകൾ പറയുന്നത് എന്തിനാണ്? മനുഷ്യർ ആലോചിക്കുവാനും ചിന്തിക്കുവാനും എന്നിട്ട് തങ്ങളുടെ ആദർശ പാപ്പരത്വം തിരിച്ചറിഞ്ഞ് ശുദ്ധമായ ഏകദൈവ ആരാധനയിലേക്ക് അഥവാ തൗഹീദിലേക്ക് മടങ്ങിവരാനും വേണ്ടിയാണ്. എന്നു മാത്രമല്ല, അള്ളാഹുവിന് പുറമെ സൃഷ്ടികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിറിൽ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല. വയൗമൽ ഖിയാമതി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തിട്ടുള്ള ഈ ഒരു പങ്കുചേർക്കലിനെ, ഈ ഒരു ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. വല യുനബ്ബിഉക മിസ്ലു ഖബീർ, അള്ളാഹുവിനെപ്പോലെ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെപ്പോലെ ഈ വിഷയത്തിൽ നിനക്ക് അറിയിപ്പ് നൽകാൻ വേറെയാരുമില്ല എന്നാണ്. അപ്പോൾ സൃഷ്ടികളുടെ ദുർബലത കൃത്യമായി അറിയുന്നത് സൃഷ്ടാവിനാണ്. അതുകൊണ്ട് തന്നെ രോഗം മാറാനും കഷ്ടപ്പാടുകൾ നീങ്ങാനും കുട്ടികളെ കിട്ടാനും വിപത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കുവാനും ഷെറുകളെ തടയാനും ഉപകാരം നേടിയെടുക്കുവാനുമൊന്നും സൃഷ്ടികളോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നും അവർ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഖിയാമത്ത് നാൾ വരെ തങ്ങൾക്ക് ഉത്തരം നൽകാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ വേറെ ആരാണുള്ളത്? ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് മാത്രം നാം പ്രാർത്ഥിക്കുക. നമ്മുടെ മുഴുവൻ ആരാധനകളും അള്ളാഹുവിന് മാത്രം നൽകുക. സൃഷ്ടികൾക്കാർക്കും തന്നെ ഒരു നിലക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല എന്നും ബഹുദൈവാരാധന എന്നത് എട്ടുകാലിയുടെ വീട് പോലെ ദുർബലമായ ആശയമാണ് എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിൻ്റെ മഹത്വം മനസ്സിലാക്കി നാം ശരിയായ മുവഹ്ഹിദുകളായി മാറുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഒരു സമയത്ത് ഒരു മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു ആലോചന എന്താ വെച്ചാൽ, പിന്നെ ബിട്ടു, ബിട്ടു ഞങ്ങൾ കേട്ടുക്കണോ, മധ്യപ്രദേശുകാരനായി ബിട്ടു. ഏകദേശം ഒരു 20-21 വയസ്സൊക്കെ ഏകദേശം ഇപ്പം ഉണ്ടാവും. ജനുവരി 26 മുതൽ അവനൊരു ചെറിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ശ്രമം പറഞ്ഞ തികച്ചും വ്യത്യസ്തമാണ്. ജെൻസി യുഗത്തിൽ തീർച്ചയായിട്ടും പിന്നെ ഏറെ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു മാതൃകാപരമായൊരു സംഭവമാണ്. എന്നാൽ ഒരാൾക്കൊറ്റയ്ക്ക് ഒരു കോർപ്പറേഷനും സർക്കാരും സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സംഗതി. ബിട്ടു ആദ്യം തന്നെ അത് തുടങ്ങി വെച്ചപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ബിട്ടു ഒറ്റയ്ക്കായി. മധ്യപ്രദേശിൽ ആ സ്ഥലത്തിൻ്റെ ഒരു പേര് ഞാൻ അങ്ങനെ ഓർക്കുകയാണ്, അവിടെ ഒരു ജില്ലയിലെ വളരെ വളരെ മോശമായി കിടക്കുന്ന ഒരു പിന്നെ സ്ഥലമായിരുന്നു, ഒരു നദി. ആ നദി പിന്നെ ബിട്ടു ശരിയാക്കിയിട്ടുള്ളത് പിന്നെ ഫുള്ള് പ്ലാസ്റ്റിക്കുകളാകെ മലിനമായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഈ 20 വയസ്സുകാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ എന്ത് ചെയ്യണം, പിന്നെ ആ പ്ലാസ്റ്റിക്കുകളൊക്കെ സ്വരൂപിച്ചിട്ട് ഒരു പിന്നെ ചെറിയ വണ്ടിയിൽ അതിങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇവനെ ഭ്രാന്തനെന്ന് വിളിച്ച്, ഇവന് ഭ്രാന്താണ്, എന്താ ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ശരിക്ക് നമുക്ക് ഒരു കണ്ണിന് കുളിർമ നൽകും. കാരണം ഒരാളിത് ചെയ്യുമ്പോൾ ഭ്രാന്ത തന്നെ വിചാരിക്കും, കാരണം ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുക, ഇതാക്കുക, എന്താ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം, ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരു ബോധമുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതൊരു ഭ്രാന്തായിട്ടൊക്കെ കാണും. പക്ഷേ അവനെന്താ ചെയ്തെച്ചാൽ, അവൻ്റെ എഫേർട്ടിലൂടെ അവന് ആ നദി വളരെ സുന്ദരമാക്കിയിട്ടുള്ളൊരു സാധനമാക്കി മാറ്റി, ആ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ തന്നെ നമുക്ക് ലോകത്ത് സമൂഹത്തിൽ പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്കും കഴിയുമെന്നത്. ഒരു പക്ഷേ ഒരു 10 ആൾ കൂടിയിക്കണമെങ്കിൽ ബിട്ടു ചിലവാക്കിയതിൻ്റെ സമയത്തിൻ്റെ 1/3 സമയം മതിയായിരിക്കാം. പക്ഷേ മനസ്സാണല്ലോ, മനസ്സാണ് പ്രധാനം. ആ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്സും അതിനനുസരിച്ച് പിന്നെ ആണ് ഒരുക്കം, ഇതൊക്കെ വളരെ സുപ്രധാനമാണ്. നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, നാളെയാകാം, പിന്നെയാകാം, മറ്റന്നാളാകാം, ഇനി അരമണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് ഇല്ലേ എന്ന് വിചാരിച്ച് ആ ഒരു സംഗതി ചെയ്യുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് പോലും നമ്മൾ സമയമുണ്ട് എന്നുള്ള ഇതിനു വേണ്ടി മടിച്ചിട്ടും അലസതയും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജനസീകത്തിലെ ഒരു പയ്യന് ഈ ഒരു ജോലി ചെയ്തത്.
3: എപ്പോഴും നമ്മൾ പിന്നെ പല സ്ഥലങ്ങളിലും ജെൻസികളെ കുറ്റപ്പെടുത്താറുണ്ടാവും അല്ലേ, അവരുടെ പല ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നമുക്ക് പല പരാതികളും ഉണ്ടാവും. പക്ഷേ ഇത്തരം ചില ഇടപെടലുകൾ, സാമൂഹികപരമായ ഇടപെടലുകൾ നമ്മൾ തീർച്ചയായിട്ടും അത് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ അഭിനന്ദിക്കേണ്ട ഒരു കേസുകളാണെന്ന് തോന്നുന്നു. കാരണം അതിൽ നമ്മൾ കാണേണ്ടത്, ഒന്ന്, വളരെ യങ്സ്റ്റായ 20-21 വയസ്സ് പ്രായമുള്ള പയ്യനാണ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുക എന്നുള്ളൊരു വലിയൊരു മനസ്സ് അതിൻ്റെ ബാക്കിൽ ആദ്യം വേണം അല്ലേ. ഇത് ചെറിയ കേസൊന്നുമല്ല, ഒരു നദിയെ പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയാളുടെ അതിൻ്റെ ബാക്കിൽ വരേണ്ട എഫേർട്ടിനെ കുറിച്ചൊക്കെ അയാൾക്ക് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. തുടക്കത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് ഒരു പക്ഷേ അവർ പിൻവാങ്ങിയിട്ടുണ്ടാവും, പല അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പിൻവാങ്ങാൻ. എന്നിട്ടും അയാൾ വിട്ടുകൊടുക്കാതെ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി ശക്തിയുക്തമായുള്ളതായിട്ട് മുന്നോട്ട് പോവുകയും തനിച്ച് അത് ഒറ്റയ്ക്ക് അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അതിൻ്റെ പിന്നിൽ ഒരു കർമ്മം, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള മനസ്സാന്നിധ്യം എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇന്ന് നമ്മൾ തൊട്ട് മുന്നേ വഴിവിളക്കിലൊക്കെ സൂചിപ്പിച്ചു, മാലിന്യങ്ങൾ ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോയിടാണ്, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ പലപ്പോഴും നമ്മളെ തൊടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് എവിടെ വേറെ എവിടെ കടന്നാലും കുഴപ്പമില്ല, നമ്മളെ ഭാഗം മാത്രം ക്ലീൻ ചെയ്യാന്നുള്ള ചിന്താഗതിയാണ്, വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിനും ഈ സമൂഹത്തിലുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും അതിലൂടെ അയാൾ തലമുറകളിലേക്ക് വലിയൊരു സന്ദേശം കൂടി എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം പിന്നിൽ വരുന്ന ആളുകൾ കൂടി ഉപയോഗിക്കാനുള്ള നമ്മുടെ ഈ സ്രോതസ്സുകളെല്ലാം, വെള്ളവും അങ്ങനെ വിഭവങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന അല്ലേ, ഇത്തരം വിഭവങ്ങളൊക്കെ നമ്മൾ പിന്നിൽ വരുന്ന ആളുകൾ കൂടി ഉപയോഗിക്കാനുള്ള എന്നുള്ള ഒരു മെസ്സേജ് കൂടി അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പുറപ്പെട്ടാൽ അത് പൂർത്തിയാവും വരെ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത്, ഏത് വലിയ ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ അവസാനം പറഞ്ഞ് ചേർത്തതും നമ്മളെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പോലും പലപ്പോഴും നമ്മൾ മടി പിടിച്ച് പിന്നെയാവാം പിന്നെയാവാം എന്ന് പറഞ്ഞ് എത്രയോ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെയൊക്കെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അല്ലേ. വളരെ ഈസിയായ കാര്യം കൂടി ചെയ്യാതെ മാറ്റിവെക്ക്, സമയം ഇനിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിന് പകരം ചെയ്യാനുള്ളത് അത് ഉത്തമ ബോധ്യത്തോടെ ഞാൻ ചെയ്തു തീർക്കുമെന്ന ഒരു വാശിയോട് കൂടി ചെയ്യാൻ പുറപ്പെട്ടാൽ അത്
2: നടക്കുന്നുള്ളതാണ്. മധ്യപ്രദേശിലെ രാജ്കട്ട് ജില്ലയിലെ ബ്യാവറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ അജ്നാർ നദി, അജ്നാർ എന്ന് പറയുന്ന ഒരു നദിയാണ് ഈ പിന്നെ വിട്ടു ശുദ്ധീകരിച്ചിട്ടുള്ളത്. ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശിക്കാം.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
6: നമ്മുടെ ജാമിയൽ ഹിന്ദിന്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
5: തെക്കൻ കേരളത്തിലൊക്കെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്.
6: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പോൾ അവിടെയുള്ള ഇപ്പോൾ നമ്മളുടെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
6: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വാഴ നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
5: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
6: ഓക്കെ.
7: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ, ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد حديث جبريل ملكغل ما يبند پٹ باغمان نام نسلاك ورند ഹദീസിൽ പരാമർശിക്കപ്പെട്ട മൂന്ന് മലക്കുകളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചുരുങ്ങിയ നിരക്ക് മനസ്സിലാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൽ നിർവഹിച്ചിരുന്ന പ്രാരംഭ പ്രാർത്ഥനയിലാണ് ആ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. മലക്കുകളിൽ മറ്റൊരു ചുമതലയായ മനുഷ്യരുടെ റൂഹ് പിടിക്കുക എന്ന കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുമുണ്ട്. ആ മലക്കിൻ്റെ പേര് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. അസ്റായീൽ എന്നാണെന്ന് പറയപ്പെടാറുണ്ടെങ്കിലും അത് പ്രാമാണികമായി തെളിയിക്കുക സാധ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മലക്കുൽ മൗത്ത് എന്ന് ഖുർആൻ പറഞ്ഞ ഹദീസ് പറഞ്ഞ അവിടെ നിൽക്കലാണ്. ആ പ്രയോഗം അങ്ങനെ തന്നെ ആ മലക്കിനെ പരിചയപ്പെടുത്തലാണ് സൂക്ഷ്മത. അതാണ് വേണ്ടത്. മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് മനുഷ്യരുടെ റൂഹ് പിടിക്കുന്ന മലക്കെന്ന് പറയുന്ന ഈ മലക്കിന് റൂഹ് പിടിക്കാൻ സഹായികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും മലക്കുകളെ നൽകിയിട്ടുണ്ട്. നല്ല മനുഷ്യരുടെയും ദുഷിച്ചവരുടെയും റൂഹ് പിടിക്കുന്ന ഉത്തരവാദിത്വം ഇവർക്കെയാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. വിശദമായ ഹദീസുകളിൽ നമുക്ക് കാണാം, സ്വർഗാവകാശിയായ ഈമാൻ ഉൾക്കൊണ്ട് ജീവിച്ച നല്ല മനുഷ്യർ അവരുടെ റൂഹ് പിടിക്കാൻ മലക്കുകൾ വരുന്നത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടവയും സുഗന്ധവും ഒക്കെയായി അവർ വരുമെന്നും എന്നിട്ടാ സ്വർഗീയ കഫംപുടവയിൽ നല്ല മനുഷ്യരുടെ റൂഹുകളെ അവർ കഫൻ ചെയ്യും പൊതിയും എന്നുമൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. നാം മയ്യത്തിൻ്റെ ശരീരം കഫൻ ചെയ്യുമ്പോൾ മലക്കുകൾ മനുഷ്യൻ്റെ ആത്മാവിനെയാണ് കഫൻ ചെയ്യുന്നത് എന്ന്. ദുഷിച്ച മനുഷ്യരാണെങ്കിൽ, സത്യനിഷേധികളും കപടന്മാരുമൊക്കെയാണെങ്കിൽ അവരെ നരകത്തിൽ നിന്നുള്ള പ്രത്യേക കഫമുടവയുമായി മലക്കുകൾ വരും എന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മലക്കുകൾ അവരാണ് റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെ ഒരാൾ മരിക്കുമ്പോഴും ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ അവരാണ് എന്നതിൽ നിന്ന് തന്നെ അവരുടെ കഴിവ് നമുക്ക് ഭാവിക്കുവാൻ വിചാരിക്കുവാൻ കഴിയുന്നതിനും എത്രയോ അപ്പുറമാണ് മലക്കുകളുടെ കഴിവ്. മനുഷ്യ കഴിവിനേക്കാൾ കൂടുതൽ കഴിവുള്ളവരാണ് ജിന്ന് വർഗം. അതുകൊണ്ടാണല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാം യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, സബഖിലെ രാജ്ഞിയുടെ സിംഹാസനം ആരാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവർ എൻ്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരുന്നതിന് മുമ്പ് എന്ന്. അർശ് കൊണ്ടുവരിക ആരാണ്? അവരുടെ സിംഹാസനം കൊണ്ടുവരിക ആരാണ്? സബഗദേശത്തെ രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരിക ആരാണ് എന്ന് പലപ്പോഴും അർത്ഥം പറയാറുണ്ട്. അത് ശരിയല്ല. അർശ് എന്ന് പറഞ്ഞാൽ കൊട്ടാരമെന്നല്ല, സിംഹാസനം എന്ന്. ഖാല ഇഫ്രീതു മിനൽ ജിൻ, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട അതിശക്തനായ ഒരാൾ പറഞ്ഞു, അനാതീക് قبل أن تقوم من مقامك وإني عليه لقوي أمين ഞാനത് കൊണ്ടുവരാം. താങ്കൾ താങ്കളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. എനിക്കതിന് കഴിവുണ്ട്, ഞാൻ വിശ്വസ്തനുമാണ് എന്ന് പറഞ്ഞു. ഈ സിംഹാസനമുള്ളത് എവിടെയാണ്? യമനിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് എങ്ങോട്ടാണ്? ഷാമിലേക്കാണ്. യമനിൻ്റെയും ഷാമിൻ്റെയും ഇടക്ക് അന്ന് യാത്ര ചെയ്തെത്തണമെങ്കിൽ ഒരു മാസം സമയം പിടിക്കും. അത്രയും ദൂരമാണ് ഇതുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് താങ്കൾ എണീക്കുന്നതിന് മുമ്പ് അർശ് ഞാൻ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ആ ജിന്നിൻ്റെ കഴിവ് നമുക്ക് ആലോചിക്കാം. എന്നാൽ അതിനേക്കാൾ കഴിവുള്ളവരാണ് മലക്കുകൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരാളുടെ റോഹ് പിടിക്കുന്ന അതേ സമയം തന്നെ അമേരിക്കയിൽ ഒരാളുടെ റോഹ് പിടിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അത്ര കണ്ട് കഴിവ് അവർക്കുണ്ട് എന്നതാണ് വിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു മലക്കാണ് മാലിക്. മാലിക് എന്ന പേരിൽ ഒരു മലക്ക് ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറ അസ്സുഖുറുഫിലെ 77-ാമത്തെ വചനത്തിൽ കാണാം, വനാദൌ യാ മാലിക്കു ലിഖലി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ. നരകാവകാശികൾ നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിക്കുകയാണ്. യാ മാലിക്, മാലിക് ഏ, ലിഖലി അലൈനാ, ഇഖലി അലൈനാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒന്ന് നശിപ്പിക്കാൻ, റബ്ബ് ഞങ്ങളെ മരിപ്പിക്കാൻ പറയണം എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ ശിക്ഷ അനുഭവിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെന്ന് മരിപ്പിക്കാൻ പറയണം എന്ന് മാലിക് എന്ന മലക്കനോട് നരകാവകാശികൾ ആവശ്യപ്പെടും എന്നാണ്. മലക്കതിനനുകൂലമായി മറുപടി പറയുന്നില്ല. ഇവിടെ മാലിക് എന്ന പേരിൽ ഒരു മലക്ക് ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദിവാൻ എന്നൊരു മലക്കുണ്ട് എന്ന് ചില അസറുകളിൽ വന്നിട്ടുണ്ട്. ഖാസിനുൽ ജന്ന, ഖാസിനുൽ ജന്ന, സ്വർഗത്തിൻ്റെ സൂക്ഷിപ്പുകാരനിൻ്റെ കാവൽക്കാരൻ, അങ്ങനൊരു മലക്കനെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നു. ഇസ്രാഫീൽ എന്ന മലക്കനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇസ്രാഫീൽ എന്ന മലക്കിന് നഫഹ, സൂറയിൽ ഊതുക എന്ന, കാഹളത്തിൽ ഊതുക എന്ന ഉത്തരവാദിത്തമാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഊത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരണമടയുകയും രണ്ടാമത്തെ ഊത്തിൽ മരണപ്പെട്ടവരെല്ലാം വീണ്ടും പുനർജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഇതാണ് ആ മലക്കിന് ഏൽപ്പിച്ചിട്ടുള്ള കാര്യം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. ഹദീസ് പറഞ്ഞു തരുമ്പോൾ അദ്ദേഹത്തിന് ഹദീസ് കേട്ട ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ രണ്ട് ഊത്തിൻ്റെ ഇടക്കുള്ള കാലം എത്രയാണ്? ഒരു നഫ്ഹ കഴിഞ്ഞാൽ അടുത്ത നഫ്ഹ, രണ്ടാമത്തെ ഊത്ത്, അതിനിടക്ക് എത്ര കാലമുണ്ടാകും? എത്ര കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്ത് ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറയാൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി

0: അപ്പം ഈ പേരിൽ, ഇസ്രാഫീൽ എന്ന പേരിൽ മലക്കുണ്ട്. മുങ്കർ നക്കീർ ആ പേരിലും മലക്കുകളുണ്ട് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും പേര് പറയപ്പെട്ട മലക്കുകളിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുക, പേരിൽ ഒരു മലക്കുണ്ട്. ഇസ്രാഫിൽ എന്ന പേരിൽ ഒരു മലക്ക്, അതേപോലെ ജിബ്രീൽ എന്ന പേരിൽ ഒരു മലക്ക്, അതേപോലെ മീഖായിൽ എന്ന പേരിൽ ഒരു മലക്ക്, മാലിക് എന്ന പേരിൽ ഒരു മലക്ക്, ഇങ്ങനെ വിശ്വസിക്കണം. പേര് പറയപ്പെടാത്തതിലോ? പേര് പറയപ്പെടാത്തവയിൽ എത്ര മലക്കുകളുണ്ടോ ആ മലക്കുകളിൽ മുഴുവനും വിശ്വസിക്കുന്നു എന്ന് പറയും. മലക്കുകളെ നിഷേധിക്കുന്ന ആളുകളുമുണ്ട്. ഖാദിയാനികൾ മലക്കുകളെ നിഷേധിക്കുന്നവരാണ്. മലക്കുകളെ നിഷേധിക്കുന്ന ആൾ, അത് ശക്തിയെക്കുറിച്ചാണ്, അതിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ് എന്ന് പറയുന്ന, ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസകാര്യങ്ങളിൽ അതിൻ്റെ ഒരു രണ്ടാമത്തെ റുഖിനായി പറഞ്ഞ കാര്യമാണല്ലോ അത്. അതുകൊണ്ടത് നിഷേധിക്കുന്നത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുവാൻ നിമിത്തമാകും എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സംക്ഷിപ്തമായി മലക്കുകളിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പറഞ്ഞതുപോലെ മലക്കുകളിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം സംഭവിക്കാതെ മുന്നോട്ടു പോകുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവേ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം ഒന്ന് മനസ്സിലാക്കുമ്പോൾ, എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച്, വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവരിപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155 156 വചനങ്ങൾ.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: ഏതു തരം ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ എങ്ങനെ ആഹാരം കഴിക്കണമെന്നുള്ളതും നാം ചർച്ച ചെയ്യുന്നു. നല്ല ആഹാരം നല്ല രീതിയിൽ കഴിക്കുമ്പോഴേ അതുകൊണ്ട് ശരീരത്തിന് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഭക്ഷണത്തിൻ്റെ അളവ് പഠനങ്ങൾ കാണിക്കുന്നത് വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ബുദ്ധി കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നു. വയറൊഴിഞ്ഞിരിക്കുമ്പോൾ അത് ഗ്രേലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എനിക്ക് വിശക്കുന്നു എന്ന സന്ദേശം ബുദ്ധിയിലെത്തിക്കുന്നത് ഈ ഹോർമോണാണ്. ഇതേ ഹോർമോൺ വേറെയും ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മസ്തിഷ്കത്തിലുള്ള ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഭാഗമാണ് പഠനത്തിൻ്റെയും ഓർമ്മയുടെയും കേന്ദ്രം. കൂടാതെ ഇത് നമുക്ക് ശ്രദ്ധയും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുന്നു. ഈ പറഞ്ഞതിനർത്ഥം വയറെപ്പോഴും ഒഴിഞ്ഞു കിടക്കണമെന്നല്ല, മറിച്ച് ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ വേണം എന്നാണ്. ദിവസം മുഴുവൻ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കരുത്. 30 വയസ്സിന് താഴെയാണെങ്കിൽ ദിവസം 3 നേരം ഭക്ഷണമാവാം. 30-നപ്പുറം കടന്നാൽ 2 നേരത്തെ ഭക്ഷണമാണ് ഉചിതം. വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ശരീരവും മനസ്സും ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. ഒരു കാര്യം ശ്രദ്ധ വെക്കണം, ഭക്ഷണത്തിനു ശേഷം 2-2.5 മണിക്കൂറോടെ അത് ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. 11 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ശരിയായ ദഹനത്തിനു ശേഷം ബാക്കി വരുന്നത് പൂർണ്ണമായും പുറന്തള്ളപ്പെടുകയും വേണം. ഈയൊരു സംഗതിയിൽ മനസ്സിരുത്തിയാൽ ഓരോരുത്തർക്കും ദിവസവും ഉണർവും ഉത്സാഹവും അനുഭവിക്കാനാവും. ഭക്ഷണം നല്ലതുപോലെ ചവച്ചു കഴിക്കണം. ചവക്കലിന് ദഹനപ്രക്രിയയിൽ കാര്യമായ പങ്കുണ്ട്. അന്നജം കൂടുതലുള്ള പദാർത്ഥങ്ങൾ ദഹിക്കുന്നത് ഉമിനീരിൻ്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് ആഹാരം വായിലിട്ട് നന്നായി ചവച്ചരക്കുക തന്നെ വേണം. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ചെന്ന് കിടക്കുന്നത് നന്നല്ല. 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞു വേണം കിടക്കാൻ. ദഹനം നടക്കുന്നതോടുകൂടി ശരീരത്തിലെ പോഷണ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുന്നു. ആ സമയത്ത് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം ശരിയാവുകയില്ല, മാത്രമല്ല അകത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും ചെയ്യും. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ കിടന്നാൽ വലിയൊരു ഭാഗം ആഹാരം ദഹിക്കാതെ കിടക്കുമെന്നതും ഓർമ്മ വേണം. ചില പദാർത്ഥങ്ങൾക്ക് ദഹനസമയം കുറച്ച് കൂടുതലാണ്. നന്നായി ചവച്ചു കഴിച്ചാൽ ദഹനത്തിൻ്റെ പകുതി ഭാഗം വായിൽ വെച്ച് തന്നെ നടക്കുന്നു. അങ്ങനെയാകുമ്പോൾ അകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണം പ്രത്യേകിച്ച് അസ്ഥികളൊന്നും ഉണ്ടാക്കുന്നില്ല. കൂടുതൽ പ്രാവശ്യം വായിലിട്ട് ചവക്കുന്നതിനിടയിൽ ആ ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിൽ എത്തിയിരിക്കും. ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഹിതമോ അഹിതമോ എന്ന് ഓരോ കോശവും നിർണയിക്കും. നാവിൻ്റെ രുചിയല്ല ആരോഗ്യത്തിനുതകുമോ എന്നതാണിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേണ്ടതെടുക്കാനും വേണ്ടാത്തത് തള്ളാനും അപ്പോൾ തന്നെ നമ്മുടെ ശരീരം തയ്യാറായിട്ടുണ്ടാകും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.

0: ഇനി നമുക്ക് പീസ് ടൈമിലെ ഒരു വാചകം വായിക്കാം. നമ്മൾ പറയാറുണ്ട് പീസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾ എഴുതുന്ന, നമ്മുടെ റേഡിയോയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്തത് അല്ലേ,
1: അതെ അതെ,
0: അല്ലെങ്കിൽ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് റേഡിയോയിൽ എത്തിപ്പെട്ടത് എന്നൊക്കെ അനുഭവങ്ങളൊക്കെ അവർ പറയാറുണ്ട്. അതിലൊരു അനുഭവമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഭക്ഷണം വേണം, ആത്മാവിനും വേണം. അത് ശരീരത്തിന് ഭക്ഷണം വേണം, ആത്മാവിനും വേണം. ആത്മാവിന് പോഷണമാകുന്ന ചിന്തകളുമായി പീസ് റേഡിയോ വിവരങ്ങളുടെ കാലത്ത്. അറിവ് മാത്രം പോരാ, ശരിയായ ചിന്തയും വേണം അതിനായി പീസ് റേഡിയോ എന്ന ഒരു ശ്രോതാവ് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഒരു നല്ല
1: ചിന്തയാണ് അല്ലേ,
0: അത് നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മളിപ്പോൾ ശരീരത്തിന് നമുക്ക് എവിടുന്നു ഭക്ഷണം കഴിക്കാലോ, പക്ഷെ ആത്മാവിനെയാണ് ശരിപ്പെടുത്തിയാൽ എന്താണ് ക്ലിയറായി പോവുള്ളൂ. ആത്മാവ് ശരിയല്ല, നമ്മുടെ മനസ്സും ഹൃദയമൊന്നും ശരിയല്ലെങ്കിൽ എന്തായി, തെറ്റിപ്പോയി
1: അല്ലേ.
0: അതെ അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ആ മാംസപിണ്ഡം നന്നായാൽ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും നന്നായി.
1: അതെ,
0: അതേസമയം മാംസപിണ്ഡം കേടുവന്നാൽ, ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അപ്പൊ ശരിക്കും നന്നാകേണ്ടത് എന്താണ്, നമ്മുടെ മനസ്സാണ്, ആത്മാവാണ് എന്ന് ആ ഒരു വാചകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നു.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ. 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000-ലേറെ സ്ഥിരം അവതാരകർ. 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ. അൽ ഇജാബ, സംശയ നിവാരണം.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സുന്നത്ത് നിസ്കാരത്തിൽ സുജൂദിൽ ഖുർആനിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ പാടുണ്ടോ എന്നാണ്.
4: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സുജൂദിലും റുക്കുഇലുമെല്ലാം ചൊല്ലേണ്ട ധാരാളം പ്രാർത്ഥനകൾ സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ വിസ്ഡം ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഒരു വിശ്വാസിയുടെ നിസ്കാരം എന്ന പേരിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ വാങ്ങിയാൽ അത്തരത്തിലുള്ള ദിക്റുകൾ പഠിക്കാൻ ധാരാളം അതിൽ നമുക്ക് അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളിലും മറ്റൊക്കെ ലഭിക്കുന്ന അൽ അദ്കാർ എന്ന് പറഞ്ഞ ഹിസ്നുൽ മുസ്ലിം, കഹ്താനി റഹിമഹുല്ലയുടെ ഹിസ്നുൽ മുസ്ലിമിൻ്റെ രൂപമായിട്ടുള്ള, അതല്ലെങ്കിൽ അതിനെ സോഫ്റ്റ്വെയറാക്കി മാറ്റിയിട്ടുള്ള അൽ അദ്കാർ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം ഇത്തരത്തിലുള്ള സഹീഹായി വന്ന ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സുബ്ഹാൻ റബ്ബിൽ അലീം, സുബ്ഹാൻ റബ്ബിൽ അഅല എന്നുള്ള ദിക്റുകളെല്ലാം എത്ര വേണമെങ്കിലും എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലാം. സുബ്ഹാനക്കല്ലാഹുമ്മ അബിഹന്ദിക് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം. ഇതുപോലെയുള്ള മറ്റു പ്രാർത്ഥനകളും അറബി ഭാഷയിൽ ആകുന്നത് കൊണ്ട് വിരോധമില്ല സുന്നത്തു നിസ്കാരങ്ങളിൽ എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം നമുക്ക് ദീർഘിപ്പിച്ചുകൊണ്ട്, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ഖിയാമിനോളം ദൈർഘ്യമുണ്ടായിരുന്നു റുക്കൂകൾക്കും എഴുത്തിദാലുകൾക്കും സുജൂദുകൾക്കും എന്നെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകളെല്ലാം ലഭ്യമാകുന്ന രൂപത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകളെല്ലാം ലഭിക്കുന്ന ഹിസ്നുൽ മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്, വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതൊക്കെ ലഭ്യമാണ്. ഇതൊക്കെ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുകയും കൂടുതലായിക്കൊണ്ട് പഠിക്കുവാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അല്ലാഹു അഅലം.
3: അസുഖങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്ക് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കെയർ സെൻ്ററിലേക്ക് പോകാമോ? അവിടെ അമുസ്ലിം ഫിസിയോതെറാപ്പിസ്റ്റുകളായാൽ കുഴപ്പമുണ്ടോ? പ്രസവിച്ച സ്ത്രീയുടെ ഉമ്മ രോഗിയാണ് എന്നാണ്.
5: അതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇജാറത്ത് എന്നാണ് പറയുക. വാടകയ്ക്ക് വെക്കുക, വാടകയ്ക്കെടുക്കുക, കൂലിക്ക് വെക്കുക എന്നതുപോലെ. നമ്മൾ വീട്ടിലുള്ള തെങ്ങിൻ ചൂട് നന്നാക്കുവാൻ ഒരാളെ കൂലിക്ക് വെക്കാറുണ്ടല്ലോ, അതിന് ഈജാർ എന്നാണ് പറയുക, കൂലിക്ക് വെക്കുക. അതേപോലെ തന്നെ ശമ്പളം, കൂലിവേല, ഇതിനൊക്കെ അവരുടെ അധ്വാനത്തിന് പകരമായി പ്രതിഫലം കൊടുക്കുന്നു, അതിന് ഈജാർ എന്നാണ് പറയുക. ഇസ്ലാമികമായി അനുവദനീയമായ ഒരു ഏർപ്പാടാണ് ഈജാർ. അത്തരത്തിൽ സ്ത്രീയെ ശുശ്രൂഷിക്കുവാനും കുഞ്ഞിനെ പരിചരിക്കുവാനും ഒക്കെയായി പരിചയസമ്പന്നയായ ഒരു സ്ത്രീയെ ശുശ്രൂഷക്ക് നിൽക്കുന്നുവെങ്കിൽ അതിലൊരിക്കലും ഒരു നിഷിദ്ധം, ഹറാം എന്ന് പറയുവാനില്ല, അനുവദനീയമായ കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനാണ് ഒരു സ്ത്രീയെ, അതും ഒരു അന്യ സ്ത്രീയെ പരിചരണത്തിന് വേണ്ടി വെക്കുന്നത്? അവളെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കുവാൻ അവളുടെയോ അവൻ്റെയോ ഉമ്മ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള പരിചരിക്കുവാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കല്ലേ ഒന്നാം സ്ഥാനം നൽകേണ്ടത്? അവരല്ലേ പരിചരിക്കേണ്ടത്? ഉമ്മയല്ലേ ശുശ്രൂഷിക്കേണ്ടത്? ഇത് അവളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, 40 ദിവസം ഒരു വീട്ടിലാണെങ്കിൽ മറ്റ് 40 ദിവസം മറ്റൊരു വീട്ടിൽ, ആ വീട്ടിലുള്ള കുറ്റവും കുറവുകളുമൊക്കെ ഇവിടെ പറയുകയും ഈ വീട്ടിൻ്റെ രഹസ്യങ്ങൾ മറ്റു വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ന്യൂനതകൾ വരുവാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണോ അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് നിർത്തേണ്ടത്? പലപ്പോഴും എത്ര ദാരിദ്ര്യത്തിലുള്ള ആളുകളായിരുന്നാലും ശരി, കേരളത്തിൻ്റെ ചില മുക്കുമൂലകളിൽ അങ്ങനെ തന്നെക്കൊണ്ട് ഒരു സ്ത്രീയെ വെക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും അത് നാട്ടിലെ സമ്പ്രദായം അപ്രകാരമാണ്. അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായി തീരും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവളുടെ വീട്ടുകാരെന്താണ് പറയുക എന്ന ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം സ്ത്രീകളെ വെക്കുന്നത്. കുഞ്ഞിൻ്റെ തുണിയും വസ്ത്രവും അവളുടെ വസ്ത്രവുമൊക്കെ അലക്കുന്നതിലാണല്ലോ പ്രധാനപ്പെട്ട ഒരു കർമ്മം. അതിലേറ്റവും അനുയോജ്യം ഒരു വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടാണെങ്കിൽ 40,000-45,000 ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതിന് പകരം 10,000 രൂപ കൊടുത്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അവളുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുറേ പ്രശ്നങ്ങൾ അതോടുകൂടി ഇല്ലാതെയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഏർപ്പാട് ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിന്തിക്കേണ്ടതാണ്. പൊങ്ങച്ചം, ധൂർത്ത്, ആർഭാടം ആളുകൾക്കിടയിൽ അറിയുക എന്ന ഒരു ഉദ്ദേശത്തിനാകുവാൻ പാടില്ല. രണ്ടാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ചില സ്ത്രീകളെങ്കിലും, ഇങ്ങനെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അവർ ആ വീട്ടിൻ്റെതായ കുറേ ഔറാത്തുകളുണ്ട്. ആ വീട്ടിലേക്ക് ഏത് സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളായിക്കൊള്ളണമെന്നില്ല. ആ വീടുകളിൽ പലപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നവരായിരിക്കും. ഈ കാലയളവിലൊക്കെ അന്യപുരുഷന്മാരുമായുള്ള കൂടിക്കലരുകളും മറ്റും സംഭവിക്കുവാൻ ഇടയുണ്ട്, നിഷിദ്ധങ്ങൾ ചെയ്യുന്നു എന്ന രൂപത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ആരെയെങ്കിലും അങ്ങനെ ജോലിക്ക് പോകുന്നുവെങ്കിൽ ആരെ ആക്ഷേപിക്കാനുമല്ല. പക്ഷേ പലപ്പോഴും തെറ്റുകൾ, അഥവാ ഒരു അന്യ പുരുഷൻ, ഇതൊക്കെ ഉണ്ടാകുവാൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ വീട്ടിലും ഓരോ രഹസ്യങ്ങളുണ്ടാവും. ഓരോ വീട്ടിൻ്റെയും വീട്ടിലുമുള്ള ആളുകളുടെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ അത് പലപ്പോഴും മറ്റു വീടുകളിലേക്ക്, അടുത്ത വീട്ടിലേക്ക് 40 ദിവസം പോകുമ്പോൾ ഇവിടുത്തെ ന്യൂനതകൾ അവിടെ പറയുന്ന ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നത് സത്യമാണ്. ഇതിലൊക്കെ ഉപരിയായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും ഇങ്ങനെയുള്ള സ്ത്രീകളെ, അഥവാ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെ കുളിപ്പിക്കുന്നത് ഈ വന്ന വാടകയ്ക്ക് വന്ന അല്ലെങ്കിൽ കൂലിക്ക് വേണ്ടി വന്ന സ്ത്രീകളാണ്. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു അങ്ങേയറ്റത്തെ നിർബന്ധ സാഹചര്യത്തിനല്ലാതെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്ത് കാണുവാൻ പാടുണ്ടോ? ശരീരത്തിൽ എണ്ണയും കുഴമ്പും മറ്റുമൊക്കെയായി തേച്ചു പിടിപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു രീതി ഒരു അന്യസ്ത്രീക്ക് ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടുണ്ടോ? പലപ്പോഴും ഈ ഒരു വിഷയം ഇത്തരം ആളുകൾ ചിന്തിക്കാറില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, ലാ യൻദുറു അർ-റജുലു ഇലാ ഔറത്തിർ റജുൽ വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്കോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്കോ നോക്കുവാൻ പാടില്ല. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ഇംറഅത്തിൻ തളഉ സിയാബഹാ ഫീ ഗൈരി ബൈത്തി സൗജിഹാ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലാതെയാണ് വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, അഥവാ ഭർത്താവിൻ്റെ മുമ്പിലല്ല വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, ഫഖദ് ഹത്തഖത്ത് സിത്ര ബൈനഹാ വ ബൈനല്ലാഹ്, അവളുടെയും അള്ളാഹുവിൻ്റെയും ഇടയുള്ള മറ അവൾ വലിച്ചു കീറി എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം, തന്നെ ശുശ്രൂഷിക്കുവാൻ ഏറ്റവും യോഗ്യത ഉള്ളത് തന്നെ പ്രസവിച്ച ഉമ്മയാണ്, അല്ലെങ്കിൽ രക്തബന്ധമുള്ള ആളുകൾ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെയും പ്രത്യേകമായി പറഞ്ഞുവല്ലോ ഒരു സ്ത്രീ അവളുടെ സീനത്ത് ആർക്കെല്ലാം പ്രകടിപ്പിക്കാം എന്നത്. ഭർത്താവിന് മുമ്പിൽ പ്രകടിപ്പിക്കാം, എന്നാൽ ഭർത്താവിന് മുമ്പിൽ പ്രകടിപ്പിക്കാവുന്ന ഭംഗി മെഹ്റമായ ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ പാടില്ല. ഉപ്പ, ആങ്ങളമാർ, മക്കൾ, അമ്മാവന്മാർ, പിതാവിൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ മെഹ്റമാണ്. ഭർത്താവിൻ്റെ മുമ്പിലുള്ള ഔറത്ത്, ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാവുന്ന ഔറത്ത് ഈ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ പാടില്ല. അതേ കൂട്ടത്തിലാണ് നിങ്ങളുടെ സ്ത്രീകൾക്കിടയിൽ നിങ്ങളുടെ സ്ത്രീകളും എന്ന് പറഞ്ഞു, അഥവാ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ ഏത് ഭംഗിയാണോ പ്രദർശിപ്പിക്കൽ ഒരു സ്ത്രീക്ക് അനുവാദമുള്ളത്, അല്ലെങ്കിൽ ഒരു മെഹ്റമായ ആൾക്ക് ഒരു സ്ത്രീയുടെ തൻ്റെ മെഹ്റമിൽപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഏത് ഭാഗങ്ങളെല്ലാം കാണാൻ പാടുണ്ടോ, അതേ ഭാഗം മാത്രമാണ് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടേത് കാണൽ അനുവദനീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുഖല്ലതായ വലിയ ഔറത്തിലേക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ നോക്കുവാൻ പാടില്ല. ഓപ്പറേഷൻ പോലുള്ള സാഹചര്യങ്ങൾ പ്രസവ ചികിത്സാ രംഗങ്ങളിലൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. ഇതിലപ്പുറം പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീകൾ 40 ദിവസം നിൽക്കുക, ശുശ്രൂഷക്ക് നിൽക്കുക എന്നുള്ള ഒരു അനാചാരം എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് അതിൽ നിഷിദ്ധം കലർന്നു വരുന്നത് മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
3: യൂനോ കളിയുടെ ഇസ്ലാമിക വിധി എന്താണ്? അതുപോലെ പാമ്പും കോണി എന്നീ കളികളുടെ ഇസ്ലാമിക വിധി പറയാമോ എന്നാണ്.
2: കുട്ടികൾക്ക് മൊബൈലിലും മറ്റുമായി ധാരാളം ഗെയിമുകളുണ്ട്. ആ ഗെയിമുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടികൾ എത്രത്തോളം അത് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ പലതും നന്മയേക്കാൾ കൂടുതൽ തിന്മകൾ കടന്നു വരുന്നതായി കാണാൻ സാധിക്കും. അതിലൊന്നുള്ളത് കുട്ടികളുടെ സമയം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ സമയം വല്ലാതെ പാഴായി പോകുന്നു എന്നാണ്. മണിക്കൂറുകൾ വേണമെങ്കിൽ കുട്ടികൾ അതിൽ കളിക്കാൻ തയ്യാറാണ്. നമസ്കാര സമയമായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകുവാനോ ജമാഅത്ത് നമസ്കരിക്കുവാനോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർത്തീകരിച്ചു കൊടുക്കുവാനോ ഒന്നും പലപ്പോഴും ഇത്തരം ഗെയിമുകളിൽ ഏർപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെ വലിയ ഒരു തെറ്റാണ്. രണ്ടാമതായി, അതിൽ പലതരത്തിലുള്ള ഗെയിമുകളുണ്ടാവും. ആ ഗെയിമുകൾ ചിലതൊക്കെ തന്നെയും ദീനിനെതിരായ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വൈരവും വിദ്വേഷവും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ളവയും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നുമില്ലാത്ത രൂപത്തിലാണ് ഒരു താൽക്കാലികമായി ഒരു അല്പസമയം ആശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മാനസികമായ സ്വസ്ഥതയ്ക്ക് വേണ്ടി കുട്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് ഹറാം എന്ന് പറഞ്ഞുകൂടാ. നേരെ മറിച്ച് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ വലിയൊരു സമയം, ഏതുവരെ രക്ഷിതാക്കളൊക്കെ പലപ്പോഴും ഇത് കൊടുത്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അത് ശാസ്ത്രീയമായി തന്നെ പലരും അത് ധാരാളം അപകടങ്ങൾ അതുവഴിയുണ്ട് എന്ന് പറയുന്നുണ്ട്. പരമാവധി
6: നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക, ഏതൊരു രൂപത്തിലാണ് കുട്ടികൾ വളർന്നു വരുന്നത് ആ രൂപത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോക്കുണ്ടാക്കുക. എൻ്റെ കുട്ടികൾക്ക് നമുക്കൊരു ഖുർആൻ പാരായണം ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടോ അല്ലെ ഇസ്ലാമികമായ കഥകൾ പറയുന്ന അത്തരത്തിലുള്ള
7: ഗാനങ്ങൾ, ഈണം പോലെയുള്ള ഗാനങ്ങൾ, തേൻമൊഴി,
6: അതൊന്നും അവർ ചെയ്യാതെ എന്തുകൊണ്ട് കുട്ടികൾക്ക് അതിനൊരു പ്രിയം ഇല്ല. അപ്പോൾ ഒരു തിന്മയിലേക്കുള്ള ചായ്വ് പോലെയാണ് പലപ്പോഴും കുട്ടികളുടെ സ്വഭാവങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് രക്ഷിതാക്കൾ നന്മയിലേക്ക് ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്.
3: ഖുർആൻ കത്തം തീർത്താൽ പ്രത്യേകം പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? ഉസ്മാനി ഖുർആനിൻ്റെ അവസാന പേജിൽ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടല്ലോ, അത് ചൊല്ലാൻ പറ്റുമോ എന്നാണ്.
4: ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതി തീർന്നാൽ ഖത്തമുൽ ഖുർആൻ എന്ന പേരിൽ പ്രാർത്ഥനകൾ പല ഖുർആനിൻ്റെയും പിറകിൽ പ്രിൻ്റ് ചെയ്തതായി കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു സമയമാണ് ഖുർആൻ പാരായണം ചെയ്ത് അതിനുശേഷം നടത്തുന്ന പ്രാർത്ഥനകൾ. ഇതിൻ്റെ അർത്ഥത്തിലാണ് ഖത്തം തീർത്തു കഴിഞ്ഞാൽ ഉള്ള പ്രാർത്ഥനകളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ മുഴുവനായൊരു ആവർത്തി ഓതിക്കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റുകൾ പ്രാർത്ഥനകൾ എന്ന പേരിൽ പ്രത്യേകമായി പ്രാർത്ഥനകളൊന്നും വന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമെന്നുള്ള നിലക്ക് ഒരാൾക്ക് ഏത് രൂപത്തിലുള്ള പ്രാർത്ഥനയും ആ സമയത്ത് നിർവഹിക്കാവുന്നതാണ് എന്നതൊഴിച്ചാൽ അതിനുവേണ്ടി പ്രത്യേക ലഫ്ളുകളോ അതിനുവേണ്ടി പ്രത്യേക ദുആകളോ ഒന്നും തന്നെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണുവാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
3: സ്ത്രീകൾക്ക് മുഖത്തിൻ്റെ താഴെ ഭാഗം, താടിയുടെയും കഴുത്തിൻ്റെയും ഇടയിലുള്ള ഭാഗം മറക്കേണ്ടതുണ്ടോ? ഈ ഭാഗം വുദു ചെയ്യുമ്പോൾ മുഖത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ്.
8: വജ്ഹ് എന്ന അറബി പ്രയോഗം, അതാണ് മുഖത്തിന് പ്രയോഗിക്കപ്പെട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫഹ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ വജ്ഹുകൾ കഴുകുക. അവിടെ വജ്ഹ് എന്നാണ് പറഞ്ഞത്. വജ്ഹ് എന്ന് പറഞ്ഞാൽ അത് മുവാജഹ എന്ന പ്രയോഗത്തിൽ നിന്ന് വന്നതാണ്. അതായത് ഒരാൾ മറ്റൊരാളെ അഭിമുഖീകരിക്കുമ്പോൾ തൻ്റെ ശിരസിൽ അപരന് അഭിമുഖമാകുന്ന ഭാഗമാണ് വജ്ഹ്. ആ വജ്ഹിൻ്റെ അതിര് സാധാരണ ഒരു മനുഷ്യൻ്റെ തലയിൽ മുടി മുളച്ചു തുടങ്ങുന്ന ഇടം മുതൽ ഇല അസ്ഫലിദ്ദീഖിന് എന്നാണ്, താടിയല്ലിൻ്റെ അടിഭാഗം വരെ എന്നാണ് പറയുക. പിന്നെ ഒരു ചെവിക്കുന്നി മുതൽ മറ്റൊരു ചെവിക്കുന്നി വരെ വീതിയിൽ. അപ്പോൾ അത്രയും ഭാഗമാണ് ഈ മുവാജഹയുടെ ഭാഗം എന്നാണ് അതിൻ്റെ ഒരു വിവരണം. അപ്പോൾ വജ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൃത്ത പരിധി ഉൾപ്പെട്ട ഭാഗമാണ്. ആ നിലക്ക് ഒരു സ്ത്രീ ഖിമാർ മുഖമക്കന ധരിക്കുമ്പോൾ താടിയുടെ അടിയിലേക്ക് ആ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊരു നിഷിദ്ധം ചെയ്തെന്നോ മോശക്കാരിയാണെന്ന് വിധിക്കാൻ സാധ്യമല്ല. അള്ളാഹു ആലം.
3: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ കയ്യിൽ 7 പവൻ സ്വർണമുണ്ട്. ഭർത്താവ് തരുന്ന പണം സ്വരുക്കൂട്ടി 4 പവന് തുല്യമായ ക്യാഷുമുണ്ട്. ഞാൻ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്.
4: സ്വർണം എന്നുള്ള നിലക്ക് സ്വർണത്തിൻ്റെ സക്കാത്ത് ഒരാൾക്ക് നിസാബെത്തണമെങ്കിൽ അയാളുടെ കയ്യിൽ 85 ഗ്രാം ഉണ്ടാകണമെന്നതാണ് ആ വിഷയത്തിലെ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ശരിയായ അഭിപ്രായം.
7: അതായത് 10.5 പവൻ.
4: 10.5 പവൻ ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുക. അതേസമയം 10.5 പവൻ ഇല്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1 പവന് എന്നുള്ള നിലക്ക് ആ നിലക്ക് സക്കാത്ത് ഉണ്ടാവുകയില്ല. അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ പണവും അതുപോലെ തന്നെ സ്വർണവും രണ്ടും കൂടി ഒരുമിച്ചുണ്ട് എങ്കിൽ 10.5 പവൻ വാങ്ങാൻ ആവശ്യമായ രൂപത്തിലുള്ള പണവും സ്വർണവും കൂടി ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്വർണത്തെ ഈ പണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് സക്കാത്ത് കൊടുക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ ആ സംഖ്യയെ 40 കൊണ്ട് നിങ്ങൾ ഹരിക്കുക. 40 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എന്തുത്തരമാണോ കിട്ടുന്നത് അതാണ് നിങ്ങൾ സക്കാത്തായിക്കൊണ്ട് നൽകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
3: നല്ല മോട്ടിവേഷൻ ഷോർട്ട് ഫിലിം കാണുന്നത് തെറ്റാണോ? രക്ഷിതാക്കളെക്കുറിച്ചുള്ളതുപോലെ അത് ഷെയർ ചെയ്താൽ അതിലെ സ്ത്രീകളെ വേറെ പുരുഷന്മാർ ഞാൻ കാരണം കണ്ടാൽ തെറ്റാകുമോ എന്നാണ്.
5: ഇവിടെ ഫിലിം അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമം എന്ന ഒന്ന് ഹറാമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അതിൽ എന്ത് ഉൾക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് എന്ത് സന്ദേശം വരുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഒരു പഠന ഉപകാരപ്രദമായ പഠനത്തിന് ഉപകാരപ്രദമായ വല്ല അത്തരത്തിലുള്ള സി ഡികൾ, അത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ, ഇപ്പോൾ ഒരു ശാസ്ത്രത്തെക്കുറിച്ചാട്ട് അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചാട്ട് അതെല്ലാം പഠിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ദൃശ്യ മാധ്യമങ്ങളായി ഉപയോഗിക്കാറുണ്ട്. അത് ഒരിക്കലും നിഷിദ്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ കണ്ണിനെ തെറ്റിലേക്ക് നയിക്കുന്ന അശ്ലീല ചുവകളുള്ള അശ്ലീലതയുടെ സംസാരങ്ങളുള്ള തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഫിലിമുകൾ, അത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും എല്ലാം തിന്മയാണ്. അതിനെ ഒരിക്കലും സമീപിക്കുവാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
3: ജുമാ ഖുത്ബകൾക്കിടയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഖതീബും ബാക്കിയുള്ളവരും കൈകൾ ഉയർത്തുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
8: ദുആ ഇരക്കുമ്പോൾ കൈ ഉയർത്തി ദുആ ഇരക്കുക എന്നതുമായി ബന്ധപ്പെട്ട് പല മസാലകളുണ്ട്. ഇവിടെ ചോദ്യകർത്താവ് ജുമാ ഖുത്ബയിൽ ഇമാം കൈ ഉയർത്തുന്ന വിഷയമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇമാം ജുമാ ഖുത്ബയിൽ ദുആ ഇരക്കുമ്പോൾ കൈ ഉയർത്താൻ പാടുള്ളതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയുടെ സമയം കൈ ഉയർത്തിയത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇസ്തിസ്ഖായിന് വേണ്ടി, ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഇസ്തിസ്ഖായിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി തേടുന്ന ദുആയാണ് ജുമാഅയുടെ ഖുത്ബ സമയം നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ കൈ ഉയർത്താം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കരങ്ങൾ പല രീതിയിൽ ഉയർത്തി ദുആ ചെയ്തത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഉള്ളംകൈ മാനത്തേക്ക് ഉയർത്തി, ഉള്ളംകൈ ഭൂമിയിലേക്ക് കമഴ്ത്തി, ഉള്ളംകൈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആക്കി, ഇങ്ങനെയൊക്കെ കൈ ഉയർത്തി ദുആ ചെയ്തത് ഹദീസിൻ്റെ ലഫ്ദുകളിൽ വായിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ജുമാ ഖുത്ബയിൽ മഴയ്ക്ക് വേണ്ടി തേടുന്നുവെങ്കിൽ കൈ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ ഉയരത്തിലേക്ക് കൈകൾ ഉയർത്തി ജുമാ ഖുത്ബയിൽ ഇസ്തിസ്ഖായിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം നടക്കുമ്പോൾ ദുആ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതല്ലാത്ത സന്ദർഭങ്ങളിൽ സാധാരണയായി ഖതീബ് കൈ ഉയർത്തി ദുആ ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ മഅ്മൂമീങ്ങളും കൈ ഉയർത്തിയിട്ട് അതിന് ആമീൻ പറയുക എന്നുള്ളതും തെളിവുകളിൽ വന്നിട്ടില്ല. ഇസ്തിഖാസയുടെ സന്ദർഭത്തിൽ കൈ ഉയർത്തി ദുആ ഇരക്കുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് രക്ഷാതേട്ടം നടത്തിയ സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ദുആയാണ്. രക്ഷാതേട്ടങ്ങൾ ഇസ്തിഖാസ എന്ന് പറഞ്ഞാൽ ഗൗസ്, ഗൗസിന് വേണ്ടിയിട്ടുള്ള തേട്ടം. അത് അപകടങ്ങളിൽ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ ഒരാൾ നടത്തുന്ന രക്ഷാത്തേട്ടാണ് ഇസ്തിഖാസ. ബദർ യുദ്ധത്തിൻ്റെ തലേനാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാത്രി മുഴുവനും അള്ളാഹുവിനോട് ദുആയിലായിരുന്നു. നമസ്കരിച്ചു, നമസ്കരിക്കാതെയും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ചില റിപ്പോർട്ടുകളിൽ കാണാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മാത്രം ഉറങ്ങാതെ കിടന്നു. ഉറങ്ങിക്കിടന്നവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരുകരങ്ങളെയും മാനത്തേക്ക് ഉയർത്തി തൻ്റെ ദൃഷ്ടി ആകാശത്തിന് നേരെ നട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ശിരോവസ്ത്രം തലയിൽ നിന്ന് നിലത്തേക്ക് വീഴുമാർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തിപ്പിടിച്ച്, കൈകൾ ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ ദുആയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്, ഇത്തസ്തഗീസൂന റബ്ബക്കും ഇത്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ എന്ന ആയത്ത്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഖാസ നടത്തിയ സന്ദർഭം ഓർക്കണം. ആയിരം മലക്കുകൾ തുടർച്ചയായി വന്നിറങ്ങുന്ന ആ മലക്കുകളെ കൊണ്ട് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സഹായിച്ചു, അങ്ങനെ നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകിയ ആ സന്ദർഭം ഓർക്കണം എന്നാണ് പറയുന്നത്. അവിടെ അത് ഇസ്തിഖാസ സഹായത്തേട്ടത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനത്തേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തു എന്നത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ദുആ ഇരക്കുമ്പോൾ കൈ ഉയർത്തുക എന്നുള്ളതാണ് കരണീയം. ഉത്തരം ലഭിക്കുവാൻ അർഹമായ ഒരു നിലപാട് കൂടിയാണ് കൈ ഉയർത്തി അള്ളാഹുവിനോട് തേടുക എന്നുള്ളത്. ഹദീസിൽ വന്നില്ലേ, ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു അത്യുദാരനും ഏറെ ഹയാ ഉള്ളവനുമാണ്, ലജ്ജയുള്ളവനുമാണ്. ഒരു ദാസൻ തൻ്റെ ഇരു കരങ്ങളെ ഉയർത്തി ദുആ ചെയ്യുകയും ആ കരങ്ങൾ ശൂന്യമായി മടക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അപ്പോൾ കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് ജവാബ് ലഭിക്കാൻ അർഹമായ ഒരു പ്രവൃത്തിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ ദുആ ഇറക്കുമ്പോൾ നമ്മൾ കൈ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ഇറക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇറക്കുകയും ദുആ നിത്യമാക്കുകയും കൈ ഉയർത്തൽ നിത്യമായി ഒഴിവാക്കുകയും ചെയ്ത, നിത്യമായി ദുആ ചെയ്തു എന്നാൽ കൈ ഉയർത്തൽ ഒഴിവാക്കുകയും ചെയ്ത സന്ദർഭങ്ങളിൽ കൈ ഉയർത്താതിരിക്കുക, അതാണ് ഇവിടെ ഖുത്ബയുടെ വിഷയത്തിൽ. ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, നിത്യമായി ദുആ ചെയ്തു, പക്ഷേ നിത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തിയിട്ടില്ല, കൈ ഉയർത്തൽ ഒഴിവാക്കി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യമായി ചെയ്തത് ചെയ്യൽ സുന്നത്ത് എന്ന പോലെ നിത്യമായി ഒഴിവാക്കിയത് ഒഴിവാക്കലും സുന്നത്താണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം.
9: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: മാത്രം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം മുബീൻ പട്ടാണി.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല,
6: എടുത്തു കൊടുത്താൽ മതി,
5: മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ആണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
7: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
5: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
6: സ്ഥാപനം
5: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
7: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റാർകാസ്റ്റ് അവതരിപ്പിക്കുന്നത് മൂസ പി പി, ജൗഹർ ഒഴുകൂർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി കൊച്ചു കൂട്ടുകാരയച്ച പ്രോഗ്രാമുകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യം പ്രോഗ്രാമുമായിട്ട് എത്തുന്നത് ഹയ സൈനബ്.
1: അതെ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രത്യേകത താഴെ ക്ലാസ്സിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഹയ സൈനബ് എൽ കെ ജി സ്റ്റുഡൻ്റാണ്.
0: അതെ.
1: അപ്പോൾ ഈ സാധാരണ സ്കൂളുകളിലൊക്കെ ഈ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ചെറിയ കുട്ടികളെങ്ങനെ എന്ത് ചെയ്യും,
0: അങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാം
1: വിളിച്ച് വിളിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവരെ ഉറങ്ങും, പിന്നെ അവർ ഈ പണിക്കൊന്നും കിട്ടൂല,
0: പഠിപ്പിച്ചൊക്കെ മറക്കും.
1: അതെ. അപ്പോൾ ആ കിട്ടിയ നല്ല ഫ്രഷ് സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളെ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം നമ്മുടെ സ്റ്റാർ കോസ്റ്റിലും അതേ രീതി തന്നെയാണ് നമുക്കുള്ളത്. ഹയ സൈനബ് എൽ കെ ജി സ്റ്റുഡൻ്റാണ്, ക്രിസ്വ മഹിളാലയം എച്ച് എസ് എസ് ആലുവയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത്. അവളുടെ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്.
2: ശ്യാമലയ്ക്കും പിറകേ റസൂലുള്ള അമ്പതോടി പിത്ത് പേരാകും അമ്പലത്ത്, പിറകേ റസൂലുള്ള അമ്പനോടി പിത്ത് പേരാകും അമ്പലത്ത്. അപ്പം തിന്നുമ്പത്ത് ശരിയാക്കനെ പാത്തൊരു തേർക്കൂടി ചെപ്പിനാഹനെ അരത്തലത്ത് ബ്ലൂനീ തരഹാൻ്റെ എന്തിന് വേണ്ടി എത്താറത്ത് എന്തിപ്പോ എമ്മാൻ്റെ എന്തി വരെ എത്താറത്ത് എന്തിപ്പോ അരിച്ചല്ല ഇല്ലാഹി അളിലെ ഇല്ലാഹ ഊ പിറകേ റസൂലുള്ള.

0: ഹയാ സൈനബിൻ്റെ മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. എന്താണ് അവളിപ്പോൾ പറഞ്ഞത്, മനസ്സിലായോ?
1: നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു താളം, നമ്മൾ അതിൻ്റെ ഒരു ഈണം
0: അതെ
1: ഇങ്ങനെ കേട്ടു ആസ്വദിച്ചു എന്നതിലപ്പുറം പാട്ടിൻ്റെ വരികൾ,
0: അതെ എനിക്ക് തോന്നുന്നത് ഒരു മാപ്പിളപ്പാട്ടാണെന്ന് തോന്നുന്നുണ്ട്.
1: അതെ,
0: അതുകൊണ്ടാണ് ഈ മാപ്പിളപ്പാട്ട് ഇനിയിപ്പോൾ മുതിർന്ന ആളുകൾ പാടിയാൽ നമുക്ക് മനസ്സിലാവുന്നില്ല,
1: മനസ്സിലാവില്ല.
0: അപ്പോൾ പിന്നെ നമ്മുടെ ഹയയുടെ പ്രശ്നമല്ല, പാട്ടിൻ്റെ പ്രശ്നം,
1: പാട്ടിൻ്റെ വരികളുടെ പ്രശ്നം.
0: അതെ, അപ്പോൾ അവളുടെ ആ ഒരു LKG പ്രായത്തിലുള്ള ശബ്ദമാണ് നമ്മൾ കേട്ടത്. വളരെ മനോഹര ക്യൂട്ട്നെസ് നമുക്കതിൽ തോന്നിയെന്നുള്ളതാണ്. അപ്പോൾ വളരെ ഉഷാറായിട്ട് പാടി. ഭാവിയിൽ ഇനിയും പാട്ടുകൾ പാടാനും റേഡിയോയിലേക്ക് അയക്കാനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഹയയുടെ ഒരു പാട്ടാണ് കേട്ടത്. ഇനി നമുക്ക് സ്റ്റാർ ക്വസ്റ്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലിൽ പീസ് റേഡിയോ ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുന്നു. അടുത്തതായിട്ട് നമുക്കൊരു പ്രസംഗം കേട്ടാലോ.
1: ഇൻഷാല്ലാ, പ്രസംഗവുമായി എത്തുന്നത് ചക്കേരി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ GMUP സ്കൂൾ ചേരൂരിൽ പഠിക്കുന്ന, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബദിയ നസറിൻ TP ആണ്.
0: അതെ, അവരുടെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ബാദിയ നസ്രിൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങര സ്വദേശി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നബിയെ കുറിച്ചാണ്. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ സ്നേഹിച്ചതിന് കണക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സമാധാനവും സ്നേഹവും പഠിപ്പിച്ച മഹാനായ പ്രവാചകനായിരുന്നു. അദ്ദേഹം ആളുകളോട് ദയ കാണിക്കാനും സത്യസന്ധരായിരിക്കാനും എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാനും പഠിപ്പിച്ചു. എല്ലാവരെയും സഹായിക്കാനും പാവപ്പെട്ടവരെ സംരക്ഷിക്കാനും

0: ജീവിക്കാൻ ശ്രമിക്ക. അറിവ് വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താകുന്നു. അത് നേടുന്നവൻ അതിഭാഗ്യവാൻ. അറിവ് നേടാൻ നിങ്ങൾ ചൈനയിൽ പോകേണ്ടി വന്നാൽ പോകുക എന്ന് പറഞ്ഞ പ്രവാചകൻ കാലത്തിനു മുമ്പ് സഞ്ചരിച്ചു. എന്റെ വാക്കുകൾ ക്ഷമയോടെ കേട്ട നിങ്ങൾക്കും എല്ലാവർക്കും എന്റെ നന്ദി. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബാദിയയുടെ നല്ലൊരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ബാദിയ നസറിൻ ടി പി,
2: ഈ ബാദിയ നസറിൻ അവസാനം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ സംസാരം ക്ഷമയോടെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ശരിക്കും ഈ റേഡിയോ കേൾക്കുന്ന ആളുകൾ ആരും ആരെങ്കിലും പിടിച്ചു വെച്ച് കേൾപ്പിക്കുന്നതല്ല, വളരെ താല്പര്യത്തോടു കൂടിയാണ് ലക്ഷക്കണക്കിനായ ആളുകൾ ഈ റേഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോള് പറഞ്ഞതിനെ വിമർശിക്കുകയല്ല കേട്ടോ, അതായത് റേഡിയോയുടെ ശ്രോതാക്കൾ എന്ന് പറയുന്നത് വളരെ ആവേശത്തോടു കൂടി അവരുടെ സമയങ്ങൾ നല്ലതിൽ ചിലവഴിക്കണം, അതുപോലെ തന്നെ നല്ല നല്ല അറിവുകൾ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്
1: കേൾവിക്കാരാണ്.
2: അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമൊക്കെ അവർ ശ്രവിക്കുന്നത് വളരെ ആവേശത്തിലാണ്. അപ്പോൾ ആ ഒരു സംസാരം ഇനി എന്ത് ചെയ്യണ്ട, ബാദിയക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട, ഞാൻ സംസാരിച്ചാൽ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നത് നിർത്തി ഇറങ്ങിപ്പോകുമോ എന്ന പേടിയൊന്നും എന്ത് ചെയ്യണ്ട, ഇനി അങ്ങോട്ട് വേണ്ട. നമ്മുടെ ശ്രോതാക്കളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ശ്രവിക്കാൻ,
1: നല്ലൊരു ഭാവിയുണ്ട് പ്രസംഗിക്കാനും
2: അതെ
1: ഇതുപോലെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.
2: അതെ, അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടു, ഒരു മലയാളം പ്രസംഗം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ പറ്റിയാണ് വാദ്യ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. ഇനി നമുക്ക് ഒരു ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാം. ഫാത്തിമ ഹയാൽ, അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഫാത്തിമ ഹയാൽ, മോഡൽ ഹൈസ്കൂൾ പേഴുംകര മോഡൽ ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ ഒരു കൂട്ടുകാരി ഫാത്തിമ ഹയാലിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒന്ന് ശ്രവിച്ചു നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ റബ്ബൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി പ്രൊഫക്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹു ചേഞ്ച്ഡ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. പ്രൊഫക്ട് Muhammad was born in Mecca in the 70 CE. He is known as the last prophet of Islam, sent by Allah to guide humanity towards trust, justice and the peace given before a prophethood. He is respected by everyone for his honesty and kindness and given the title Al-Amin, meaning the trustee wood. At the age of 40, he received the first revelation of the Quran, third angel Jibreel. From that moment, he dedicated to his life to spreading to the message for Islam, the verification in the good equality among people and living world with a good character. Prophet Muhammad taught us the duality lesson. To always speak the truth, to forgive even those hurt us, to respect parents, neighbors and poor, to kindness and merciful to other including animals. He was not only a religion leader but also a loving father and caring husband and a just leading his life is a perfect example for all of us to follow. The prophet of Muhammad Sallallahu alayhi wa sallam once said, the best among you are those who have the best manners and character. This reminds us that true greatness lies not in wealth or power but kindness, patience and humility. Even to millions of people across the world, look at Prophet Muhammad as a role model. His teachers continue instructions you as the life of peace, honesty and commensity. Let us all try to follow the noble example in our daily life. Jazakallah.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ മലയാള പ്രസംഗങ്ങളൊക്കെ കേട്ടിരുന്നെങ്കിലും ഇംഗ്ലീഷ് പ്രസംഗം ഈ ഒരു ടോപ്പിക്കിൽ, അല്ലേ,
2: അതെ,
1: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടോപ്പിക്കിൽ ആദ്യമായിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടൊരു വിദ്യാർത്ഥി നമ്മളെ കൂടെ ജോയിൻ ചെയ്തത്.
2: അതായത് നമ്മൾ ഈ ഫാത്തിമ ഹയാലി 5-ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ നാട്ടിൽ നിന്ന് കേട്ട് ശീലിച്ചൊരു ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. മലയാള ഭാഷയാണ് കേട്ട് ശീലിച്ചതും പഠിച്ചതും. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നൊക്കെ കേട്ട് വളർന്ന നാട്ടുകാരിൽ നിന്നൊക്കെ കേട്ടതൊക്കെ മലയാളം. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാത്രമേ ഇതിലുള്ളൂ. ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയിലും മറ്റു ഭാഷകളിലൊക്കെ ഫാത്തിമ ഹയാലിന് കഴിവുകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇംഗ്ലീഷ് പ്രസംഗം അവതരിപ്പിച്ചു. ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം വന്നിട്ടില്ല നമ്മുടെ സ്റ്റാർ കോസ്റ്റിൽ. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും ഉണ്ടായേക്കാം, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. വളരെ വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതിനാണ് ഇവിടുത്തെ പ്ലസ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ സ്റ്റാർ കോസ്റ്റ് മുന്നോട്ട് പോകുന്നു. അടുത്ത താരം നോക്കാം.
1: അടുത്തായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് അമരമ്പലം സൗത്തിൽ നിന്ന് അയാഷ് അഹമ്മദ് കെയാണ്. അയാഷ് അഹമ്മദ് ഒരു മലയാള പ്രസംഗവുമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്.
2: ഓക്കെ.
3: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بهمانة പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് അനുകരിക്കാവുന്ന നിരവധി ഗുണങ്ങൾ നിറഞ്ഞതാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ആദ്യത്തത് ക്ഷമ. പ്രവാചകൻ ഏറ്റവും വിഷമം പിടിച്ച സാഹചര്യങ്ങളിലും ക്ഷമ കൈവിടാതിരുന്ന വ്യക്തിയായിരുന്നു. ഇതിനു പുറമെ വിശ്വാസം. അള്ളാഹുവിൽ പൂർണമായി വിശ്വസിക്കുകയും ഏത് പ്രതിസന്ധിയും തളരാതെ മുന്നോട്ടു പോകുകയും ചെയ്തു. നീതിബോധം. എല്ലാവരോടും നീതിപൂർവം പെരുമാറുകയും അനീതിക്കെതിരെ ശക്തമായി ശബ്ദിക്കുകയും ചെയ്തു. സ്നേഹം. കുട്ടികളോടും സ്ത്രീകളോട് മാത്രമല്ല, മൃഗങ്ങളോട് പോലും അദ്ദേഹം സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. വിനയം. വലിയ വിജയങ്ങൾ നേടിയിട്ടും വിനയം കൈവിടാതെ ലളിതമായി ജീവിതം നയിച്ചു. ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലൊരു വ്യക്തിയായി മാറാൻ സാധിക്കും. അതിന് അല്ലാഹു തൗഫിക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, അഹമ്മദ്, അയാഷ് അഹമ്മദിൻ്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത്.
2: അയാഷ് അഹമ്മദിൻ്റെ നല്ലൊരു പ്രസംഗം എന്ന് പറയുന്നതിലുപരി നല്ലൊരു ഉപദേശം എന്ന് നമുക്ക് പറയാം.
1: അതെ,
2: നല്ലൊരു മനുഷ്യൻ എങ്ങനെയാവാം എന്നുള്ളതിൻ്റെ ഒരു ഉപദേശമായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തത്. ഏതായിരുന്നാലും അയാഷ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. നമ്മൾ ഈ സാധാരണ ഈ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ആളുകളും, ആളുകൾ എന്നല്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ഒരു പ്രസംഗം ഇപ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത രൂപം അതിനില്ല. അത് ഏത് രൂപത്തിലും പറയാമെന്നുള്ളതാണ്.
1: എന്ത് വിഷയം പറയണമെന്ന് മനസ്സിലാക്കി വെക്കലാണ്.
2: അതെ അതെ. അതിലെന്താ വെച്ചാൽ ആ ഒരു പോയിന്റുകൾ ഇങ്ങനെ ഓർത്തെടുത്ത് മനസ്സിൽ നിന്ന് പറയുകയാണ് വേണ്ടത്. അപ്പോഴാണ് അതിനെ ഒരു ഒറിജിനാലിറ്റി ഫീൽ
1: ചെയ്യുക.
2: അതെ, മറ്റത് ഒരു നോക്കി വായനയുടെ ഫീലാണ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കോർത്തിണക്കിക്കൊണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് വരും. അത് നമ്മുടെ വായലൂടെ പുറത്തു ചാടും. അങ്ങനെയാണ് പ്രസംഗം മനോഹരമായി തീരുക. ഒരു നോക്കി വായനയുടെ ശൈലി ഒഴിവാക്കുകയായിരിക്കും എപ്പോഴും പ്രസംഗം പറയുന്ന ആളുകൾക്ക് നല്ലത് എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു.
1: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഈ ഒരു ടോപ്പിക്കിലുള്ള അടുത്ത ഒരു പ്രോഗ്രാം വരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. ഇഷാൻ അഹമ്മദ് കെയാണ്, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷാൻ അഹമ്മദ് കെ ഇംഗ്ലീഷ് സ്റ്റോറിയുമായിട്ടാണ് ഈ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ടു അണ്ടർസ്റ്റാൻഡ് വൈ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ് സച്ച് എ യുണീക് പേഴ്സണാലിറ്റി, Let me share with you one powerful story from his life. After many years of preaching in Mecca, the Prophet faced rejection, insults and cruelty. Still, he never gave up hope. He decided to travel to the nearby city of Taif, hoping its people would listen to his message of truth. But instead of welcoming him, the leaders of Taif mocked him. They gathered the street boys and servants to insult him, throw stones at him, and chase him out of the city. His blessed feet bled so much that his sandals filled with blood. He left Taif heartbroken, exhausted, and in deep pain. At that moment, Angel Jibril came to him and said, "O Muhammad, if you wish, I can crush these people between the two mountains." But the Prophet, full of patience and mercy, replied, "No, I hope that Allah will bring from their descendants people who will worship Him alone." This story shows His true greatness. Even when people hurt Him, He chose forgiveness over revenge, mercy over anger, and hope over despair. Truly, Prophet Muhammad sallallahu alaihi wasallam was a unique personality. Assalamu alaikum wa rahmatullahi wa barakatuh.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാ അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു കഥയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രീതിയിൽ പ്രബോധന രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് പല പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും പ്രതീക്ഷ കൈവിടാതെ ആ ഒരു ജനതയുടെ മുന്നിൽ വീണ്ടും നബി ആ ഒരു പ്രബോധനത്തിന് സജീവമായി എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ് അവതരിപ്പിച്ചത്.
2: അതെ, അത് ഇംഗ്ലീഷ് ഭാഷയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു അയാളുടെ ജീവിതത്തിൽ എത്രമാത്രം പരീക്ഷണങ്ങൾ നേരിട്ടു എന്നുള്ളത് നമുക്ക് അത്ഭുതത്തോടെയാണ് കാണാൻ പറ്റുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ക്ഷമയും സഹനവും സഹാനുഭൂതിയും ഒക്കെ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന, സമൂഹത്തിൽ മോശമാക്കി താറടിച്ച് കാണിക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥ സോഴ്സിൽ നിന്ന് ഇതിനെ പഠിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ, അവരുടെ മനസ്സിൽ മറ്റൊന്നുമില്ല എങ്കിൽ തീർച്ചയായും അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുമെന്നുള്ളതാണ്. നല്ല മനസ്സിന് ഉടമകളാണെങ്കിൽ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്.
1: നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മൾ പഠിക്കുന്ന വായിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കൽ അകറ്റി ഓടിച്ചു വിട്ട ജനതയെ പകരം ചെയ്യാൻ അവസരം കിട്ടിയിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല.
2: അവരുടെ
1: സമയത്ത് തിരിച്ചു വരുമ്പോൾ അവരെ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അവരുമായി പെരുമാറിയതും വളരെ മാന്യമായിട്ട് തന്നെ അവരോട് പെരുമാറിയെന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും.
2: അതുകൊണ്ട് തന്നെയാണ് പീസ് റേഡിയോ ഇങ്ങനെ ഒരു ഒരു ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിഷയം നമുക്ക് തിരഞ്ഞെടുത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എങ്ങനെയുള്ളതാണ് എന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് നമ്മളിതുവരെ കേട്ടത്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് സ്റ്റാർ ക്വസ്റ്റ്. പങ്കെടുത്തത് ഹയാ സൈനബ്, ബാദിയ നസ്രിൻ, ഫാത്തിമ ഹയാൽ ആർ, അയാഷ് അഹമ്മദ് കെ, ഇഷാൻ അഹമ്മദ് കെ. അവതരിപ്പിച്ചത് ജൗഹർ ഒഴുകൂർ, മൂസ പി പി.
5: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്. ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ, പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്തു വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ബരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്, അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പം അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
6: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ.
5: അതെ,
6: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
5: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
6: അതെ,
5: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും, ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീനുകൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് മരണം നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം നാം അറിഞ്ഞിരുന്നുവെങ്കിൽ. ഖുത്തുബ നിർവഹിക്കുന്നത് റഷീദ് കൊടക്കാട്.
4: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وان يمسسك الله بضر فلا كاشف له الا هو وان يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി പാലിച്ചു ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരേണ്ടുന്ന വിഷയം, അത് നമ്മൾ ഓർക്കുവാൻ വേണ്ടി പല സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ മുഴുവൻ ഓർക്കേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ റിമൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും മറക്കുകയും ചെയ്യാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി സംഭവിക്കുന്ന മരണത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ജോലി ലഭിക്കുമോ സംശയമാണ്. നമ്മൾ പണക്കാരനാകുമോ അതും നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അതും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി സംഭവിക്കുന്ന ഒരു വിഷയമാണ് മരണം എന്നുള്ളത്. ആ മരണം സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരാൾക്കും തർക്കിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നഷ്ടമാകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഈ മൂന്ന് കാര്യങ്ങൾ അവൻ സ്വയം റിമൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും ഒന്നാമത്തേത്, സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തിരുത്തുവാൻ ശ്രമിക്കുക എന്നതാണ്. ഇതാണ് അവൻ മറക്കുന്ന ഒരു കാര്യം. രണ്ടാമത്, തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ ജീവിക്കുന്ന ഒരു മനസ്സ്, തൃപ്തിയില്ലാതെ ജീവിക്കുന്നൊരു മനസ്സ്, അത് തനിക്കുണ്ടോ എന്ന പരിശോധനയിലും മനുഷ്യൻ പരാജയപ്പെടാറുണ്ട്. മറ്റൊന്ന് ആരാധനയുടെ കാര്യമാണ്. അതിലും മനുഷ്യന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അലസത, അശ്രദ്ധ കടന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ജീവിതം കൊണ്ട് എന്ന് ബോധ്യപ്പെടും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വിശദമായി തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിലും വിശ്വാസകാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, ഒരാളുടെ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും അവൻ കൃത്യതയോടുകൂടി ഓർക്കേണ്ടത്, റിമൈൻഡ് ചെയ്യേണ്ടത് അവൻ്റെ മരണത്തെക്കുറിച്ചാണ്. ആ മരണത്തെക്കുറിച്ച് ഒരാൾ ഓർക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവനെ അനുഗ്രഹിക്കുമെന്നാണ്. സ്വന്തം മരണത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളെ അള്ളാഹു മൂന്ന് അനുഗ്രഹങ്ങൾ നൽകി അവനെ സന്തോഷിപ്പിക്കുമെന്ന്. അതിൽ ഒന്ന് പറഞ്ഞത് തഅജീലു അത്തൗബ എന്നാണ്. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും മടിയില്ലാതെ, അശ്രദ്ധയില്ലാതെ ഉടനെ തന്നെ അതിൽ പശ്ചാത്തപിക്കുകയും തിരിച്ചു നടക്കുകയും ചെയ്യും. രണ്ടാമത്, സ്വന്തത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് വഖനാഅത്തുൽ ഖൽബ്, അവന്റെ ഉപജീവനം കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവൻ പരിശ്രമിക്കും, അതിന് അള്ളാഹു ചാൻസ് നൽകും എന്നാണ്. മൂന്നാമത് പറഞ്ഞത് വനശാത്തുൽ ഇബാദ, തന്റെ ജീവിതത്തിൽ മരണം ആസന്നമായി എന്ന് ചിന്തിക്കുന്നവൻ തന്റെ അവസാനത്തെ ഇബാദത്തിനെ കുറിച്ച്, താൻ നിർവഹിക്കുന്ന ഈ ആരാധന തന്റെ അവസാനത്തേതാണ് എന്ന ചിന്തയോടുകൂടി, ഉന്മേഷത്തോടുകൂടി നിർവഹിക്കും എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സദാസമയവും പലതിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി നാം സ്വയം സന്നദ്ധമാകുമ്പോൾ ഏറ്റവും വലിയ സന്നദ്ധത തന്നോട് തന്നെ വേണ്ട വിഷയം തന്റെ മരണത്തെക്കുറിച്ചാണ്. നോക്കൂ നിങ്ങൾ, വമൻ നസിയൽ മൗത്ത്, ഒരാൾ തന്റെ മരണത്തെക്കുറിച്ച് ഓർക്കാതിരുന്നാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവൻ പരീക്ഷിക്കപ്പെടും, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടും. നേരത്തെ പറഞ്ഞ മൂന്ന് ഗുണങ്ങളുടെ നിഷേധമാണ് തുടർന്നു വരുന്നത്. തസ്വീഫി അത്തൗബ, അവൻ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യും, അവന്റെ തൗബ അവൻ ഒഴിവാക്കും. രണ്ടാമത് തർക്കി അറിയാ ബിൽ കഫാഫ്, അവന് ലഭിച്ച ഉള്ളതുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതവന് സാധ്യമാവുകയേ ഇല്ല, അവന് ആർത്തി പിടിച്ചവനായി മാറും. മൂന്നാമത്തെ കാര്യം തക്കാസിൽ ഇബാദ, മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യന് അവന്റെ ഇബാദത്തിൽ അവൻ കെസിലാനായിരിക്കും, അശ്രദ്ധവാനായിരിക്കും, മടിയനായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ അകപ്പെടുക എന്ന് ചിന്തിക്കണം. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ മനസ്സ് ഇത്രമാത്രം അലസമാവുക? അത് ഭൗതികമായ ജീവിതത്തെക്കുറിച്ചും ഭൗതികതയുടെ അളവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അലസത സംഭവിക്കുന്നത്. മരണചിന്ത വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മരണചിന്തയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മതചിട്ടയും പാലിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഏറ്റവും മോശപ്പെട്ട നിലയിലാണ് വിലയിരുത്തുക. അവനെക്കുറിച്ച് ഈ ദുനിയാവ് മനസ്സിലാക്കാത്തവനാണ് എന്നും ഈ നാട്ടിലെ വ്യവഹാരങ്ങളൊന്നും മനസ്സിലായി തിരുത്താൻ തയ്യാറില്ലാത്തവനാണ് എന്നുമാണ്. അവൻ്റെ കച്ചവടത്തിൽ, അവൻ്റെ വ്യവഹാരങ്ങളിൽ, അവൻ്റെ ജോലിയിൽ, ഇടപാടുകളിൽ എല്ലാം അവനെ പരിഹസിക്കുന്നൊരു സമൂഹമാണ് അവൻ്റെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിനോടുള്ള ഭ്രമം അത് കുറയുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതമാകുവാൻ സാധിക്കുക. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഫജാഅഹു റജുലു മിനൽ അൻസാർ, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് വന്നു. ഫസല്ലം, അദ്ദേഹം പ്രവാചകനോട് സലാം പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അയ്യുൽ മുസ്ലിമീന അഫ്ളൽ അല്ല, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗമുണ്ടെന്ന് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്സനുഹും ഖുലഖാ, തന്റെ ഇബാദത്തെ ചിട്ടയാക്കിയതുപോലെ, തന്റെ വ്യവഹാരങ്ങൾ നിഷ്ഠയുള്ളതായതുപോലെ, അവന്റെ സ്വഭാവം ഏറ്റവും മഹിതമായി കാത്തുസൂക്ഷിക്കുന്നവനാണ് അവൻ. കാല, അദ്ദേഹം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീൻ അക്കിയസ്, റസൂലേ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാരാണ്? കാര്യങ്ങളെക്കുറിച്ച് വ്യവച്ഛേദിച്ച് ഇഴകേറി പരിശോധിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആ അക്കിയസായ അതിബുദ്ധിമാനാരാന്നാ ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗത്തി ദിക്റ, അവൻ തന്റെ മരണത്തെക്കുറിച്ച് സദാ ബോധ്യമുള്ളവനായിരിക്കും എന്നാണ്. ബുദ്ധിമാനെക്കുറിച്ചല്ല, അതിബുദ്ധിമാനെക്കുറിച്ച്, തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവന്റെ യഥാർത്ഥ ശൈലിയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അവൻ തന്റെ മരണത്തെക്കുറിച്ച് സദാ ഓർമ്മിക്കുമെന്ന്. മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് ചുരുങ്ങി മനോരോഗിയായി മാറാനല്ല, തന്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് അതിന്റെ ഊർജം സംഭരിക്കുവാനാണ്. എങ്ങനെയാണ് അവൻ ഊർജമുണ്ടാവുക? അവൻ വളരെ ശ്രദ്ധയോടുകൂടി മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി അമലുകൾ കൊണ്ട് ഒരുങ്ങുന്നവനായിരിക്കും. ഉലായിക്കൽ അക്കിയാസ്, അവനാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഈ അക്കിയാസിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയമാണ്. അത്രമാത്രം ഭൗതികത നമ്മുടെ ജീവിതത്തെ പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും ചെറുപ്പക്കാരെയും കൗമാരക്കാരെയും ദരിദ്രനെയും പണക്കാരനെയും രോഗിയെയും അടക്കം ബാധിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണചിന്തയുള്ളവൻ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞത്. റസൂലുള്ള പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? മരണം ഉറപ്പാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഉറപ്പില്ലാത്തത് ജീവിതമാണ്. ഇപ്പൊ ഇവിടുന്ന് എഴുന്നേറ്റ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന ഒരുറപ്പില്ല, നമ്മൾ ജോലിസ്ഥലത്തേക്ക് എത്തുമെന്ന് ഒരുറപ്പില്ല, നാളെ പുലരുമെന്ന് യാതൊരു നിശ്ചയവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ മുമ്പിൽ അനിവാര്യമായി സംഭവിക്കുന്ന ആ മരണത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സുമ്മ പിന്നീട് ഇന്നക്കും ബഅദദാലിക്കല മയ്യത്തുൻ, നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നാൽ. ഇനി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ എവിടെ അവസാനിക്കുക? മരണത്തിലേ അവസാനിച്ചിട്ടുള്ളൂ അല്ലേ? രോഗം വരുമ്പോ ചികിത്സിക്കണ്ടെന്നല്ല. നമ്മൾ എത്രമാത്രം പണം ചെലവഴിച്ച് സമയം ചെലവഴിച്ച് അധ്വാനിക്കുന്നതും എന്താ? ഈ ഭൂമിയിൽ എനിക്ക് കുറച്ചുകൂടി അവശേഷിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള അധ്വാനം മുഴുവൻ നമ്മെ എത്തിക്കുന്നത് എവിടെയാണ്? അവസാനം മരണത്തിൽ തന്നെയാണ്. ഖുൽ, നബിയെ പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, ഹേ ജീവിതത്തിൽ കുറച്ചുകൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖിക്കും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. മറ്റൊരായത്ത് നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിയൊളിക്കുന്നുവെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാന്റെ വിധിയാണ്. ആ വിധിയിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. എന്നാ അത് നേരത്തെ വരുമോ? ഇല്ല. അത് വൈകി വരുമോ? അതുമില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്തിൽ വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ ഉമ്മത്തിനും അള്ളാഹു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ഫഇദാ ജാ അജലഹും, അവരുടെ അജലെത്തി കഴിഞ്ഞാൽ ലാ യസ്തഖിറുന സാഅതൻ വലാ യസ്തഖദിമൂൻ, അവരെ ഒരു നാഴിക നേരം മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് പഠിപ്പിച്ചത്. എവിടെ ഒളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എവിടെ പോയി ഒളിച്ചാലും ഐനമാ തക്കൂനോ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. വലോ കുന്തും വലോ കുന്തു ബുറൂജി മുഷയ്യദ, നിങ്ങൾ ഭദ്രമായി കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലാണെങ്കിലും, വലോ കുന്തും ഫീ ബുറൂജി മുഷയ്യദ, അവിടെ ആണെങ്കിലും നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന്. അപ്പോ ജീവിതത്തിൽ അനിവാര്യമായി സംഭവിക്കുന്ന ഈ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി മരിക്കാൻ വിധിച്ചൊരു സ്ഥലം ഉണ്ടാവും, അവിടേക്ക് നമ്മൾ അങ്ങോട്ട് എത്തും അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു, ആയിരക്കണക്കിന് മനുഷ്യരാണ് ആ പ്രഭാതത്തിലും തലേന്ന് രാത്രിയൊക്കെ സുന്ദരമായി നേപ്പാളിലൂടെ ജീവിച്ചു പോയത് അല്ലേ? മിനിറ്റുകൾ കൊണ്ടാണ്. നമ്മൾ വാർഷികാഘോഷം നടത്തി ചൂരൽമലയിൽ, എത്ര മനുഷ്യന്മാരെ കാണാതെയായത്, എത്ര സമയ സഹോദരങ്ങൾ അതിനെടുത്തത്? ഇല്ല, വളരെ ചെറിയ സമയം. അവിടേക്ക് ഒരാവശ്യവും തന്റെ മഹീഷത്തിന്റെ ഒരു ആവശ്യമില്ല, വെറുതെ പോയ ആളുകളുണ്ട്, കാണാൻ പോയ ആളുകളുണ്ട് അല്ലേ? അവിടെ കണ്ട് എത്തിക്കുമല്ലോ. ഒരു നാട്ടിൽ വെച്ച് മരിക്കാൻ ഓന്റെ സമയം അല്ല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരാവശ്യം അവൻ ഉണ്ടാകും, അങ്ങനെ അവൻ അവിടേക്ക് എത്തുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായി സംഭവിക്കേണ്ടുന്ന വിഷയമാണ് മരണം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ നിഷേധിക്കുന്നവർക്കും ഒരു വായടപ്പ് മറുപടിയാണ് അല്ലേ? ശാസ്ത്രം എപ്പോഴും അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എപ്പോഴെങ്കിലും മരണമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുവെങ്കിലും എപ്പോഴെങ്കിലും അത് സാധ്യമായിട്ടുണ്ടോ? അല്ല, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. കാരണം സൃഷ്ടാവിനാണല്ലോ സൃഷ്ടിയെ കുറിച്ചറിയാം. അള്ളാഹു ചോദിക്കുന്നുണ്ട് ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം അല്ലേ, എന്തുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ മരണം എത്തി വന്നാൽ നിങ്ങൾക്ക് തടുക്കാൻ പറ്റാത്തത് അല്ലേ? മരണത്താരും കണ്ടോലില്ലല്ലോ, ഹൃദയം മിടിക്കുന്നുണ്ട്, ശരീരം ചൂടുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്, കണ്ണു കാണുന്നുണ്ട്, ഇതല്ലേ ജീവനുണ്ടെന്ന തെളിവ്. എന്നാൽ നിങ്ങളിൽ നിന്ന് മരണം സംഭവിക്കുന്ന ആ അത്യത്ഭുതം സംഭവിക്കുമ്പോ എന്തേ അതൊന്ന് പിടിച്ചു നിർത്താൻ അതൊന്ന് നീട്ടിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്. ഫലൗല ഇൻ കുൻതും ഗൈറു മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. അല്ല, എത്ര സുന്ദരമായി ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ജീവൻ മടക്കിയെടുക്കുന്നില്ല? നിങ്ങൾക്കതിന് കഴിയണ്ടേ? സൃഷ്ടാവിനെ നിഷേധിക്കുന്നവർക്ക് അതിന് കഴിയണ്ടേ? നിങ്ങളൊരു സത്യം പറയുന്ന സത്യവാദികളാണെങ്കിൽ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ നാം അനിവാര്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്നറിയോ? ഞാൻ എപ്പോ മരിക്കുന്നല്ല. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല, അതിനൊരു അടയാളമല്ല, അത് സംഭവിക്കും. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. എന്റെ ജീവിതം കൊണ്ട് മരണത്തിന് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ആ മരണമെന്ന കവാടം കടന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് അമൽ ചെയ്യാനല്ല, അനുഭവങ്ങളുടെ ലോകമാണ്. വമിം വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ. ഖിയാമത്ത് നാൾ വരെ നമ്മളുടെ വീടിന്റെ ഗേറ്റ് മുമ്പിൽ ഒരു പേര് വെച്ചിട്ടില്ലേ, ബൈത്തുർ റഹ്മ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പേര്, തറവാടിന്റെ പേര് വെച്ചിട്ടില്ലേ? അതേ, മരണത്തോടു കൂടി ഒരു പുതിയ വാതിലാണ്, പുതിയൊരു വീടാണ്. അള്ളട്ട പേരാ ബർസഖ്, അല്ല വെച്ച പേരാ ബർസഖ്. അതിലേക്ക് നമ്മൾ മാറി താമസിക്കണം, അവിടേക്ക് നമ്മൾ മാറി താമസിക്കണം. ആ താമസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്ത് ലഭിച്ചിട്ടുള്ള അല്പകാലത്തെ ആയുസ് കൊണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ള സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കി സ്രഷ്ടാവിനെ ഉൾക്കൊള്ളുവാനും കഴിഞ്ഞുവെങ്കിൽ ആ ജീവിതം ഏറ്റവും സുന്ദരമാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതമാണ് ഏറ്റവും ആനന്ദകരം. അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതമാണ് പ്രതീക്ഷയുടെ, സ്ഥായിയായ ജീവിതത്തിന്റെ, ജന്നാത്തുൽ ഫിർദൗസിന്റെ ലോകം. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. എന്താണ് മടങ്ങുമ്പോൾ കൊണ്ടുപോകാനുള്ളത്? നമ്മുടെ വീടുകൾ ഇവിടെയുണ്ട്, നമ്മുടെ സ്ഥാനമാനങ്ങൾ ഇവിടെയുണ്ട്, നമ്മുടെ ബാങ്ക് ബാലൻസ് ഇവിടെയുണ്ട്, നമ്മുടെ ആധാരങ്ങൾ ഇവിടെയുണ്ട്. ഒന്നും കൊണ്ടുപോകാതെയുള്ള യാത്രയാണത്. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനോട് ചോദിക്കുന്ന ഏറ്റവും സുന്ദരമായ ചോദ്യമായിരിക്കും അത്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കും ജീവിതത്തിന്റെ ഏറ്റവും വിജയത്തിന്റെ താക്കോൽ. അതാണ് അള്ളാഹു വിളിക്കുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, റിമൈൻഡ് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. നമ്മുടെ കച്ചവടത്തിന് ലാഭങ്ങളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ വ്യവഹാരങ്ങളെക്കുറിച്ചോ അല്ല. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് സ്വയം വിലയിരുത്തേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ചുറ്റുപാടും ആത്മീയ ചൂഷണവും മതം പറഞ്ഞുള്ള തട്ടിപ്പും വ്യാപകമായി നടക്കുന്നു. അതിനെതിരായി യുവാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മീഡിയകളിൽ നിറഞ്ഞു നിന്ന ജിന്ന് മഹ്ളറ ഇതിനൊരു ഉദാഹരണമാണ്. നാട്ടിൽ ധാരാളമുണ്ട് സി എം അടവൂരും മുടിക്കച്ചവടവും ബയാർ തങ്ങളുടെ തേൻകുപ്പിയും അറിവിന്നിലാവും നൂറെ ഹബീബും, ഇങ്ങനെ എത്ര എത്രയാണ്. അള്ളാഹുവിൻ്റെ ദീനിനോട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളുമായി ആളുകൾ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവയൊക്കെ തഴച്ച് വളരാനും അനുയായികൾ അധികരിക്കുവാനുമുള്ള അടിസ്ഥാന കാരണമാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് അടിസ്ഥാന കാരണം? അഭൗതികമായ കഴിവ് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള കഴിവ് അള്ളാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്ന വിശ്വാസമാണ് ഇത്തരം ദീനിലില്ലാത്ത ശിർക്കൻ വിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ വേരൂന്നാൻ കാരണം. കാര്യകാരണങ്ങൾക്ക് അതീതമായ രക്ഷയും ശിക്ഷയും അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹു നിനക്ക് വല്ല ഉപദ്രവത്തെയും ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അത് നീക്കം ചെയ്യുന്ന ഒരാളും തന്നെയില്ല. അതാണ് പവിത്രമായ വിശ്വാസം. എൻ്റെ റഹ്മാനായ റബ്ബാണ് എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും സന്താപങ്ങളും നൽകുന്നത് എന്നും, അവനാണ് അതിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനും എന്നെ സന്തോഷിപ്പിക്കുവാനും അർഹതയുള്ളവനും കഴിവുള്ളവനും എന്ന വിശ്വാസം. വഇൻ യുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളിഹി. ഇനി വഇൻ യുരിദുക ബിഖൈരിൻ, നിനക്കൊരു നന്മ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫലാ റാദ്ദ ബിഫളിഹി, അതിനെ തട്ടി നീക്കുന്ന ഒരാളും തന്നെയില്ല. യുസിബു ഫീഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അനുഭവിപ്പിക്കുന്നു. വഹുവൽ ഗഫൂർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാവാരിതിയുമാണ്. അതെ, ഒരാൾക്കൊരാളെ സഹായിക്കാൻ പറ്റും, അല്ലെ? ഒരു ഡോക്ടർക്ക് രോഗിയെ സഹായിക്കാൻ പറ്റും. അതല്ല കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത്. തനിക്കൊരു മകനെ കിട്ടാൻ, തൻ്റെ രോഗം മാറാൻ, തൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഈ ദുനിയാവിൽ ഒരാൾക്കൊരാളെ സഹായിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ സാമ്പത്തികമായി സഹായിക്കാനോ രോഗിക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കാനോ ഒക്കെ പറ്റും. അതിനപ്പുറത്ത് ശിഫയാക്കാനോ മക്കളെ നൽകാനോ റഹ്മാനായ റബ്ബിനല്ലാതെ പറ്റില്ല. ഒരത്ഭുതത്തിനും കഴിയില്ല. ഈ ഒരു പവിത്രമായ വിശ്വാസത്തെ തകിടം മറിച്ചപ്പോഴാണ് ഈ സമൂഹത്തിലൊരു പഴം കാണുമ്പോഴേക്ക് മനസ്സ് പൊട്ടിപ്പോകുന്ന ആളുകളുണ്ടായത്. ഒരല്പം തേന് കാണുമ്പോഴേക്ക്, ആരെങ്കിലും ഒന്ന് ഉറക്ക ഫാത്തിയ വിളിക്കുമ്പോഴേക്ക് തകർന്നു പോകുന്ന തളർന്നു പോകുന്ന വിശ്വാസമായി ആളുകൾ മാറുന്നത്. എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ. ആ സൂറത്ത് ഫാത്തിഹയിലെ ഒറ്റ ആയത്തെ പോലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, എത്ര തവണയാണ് റഹ്മാനായ റബ്ബ് നമ്മളെ കൊണ്ട് ചൊല്ലിക്കണേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, വമൻ അള്ളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ടടോ എന്നാ ചോദ്യം. വമൻ അള്ളല്ല, ഏറ്റവും പിഴച്ചവനാണ്. അല്ലാഹനെ വിളിക്കുന്നുണ്ട്, കൂടെ മറ്റുള്ളവരെയും വിളിക്കുന്നുണ്ട്, അതാ അവൻ ചെയ്ത തെറ്റ്. മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാള് വരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ ഇവരുടെ പ്രാർത്ഥനയെ പറ്റി ബോധമില്ലാത്തവരാണ്. എത്ര വ്യക്തമാണ് ഖുർആൻ. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിലാവൂല, എന്നിട്ട് നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് സകാത്ത് കൊടുത്ത് ഇങ്ങനെ ജീവിക്കുക, തന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുമെന്ന് വിചാരിച്ച്, ആ ഹലറത്തിൽ പോയാൽ എന്റെ പ്രശ്നങ്ങൾ തീരുമെന്ന്, ആ ജാറത്തിൽ പോയാൽ എന്റെ പ്രയാസങ്ങൾ തീർന്നു കിട്ടുമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിളിക്കേണ്ടത് യാ ഇബ്രാഹിം എന്നായിരുന്നു. ആ പ്രവാചകന്റെ നാവിൽ, പ്രവാചകന്റെ ചരിത്രത്തിൽ, പ്രവാചകന്റെ സഹീഹായ ഹദീസിൽ എവിടെയെങ്കിലും അങ്ങനൊരു വിളി ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ദുനിയാവിൽ മരിച്ചുപോയ മഹത്തുക്കളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനായി നമുക്ക് വിളിക്കാൻ ഖലീലുല്ലാ, എന്റെ കൂട്ടുകാരൻ എന്ന് റഹ്മാനായ റബ്ബ് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് നമ്മൾ വിളിക്കേണ്ടത്. അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, അവർ സ്നേഹിച്ചത്രേ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അവർ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം കടന്നു പോയത്. എപ്പോഴെങ്കിലും യാ മുഹമ്മദ് അല്ലയോ പ്രവാചക കാക്കണേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലയോ പ്രവാചകരെ താങ്കൾ താങ്കളുടെ കഴിവ് കൊണ്ട് ഞങ്ങളെന്ന് സഹായിക്കണേ, അല്ല അല്ലാഹു താങ്കൾക്ക് നൽകിയ കഴിവ് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കണേ എന്ന് പറഞ്ഞ ഒരു അസറെങ്കിലും കാണാൻ നമുക്ക് പറ്റുമോ? എത്ര വിശ്വാസരഹിതമായ കാര്യമാണ് ഈ സമൂഹം കൊണ്ട് നടക്കുന്നത്. എന്നിട്ടവർ പറയുന്നു, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലു സുന്ന എന്ന്, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സുന്നത്തിന്റെ അവകാശികൾ എന്ന്. ഇത് ജീവിതത്തിൽ നിന്ന് പരിശോധിക്കപ്പെടേണ്ടതില്ലേ? മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി സ്വരുക്കൂട്ടുന്ന ഇബാദത്തുകൾ കറകളഞ്ഞതാകണം, തിന്മകൾ നിറഞ്ഞതാകാൻ പാടില്ല, സുന്നത്തിനോട് നീതി പുലർത്തുന്നതാവണം, ബിദഅത്തില്ലാത്തതാവണം. അതെ, പതിരില്ലാത്ത വിശ്വാസവും കറകളഞ്ഞ അമലുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജീവിക്കണേ. വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ ദുനിയാവിന്റെ തിരക്കുകൾ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുന്നിടത്തും ഇബാദത്തുകൾ ചിട്ടയാക്കുന്നിടത്തും ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നിടത്തും ശ്രദ്ധ വഴിതെറ്റിപ്പിക്കാൻ പിശാജ് പരിശ്രമിക്കുമ്പോൾ അകപ്പെടരുതേ സഹോദരങ്ങളെ എന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന ജീവിതത്തിലേക്ക് പകർത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തെ ദീനിനോട് ചേർത്ത് പിടിക്കുന്നവനാണ് മുഅ്മിൻ. അവനാണ് ഏറ്റവും വലിയ വിജയി, അവനാണ് നാളെ സ്വർഗത്തിന്റെ അവകാശി. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ദീനിനെ ശരിയായ വഴിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തി കെലിമ ചൊല്ലി മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.
3: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
7: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
8: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
7: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
8: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
7: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
8: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
7: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
8: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
7: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
8: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. എന്റെ ദുഃഖങ്ങൾ അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ വി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും

0: ഹലോ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
0: ഹലോ.
1: വബറകാത്തുഹു. ആ കേൾക്കാം
0: ആ
1: കേൾക്കാം,
0: സാറേ,
1: പറഞ്ഞോളൂ.
0: ഞാൻ 8 വർഷമായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം പിന്നെ എന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു സഹോദരി സംഗതി പറയാനാണ് വിളിച്ചത്.
1: ഓക്കെ,
0: എന്റെ
1: തീർച്ചയായും
0: ഭാര്യ
1: പറയാം.
0: ഭയങ്കര ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഹലോ.
1: ആ ഓക്കെ ഓക്കെ, കേൾക്കാം കേൾക്കാം. ഹാരിസ്
0: ആ
1: മൗലവി
0: പിന്നെ
1: കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാം.
0: അതെ, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് പിന്നെ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ചെറിയ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ പറഞ്ഞാലും അത് മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ പറഞ്ഞാലും അത് ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഒരിക്കലും അത് ശരിയാവാത്തൊരു പ്രശ്നം. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം തേടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്.
2: ശരി, നിങ്ങളത് കേട്ടു. സാധാരണ ഭാര്യയ്ക്ക് ഒരു അനുസരണക്കേടുണ്ട്, അതേപോലെ തന്നെ പലപ്പോഴും ദേഷ്യം പിടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ദാമ്പത്യപരമായ മുന്നോട്ട് പോക്കിന് വിഷമം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായി കിട്ടുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി ലഭിക്കുക. പക്ഷെ അതിപ്പോൾ പറയാനുള്ള സമയ പരിമിതികളുണ്ട്. ഒരു പേഴ്സണൽ കൗൺസിലിംഗ് ആകുമ്പോഴേ അത് പറ്റുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു പൊതുവായ പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു വിവാഹത്തിലെപ്പോഴും നായകത്വം എന്നുള്ളത്, അതിൻ്റെ നേതൃത്വം എന്നത് ഭർത്താവാണ്. അപ്പോൾ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വഭാവ പ്രശ്നങ്ങളും പെരുമാറ്റ തകരാറുകളും എല്ലാം നമ്മളതിനോട് ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, നമ്മളത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കൊരു മോളുണ്ടെങ്കിൽ, ഒരു മോനുണ്ടെങ്കിൽ, അവൻ്റെയൊക്കെ സ്വഭാവ പ്രശ്നങ്ങളെയും അവൻ്റെയൊക്കെ അവനുണ്ട ബുദ്ധിമുട്ടുകളെയും നമ്മൾ എങ്ങനെയാണോ പരിഹരിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവ പ്രശ്നങ്ങളെയും പരിഹരിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയ ഒരു കേസിൽ അവസാനം ഭർത്താവ് പറഞ്ഞു, 100% അവൾ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു സ്ത്രീ ആയിട്ട് എൻ്റെ കൂടെ വരുന്നുവെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകാമെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല? അതാണ് ശരി. കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 18 കൊല്ലം എന്താണ് അവളുടെ ഭാഗത്തു നിന്ന് അനുഭവിച്ച അനുസരണക്കേടുകളും സ്വഭാവ പ്രശ്നങ്ങളും എല്ലാം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 100% ഇല്ലാതാക്കി ഒരു പുതിയ പെണ്ണായി അവൾ വരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ചില ക്യാരക്ടർ, ഒരു വ്യക്തിത്വപരമായ ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളുടെയൊക്കെ അതിനേക്കാളും എത്രയോ വലിയ ഗുണങ്ങൾ, നീ ഒരു കാര്യം വെറുക്കുമ്പോൾ അതിനേക്കാളും വലിയ ഗുണങ്ങൾ അവളിലുണ്ടാവും. അത് പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാകും. എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ ഭാര്യനെ മാറ്റി വേറൊരു കല്യാണമൊക്കെ കഴിച്ച് ഇനി ഉഷാറാകാമെന്ന് വിചാരിക്കുമ്പോഴാണ് എത്രയോ മെച്ചമായിരുന്നു ഇതിൻ്റെ മുമ്പുള്ള ഭാര്യ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അവരിൽ നിന്ന് ഒരു കാര്യം നീ വെറുക്കുമ്പോൾ നിനക്ക് ഇതിനെ സന്തോഷിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വേറെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒന്നോ രണ്ടോ വിഷയങ്ങളിലൊക്കെയാണെങ്കിൽ, ഒരു ദേഷ്യം പിടിക്കലോ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വിമർശിക്കുമ്പോൾ ഒരു അനുസരണക്കേടൊക്കെ ആണെങ്കിൽ അതൊക്കെ കണ്ടില്ല എന്ന് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് വാരിയല്ലിൽ നിന്നാണ്, ഏറ്റവും മുകളിലുള്ള വാരിയല്ല, ഏറ്റവും വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അതുകൊണ്ട് നീ അതിനെ നിവർത്താൻ പോയാൽ പൊട്ടിപ്പോകും, പക്ഷേ നീ എന്തിനാ വളവിനെ നീ ആസ്വദിക്കുക എന്നാണ്. അപ്പം എന്താ വെച്ചാൽ, നമ്മൾ ആസ്വദിക്കേണ്ടത് അനുസരണത്തെയും വിധേയത്തെയും സ്നേഹത്തെയും മാത്രമല്ല ആസ്വദിക്കേണ്ടത്, ഒരു ഭാര്യയ്ക്കുണ്ടാവുന്ന സ്വഭാവപരമായ ഇത്തരം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ ആസ്വദിക്കണം. അതെങ്ങനെ ആസ്വദിക്കുക? നമ്മളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം വരുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയും. അപ്പം എന്തെയും, ഞാൻ വിചാരിച്ച സെയിം പ്രതികരണം വരുമ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെ അല്ലേ സംഭവിച്ചത് എന്നുള്ള സന്തോഷം, അതിനോട് പ്രതികരിച്ച് വെറുതെ എൻ്റെ ജീവിതം പ്രശ്നമാക്കണ്ട എന്ന നിലക്കുള്ള സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം മാറ്റി റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൂടെ നിന്ന് സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ചില നല്ല സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല നിലക്കൊക്കെ ആ തകരാറുകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നടക്കുമെന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ, അള്ളാഹു നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം യോജിപ്പിക്കട്ടെ.
0: എന്നോട് അനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൂൺ കൂടി ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ ചോദിച്ചോളൂ.
0: അതായത് എനിക്ക് പിന്നെ മനസ്സിലായത് അവൾക്ക് ഈ തീരെ വീട് തീരെ ഇഷ്ടമല്ല. ഇവിടെ ഒരു കുറച്ചൊരു പഴയ ഒരു സിസ്റ്റമാണല്ലോ, പണിക്കാരും അങ്ങനത്തെ ഒരു ഒരു വീടാണല്ലോ. അപ്പൊ ഈ വീട് ഒരിക്കലും അവൾ പ്രതീക്ഷിച്ച രീതിയിലല്ല. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവളെ എപ്പോഴും ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം പരിഹരിക്കാം, അപ്പൊ അതിനെ നമുക്ക് പരിഹരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾക്ക് കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതില് നമ്മൾക്ക് ഇങ്ങനെ രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ പരമാവധി മുന്നോട്ട് എങ്ങനെ പോകാന്നുള്ളതാണ് അറിയേണ്ടത്.
2: തീർച്ചയായും നിങ്ങളത് ചോദിച്ചു നന്നായി. എന്താ ഇതിനൊരു കാരണമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറുപടി തന്നെ അങ്ങനെ ആവൂല.

0: ഈ ഒരു പിന്നെ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഏതൊരു പെൺകുട്ടിക്കും വിവാഹം കഴിയുമ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് ആ സ്വപ്നങ്ങൾ പലപ്പോഴും രൂപപ്പെട്ടു വരുന്നത് അവരുടെ കൂട്ടുകാരികളോ അവളുടെ ജ്യേഷ്ഠാനുജത്തിമാരൊക്കെ അവരൊക്കെ നയിക്കുന്ന ഒരു കുടുംബ വിവാഹ ജീവിതത്തെ കാണുമ്പോൾ എനിക്കും അങ്ങനെയെല്ലാം വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അവളുടെ കൂട്ടുകാരികളും അവൾക്ക് പരിചയമുള്ളവരൊക്കെ നല്ല വീടുണ്ടാക്കി, അതിലൊക്കെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ നല്ല ടൈൽസ് ഒട്ടിച്ച് മനോഹരമായി കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ വീട് അങ്ങനെ അല്ലാതിരിക്കുന്നു എന്നത് അവരുടെ മനസ്സിലുണ്ടാവുകയും ഭർത്താവിൻ്റെ വിഷമങ്ങളും ദാരിദ്ര്യവും ഒക്കെ അറിയുമെങ്കിലും ആ ഒരു സ്വപ്നമുണ്ടല്ലോ, ഒരു നല്ല വീടുണ്ടാവാനുള്ള ഒരു സ്വപ്നം, അത് മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം ആ വീടിനെക്കുറിച്ച് അവൾ പറയുമ്പോൾ നമ്മളെന്താ പറയുക, നമുക്ക് പെട്ടെന്നതൊക്കെ പൊളിച്ചൊരു വീടുണ്ടാക്കാൻ പറ്റുമോ, നമുക്കത് വിഷമല്ലേ, നമുക്കതിനുള്ള പണം എവിടെ എന്ന നമ്മളുടെ പരാധീനതകളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് അബദ്ധം പിണയുന്നത്. അവിടെ നമ്മൾ പറയണത് നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വീട് ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് പോസിബിളാണ്, അത് എൻ്റെയും കൂടെ ഒരു സ്വപ്നമാണ്, അത് സാധ്യമാണ് എന്നതിലേക്കുള്ള സ്റ്റെപ്പുകൾ അവരോട് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. അത് സാധിച്ചാലും ഇല്ലെങ്കിലും അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ, നമ്മൾ പരിശ്രമിക്കണ്ടേ. അപ്പോൾ നമ്മൾ അവളോട് പറയും എന്താണ്, ഇതിപ്പോൾ 10 സെൻറ്റ്, ഞാനൊരു വെറുതെ എക്സാമ്പിളാണ്, നിങ്ങളുടെ പ്രായോഗിക രംഗത്തുള്ള എക്സാമ്പിൾ വേറെ ആയിരിക്കും. ഇതിപ്പോൾ 10 സെൻറ്റ് തരണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു നല്ല സമയം വരുമ്പോഴാണ് കൊടുക്കുക. 5 സെൻറ്റ് സ്ഥലം വിറ്റാൽ 1 സെൻറ്റിന് 1.5 ലക്ഷം കിട്ടുകയാണെങ്കിൽ ശരിക്കും ഒരു 7.5 ലക്ഷം രൂപ ഉണ്ടാവും, നമുക്കൊരു നല്ല വീടുണ്ടാക്കാൻ അതുപോലെ. ഇനി അതല്ല നമുക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു അടുത്ത വർഷം തന്നെ ഒരു തറ ഇടാൻ പറ്റും, നമുക്ക് തറയിടുക, ഒരു ചെറിയ രൂപ ഉണ്ടാക്കി മുന്നോട്ട് പോകാം. ഇൻഷാല്ലാ വളരെ വൈകാതെ നമ്മുടെ ഈ മോളും മകനൊക്കെ ഒന്ന് വലുതായി വരുമ്പോഴേക്കിന് നമുക്കൊരു നല്ല, എന്തായാലും ഇനി പുതിയ കുട്ടികൾക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഈ വീടൊന്നും പറ്റില്ല, ഒരു പുതിയ വീട് വേണം എന്നത് വളരെ റീസണബിളായി നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നും അതിനുള്ള പരിശ്രമങ്ങളും ആഗ്രഹവും നിന്നെപ്പോലെ എനിക്കുണ്ടെന്നും അത് സാധ്യമാകും വഴിയെ എന്നുമുള്ള പ്രതീക്ഷ നൽകുന്നതോടുകൂടെ വീടുണ്ടായ പോലെയായി. ഞാൻ പറഞ്ഞു പിന്നെ വീടുണ്ടായ പോലെയായി. നേരെ മറിച്ച് നമ്മളെപ്പോഴും അതിനെന്ത് ചെയ്യാണ്, നമ്മുടെ വിഷമങ്ങളും പരാധീനതകളും ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിന് ആഗ്രഹമില്ലെന്നും അത് നടക്കില്ലെന്നും ആ സ്വപ്നം ഈ ജീവിതത്തിൽ പൂവണിയാത്തതാണെന്നും വരുമ്പോൾ ആ ടെൻഷൻ അവരെ എന്ത് ചെയ്യും, മൊത്തം കാര്യങ്ങളെ ബാധിക്കും. ആ ടെൻഷൻ കുട്ടികളെ നോക്കുന്നതിനെ ബാധിക്കും, നിങ്ങളെ ദാമ്പത്യത്തെ ബാധിക്കും, വീടിൻ്റെ സ്വസ്ഥതയെ ബാധിക്കും, എല്ലാം ബാധിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല ആഗ്രഹമാണ്, ആർക്കും ആഗ്രഹിക്കാൻ പറ്റിയ ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾക്കൊരു പ്രശ്നമല്ല, ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, അതിന് പ്രതീക്ഷ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ബുദ്ധിപരമായി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക.
1: തീർച്ചയായും ഒരു ഓൺലൈൻ കൗൺസിലിംഗ് എന്നതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹോദരൻ്റെ സംശയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നാം മറ്റൊരു ശ്രോതാവ് കൂടി നമ്മെ ലൈനിൽ കാത്തു നിൽക്കുന്നു. ആ ശ്രോതാവിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹലോ.
2: ഹലോ.
1: ആ കേൾക്കാം, പറഞ്ഞോളൂ. ഹാരിസ് മൗലവി, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം.
2: കുടുംബമായിട്ട് ജീവിക്കുന്ന ഭർത്താവ് ഒരു ഒപ്പം പണിയെടുത്ത് ജോലി ചെയ്തിരുന്ന ആളെ കൊണ്ട് പോയി. അപ്പൊ മൂന്ന് ചെറിയ മക്കളാണ്. അപ്പൊ മക്കളെ കൊണ്ട് ജീവിക്കാനിപ്പോ ഞാനിവിടെ ഓർഫനേജിൽ നിൽക്കുകയാണ് ചെറിയ മക്കളായിട്ട്. അപ്പൊ അവരെ കൊണ്ട് ഇപ്പൊ അവര് ഭർത്താവിന്റെ ഒരു ഇതില്ല, മക്കളെ കുറിച്ച് ഒരു ഇതില്ല. പക്ഷെ ഞാന് വേണ്ട, ഞാൻ മക്കളെ കുറിച്ച് അവരെ ഇരിക്കുന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഉണ്ട്. പക്ഷെ മക്കളെ കൊണ്ട് എന്താ ചെയ്യാ, അങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ എന്താ ചെയ്യാന്നുള്ള ഇതിലാണ്. കൊറേ തവക്കൽ ചെലവാണ് എനിക്ക് ജീവിക്കുന്നൊക്കെ. അതിന് കയ്യിലുള്ള മനസ്സിനെ എന്തോ പോലെ, വലിയ കുട്ടിക്ക് 10 വയസ്സാണ്, ഒരു രണ്ടാമത് 6 വയസ്സായ കുട്ടിയാണ്, മൂന്നാമത്തത് 3 വയസ്സായ കുട്ടിയാണ്. അപ്പൊ അവരെ കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു വിഷമവും ഒക്കെ മനസ്സ് തകരോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ നോക്കിയ അവസാനം.
0: ഓക്കെ, ഡൈവേഴ്സ് ആയിട്ടുണ്ടോ, ലീഗലി നിയമപരമായി നിങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുണ്ടോ? ഇപ്പൊ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല, നിങ്ങളും അവരും തമ്മിൽ ഫോൺ വിളിക്കലോ സംസാരിക്കലോ ഒന്നും ഇല്ല?
2: ഫോൺ വിളിച്ചാൽ ആദ്യമൊക്കെ വിളിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഫോൺ എടുക്കാനും പോയിരുന്നു, ഇപ്പൊ ഇങ്ങനെ വിളിക്കൊന്നും ഇല്ല.
0: ഓക്കെ, ഇപ്പൊ അയാളുടെ കൂടെ ഉള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ നിയമപരമായി വിവാഹം കഴിഞ്ഞവരാണോ?
2: അല്ലല്ല, അവര് ഒരു രാത്രി പോയതാണ്, അവര് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല.
0: അപ്പൊ അവരിപ്പോഴും ഒന്നിച്ചാണ് ജീവിക്കുന്നത് അല്ലേ?
2: ആ, അപ്പോഴും ഒന്നിച്ചാണ്. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല, പിന്നെ ലാസ്റ്റ് ആണ് അറിഞ്ഞത്. പിന്നെ വീട്ടിലെല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്, അവര് വിളിച്ചു പോയി.
0: ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച സമയത്തും നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള സംരക്ഷണവും സാമ്പത്തികമായ ചെലവുകളും കുട്ടികളോടുള്ള സ്നേഹവും ബന്ധമൊക്കെ നിലനിന്നിരുന്നോ? കൂടെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നോ അങ്ങനെ?
2: പിന്നെ ഈ പ്രശ്നം നോക്കുന്നു ചെയ്തിരുന്നു, പിന്നെ ആ ഭാര്യയാണെങ്കിലും അതുപോലെ മക്കളാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു അവളേച്ച് കൂടിയിട്ട് രണ്ടര വർഷമായിരുന്നു അപ്പോഴൊന്നും. പക്ഷെ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത്. ഒരു ബന്ധം അങ്ങനൊന്നും ഇല്ല. മക്കൾ ഇങ്ങനെ വീട്ടിൽ വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ഫോണ് വീട്ടിൽ വന്നാൽ ഫോണ് സ്വിച്ച് ഓഫ് ആണ്, പുറത്തിറങ്ങിയ ഫോണുണ്ട്. പിന്നെ എനിക്കാരോടും മിണ്ടാനും ഇതിനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് ദേഷ്യം കൂടുതലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ദേഷ്യം കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് അറിഞ്ഞത്.
0: നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീയുമായിട്ട് അവിഹിതമായി ജീവിക്കുന്നു എന്നറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ ജീവിക്കാന്നുള്ള ഒരു ദീനിയായി നിങ്ങൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും മാനസികമായി സാധിക്കുന്ന ഒന്നല്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ കൂടെ ജീവിക്കാനോ അയാളെ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം, അയാൾ പശ്ചാത്തപിക്കാം, അയാൾ തിരിച്ചു വരാം എന്ന ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ്. അയാൾ എത്ര മോശമായാലും എത്ര തന്നെ വഴിതെറ്റിപ്പോയാലും കുട്ടികളുടെ പിതാവ് എന്നുള്ളവർക്ക് അയാൾ പിതാവാണല്ലോ. അതുകൊണ്ട് നാളെ അഭിമാനത്തോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ വാപ്പ ആര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു മാന്യനായിരിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നന്നാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ഇത്തരം പിഴച്ച വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, പലപ്പോഴും ഫസൻ യസ്റുഹുലിൽ ഒഴ്സ്ര എന്നാണ്. അത്തരം ആളുകൾക്ക് വലിയ വലിയ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ വന്നു ചേരുക. ആ പ്രതിസന്ധികളിൽ നട്ടം തിരിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പക്ഷേ ഒരു മനസ്താപം കൊണ്ട് തിരിച്ചു വരുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി അയാളെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ലൊരു ദീനിയായ ഒരു മാറ്റത്തോടുകൂടെ, ഇപ്പോൾ നിങ്ങൾ ഈ പീസ് റേഡിയോ ഒക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു ദീനിയായി ചിന്തിക്കുന്ന ഒരാളായി, നിങ്ങൾക്കൊരു ദീനിയായ ഭർത്താവും നിങ്ങളുടെ കുട്ടികൾക്കൊരു ദീനിയായ പിതാവുമായി തിരിച്ചു വരലാണ് നമ്മുടെ ആവശ്യം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വല്ല സുഹൃത്തുക്കളോ ദീനിയായ ആളുകളുണ്ടെങ്കിൽ അവർ അദ്ദേഹവുമായിട്ടൊരു ദാവത്ത് ദീനിയായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അയാൾക്ക് ഒരു നല്ല വഴിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അയാളുടെ സുഹൃത്തുക്കൾ വഴി നടത്താൻ പറ്റുന്ന വല്ല മാർഗ്ഗങ്ങളും ഉണ്ടെങ്കിൽ അതിന് നിങ്ങളെ ബന്ധുക്കളെയോ ആളുകളെയോ ഉപയോഗപ്പെടുത്തി നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് പറ്റില്ലെങ്കിൽ പറ്റാവുന്ന വഴികളുണ്ടെന്ന് അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ രണ്ട് കുട്ടികളുമായി ജീവിച്ചു പോകുന്നതിൻ്റെ നിങ്ങളുടെ മാനസിക പ്രയാസങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതം എന്തായിരുന്നാലും ചില തീവ്രമായ പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മരണത്തിന് മുമ്പ് വളരെ വലിയ പരീക്ഷകൾ കടന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും നമ്മുടെ ആത്മാർത്ഥതയും ഒക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തന്നൊരു പരീക്ഷണമാണ്, വലിയൊരു പരീക്ഷണമാണ്. ഒരു വൈധവ്യം എന്നത്, വിധവയാവുക എന്നത് വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിൻ്റെ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോകും. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികൾ എന്തായിരുന്നാലും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 10 വയസ്സായ ഒരു കുട്ടി, ഒരാൺകുട്ടി 10 വയസ്സായ ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ അറിയാനും നിങ്ങളുടെ മനോവേദനകൾ മനസ്സിലാക്കാനും അത് ഉമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരാനും ഒക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണവും സഹായവും സ്നേഹമൊക്കെ ലഭിക്കാൻ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഈ വെറുതെ എൻ്റെ ജീവിത ഭാവി പോകും എന്ന് വേണ്ടതില്ല. പ്രതീക്ഷകൾ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്തിൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളുമായി നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകും. ഒരിക്കലും നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നില്ല, ജീവിതത്തിന് സന്തോഷങ്ങളോ സുഖങ്ങളോ ഇല്ലാതാവുന്നില്ല. ഏത് പ്രായത്തിലും ഏത് സമയത്തിലും നമുക്ക് വിവാഹം ചെയ്യാനും ഒരു കുടുംബജീവിതം സ്വീകരിക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ നമുക്ക് എത്തിച്ചേരുന്നത് അതിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയിലൂടെ അള്ളാഹു നമുക്ക് കൂടുതൽ സഹായങ്ങൾ തരും. നമ്മുടെ ക്ഷമ കൈവിട്ട് പോകുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മളെ കൈവിടും. ഇന്നല്ലാഹു മഅ സ്വാബിരീന, ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ക്ഷമിക്കാൻ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലം പരലോകത്ത് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം ക്ഷമ തന്നെയാണ്. അള്ളാഹു നാം കാണാത്ത വഴിയിലൂടെ നമ്മുടെ അടുക്കലേക്ക് വരും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. തിന്മകൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ധാരാളം ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മളെ വഴിതെറ്റിക്കാനൊക്കെ വരും. അതൊക്കെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം, കെയർഫുൾ ആവണം. ഈ പരീക്ഷണ ഘട്ടത്തിലുള്ള അധാർമികതയിലേക്ക് നമ്മൾ പോയാൽ, അദ്ദേഹത്തെ പോലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ തീർച്ചയായും അത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയായിരിക്കും കുട്ടികൾക്ക് സൃഷ്ടിക്കുക. അതുകൊണ്ട് പിന്നെ കുട്ടികളും അതൊരു മാതൃകയാക്കി വഴിപിഴച്ച് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളൊരു ദീനിയായ വഴിയിലാണെന്നുള്ളതാണ് നമ്മുടെ പീസ് റേഡിയോയിലേക്ക് വിളിക്കുന്ന ഒരു ശ്രോതാവ് എന്നിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കുക, കുട്ടികളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കുന്നുള്ള വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പുതിയ ചില സന്ദർഭങ്ങൾ, നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചില കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒന്നും ആ നിലക്ക് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുക. അള്ളാഹു നിങ്ങൾക്ക് നല്ല സൗഭാഗ്യകരമായൊരവസ്ഥയും നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു കൺകുളിർമയും നല്ലൊരു കുടുംബജീവിതവും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ശ്രോതാവിലേക്ക് നാം പോവുകയാണ്. ഹലോ.
2: ഹലോ.
1: ഓക്കെ ഓക്കെ. ഹാരിസ് മാലുവി, നിങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത് പറയാവുന്നതാണ്.
2: അതെന്ന് പറഞ്ഞാല് ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും.
1: ആരെ കുറിച്ചാണ്?
2: എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്.
1: ആ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വരെ കൺട്രോൾ ചെയ്യാനാവുന്നേ ഇല്ല.
1: ഒരു പരിഹാരമാണ് താങ്കൾ ആവശ്യപ്പെടുന്നത് അല്ലേ?
2: ആ അതെ.
0: പ്രായം പറയോ, നിങ്ങൾ എത്ര വയസ്സായിട്ടുണ്ട് പറയോ?
2: 17 വയസ്സ്
0: അല്ലേ? ആൺകുട്ടിയാണല്ലോ അല്ലേ? അതെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ എന്തിനെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ആ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പഠനമൊക്കെ, പഠനത്തിലൊക്കെ എങ്ങനെയാണ്? നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ? മാർക്കുകളൊക്കെ ഉണ്ടോ? അതില് ശ്രദ്ധ കിട്ടുന്നുണ്ടോ?
2: മാർക്കുകളൊക്കെ ഉണ്ട്, 10ാം ക്ലാസ്സില് പിള്ളേർക്ക് ശ്രദ്ധ ഉണ്ട്.
0: ഓക്കെ ഓക്കെ. പിന്നെ വീട്ടില് വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉമ്മണ്ട്. ഈ ദേഷ്യം ഏറ്റവും അധികം, ദേഷ്യം ഏറ്റവും അധികം നിങ്ങൾക്ക് തോന്നുന്നത് ഉമ്മനോടാണോ? അപ്പൊ നിങ്ങളുടെ ഈ ദേഷ്യം, നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, നിന്റെ ഈ ദേഷ്യം ഭയങ്കര പ്രശ്നമാണ് എന്ന് നിങ്ങളോട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? അതികളും പറയാറുണ്ട്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇമോഷനിൽ, പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരലാണോ, അതോ എന്ത് കാര്യവും എപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കുമോ? നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ദേഷ്യം, എങ്ങനെയാണ്? ഇതിപ്പോ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് അടുത്ത കാലത്താണോ അതോ ചെറുപ്പം മുതൽ നിങ്ങൾ ഇങ്ങനെയാണോ?
2: ചെറുപ്പം ഇപ്പോ 15-16 3 വർഷങ്ങളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു. ഇപ്പൊ അത് കൊറേ പറയൂ, ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നത് വീട്ടിലെ പിള്ളേർ എനിക്ക് വേണ്ടി കുറച്ച് വീട്ടുകാരിയാ മതി, നാലൊന്നും നടക്കുന്നില്ല.
0: ഓക്കെ. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? സ്കൂളിൽ ടീച്ചേഴ്സിനോടൊക്കെ ബന്ധപ്പെടുമ്പോ ഇതേ പ്രശ്നങ്ങളുണ്ടോ? ക്ലാസ്സിലൊക്കെ എങ്ങനെ ദേഷ്യപ്പെടുന്ന പ്രശ്നങ്ങളും അധ്യാപകന്മാർ അതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞോ? അധ്യാപകന്മാര്
2: അതില്ല വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ.
0: സ്കൂളിൽ നിങ്ങൾക്ക് അധ്യാപകന്മാരോ ടീച്ചേഴ്സിനോടൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല? ഫ്രണ്ട്സിനോടോ?
2: ഇല്ല ഒന്നുമില്ല, നാട്ടിൽ സ്കൂളിൽ ഒന്നുമില്ല, വീട്ടിൽ മാത്രം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാണ്ട് ദേഷ്യം പിടിക്കും.
0: നമുക്കിതിന്റെ ശരിക്കുള്ള ഒരു സൊല്യൂഷൻ പറയണമെങ്കിൽ എന്താ വെച്ചാൽ, വീട്ടിൽ നിന്നുള്ള ഉമ്മനോട് നമ്മൾ, ഉമ്മനോടോ ഉപ്പനോടോ നമ്മൾ സംസാരിക്കണം. എന്നിട്ട് നമുക്ക് ചില ഡീറ്റെയിൽസ് കിട്ടുമ്പോഴാണ് നമുക്കിതിന് പൂർണ്ണമായ ഒരു മറുപടി പറയാൻ കഴിയുക. നമ്മളെ ഒരു നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു പ്രായം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ചില ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ചില ഒന്ന് കളിക്കാൻ പോകണം, പുറത്തു പോകണം, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണം, നിങ്ങളുടേതായ ചില താല്പര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലാകുമ്പോൾ വീട്ടുകാർക്ക് എന്താ വെച്ചാൽ, വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ല, നമ്മളോട് വളരെ സ്നേഹവും ഗുണകാംക്ഷയുള്ള ആളുകളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ സമയം വെറുതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ വല്ലാതെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക്, നമ്മളൊരു നല്ലൊരു വ്യക്തിയല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ, എനിക്ക് ശരിയും തെറ്റുമൊക്കെ അറിയില്ലേ, അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് അനാവശ്യമായി ഇടപെടുകയാണോ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ദേഷ്യം വന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഉമ്മയോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മ ഉപ്പ ഇത് നമ്മൾ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും അധികം എന്താണ് കടമകളും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കേണ്ട ആളുകളാണ് അവർ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവർ നമ്മളോട് സ്നേഹത്തിലും വളരെ സോഷ്യലായിട്ടും പെരുമാറുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങേയറ്റം ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലാത്തക്കുല്ലഹുമ ഉഫിൻ എന്നാണ്. അതായത് നമ്മളുടെ അവർ പറയുന്നൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ മുഖത്ത് പോലും തോന്നാൻ പാടില്ല എന്നുള്ളതാണ്. അത്രമാത്രം അച്ചടക്കത്തിലും അനുസരണത്തിലും നിൽക്കേണ്ട ആളുകളാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെന്താ വെച്ചാൽ ഇത് ഞാൻ ചെയ്യുന്നത് മഹാപാപമാണല്ലോ, വലിയ തെറ്റാണല്ലോ മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ സ്വാഭാവികമായി എന്താണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉമ്മയെ ഉമ്മ പറയുകയാണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ആ ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ അതിനോട് ഒരിക്കലും പ്രതികരിക്കരുത്. നമ്മൾ തൽക്കാലം അത് കേൾക്കുക. ആ കേട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ പിന്നെ അതൊരു ബഹളമാകും, അതിന് മറുപടി ഉമ്മ പറയും, അതൊരു പ്രശ്നത്തിലേക്ക് എത്തും. പക്ഷേ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മളൊന്ന് പ്രതികരിക്കാതിരുന്നാൽ അത് അവിടെ ഉണ്ട് അവസാനിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ, നമ്മൾ പ്രതികരിക്കാതിരിക്കലാണ്. അപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞാലും അത് നമ്മൾ മൗനമായി കേൾക്കുക, എന്തെങ്കിലും പറയുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുക, ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മൗനം ദീക്ഷിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഉമ്മനോടോ വാപ്പനോടോ ഒന്ന് പേഴ്സണലായിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നിങ്ങൾ എന്തായിരുന്നാലും ഒരു 17-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഈ ദേഷ്യം പരിഹരിക്കണമെന്ന നിലക്ക് സ്വയം നിങ്ങളൊരു ചോദ്യകർത്താവായി പീസിലിടയിൽ വന്നു എന്നുള്ളത് വളരെ നിങ്ങളെ നമ്മൾ ആദരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൗൺസിലിംഗും ഇല്ലാതെ മാറാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അതിനൊരു ഹെൽപ്പ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഉമ്മയോടൊന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞൊരു മാർഗനിർദ്ദേശം പറഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് മനസ്സിലാവുന്നത്.
1: തീർച്ചയായും. ഇനി മറ്റൊരു സഹോദരിയുടെ വാക്കുകളിലേക്കാണ്, ടെക്സ്റ്റ് ആയി നൽകിയ അയച്ച ഒരു മെസ്സേജിലേക്കാണ് നാം പോകുന്നത്. വളരെ സംക്ഷിപ്തമായി എഴുതിയ വരികൾ നമുക്കിങ്ങനെ വായിക്കാം. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ്. മൂത്ത മകൾക്ക് പ്രായം 20-ഓടടുത്തു. 3 വർഷം മുമ്പ് സ്വന്തം വാപ്പാൻ്റെ അവിഹിതം നേരിട്ട് കാണേണ്ടി വന്ന മോൾ, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയുന്നു. ഞാൻ അവളോട് എന്തു പറയണം? ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരമില്ല. ഞാൻ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം? ഹാരിസ് മലുവിയുടെ സംസാരത്തിലേക്ക്.
0: ഇത് നമുക്ക് വ്യക്തമായ കാരണമുള്ളൊരു വിഷയമാണിത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏറ്റവും അധികം ആദരിക്കുന്ന പിതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെരുമാറ്റം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു പെൺകുട്ടി മകൾ എന്ന നിലക്ക് അവൾക്ക് വലിയൊരു ഷോക്ക് മാനസികമായി ഉണ്ടാവും. അതൊരു തലം വരെ മാനസിക പ്രശ്നങ്ങളിലേക്ക് അവരെത്തിക്കുവാനും അതേപോലെ തന്നെ സെക്സിനോട് തന്നെ മടുപ്പുണ്ടാവാനും പിതാവിനോട് മാനസികമായ അകലമുണ്ടാവാനും ജീവിതത്തോട് തന്നെ വലിയ നിരാശ തോന്നാനൊക്കെ കാരണമാകാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് എന്താണ് ഇതിലൂടെ ഫീൽ ചെയ്തത്, എന്തൊക്കെയാണ് അവൾക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ തോന്നിയത്, എങ്ങനെയൊക്കെയാണ് അവളുടെ മനസ്സിനത് പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവളുടെ മനസ്സിൽ നിന്നേ അത് കിട്ടുള്ളൂ നമുക്ക്. അതായത് ഇത്തരമൊരു സംഭവം കാണുന്ന എല്ലാ വ്യക്തികളും ഒരേപോലെയല്ല അവരത് സ്വാധീനിക്കുകയും അവരിലത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാഴ്ച അവളെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൾക്ക് പിന്നെ പൊതുവേ ഇതിനെ ഒരു ഭീകര, അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒരു ഭയങ്കര ഒരു ക്രൂരതയായി അല്ലെങ്കിൽ ഒരു വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവൾക്ക് ഫീൽ ചെയ്തോ, അതല്ലെങ്കിൽ എന്താണത് തോന്നിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ ഒരു വിവാഹത്തിലേക്ക് അവൾ എത്തണമെങ്കിൽ, ഒരു നല്ലൊരു ലൈഫിലേക്ക് അവൾ പോകണമെങ്കിൽ, മനസ്സിൽ നിന്ന് ഈ ഒരു ഇതിൻ്റെ ഇതുമൂലമുണ്ടാകുന്ന എല്ലാ ആഘാതങ്ങളും വിട്ടു നിൽക്കണമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം നിങ്ങൾ തേടണം നിർബന്ധമായും. ഒരു ലേഡീസൊക്കെ ആയിട്ടുള്ളൊരു ഒരു ലേഡി ആയിട്ടുള്ളൊരു കൗൺസിലറെ കണ്ട് അവളൊരു പേഴ്സണൽ കൗൺസിലിങ്ങിന് നിങ്ങൾ നിർബന്ധമായും വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായി എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെങ്കിലും ആ സംഭവം ഈ വ്യക്തിയെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ ആ വ്യക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് പറ്റൂ. അതറിയാതെ നമുക്കിതിന് മറുപടി പറയുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് ഒരവസരം ഉണ്ടാക്കുകയായിരിക്കും നന്നായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു.
1: തീർച്ചയായും. മറ്റൊരു ശ്രോതാവ് ലൈനിൽ കാത്തു നിൽക്കുന്നു, നമുക്ക് അവരുടെ ശബ്ദത്തിലേക്ക് പോകാം. ഹലോ, വലിസ്സലാം വറഹ്മത്തുള്ള, കേൾക്കാം. ഹാരിസ് മൗലവിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാം, പറഞ്ഞോളൂ.
3: ഞാൻ എന്റെ മോനെ വേണ്ടിട്ട് കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കുട്ടി ഇപ്പൊ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതേ.
1: ഓക്കെ.
3: വന്നിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവര് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ മറ്റുള്ളതായിട്ടുള്ള നമ്മുടെ ഈ കലാപരമായ ആഴ്ചപരമായിട്ടുള്ള ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ പുതിയായിട്ട് വന്നൊരു ആളാണ്, പിന്നെ ഇസ്ലാമിക് വന്നൊരാളാണ് ഞാൻ. എനിക്ക് അതിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും എന്റെ മോനെ ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പൊ അതിനൊന്നും ചേർത്തിട്ടില്ല, ഒരു പ്രശ്നമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിപാടികൾക്കൊന്നും ഞാൻ ചേർത്തില്ല.
1: അപ്പൊ
3: അവന് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വന്നിട്ട് ഇതൊക്കെ നല്ല ഹൈ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഇപ്പൊ അറിയാലോ. പിന്നെ പാട്ടായാലും ഡാൻസ് ആയാലും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 10-14 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഉപേക്ഷിച്ച ആളാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അതൊക്കെ രക്ഷയെ ഉപേക്ഷിച്ച ആളാണ്, എനിക്ക് അതിനൊന്നും താല്പര്യമില്ലാണ്ട് ഇങ്ങനെ ഒഴിവാക്കിയ ആളാണ്. പക്ഷെ എനിക്ക് എന്റെ മോന്റെ കാര്യങ്ങൾ വരുമ്പോ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവന് ഏത് രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. വീട്ടിലൂടെ അന്തരീക്ഷം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ജോയിന്റ് ഫാമിലിയാണ്, തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ വേറെയും കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ടിവി കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഹലോ. അപ്പൊ ഞാൻ വന്നിട്ട് വേണ്ടാന്ന് വെച്ചെങ്കിലും കൂടി മറ്റുള്ളവരത് വേണ്ടാന്ന് വെക്കുന്നില്ല. പിന്നെ ഇപ്പൊ വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ,
1: അപ്പൊ
3: വന്നിട്ട് എല്ലാ കുട്ടികൾക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞാണെങ്കിൽ കുറച്ച് ഫോർവേഡാണ്. പിന്നെ നമുക്ക് വേറെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു 10 വർഷത്തോളമായി ഞാൻ എന്റെ ഈ വീട്ടിൽ നിന്ന് പിന്നെ ഓൾറെഡി ഒന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ പിന്നെ ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇൻവോൾവ്ഡേ അല്ല. പിന്നെ ഞാൻ ഒരു ഡിഗ്രി വരെ അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടിച്ച് പഠിച്ച ആളാണ്, വേറെ ബുദ്ധിമുട്ടിലും നഷ്ടപ്പെടേണ്ടവരാണ്. അപ്പൊ അത്യാവശ്യം അറിയപ്പെടുന്ന നല്ലൊരു കുടുംബത്തിലേക്ക് ഉള്ള ഒരാളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോ വന്നിട്ട് എനിക്ക് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീടും അങ്ങനെയൊന്നും പോകാനൊന്നും സ്ഥലമില്ല. അവര് 3 വർഷത്തോളമായി ഗൾഫിലാണുള്ളത്, നാട്ടിലേക്ക് വന്നിട്ട് തന്നെയില്ല. പിന്നെ ഇതന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3-4 പേര് കൂടിയിട്ട് ഒരു ബിസിനസ് നടത്തി, അവര് 3 പേരും കൂടെ കൂടിയിട്ട് എനിക്ക് ഫിനാൻസ്മെൻ എന്റെ ഹസ്ബൻഡിന്റെ പേരിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളൊക്കെ തകർച്ചയായപ്പോ മൂപ്പരെയാണ് ഒരുപാട് ബാധിച്ചത്. അപ്പൊ അത് കാരണം സമ്മർദ്ദത്തിലായിട്ട് 1.5 വർഷത്തോളം വീട്ടിലിരുന്നു. പിന്നിപ്പോ ഗൾഫ് പോയിട്ട് 3 വർഷത്തോളാവുന്നു. ഈ അസുഖം കാരണം മാത്രല്ല, അല്ലെങ്കിലും വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ജോലി ജോലിയും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്റെ മോനാണെങ്കിൽ ഇപ്പൊ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നൊക്കെ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മൂപ്പര് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവന് മെന്റലൊരു ഓട്ടിസത്തിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് എഴുതാൻ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് പോലെ കണ്ട പ്രശ്നമൊന്നുമില്ല, എഴുതും വായിക്കൊക്കെ ചെയ്യും. പക്ഷെ അതിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എടുക്കുമൊന്നുമില്ല. ഒരു ആക്ടിവിറ്റി കൂടുതലുള്ള പോലെ ഒരു സ്വഭാവം ഒക്കെയാണ്. അപ്പൊ ഞാന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ള പരിപാടികളോ ആർട്സിലോ ഒന്നിലും ഞാൻ അവനെ പങ്കെടുപ്പിക്കാറുമില്ല, ഒന്നുമില്ല. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ ടീച്ച് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 5-6 മാസമായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ അസുഖം വന്നതിന് ശേഷം, ഈ കൊറോണ പിന്നെ വന്നതിന് ശേഷം വീട്ടിൽ തന്നെയാണല്ലോ. ജോയിന്റ് ഫാമിലിയാണ്, മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ അവന് വളരെയധികം വശമുള്ള ആളാണ്.
1: ഇങ്ങനെ
3: ഞാൻ അവനെ
1: അറിയില്ല. ഈ ഒരു കുട്ടിയുടെ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ കുട്ടിയെ ഏത് നിലക്ക് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതാണ് താങ്കൾ ചോദിക്കുന്നത്.
0: പിന്നെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞതിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ചില ക്രൈസിസുകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട്. അത് നമ്മളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഒരു വലിയ കുടുംബത്തിൽ നമ്മൾ മറ്റു കുട്ടികൾക്കിടയിൽ നമ്മുടെ കുട്ടിയെ ദീനിയായി വളർത്തുന്നതിൻ്റെ പ്രായോഗികത, ഈ 2 വശങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിയിടത്തു നിന്ന് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാം എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരാശയമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ട, നമ്മളിപ്പോൾ ഒരു മുതിർന്ന ആളുകളെ പോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പം തന്നെ നമ്മളെന്ത് ചെയ്യേണ്ട, ഇസ്ലാം വെക്കാത്തൊരു നിയന്ത്രണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾക്ക് എന്താ വെച്ചാൽ, ഈ പഠനത്തിനപ്പുറത്ത് മറ്റു പ്രവർത്തനങ്ങൾ, പഠനേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്, ഒരു മാനസിക ഉല്ലാസം അവർക്ക് ലഭിക്കുന്നു. ഒരാൾ പന്ത് കളിക്കുക, എഴുതി വായിക്കുക, വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു മാനസിക ഉല്ലാസം ലഭിക്കുന്നൊരു കാര്യമാണ്. അതില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ എപ്പോഴും നമ്മളൊരു മുതിർന്ന ആളെ പോലെ എപ്പോഴും ഒരു ഇപ്പോൾ നമ്മൾ ചില ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ കളിക്കാനൊരു ഗ്രൗണ്ടോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കുട്ടി നിന്ന് പോവില്ല. അവർ എത്ര നല്ല ഫുഡ് കൊടുത്താലും എത്ര നല്ല എ സി ഫിറ്റ് ചെയ്താലും അവരവിടെ നിൽക്കില്ല. അവരുടെ എൻ്റർടൈൻമെൻറ്റുകൾ, അവരുടെ വിനോദങ്ങൾ, അനുവദനീയമായ തലത്തിലെ വിനോദങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും വേണം. എങ്കിലേ അവർ ഉന്മേഷത്തോടുകൂടെയും സന്തോഷത്തോടുകൂടിയും വളരുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സ്കില്ലുകൾ വളരണം. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ടായിരിക്കും. ആ കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കഴിവുകൾ അവർ പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. ആ കഴിവുകൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത കഴിവുകളാകാൻ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കുക. ഇതില്ലാതെ പോകാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ വായിച്ചതാണ് ഒരു അനാവശ്യമായ നിയന്ത്രണങ്ങൾ അവന് നൽകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവന് തെറ്റാണെന്ന് തോന്നാത്തൊരു കാര്യത്തിന് നമ്മൾ തടസ്സം നിൽക്കുമ്പോൾ അവന് മതത്തിനോട് തന്നെ എന്ത് ചെയ്യും, വിരോധമുണ്ടാകും. ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന മതമാണെങ്കിൽ എനിക്കത് വേണ്ടാന്നില്ല, ഒരു മതവിരോധം അവൻ്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവനെ വിലക്കുമ്പോൾ എന്താണ്, അവർക്കൊക്കെ പറ്റും എനിക്ക് പറ്റില്ല, അതെൻ്റെ ഉമ്മൻ്റെ പ്രശ്നമാണ് എന്നിലക്ക് നിങ്ങളോടുള്ള ഒരു വിരോധത്തിനും അതിന് കാരണമായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിക്ക് വരക്കാം, വരക്കുന്നതിന് ഇസ്ലാമിൽ ഒരു പ്രശ്നവുമില്ല. വരയിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ജീവനുള്ള വസ്തുക്കൾ വരക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. അതല്ലാതെ ഒരു വെള്ളച്ചാട്ടമോ ഒരു സീനറിയോ അല്ലെങ്കിൽ ഒരു മരമോ ഒരു പുഷ്പമോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ എന്തും വരക്കാം. നിരുപാധികമായ അനുവാദമാണ് അതൊക്കെ വരക്കാൻ. അതുകൊണ്ട് നല്ല കളറും നല്ല പേനയും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് അവന് വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവൻ്റെ വരയെ പ്രോത്സാഹിപ്പിക്കണം. അവന് വരക്കുന്നതിന് മാർക്കിട്ട് കൊടുക്കണം. വരക്കാൻ അറിയുന്ന ആരെയെങ്കിലും കൊണ്ട് എന്ത് ചെയ്യണം, അവനെ ഇത്തരം വരയുടെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണം. മുറ്റത്തൊക്കെ എവിടെയെങ്കിലൊക്കെ ഒരു കസേരട്ട് കൊടുത്തിട്ട് ഒരു നല്ല മരം കാണിച്ചു വെച്ചിട്ട് ആ മരത്തെ അതേപോലെ വരക്കാൻ വേണ്ടി പറയുക. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവനെ പരമാവധി ആ രംഗത്ത് പ്രോത്സാഹിപ്പിക്കണം. എന്താണോ അവൻ്റെ സ്കില്ല്, പാടാനാണെങ്കിൽ പാടാനെങ്കിൽ നമുക്ക് പാടാൻ വരില്ലല്ലോ, മ്യൂസിക് പാടില്ല എന്നുള്ളതുകൊണ്ട് പാട്ട് പ്രശ്നമില്ലല്ലോ, പാടാം. അവൻ്റെ സ്കൂളിൽ അവൻ്റെ ക്വിസ് മത്സരങ്ങൾ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ സ്പോർട്സ് ഇനങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവന് കഴിയുന്ന പോലെ, പ്രത്യേകിച്ച് നിങ്ങൾ അവന് ചെറിയൊരു പിന്നെ ബുദ്ധിപരമായ ചെറിയൊരു പ്രശ്നം നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കുട്ടികൾക്ക് കൂടുതലായി ഇതിന് അവസരം കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ശരി എന്താണ് തെറ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആർട്സ് പരിപാടികളും അല്ല പരിപാടികളെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിൽ ചില കാര്യങ്ങൾ മാത്രം അവർ നമ്മുടെ ഒരു ഇസ്ലാമികമായ നിലക്കുള്ള വസ്ത്രമര്യാദകൾ അതേപോലെയുള്ള മ്യൂസിക് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില നിഷിദ്ധങ്ങളായ വശങ്ങളുണ്ട്. അതിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് പറ്റാത്തതാണ്. അത് മാറി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ അവൻ്റെ ഒരു 10 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, അതിനെപ്പറ്റിയൊന്നും അല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ കൂടെ നിന്ന് കൊടുത്താൽ അവൻ എല്ലാ രംഗത്തും വളർന്നു വരും ഇൻഷാല്ല. പിന്നെ നിങ്ങളെ കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഞാനതിൽ പറയണതെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഭർത്താവിനുണ്ടാവും, ഭാര്യ നിലക്ക് നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതായത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും അനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, പലിശക്ക് എടുത്തിട്ട് ഒരാൾ ബിസിനസ് ഇറങ്ങിയാൽ അയാൾ പരാജയപ്പെട്ടിരിക്കും. ഇനി വിജയിച്ചാൽ തന്നെ അത് ആത്യന്തികമായ വിജയമല്ലത്. കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നമ്മൾ പോകുന്നുണ്ടോ അല്ലേ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, അത് എത്രയും പെട്ടെന്ന് അതിന് തിരിച്ചു വരാൻ ഭർത്താവിന് ഉപദേശിക്കണം. കാരണം ആ വഴിയിലൂടെ വിജയം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും. കടം ഉള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാമല്ലോ, അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ പരിഹരിച്ചോളും. നിങ്ങൾ അതിലൊന്നും വല്ലാതെ വ്യാകുലപ്പെടേണ്ട. അദ്ദേഹം നാട്ടിലേക്ക് വരികയാണെങ്കിൽ വന്നു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളൊരു പിന്തുണ കൊടുത്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചാകെ ടെൻഷനായതുകൊണ്ട് അതിനൊരു പരിഹാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ എടുക്കാറില്ല. ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്യുക, ബാക്കി നമ്മൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾക്ക് എന്താണൊരു ഗുണകരമായ പരിഹാരമെന്ന് നിങ്ങൾ ബന്ധുക്കളോടൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക, എല്ലാവരും കൂടെ കൂടി പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് പ്രായോഗികമായി പറയാനുള്ളത്.
1: ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കാൻ അടുത്തു എന്ന് റെക്കോർഡിംഗ് ഡെസ്കിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതിനാൽ തൽക്കാലം ഇവിടെ വിടവാങ്ങുകയാണ്. സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പല നിലക്കും പീസ് റേഡിയോ ഇടപെടാറുള്ളത് പോലെ തന്നെ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന ഈ ഒരു സംരംഭം അത് വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ നമുക്കേവർക്കും സന്തോഷമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി നമ്മോടൊപ്പം എന്നും ഉണ്ടാവാറുള്ള ഹാരിസ് മൗലവി വളരെ വ്യക്തമായി ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടികൾ നൽകുകയുണ്ടായി. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും ദീർഘകാലം ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. മനസ്സിലെ നൊമ്പരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഈ കൗൺസിലിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ VP.
5: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
6: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
5: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: അഴിമതി മുക്ത ഭരണം അസാധ്യമോ? ജനാധിപത്യ സംവിധാനത്തിന്റെ കാവലാളാകേണ്ട ഭരണാധികാരികളും ഉദ്യോഗസ്ഥ വൃന്ദവും തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി അധികാര ദുർവിനിയോഗം നടത്തുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ പ്രതീക്ഷകളാണ്. ജനക്ഷേമത്തിനായി നടപ്പിലാക്കേണ്ട പദ്ധതികളും സേവനങ്ങളും അഴിമതിയുടെ കറുത്ത കരങ്ങളാൽ വഴിതിരിച്ചുവിടപ്പെടുമ്പോൾ ദിനംപ്രതി പ്രയാസപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒരു സാധാരണക്കാരന് സർട്ടിഫിക്കറ്റിനായും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കായും കൈക്കൂലി നൽകേണ്ടി വരുന്ന അവസ്ഥ ജനാധിപത്യ സമൂഹത്തിന് അപമാനം തന്നെയാണ്. ചില ഉദ്യോഗസ്ഥരെ ചെറുതോ വലുതോ ആയ തുക കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടിയ വാർത്ത നാം ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. താൽക്കാലികമായ സസ്പെൻഷനോ സ്ഥലം മാറ്റമോ ആയിരിക്കും അവർക്ക് ലഭിക്കുന്ന കടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. അവരെവിടെ വച്ചെന്നാലും കൈക്കൂലി വാങ്ങാതിരിക്കുമോ? അപൂർവം ചിലർ മാത്രമേ കൈക്കൂലിക്കാർക്കെതിരെ പ്രതികരിക്കൂ. കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ ആവശ്യം നടക്കണമെന്നതായിരിക്കും അവരുടെ ചിന്ത. ഈ നിസ്സഹായവസ്ഥയാണ് ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുന്നത്. ജനസേവനത്തിനായി നിയമിക്കപ്പെട്ട കനത്ത ശമ്പളം വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ മറന്ന് അഴിമതിയെ ഒരു അവകാശമായി കാണുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നിയമങ്ങളും വിജിലൻസ് സംവിധാനങ്ങളുമൊക്കെ നിലവിലുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് അഴിമതി തടയുന്നതിൽ പ്രധാന വെല്ലുവിളിയാകുന്നത്. രാഷ്ട്രീയ സംരക്ഷണവും ഉദ്യോഗസ്ഥതലത്തിലുള്ള ഒത്തുകളികളും കാരണം കേവലം അന്വേഷണ പ്രഹസനങ്ങൾക്കപ്പുറം കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നില്ല. ഇത് തെറ്റ് ചെയ്യാൻ മടിക്കാത്ത ഒരു അന്തരീക്ഷം സിസ്റ്റത്തിൽ സൃഷ്ടിക്കുന്നു. കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വിചാരണ നേരിടാതെ സർവീസിൽ തുടരുന്നതും ശിക്ഷാ നടപടികൾ നീണ്ടുപോകുന്നതും അഴിമതി തുടരാൻ കാരണമാകുന്നു. ശിക്ഷാഭയമില്ലായ്മയും രക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ടെന്ന ചിന്തയും തെറ്റുകൾ തുടരാൻ ധൈര്യം നൽകുന്നു. എത്രയെത്ര അഴിമതിക്കഥകളുടെ വാർത്തകളാണ് ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നുവെന്നല്ലാതെ ആരാണ് ശിക്ഷിക്കപ്പെടുന്നത്? കടിക്കാൻ വരുന്ന പട്ടിയെയോ പാമ്പിനെയോ കൊന്നാൽ അതിവേഗ നടപടിയുണ്ടാകുന്ന നാടാണ് ഇതെന്നോർക്കണം. വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും നിയമപരമായ വിടവുകൾ, തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം എന്നിവ കാരണം പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയോ കേസ് എങ്ങുമെത്താതെ നിൽക്കുകയോ ചെയ്ത എത്രയോ സംഭവങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. ബോഫേഴ്സ് പീരങ്കി ഇടപാട്, 2G സ്പെക്ട്രം കൈക്കൂലി കേസ് പോലുള്ളവ ഉദാഹരണം. 2G സ്പെക്ട്രം കൈക്കൂലി രാജ്യത്തിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഭരണകൂടവും ഉദ്യോഗസ്ഥരും ജനങ്ങളോട് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളവരായി മാറുമ്പോൾ മാത്രമേ അഴിമതിരഹിതമായ ഒരു ഭരണം സാധ്യമാകൂ. തെറ്റു ചെയ്യുന്നവർ ഭരണതലത്തിലായാലും ഉദ്യോഗസ്ഥതലത്തിലായാലും ശിക്ഷിക്കപ്പെടുമെന്ന ഭയം സൃഷ്ടിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. അഴിമതിക്കെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതികരണശേഷിയും ഉദ്യോഗസ്ഥരിൽ ധാർമ്മിക ബോധവും വളർന്നു വന്നാൽ മാത്രമേ സുതാര്യവും നീതിപൂർവവുമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരൂ.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹിയാണ് നമുക്കൊപ്പമുള്ളത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് അതിൻ്റെ 49, 50, 51 കൂടിയ 3 ആയത്തുകളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ ഇവിടെ വിശദീകരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്നും ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൽ നിന്ന് പാപമോചനവും നല്ല ഉപജീവനവും ലഭ്യമാകുമെന്നും, എന്നാൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ വളച്ചൊടിച്ച് അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന ഒരു ഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെങ്കിൽ അവർ നരകത്തിൻ്റെ ആളുകളായി മാറുകയും ചെയ്യും എന്ന കാര്യമാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. കുൽ യാ അയ്യുഹന്നാസ്, കുൽ, നബിയെ താങ്കൾ പറഞ്ഞുകൊടുക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഥവാ ജനങ്ങളെ ആഗമനം വിളിച്ചു അവരോട് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു പറയുകയാണ്. കുൽ, നബിയെ പറഞ്ഞുകൊടുക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അന ലകും നദീറു മുബീൻ, തീർച്ചയായും അന ലകും ഞാൻ നിങ്ങൾക്കുള്ള നദീറു മുബീൻ, വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ, മുബീൻ വ്യക്തമായ, ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന് ജനങ്ങളെ വിളിച്ച് പറഞ്ഞുകൊടുക്കുക. ഫല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്, ഫല്ലദീന ആമനു എന്നാൽ വിശ്വസിക്കുകയും, അല്ലദീന ആമനു വിശ്വസിക്കുകയും, വഅമിലുസ്സാലിഹാത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതാരാണോ, ലഹും അവർക്കുണ്ട്, ലഹും അവർക്ക്, മഗ്ഫിറത്തുൻ പാപമോചനവും, വരിസ്ഖുൻ കരീം മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കുന്നതാണ്. ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം പാപമോചനവും മാന്യമായ ഉപജീവനവും. എന്നാൽ വല്ലദീന സഔ ഫീ ആയാതിന, വല്ലദീന സഔ പരിശ്രമിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഫീ ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ ആയത്തുകളിൽ പരിശ്രമിക്കുന്നവർ, അഥവാ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, മുആജിസീൻ പരാജയപ്പെടുത്താമെന്ന ഭാവത്തിൽ, അഥവാ അള്ളാഹുവിനെ നമ്മെ പരാജയപ്പെടുത്താമെന്ന ഭാവത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർ, ഉലായിക്ക അക്കൂട്ടർ, അസ്ഹാബുൽ ജഹീം നരകത്തിൻ്റെ ആളുകളായിരിക്കും. ഉലായിക്ക അവരത്രേ അസ്ഹാബുൽ ജഹീം നരകത്തിൻ്റെ ആളുകൾ, അഥവാ നരകാവകാശികൾ അവരായിരിക്കും എന്നർത്ഥം. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ അള്ളാഹു പറയുകയാണ്, അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, ജനങ്ങളെ വിളിച്ച് പറയാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. കുൽ, നബിയെ പറയുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അനലക്കും നദീറു മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഇന്നമാ അനലക്കും നദീറു മുബീൻ, അഥവാ ഇന്നി ലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ല, വലാ ബിയദി ഹിദായത്തിക്കും, ഹിദായത്തുക്കും നിങ്ങളുടെ ഹിദായത്ത്, സന്മാർഗം എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അഥവാ നിങ്ങൾക്ക് സന്മാർഗം നൽകുന്നവരുമല്ല ഞാൻ.
വലാ അലയ്യ ഇഖാബുക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾക്കുള്ള ശിക്ഷയും എൻ്റെ മേലല്ല. മറിച്ച് ഇങ്ങനെയൊക്കെയുണ്ട് എന്ന കാര്യങ്ങൾ റബ്ബുണ്ട്, ആ റബ്ബിൽ വിശ്വസിക്കണം, അത് ചെയ്ത് വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നരകമുണ്ട്, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള താക്കീദുകാരൻ മാത്രമാണ് ഞാൻ എന്നാണ് ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. സമാനമായ ധാരാളം ആയത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ പ്രവാചകന്മാർ താക്കീത് നൽകുന്നവർ മാത്രമാണ്, ഒരാളെയും ഹിദായത്തിലാക്കാൻ പ്രവാചകന്മാർക്ക് കഴിയില്ല, ഒരാളെയും ശിക്ഷിക്കാൻ പ്രവാചകന്മാർക്ക് കഴിയില്ല. എന്നാൽ ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയുണ്ട് എന്ന് താക്കീത് നൽകാൻ പ്രവാചകന്മാർക്ക് കഴിയും. ഹിദായത്തിൻ്റെ വഴി ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകന്മാരാണ്. അതാണ് ഫഇന്നമാ അലൈക്കൽ ബലാ വഅലൈനൽ ഹിസാബ്, സൂറത്തുർ റഅദിൽ. തീർച്ചയായും നിന്റെ മേൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഉത്തരവാദിത്തം. വഅലൈനൽ ഹിസാബ്, വിചാരണ ചെയ്യുന്നത് എൻ്റെ മേലുള്ള ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഇന്നമാ അൻത മുൻദിർ, തീർച്ചയായും നീ ഒരു താക്കീദുകാരൻ മാത്രമാണ്. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, വ്യക്തമായ ഒരു താക്കീദുകാരൻ മാത്രമാണ് ഞാൻ. വമാ അർസൽനാക അലൈഹിം ഹഫീളൻ, ഇൻ അലൈക ഇല്ലൽ ബലാ, സൂറത്തു ശൂറയിൽ അങ്ങനെ കാണാം. ഇൻ ഹുവ ഇല്ലാ നദീറും ലകും ബൈന യദൈ അദാബിൻ ഷദീദ്, സൂറത്തു സബ. അഥവാ നിരവധിയായ ആയത്തുകളിൽ നിങ്ങൾക്കുള്ള താക്കീദുകാരനാണ് പ്രവാചകൻ എന്ന് ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ താക്കീദ് നൽകുന്ന താക്കീദുകാരനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിളിച്ചു പറയാനാണ് പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെട്ടത്. എന്നിട്ട് പറയുന്നു ഫല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് ആരോ, ലഹും, അവർക്കുണ്ട് മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ് എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അഥവാ ആ പ്രവാചകന്മാർ നൽകുന്ന താക്കീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ ഇംതിസാലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി ലഹും മിനല്ലാഹി മഗ്ഫിറത്തുൽ ലിദുനൂബിഹിം വറിസ്ഖുൻ കരീം, ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ആ നിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾക്കുള്ള മോചനം, പാപമോചനം അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭ്യമാകും, മാന്യമായ ഉപജീവനവും അവർക്ക് ലഭ്യമാകും. ഇതാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നത് എന്നർത്ഥം. എന്നാൽ തുടർന്ന് അള്ളാഹു പറയുന്നത് അങ്ങനെ ചെയ്യാതെ വല്ലദീന സഅഉ, പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. അതാണ് സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു. വല്ലദീന സഅഉ ഫീ ആയാതിന, നമ്മുടെ ആയത്തുകളിൽ, ലക്ഷ്യങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. മുആജിസീൻ, നമ്മെ പരാജയപ്പെടുത്താമെന്ന ഭാവേനെ, അഥവാ അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന ഭാവേനെ അള്ളാഹു ഇറക്കിയ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആളുകൾ, ഉലായിക അസ്ഹാബുൽ ജഹീം, അവർ അക്കൂട്ടർ നരകാവകാശികളായിരിക്കും എന്നർത്ഥം. സൂറത്തു ഹിജ്റിൽ അള്ളാഹു പറയുന്നുണ്ട് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം, പ്രവാചകരെ എന്റെ അടിമകളെ നീ അറിയിക്കണം, അന്നി അനൽ ഗഫൂർ റഹീം, ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന്. വഅന്ന അദാബീ, തീർച്ചയായും എന്റെ ശിക്ഷ, ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയുമാകുന്നു. ഈ ചെറിയ രണ്ടായത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അഥവാ ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് എൻ്റെ അടിമകളെ നബി ഇബാദി എന്ന് പറയുമ്പോൾ പ്രവാചകൻ നൽകുന്ന താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് ആ അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ അത്തരം ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു അവരോട് കാരുണ്യം കാണിക്കും, അള്ളാഹു അവർക്ക് നല്ല ഉപജീവനം നൽകും. അതാണ് അന്നി അനൽ ഗഫൂർ റഹീം എന്ന് പറയുമ്പോൾ.
എന്നാൽ അത് ചെയ്യാതെ അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ധിക്കാരികളായി കഴിഞ്ഞു പോവുകയുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയായിരിക്കും എന്നർത്ഥം. വളരെ കൃത്യമായിട്ട് ഈ ചെറിയ രണ്ടായത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നർത്ഥം. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു നോക്കുകയും സൂറത്ത് ഗാഫിറിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ അങ്ങനെ വിശദീകരിക്കാൻ എന്ന് പറഞ്ഞ അല്ല, പാപങ്ങൾ പൊറുക്കുന്നവനാ, അല്ല തൗബ സ്വീകരിക്കുന്നവനാ, അതോടൊപ്പം തന്നെ ഷദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാ, എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അഥവാ പ്രവാചകന്മാർ നൽകുന്നതായ താക്കീദ്, ആ താക്കീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അത് ചെയ്ത അതാണ് ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തും വരിസുക്കുൻ കരീം എന്ന്. അവിടെയാണ് പാപങ്ങൾ പുറത്തു കൊടുക്കും, തൗബ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ വല്ലദീന സഅഉ ഫി ആയാതിന മുആജിസീൻ, നമ്മെ പരാജയപ്പെടുത്താം എന്ന ഭാവേന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണെങ്കിലോ അവർ നരകത്തിൻ്റെ ഉലായിക്ക അസ്ഹാബുൽ ജഹീം, അഥവാ അവർ നരകത്തിൻ്റെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഇഖാബ്, കഠിനമായിട്ട് അള്ളാഹു ശിക്ഷിക്കുന്നവനായിരിക്കും എന്നർത്ഥം. അപ്പം അതുകൊണ്ട് പ്രവാചകന്മാർ അള്ളാഹു നിയോഗിക്കുമ്പോൾ താക്കീദുകാരായിട്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിട്ടാണ് അള്ളാഹു നിയോഗിക്കുന്നത്. ആ താക്കീദ് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുക എങ്കിൽ പാപമോചനം ലഭിക്കും, സ്വർഗം ലഭിക്കും. എന്നാൽ ധിക്കാരം കാണിച്ച് അതിനെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമം നടത്തി അവിശ്വാസിയായിക്കൊണ്ട് എന്നെ തുടരുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, അഥവാ അസ്ഹാബുൽ ജഹീമിൽ പെട്ടുപോകുന്ന ആളുകളായിത്തീരും. ഇതാണ് ഈ മൂന്നായത്തുകളിലൂടെയായിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. قُلْ يَا أَيُّهَا النَّاسُ إِنَّمَا أَنَا لَكُمْ نَذِيرٌ مُبِينٌ

0: കൃത്യമായി പഠിച്ചുൾക്കൊള്ളുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീതുകാരനാണ്. അതുൾക്കൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ രക്ഷയുണ്ട്, അല്ലാത്തവർ നരകാവകാശികളായിത്തീരും. ഈ വിഷയമാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ

0: കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം

0: കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മൾ ആരംഭിക്കുകയാണ്. കൂടെയുള്ള കൂട്ടുകാരികളെ നമുക്ക് പരിചയപ്പെടാം ഇൻഷാല്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും. നാലാളുകൾ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്, കുട്ടികളായിട്ട്. അപ്പോൾ ഒന്ന് ഓരോരുത്തരുടെ പേര് പറഞ്ഞോളൂ. റഹ്മ,
1: ലമ്മിസ് തൈബ,
0: ലമ്മിസ് തൈബ,
2: ഹൗല അബ്ദുൽ കരീം,
0: ഹൗല,
3: ഇനായ ഫാത്തിമ,
0: ഇനായ ഫാത്തിമ. ശരി. അപ്പോൾ കൂടെയുള്ള ആയിഷ പി, ഇടപ്പലം, ജമീല വി പി, ഷംസ തലശ്ശേരി, അമീർട്ടി അടുത്തനാട്ടുകാര, റഫീഖ് ടൈലർ മാംഗ്ലൂർ, ജുമൈലത്ത് തുറക്കൽ, റഹാന വനത്തോട്ടശ്ശേരിയറ, ആയിഷ തോട്ടശ്ശേരിയറ, ഇവരൊക്കെ ഇന്നത്തെ ലൈവിൽ നമ്മുടെ കൂടെയുണ്ട്. ഷൊയ്ബായം വളപട്ടണം, ജുമൈലത്ത് തുറക്കൽ ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പ്രോഗ്രാം എന്നുള്ളത്, റഹ്മ എന്തൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാം?
1: ഇംഗ്ലീഷ് സോങ്.
0: ഇംഗ്ലീഷ് സോങ്? യെസ്. അപ്പോൾ ഇംഗ്ലീഷ് സോങ് കൊണ്ട് തുടങ്ങാം.
1: അസ്സലാമു അലൈക്കും.

0: جزاك الله خير.
1: ما شاء الله بو നല്ലൊരു എന്താ പറയാ, നന്നായിട്ട് പാടി, അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ പാട്ടുണ്ടല്ലേ കയ്യിൽ റാമ?
0: കുറച്ചുണ്ട്,
1: എത്ര പാട്ടുണ്ടാവും?
0: നാലഞ്ചെണ്ണം.
1: നാലഞ്ച് പാട്ടുണ്ട് അങ്ങനത്തെ? ഇതെന്ന് പഠിച്ചു വെച്ചാ?
0: ചെറുപ്പം മുതലേ അറിയാം,
1: ഏ
0: പണ്ടേ അറിയാം.
1: ഓക്കെ, പണ്ട് മുതലേ അറിയാം. പണ്ട് മുതലേ അറിഞ്ഞാൽ എന്താ, എത്ര എത്ര ക്ലാസ് മുതൽ?
0: രണ്ടു മൂന്നൊക്കെ.
1: 2-3 ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്രണ്ണം പാടും?
0: ഞാൻ തന്നെ പാടുള്ളൂ.
1: അപ്പം 2-3 പാട്ട് അറിഞ്ഞിട്ട് ഇന്ന് ഇതേ പാട്ട് പാടുള്ളൂ. മറ്റേ അടുത്ത പാട്ടിലേക്ക് നോക്കിക്കോ, വേഗം നോക്കിക്കോ. യെസ്, ഇനി ഹൗലയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹൗല ഏതാണ് പ്രോഗ്രാം, എന്താണ് അവതരിപ്പിക്കുന്നത്?
2: ഇംഗ്ലീഷ് സ്പീച്ച് പറയണം.
1: ഇംഗ്ലീഷ് സ്പീച്ച്, ഓക്കെ, യു കാൻ സ്റ്റാർട്ട്.
2: സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടുഡേ I would like to speak about respecting our parents. Our parents are a great blessing from Allah. They love us. Our mother takes care of us from the day we are born. And our father works hard to support the family. They love us. They care to us with great love and patience. We should always speak to them politely and kindly. We help them and never hurt them. We should also make dua for them every day. My Lord, have mercy on them as they raised me when I was young. Dear friends, let us never take our parents for granted. Let us respect them, help them, and listen to them. May Allah forgive our parents, bless them with good health and happiness, and reward them for everything they have done for us. May Allah help us to become good and respectful children. Amen. Jazakallah khairan. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. Mashallah. Hawla. Yes, it was very, very, very beautiful. Appo ee oru oru nalla nalla nalla samsaramayirunnu, adipolayittu avadharippichu. Okay, pinne inaya endana avadharippika? Paattano? Yes, okay. പാട്ട് ഒന്നുമ്പോൾ നിർത്തരുത് കേട്ടോ, ഒരുപാട് പാട്ട് വേണം. ഇന്നിപ്പോൾ റഹ്മ ഒന്നുമ്പോൾ നിർത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റഹ്മ നോക്കിക്കോ, അടുത്ത ഒരു 3-4 പാട്ടുകൾക്ക് റഹ്മക്ക് ഇനി ചാൻസ് ഉണ്ട്. അതെല്ലാം തുടക്കം മുതൽ ഇനി ഒടുക്കം വരെ അറിയില്ലെങ്കിലും പല്ലവി അനുപല്ലവി ബാക്കിയുള്ളൊക്കെ ഓർമ്മിച്ച് വെച്ചോ അതിൻ്റെ ഗ്യാപ്പിൽ. ലമീസ് അതേപോലെ തന്നെ നോക്കിക്കോ. ലമീസിന് ഇന്ന് എത്ര പ്രോഗ്രാമാണ് പറഞ്ഞത് ലമീസ്? ആ, ഒരു പ്രോഗ്രാമല്ല, 2-3 പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് ഇന്ന് എത്തണം ഇൻഷാല്ലാ. സമയം നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്, ശ്രോതാക്കൾ കാത്തിരിക്കുന്നു. ഹൗല നെക്സ്റ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കല്ലേ? യെസ്, ഓള് ബി പ്രിപ്പയർഡ്. ഓക്കെ, ദെൻ ഇനായ, ലെറ്റ്സ് കണ്ടിന്യൂ.

0: ഓക്കെ, മാഷാല്ല. അപ്പോൾ ഇനായ പാട്ട് പാടി. ഇനായ നെക്സ്റ്റ് പാട്ടിന് വേണ്ടി റെഡി ആയിക്കോ. അപ്പോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് മാഷാല്ല. ഇനി നമുക്ക് ലമീസ് ചെയ്ത പ്രോഗ്രാം നമ്മൾ അവതരിപ്പിക്കാം.
1: ഫസ്റ്റ് സ്റ്റോറി
0: സ്റ്റോറിയാണോ? എന്തിനെ പറ്റിയുള്ള സ്റ്റോറിയാണ്?
1: ഒരു നേച്ചറിനെ പറ്റിയിട്ട്.
0: ആ,
1: ഒരു ട്രീ.
0: ട്രീ എന്താണത്?
1: Do not cut me, cried the tree, because I give you rainfall. In my cool shade you rest, eat my fruits that are best. Take in my fresh smell, let me live my life well. ഈ പോയം ഒരു ചെറിയ പോയമാണ്, പക്ഷെ അതിൻ്റെ മീനിങ് വളരെ വലുത്. മരങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യന്മാർ അവരെ നശിപ്പിക്കുന്നു. ഇനി മുതൽ നമ്മൾ അവരെ സംരക്ഷിക്കാനും ശ്രദ്ധിക്കാനും നോക്കാം. ഇൻഷാല്ലാ. മരത്തിന്
0: ജീവനുണ്ടോ?
1: അല്ല, കുറെ ആൾ അതിനെ കട്ടാക്കൂ, അത് ഞങ്ങൾക്കൊരു നല്ല എയറു, പിന്നെ നല്ല സ്മെല്ല്, ഫ്രൂട്ട്സ് എല്ലാം തരൂ. പക്ഷെ മനുഷ്യന്മാർ അതിനെ കുറെ ആള് നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പോയമില്
0: ഒരു പോയമില് പറയണല്ലേ. ശരിക്കും മരത്തിന് ജീവനുണ്ട്, അല്ലെങ്കിൽ വളരുമോ? അതിന്റെ ഒരു ജീവൻ അതിനുണ്ട് അല്ലേ. മരം സംസാരിക്കാറുണ്ട്?
1: ഇല്ല.
0: മരം ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ നേരെ ഒരു സിംബോളിക്കായിട്ട് നമുക്ക് സംസാരിക്കുന്ന തോന്നുന്നതുണ്ടാവും. മരത്തിൻ്റെ കുറേ കാര്യങ്ങൾ മരം പറയുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നബിയോട് മരം സംസാരിച്ചിട്ടുണ്ട്. മരം പറഞ്ഞാൽ നബി വിളിക്കുന്നിടത്തേക്ക് മരം വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിൽക്കുന്ന മരം നീങ്ങി ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ശരി, അതുപോലെ ഒരു മരത്തടി സംസാരിച്ചിട്ടുണ്ട്. നബി മിമ്പറിൽ കയറി, എനിക്ക് തോന്നുന്നത് ആ ഒരു പാട്ട് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമല്ലേ എന്നറിയില്ല. ടെക്നിക്കൽ വിങ്ങിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാതിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ റെക്കോർഡിങ്ങിൽ ഉണ്ടോല്ലേ എന്നറിയില്ല. മിമ്പറിൽ നിന്ന് മരം സംസാരിച്ചത് പാടിയിട്ടുള്ളൊരു പാട്ട് നോക്കാം. നമുക്ക് നോക്കാം, സമയത്തിനനുസരിച്ച് നോക്കാം. പഴയ മിമ്പർ പുതിയ മിമ്പർ വന്നപ്പം കരഞ്ഞ്. ആ കഥ കേട്ടു നിങ്ങൾ? അങ്ങനെയുണ്ട്. അപ്പം അതൊരു പാട്ടായിട്ട് തന്നെ ഉണ്ട്. ശരി, പിന്നെ ഇനി അടുത്തത് നമുക്ക് റഹ്മാ, ഏത് സോങ്ങ് അപ്പോൾ ഏത് സോങ്ങിലേക്ക് പോവാം? പക്ഷെ സോങ്ങിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാരോപദേശം കേട്ടതിന് ശേഷം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചില സ്ഥലങ്ങളിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ വഴിയോരത്ത് ചില തെരുവ് നായ്ക്കളുണ്ടാവും. അവരതിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളുടെയും പിന്നാലെ കൂടും. കുറച്ച് അധികം അവരോടും, വീണ്ടും തിരിച്ചു വന്ന് അവരിരിക്കുന്നിടത്തിരിക്കും. വീണ്ടും അടുത്ത വാഹനം വരും, അതിൻ്റെ പിന്നാലെ ഓടും, അവർ വീണ്ടും തിരിച്ചു വരും. വീണ്ടും അടുത്ത വാഹനത്തിൻ്റെ പിന്നാലെ കുരച്ചുകൊണ്ട് ഓടും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഈ വാഹനങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് ആ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈ നായ പിടിച്ചു വച്ചിട്ട് അതിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഇതുപോലെയാണ് പലരുടെയും ഓട്ടത്തിൻ്റെ അവസ്ഥ. രസത്തിനായി, സുഖത്തിനായി, സന്തോഷത്തിനായി ഉമ്മയുടെ ഫോണ് വാങ്ങി, അതിൽ പലതും കണ്ട്, പലതും കേട്ട്, പലതും ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരുപാട് സമയം, നമ്മുടെ ഒരുപാട് എനർജി, നമ്മുടെ ഒരുപാട് കഴിവുകൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ പലതിൻ്റെയും പിന്നാലെ പായുമ്പോൾ നമുക്കെന്താണ് അതുകൊണ്ട് ലാഭമുള്ളത്? നമ്മെ വിറ്റ് കാശാക്കുകയാണ് പലപ്പോഴും പലരും. വാട്സപ്പും ഫേസ്ബുക്കും അതിലെ റീൽസും ഷോർട്സും അതൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ലാഭവുമില്ല. ഉപകാരപ്രദമായ ഒരുപാട് നല്ല വീഡിയോകളും നമ്മുടെ പഠന സംബന്ധമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുമൊക്കെ കാണുന്ന, പഠിക്കുന്ന നല്ല കുട്ടികളുണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വെറുതെ എടുത്ത് ഓരോന്ന് അലക്ഷ്യമായി നോക്കി മണിക്കൂറുകളോളം അതിൻ്റെ പിന്നാലെ പോകുന്ന, ഫോണ് ചെരിച്ചു പിടിച്ച് മണിക്കൂറുകളോളം ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അവർക്കതിൽ നിന്ന് കിട്ടാനുള്ളത്? എന്താണ് അവരുടെ ലൈഫിൽ അവർക്ക് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ നായ ഓടുന്നതുപോലെ വെറുതെ ഉപകാരമില്ലാത്ത പലതിൻ്റെയും പിന്നാലെ കുതിച്ചുപോയാണ് പലരും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ജീവിതം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ ആ കാര്യത്തിൽ ചിട്ടയോടുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് എത്രത്തോളം ഗുണങ്ങൾ ലഭിക്കും! ഈ ദുനിയാവിലും നാളെ ഖബറിലും അതിനപ്പുറത്ത് മരണമില്ലാത്ത പരലോകത്തും നമുക്ക് സ്വർഗം ലഭിക്കും. എന്താണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത? സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളും പുറത്താക്കപ്പെടുകയില്ല, മരിക്കുകയില്ല, രോഗിയാവുകയില്ല, അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടാവുകയില്ല, ശത്രുക്കൾ ഉണ്ടാവുകയില്ല, ആരുമയാളെ ചീത്ത പറയില്ല, ശകാരിക്കില്ല, കുറ്റം പറയില്ല, വെറുപ്പിക്കില്ല, യാതൊരു തരത്തിലുള്ള ദുർഗന്ധമോ മോശപ്പെട്ട അവസ്ഥയോ നമുക്ക് അയ്യേ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്രയും ലാഭകരമായൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദീനിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അതിന് കൊടുക്കേണ്ട സമയമാണ്. പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത് സമയത്തെ പലരും കൊന്നുകളയുന്നത്. അതുകൊണ്ട് സമയത്തെ കൊന്നുകളയുന്ന, ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ വെറുതെ നെട്ടോട്ടമോടുന്ന അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കുക. നന്നായി പഠിക്കാനും പഠിച്ചു വളർന്ന് ഉന്നതങ്ങളിലെത്താനും അതിലൂടെ നമുക്കും നമ്മുടെ ഉമ്മക്കൂപ്പയ്ക്കും നമ്മുടെ സമൂഹത്തിനും നല്ല സേവനമനുഷ്ഠിക്കാനും മരിക്കുമ്പോൾ സ്വർഗക്കാരനായി മരിക്കാൻ പറ്റിയ തരത്തിൽ നമ്മുടെ എല്ലാതും ദീനീയായിട്ട് കൊണ്ടു നടക്കാനും താല്പര്യത്തോടെ ഫർള് നമസ്കരിക്കാൻ, സുന്നത്ത് നമസ്കരിക്കാൻ, ഖുർആനോ ദാനത്തിക്ർ ചൊല്ലാൻ, അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ കുതിച്ചു പായേണ്ടത്. അതിൻ്റെ പിന്നാലെ കുതിച്ചു പാഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്. അതൊരിക്കലും കിട്ടാത്ത ഒരു സ്വപ്നമല്ല, കിട്ടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പ് നൽകിയ കാര്യമാണ്. അതുകൊണ്ട് ആ ഉറപ്പുള്ള ഏറ്റവും നല്ല സുഖകരമായ സ്വർഗത്തിനു വേണ്ടി നമ്മളെല്ലാവരും മത്സരിക്കുക. ഖുർആൻ പറഞ്ഞതുപോലെ വസാരി ഔ ഇലാ മഖ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ മത്സരിക്കൂ എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ആ ഒരു മത്സരം ആയിരിക്കട്ടെ നമ്മുടെ ലൈഫിൽ ഉടനീളം. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാഹ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ സാരോപദേശം കേട്ടു കഴിഞ്ഞല്ലേ. ഹസീന നൂറുദ്ദീൻ ദമ്മാമിൽ നിന്നും, ജമീല കുമരനല്ലൂർ, ഉമൈറ തൃശ്ശൂർ വള്ളാർക്കാട് ഇവരൊക്കെ കൂടെയുണ്ട്. ജമീല കുമരനല്ലൂർ പറഞ്ഞത്, മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ കലാം, അബുൽ കലാം അല്ലേ. എന്നാൽ ആ മുങ്ങിക്കപ്പലിൻ്റെ പേരെന്താണ് പറയാൻ പറ്റുമോ? യെസ്, അത് പറയുന്ന ആളുകൾക്ക് വാക്കുകൊണ്ടുള്ള സമ്മാനമുണ്ട്. ഇനായമോളുടെ പാട്ട് സൂപ്പറാണ്. വാക്ക് സമ്മാനം, വാക്ക് സമ്മാനമാണോ? അടിപൊളി, അതാണ് വാക്ക് സമ്മാനം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ എന്ന് ആരെല്ലാമാണ് ഉള്ളത്, കുറച്ച് ലേറ്റായി പോയി എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ആൾക്കാർ, അടിപൊളിയാണ്. പാട്ട് നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. മാഷാല്ലാ, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ. മോളുടെ പാട്ടൊക്കെ കുഴപ്പമില്ല, സൗണ്ട് ഒന്ന് ലൈറ്റാക്കണം എന്ന് പറയുന്നുണ്ട്. സലീമ ഒതുക്കുങ്ങൽ ഉണ്ട്, നഫീസ പി എ താമരശ്ശേരി, താഹിറ ടി കെ കാസർഗോഡ്, ഇവരൊക്കെ ഉണ്ട്. ശരി, നല്ലൊരു സാരോപദേശം കേട്ട് കഴിഞ്ഞു മാഷാല്ലാ. ഷൈബായം വളപട്ടണത്തിൽ നിന്നും. പിന്നെ നമ്മളിനി അടുത്തൊരു പ്രോഗ്രാം നമുക്ക്, ഞാനേ ആദ്യം നിങ്ങളോട് ചില പാഠഭാഗങ്ങൾ വായിക്കും, എന്നിട്ട് അതിൻ്റെ ഉത്തരം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരിക്കണം കേട്ടോ. ലോകം കണ്ട അതുല്യ പ്രതിഭകളിൽ ഒരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഓരോ വാക്കുകളും ഞാൻ പറയണത് ശ്രദ്ധിക്കണം. സർവവിജ്ഞാനങ്ങളിലും അവഗാഹമുള്ള വ്യക്തി, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ സമരം ചെയ്ത പോരാളിയായിരുന്നു അദ്ദേഹം. ഒരുപാട് വിശേഷങ്ങളുടെ ഉടമയാണ്. ആര്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധനായി. ഇബ്നു തൈമിയെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേരെന്താണെന്നോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ പൂർണ്ണ പേര് തഖിയുദ്ദീൻ അബ്ദുൽ അബ്ബാസ് അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ. എന്താ പേര്? തഖിയുദ്ദീൻ അബ്ദുൽ അബ്ബാസ് അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ. ഓപ്ഷൻ തരികയാണെങ്കിൽ ഈ പേര് ഓർമ്മ വരുമല്ലോ. വരും. പ്രസിദ്ധരും പ്രഗത്ഭരുമായ ധാരാളം പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ജന്മം നൽകിയ ആലു തൈമിയ എന്ന കുടുംബം. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം ഏതാ? ആലു തൈമിയ എന്ന കുടുംബത്തിൽ ഹിജ്റ 661 ഷെയ്ഖ് ജനിക്കുന്നത്. ആധുനിക തുർക്കിയുടെ ഭാഗമായ, ഇന്നത്തെ തുർക്കി ഇല്ലേ, തുർക്കി, തുർക്കി പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയുള്ള ഹറാ എന്ന സ്ഥലമാണ് ഷെയ്ഖിൻ്റെ ജന്മസ്ഥലം. ആരുടെ? ഏതാ ഷെയ്ഖ്? ആരാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഈ താർത്താരികളുടെ ആക്രമണ ഭയത്താൽ ഷെയ്ഖിൻ്റെ മാതാപിതാക്കൾ ഹിജ്റ 667 കുടുംബസമേതം കാളവണ്ടിയിൽ ജന്മദേശത്തു നിന്ന് പലായനം ചെയ്ത് ഡമസ്കസിലെത്തി. എവിടെ എത്തിയത്? തുർക്കിയിൽ നിന്നും അവർ എവിടെ എത്തി? ഡമസ്കസ്. ഡമസ്കസ് എവിടെയുള്ളത് പറയാൻ പറ്റുമോ? ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമാണ് ഡമസ്കസ്. പിന്നീടുള്ള കാലം ഡമസ്കസിൽ അവർ അവിടെ സ്ഥിര താമസമാക്കി. മഹാപണ്ഡിതനായിരുന്ന പിതാവിനെ ഡമസ്കസിലെ ആളുകളൊക്കെ ഏറെ സ്നേഹത്തോടുകൂടി അവിടെ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ അവിടെ ദാറുൽ ഹദീസ് അവിടെ ഉണ്ടായിരുന്ന ഉന്നത സ്ഥാനത്ത് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് കുഞ്ഞുമോനായ ആര്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വളർന്നത്. അപ്പോൾ അദ്ദേഹത്തെ വളർത്തിയതാരാ? ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയതാരാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ? ഉപ്പ. പിന്നീട് ഒരുപാട് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോയി. 200+ ഉസ്താദുമാർ അദ്ദേഹത്തിനുണ്ടെന്നാണ്. എത്ര? 200+ ഉസ്താദുമാർ. ഭയങ്കര ഓർമ്മ ശക്തിയായിരുന്നു അദ്ദേഹത്തിന്. ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള ഒരുപാട് തെളിവുകൾ കിട്ടും. ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഹദീസുകളും നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം ഹൃദയസ്ഥമാക്കി. ഇമാം ദഹബി എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മനഃപ്പാഠമാക്കിയ അത്ര ഹദീസ് ഗ്രന്ഥങ്ങൾ ഹൃദയസ്ഥമാക്കിയവർ വളരെ അപൂർവമാണെന്ന്. ഒരിക്കലും അദ്ദേഹം ഹൃദയസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനഃപ്പാഠമാക്കുക. ഒരു കാര്യം പിന്നീട് അദ്ദേഹം ഒരിക്കലും മറക്കൂല എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കലും മനഃപ്പാഠമാക്കി പിന്നെ മറക്കൂല. ഒട്ടുമിക്ക വിജ്ഞാനങ്ങൾ അദ്ദേഹത്തിന് വളരെ വലിയ അവഗാഹം അതിലുണ്ടായിരുന്നു. ചെറുതു വലുതുമായ ഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ രചിച്ചു. മതവിജ്ഞാനങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിന് അറിഞ്ഞിരുന്ന വൈദ്യശാസ്ത്രം, അതായത് മെഡിക്കൽ സയൻസ്, ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം, മാത്സ്, ഇതൊക്കെ കിട്ടുമായിരുന്നു അദ്ദേഹം. ഭയങ്കര പണ്ഡിതനായിരുന്നു അതിലൊക്കെ. പിന്നെ ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയും. ഇങ്ങനെയുള്ള ആളായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. പിന്നെയുള്ള അദ്ദേഹത്തിന് തിന്മകൾക്കെതിരെ ഒരു ആളുകൾ തിന്മക്ക് വേണ്ടി കൂടുമ്പോൾ അവിടെ കയറി ചെന്നിട്ട് അതിനെ എതിർക്കുമായിരുന്നു. എതിർക്കാൻ അവരെ ഉപദേശിക്കുമായിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വഴിപിഴച്ച കുറേ സംഘങ്ങൾ, ആദർശ സംവാദം, ആ സംഘങ്ങളുമായിട്ട് ആദർശ സംവാദങ്ങൾ ഏർപ്പെട്ടു. ആ സമൂഹത്തിന് നല്ല സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ പല തവണ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി ഇബ്നു തൈമിയക്ക്. അദ്ദേഹത്തിൻ്റെ നാട്ടിലന്ന് സജീവമായൊരു ചിന്താഗതി സൂഫിസായിരുന്നു. എന്താ സൂഫിസം കിട്ടുന്നത്? എല്ലായിടത്തും അള്ളുണ്ട്, നീ അള്ളയാണ്, ഞാനും അള്ളയാണ്, ഈ മൈക്ക് അള്ളയാണ്, ബുക്ക് അള്ളയാണ്, ഇങ്ങനെയൊരു വിശ്വാസം. അതുകൊണ്ട് ആ അള്ളാ എന്നല്ല, എല്ലാത്തിലും ഉണ്ട്. ഒരു ഷെയ്ഖ് വേറെ ഷെയ്ഖിന് ഇങ്ങനെ കേക്ക് കഴിക്കാൻ, കേക്ക് ഹോട്ടൽ. അപ്പം വേറൊരാൾ അപ്പുറത്തിരുന്നൊരു സൂഫി പറയാണ്, അള്ളാ അള്ളാനെ തിന്നു, കേക്ക് അള്ളയാണ്, മനുഷ്യന് അള്ളയാണ്, അള്ളാ അള്ളാനെ തിന്നു. ഇങ്ങനത്തെ കുറേ പൊട്ടത്തരം പറയണ ആൾക്കാരാണ് ആര്? സൂഫികൾ. അതുകൊണ്ട് സൂഫികൾക്ക് കുറേ ഒരു പല കാഴ്ചപ്പാടുകൾ സൂഫികൾക്കുണ്ട്. അപ്പോൾ അന്ന് അവിടെ വന്നിരുന്ന സൂഫികൾക്കെതിരെ ശക്തമായിട്ട് നിലകൊണ്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു? ജയിലിൽ പോകേണ്ടി വന്നു. രാജാക്കന്മാർ വരെ സൂഫികളായിരുന്നു, സൂഫികളോട് ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. ഖവാലി, പാട്ട്, അത് ഇതൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ജയിലിൽ എത്തിയിട്ട് അയാളെ പണി എന്തായിരുന്നോ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചെയ്തെന്താന്നോ? അവിടെയുള്ള തടവുകാരെ മുഴുവൻ ഉപദേശിക്കും, അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അവിടെ ഒരുപാട് ആൾക്കാർ നന്നാവും, ജയിലിലും നന്നായി ആൾക്കാർ. ഇങ്ങനെ ഇതര മതസ്ഥരായ ആളുകളുമായിട്ട് സംവാദം ഏർപ്പെടും. ക്രിസ്ത്യൻസിനെ എതിരെ രാജാക്കന്മാർക്ക് ഇസ്ലാമിനെ, ക്രിസ്ത്യൻ രാജാക്കന്മാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കത്തയക്കും. നല്ല ബഹുമാനത്തിലയക്കുക. ചീത്ത പറഞ്ഞിട്ടല്ല, റഹ്മ കേൾക്കുന്നുണ്ടോ? ചീത്ത പറഞ്ഞിട്ടല്ല. പിന്നെ എങ്ങനെ സ്നേഹത്തോടുകൂടി നല്ല പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കത്തുകൾ എഴുതിയിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞ കത്തെഴുതും. അതിന് ഏറ്റവും വലിയ തെളിവെന്താണോ, ക്രിസ്ത്യാനിയായ ഹുബ്രൂസ് രാജാവിന് അദ്ദേഹം അയച്ചൊരു കത്തുണ്ട്. അത്രമേൽ ബഹുമാന ആദരവുകളാണ് അദ്ദേഹം ആ കത്തിൽ പ്രകടിപ്പിച്ചിരുന്ന. ക്രിസ്ത്യാനിയായ ഏത് രാജാവ്? ഹുബ്രൂസ് രാജാവ്. ക്രിസ്തുമതപ്രചാരം തൻ്റെ നാട്ടിൽ വ്യാപകമാകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെ താത്വികമായി നേരിടാൻ അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്, അൽ ജവാബ് സ്വഹീഹു ലിമൻ ബദ്ദല ദീനുൽ മസീഹ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം രചിച്ചു. ക്രിസ്ത്യൻസ് വലിയ പ്രചാരണം നടത്തിയപ്പോൾ അതിനെതിരെ തൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതും രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന താർത്താരികൾക്കെതിരെ പോരാട്, അന്ന് രാജ്യത്തെ ഡമസ്കസിനൊക്കെ ആക്രമിക്കാൻ വന്ന താർത്താരികളുണ്ടായിരുന്നു, അവർക്കെതിരെ പോരാടാനും രാജ്യത്തെ ഭരണാധികാരികളെ അതിന് പ്രാപ്തരാക്കാനും ഒക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ധീരത കാണിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എതിരാളികളുടെ ഏഷണിയും ശത്രുതയും മൂലം ഒരുപാട് പീഡനങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. പലപ്പോഴായി വർഷങ്ങൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഓരോ തവണ അറസ്റ്റ് വരിക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു, ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഇതിൽ എനിക്ക് വലിയ ഗുണം വരാനുണ്ട്, നന്മയുണ്ട്, കാരണം ജയിലിൽ ഇരുന്നിട്ട് പുസ്തകം എഴുതും. മനസ്സിലായോ? ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിത അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ കലവറയുണ്ട്. അയാൾക്കുള്ള ശിഷ്യന്മാരുടെ എണ്ണം എത്രയാണെന്നോ, ആയിരക്കണക്കിന് ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ, അവരുടെയൊക്കെ ഗുരുവായിരുന്നു അദ്ദേഹം. ഡമസ്കസിലെ ജയിലിൽ വെച്ചാണ് അദ്ദേഹം അവസാനം മരണപ്പെടുന്നത്. മരിക്കണോട് വെച്ചിട്ടാ ജയിലിൽ വെച്ച് അവസാനത്തെ ജയിൽവാസത്തിൽ അദ്ദേഹത്തിന് 80 തവണ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തിരുന്നു. 80 തവണ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തു. 81-ാമത്തെ തവണ സൂറത്ത് ഖമറിലെ 54-55 വചനങ്ങൾ വരെയാണ് അദ്ദേഹം ഇങ്ങനെ ഓതിയത്. ഹിജ്റ 722 ദുൽഖാദ 22-ന് തിങ്കളാഴ്ച പുലർച്ചെ ആ മഹാൻ എന്ത് ചെയ്തു, ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുമ്പോൾ തൗഹീദിൻ്റെ ഒരു വാളാണ് അദ്ദേഹം. കാരണം ഷിർക്ക് അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സൂഫികൾ പല ചിന്താഗതികളും പ്രചരണം നടത്തിയപ്പോൾ ശക്തമായി നേരിട്ട് തൗഹീദ് പ്രചരിപ്പിച്ച വ്യക്തിയാണ് ഇബ്നു തൈമിയ. ഒരൊറ്റ ചോദ്യമുണ്ട്, ഇബ്നു തൈമിയയുടെ ഫുൾ നെയിം എന്താണ് പറയാമോ? ഓർമ്മയുണ്ടോ? തഖിയുദ്ദീൻ അബ്ദുൽ അബ്ബാസ് അഹമ്മദ് ബിനു അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ. തഖിയുദ്ദീൻ എന്ന പേരെങ്കിലും ഓർമ്മ ഉണ്ടാവും. എന്താണ് തഖിയുദ്ദീൻ? അതാണ് തുടക്കത്തിൽ ആ പേരിൻ്റെ. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഏതാനും ചില സവിശേഷതകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ വേറെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി? അദ്ദേഹം
3: നല്ല ഓർമ്മശക്തി.
0: ആ വെരി ഗുഡ്, അപാരമായ ഓർമ്മശക്തി ഉണ്ടായിരുന്നു. പിന്നെ അയാൾ ആളുകളോട് പെരുമാറുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ല ബഹുമാനത്തിലാണ് ശത്രുക്കളോട് പോലും പെരുമാറിയിരുന്നത്. പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അയാളെ പ്രതികരണം എന്തായിരുന്നു? ഇതിലും എനിക്കെന്തുണ്ട്, ഹയറുണ്ടാവും, ഗുണമുണ്ടാവുമെന്ന് അയാൾ വിചാരിച്ചു. മനസ്സിലായോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഗ്രന്ഥത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുക, ഒരു പേരുണ്ട്, ആ പേര് ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഫുള്ളായിട്ട് ചിലപ്പം കിട്ടൂല. അത് എന്തിനുള്ള ഗ്രന്ഥമായിരുന്നു പറയാൻ പറ്റുമോ? ക്രിസ്ത്യൻസിനെതിരെയുള്ള അവരെ ശരിക്ക് സത്യം ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥമായിരുന്നു എന്നുള്ളത്. വെരി ഗുഡ്. ഇബ്നു തൈമിയ എവിടെ വെച്ചിട്ടാണ് വഫാത്താവുന്നത്? ജയിലിൽ വെച്ചിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈവനിങ് ലൈവിൽ പഠിച്ചത്. പഠിച്ചോ? മാഷാല്ലാ. ശരി, ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് പറയാനുള്ളത്? ഓക്കെ, നമ്മളിനി ഏത് പ്രോഗ്രാം അവതരിപ്പിക്കുക, ആരാണ് ഇനിയുള്ളത്? യെസ്, ഇനി റഹ്മ എന്താണ്, റഹ്മക്ക് അവതരിപ്പിക്കാനുള്ളത് നമുക്ക് നോക്കാം. റഹ്മ എന്താണ്? അതിൻ്റെ മുന്നേ എനിക്ക് കൊണ്ട് ഹൗലയിലേക്ക് പോവാം. ഹൗല അപ്പോഴേക്കും റഹ്മ റെഡിയാക്കോളും. ഹൗല പാട്ടാണ്, നീയും പാടുമല്ലേ? നോക്കാം,
3: കൂടുതൽ
0: പാടൂല, വേണ്ടി വന്നാൽ പാടും, നോക്കാം.

0: മാഷല്ലാ മാഷല്ലാ. അപ്പോൾ നമുക്കും പറ്റും, ഹൗല പാടാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അല്ലേ. വെരി ഗുഡ്. നേരത്തെ നമ്മൾ പാട്ടിൻ്റെ അതേതായാലും റെഡി അല്ല അല്ലേ, റെഡി അല്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു തവണ അത് കേൾക്കാം. ശരി, ഇപ്പോൾ നമ്മളിനി അടുത്തൊരു ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെ നോക്കാം. അതിൻ്റെ മുന്നേ റഹ്മയുടെ ഗാനത്തിലേക്ക് പോകും. റഹ്മ ഏത് ഗാന പാട്?
1: റഹ്മത്തുല്ലിൽ ആലമീൻ.
0: റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന പാട്ടുമായി റഹ്മ. യെസ്.

0: uzaklaş.
1: മാഷാല്ലാ മാഷാല്ലാ. അപ്പോൾ വളരെ വളരെ വളരെ മനോഹരമായ ആ ഒരു അറബിക് സോങ് അതും കൂടി ഇവിടെ റഹ്മ പാടിയിരിക്കുകയാണ്. ഗംഭീരമായിരിക്കുന്നു റഹ്മ. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ലാ, സ്വരം നന്നായി. പക്ഷേ ഒരു ഉന്മേഷക്കുറവ്, നല്ല ജീവൻ ടോൺ കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ജീവൻ ടോൺ കഴിക്കാം ഇൻഷാല്ലാ. എൻ്റെ ഭർത്താവ് റഹനാസ് എം കെ അയച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട്. ഇൻഷാല്ലാ ആ വിഷയം, റഹനാസിൻ്റെ മെസ്സേജ് നമ്മൾ ടെക്നിക്കൽ വിങ് വഴി അതിൻ്റെ ആളുകളിലേക്ക് നമുക്കത് എത്തിക്കാം ഇൻഷാല്ലാ. 80 തവണ ഖുർആൻ പൂർത്തിയാക്കിയല്ലേ മാഷാല്ലാ. പിന്നെ അതുപോലെ കഥ ഇഷ്ടമായി എന്ന് ജമീല വി പി കാളിക്കാവ്, മാഷാല്ലാ താങ്കൾ ഇബ്നു തൈമിയയെക്കുറിച്ച് നല്ലൊരു ഉപദേശം തന്നു, അറിവ് നേടാനും പകർത്താനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. മുബീന, വളരെ സന്തോഷമുണ്ട് എന്നാണ് മുബീന പറയുന്നത്. മുബീന ലമ്മിസിൻ്റെ ഉമ്മയാണ് മാഷാല്ലാ. ലമ്മി മോള് ഉഷാറായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, കൂടുതൽ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂരും. അപ്പോൾ ലമിസ്, യുവർ മദർ ഓൾറെഡി ഹിയർ. ഷംനാദ് ഖാൻ, എ പി ജെ അബ്ദുൽ കലാം മുങ്ങിക്കപ്പൽ പോയി. അപ്പോൾ ആ മുങ്ങിക്കപ്പലിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളതാണ്. സിന്ധു രക്ഷക്. ഉത്തരം പറഞ്ഞത് ഷംനാദ് ഖാനായിരുന്നു. ഇനി എല്ലാം നല്ല അടിപൊളിയായി എന്ന് ജമീല കുമരനല്ലൂർ. ശരി, ഇനി അടുത്തൊരു പ്രോഗ്രാം ഏതാണ്? ലമിസ് ഏതാ പ്രോഗ്രാം അവതരിപ്പിക്കുക? ഇനായ കഴിഞ്ഞിട്ടാണ്. ഇനായ ഏത് പ്രോഗ്രാമാണെങ്കിൽ അവതരിപ്പിക്കുന്നത്? പാട്ട് തന്നെയാണോ? ഇന്ന് പാട്ടിൻ്റെ പാലാഴിയുമായി ഇനായ. ഇനായ പാടിക്കോ.

0: മഷാല്ലാ, അപ്പോൾ പാട്ട് എത്രയും പാടി മുന്നോട്ട് പോകാമെന്നാണ് ഇനായ തെളിയിച്ചിരിക്കുന്നത്. ഇനായും സുഹറയും പിന്നെ റഹമയും ഇനായും ലമ്മിസും ഹവലയും കൂടിയിട്ട് ഇന്ന് പാട്ടും പരിപാടികളുമായിട്ട് ഇനി ഇനായമോളും നന്നായി പാടി കൂടുതൽ പാടാനും പഠിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം. പാഠക്കുറിപ്പാണ്, പാഠക്കുറിപ്പ് കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
1: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളൊക്കെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളാണ്, നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാ കാര്യത്തിലും നല്ലതുണ്ടായിരിക്കണം എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കും. അങ്ങനെ നമ്മൾ നന്മ ആഗ്രഹിക്കേണ്ട, നല്ലതാഗ്രഹിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ സംസാരം, നമ്മുടെ വർത്തമാനം, നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ പറയുന്ന വാക്കുകൾ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി മനസ്സിലാക്കേണ്ടത്, നല്ലത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്നൊരു ഉറപ്പ് വരുത്തൽ. നമ്മുടെ കൂട്ടുകാരോടൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ അവരതിനെ കേട്ടുകൊണ്ട് എത്ര സമാധാനത്തോടെയാണ് അവർ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടാവുക. നമ്മെപ്പറ്റി മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ നമ്മെപ്പറ്റിയുള്ള അവരുടെ അഭിപ്രായം എത്ര നല്ലതായിരിക്കും. നമ്മുടെ സംസാര ഭാഷ നല്ലതാകുമ്പോൾ, നമ്മുടെ സംസാരത്തിൽ വരുന്ന വാക്കുകൾ നല്ലതാകുമ്പോഴൊക്കെ. പക്ഷേ ഒരുപാട് കുട്ടികളൊക്കെ ചെറിയൊരു ശ്രദ്ധ ഇല്ലാത്തതിൻ്റെ പേരിൽ വാക്കിൽ ധാരാളം പിഴവുകളും വേണ്ടാത്ത വേർഡുകളും മോശപ്പെട്ട വാക്കുകളും ഉപയോഗിച്ച് അതാണ് വലിയ പവർ എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെയുള്ള തെറിവാക്കുകളും കുത്തുവാക്കുകളും പരിഹസിക്കുന്ന വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചുറ്റും ധാരാളം കുട്ടികളുണ്ടാവും. നമ്മളൊക്കെ അവരെ കണ്ടുകാണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കി നമ്മളും അത് ചെയ്യാൻ ശ്രമിക്കും പലപ്പോഴെങ്കിലും. എന്നാൽ കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസാരമാണ് നമ്മൾ എന്നത്. പലപ്പോഴും പഴഞ്ചൊല്ലുകളിലും അതുപോലുള്ള സമാനമായ കഥകളിലൊക്കെ പറയാറുണ്ട്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ നാവാണ്, അവൻ്റെ നാവ് കൊണ്ട് സംസാരിച്ചതിൽ നിന്നാണ് അവൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാവ്, നമ്മുടെ ശരീരം എത്ര വൃത്തിയിൽ നമ്മൾ കൊണ്ട് നടന്നാലും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുത്തി നോവിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മെ അവർ അതുകൊണ്ട് അളന്നെടുക്കും, ഇതാണ് ഇവൻ്റെ സ്വഭാവമെന്നവർ പറയും. മറ്റുള്ളവർക്കിടയിൽ നമുക്ക് മോശം അഭിപ്രായം വളരെ വേഗത്തിൽ രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് നല്ല വാക്ക് സംസാരിക്കുന്നവരാകുക. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ്റെ പത്നിമാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഒരിക്കെ പ്രവാചകൻ്റെ മറ്റൊരു പത്നിയായ സൊഫിയ റളിയല്ലാഹു അൻഹയെ കുറിയവൾ എന്ന് വിളിച്ചുപോയി, കുറിയവൾ എന്ന് സൂചിപ്പിച്ചു പറഞ്ഞു. മഹദിയുടെ ശരീരപ്രകൃതം കണ്ട് അങ്ങനെ വിളിച്ചു പോയതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കുന്ന മറുപടി, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. ആയിഷ, നീ ഈ പറഞ്ഞ വാക്ക് ഒരു സമുദ്രത്തിലെ വെള്ളത്തിൽ കലർന്നാൽ ആ സമുദ്രം മലിനപ്പെട്ടു പോകുമെന്നാണ്. കുറിയവൾ എന്ന നമ്മളൊക്കെ പറയും, സാധാരണ നമ്മളൊക്കെ കേൾക്കുമ്പോൾ നിസാരമാണെന്ന് തോന്നുന്ന ഒരു വാക്ക് പ്രയോഗിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ഗൗരവമുണ്ട് നമ്മൾ പറയുന്ന മോശപ്പെട്ട വാക്കുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ പറയുമ്പോൾ എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് പ്രവാചകൻ്റെ ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, വൽയൗമിൽ ആഖിർ, പരലോകമുണ്ട്, ഈ ജീവിതം അവസാനിച്ച് ഇവിടെ നിന്ന് മരണപ്പെട്ട് നമ്മൾ പരലോകത്തേക്ക് എത്തും, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യകുൽ ഖൈറൻ, അവർ നല്ലത് പറയട്ടെ, ഔലിയസ്മുത്ത്, നല്ലത് പറയാൻ സാധിക്കൂലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകാറുണ്ട്, ഞാൻ എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ മൗനം അവലംബിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാധാനം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ വാക്ക് അത് പ്രയോഗിക്കാനുള്ളതാണ്, അത് ഉപയോഗപ്പെടുത്താനുള്ളതാണ്, ആവശ്യമുള്ള സമയത്ത് സംസാരിക്കാനുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളറിയാതെ മറ്റുള്ളവരെ ഇകയ്ത്തുന്നുണ്ടോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, മറ്റുള്ളവരെ പരിഹസിക്കുന്നുണ്ടോ, ഒരു വിഭാഗത്തെ മാത്രം പരിശുദ്ധിപ്പെടുത്തി, ഒരു വിഭാഗത്തെ മാത്രം അവർ നല്ലവരാണ് എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം ആളുകളെ നമ്മൾ കളിയാക്കി തമാശയാക്കി ഇകയ്ത്തി പറയും കഴിയുന്നുണ്ടോ നമ്മൾ പരിശോധിക്കുക. വ്യത്യസ്ത മേഖലകളിൽ ഇത് സംഭവിച്ചേക്കാം. നമ്മളൊക്കെ പഠിക്കുന്ന ക്ലാസ് റൂമുകളിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ മദ്രസകളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തുള്ള അയൽവാസികളായ കുട്ടികളിലുമൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയോട് മാത്രം നല്ല വാക്ക് പറയുക, നമുക്കിഷ്ടമല്ലാത്തൊരു കുട്ടിനോട് മോശപ്പെട്ട വാക്ക് പറയുക എന്ന രീതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇന അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകാണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് എന്നതാണ് അല്ലാഹു പറയുന്നത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, നമ്മൾ പരിഹസിക്കുന്ന ആൾക്കാർ ഇത്ര മുന്തിയ ആളുകൾ ആയതുകൊണ്ടാണോ? അല്ല, ചിലപ്പോൾ പരിഹസിക്കപ്പെടുന്ന വിഭാഗത്തേക്കാൾ മോശപ്പെട്ടവരായിരിക്കും പരിഹസിക്കുന്ന ആളുകൾ. പരിഹസിക്കപ്പെടുന്ന വിഭാഗമോ ഈ പരിഹസിക്കുന്ന ആളുകളെക്കാൾ ഉത്തമരായ നല്ല മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ആർക്കും അർഹതയില്ല. എല്ലാവരും സ്വീകരിക്കേണ്ട നിലപാട് ഒന്ന് മാത്രം, വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്, നിങ്ങൾ അന്യോന്യം പരിഹാസ പേരുകളിട്ട് വിളിക്കരുത് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് സമ്മതിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു നമ്മൾ സമ്മതിക്കുന്നു, പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു സമ്മതിക്കുന്നു, നമ്മളതൊക്കെ പാഠപുസ്തകങ്ങളിലും മദ്രസകളിലുമൊക്കെ പഠിക്കുന്നു. എന്നിട്ടും നമ്മൾ അങ്ങനെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര തമ്മാടിത്തരമാണ്, അധാർമികപരമായ കാര്യമാണ് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ലത് മാത്രം പറയാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവ് അത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചു തന്നൊരു ടൂളാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാപങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന അവയവം അത് നാവാണ്. ആദമിൻ്റെ മക്കൾ നമ്മളെല്ലാവരും ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. ആദമിൻ്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ തിന്മ കടന്നു വരുന്നത് അവരുടെ നാവുകളിൽ നിന്നാണ് എന്നതാണ്. ഒരു ശ്രദ്ധയുമില്ലാതെ സംസാരിക്കുന്നവരല്ല നാം എന്ന് നമ്മൾ തിരിച്ചറിയുക. വളരെ ശ്രദ്ധയോടുകൂടെ വാക്കുകൾ പറയുക. ഞാനിപ്പോൾ ഈ വാക്ക് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും നമ്മൾ പറയുക. അഭിപ്രായം പറയുമ്പോഴും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ നല്ലത് മാത്രമാണോ പറയുന്നത്, മറ്റുള്ളവരെ ഇകയ്ത്തുന്നുണ്ടോ എന്ന പരിശോധന നടത്തുക. കൂടുതൽ നല്ല വാക്കുകളിലേക്ക് നമ്മൾ വരാൻ ശ്രദ്ധിക്കുക. നല്ല വാക്ക് എന്ന് പറയുമ്പോൾ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നല്ല വാക്കാണ്. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിലെ ഓരോ വരികളും ഓരോ ആയത്തുകളും നല്ല വാക്കാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച ഓരോ ദിക്റുകളും നല്ല വാക്കുകളാണ്. ഇതൊക്കെ കൂടുതൽ പറയുന്നവരാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിനെ ആ കാര്യങ്ങൾ പറയാൻ നമ്മൾ ശീലിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നല്ലത് മാത്രം പറയുന്ന, നല്ലത് പ്രചരിപ്പിക്കുന്ന, നല്ലതിനെ ഇഷ്ടപ്പെടുന്ന നല്ല വിദ്യാർത്ഥികളിൽ നല്ല മക്കളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഇൻഷാല്ലാ നല്ലൊരു പാഠക്കുറിപ്പ് കേട്ട് കഴിഞ്ഞു അല്ലേ. ഇനി സമയം നമുക്ക് അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ, നമ്മുടെ സമയം തീരാൻ പോവാണ്. ഇബ്നു തൈമിയയുടെ ഖബറടക്ക ചടങ്ങിൽ 2.5 ലക്ഷം പുരുഷന്മാരും 10,000 സ്ത്രീകളും പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞതാരാന്നോ? ജമീല വി കുമരനെല്ലൂർ. കുഞ്ഞുമക്കളെ എല്ലാം ഉഷാറായിട്ടോ, റബ്ബ് നിങ്ങൾക്ക് ഖൈർ പ്രദാനം നൽകട്ടെ എന്ന് ജമീല വി പി കാളിക്കാവ്. പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞിരുന്ന കാര്യങ്ങളും ഉപദേശങ്ങളൊക്കെ നാക്കിനെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. നാവിനെയും അവയവത്തെയും പിന്നെ സൂക്ഷിക്കുമ്പോൾ അവന് വേണ്ടി സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് നബി പറഞ്ഞ ഹദീസ് കേട്ടിട്ടുണ്ട് എന്നാണ് അബ്ദുൽഹമീദ് സി കെ അഴിയൂർ അയച്ച മെസ്സേജിൽ. മഷാല്ലാ, ഇനായമോളുടെ പരിപാടി നന്നേ ലാസ്റ്റ് പാടിയതല്ലേ, ഇനിയും പാടാനുണ്ടല്ലോ അല്ലേ. ശരി, ഇന്നത്തെ ഈവനിങ് ലൈവിൽ കുട്ടികളും പാട്ടും സാറിൻ്റെ കഥയും ഒക്കെ ആയിട്ട് വരി സൂപ്പറായിട്ടുണ്ട്. ഓക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മരം സംസാരിക്കും പറഞ്ഞിരുന്നില്ലേ. അപ്പം ലൈവിൻ്റെ അവസാന നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്താലും ആ ഒരു ചരിത്രത്തിൻ്റെ ഒരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ കുറച്ച് വരി ഒന്ന് കേൾക്കാം.

യെസ്. അപ്പോ കേട്ടില്ലേ ലമീസ്, ഏതാണ് നബിയുടെ ആ ഇന്തപ്പന തടി മെമ്പർ പഴയത് ഒഴിവാക്കിയപ്പോ പിന്നെ പുതിയത് സ്വീകരിച്ചപ്പോ പഴയത് കരഞ്ഞു എന്ന ചരിത്രത്തിൽ വന്ന, അല്ലെങ്കിൽ ആ സംഭവത്തെ ഒരു ചരിത്രാഖ്യാനത്തിലൂടെ പാട്ടായി നമ്മളിപ്പോ കേൾക്കേണ്ടായി അല്ലേ? ശരി, നമുക്കപ്പോ ചരിത്രങ്ങളിൽ നിന്നും അതുപോലെയുള്ള ഓരോ പാട്ടുകളിൽ നിന്നൊക്കെ ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ കടന്നു വരും. ഇമാം അഹമ്മദ് ബിനു അല്ല സോറി പിന്നെ മഹാനായ ഇമാമുമാരിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. കിട്ടണോ? ഇമാം അഹമ്മദ് ബിൻ ഹംബലിന് കിട്ടണോ? അദ്ദേഹം ഒരു പേരിൽ അറിയപ്പെടുന്നു. ഏതാ പേരിൽ നിന്ന്? ഇമാം സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അന്ന് ഈ ഒരുപാട് പിഴച്ച വാദങ്ങളും ഒരുപാട് ബിദഅത്തുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇമാം സുന്ന

മുഹമ്മദ് ബിനു ഹംലേ അഹമ്മദ് ബിനു മുഹമ്മദ് ബിനു ഹംബൽ അഷൈബാനി അഹമ്മദ് ബിനു മുഹമ്മദ് ബിനു ഹംബൽ അഷൈബാനി എന്നാണ് പൂർണ്ണ പേര്. ബാഗ്ദാദിലാണ് ജനിക്കുന്നത്. മർവ് എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ താമസം ഉണ്ടായിരുന്നത്. ഈ ഇമ അഹമ്മദ് ബിൻ ഹംബലിന് കുഞ്ഞായിരിക്കെ എൻ്റെ മാതാവ് അദ്ദേഹത്തെയും കൊണ്ട് ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അതിനാൽ ബാഗ്ദാദിലാണ് ശിശുവായിരിക്കെ, ഗർഭസ്ഥ ശിശുവായിരിക്കെ, കുട്ടിയായിരിക്കല്ല ഗർഭസ്ഥ ശിശുവായിരിക്കെ ബാഗ്ദാദിലേക്ക് ഉമ്മ പോയി. അവിടെ വെച്ചാണ് ജനിക്കുന്നത്. പിന്നെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പാക്ക് എത്ര വയസ്സായിരുന്നോ? 30 വയസ്സ്. 30 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ ചെറിയ കുഞ്ഞാണ്, ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്താണ്. ബാഗ്ദാദിൽ ഒരുപാട് പണ്ഡിതന്മാരുള്ള സമയത്ത് മരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പോറ്റി വളർത്തുന്നതൊക്കെ ആരാണ്? ഉമ്മയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ വളർത്തിയത് ആരാണ്? ഉമ്മയാണ് പോറ്റി വളർത്തിയത്. ബാഗ്ദാദിലെ വലിയ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞേക്കുണ്ട്. ഖാളി അബു യൂസുഫ് ഇവരുടെ അടുക്കിലേക്ക് പോയിട്ട് ഹദീസ് സ്വീകരിച്ചു 15-ാമത്തെ വയസ്സിൽ. പിന്നീട് ഒരുപാട് രാജ്യത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. 20-ലേറെ നാടുകൾക്ക് യാത്ര ചെയ്തു. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തിനാ പോവുക? ടൂറടിക്കാനാണ് പോവുക. അന്ന് എന്തിനാ പോയിനത്? അറിവ് നേടിയിട്ടാണ്. 19-ാമത്തെ വയസ്സിലാണ് ഈ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള യാത്ര അവസാനിക്കുന്നത്. മരിക്കുന്നത് വരെ യാത്രയായിരുന്നു. സാമ്പത്തികമായിട്ട് കുറേ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് 3 തവണ ഹജ്ജിനും അതുപോലെ യമൻ തുർക്കി നാടുകളിലേക്ക് യാത്ര പോയി. 500-ഓളം പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം സ്വീകരിക്കാൻ അദ്ദേഹത്തിനെ പറ്റി. ഹദീസ്, തഫ്സീർ, അഖീദ എല്ലാത്തിലും വളരെ വലിയ നോളജ് അദ്ദേഹം നേടി. 1000-ക്കണക്കിന് ശിഷ്യന്മാർ ഇമാം അഹമ്മദ് ബിൻ ഹംബലുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് അപ്പം നല്ല അറിവുള്ള ആൾക്കാരുടെ സ്വഭാവമാണ്. വിനയം, താഴ്മ, ഇതൊക്കെ എപ്പോഴും നല്ല വിനയമായിരുന്നു. ചെറിയ എത്ര ചെറിയവരുടെ ക്ഷണം സ്വീകരിക്കുമായിരുന്നു. എത്ര പാവപ്പെട്ട ഏത് ചെറിയ ആളെ നിന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവും. അവിടെ എന്തില്ല, ഒരു കിബറ് കാണിക്കൂല. വിശുദ്ധ ഖുർആൻ്റെ പാരായണം, മറ്റാരാധനകൾ, ഇതൊക്കെ നല്ല മാതൃകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും പ്രസിദ്ധി ആഗ്രഹിച്ചില്ല, എന്നെ എല്ലാവരും അറിയണം എന്ന് ആഗ്രഹിച്ചില്ല. അതുകൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും അദ്ദേഹം എന്തായിരുന്നു, മുഖത്ത് മുണ്ടൊക്കെ ഇട്ടിട്ടാണ് പോവുക, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രസിദ്ധി ആഗ്രഹിക്കാതെ, ഭൗതികമായ ഒരു ദിനം പരിഗണന കൊടുക്കാതെ ആയിരുന്നു അദ്ദേഹം ജീവിച്ചതെന്ന്. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ജീവിതത്തിൽ ലഭിക്കുന്ന പ്രതിസന്ധികളൊക്കെ പിന്നെ വെറുക്കുകയും സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരായി ജീവിക്കുകയും ചെയ്തു. ജീവിതം എന്നുവെച്ചാൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മരിക്കുന്ന സമയം ഹിജറ 241 റബിയുൽ അവ്വലാണ് രോഗം വരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും പള്ളിയൊക്കെ ആൾക്കാർ നിറഞ്ഞു. സന്ദർശകരെ നിയന്ത്രിക്കാൻ ഭരണകൂടം പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന. റബിയുൽ അവ്വൽ 12 വെള്ളിയാഴ്ച 78-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. 78-ാമത്തെ വയസ്സിൽ 78-ാമത്തെ വയസ്സിൽ. അപ്പോൾ നമ്മൾ ഏതായിരുന്നാലും രണ്ട് മഹാവ്യക്തികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ശരി, ഇനി ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ച, വ്യത്യസ്ത രൂപത്തിലുള്ള മെസ്സേജ് അയച്ച ആളുകളൊക്കെ ഉണ്ട്. സൂപ്പർ പാട്ട് ഇനിയും പാടുക എന്നാണ് ജമീല. നേരത്തെ പാട്ടുമായി ബന്ധപ്പെട്ട് നല്ല ഉപദേശം കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് വന്ന ഹദീസ് ഉണ്ട്. ഏതായിരുന്നാലും നമ്മളെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനമായിട്ടൊരു പ്രോഗ്രാം കൂടി. ആരാണ് ഒരു ചെറിയ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളത്? ആ ഇല്ല, ആരാണുള്ളത്? ഇനായ. ഏതാണ് പ്രോഗ്രാം ഉള്ളത്? ചെറിയൊരു പാട്ടാണ്, രണ്ടുപേര്. യെസ്, സ്റ്റാർട്ട്.

മഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ കുറേ പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി, വ്യത്യസ്ത അറിവുകളൊക്കെ നേടാൻ പറ്റിയ അൽഹംദുലില്ലാ. ഇനിയും ധാരാളമായിട്ട് മുന്നോട്ട് വരാൻ കഴിയട്ടെ. ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ലമിസ്, അതുപോലെ റഹ്മ, ഹൗല, ഇനായ. മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.

പീസ് റേഡിയോ സ്വരം അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഓർമ്മ. ത്യാഗോജ്ജലമായ ജീവിതത്തിലൂടെ ഒരു നാടിൻ്റെയും സമൂഹത്തിൻ്റെയും നവോത്ഥാനത്തിൽ വിപ്ലവം തീർത്ത മർഹൂം കെ എം മൗലവിയുടെ ജീവിത വഴികളാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത്. ശബ്ദാഖ്യാനം നിർവഹിക്കുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഐക്യസംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നത് തൗഹീദിന് ഉലച്ചിൽ പറ്റുന്ന ഇടതേടൽ, ഖബറാരാധന, ചന്ദനക്കുടം നേർച്ച ഇവയെ ഉച്ചാടനം ചെയ്യുക എന്നതായിരുന്നു. മറുഭാഗത്ത് ആലിമീങ്ങളെന്ന് അഭിമാനിച്ചിരുന്ന മുസ്ലിയാക്കന്മാർ പാമരന്മാരെയും ചില അജ്ഞരായ പ്രമാണികളെയും പറഞ്ഞിളക്കി ഐക്യസംഘത്തോട് ജിഹാദ് വിളിച്ചിരുന്നു. ഇതിനെ നേരിടുവാൻ ഇബ്നു തൈമിയ മുതലായ ഇസ്ലാമിക പുരോഗമന ഗ്രന്ഥകാരന്മാരുടെ കൃതികൾ പലതും വായിച്ച് അപഗ്രഥനം ചെയ്ത അന്യർക്ക് മനസ്സിലാക്കിക്കൊടുക്കുക എന്ന ശ്രമകരമായ ജോലി അവർ ഏറ്റെടുത്തു. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാന പ്രചരണത്തിനുള്ള ഈ ജിഹാദിൻ്റെ മുന്നണിയിൽ ഉണ്ടായിരുന്ന പടയാളി സ്മര്യപുരുഷനായ കെ എം മൗലവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും ശിക്ഷണത്തിലും കാര്യങ്ങൾ ഗ്രഹിച്ച് സിദി സാഹിബിനെപ്പോലെയുള്ള പടയാളികൾ ഈ വിഷയകമായി ഇംഗ്ലീഷ് ഭാഷയിലുള്ള പല ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചു തുടങ്ങി. ഈ നവോത്ഥാനവും പരിഷ്കരണ സംരംഭങ്ങളും വൈപുല്യവും പ്രാപിച്ചപ്പോൾ യുവഭടന്മാരായ ചിലർ അവരുടെ സാഹിത്യ പ്രവർത്തനം ഈ വഴിക്ക് തിരിച്ചുവിടാൻ തുടങ്ങി. അതിൽ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ബി വി മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉടലെടുത്തിരുന്ന രണ്ടു പദ്യശകലങ്ങളും ചെറുകഥകളും ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഫലിതത്തിൻ്റെ സമ്പുഷ്ടമായ വളർച്ചയെത്തിയ ഒരു കവിയായിരുന്നു അദ്ദേഹം. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ ഒരു മുസ്ലിയാരുടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടിയ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൂടി പാഞ്ഞുപോയ ചില ചിന്തകൾ ഒരു വിലാപകാവ്യമായി അദ്ദേഹം മഞ്ചരി അഥവാ ഗാധാരി രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഏതാനും വരികൾ താഴെ ഉദ്ധരിക്കാം. നിന്ന നിലയിൽ നിന്നങ്ങനെ ചിന്തിച്ചതെന്തൊക്കെയെന്ന് ചൊല്ലിടാം ഞാൻ. എൻ്റെ അല്ലാ, പണ്ടത്തെ നെയ്ച്ചോറും ബിരിയാണിയും ചിന്തിക്കുക നെഞ്ചങ്ങ് കാളിടുന്നു. എന്താണ് മുസ്ലിയാരെ നിങ്ങൾ കരയുന്നു? അന്തം വിട്ടിങ്ങനെ നിസ്കാരത്തിൽ പടുജാഹിലുത്തരം യവുമരം ചെയ്തു പടച്ചോനെ പേടിച്ചത് മൂലമോ? ആകപ്പാട് ശിർക്കിനോടും അനാചാരത്തോടുമുള്ള നാനാമുഖമായ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിക്കാൻ ഐക്യസംഘത്തിന് കഴിഞ്ഞു. അതിലൊക്കെ അവർ ഏറെക്കുറെ വിജയം കൈവരിച്ചു. അന്ന് പല ദിക്കിലും വഹാബി സുന്നി തർക്കം പരസ്യമായ രംഗങ്ങളിൽ വെച്ച് തന്നെ ചില കാട്ടുപ്രദേശങ്ങളിൽ പോലീസ് ബന്ദോബസ്തോടുകൂടി ഒരു പതിവായി. അങ്ങനെ കൃത്രിമത്വത്തിന്മേൽ പടുത്തുയർത്തുന്ന കൂറ്റനായി യാഥാസ്ഥികക്കോലം ആടിത്തകർന്നു വീഴാൻ തുടങ്ങി. എൻ്റെ പിതാവിന് വിജ്ഞാനം നൽകാൻ എൻ്റെ ഉസ്താദ് ഇ കെ മൗലവി സാഹിബ് വളരെയധികം ക്ലേശിച്ചിട്ടുണ്ട്. അവയ്ക്കുള്ള പ്രചോദനം എന്തായിരുന്നുവെന്നല്ലേ? ഈ വക നവീനാശയങ്ങൾ അദ്ദേഹത്തിന് പകർത്തിക്കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഫലം നൂറുനൂട് മഴങ്ങായിരുന്നു. ബോട്ടുയാത്രവേളകളിൽ യാത്രക്കാരനായി സഞ്ചരിച്ചിരുന്ന മുസൽമാന്മാരോട് ഈ വക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കലും വാഗ്വാദം നടത്തലും എൻ്റെ പിതാവിനൊരു പതിവായിത്തീർന്നു. അന്നുവരെ വലിയൊരു ഇസ്ലാമിക പണ്ഡിതനെന്ന് അഭിമാനിക്കാവുന്ന വിജ്ഞാനമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മറ്റു കക്ഷിക്കാരുടെ ഭാഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന അമ്മാവന്മാർ ഇക്കാര്യത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ കുറവിനെക്കുറിച്ച് പലപ്പോഴും പരിഹസിക്കാറുണ്ടായിരുന്നു. എൻ്റെ കൊച്ചുമാമയായിരുന്ന പി കെ മുഹമ്മദുണ്ണി എന്നിവർക്ക് ഇക്കാര്യത്തിൽ മരുമകനായ സിദി സാഹിബിനോടും പിതാവിനോടും കടുത്ത എതിർപ്പായിരുന്നു. ഐക്യസംഘത്തിൻ്റെ ജിഹ്വയായിരുന്ന മുസ്ലിം ഐക്യം മാസികയിൽ പരമ്പരയായി ഒരു വാദപ്രതിവാദം തുടർന്നുകൊണ്ടിരുന്നു. മരണപ്പെട്ട കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ മുസ്ലിം സമുദായത്തിൻ്റെ നാശകാരണങ്ങളും തൽപരിഹാര മാർഗങ്ങളും എന്ന ലേഖന പരമ്പരയാണ്. വാദപ്രതിവാദത്തിൻ്റെ തുടക്കം അതായിരുന്നു. ഇതിന് മറുപടിയായി ഒരു തികഞ്ഞ എഴുത്തുകാരനും പഴയ രീതിയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മുതലായ സാഹിത്യ പഞ്ചാന്മാരുമായി അടുത്ത സമ്പർക്കത്തിലുമായിരുന്നു എൻ്റെ മാതുലൻ പി കെ മുഹമ്മദുണ്ണി സാഹിബ്. മറുപടി എഴുതിയ ഖണ്ഡനമായി മുസ്ലിം ഐക്യം മാസികയിൽ തന്നെ പ്രസിദ്ധപ്പെടുത്തിയതോടെ വാദകോലാഹലം വല്ലാതെ മൂത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാദകോലാഹലം അർദ്ധോക്തിയിൽ വിരമിക്കുകയോ അഥവാ കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ പുനർമറുപടിക്ക് ശേഷം അത് കെട്ടടങ്ങുകയോ ആണ് ചെയ്തത്. ഏതായാലും കരുത്തന്മാരായ രണ്ടു മല്ലന്മാരുടെ പ്രകടനങ്ങൾ വായനക്കാർ നല്ലപോലെ ആസ്വദിച്ചുവെന്ന് മാത്രമല്ല, അവർക്ക് പല പുതിയ വിവരങ്ങളും ഈ കൂട്ടരിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. എൻ്റെ പിതാവിന് അക്കാലങ്ങളിൽ ഇസ്ലാമിക വിജ്ഞാന സമ്പാദനത്തിന് വേറെ ഒരു മാർഗവും കൂടി സ്വീകരിച്ചിരുന്നു. അഹമ്മദിയാക്കളുടെ പ്രസിദ്ധീകരണമായ ലണ്ടനിൽ നിന്നും പുറപ്പെട്ടിരുന്ന ഇസ്ലാമിക് റിവ്യൂ എന്ന മാസികയ്ക്ക് ലാഹോറിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ലൈറ്റ് എന്ന വാരികയ്ക്കും പരിഭാഷപ്പെടുത്തി കേൾക്കൽ അദ്ദേഹത്തിന് ഒരു രസമായിരുന്നു. പരേതനായ പി എം സിക്കന്ദർ സാഹിബിന് ഇത് ഏതാണ്ട് ഒരു നിത്യജോലിയായി തന്നു. ചിലപ്പോഴൊക്കെ മകൻ സീതി സാഹിബിനും സന്തോഷം നിർവഹിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷ് ഭാഷ വശമുള്ള ചില സ്നേഹിതന്മാർക്കും ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ കെ എം മൗലവി സാഹിബിനാൽ അറബി ഗ്രന്ഥങ്ങളിൽ നിന്നും മേൽപ്പറഞ്ഞ വിധത്തിൽ ഇംഗ്ലീഷ് ഉപന്യാസങ്ങളുടെ പരിഭാഷകൾ മുഖേനയും എന്റെ പിതാവിന് ഒരു പുതിയ വെളിച്ചമുണ്ടായതിൻ്റെ ഫലമായി അദ്ദേഹം ഐക്യസംഘത്തിൻ്റെ ചുറുചുറുക്കുള്ള പ്രവാചകനായി മാറി. മൗലവി സാഹിബിന്റെ സ്വഭാവഗുണത്തിൽ നിന്നും വ്യക്തി മാഹാത്മ്യത്തിൽ നിന്നും രണ്ടു കാര്യങ്ങൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടും ഇക്കാര്യം ഉപസംഹരിക്കാം. അകവും പുറവും ഒന്നുപോലെ ശുദ്ധമായിരിക്കാൻ നിഷ്കർഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ വളരെ പൊരുത്തമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രവിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നൈസർഗികമായി ഒഴുകി വരുന്നവയാണെന്ന്. വളരെ ഉച്ചത്തിലും ശ്രുതിമധുരമായും പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വിഷയം എത്ര ചെറുതാണെങ്കിലും അദ്ദേഹം അതിന് വലിയ ഗൗരവം നൽകി വളരെ ഉച്ചത്തിലും ഗാംഭീര്യത്തോടും കൂടിയാണ് സംസാരിക്കുക. ശ്രോതാക്കളെ കരയിപ്പിച്ചിട്ടുള്ള പല പ്രസംഗങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം വളരെ ലളിതവും ഒരു തുറന്ന പുസ്തകവുമായിരുന്നു. സ്വത്തൊന്നുമുണ്ടായിരുന്നില്ല, അതുണ്ടാക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സവിശേഷത, അദ്ദേഹത്തിന്റെ ഹൃദയം കുട്ടികളുടേതുപോലെ കളങ്കമില്ലാത്തതായിരുന്നു. എല്ലാവരെയും വിശ്വസിക്കുക എന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. പച്ചക്കള്ളവും പറഞ്ഞ് ചില വില്ലന്മാരുടെ വാക്കുകളെപ്പോലും അദ്ദേഹം വിശ്വസിക്കുകയും അതുമൂലം അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലാവുമ്പോഴേക്ക് വളരെ വൈകിപ്പോയതായുമുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വൃദ്ധന്മാർക്കും മാത്രമേ പറയാറുള്ളൂ. അപൂർവം കപടഭക്തന്മാർ അദ്ദേഹത്തെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുദ്ധത കൊണ്ട് ഒരു നേരം പോക്കുണ്ടായതായി ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് അഴീക്കോട്ടേക്ക് യദുഹുൽ മസാൻ എന്ന ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ ബോട്ടിന് പേര് വിളിച്ച കെ എം മൗലവിയായിരുന്നു. ആ ബോട്ടിൽ എന്റെ പിതാവും യാത്ര ചെയ്തിരുന്നു. ഒരു ഇടജെട്ടിയായ അയ്യമ്പള്ളിയിൽ നിന്ന് ഒരു കൊപ്രക്കച്ചവടക്കാരനായ ക്രിസ്ത്യാനി മൗലവിയുടെ അടുത്തു വന്നിരുന്നു. അവർ തമ്മിൽ സംഭാഷണം ആരംഭിച്ചപ്പോൾ മൗലവി സാഹിബിന്റെ ഉത്സാഹം വർദ്ധിച്ചു. അയാൾക്ക് ഇസ്ലാമിക ഉപദേശം കൊടുക്കാൻ ആരംഭിച്ചു. തന്റെ സ്വതസിദ്ധമായ ആത്മാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടി ഗഹനങ്ങളായ പല തത്വങ്ങളും പ്രതിപാദിച്ചു. ക്രിസ്ത്യാനി സ്നേഹിതനാകട്ടെ ഇതെല്ലാം കേട്ടുകൊണ്ട് മൂകനായി നിന്നു. തന്റെ വാക്കുകൾ അയാളിലുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളെക്കുറിച്ചുള്ള ചിന്തലേശമന്യേ രണ്ടര മണിക്കൂർ നേരം അദ്ദേഹം കണ്ടക്ഷോഭം ചെയ്തു. എതിർവശത്തുള്ള ബെഞ്ചിൽ എന്റെ പിതാവ് ഇതൊക്കെ നോക്കി രസിച്ചു. കൊച്ചു ജെട്ടിയിൽ ആ ക്രിസ്ത്യാനി ഇറങ്ങിപ്പോയി. അപ്പോൾ എന്റെ പിതാവ് മൗലവിയോട് തമാശയായിട്ടിങ്ങനെ ചോദിച്ചു, രണ്ടര മണിക്കൂർ നേരത്തെ തബ്ലീഗ് പ്രഭാഷണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി മൗലവി സാഹിബേ? അയാളുടെ മുഖം നോക്കിക്കൊണ്ടിരുന്ന എനിക്കറിയാൻ സാധിച്ചു അയാൾ ഇന്നത്തെ എണ്ണവില മാർക്കറ്റിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കാപഠ്യം എന്തെന്നറിയാത്ത ഒരു വലിയ ഹൃദയത്തിന് ഇങ്ങനെ ചെയ്യാനാവുകയുള്ളൂ. എല്ലാ മഹാന്മാർക്കും ഒന്നോ രണ്ടോ ന്യൂനത കണ്ടേക്കാം. അതിലൊന്നാണ് മേൽപ്പറഞ്ഞ സംഭവത്തിൽ കൂടി പ്രതിധ്വനിച്ചത്. പിന്നെ ഒന്നുള്ളത്, വളരെ പൊക്കത്തിലുള്ള വീക്ഷണത്തിന്റെ ഫലമായി ഗഹനങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിൽ അതിന്റെ പ്രായോഗികവാദങ്ങളിലുള്ള പ്രതിബന്ധങ്ങൾ കണക്കിലെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതും ഒരു ന്യൂനതയല്ല, എല്ലാ പ്ലാനേഴ്സിനും പറ്റിപ്പോകുന്ന ഒരമളിയാണിത്. മര്യാദയുടെയും വിനയത്തിന്റെയും മൂർത്തീകരണമായിരുന്നു കെ എം മൗലവി സാഹിബ്. ആരോടും കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന ധീരനായ ഒരു പ്രബോധകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രാണസ്നേഹിതന്മാരോട് അവരുടെ ഹൃദയത്തിനെതിരായി പറയാൻ അദ്ദേഹം ധൈര്യപ്പെട്ടിരുന്നില്ല. എന്റെ പിതാവിന്റെ ഒരു സ്വഭാവം ഞാൻ ഓർക്കുകയാണ്. പിതാവിന്റെ ഒരു കൃത്യം അനിസ്ലാമികമെന്ന് തോന്നിയ മൗലവി ഒരു കത്തെഴുതി സീൽ വെച്ച് ഒരു വേലക്കാരന്റെ വശം ഏൽപ്പിച്ച് ഒരാഴ്ച സ്ഥലം വിടുകയുണ്ടായി. മടങ്ങി വന്നപ്പോൾ എന്റെ പിതാവ് അദ്ദേഹത്തോടതിനെക്കുറിച്ച് ചോദിച്ചത് ഇപ്രകാരമാണ്, മൗലവി സാഹിബേ, നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ ഉപദേശിക്കാൻ മുതിരുന്നത് ഭോഷത്വമല്ലേ? പക്ഷേ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങൾക്കുറപ്പ് തരാം, ഞാൻ അനിസ്ലാമിക കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. മൗലവി സാഹിബ് ഉടനെ സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും പിതാവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ശുദ്ധതയ്ക്കും മഹത്വത്തിനും ഇതിൽ പരം ഉദാഹരണങ്ങൾ ആവശ്യമുണ്ടോ?
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഓർമ്മ ഇതോടെ സമാപിക്കുന്നു. ഈ അധ്യായത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യചിന്തകൾ. ഭക്ഷ്യവിഷബാധ, ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഭക്ഷ്യവിഷബാധ, മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യവിഷബാധ. പ്രധാനമായും വയറ്റിലുള്ള അസ്വസ്ഥതകളാണ്. വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, പനി ഇവയുടെ ലക്ഷണങ്ങൾ. എന്നാൽ ഇത് ചിലപ്പോൾ വളരെ ലഘുവായ ലക്ഷണങ്ങൾ മുതൽ മരണകാരണം വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഭക്ഷ്യവിഷബാധ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളിൽ ഈക്കോളൈ, ഷിഗല്ല, സാൽമോണല്ല വൈറസിൻ്റെ ഇതിൽ നോവോ വൈറസുകൾ, ഫംഗസുകളാണെങ്കിൽ വിഷക്കൂണുകൾ, അങ്ങനെ പല രോഗാണുക്കളും ഈ ഒരു ഭക്ഷ്യവിഷബാധക്ക് കാരണമായിക്കൊണ്ട് വരാം. സ്റ്റെഫൈലോകോക്കസ് പോലെയുള്ള ചില ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കും. കഴിച്ച് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും. ഇത്തരം ടോക്സിനുകൾ ഭക്ഷണം ചൂടാക്കിയത് കൊണ്ട് ചിലപ്പോൾ നശിക്കണമെന്നില്ല. എന്നാൽ മറ്റു ചില രോഗാണുക്കൾ, ഇപ്പോൾ ഷിഗല്ല പോലെയുള്ളതൊക്കെ കുടലിൽ പ്രവേശിച്ച ശേഷമായിരിക്കും അതിൻ്റെ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കലർന്ന ചില മെർക്കുറി, ലെഡ്, കീടനാശിനികൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം. വയറിളക്ക രോഗങ്ങളായിട്ടുള്ള കോളറ, ടൈഫോയിഡ്, അതേപോലെ ചില വൈറസുകൾ മൂലമുള്ള മഞ്ഞപ്പിത്തം, അമീബ മൂലമുള്ള വയറുകടി, വിരബാധ, ഇവയൊക്കെ ഈ ഭക്ഷ്യവിഷബാധയിൽപ്പെട്ട അസുഖങ്ങളാണ്. നമ്മളിതിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു 4 C-ലായിക്കൊണ്ടാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. ഒരു ക്ലീൻ, ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻഷൻ, കുക്ക്, ചിൽ, ഈ 4 കാര്യങ്ങളാണ്. അതിൽ ക്ലീൻ എന്ന് പറയുമ്പോൾ വൃത്തിയാണ് പ്രധാനമായിക്കൊണ്ടും. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വ്യക്തി ശുചിത്വം ഇവിടെ വളരെ പ്രാധാന്യമാണ്. കൈ കഴുകൽ, അതുപോലെ കൈയിൻ്റെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി വെക്കുക, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, പാകം ചെയ്യുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊന്നും പുകവലിക്കാതിരിക്കുക, അസുഖങ്ങളുള്ളപ്പോൾ ഉദാഹരണത്തിന് ജലദോഷം, ചുമ, വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ള സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും പൂർണ്ണമായിക്കൊണ്ടും വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ കയ്യിൽ വ്രണങ്ങളുണ്ടെങ്കിൽ നന്നായി ബാൻഡേജ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായിക്കൊണ്ടും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുമ്പൊക്കെ വൃത്തിയായിക്കൊണ്ട് തന്നെ കൈ സോപ്പിട്ട് കഴുകണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ശേഷം മൂക്ക് പിഴിയുക, തലമുടി തടവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിരലോ മറ്റോ കൈയ്യടകൊക്കെ ചെയ്താൽ വൃത്തിയായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യുന്നതിലോ അതിൻ്റെ വിളമ്പുന്നതിലോ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം വേവിക്കലാണ്. ഭക്ഷണം നന്നായി വേവിച്ച് മാത്രം കഴിക്കുക. അപ്പോൾ അത് ശരിയായ താപനില എത്തുന്നത് വരെ വേവിച്ച് സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഇപ്പം ഇറച്ചി പോലെയുള്ള വസ്തുക്കളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേവിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അരച്ച സോസേജുകളൊക്കെ, ബർഗറുകൾ ഇവയൊക്കെ, അതൊക്കെ കൃത്യമായിട്ട് പാകമായിട്ടുണ്ടോ, പാകം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ വേണം, ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വേവിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പം ബീഫ്, ആട് പോലെയുള്ളതൊക്കെ, അതേപോലെ വലിയ കഷ്ണ മീനുകൾ, ഇതൊക്കെ ഒരു 145 ഡിഗ്രി ഫാരൻഹീറ്റിലെങ്കിലും ചൂടിൽ തിളപ്പിച്ച് വേവിക്കേണ്ടതുണ്ട്. കോഴിയിറച്ചിയാണെങ്കിൽ ഒരു 165 ഡിഗ്രി ഫാരൻഹീറ്റ് ഊഷ്മാവ് ആണ് അതിന് സുരക്ഷിതമായിട്ടുള്ളത്. അതേപോലെ തന്നെ വിളമ്പുന്നതിന് മുമ്പ് പിന്നെ ഭക്ഷണം ചൂടുള്ളതാണോ എന്ന് പരിശോധിക്കുക.
0: മഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ, ഭക്ഷ്യവിഷബാധ, ഇവ ശ്രദ്ധിക്കുക. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഇൻസൈറ്റ്. ഡോക്ടർ ഹിലാൽ സലീം സി പി നമ്മോട് സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലവിധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സ്ത്രീപക്ഷവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിലടക്കം വരുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇവർ ഫെമിനിസം എന്ന് പറയുന്ന സ്ത്രീപക്ഷവാദം എന്ന് അവർ പറയുന്ന ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പലപ്പോഴും പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ശരിയാണല്ലോ, യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണല്ലോ ഇവർ നിൽക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാം. ചില കാര്യങ്ങൾ ശരിയായിരിക്കാം. സ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രാരംഭകാലഘട്ടങ്ങൾ, ഫെമിനിസത്തിൻ്റെയൊക്കെ പ്രാരംഭകാലഘട്ടങ്ങളിൽ അവർക്കില്ലാതിരുന്ന പല അവകാശങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമം അതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ ഫെമിനിസം സ്വീകരിച്ച ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ ഫെമിനിസത്തിൻ്റെ വേവുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വേവ് ഫെമിനിസം ഉണ്ടായിരുന്നു, സെക്കൻഡ് വേവ് ഫെമിനിസം ഉണ്ടായിരുന്നു, തേർഡ് വേവും ഫോർത്ത് വേവൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ സെക്കൻഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത് 1960 മുതൽ 80 വരെ നടന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ചകളും സംവാദങ്ങളും ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കയിൽ സെക്ഷുവൽ റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുസായി ഇങ്ങനെ പൂട്ടിക്കെട്ടി വെക്കേണ്ടതല്ല ലൈംഗികത എന്ന് പറയുന്നത്, കുറച്ചും കൂടി ഒരു അതിനെ ഒരു വിപ്ലവവൽക്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അന്ന് ഫെമിനിസ്റ്റ് ആശയത്തിൻ്റെ ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ തന്നെയാണ് സെക്കൻഡ് വേവ് ഫെമിനിസം വരുന്നത്, രണ്ടാമത്തെ ഒരു ധാര വരുന്നത്. ആ ധാരയിലുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം, വിവാഹമോചനം വേണം, കുടുംബ വ്യവസ്ഥിതി തകരണം, ഇതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോസ്. അപ്പോൾ ഈ മോട്ടോസ് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്ന സമയത്ത് പല ആളുകളും സ്വാഭാവികമായിട്ട് സ്വാധീനിക്കപ്പെടും. അതിൻ്റെ പേരിൽ പുസ്തകങ്ങൾ ഇറങ്ങപ്പെടും, ആഡുകൾ റൺ ചെയ്യപ്പെടും. അങ്ങനെ ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ, ഒരുപാട് സ്ത്രീകൾ അതിൻ്റെ പേരിൽ സ്വാധീനിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് റേറ്റ് കുതിച്ചുയരുന്നത് കാണാൻ പറ്റും, അതുപോലെ തന്നെ മാരേജ് റേറ്റ് കുറഞ്ഞു പോകുന്നതും കാണാൻ പറ്റും. ഡിവോഴ്സ് റേറ്റ് കൂടുന്നു, മാരേജ് റേറ്റ് കുറയുന്നു. അങ്ങനെ മാരേജിൽ നിന്നുള്ള, വിവാഹത്തിൽ നിന്നുള്ള മോചനം ഈസ് ഈക്വൽ ടു സ്ത്രീ വിമോചനം. ഇതായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അറിയുന്നതും വായിക്കുന്നതും ഒക്കെ ആ തരത്തിലുള്ള ആശയങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവരത് മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ പോകുന്നത്. പിന്നീട് മാത്രമല്ല, ഇത് മാത്രമായിരുന്നില്ല, പുരുഷന്മാരെ ഒരു ശത്രുത മനോഭാവത്തോടുകൂടി കാണുക എന്നുള്ളതും ഫെമിനിസം അന്ന് ചെയ്തൊരു കാര്യമായിരുന്നു. പുരുഷന്മാരാണ് പുരുഷാധിപത്യമാണ് നമ്മൾ ഇത്രയും കാലം ഭരിച്ചിരുന്നത്. ഏതുപോലെ ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിക്കുന്നത്, അവരാണ് നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മുടെ ഇന്ത്യയെ കൊളോണിയൽ വൽക്കരിച്ച് അവർ നമ്മളെ ഭരിക്കുകയാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ലൂട്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോകണം അവരെ രാജ്യത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോടൊരു ദേഷ്യം ഉണ്ടാവുമല്ലോ. അതേ ദേഷ്യം പോലെ തന്നെ പുരുഷാധിപത്യമാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ, ഇത്രയും ചരിത്ര കാലഘട്ടങ്ങളിലൊക്കെ പുരുഷാധിപത്യമാണ് നമ്മളെ ഭരിച്ചിരുന്നത്, അവർ ശരിയല്ല, അവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്തെടുക്കുകയും അങ്ങനെ സ്ത്രീകൾ ഒരു പുരുഷ വിരോധത്തിലേക്ക് ഒരുപാട് ആളുകൾ ആ രീതിയിലേക്ക് പോവുകയും മാരേജുകൾ കുറയുകയും വേറെ ചില ആളുകൾ ഡിവോഴ്സ് റേറ്റ് കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു അവസ്ഥ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ സമയത്ത് തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുക, സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടും. അതായത് കുട്ടിയെ അമ്മ മാത്രം നോക്കുന്നു, അച്ഛൻ ഒരു പക്ഷേ ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത, പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക വിപ്ലവമാണല്ലോ. അപ്പോൾ ആർക്കും ആരുമായിട്ടും കൺസെൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അസമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റണം. പിന്നെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല, അവിടെ പിന്നെ ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു മാരേജ് പോലെ, ഒരു വിവാഹം പോലെ, അല്ലെങ്കിൽ ഒരു കുടുംബം പോലെ, അങ്ങനെ മാരേജ് അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടീനെ അമ്മ നോക്കണം, ഇതാണ് അവിടുത്തെ രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ അമ്മമാർ അച്ഛനില്ലാത്ത കുട്ടികൾ, അതായത് അച്ഛൻ അവരുടെ കൂടെ ഇല്ലാത്ത രീതിയിലുള്ള സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ കൂടുകയാണ്. അങ്ങനെയുള്ള ആ റേറ്റ് കൂടി വരുന്ന സമയത്ത് 2020 നമ്മൾ, ഞാനിത് പറയുന്നത് 1970 60 നടന്നു, ഇപ്പം നമ്മൾ ഇതിനെ ചർച്ച ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരു 10-20 പ്രചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസ്, അത് അനുഭവിക്കേണ്ടി വരുന്ന അടുത്തൊരു 50 ആളുകളായിരിക്കും. ഇപ്പോൾ ഞാനൊരു കണക്ക് പറയുകയാണെങ്കിൽ, 2020 UKയിൽ നടന്ന, നമ്മുടെ ഇംഗ്ലണ്ടിൽ നടന്ന, UKയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. 1.5 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 million എന്ന് പറഞ്ഞാൽ 10 lakh, അത് 15 lakh സിംഗിൾ മദേഴ്സാണ് UKയിലുള്ളതെന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. 15 lakh സ്ത്രീകൾ അവരുടെ പാർട്ട്ണർ ഇല്ലാതെ, അതായത് ഭർത്താവ് ഇല്ലാതെ കുഞ്ഞിനെ ഒറ്റക്ക് നോക്കുകയാണ്. ഒരു കുഞ്ഞിനൊറ്റയ്ക്ക് നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വെറുതെ അങ്ങോട്ട് വളർന്നു വരില്ലല്ലോ. കുഞ്ഞ് പിന്നെ ചെറിയ പ്രായത്തിൽ ഒരു 17 വയസ്സ് വരെ അമ്മ നോക്കണം എന്നാണ് അവിടുത്തെ വ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പാരൻ്റ് നോക്കണമെന്നാണ്. അപ്പോൾ പാരൻ്റായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. സോ അമ്മ അത് നോക്കേണ്ടി വരും. ആ അമ്മ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ ചിലവും അതിൽ തന്നെ തീരും. അപ്പോൾ ആ നിലക്ക് നമുക്ക് പഠനങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പിതാവ് ആരാണ് എന്ന് പോലും അറിയാത്ത കുട്ടികളുടെ എണ്ണം കൂടുന്നതായിട്ടും പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈവൻ അത് നമ്മളാലോചിക്കുക, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പ ഇന്ന ആളാണ്, എൻ്റെ പിതാവ് എൻ്റെ അച്ഛൻ ഇന്ന ആളാണ് എന്നത് അറിയാനുള്ളൊരു അവകാശമുണ്ട് ഒരു കുട്ടിക്ക്. പക്ഷെ അന്നത്തെ കാലത്ത് എന്താ സംഭവിച്ചത്? സെക്ഷൽ റവല്യൂഷനാണ്, ആർക്കും ആരുമായും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം, എന്തൊരു പിന്നെ വിശാലമായ ലോകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ആരുമായിട്ടും ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി. കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അച്ഛനാരാന്നറിയില്ല. അപ്പോൾ അതൊരു അവകാശമാണ്, ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ്. ആ അവകാശങ്ങൾ പോലും പിന്നെ നിഷേധിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാദർലെസ് അമേരിക്ക കൺഫ്രണ്ടിങ് അവർ മോസ്റ്റ് ഏർജൻറ്റ് സോഷ്യൽ പ്രോബ്ലം, ജേണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി 1996 ഈ വിഷയങ്ങളെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കൂടും. പക്ഷേ അവിടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പഠനങ്ങളിൽ പറയുന്നത് അങ്ങനെ സിംഗിൾ മദേഴ്സായിട്ട് ഫാദർ ഇല്ലാതെ, അതായത് ഒരു ഫാദർ ഫിഗർ ഇല്ലാതെ, ഒരു അച്ഛനില്ലാതെ വളർന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇത് ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷേ ആ കാലഘട്ടത്തിലുള്ള പഠനമാണ്, ആ കുഞ്ഞുങ്ങളിൽ വയലൻസ് റേറ്റ് കൂടുതലാണെന്ന് കാണാൻ പറ്റും. അതായത് കൂടുതൽ അക്രമോത്സുകത ആ കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 2015-2018 ആ ഒരു കാലഘട്ടത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എടുത്ത് പരിശോധിച്ചു, അല്ലെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതിൽ സ്ത്രീകളുടെ ഡിപ്രഷൻ്റെ റേറ്റ് ആണുങ്ങളുടെ, അതായത് പുരുഷന്മാരുടേതിനേക്കാളും 2 ഇരട്ടിയാണ്. പുരുഷന്മാരുടേക്കാളും ഇരട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് എത്രയാണ് ഡിപ്രഷൻ ഉള്ളത്, അതിൻ്റെ ഇരട്ടി സ്ത്രീകൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ സമയത്ത് വലിയ വിപ്ലവം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ചില ആശയങ്ങൾ, അത് കാരണം എന്താണ് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ ഇവർക്കൊരു പ്രതിവിധിയാണല്ലോ. മാരേജ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലല്ലോ, അല്ലേ? കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? അവൾ അവർ പറഞ്ഞു നമുക്ക് ലിവിങ് ടുഗദർ മതി, അല്ലേ? ലിവിങ് ടുഗദർ മതി, നമ്മൾക്ക് പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വഴി നമുക്ക് ഒരുമിച്ച് താമസിച്ചാൽ മതി, അതിനപ്പുറം പ്രത്യേകിച്ച് ഇങ്ങനെ കോൺട്രാക്റ്റുകളും മാരേജ് കോൺട്രാക്റ്റും അങ്ങനത്തെ കാര്യമൊന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇത് ആർക്കാണ് ഗുണമുണ്ടാകുക? ഒരു മാരേജ് കോൺട്രാക്റ്റ് കൊണ്ട് ഗുണമുണ്ടാവുക സ്ത്രീക്ക് മാത്രമാണ്, അവളുടെ സേഫ്റ്റി എന്ന് പറയുന്നതാണ്. അപ്പം അത് വേണ്ട എന്ന് പറയുന്നത് ഫെമിനിസമാണ് കേട്ടോ, ആലോചിക്കണം. ഇത് പറയുന്നത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം അന്ന് പറഞ്ഞത് ഫെമിനിസമാണ്. അങ്ങനെ ലിവിങ് ടുഗദറും കാര്യങ്ങളൊക്കെ വന്നു, ലിവിൻ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കൂടി. നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഈ സാധാരണ മാരേജുകളെ കുറിച്ച് പറയുമ്പം പലപ്പോഴും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല പെൺകുട്ടികളും ലൈക്കും കമൻറ്റും ചെയ്യുന്ന പല, ഞാൻ പെൺകുട്ടികൾ മാത്രം പറയല്ല, പക്ഷേ ഒരു കൂടുതൽ അവരായതുകൊണ്ടാണ്, അവർ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്ന പല ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെയും കണ്ടൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർ അവരുടെ ഡിവോഴ്സ് സ്റ്റോറി പറയാൻ, ഞങ്ങളുടെ ഡിവോഴ്സ് നടക്കാൻ ഇന്നായിരുന്നു കാരണം, അയാൾ ഇങ്ങനെയായിരുന്നു, അയാൾ വളരെ ക്രൂരനായിരുന്നു, അയാൾ എന്നോട് ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഒരു സംശയമില്ല, അങ്ങനെയുള്ള മാനസിക രോഗികളും അങ്ങനെയുള്ള വൃത്തികെട്ട ആളുകളൊക്കെ ഒരു സൊസൈറ്റിയിലുണ്ട്. അത് അതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്, അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന ഈ പെൺകുട്ടികളായിട്ടുള്ള, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരെന്താണ് ആലോചിക്കുക? ഞാനിപ്പം വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നുണ്ട്, എന്നെ ഉമ്മയും ഇപ്പം നന്നായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ഞാനിനി ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഏതോ ഒരു പുരുഷൻ, അല്ലേ, 5 മിനിറ്റ് പരിചയപ്പെട്ട് നമ്മൾ കാണുന്ന ഏതോ ഒരു പുരുഷൻ വരും, ആ പുരുഷൻ്റെ കീഴിൽ ഞാനായി മാറുന്നു, ഏത് കീഴിൽ ഞാനായി മാറുന്നു, അങ്ങനെ പിന്നീട് അയാൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കേണ്ടി വരുന്നു, അനുസരിച്ചില്ലെങ്കിൽ എന്നെ അടിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്, അല്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ പല പെൺകുട്ടികളും ഇന്ന് ഇപ്പോൾ വിവാഹത്തിൻ്റെ റേറ്റ് കുറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് പോലും ഗാമോഫോബിയയുടെ ഒരു കാരണമായിട്ട്, കേരളത്തിൽ ഗാമോഫോബിയ ഉണ്ടെന്നുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം പോലും അവർ പറയുന്നത് ഗാർഹിക പീഡനം എന്നുള്ളത്, അതായത് ഭർത്താവ് ഭാര്യ എന്നെ ആക്രമിക്കുമോ എന്നുള്ള ഒരു പേടി, ആ പേടി പല പെൺകുട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ വിവാഹത്തിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഗാർഹിക പീഡനമാണ് വിഷയം, അല്ലെ? മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ ഗാർഹിക പീഡനം. അപ്പോൾ കുട്ടികളുടെ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്, അല്ലേ? ഇവരന്ന് പറഞ്ഞിരുന്ന അതേ ഓപ്ഷൻ ഇന്നും നമ്മുടെ കുട്ടികളും പറയുകയാണ്, ഇത് ലിവിങ് റിലേഷൻഷിപ്പ് മതി, അല്ലേ? ഒരു ലിവിങ് ടുഗദറൊക്കെ മതിയല്ലോ, എന്നാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോയാൽ പോരെ. അവിടെയാണ് നമ്മൾ പഠനങ്ങൾ പരിശോധിക്കേണ്ടത്. ഇതൊന്നും നമ്മുടെ അപ്പുറത്തിപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു, നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്ക് ഇന്ന് സംഭവിച്ചു, നമ്മൾ റീൽസിൽ കണ്ടപ്പോൾ ഇന്ന ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ശരിക്കും ഒന്ന് ആലോചിക്കുക, ഇതിൻ്റെ പഠനങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോൾ ജേണൽ ഓഫ് ഫാമിലി വയലൻസ് എന്ന UKയിൽ നടന്ന ഒരു പഠനമാണ്. അതിൽ 5159 ഫാമിലീസിനെ ഇത് ഈ പഠനത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കപ്പിൾസ് ആയിട്ടുള്ള ആളുകളെ ഈ പഠനത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ആ പഠനത്തിൽ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിവിങ് ടുഗദറിലാണ് വിവാഹത്തിൽ, അതായത് മാരേജിലുള്ളതിൻ്റെ 3 ഇരട്ടി ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ റീല് കണ്ടു അതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് വിവാഹം കഴിക്കേണ്ട എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ, അവർ പിന്നെ അവർക്കുള്ള ഓപ്ഷൻ എന്താണ്? ലിവിങ് ടുഗദറാണ് അല്ലേ. ആ ലിവിങ് ടുഗദറിലെ അവസ്ഥ എന്താണ്? ആ ലിവിങ് ടുഗദറിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാരേജിൽ എന്താണോ ഡൊമസ്റ്റിക് വയലൻസ് ഉള്ളത് അതിൻ്റെ മൂന്നിരട്ടി. അപ്പോൾ അതാണ് ഇവിടെയുള്ള അവസ്ഥ. ഇവിടെ എത്ര മാരേജുകൾ നടക്കുന്നു, എത്ര ലിവിങ് ടുഗദർ ഉണ്ട്? അപ്പോൾ ആ റേഷ്യോ തന്നെ മാരേജാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിലുള്ള അതിൽ ഒരു ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഗാർഹീപീഡന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ മൂന്നിരട്ടി അത്രത്തോളമൊന്നും ഇല്ലാത്ത ലിവിങ് ടുഗദർ റിലേഷനിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. വേറെ ചില പട്ടണങ്ങളിൽ എട്ടരട്ടി ഒമ്പതരട്ടി എന്നൊക്കെ പറയുന്ന പട്ടണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു കണക്കുണ്ട്. ഈ യു എസിലെ കണക്ക് പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരേജിൽ ഒരു 1000 മാരേജുകൾ 1000 വിവാഹങ്ങൾ നടക്കുമ്പോൾ അതിലൊരു 17 വിവാഹങ്ങളിലാണ് ഈ ഗാർഹിക പീഡനം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതെങ്കിൽ, ലിവിങ് ടുഗദർ നോക്കുകയാണെങ്കിൽ ഒരു 1000 ലിവിങ് ടുഗദറിൽ 60 ലിവിങ് ടുഗദർ ദമ്പതികളിലെ, ഈ പറയുന്ന ദമ്പതികൾ എന്ന് പറയാൻ പറ്റില്ല, അവർ ഒരുമിച്ച് താമസിക്കുകയാണല്ലോ. അപ്പോൾ ആ ആളുകളിൽ എന്താണ് ഈ പറഞ്ഞാൽ ഗാർഹിക പീഡനം ഉണ്ടെന്നുള്ള കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കണക്കുകൾ നമുക്കെതിരാണ് അല്ലേ, നമ്മളീ പറഞ്ഞ പല ആശയങ്ങൾക്കും എതിരാണ് ഈ കണക്കുകൾ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇത് മാത്രമാണോ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വന്തം ഇണയോട് അല്ലെ ഈ പാർട്ട്ണറോട് മാത്രമാണോ? അല്ല, അവർക്ക് കുട്ടികളുണ്ട്. ആ കുട്ടികളെപ്പോലും ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. ഈ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ NIS 4 അവർ ഉണ്ടാക്കിയ റിപ്പോർട്ട്, അവർ കോൺഗ്രസ് അമേരിക്കൻ കോൺഗ്രസ്സിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് 2010 അതിലെ 5 പേജ് മുതൽ 32 പേജ് വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ കുട്ടികൾ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് അളവുകോല് വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന വിവാഹ ബന്ധം പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്, പ്രശ്നങ്ങളുള്ള വളരെ റെയർ ആയിട്ടുള്ള വിവാഹ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ആ വിവാഹ ബന്ധങ്ങളെ മാറ്റി, അല്ലെ, വിവാഹം വേണമെന്ന് പഠിച്ചവനാണ് പറഞ്ഞത്, അതൊക്കെ നമ്മൾ മാറ്റി, അതൊക്കെ ഒരു സൊസൈറ്റിയുടെ പരിപാടിയാണ്, നമ്മൾ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയൽ നോംസിനൊന്നും അനുകൂലിച്ച് പോകേണ്ട ആവശ്യമില്ല, അവരാരാ നമ്മുടെ കാര്യം പറയാൻ, സൊസൈറ്റി ആരാ ഞാൻ വിവാഹം കഴിക്കണം എന്ന് പറയാൻ, നമുക്ക് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച സംഗതി ഉണ്ടല്ലോ. അതും നമ്മളിപ്പറയുന്ന ആശയമുണ്ടോ, ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആധുനികം പുരോഗമനപരം 21-ാം നൂറ്റാണ്ടിന് ചേർന്നതെന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതും ഏത് അളവ് പോലും വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാലും ഒരു കാരണവശാലും സാമ്യപ്പെടുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും കാണുന്നത് ഈ പറയുന്ന ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീപക്ഷവാദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പറയുമ്പം, യഥാർത്ഥത്തിൽ ഈ സ്ത്രീപക്ഷവാദം സ്ത്രീകൾക്കെതിരാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ ഇവർ നമുക്ക് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നത് അതോ പ്രതികൂലമായിട്ടാണോ? ഇതിനൊക്കെ അടിസ്ഥാനം എന്താ പറയുക, ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആശയങ്ങളാണ്, ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ആശയമാണ്. മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങളുണ്ട്, അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു, പക്ഷേ മനുഷ്യന്മാരാണ് ആ പരിഹാരം കണ്ടുപിടിച്ചത്. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ കണ്ടുപിടിക്കുന്ന പരിഹാരങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഒരുപാട് പരിമിതികളുണ്ടാവും അല്ലേ. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റൂ, കാരണം അവർക്ക് യുക്തിക്കും ബുദ്ധിക്കും പരിമിതിയുണ്ട്. അപ്പോൾ ആ പരിമിതികളില്ലാത്ത പടച്ചോൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞ എന്താ 2:216 പറഞ്ഞ എന്താണ്, വാസാൻ തക്കറഹു ഷെയ്ഹും വഹുവ ഖൈറുൻ ലക്കും, വാസാൻ തുഹിബ്ബു ഷെയ്ഹും വഹുവ ഷർറുൻ ലക്കും, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തിന്മയായിരിക്കും. ചില കാര്യങ്ങൾ തിന്മയാണ്, അത് ശരിയല്ലല്ലോ, നമുക്ക് വേണ്ട എന്ന് നമുക്ക് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നന്മയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹുവിനറിയാൻ നിങ്ങൾക്കറിയില്ല. അപ്പോൾ നമുക്കറിയാത്ത പലതും ഉണ്ട്, നമുക്കറിയാത്ത പലതും ഉണ്ട്. ചില കാര്യങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാ അപ്പം അങ്ങനെ എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം. പക്ഷേ അതിനൊക്കെ നമ്മൾ ഒരു രക്ഷ, നമുക്ക് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കണക്കുകൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ, ഈ കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പഠിച്ചോൻ പറഞ്ഞായിരുന്നു ശരി എന്നുള്ളത്. ആ കണക്കുകൾ പറഞ്ഞുകൊണ്ടല്ല പഠിച്ചോൻ പറഞ്ഞാൽ ശരി എന്നുള്ളതല്ല, പഠിച്ചോൻ പറഞ്ഞാൽ എന്താണ് സമയനാവാത്തവനാ, പഠിച്ചോൻ പറഞ്ഞു നമ്മൾ അനുസരിക്കും. പക്ഷേ ഈ കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ കാണാൻ പറ്റുന്ന എന്താണ്, പഠിച്ചോൻ പറഞ്ഞായിരുന്നു ശരി എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ പഠിച്ച ഒരു പക്ഷേ നമുക്ക് ബോധ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ പഠിച്ചാൽ പോലും നമുക്ക് ബോധ്യപ്പെടാത്തതും ഉണ്ടാവും, പക്ഷേ പഠിച്ചോൻ പറഞ്ഞു നമ്മൾ അനുസരിക്കും. അതാണ് ഏറ്റവും യുക്തമായിട്ടുള്ള വഴി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ഇപ്പോൾ നാം ശ്രവിച്ചത് ഡോക്ടർ ഹിലാൽ സലീം CP അവതരിപ്പിച്ച ഇൻസൈറ്റ് ആണ്.
5: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെപ്റ്റ് ആണ്, കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല,
6: എടുത്തു കൊടുത്താൽ മതി,
5: എടുത്തു കൊടുത്താൽ മതി, മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, അണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
7: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
5: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാനം എവിടുന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചെല്ലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസ്സിന്റെ നിയന്ത്രണത്തിലുള്ള
6: സ്ഥാപനം
5: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
7: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
8: ഇപ്പം കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയല്ലോ. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു അധ്യാപക സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയുമായി സംസാരിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ ഈ അടുത്ത ഒരു 6 വർഷത്തിനിടയ്ക്ക് BEd ഡി എൽ എഡും TTC ഒക്കെ കഴിഞ്ഞ് അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ടീച്ചർമാരുടെ ഒരു മനോഭാവത്തിലെ വ്യത്യാസം. അപ്പോൾ അവർ സത്യത്തിൽ കാണുന്നത് മുന്നിലുള്ള കുട്ടിയോ ടീച്ചറോ അവരുടെ ഭാവിയോ ഞാൻ അടച്ചാക്ഷേപിക്കല്ല, എന്നാൽ പോലും അതൊരു വലിയ എന്താ പറയുക ഗ്രോയിങ് ഇൻഡസ്ട്രി ആയിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു അലാമിങ് ആണ് അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പങ്കുവെക്കുന്ന സംഗതി എന്തും ഇപ്പോൾ ഒരു സ്റ്റാഫ് റൂമിൽ ഒരു പ്രോഗ്രാം ആലോചിക്കുമ്പം ഈ നമുക്ക് പറയാം ജെൻസി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഈ ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ ഇത് കുട്ടികളിൽ അക്കാദമികമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളേറെ സോഷ്യൽ മീഡിയയിൽ എത്ര മനോഹരാക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞു, മുമ്പൊക്കെയാണ് വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് എന്താണ് ക്വിസ് മത്സരങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഷൂട്ടൗട്ട് മത്സരങ്ങളുണ്ടാവും. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഉണ്ടായിരുന്നത് എന്തൊരു പേരുണ്ടായിരുന്നു ഫിഫയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഫാൻ ഡേ സെലിബ്രേഷനോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അതെന്താ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തുള്ളി കളിക്കുക, ഇത് നന്നായി ചിത്രീകരിച്ച് വീഡിയോ ചെയ്ത് റീലാക്കുക എന്നുള്ളതാണ്. ഈവൻ ബഷീർ ഡേ, നമ്മളൊക്കെ സ്കൂൾ കാലത്ത് ബഷീർ ഡേ എന്ന് പറഞ്ഞാൽ ക്വിസ് മത്സരങ്ങൾ വായിക്കാൻ, ഇപ്പോൾ ഒരു വായനയിലേക്ക് വരാൻ ഒരു കുറച്ച് ആളുകൾക്ക് തുടക്കമിടാൻ നല്ല ഒരു മെറ്റീരിയലാണ് ബഷീറിൻ്റെ എഴുത്തുകൾ. കാരണം അത് വളരെ മനോഹര ഒഴുക്കിലങ്ങനെ പോകും, ചെറിയ കുട്ടികൾക്കും വായിച്ചു തുടങ്ങാം, നമുക്കൊക്കെ അങ്ങനത്തെ ഓർമ്മകളാണുള്ളത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ ബഷീർ ദിനത്തിൽ ഒരു സ്കൂളിലുണ്ടായിരുന്നു എന്താ വെച്ചാൽ റീൽ മത്സരം. എന്താ ബഷീർ ദിനത്തിലെ ബഷീർ ക്യാരക്ടേഴ്സിനെ നന്നായി അഭിനയിച്ച് റീലിടുക എന്നുള്ളതാണ് മത്സരം. സി അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഈ അത് ഒരു പ്രൈമറി LP ക്ലാസ്സിലെ കുട്ടികൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ September 5 അധ്യാപക ദിനം, എന്താ അധ്യാപക ദിനത്തിൽ ഇപ്പോൾ അവധി ദിനം കൂടെ ആയിരുന്നു കഴിഞ്ഞ September 5, ഒരു ശനിയോ ഞായറോ എന്തോ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ സാധാരണ എനിക്ക് സ്കൂളിലുള്ള പ്രോഗ്രാമുകൾ നടക്കാൻ പറ്റായിരുന്നു. അപ്പോൾ അവധി ദിനത്തിന് എന്താണ് നല്ലൊരു ടീച്ചറായി അഭിനയിക്കുന്നതിൻ്റെ റീൽ മത്സരം. അപ്പോൾ ഈ സത്യത്തിൽ ഈ കുട്ടികൾക്ക് ഇതുകൊണ്ടൊക്കെ കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? ഇവിടെ ഉള്ളൊരു ലൂപ്പിനകത്ത് ഒരു സെലിബ്രിറ്റി കൾച്ചറിലേക്കൊക്കെ തന്നെ കയറാനാണ് നമ്മൾ എന്താക്കുന്നത്, പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു എക്കോ സിസ്റ്റത്തിനകത്ത് നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് ഗംഭീരമായ ടാസ്ക്കാണ്. പക്ഷേ ഇപ്പോൾ ഈ MLA പറഞ്ഞതുപോലെ കേസുകൾ നിരന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിപ്പോൾ നമുക്കൊരു പുരോഗമനത്തിൻ്റെ ടാഗ് പോകുമോ അല്ല അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വീകാര്യത കുറയുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളേറെ നമ്മളൊരു ക്രീം യൂത്ത് കുട്ടികൾ അവരുടെ ക്രിയേറ്റിവിറ്റിയിലും അവരുടെ വളർച്ചയിലുമൊക്കെ ഭയങ്കര തകർച്ച നേരിടുന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ കുറേ കാലമായി ഇത് ബോധവൽക്കരിക്കാൻ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അധ്യാപകരെ ബോധവൽക്കരിക്കുന്നുണ്ട്, കുട്ടികളെ ബോധവൽക്കരിക്കുന്നുണ്ട്, രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നുണ്ട്. അവിടേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മാറി എത്രമാത്രം പെട്ടെന്ന് മാറി ചിന്തിക്കുന്നോ അത്രയും നമുക്ക് നമ്മുടെ കുട്ടികളെ സേവ് ചെയ്യാമെന്ന് തോന്നുന്നു.
9: സഫൻ പറഞ്ഞു വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശരിക്ക് സൊസൈറ്റിക്കും ഒരു വലിയൊരു ബാധ്യത ഈ ഒരു വിഷയത്തിലുണ്ട്. നമ്മുടെ ഈ കുട്ടികളെ ബോധവൽക്കരണം നടത്തുന്നതിലും അതുപോലെ കുട്ടികളെ ഈ കാര്യങ്ങളുടെ മനസ്സിൽ ടീച്ചേഴ്സിനെയും കുട്ടികളെ ചെന്ന ഒരു ഇക്കോസിസ്റ്റത്തിന് മൊത്തം ഇതിനൊരു ഭാഗമാക്കാൻ സൊസൈറ്റിക്കും ഒരു വാല്യൂ ഉണ്ടെന്നാണ് അമീർ സാർ.
10: ഞാൻ ആദ്യമേ ഈ നമ്മുടെ MLA ഇക്കാര്യത്തിൽ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യം അല്പം ഒരു ശങ്കയോടെയാണെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല അതിനെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ അദ്ദേഹം അതിനെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സാഗ്രേറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ അതേസമയം പറയേണ്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകൾ പ്രത്യേകിച്ചും സ്കൂളുകൾ സുരക്ഷിതമല്ലാതെയാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഏർലി ബഡ്ഡിങ്ങിൻ്റെ ഒരു ഇയേഴ്സാണ്. അതിനകത്തൊരു പക്ഷേ ഇപ്പോൾ കിൻഡർ ഗാർട്ടൺ തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോഴദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അത് അവിടുത്തെ ലഹരി ഉപയോഗവുമായും റാഗിങ്ങുമായിട്ടും സെക്ഷുവലി അസോൾട്ടുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ആലോചിച്ച് നോക്കൂ, ഇതേ കുട്ടികൾ, കാരണം അതിന് ചില കാരണങ്ങളുണ്ടല്ലോ, കുട്ടികൾ ഇതിനകത്തേക്ക് പോയതിൻ്റെ ചില കാരണങ്ങളുണ്ട്, അവരെ രൂപപ്പെടുത്തിയ ചില ഈ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോഷ്യൽ മീഡിയയോ ഒക്കെ ഉണ്ട്. ഇതേ കുട്ടികൾ നാളെ ഇതിനേക്കാളും വേഴ്സായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ബാലപീഡകരായിട്ടും എന്തു ചെയ്യാം, മാറാം. ഇപ്പം അവരുടെ സെയിം ഏജിലുള്ളവരെയോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള വരെയൊക്കെ ആയിരിക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു പരിണാമത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സമൂഹം നാളെ നേരിടാൻ പോകുന്നതെന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം സ്കൂളുകളിൽ പരസ്പരമുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം മാറി എന്നുള്ളതാണ്. അത് നമ്മൾ എൻ്റെ ഒരു സഹജീവി, എൻ്റെ സുഹൃത്ത്, എൻ്റെ സ്നേഹിതൻ, സ്നേഹിത എന്ന രീതിയിൽ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ ഇത് മാറ്റിമറിച്ചിട്ടുണ്ട് ഒന്നാമതായിട്ട്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മാനുഷിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്കറിയാം, അതിൽ മതത്തിന് പങ്കുണ്ട്, ധാർമ്മിക ബോധത്തിന് പങ്കുണ്ട്, സദാചാര സങ്കല്പങ്ങൾക്ക് പങ്കുണ്ട്, സാമൂഹ്യ ബോധത്തിന് പങ്കുണ്ട്. ഇത്തരത്തിലുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളൊക്കെ അട്ടിമറിക്കുന്ന ഒരു പുതിയ ചിന്താ ലോകം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നവരെയൊക്കെ തന്നെ പഴഞ്ചന്മാരാക്കി മാറ്റി തള്ളിക്കളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പരിഹാരമെന്നൊരു സാധനം നിശ്ചയിക്കാൻ പെടാപ്പാട് പെടേണ്ടത് ആരാ പിന്നെ? അപ്പോൾ അവിടെ എന്തു ചെയ്യും, ഇതിന് പരിഹാരമായിട്ട് വരികയാണ്. പരിഹാരങ്ങൾ എന്താണ്? ഇതിനേക്കാൾ സ്യൂഡോ ആയിട്ടുള്ള പരിഹാരങ്ങൾ. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്, കഴിഞ്ഞ അതായത് അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിലാണ് സ്കൂളുകളിൽ കുട്ടികൾ വലിയ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. അപ്പോൾ ഒരു പരിഹാരം പോലുള്ളൂ. അപ്പോൾ പരിഹാരമായിട്ട് എന്താ വരുന്നത്?

0: ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തായി, പറ്റ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും തന്നെ ഈ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുള്ള സമീപനത്തിലേക്കല്ല പോകുന്നതെന്നുള്ളതിനാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കാരങ്ങൾ, അതായത് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഡെലിവറി, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അകത്ത് പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താകണം, എങ്ങനെയാകണം എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ കാതലായിട്ട് ചർച്ചകൾ നടക്കുന്നു ഒരു ഭാഗത്ത്, പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഒന്നും എന്താണ് ഈ മിനിമം ഇത് എടുത്തു കളയുന്നുള്ളു. ആലോചിച്ച് നോക്കൂ, വർഷങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അത്തരത്തിലുള്ളൊരു ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയും നടപ്പാക്കിയ ഒന്നായിരുന്നു കുട്ടികളുടെ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നടത്തിയ സമയത്ത് കേരളത്തിലെ മറ്റേ കുട്ടികളിലും ഇതിൽ വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് വേണമെന്നുള്ളത് വന്ന ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിലുള്ള ഒരു പിന്നെ 30% മാർക്ക് വാങ്ങണം എന്നുള്ളതും, അത് വാങ്ങാത്ത കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യണം, ഒന്നുകൂടെ പഠിച്ചെഴുതണം എന്നുള്ളതും. അപ്പോൾ ഒരു ഗൗരവ സ്വഭാവം, പഠനം എന്നുള്ളത് ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന തോന്നലിലേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഗൗരവമില്ല എന്ന് വന്നാലോ, എന്തായാലും പാസ്സാവുമെന്ന് വന്നാലോ, അവരെ സംബന്ധിച്ചോളം സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനോ തങ്ങളുടെ ഭാവി നന്നാക്കാനോ ഒന്നുമല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട, അതിനേക്കാൾ എൻജോയബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, അതിന് വേണ്ടിയാണെന്നുള്ള തോന്നലിലേക്ക് എന്ത് വരും. അവിടെ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് റിസ്ക്കുകളുണ്ട്, ഞാൻ മറ്റേ അവസ്ഥയ്ക്ക് പോകുന്നതല്ല. അതെന്താ വെച്ചാൽ ഇതിനാരാണോ തടസ്സം നിൽക്കുന്നത് അവരൊക്കെ എന്ത് ചെയ്യും, എളുപ്പത്തിൽ ശത്രുക്കളാകും, എളുപ്പത്തിൽ അവരൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ടി വരും. അവിടെ അവർക്ക് നിയമങ്ങൾ കൂടെ അനുകൂലമാണെങ്കിൽ അത്തരത്തിൽ ആരെയും ടാർഗറ്റ് ചെയ്ത് സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നിയമങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അതിപ്പോൾ 100 കുട്ടികളിൽ 100 കുട്ടികൾ ചെയ്യേണ്ട ആവശ്യമില്ല, 2 ആൾ കരുതിയാൽ എന്ത് ചെയ്യും, ഈ അധ്യാപക സമൂഹത്തെ നിശ്ചലമാക്കാൻ നിഷ്ക്രിയമാക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായി പറയുകയാണ്, RTE എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്തിനാണോ വന്നത് ആ പർപ്പസിനപ്പുറമുള്ള പലതിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമേ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ദിക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ

0: കാഴ്ചപ്പാടമാക്കാം. കൂടാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: hello@peaceradio.com ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർ ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേരുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 212 അധ്യായമായി കൊണ്ടുവരുന്നത് ബാബു ഫദ്ലി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയുടെ അധ്യായമാണ്. ഈ ബാബിൻ്റെ ആരംഭത്തിൽ ഇമാം നവവി റഹിമഹുല്ല കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതാനും ചില ആയത്തുകളാണ്. അതിൽ സൂറത്തുൽ ഇസ്രായിലെ 79 വചനം നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമാണ് എന്നറിയിക്കുന്ന വമിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫില ചല്ലക അസാ അൻ യബഅസക റബ്ബുക മഖാമ മഹ്മൂദ, രാത്രി ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കണം, അത് നിങ്ങൾക്ക് കൂടുതൽ ഖൈറാണ്, നന്മയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. അസാ അൻ യബഅസക റബ്ബുക മഖാമ മഹ്മൂദ, സ്തുത്യർഹമായൊരു സ്ഥാനത്തേക്ക് താങ്കളുടെ റബ്ബ് താങ്കളെ നിയോഗിക്കുന്നതാണ് എന്ന്. മാത്രമല്ല രാത്രി നമസ്കാരത്തിനേറെ ഫളുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തുടർന്ന് സൂറത്തു സജ്ജതയിൽ നിന്നുള്ള 16 വചനം, അതാണ് വിശ്വാസികളുടെ പ്രത്യേകതയായി. സ്വർഗാവകാശികളായ ആളുകൾ, സ്വർഗത്തിലേക്ക് പോകുന്നവരായ ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഈമാനുള്ളവരായ ആളുകൾ ഒരിക്കലും തന്നെ റബ്ബിനെ കീഴ്പ്പെടുന്നതിൽ, റബ്ബിന് ഇബാദത്തുകൾ നിർവഹിക്കുന്നതിൽ, വിശിഷ്യ രാത്രി നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്താത്ത ആളുകൾ. സൂറത്തു സജദയിൽ നിന്നുള്ള 15, 16, 17 ആയത്തുകൾ, ഹാലു അഹ്ലിൽ ഈമാൻ വജസാ ഊഹും, ഈമാനുള്ള ആളുകളുടെ അവസ്ഥ, അവർക്കതിന് ലഭിക്കുന്ന പ്രതിഫലം, ഇന്നമായു മിനുബി ആയാത്തിന, നിശ്ചയമായും നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുന്നവരായ ആളുകൾ, അതായത് ഇന്നമാ യുസദ്ദിഖുബിഹ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ സത്യപ്പെടുത്തുന്നവരായ ആളുകൾ, അല്ലദീന ഇദാ ദുക്കിറൂബിഹ, ആ ആയത്തുകളെക്കുറിച്ച് പറയപ്പെട്ടാൽ ഖർറു സുജ്ജദ, അവർ സാഷ്ടാംഗം പ്രണമിക്കുന്നവരാണ്. ഇസ്തമഊലഹ, ആ ആയത്തുകൾ അവർ ശ്രവിക്കുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ, വ അത്വാഊഹ ഖൗലൻ വഫിഅല, അള്ളാഹുവിനെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ അതിനെ അനുസരിക്കുന്നവരാണ്. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ സ്തുതിയെ ഹംദിനെ അവർ പ്രകീർത്തിക്കുന്നവരാണ്. വഹും ലാ യസ്തക്ബിറൂൻ, ഒരിക്കലും അവർ അഹങ്കാരം കാണിക്കുന്നവരല്ല, അഹങ്കാരം കാണിച്ച് തിരിഞ്ഞുകളയുന്നവരല്ല. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടാൽ, ആയത്തുകൾ കേട്ടാൽ അതനുസരിക്കുവാനും അതിന് കീഴ്പ്പെടുവാനും സന്നദ്ധരായ ഈമാനുള്ള ആളുകളാണവർ. അനിത്തിബാഇഹ വൽ ഇൻഖിയാദിലഹ, അത് പിന്തുടരാൻ, അതിനെ അനുധാവനം ചെയ്യാൻ. കമാ യഫ്അലുഹുൽ ജഹലതു മിനൽ കഫറത്തിൽ ഫജറ, അതെ, ആരാണ് കിബ്ര് നടിക്കുന്ന ആളുകൾ? ഫാജിരിയങ്ങളായ കാഫിരിയങ്ങളായ ആളുകൾ അവരുടെ ജഹാലത്ത് കൊണ്ട് ചെയ്യുന്നത് പോലെയല്ല. അവർ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കേൾക്കാനും അതിനെ അനുസരിക്കുവാനും അതിനെ പിന്തുടരുവാനും തയ്യാറാണ് എന്നത്. ഇന്നല്ലദീന ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ നിശ്ചയമായും അവർ നിന്ദ്യതരായി നരകത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തിയതാണ്. എൻ്റെ ഇബാദത്തിൽ, എന്നോടുള്ള ഇബാദത്തിൽ, എനിക്കുള്ള ആരാധനയിൽ അഹങ്കാരം കാണിക്കുന്നവരാരോ അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് കീഴ്പ്പെടുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുക എന്നതാണ് ഈമാനിൻ്റെ അടയാളമായി ഉണർത്തിയത്. തുടർന്നാണ് ഈ ഇമാം നബവി റഹ്മഹുള്ള ഇവിടെ കൊണ്ടുവന്നതായ ആയത്ത്, തത്ത ജാഫ ജുനൂബുഹും അനിൽ മദാജ്, ആ വിശ്വാസികളുടെ പ്രത്യേകതയാണ് അവർ അവരുടെ പാർശ്വങ്ങൾ അവർ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതാണ്. യഅനി ബിദാലിക്ക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമൽ ലൈലി വതർക നൗമി വൽ ഇൽതിജാഇ അലൽ ഫുർഷി വൽ വതി വതിഅതി, നിശ്ചയമായും അവർ കിടക്കുന്ന വിരിപ്പുകളിൽ നിന്ന്, അവരെ അവരുടെ കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് രാത്രി നമസ്കരിക്കുവാൻ വേണ്ടി. സഹോദരങ്ങളെ, ഏറെ ശ്രേഷ്ഠമായ പുണ്യമായ ഒരു കാര്യമാണ് ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി രാത്രി നമസ്കരിക്കുക എന്നത്. അത് വിശ്വാസികളുടെ ഒരു മഹത്വമായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുജാഹിദ് ബിൻ ജബർ റഹിമഹുള്ള, ഹസൻ അൽ ബസരി റഹിമഹുള്ള, അവരൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് തത്തജാഫ ജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ വിട്ടകലുന്നതാണ്. അനിൽ മദാജി, മദ്ജ മദാജ, കിടപ്പറ, അവർ കിടക്കുന്ന സ്ഥാനം. യഅനി ബിദാലിക ഖിയാമല്ലൈൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. വഖാല ദുഹാക്ക്, ഇമാം ദുഹാക്ക് റഹിമഹുള്ള പറഞ്ഞത് ഹുവ സ്വലാത്തുൽ ഇശാഇ ഫി ജമാഅ, ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നതാണ്. വ സ്വലാത്തുൽ ഖദാത്തി ഫി ജമാഅ, അപ്രകാരം തന്നെ ഫജ്ർ നമസ്കാരവും ജമാഅത്തായി നമസ്കരിക്കുക എന്നത് ആ നിലക്കും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അത് രാത്രിയുള്ള നമസ്കാരങ്ങളിലാണ് ഇശാ വരുന്നത്, ഫജ്ർ വരുന്നത്. അത് നിർബന്ധമായ നമസ്കാരമാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, ഏറ്റവും ശ്രേഷ്ഠമായി പഠിപ്പിക്കപ്പെട്ട, കപടവിശ്വാസികൾക്ക് അവർക്ക് വളരെ സഹിക്കാനാവാത്ത രണ്ട് നമസ്കാരങ്ങൾ. മാത്രമല്ല, രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതായ രണ്ട് നമസ്കാരങ്ങളാണ് ഇഷാ നമസ്കാരവും ഫജർ നമസ്കാരവും എന്നതൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഹദീസുകളിൽ കാണാം. അങ്ങനെ ആ സന്ദർഭത്തിൽ അവർ എഴുന്നേറ്റ് അവരുടെ കിടപ്പറ വിട്ട് അവരെന്താ ചെയ്യുന്നത്? യദുഊന റബ്ബഹും ഖൗഫം വതമഅ, അവരവരുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഭയത്തോടെ, പ്രതീക്ഷയോടുകൂടി. ഖൗഫം മിൻ വബാലി ഇഖാബിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ആ ഒരു വിപത്തിനെ സംബന്ധിച്ച്, അതിൻ്റെ ഭയാനകതയോർത്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. വതമഅം ഫി ജസീലി സവാബിഹി, അല്ലാഹ് നൽകുന്ന മഹത്തായ പ്രതിഫലം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്നതായ വമ്പിച്ചതായ പ്രതിഫലത്തിൽ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്, ആശയുണ്ട്, അവർക്ക് മോഹമുണ്ട്. അങ്ങനെയാണ് അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, മാത്രമല്ല അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും. ഫയജ്മഊന ബൈന ഫിഅലിൽ ഖുർബാത്തിൽ ലാസിമ വൽ മുതഅദ്ദിയ, നിശ്ചയമായും അവർ ചെയ്യുന്നതായ നന്മകൾ ഏതൊക്കെയാണ് റബ്ബിലേക്ക് അടുക്കുവാനുള്ള നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ഐച്ഛികമായ കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടി ഒരുമിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വമുഖദ്ദമു ഹാഉലാഇ വസയ്യിദുഹും വഫഖറുഹും ഫിദ്ദുനിയാ വല്ലാഖിറതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ മുന്നിൽ നിന്നത് ഈ വിശ്വാസികൾക്ക് മാതൃകയായിട്ടുള്ളത് അവരുടെ നേതാവായ, അവരുടെ അഭിമാനമായ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അതിന് മാതൃകയായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അവിടുത്തെ മുസ്നദിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാനൊരു യാത്രയിലായിരുന്നു. അങ്ങനെ ഫഅസ്ബഹ്തു യൗമൻ ഖരീബൻ മിൻഹു, പ്രഭാതമുദിച്ച ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിന് അടുത്തുണ്ട്. വനഹനു നസീറു, ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ നബിയല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എനിക്കൊരു അമൽ അറിയിച്ചു തന്നാലും എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതായ ഒരു കർമ്മം. ഇതാണ് സഹോദരങ്ങളെ, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോകുന്നു, അവിടത്തോടൊപ്പം സഹവസിക്കുന്നു, അവിടത്തോടൊപ്പം ദീനിൻ്റെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. അതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായ ഒരു അമൽ. വയുബാഇദുനീ മിനന്നാർ, മാത്രവുമല്ല നരകത്തിൽ നിന്ന് എന്നെ വിദൂരമാക്കുന്ന, അകറ്റി നിർത്തുന്നതുമായ ഒരു കർമ്മത്തെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും എന്ന് മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽത അൻ അദീമിൻ, നീ മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, അത് വളരെ എളുപ്പമുള്ള ഈസിയായ ഒരു കാര്യമാണ് അല്ലാഹു എളുപ്പമാക്കി കൊടുത്തവർക്ക്. തഅബുദുല്ലാഹ്, എന്താണത്? നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രിക്കു ബിഹി ഷൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും നീ ശിർക്ക് വെക്കാതിരിക്കുക, പങ്കു ചേർക്കാതിരിക്കുക. വതുഖീമുസ്സലാഹ്, നീ നമസ്കാരം നിലനിർത്തുക. വതുത്തിസ്സക്ക, നീ സക്കാത്ത് നൽകുക. വതസൂമു റമളാൻ, റമളാൻ മാസത്തിൽ നീ നോമ്പെടുക്കുക. വതഹുജ്ജുൽ ബൈത്ത്, നീ വിശുദ്ധ കഅബാലയത്തിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഇതെല്ലാം നീ നിർവഹിക്കേണ്ടതായ സ്വർഗം ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടി നിർവഹിക്കേണ്ടുന്നതായ കാര്യങ്ങളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم قال അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. നന്മയുടെ കവാടങ്ങൾ, അസ്സൗമു ജുന്ന, നോമ്പെന്നത് ഒരു പരിചയാണ്. വസ്സദഖതു തുതുഫിഉൽ ഖതീഅ, ദാനധർമ്മം എന്നത് പാപങ്ങളെ കെടുത്തിക്കളയുന്നതാണ്. വസ്സലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈൽ, പിന്നെ രാത്രിയുടെ അന്ധ്യാമങ്ങളിൽ, രാത്രിയുടെ ഇരുളിൽ, രാത്രിയുടെ ഉള്ളിൽ നീ നമസ്കരിക്കുക. ഒരു മനുഷ്യൻ നമസ്കരിക്കലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനു യഅമലൂൻ. അതുവരെ സൂറത്തു സജദയിലെ 16-17 ആയത്തുകളാണ് പാരായണം ചെയ്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഉഖ്ബിറുക ബിറഅസിൽ അംരി, കാര്യത്തിൻ്റെ എല്ലാം ഹെഡ്, അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് എന്താണെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. വ അമൂദിഹി വദിർവതി സനാമിഹി, അതിൻ്റെ തൂണുകളും അതേപോലെ തന്നെ അതിൻ്റെ ഉച്ചിയിൽ നിൽക്കുന്നതും ഏതാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ കാര്യങ്ങളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, അതെ, അറിയിച്ചു തന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളുടെ ഹെഡ് എന്നത് അത് ഇസ്ലാമാണ്. വ അമൂദുഹു സലാഹ്, അതിൻ്റെ തൂണെന്നത് നമസ്കാരമാണ്. വദിർവത്തു സനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാ, അതിൻ്റെ ഏറ്റവും ഉച്ചിയിൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമിലാഖി ദാലിക കുല്ലിഹി, ഇതെല്ലാം കൂടി ഉടമപ്പെടുത്തിയ കാര്യം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. അപ്പോഴും ഞാൻ പറഞ്ഞു, ബലാ യാ നബിയല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അതെ. അപ്പോൾ ഫഅഖദ ബിലിസാനിഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, ഇതിനെ നീ പിടിച്ചു വെക്കുക, നാവിനെ പിടിച്ചു വെക്കുക. അപ്പോൾ ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, വ ഇന്നാല മുആഖദൂന ബിമാ നതകല്ലമു ബിഹി, എങ്ങനെ അത് പിടിച്ചുവച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളുടെ നാവല്ലാതെ എങ്ങനെ പിടിച്ചുവെക്കുന്നത്? ഞങ്ങളെന്ത് ചെയ്യും? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സക്കിലത്തുക ഉമ്മുക്കയ മുആദ്, അല്ലയോ മുആദേ, വഹൽ യകുബുന്നാസ് ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം, ജനങ്ങൾ അവർ മൂക്ക് കുത്തി വീഴുന്നത് നരകത്തിലേക്ക്, മുഖം കുത്തി വീഴുന്നത് ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്തതുകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? നോക്കൂ സഹോദരങ്ങളെ, വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഹദീസ്. രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം അതിൽ ഉണർത്തിക്കൊണ്ട് ഈ ഒരായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. മാത്രവുമല്ല, ഒരുപാട് നന്മകൾ കൂടി ഇവിടെ ഈ ഹദീസിലൂടെ അറിയിച്ചു തരികയും ചെയ്തു. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അത് രാത്രിയുടെ ഇരുളിൽ ഒരാൾ നമസ്കരിക്കുന്നതാണ്. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നതായ ആ ഒരു സമയത്ത് ഉറങ്ങിയെഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. അങ്ങനെ ചെയ്യുക എന്നത് സഹോദരങ്ങളെ, അതേറെ പുണ്യമുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരായ ആളുകൾ, രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരായ ആളുകൾ, ഇതൊക്കെ സഹോദരങ്ങളെ വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ജീവിതത്തിൽ പതിവാക്കുക. കിടപ്പറ വിട്ട് എഴുന്നേറ്റ് ഒരല്പമെങ്കിലും നമസ്കരിക്കുവാൻ നാം നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. وصلى الله على نبينا محمد وعلى آله وصحبه وسلم
1: ما شاء الله بارك الله فيكم نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേർന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: സ്കൂളിൽ കളരി അഭ്യസിപ്പിക്കുന്നു, ഒരു നിശ്ചിത തുക കൊടുക്കണം, ആവശ്യമെങ്കിൽ പങ്കെടുത്താൽ മതി. കളരി മുസ്ലിങ്ങൾക്ക് പരിശീലിക്കാമോ? മോഹൻക്ക് അതിനോട് കേട്ടപ്പോൾ ഇഷ്ടമുണ്ട്, ഇസ്ലാം അനുവദിക്കുന്നു എങ്കിൽ ഞാൻ പങ്കെടുക്കട്ടെ എന്ന് ഏഴിലാണ് പഠിക്കുന്നത് എന്നാണ്.
5: കളരി, അത് കരാട്ട പോലെ, കുംഫു പോലെ, ദിഫാഉന്നഫ്സ് അഥവാ പ്രതിരോധത്തിൻ്റെ ഒരു മാർഗമാണ്. ഇസ്ലാം ആരോഗ്യത്തിന് വലിയ വില നൽകിയിരിക്കുന്നു. അപ്രകാരം തന്നെ ആളുകളൊക്കെ നല്ല ആരോഗ്യവാന്മാരായിരിക്കണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയഭക്തി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഒരിക്കലൊരു പെരുന്നാളിന് പള്ളിയിൽ വെച്ച് എത്യോപ്യക്കാരായ ആളുകൾ ആയുധപ്പയറ്റ് അഭ്യാസം പ്രകടിപ്പിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. പക്ഷേ പ്രവാചകനിൽ നിന്നാണ് കളരി എന്ന ഒരു അഭ്യാസമുണ്ടായത് എന്ന് പറയുവാൻ മതിയായ തെളിവുകളില്ല. ആരോഗ്യവാന്മാരായിരിക്കുക, അതേപോലെ തന്നെ പ്രതിരോധം, ഒരാൾ ഇങ്ങോട്ട് തല്ലാൻ വന്നാൽ അത് ഏറ്റുവാങ്ങുവാൻ മാത്രമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്വഹാബി ഒന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, റസൂലേ, ഒരാൾ എൻ്റെ മുതൽ കവർന്നെടുക്കാൻ വരുന്നു എന്ന് വിചാരിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യണം? നീ തടയുക, പ്രതിരോധിക്കുക എന്ന് റസൂലുള്ള പറഞ്ഞു. എങ്കിൽ ആ ഒരു സംഘടനത്തിൽ ഞാൻ അയാളെ കൊന്നുകളഞ്ഞാലോ? അവൻ നരകത്തിലാണെന്ന് പറഞ്ഞു. അവൻ എന്നെ കൊന്നാലോ? നീ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ പൊതുവെ ഒരു ദിഫാഉന്നഫ്സ്, പ്രതിരോധം, മനുഷ്യർക്കിടയിൽ എപ്പോഴും ആവശ്യമായി വരും. കള്ളന്മാരുണ്ടാകും, കൊള്ളക്കാരുണ്ടാകും, പിടിച്ചുപറിക്കാരുണ്ടാവും, അഭിമാനം കവർന്നെടുക്കാൻ വരുന്ന ആളുകളുണ്ടാവും. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടത് മനുഷ്യരുടെ ഒരു ബാധ്യതയാണ് എന്നുള്ള നിലക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. എന്നാൽ റസൂലുള്ളാഹിയാണ് അത് തുടങ്ങിയത് എന്ന് പറയാവുന്ന രേഖകൾ കണ്ടിട്ടില്ല. അല്ലാഹു തആല ആലം.
4: യാഥാസ്ഥിക വിഭാഗം പള്ളികളിൽ നിന്ന് സുബൈബ് അങ്ക് 8 മിനിറ്റ് മുമ്പ് കൊടുക്കുന്നു. ആ സമയത്ത് തഹജ്ജുദ് പൂർത്തിയാക്കാമോ എന്നാണ്.
5: ചില പള്ളികളിലൊക്കെ മഗ്‌രിബ് ബാങ്ക് വൈകിപ്പിക്കുകയും സുബ്ഹി ബാങ്ക് ചോദ്യത്തിലുള്ളതുപോലെ 8-ോ 10-ോ മിനിറ്റ് മുമ്പ് കൊടുക്കുകയും ചെയ്തു വരുന്നുണ്ട്. സൂക്ഷ്മതയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അതിലുള്ള വലിയ ഒരു അബദ്ധം, ബാങ്കിൻ്റെ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് യഥാർത്ഥ ബാങ്കാണെന്ന് തെറ്റിദ്ധരിച്ച് കാലത്ത് തന്നെ ജോലിക്ക് പോകുന്ന പല ആളുകളും ആ സമയത്ത് നമസ്കരിക്കും. കൂലിത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വിദൂര യാത്ര ചെയ്യുന്ന ആളുകൾ അങ്ങനെ സമയമാകുന്നതിന് മുമ്പ് സുബഹി നമസ്കരിക്കും. അത് നമസ്കാരം ശരിയായിത്തീരുകയില്ല. അസ്സലാത്തു അലാ വഖ്തിഹ, ഏറ്റവും പുണ്യകരമായ കാര്യം സമയം നമസ്കാരം അതിന് സമയത്ത് നിർവഹിക്കലാണ്. നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് സമയമാകുക. പള്ളികളിൽ നിന്ന് ബാങ്ക് കേട്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമസ്കരിക്കുവാനുള്ള മാനദണ്ഡം, സമയമായോ ഇല്ലേ എന്നുള്ളതാണ്. നാട്ടിലെ ഭൂരിപക്ഷമുള്ള പള്ളികളിൽ നിന്നും സുബഹി ബാങ്ക് വളരെ നേരത്തെ കൊടുക്കുന്നു, 8-ോ 10-ോ മിനിറ്റ് മുമ്പ് കൊടുക്കുന്നു. ആ സമയത്ത് സുബഹിയുടെ സമയമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരാൾ പ്രസ്തുത സമയത്ത് തഹജ്ജു നമസ്കരിച്ചാൽ അത് സ്വീകാര്യയോഗ്യമായിത്തീരുന്നതാണ്. ഒരിക്കലും സമയത്തിന് മുമ്പ് ഫർള് നമസ്കരിക്കുവാൻ പാടില്ല.
4: ബാത്റൂമിൽ വെച്ച് ബാങ്കിന് ഇജാബ നൽകാൻ പറ്റുമോ എന്നാണ്.
5: ഇന്നത്തെ കാലത്ത് ബാത്റൂം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവിടെ കുളിക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യവും ഉള്ള സ്ഥലമായിരിക്കും. അതല്ല എങ്കിൽ മലമൂത്ര വിസർജനത്തിന് മാത്രം സൗകര്യമുള്ളതായിരിക്കും. അതല്ല എങ്കിൽ കുളിക്കുന്ന റൂം മാത്രമായിരിക്കും. ഈ 3 രൂപത്തിൽ ബാത്റൂം എന്ന് പറയുമ്പോൾ വിവക്ഷിക്കപ്പെടും. ഇവിടെ കുളിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് എങ്കിൽ, അല്ലെങ്കിൽ കുളിക്കുവാനും മലമൂത്ര വിസർജനം നടത്തുവാനുള്ള സൗകര്യമുണ്ട്, ബാങ്ക് കേൾക്കുന്ന വേളയിൽ നമ്മൾ കുളിക്കുന്ന ഭാഗത്താണ് എങ്കിൽ, ആ സന്ദർഭത്തിലൊക്കെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന കക്കൂസ് മാത്രമാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗത്താണ് ബാങ്ക് കേൾക്കുന്ന വേളയിൽ നമ്മൾ നിൽക്കുന്നത് എങ്കിൽ, അവിടെ ഏറ്റവും ശരിയായ കാര്യം നമ്മൾ ഇജാബത്ത് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇമാം അബൂദാവൂദ് റഹ്മത്തുല്ലാഹി അലൈഹി മുഹാജിർ ഇബ്നു ഖുംഫുദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലൂടെ ഞാൻ ഒരിക്കൽ നടന്നുപോയി. വഹുവ യബൂൽ, പ്രവാചകൻ മൂത്രമൊഴിക്കുകയായിരുന്നു. ഫസല്ലം അലൈഹി, അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു, പക്ഷേ വലം യറുദ്, മറുപടി പറഞ്ഞില്ല. വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിരമിച്ച് ഉളു എടുത്തതിന് ശേഷം വന്നു പറഞ്ഞു, ഇന്നി കരീഹ്തു അൻ അദ്കുറല്ലാഹ അസ്സ വജൽ ഇല്ല അലാ തുഹുർ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാൻ തഹാറത്തായി ശുദ്ധിയോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു, അതുകൊണ്ടാണ് ഞാൻ സലാം അടക്കാത്തത് എന്ന് പറഞ്ഞു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാത്റൂമിലായിരിക്കുമ്പോൾ അവിടെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
4: നിസ്കരിക്കുമ്പോൾ ജേഴ്സി ധരിക്കാൻ പറ്റുമോ, അതിൻ്റെ ഇസ്ലാമിക നിലപാട് എന്താണ് എന്നാണ്.
5: ഇന്ന് ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ കുട്ടികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെഴുതിയ ഒരു ടീഷർട്ട്, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിൻ്റെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും ഇമാം ഷാഫിയുടെയും ഇമാം അഹമ്മദ് ബിൻ്റെയും പേരെഴുതിയ ഒരു ടീഷർട്ട് ഇടാത്തത്, അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഒരു ആരാധനാപാത്രം പോലെ ഇത്തരം വ്യക്തികൾ കടന്നുകൂടിയിരിക്കുന്നു. ഇതുകൊണ്ടുണ്ടാവുന്ന മുസീബത്തുകൾ വലുതാണ്. അതിലൊന്ന്, ചിത്രപ്പണികളും രൂപങ്ങളുമൊക്കെ കർശനമായി വിലക്കിയ മതമാണ് ഇസ്ലാം. അത്തരം വ്യക്തികളുടെ ചിത്രങ്ങൾ ധരിക്കുന്നു, അതും നമസ്കാരത്തിൽ ധരിക്കുന്നു, ഇത്തരം വ്യക്തികളുടെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ആൾ നമസ്കാരത്തിൽ അശ്രദ്ധയുണ്ടാകുന്നു. ഇവരുടെ മനസ്സിൽ ഈ വ്യക്തികളോടുള്ള ഒരു അദമ്യമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകുകയും അത് അതിരി കടന്ന് ഒരു പക്ഷേ വിഭാഗീയതയിലേക്ക് പോവുകയും ചെയ്യുന്നു. രണ്ട് വ്യക്തികളെ സ്നേഹിക്കുന്ന വ്യത്യസ്ത ആളുകൾ അതിൻ്റെ പേരിൽ സംസാരവും ശബ്ദമുയർത്തലും കയ്യാങ്കളിയും വിഭാഗീയതയും സംഘട്ടനങ്ങളും വരെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ലോകത്തിന് മാതൃകയാക്കാവുന്ന വ്യക്തികളാണ് ഇവർ. ശരിയാണ്, അവർ കളിക്കുന്നുണ്ട്, അത് അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പലർക്കും ഒന്നിലധികം കാമുകിമാരും ഇസ്ലാം തീർത്തും നിഷിദ്ധമാക്കിയ മദ്യത്തിലൂടെ കുളിച്ചു നടക്കുന്ന ആളുകളുമൊക്കെയായ വ്യക്തികളെ എങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠയാക്കി ചിത്രീകരിച്ച് എപ്പോഴും അവരെ സ്മരിക്കുന്ന രൂപത്തിലുള്ള മോഡലുകളായി മാറുവാൻ വിശ്വാസികൾക്ക് സാധിക്കുക? അതുകൊണ്ട് തന്നെ മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരാളുടെയും ഫോട്ടോ ചിത്രം ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, സമൂഹത്തിന് മാതൃകയായിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ.
4: അറബിക് കാലിഗ്രാഫി ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാൻ പറ്റുമോ എന്നാണ്.
6: ഈ കാലിഗ്രാഫി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ചോദ്യത്തിൽ അതിൻ്റെ അറബിയിൽ കാലിഗ്രാഫി ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. കാലിഗ്രാഫിയിൽ അറബി ലിപികൾ എഴുതാവുന്നതാണ്, വരെയാണത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ കാലിഗ്രാഫി ചെയ്യുന്ന വിഷയത്തിൽ കേവലം ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാനും, വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് ഉത്ബോധനമാണ്, ഉണർത്തലാണ്, ആ നിലക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള സുന്ദരമായിട്ടുള്ള എഴുത്താണിയെങ്കിൽ, വരയാണിയെങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ മനുഷ്യരുടെ മൃഗങ്ങളുടെ ഒക്കെ രൂപങ്ങൾ ഖുർആൻ കൊണ്ട് വരക്കുന്ന രീതി അതൊരു തരം കളിയാണ്, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഒരു തരം കളിയാണ്. അത് വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് അങ്ങനെ ആളുകൾക്ക് തോന്നിയ രൂപത്തിൽ വരക്കാനും കുറിക്കാനും അല്ല. അലങ്കാരത്തിന് പ്രതിഷ്ഠിക്കുവാൻ വിശുദ്ധ ഖുർആൻ അങ്ങനെ വരക്കുക എന്നുള്ളതും പാടുള്ളതല്ല. എന്നാൽ സുന്ദരമായി വിശുദ്ധ ഖുർആൻ എഴുതി വരച്ചു, അത് ആളുകൾക്ക് ഉത്ബോധനമാകും വിധം ഉള്ള വരയാണിയെങ്കിൽ അതിൽ വിലക്കുമില്ല. ഇതാണ് അതിൽ പറയാനുള്ളത്. അള്ളാഹു ആലം.
4: പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുമ്പോൾ അതിൽ പലിശ ഉണ്ടാകുമോ? 8 ഗ്രാം പഴയ സ്വർണം കൊടുത്ത് 8 ഗ്രാം സ്വർണം വാങ്ങാൻ പറ്റുമോ? അതിൽ കൂടുതൽ വരുന്ന പണിക്കൂലി, ടാക്സ് എന്നിവയ്ക്ക് കൂടുതൽ പൈസ വേറെ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാണ്.
7: സ്വർണം വെള്ളി കറൻസി പോലെയുള്ളവ പരസ്പരം കച്ചവടം നടത്തുന്ന സമയത്ത് എത്രയാണോ കൊടുത്തത് അത് അത്ര തന്നെ തിരിച്ചു വാങ്ങണമെന്നും അതോടൊപ്പം തന്നെ അത് റൊക്കമായി കൊണ്ടാണ് കച്ചവടം ചെയ്യേണ്ടത് എന്നതും നാണയങ്ങളുടെ വിനിമയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നിർദ്ദേശിച്ച നിബന്ധനകളാണ്. ആ നിബന്ധനകൾ സൂക്ഷിക്കപ്പെടാത്തിടങ്ങളിലാണ് പലിശ കടന്നു വരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ, കൊടുക്കുന്ന സ്വർണം അത്ര തന്നെ തിരിച്ചു ലഭിക്കുന്നുണ്ട്, പിന്നീട് ഏറെയായിക്കൊണ്ട് വാങ്ങുന്ന പണമെന്നുള്ളത് അത് അവർക്കവിടെയുള്ള പണിക്കൂലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എങ്കിൽ അത് പലിശയിൽപ്പെടുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: ചോദ്യം ഇതാണ്, വിവാഹത്തിന് 1 മാസം മുമ്പ് ജ്വല്ലറിയിൽ പോയി കച്ചവടം ഉറപ്പിച്ചു, ക്യാഷ് കൊടുത്തു. 1 മാസത്തിന് ശേഷം കടയിൽ പോയി കച്ചവടം ഉറപ്പിച്ച അന്നത്തെ വിലക്കുള്ള സ്വർണ്ണാഭരണം വാങ്ങി, സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും കച്ചവടം ഉറപ്പിച്ച 1 മാസം മുന്നേയുള്ള വിലക്കാണ് വാങ്ങിയത്. ഇതിൽ തെറ്റുണ്ടോ എന്നാണ്.
5: സ്വർണം വെള്ളി എന്നിവ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ നിർദ്ദേശങ്ങൾ ഇസ്ലാമിന് പറയാനുണ്ട്. അതിലൊന്ന്, സ്വർണവും വെള്ളിയും പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനയാണ്. കാശു കൊടുത്ത് സ്വർണം അല്ലെങ്കിൽ കാശു കൊടുത്ത് വെള്ളി വാങ്ങുമ്പോൾ യദംബിയത് ബൈ ഹാൻഡ് കച്ചവടം നടക്കണം. കാശു കൊടുക്കുന്നു, സ്വർണം വാങ്ങുന്നു, കാശു കൊടുക്കുന്നു, വെള്ളി വാങ്ങുന്നു, ഈ രൂപത്തിലാണ്. ഇല്ലെങ്കിൽ അത് രൂപ പലിശയായി തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റിബൻ നസീഅയായി പറഞ്ഞു. ഇനി പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുമ്പോഴും രണ്ട് നിബന്ധനകളുണ്ട്. എത്രയാണോ കൊടുത്തത് അത്ര തിരിച്ചു വാങ്ങുക, ബൈ ഹാൻഡായി കച്ചവടം നടത്തുക, ഇല്ലെങ്കിൽ അവിടെ റിബൽ ഫദലും റിബൻ നസീഅയും കടന്നു വരുന്നു. ഇവിടെ കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമായിരിക്കും പലപ്പോഴും ജ്വല്ലറികളിൽ കണ്ടുവരുന്നത്, കാശ് അഡ്വാൻസായി കൊടുക്കുക. എന്നാൽ എത്ര ആഴ്ചയോ എത്ര മാസം കഴിഞ്ഞാണോ സ്വർണം വാങ്ങുന്നത്, ആ സമയത്ത് വില കൂടിയാൽ കൂടിയ സംഖ്യ കൊടുക്കേണ്ടതില്ല, വില കുറഞ്ഞാൽ കുറച്ചു തരും. ഇവിടൊക്കെ തന്നെയും ഈ നിയമം, അള്ളാഹു റസൂലിൻ്റെ നിയമം പാലിക്കാതെ പോകുന്നുണ്ട്. സ്വർണത്തോടുള്ള മനുഷ്യൻ്റെ അമിതമായ ഭ്രമം, അത് ഒഴിവാകുവാൻ ഏറ്റവും നല്ലത് ഇസ്ലാം പറഞ്ഞ ഇത്തരം പരിഹാരമാർഗ്ഗങ്ങൾ തന്നെയാണ്. നമ്മൾക്കിഷ്ടപ്പെട്ട ആഭരണം കടയിൽ ഇല്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ കാശുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ട ആഭരണം എടുക്കാം. ഇനി അതല്ല, നമുക്കിഷ്ടപ്പെട്ട ആഭരണം ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാർഗം, കാശു കൊടുത്ത് കോയിൻ വാങ്ങുക, സ്വർണം വാങ്ങുക, സ്വർണത്തിൻ്റെ കോയിൻ. അതോടുകൂടി ആ ഇടപാട് കഴിഞ്ഞു, ഇനി അടുത്ത ഇടപാട് ഇത് കൊടുത്ത് സ്വർണം ആഭരണമുണ്ടാക്കുന്ന ആളുകളോട് അത് നാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വർണമുണ്ടാക്കി തരുവാൻ പറയുകയും അവർക്കതിൻ്റേതായ കൂലി കൊടുക്കുകയും ചെയ്യുക. ഇത് അതിൻ്റെ ഒരു പരിഹാര മാർഗമാണ്. അമിതമായ സ്വർണഭ്രമത്തിൽ നിന്നും സമൂഹം മുക്തരാകേണ്ടതുണ്ട് എന്ന കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. എങ്കിൽ കുറേ ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിത്തീരും.
4: കൈവിരലിന് ചതവുള്ളതിനാൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഉതു ചെയ്യുമ്പോൾ അതിന് മേലെ തടവണോ അല്ലെങ്കിൽ അതിന് വേറെ തയമം ചെയ്യണോ? വിരൽ അല്ലാത്ത ഭാഗങ്ങളിൽ മൂന്ന് തവണ തടവണോ എന്നൊക്കെയാണ്.
7: നമുക്കറിയാം ഇസ്ലാം ഫിത്റത്തിൻ്റെ മതമാണ്. എല്ലാ സാഹചര്യങ്ങളിലേക്കും ആവശ്യമായ രൂപത്തിലുള്ള മത നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്, മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ല വുസ്അഹ, അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെടാത്തതായിട്ടുള്ള ഒന്നും ചെയ്യാൻ നിർബന്ധിക്കുകയും ഇല്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലും അള്ളാഹു പ്രത്യേകം എടുത്തു പറയുമ്പോൾ, ശാരീരികമായി പൂർണ്ണാർത്ഥത്തിലോ ഭാഗികമോ ആയി അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുള്ള സമയത്ത് നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന രൂപത്തിൽ എല്ലാം ഇളവുകൾ ഇസ്ലാം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മ ഉളു ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശരീരത്തിൽ നനക്കുവാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം അഥവാ ഒലു ചെയ്യുവാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം ഒലു ചെയ്യുകയും, എന്നിട്ട് ഒലു ചെയ്യാൻ കഴിയാത്ത ഒലുവിൻ്റെ അവയവങ്ങൾക്ക് വേണ്ടി തയമ്മും ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന അദ്ദേഹത്തിന് ബവാസിർ അഥവാ പൈൽസുമായി ബന്ധപ്പെട്ട അസുഖമുണ്ടായി, നിന്നു നിസ്കരിക്കാൻ കഴിയാത്ത പ്രയാസം പറഞ്ഞപ്പോൾ, ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക, ഫ ഇല്ലൻ തസ്തത്തെ, നിനക്ക് നിന്ന് നിസ്കരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഫ ഖായിദ, നീ ഇരുന്ന് നമസ്കരിക്കുക, ഫ ഇല്ലൻ തസ്തത്തെ, ഇനി ഇരുന്ന് നിസ്കരിക്കാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഫ അല ജംബിൻ, നീ ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞ് അല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. ഇവിടെ തനിക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ ഇരിക്കാവുന്നതാണ്. ഇരിക്കുവാൻ തന്നെ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്, തറയിലിരുന്ന് നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾക്ക് കസേരയിലിരുന്ന് നിസ്കരിക്കാം, വിരോധമില്ല, തറയിലിരുന്ന് നിസ്കരിക്കലാണ് ഉത്തമമെങ്കിലും തറയിലിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ അയാൾക്ക് കസേര ഉപയോഗിക്കാം. ഏതെല്ലാം കർമ്മങ്ങൾ അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ ചെയ്യുവാൻ പ്രയാസം ഉണ്ടോ ആ കർമ്മങ്ങൾക്കെല്ലാം റുഖ്സയുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ സുജൂദിലേക്കും റുക്കുഴിലേക്കും ഒക്കെ പോകുവാൻ പ്രയാസമുണ്ട് എങ്കിൽ, എല്ലാം കഴിവിൻ്റെ പരമാവധി എങ്ങനെയാണോ ചെയ്യുവാൻ കഴിയുക ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതല്ല, ഇരുന്ന് നിസ്കരിക്കാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിലയുടെ നേരെ വരുന്ന രൂപത്തിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി വരുന്ന രൂപത്തിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കാം. അതിനും കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ മലർന്ന് കിടന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ അവൻ മലർന്നു കിടന്നുകൊണ്ട് നിസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ റിപ്പോർട്ടുകളും കാണാൻ സാധിക്കും. ഇതാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിസ്കരിക്കുമ്പോൾ പ്രയാസം ഏതെല്ലാം കർമ്മങ്ങളുടെ ഭാഗത്താണ് വരുന്നത് അവിടെയൊക്കെ ഇളവുണ്ട്. പ്രയാസമില്ലാത്ത കർമ്മങ്ങൾ അതതിൻ്റെ പരിപൂർണ രൂപത്തിൽ തന്നെ ചെയ്യുവാനാണ് ശ്രമിക്കേണ്ടത്. ഇനി മുഴുവനും അതിൻ്റെ പരിപൂർണ രൂപത്തിൽ ചെയ്യാൻ പ്രയാസമുണ്ട് എങ്കിൽ അവിടെയാണ് കിടന്നുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടുമെല്ലാമാണ് നിസ്കരിക്കേണ്ടത്. സ്വബോധമുള്ള സാഹചര്യത്തിൽ നിസ്കാരം ഒഴിവാക്കുവാൻ യാതൊരു രൂപത്തിലുമുള്ള അനുവാദം ഇസ്ലാം നൽകുന്നില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ മതവിധി എന്താണ് എന്നാണ്?
5: നമ്മുടെ നാട്ടിൽ കമ്പനികൾ നടത്തുന്ന ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതൊക്കെ തന്നെയും നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ അതിന് പല തെളിവുകളും നിരത്തുന്നു. കാരണം അതിൽ പലിശ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ചെറിയ ഒരു സംഖ്യ ഇപ്പോൾ കൊടുത്ത് പിന്നീട് അതിനേക്കാൾ വലിയ സംഖ്യ ശേഷം വാങ്ങുമ്പോൾ രണ്ട് തരത്തിലുള്ള പലിശയും റിബ അന്നസിയയും റിബ അൽഫദലും കാലതാമസത്താലുള്ള പലിശയും അധിക പലിശയും അതിൽ ഉൾപ്പെട്ടു എന്നാണ്. രണ്ടാമതായി ചൂതാട്ട സമാനമായ ഒരു വ്യവഹാരം അതിനുണ്ട്, കുറച്ചു കൊടുക്കുന്നു കൂടുതൽ വാങ്ങുന്നു. മൂന്നാമതായി അതിൽ വഞ്ചനയുണ്ട് എന്നാണ്, കൊടുത്ത കാശ് കിട്ടുമോ എന്നറിയില്ല, കൊടുത്ത കാശിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കിട്ടിയേക്കാം, അതിലൊരു ചതിയും വഞ്ചനയും ഉണ്ട് എന്നാണ്. നാലാമതായി അന്യരുടെ ധനം അവകാശമില്ലാതെ ഭക്ഷിക്കലാണ് അതിലുള്ളത്. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കമ്പനികൾ നടത്തുന്ന ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആകട്ടെ അതൊക്കെ നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഒരു ഗവൺമെൻറ് ആ രാജ്യത്തെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു സംരംഭം കൊണ്ടുവരികയും അവർ വെക്കുന്ന നിബന്ധനകൾ, ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വൈദ്യസഹായം കൊടുക്കാം, വീട് വെക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകുന്ന സഹായങ്ങൾ, അത് ഇൻഷുറൻസ് എന്ന് പേരിട്ടാലും ഈ പറയുന്ന നിഷിദ്ധമായ ഗണത്തിലല്ല ഉൾപ്പെടുക. ബി പി എൽ കാർഡുള്ള ആളുകൾക്ക് മെഡിക്കൽ രംഗത്ത് ഇത്ര സംഖ്യ വരെ ഗവൺമെൻറ് സഹായിക്കും, അതൊരു ഇൻഷുറൻസ് പോളിസി എന്ന പേരിൽ പറയുന്നുവെങ്കിലും അതിന് പ്രത്യേകമായ കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ഒരു കമ്പനിക്ക് ലാഭം ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമോ അല്ല. അപ്പോൾ അത് അനുവദനീയമായിത്തീരുന്നു. അതേപോലെ തന്നെ കുറേ ആളുകൾ ഒരു സംഖ്യ എടുത്ത് അത് മുഖേന ആളുകളെ സഹായിക്കുക, ആരൊക്കെയാണോ പണമെടുക്കുവാൻ മുന്നോട്ട് വന്നത് അവർക്ക് അവരുടെ കച്ചവടത്തിലോ മറ്റോ വല്ലോ നഷ്ടവുമുണ്ടാകുമ്പോൾ ഈ തുക എടുക്കുക, അതിന് ഇൻഷുറൻസ് എന്ന് പേര് പറയാം. അത് അനുവദനീയമാണ്. കാരണം ഈ ക്യാഷ് മുടക്കുമ്പോൾ അതുകൊണ്ട് അവർ പണം നേടുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ ലിസ്റ്റിലുള്ള ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വല്ല നഷ്ടവും പറ്റിക്കഴിഞ്ഞാൽ ഇതെടുത്തുകൊണ്ട് സഹായിക്കുക എന്ന സഹായത്തിൻ്റെ ലക്ഷ്യമാണ് അവിടെയുള്ളത്. അപ്പോൾ അത് അനുവദനീയമായി തീരുന്നു. അറബിയിൽ പണ്ഡിതന്മാർ അതിന് അത്തഅമീനു തആവുനി എന്നൊക്കെയാണ് പറയുക. ഇതല്ലാത്ത കമ്പനികൾ അവരുടെ ധനവർദ്ധനവിന് വേണ്ടി ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികളൊക്കെ തുടക്കത്തിൽ പറഞ്ഞ ഹറാമിൻ്റെ വഴികളിലാണ്, ഹറാമിലാണ് കാണുവാൻ സാധിക്കുക. അല്ലാഹു ആലം.
4: ചോദ്യം പ്രകാരമാണ്, ഞാൻ ഗർഭിണിയായിരുന്നു. 8 ആഴ്ച ആയപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായി. ഡോക്ടറെ കണ്ടപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, അബോർഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് കഴിഞ്ഞു, കുളിക്കുന്ന കുളി ഏത് വലിയ അശുദ്ധിയിൽപ്പെടും? നിഫാസിലാണോ ഹയലിലാണോ? എന്ത് നെയ്യത്താണ് വയ്ക്കേണ്ടത്? ഞാൻ കുളിച്ചപ്പോൾ എനിക്ക് സംശയമായതുകൊണ്ട് ഈ കുളി ഹയലാണോ നിഫാസാണോ വേറെ എന്തെങ്കിലും നെയ്യത്താണോ വയ്ക്കേണ്ടത് അറിയില്ല. ഞാൻ എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും ശുദ്ധിയാവാൻ വേണ്ടി വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ആവാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചു. എൻ്റെ കുളി ശരിയാവുമോ എന്നാണ്.
5: അബോർഷൻ സംഭവിച്ചപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മനുഷ്യാകൃതിയിൽ ആയതിന് ശേഷമാണ് അബോർഷൻ സംഭവിച്ചത് എങ്കിൽ അത് ഏകദേശം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മിക്കപ്പോഴും ഉണ്ടാകുക. അതിനുശേഷം ആണ് അബോർഷൻ സംഭവിച്ചത് എങ്കിൽ തുടർന്നു വരുന്ന രക്തസ്രാവം അത് പ്രസവത്തിൻ്റെ രക്തസ്രാവമായി അഥവാ നിഫാസിൻ്റെ രക്തസ്രാവമായി പരിഗണിച്ച് ശുദ്ധിയാവുന്നതുവരെ നമസ്കാരം, നോമ്പ് തുടങ്ങിയ ആരാധനകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ്, 3 മാസത്തിന് മുമ്പായി ആണ് ഇത്തരത്തിലുള്ള അബോർഷൻ സംഭവിച്ചത് എങ്കിൽ അത് ഇസ്തിഹാലത്ത് അഥവാ ബ്ലീഡിംഗ് ആയി പരിഗണിക്കുകയും നമസ്കാരം വിട്ടു നിൽക്കുവാൻ പാടില്ല, മറ്റ് ആരാധനാകർമ്മങ്ങളും ചെയ്യേണ്ടതാണ്. ഈ രൂപത്തിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്.
1: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട്
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിൻ്റെ സമയമാണിപ്പോൾ. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില ദുഃഖങ്ങളും ചില ഖേദങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിലൊന്നാണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ. ഉദ്ദേശിക്കുന്നത് അവർ സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർ വീട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ അവർക്ക് വല്ല മാനസികമായ ജീവിത മാറ്റങ്ങൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുക, മാനസിക രോഗികളായി തീരെ. ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം, ഇതിനുശേഷം മക്കളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് വളരെ ശക്തമായ കുറ്റബോധം സൃഷ്ടിക്കപ്പെടും. എൻ്റെ ഇടപെടലുകളെ കൊണ്ടാണോ എൻ്റെ പെരുമാറ്റം കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന അങ്ങേയറ്റത്ത് കുറ്റബോധം അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളമാണ് അത്തരം ഒരു വേദന ഉണ്ടാവുക. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുകയോ വീട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യുമ്പോൾ ഇതെൻ്റെ പെരുമാറ്റം കൊണ്ടാണോ എന്ന ഒരു ചിന്ത മാതാപിതാക്കളെ വല്ലാതെ തളർത്തിക്കളയും, പ്രത്യേകിച്ച് ഉമ്മമാർ. ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഒരു ഉമ്മ അങ്ങനെ ചിന്തിക്കുന്നതിൽ, ഒരു വാപ്പ അങ്ങനെ ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം നമ്മളൊരിക്കലും നമ്മുടെ കരളിൻ്റെ കഷ്ടങ്ങളെന്ന് നമ്മൾ പറയുന്ന അത്രയും സ്നേഹനിധികളായ നമ്മുടെ മക്കളെ മനഃപൂർവ്വ മാനസിക രോഗികളാക്കാൻ, അവർ സ്വയം ഒരു നാശത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അവരെ ഉപദ്രവിക്കുകയോ അവരെ ചീത്ത പറയുകയോ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരിക്കലും അവരെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യാത്തല്ല എന്നതുകൊണ്ട് തന്നെ നമുക്കതിലൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മാതാവിനും ഒരു പിതാവിനും കുട്ടി എന്ത് ചെയ്താലും അതിലൊന്നും ഇടപെടാതെ അവൻ പോകുന്ന വഴിക്ക് പോകട്ടെ, അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അവന് വെറുതെ വിഷമിപ്പിക്കേണ്ട, മാനസികമായി ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ചിന്തിക്കാൻ ഒരു വാപ്പ് കുമ്മക്കും പറ്റൂ? അതും പറ്റില്ലല്ലോ. എന്തായിരുന്നാലും അവനെ നന്മയുടെ വഴിയിലേക്ക് നടക്കാനും തിന്മയിലെ തടുക്കാനും ചില ഇടപെടലുകൾ മാതാപിതാക്കൾ നടത്തിയേ പറ്റൂ. ആ ബോധപൂർവമായ അറിഞ്ഞുകൊണ്ടുള്ള വളരെ വളരെ ചെയ്യൽ അനിവാര്യമായി തീർന്ന ഇടപെടലുകളാണ് ആ കുട്ടിയെ ഇത്തരമൊരു ചിന്തയിലേക്ക് നയിച്ചതെങ്കിൽ നമുക്കെന്ത് ഉത്തരവാദിത്തമാണ് അതിലുള്ളത്? നമുക്ക് ചെയ്യാതെക്കാൻ പറ്റും. നിസ്കരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അവിഹിതമായ എന്തെങ്കിലും തിന്മകളിലേക്ക് പോകരുതേ എന്ന് തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിൽ അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുമെന്ന് ഭയപ്പെട്ട് നമുക്കൊരു കുട്ടിയെ ഗുണദോഷിക്കാതിരിക്കാൻ പറ്റൂ? അതിന് നമ്മളിൽ നിർവാഹമില്ല. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങളും അവൻ്റെ സമീപനങ്ങളോട് ഉള്ള നമ്മുടെ സമീപനങ്ങളുമാണ് അവനെ മാനസികമായി തളർത്തിയത് എന്നു വരാതിരിക്കാൻ വളരെ ഗൗരവപരമായ ചില ആലോചനകളും ചിന്തകളും നമുക്ക് വേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ അവരോട് പ്രതികരിക്കണം, എങ്ങനെ നോക്കണം എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ചില വൈകാരികമായ ജീവിതാവസ്ഥകളും സാഹചര്യങ്ങളും നമ്മളറിയാതെ നമ്മുടെ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കണം. അതിൽ ഒന്നാണ് ഒരു കുട്ടിയെ ഉമ്മ മാത്രം നോക്കേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക. അതായത് നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്ത് വാപ്പയും ഉമ്മയും ഒന്നിച്ച് നിന്നാണല്ലോ വളർത്ത്. ഇപ്പോൾ രണ്ടാൾ എന്ന് പറഞ്ഞാൽ, ഒരു ജോലിക്ക് രണ്ടാളെന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു വലിയ ആശ്വാസമാണ്. ഏതൊരു ജോലിക്കും ഒരു വ്യക്തി ചെയ്യുന്ന ജോലി രണ്ടു പേർ ചെയ്യുമ്പോൾ ഒരു ആശ്വാസമാണ്. ഒരു ബക്കറ്റ് വെള്ളം രണ്ടു പേർ കൂടി പിടിക്കുമ്പോൾ, ഒരു പച്ചക്കറി രണ്ടു പേർ കൂടി അരിയുമ്പോൾ, അല്ലേ? എന്തിലും ഒരു ഭാരം ഉയർത്തുമ്പോഴും ഒരു ജോലി ഡിവൈഡ് ചെയ്യുമ്പോഴും രണ്ടു പേർ ചെയ്യുമ്പോൾ അത് കുറയും. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ വാപ്പയും ഉമ്മയും ഒന്നിച്ച് നോക്കുമ്പോൾ കുറയും. എന്ത് ചെയ്യും? ആ കുട്ടീൻ്റെ ഹോംവർക്ക് അത് ഞാൻ നോക്കാം, വീട്ടിലെ മറ്റവൻ്റെ ഭക്ഷണ കാര്യങ്ങൾ വേറൊരാൾ നോക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഫീസ് ഞാൻ സ്കൂളിൽ ഞാൻ പോയിക്കൊള്ളാം, അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. അങ്ങനെ ഓരോന്നും ഷെയർ ചെയ്യുമ്പോഴും അത് വീതിക്കുമ്പോഴും വളരെ വലിയ ആശ്വാസമുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ചില ജോലി ഭാരങ്ങൾ ഒന്നില്ലെങ്കിൽ ഉമ്മയിൽ മാത്രം ആയി വരിക, വാപ്പൻ്റെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അലംഭാവം കൊണ്ടോ അല്ലെങ്കിൽ അസാന്നിധ്യം കൊണ്ടോ ഒക്കെ അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ജോലി ഭാരങ്ങൾ കൂടി വരുമ്പോൾ, ഒരു ഭാരത്തോടുകൂടി ഒരു കാര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കൊരു ആത്മസംയമനമോ ക്ഷമയോ ഒരു നല്ല ഒരു സ്മൂത്തായിട്ടുള്ളൊരവസ്ഥയോ സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സഹോദരിമാർ, സ്ത്രീകൾ, ഉമ്മമാർ മക്കളോടുള്ള പെരുമാറ്റത്തിൽ അവരുടെ ഈ ഒരു മാനസിക ഭാരം, ഒരു ക്ഷമയില്ലായ്മ, അത് അവരെ കുട്ടികളുടെ പെരുമാറ്റത്തെ അങ്ങേയറ്റം സ്വാധീനിക്കും. അതൊരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ വളരെ വലുതാണല്ലോ. പ്രത്യേകിച്ചും പെൺകുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യും, അവർ പ്രായപൂർത്തിയായി വരുമ്പോൾ നമുക്ക് അവരെ പല കാര്യങ്ങളിലും നിരന്തരമായ സംശയങ്ങൾ. ആ സംശയങ്ങളൊന്നും നമ്മളെന്തെങ്കിലും കണ്ടിട്ടാവില്ല, നമ്മുടെ മനസ്സിന് ചില ആശങ്കകളെന്ന് വരുന്നതായിരിക്കാം. അപ്പോൾ ഈ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. സംശയങ്ങളും ആശങ്കകളും അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. എന്താണത്, എവിടേക്കാണ് പോയത്, ആരാ വിളിച്ചത്, എങ്ങനെ നോക്കിയത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും അവരുടെ ജീവിതത്തെ എന്ത് ചെയ്യും, വല്ലാതെ പ്രയാസപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യമുണ്ടാകും. പിന്നെ അവരിൽ വരുന്ന അപാകതകളെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഒരേ കാര്യം തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരെ മോശപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുക, ചില വിവേചനങ്ങൾ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കുറേ സമീപനങ്ങൾ നമ്മളറിയാതെ, അവരെ വിഷമിപ്പിക്കാനല്ല വേദനിപ്പിക്കാനല്ല, പക്ഷെ നമ്മളറിയാതെ ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇത് സംഭവിക്കാം. എന്നാൽ അതോടൊപ്പം നമുക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ അപക്വത കൊണ്ടോ ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളും സമീപനങ്ങളും കൊണ്ട് എന്തെങ്കിലും അവിവേകങ്ങളോ കടുംകൈകളോ ചെയ്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാളിൽ അങ്ങനെ ഒരു ആത്മഹത്യ സംഭവിച്ചാൽ അത് വലിയ ദുരന്തമാണ് പരലോകം. ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു ഇത് പുറത്തു കൊടുത്തേക്കാം, ഏത് പാപവും അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു കൊടുത്തേക്കാം, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്നും ആശങ്കകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അതേപോലെ വീട് വിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് വീടിൻ്റെയും മാതാപിതാക്കളുടെയും വില മനസ്സിലാക്കാൻ പറ്റും. എന്നാലും എന്തായിരുന്നാലും എൻ്റെ മാതാപിതാക്കൾ അവർ നല്ലവരാണ്, അവരെൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ അവരോട് സഹകരിക്കുവാനും അവരോടൊപ്പം നിൽക്കുവാനും കുട്ടികൾ തയ്യാറാവുകയും, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക്

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ്.

0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷുകരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കഴിവ് പരിപൂർണമാണ്. നമുക്കൊന്നും ഒരിക്കലും ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അത്രയും വിശാലമാണ് അള്ളാഹുവിൻ്റെ കഴിവ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, എന്നിട്ടും അള്ളാഹുവിനൊരു ഉറക്കമോ മയക്കമോ ക്ഷീണമോ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ കുദറത്ത് എത്ര വലുതാണ്. അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി മാഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഒട്ടേറെ സ്ഥലങ്ങളിൽ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാനിൻ്റെ 190-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ല ആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതാർക്കാണ്? ലി ഉലിൽ അൽബാബ്, സൽബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി മാഹാത്മ്യം, ആകാശങ്ങളെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും രാപ്പകലുകളെ മാറ്റി മാറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുമെല്ലാമുള്ള കുദറത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു നമ്മെ പ്രേരിപ്പിക്കുകയാണ്. തുടർന്ന് അള്ളാഹു പറഞ്ഞത്, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിഹിം. ഈ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും തങ്ങളുടെ പാർശ്വങ്ങളിലായി കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. വയത്തഫക്കറൂന ഫി ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. യതഫക്കറൂൻ, അവർ ആഴത്തിൽ ചിന്തിക്കുന്നതാണ്. എന്നിട്ട് അവർ പറയുന്നതാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത ഹാദ ബാത്തില, ഇതൊന്നും നീ ബാത്തിലായി, വെറുതെ നിരർത്ഥകമായി ഒരു കളിതമാശക്ക് സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫക്കിനാദാബന്നാർ, അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ എന്ന് അവർ പറയുന്നതാണ്. ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അനന്തവിശാലമായ ആകാശം, എണ്ണമറ്റ നക്ഷത്ര മഹാഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അവയുടെ വ്യവസ്ഥാപിതവും വ്യത്യസ്തവുമായ ഗതിവിഗതികൾ, അതിവിദൂരമായ സഞ്ചാരമാർഗങ്ങൾ, അങ്ങനെ പലതും പലതും. ഈ ഭൂമി, അതിലെ സമുദ്രങ്ങൾ, വൻകരകൾ, ദ്വീപുകൾ, പർവ്വതങ്ങൾ, മരുഭൂമികൾ, കാടുകൾ, നാടുകൾ, പക്ഷിമൃഗാദി ജീവജാലങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ഖനനങ്ങൾ, ഇങ്ങനെ പലതും പലതും. രാവും പകലും ഒന്നിനൊന്ന് പിന്നാലെയായി മാറിക്കൊണ്ടും ഒന്ന് കുറയുമ്പോൾ മറ്റേത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, സൂര്യന്റെ ചലനഗതിയും അതും തമ്മിലുള്ള ബന്ധം, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് സൃഷ്ടികർത്താവും സർവനിയന്താവുമായ അള്ളാഹുവിൻ്റെ ഏകത്വം, സർവജ്ഞത, സർവശക്തി, അവൻ്റെ സൃഷ്ടി വൈഭവം, ഇങ്ങനെ തുടങ്ങിയ അത്യുത്കൃഷ്ടങ്ങളായ മഹൽ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതാണ്. മനുഷ്യനടക്കമുള്ള ഈ സൃഷ്ടികൾ എങ്ങനെയുണ്ടായി, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം, തനിക്കെവിടെയുള്ള സ്ഥാനത്താണ് എത്താനുള്ളത്, തനിക്കിവിടെയുള്ള സ്ഥാനം എന്താണ്, തൻ്റെ ഭാവി എന്തായിരിക്കും എന്നിത്യാദി വിഷയങ്ങളിലേക്കെല്ലാം ഈ ചിന്തകൾ ശരിക്കും മനുഷ്യന് വെളിച്ചം നൽകും എന്നാണ്. പക്ഷേ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെന്ന വ്യത്യാസം കൂടാതെ എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും ബോധവുമുള്ളവർക്കേ ഈ യാഥാർത്ഥ്യ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്മരണയും അവനെക്കുറിച്ചുള്ള ബോധവുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടികളെല്ലാം കേവലം പ്രകൃതിയുടെ വികൃതികളായ അവർക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ചിന്താഫലമായി ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ചില അത്ഭുത വാർത്തകൾ പുറത്തു കൊണ്ടുവരാനോ ഗോളാന്തര യാത്രകൾ നടത്തി ഉപരിഗോളങ്ങളിൽ വല്ല കൈകാര്യവും നടത്തുവാനോ അവർക്ക് സാധിച്ചേക്കാം. പക്ഷേ അള്ളാഹുവിടെ പറഞ്ഞതുപോലത്തെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അവർക്ക് ഒരു എത്തും പിടിയും കിട്ടുകയില്ല. അള്ളാഹുവിൻ്റെ സ്മരണയിൽ അധിഷ്ഠിതമായ ചിന്താമണ്ഡലങ്ങളിലൂടെ ഉറ്റാലോചിക്കുന്ന സൽബുദ്ധികളുടെ മനസ്സിലും നാവിലും ആ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പ്രതികരണമാണ് റബ്ബേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നത് അള്ളാഹുവോട് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ, നൂഹ് നബി തൻ്റെ ജനതയോട് ചോദിച്ചതാണ്. നിങ്ങളെന്താണ് അള്ളാഹുവിനൊരു ഗാംഭീര്യം നൽകാത്തത്? വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് ആ അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്, സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, യാത്രകൾ ചെയ്യുക, അതിലൂടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അത്ഭുതങ്ങൾ മനസ്സിലാക്കുക, അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക, ഇതെല്ലാം ഇസ്ലാം നമ്മോട് ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുക. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരും ഒക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും, അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ് സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഒരു രക്ഷാതേട്ടമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ അടുത്ത തുടർന്നുള്ള ഭാഗമാണ് നാം പഠിക്കാനിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ഭാഗം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ, ഇതുവരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. പ്രാർത്ഥന, അതിൻ്റെ അർത്ഥം, അല്ലാഹുവെ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും മതി വരാത്ത മനസ്സിൽ നിന്നും ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും പ്രയോജനമില്ലാത്ത ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ഇൽമിൻ ലാ യൻഫ വ ഇൽമിൻ ലാ യൻഫ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. ഇത്രയുമാണ് ഈ പ്രാർത്ഥനയുള്ളത്. ഇനി ഇതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ഇൽമിൻ ലാ യൻഫ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അപ്പോൾ ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം പഠിച്ചത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
5: എന്തായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്നൊരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു. മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഇതിൽ പകുതി മകന് കൊടുക്കണം, മൂന്നിലൊന്ന് മകൾക്ക് കൊടുക്കണം, 9-ൽ 1 ഭാര്യയ്ക്ക് കൊടുക്കണം. പക്ഷെ 17 അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17 പകുതി എന്ന് പറഞ്ഞാൽ 8.5 മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ 5.66 9-ൽ 1 പറഞ്ഞാൽ 1.88 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്ത് വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനതിക്ക് ചേർത്തിട്ട് 18 കൂട്ടിയിട്ട് 18 എന്നിട്ട് അദ്ദേഹം ഇത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളതുപോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3-ൽ 1 എന്ന് പറയുമ്പോൾ 6, 18-ൽ 1, പിന്നെ 9-ൽ 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 9+6+2 ഇദ്ദേഹത്തിൻ്റെ ആ 1 അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഥയിലുള്ളൊരു എനിക്ക് മനസ്സിലായ പോയിൻ്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ. ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
6: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക്ക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്നൊരു കഥയാണ് ശരിക്കും ഇപ്പോൾ കേട്ടത്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സൗമ്യത വിശദീകരിക്കുന്ന ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: സൗമ്യത, എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. കാര്യങ്ങളിലെല്ലാം സൗമ്യതയും മൃദുലതയും സാവകാശവും എളുപ്പമായത് സ്വീകരിക്കലും രൂക്ഷതയും തീവ്രതയും കൈവെടികളും അനുഗ്രഹവും നന്മ മാത്രവുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൃദുലത നടയപ്പെട്ടവന് നന്മകൾ തടയപ്പെട്ടിരിക്കുന്നു. തൻ്റെ വിഷയത്തിലായാലും മറ്റുള്ളവരുടെ വിഷയത്തിലായാലും ഒരാളുടെ പെരുമാറ്റം സൗമ്യതാപൂർണമായിരിക്കണം. ഇല്ലായെങ്കിൽ പ്രസ്തുത പെരുമാറ്റം അനുഗ്രഹം കെട്ടതും പ്രയോജനരഹിതവുമായി മാറും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, തിരുനബി പറഞ്ഞു, ആയിഷ, നിശ്ചയം അല്ലാഹു സൗമ്യനാകുന്നു. അവൻ മൃദുലമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നു. അവൻ രൂക്ഷമായ പെരുമാറ്റത്തിനും മൃദുല പെരുമാറ്റമല്ലാത്ത ഇതര സൽപെരുമാറ്റങ്ങൾക്കും നൽകാത്തത് മൃദുലമായ പെരുമാറ്റത്തിന് നൽകുന്നു. മുസ്ലിം. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, തിരുദൂതർ പറഞ്ഞു, ഒരു വീട്ടുകാർക്ക് വിനയം നൽകപ്പെട്ടിട്ടു എങ്കിൽ അതവർക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും. വിനയം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വിനയാവുകയും ചെയ്യും. തീർച്ച. ജരീർ ഇബ്നു അബ്ദുള്ളയിൽ നിവേദനം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു രൂക്ഷമായ പെരുമാറ്റത്തിന് നൽകാത്തത് മൃദുലമായ പെരുമാറ്റത്തിന് നൽകുന്നു. ഒരു ദാസനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവന് മൃദുല പെരുമാറ്റം നൽകുന്നു. മൃദുല പെരുമാറ്റം തടയപ്പെട്ട ഒരു കുടുംബവുമില്ല, നന്മകൾ തങ്ങൾക്ക് തടയപ്പെടാതെ. തൻ്റെ ശത്രുവിനോടാണെങ്കിൽ പോലും അയാളോടുള്ള വർത്തമാനവും വർത്താനവും സൗമ്യമായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ ദൂതനായ തിരുനബിയോട് കൊടിയ വൈരാഗ്യവും നിറഞ്ഞ ശത്രുതയും അടങ്ങാത്ത അസൂയയും ജൂതന്മാർ വെച്ചു പുലർത്തിയിരുന്നു. തിരുദൂതരുടെ മരണവും നാശവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു അവർ. ഒരിക്കൽ ജൂതന്മാർ തിരുമേനിയെ പ്രകോപിതമാക്കും വിധം അഭിസംബോധന ചെയ്തപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് പ്രിയപത്നി ആയിഷ പറയുന്നു, ജൂതന്മാരിൽ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് മരണം ഭവിക്കട്ടെ. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മേൽ മരണവും ശാപവും ഉണ്ടാവട്ടെ. അപ്പോൾ തിരുമേനി പറഞ്ഞു, ആയിഷ, നിശ്ചയം അള്ളാഹു റഫീഖാകുന്നു. അവൻ കാര്യങ്ങളിലെല്ലാം സാവകാശ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നു. ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ മേലും എന്ന് ഞാനും പറഞ്ഞില്ലേ? തികഞ്ഞ സൗമ്യശീലനും മൃദുല പെരുമാറ്റക്കാരനുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുമേനിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, നബിയെ, അള്ളാഹുവെങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയിക്കൊള്ളയുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3:159. മാലിക് ഇബ്നുൽ ഹുവൈസിരിൽ നിവേദനം, എന്റെ ഗോത്രത്തിലെ ആളുകൾക്കൊപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. 20 രാവുകൾ ഞങ്ങൾ തിരുമേനിയുടെ അടുക്കൽ താമസിച്ചു. തിരുമേനി കരുണാമയനും മൃദുല പെരുമാറ്റക്കാരനുമായിരുന്നു. കുടുംബത്തോടുള്ള ഞങ്ങളുടെ ഭ്രമം കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മടങ്ങുക, കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടുകയും അവരെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ നമസ്കരിക്കുക. നമസ്കാര സമയമായാൽ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് ബാങ്ക് വിളിക്കുകയും നിങ്ങളിൽ മുതിർന്നവൻ ഇമാമത്ത് നിൽക്കുകയും ചെയ്യട്ടെ. ബുഖാരി. സ്വന്തത്തോടുപോലും സൗമ്യതയിൽ വർത്തിക്കാൻ അബ്ദുല്ലാഹിബിനു അമ്രനോട് തിരുമേനി ഉപദേശിച്ച സംഭവം ഹദീസുകളിൽ കാണാം. യൗവനാരംഭത്തിൽ ധാരാളം ഇബാദത്തുകൾ ഏറ്റെടുക്കുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിന് അമ്ർ. കാലം മുഴുവൻ പകലിൽ നോമ്പെടുക്കുമായിരുന്നു. രാത്രി മുഴുവൻ നമസ്കരിക്കുമായിരുന്നു. രാത്രിയിലെ തഹജ്ജുദിൽ ഖുർആൻ ഓതിത്തീർക്കുമായിരുന്നു. ഇത് പിന്നീട് അദ്ദേഹത്തിന് ക്ലേശകരമായി. നിർബന്ധമായി ചെയ്തു തീർക്കേണ്ട ചില ബാധ്യതകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുമാർ അദ്ദേഹം ക്ഷീണിതനായി. അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹേ അബ്ദുല്ലാ ഇബ്നു അമ്ർ, താങ്കൾ പകലുകൾ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത എനിക്കെത്തിയിരിക്കുന്നു. താങ്കൾ അപ്രകാരം ചെയ്യരുത്. കാരണം താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. താങ്കളുടെ കണ്ണിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. താങ്കളുടെ ഭാര്യയ്ക്കും താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. ബുഖാരി.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സൗമ്യതയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന ലേഖനത്തിന് ശബ്ദം നൽകിയത്

0: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി സഹബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിച്ച് സംശയ നിവാരണം നടത്തുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംരംഭമാണ് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഫാറ്റി ലിവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നിവാരണം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മോടൊപ്പം പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് ദിൽബർ ഡോക്ടറാണ്. ഡോക്ടറെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ഈ പദം പലപ്പോഴും മുമ്പത്തെ പോലെയല്ല, ധാരാളമായി പല സ്കാനിങ് റിപ്പോർട്ടുകളിലൊക്കെ ഫാറ്റി ലിവർ എന്ന് കാണുന്നു. ലളിതമായി പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഇതൊന്ന് വിശദീകരിക്കാം.
1: ശരി, നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നതും അല്ലെങ്കിൽ കൂടുതൽ കാണുന്നതുമായ പേരുകളിൽ ഒന്നാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കരളിൽ അഥവാ നമ്മുടെ ലിവർ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. നമുക്ക് കൂടുതൽ അടിഞ്ഞുകൂടുന്ന ആദ്യത്തെ സ്റ്റേജിനെ നമ്മളിതിനെ സ്റ്റിയറ്റോസിസ് എന്നാണ് മെഡിക്കലി പറയുക. അതാണ് ആരംഭഘട്ടം. ഈ ഘട്ടത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. പിന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് ഉണ്ട്, അവസാനത്തെ സ്റ്റേജാണ് സിറോസിസ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് ഈ ഡേറ്റ് കൂടുതൽ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഡേറ്റ് അത് രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കൂടുതൽ ലഭ്യമായി നമ്മുടെ നാട്ടിൽ. പണ്ടത്തേക്കാൾ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ കൂടുതൽ ലഭ്യമായി തുടങ്ങി.
0: ഒരു പക്ഷേ മുമ്പ് ഇത്ര ഉണ്ടെങ്കിൽ തന്നെ ഈ ടെസ്റ്റുകളുടെ അഭാവം മൂലം കണ്ടുപിടിക്കപ്പെട്ടില്ലായിരിക്കാം.
1: അതെ, കണ്ടുപിടിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിരുന്നു മുമ്പ്. ഇപ്പോൾ കൂടുതൽ ലഭ്യമാണ്. നമുക്ക് ഓരോ ചെറിയ സ്ഥലങ്ങളിൽ പോലും സ്കാനിങ് സെൻ്ററുകളുണ്ട്. രണ്ടാമത്തെ കാരണം അത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ മാറി വരുന്ന ജീവിതശൈലിയിൽ നമ്മുടെ ഭക്ഷണത്തിലെയും നമ്മുടെ എക്സസൈസ് നമ്മുടെ ആക്ടിവിറ്റിയുടെയും വ്യത്യാസങ്ങൾ, നമ്മുടെ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടും ഈ ഫാറ്റി ലിവറിനെ കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു ഫാറ്റി ലിവറിൻ്റെ തുടക്കം.
0: കേരളത്തിൽ പൊതുവെ ഇന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് കൂടുതലാണോ? അത്തരത്തിൽ എന്തെങ്കിലും സർവേ റിപ്പോർട്ടുകളോ മറ്റോ ലഭ്യമാണോ?
1: കേരളത്തിനെ മാത്രം ബേസ് ചെയ്തിട്ട് പഠന റിപ്പോർട്ടുകൾ അധികമില്ല. ചെറിയ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളാണ് കൂടുതലുള്ളത്. എന്നിരുന്നാലും പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ വിഷമമുണ്ട് പറയാൻ, പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അത് അതിൻ്റെ പ്രധാന ഫാക്ടർ നമ്മുടെ ഭക്ഷണശൈലി തന്നെയാണ്. കാരണം നമ്മൾ എല്ലാത്തരം ഭക്ഷണശൈലിയെയും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മൾ. അപ്പോൾ അതുതന്നെ ആയിരിക്കാം വലിയ കാരണം. പക്ഷെ പൊതുവെ ലോകത്തിലാകമാനം ഫാറ്റി ലിവറിൻ്റെ എണ്ണം വളരെ വളരെ വർദ്ധിച്ചിട്ടുണ്ട്.
0: പിന്നെ മുൻകാലത്തെ പോലെ കൂടുതൽ അധ്വാനിക്കുകയും പോഷകാഹാരങ്ങളെ കുറവുമായിരുന്നല്ലോ മുൻ തലമുറക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈയിടെയായി അധ്വാനം പൊതുവെ കുറവും, എന്നാൽ അധ്വാനിക്കാത്തവർ ഇല്ലാതില്ല, എങ്കിലും ഭക്ഷണം വളരെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം എല്ലാവരിലേക്കും വന്നതും ഒരു കാരണം ആയിക്കൂടായി.
1: തീർച്ചയായിട്ടും ഭക്ഷണവും നമ്മുടെ അധ്വാനം തമ്മിൽ അനുപാതം കുറച്ച് റേഷ്യോ കുറച്ച് മാറിയിട്ടുണ്ട്. അതാണ്
0: മദ്യപാനം ഇതിലൊരു വലിയ റോൾ വഹിക്കുന്ന സംഭവമാണല്ലോ. യഥാർത്ഥത്തിൽ മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവറും മദ്യപാനം ഇല്ലാത്തവരിലെ ഫാറ്റി ലിവറും തമ്മിൽ എന്താണ് വ്യത്യാസം?
1: ഫാറ്റി ലിവർ എന്നത് മദ്യപാനം കൊണ്ട് മാത്രം വരുന്നൊരു കാര്യമല്ല. മദ്യപാനം ഈ ഫാറ്റി ലിവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് ഫാക്ടറുകളുണ്ട്. അതിന് കാരണമാകുന്ന കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് മദ്യപാനം. മദ്യപാനം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അതൊരു ദുശ്ശീലമായി കൂടുതൽ കാണിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ മദ്യപാനത്തിൻ്റെ പോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ എന്താ വെച്ചാൽ, മദ്യപാനം കാരണം വരുന്ന ഫാറ്റി ലിവറിന് കുറച്ചുകൂടെ സിറോസിസിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അവരാ മദ്യപാനം നിർത്തിയില്ലെങ്കിൽ. പിന്നെ മിക്കവാറും കേസിൽ നമ്മളത് കണ്ടുപിടിക്കാനും വളരെ വൈകും. മദ്യപാനികൾ പോയി ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് നോക്കില്ല, അവരുടെ ആ ഒരു ദുശ്ശീലത്തിനോടുള്ള ഒരു ഇത് കാരണം. അപ്പോൾ അതാണൊരു ബേസിക് ഡിഫറൻസ് ഉള്ളത്. അല്ലാതെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ ഏറെക്കുറെ സെയിമാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എൻഡ് വരുന്ന സിറോസിസ് രണ്ടിലും ഒന്ന് തന്നെയാണ്.
0: സിറോസിസിലേക്ക് എത്താൻ ഈ മദ്യപാനികൾക്ക് കൂടുതൽ പെട്ടെന്ന് സാധ്യതയുണ്ട് എന്നർത്ഥം?
1: അതെ അതെ, അവർക്ക് റിസ്ക് വളരെ കൂടുതലാണ്.
0: ഈയിടായി MASLD എന്നൊരു പേര് കേൾക്കുന്നു, ഇതും ഫാറ്റി ലിവറും ഒന്നാണോ? പേര് മാറിയതാണോ അതോ മറ്റെന്തെങ്കിലുമാണോ?
1: അത് തീർച്ചയായും ഒരു അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ലൊരു ചോദ്യമാണത്. അതിൽ നമുക്ക് ഈ MASLD, മുമ്പ് നമ്മൾ ഫാറ്റി ലിവർ ഡിസീസിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഒന്ന് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നും മറ്റേത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അഥവാ മദ്യപാനവുമായി ബന്ധമില്ലാത്തത് എന്ന് മാത്രമായിരുന്നു ആ വിശേഷണം ഉണ്ടായിരുന്നത്. അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, എന്താണ് മദ്യപാനവുമായി ബന്ധമില്ലാത്ത ഒരു ഫാറ്റി ലിവർ എന്നുള്ളത്. പഠനങ്ങളിലൂടെ നമുക്കിപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തമ്മിൽ ഈ ലിവർ ഡിസീസിന്, ഫാറ്റി ലിവറിന് വളരെ ഭയങ്കരമായൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് കൂടുതൽ പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പേര് മാറ്റിയത്. MASLD എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റോ ലിവർ ഡിസീസ് എന്നാണ്. അത് ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അകത്തെ മെറ്റബോളിസം അതിൻ്റെ അസുഖങ്ങളും ഫാറ്റി ലിവറിലേക്ക് കൂടുതൽ നയിക്കും എന്ന് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകുക വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതാണ് ഡിഫറൻസ്.
0: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
0: വലൈക്കും സലാം വർത്ത, ചോദിച്ചോളൂ. ശബ്ദം വ്യക്തമല്ല, റേഞ്ചിലടത്തേക്ക് നിൽക്കുകയോ? ലൗഡ് സ്പീക്കർ ആണോ?
2: ഒരു മിനിറ്റ്. ഫാറ്റി ലിവറിന് വേണ്ടി USG അബ്ഡോമൻ ചെക്ക് ചെയ്തിരുന്നു, ഗ്രേഡ് 2 ആണ് കണ്ടത്. അപ്പോ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ SGOT 68 ആണ് കാണുന്നത്. അപ്പോ ഇതില് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
1: തീർച്ചയായിട്ടും ഇതില് നമുക്ക് ഒരാൾക്ക് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അതിൽ മെഡിസിൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരൊറ്റ ഒരു സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ ബലത്തിലോ മാത്രമല്ല, ആളുടെ പ്രായം, ആളുടെ ഭാരം, ആളുടെ ഫാമിലി ഹിസ്റ്ററി, ആൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെ മരുന്നുകൾ എടുക്കുന്നുണ്ട്, ആളുടെ ശരീരത്തിൻ്റെ അരവണ്ണം എത്രത്തോളം ഉണ്ട്, ആളുടെ ജോലി എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് മാത്രമാണ് ഒരാൾ മരുന്ന് എടുക്കണോ വേണ്ടയോ എന്ന് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ സ്കാനിങ്ങിലെ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റേജ് 2 അല്ല, അത് അൾട്രാസൗണ്ട് പരമായിട്ടുള്ള ഒരു ഗ്രേഡിംഗ് മാത്രമാണ്, എത്രത്തോളം കൊഴുപ്പ് അടിഞ്ഞ രീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നിങ്ങളുടെ SGOT SGPT എന്ന് സൂചിപ്പിക്കുന്നതും നമ്മുടെ ലിവറിന് വരുന്ന ചെറിയൊരു പരിക്കിൻ്റെ നീരിൻ്റെ റിസൾട്ടാണത്. അപ്പോൾ ഇത് വെച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല, ഈ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നോക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറെ നിർബന്ധമായും കാണണം, ഈ ആവശ്യങ്ങളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയും വേണം.
0: ഉത്തരം വ്യക്തമായല്ലോ? എന്തെങ്കിലും മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വിളിച്ച് ഡോക്ടറുമായി സംസാരിച്ച് നിവാരണം കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണുള്ളത്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഡോക്ടർ, നമുക്ക് ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഏകദേശം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കാരണങ്ങളും അപകട സാധ്യതകളിലേക്കും ഒന്ന് നീങ്ങിയാൽ നന്നായിരിക്കും. ആർക്കൊക്കെയാണ് ഫാറ്റി ലിവർ വരാൻ സാധ്യത കൂടുതലുള്ളത്?
1: സിമ്പിളായി പറഞ്ഞാൽ ആർക്കും വരാം, പക്ഷേ ഇതിൽ റിസ്ക് കൂടിയവരാരൊക്കെയാണെന്ന് തിരിച്ചറിയലാണ് പ്രാധാന്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശരീരഭാരം കൂടിയവർ, അതേപോലെ തന്നെ വയറ് ചാടിയവർ അഥവാ അരവണ്ണത്തിൻ്റെ വലിപ്പം വളരെ കൂടുതലുള്ളവർ, പിന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, എസ്പെഷ്യലി നമ്മളെ പ്രമേഹം, ഡയബറ്റീസ് രോഗം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മദ്യപാനം, പിന്നുള്ളത് ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതി എടുക്കുന്നവർ, പിന്നെ തീരെ എക്സസൈസ് ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതൽ ഇതിന് റിസ്ക് ഉള്ളവർ. പിന്നെ ചില മറ്റ് അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന രോഗികൾ, വാതരോഗങ്ങൾ, അങ്ങനത്തെ ചില രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ ചില രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്നവർക്കും ആ മരുന്നുകൾ ഈ ലിവറിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഫാറ്റി ലിവർ വരാൻ സാധ്യത ഉണ്ട്. അപ്പം അവരും ഇത് കൂടുതൽ ശ്രദ്ധിക്കണം.
0: അടുത്ത കോളർ നോക്കാം. ഹലോ,
2: ഹലോ,
0: അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ള.
0: ആരോഗ്യചാരം പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സംശയം നേരിട്ട് ചോദിക്കാം.
2: ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് എന്താ ഫാറ്റ് ലിവർ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പോ അൾട്രാസൗണ്ട് ചെയ്തപ്പോ ഫാറ്റ് ലിവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഉടനെ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ അതോ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്? മെഡിസിൻ ഇല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചോദ്യം.
0: നിങ്ങളുടെ റിപ്പോർട്ട് തനിയെ പോയി ചെയ്തതാണോ, ആരെങ്കിലും നിർദ്ദേശിച്ചാണോ?
2: അല്ലല്ല, നമ്മളിപ്പോ ഒരു എബോ 30 ആയപ്പോ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സ്കാനിങ് വയറിന്റെ ഇടയ്ക്കൊരു ഭാഗത്തേക്ക് വയറൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്.
0: റിപ്പോർട്ടിൽ എന്താണല്ലോ?
2: ഫാറ്റ് ലിവർ ഗ്രേഡ് 1 ഉണ്ട്.
0: ഓക്കെ ഓക്കെ. ഡോക്ടർ മുഹമ്മദ് ഇൽബർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം നിങ്ങൾക്ക് ഇൻഷാല്ലാഹ് ഉത്തരം നൽകും.
1: തീർച്ചയായിട്ടും. നല്ല ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോൾ ചികിത്സ തേടണം എന്നുള്ളതും പിന്നെ മരുന്നല്ലാതെ എന്തൊക്കെ ചികിത്സ എന്നുള്ളതുമാണ് നിങ്ങളുടെ ചോദ്യം. ഒന്ന്, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതൊരു സ്റ്റേജ് അല്ല, പക്ഷേ വളരെ പ്രാരംഭഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇനി ആര് ചികിത്സ തേടണം എന്ന് വെച്ചാൽ, ശാരീരികമായി മറ്റ് അസുഖങ്ങളുള്ളവർ, പിന്നെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് അകാരണമായിട്ടുള്ള ക്ഷീണം അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ, ഇല്ലെങ്കിൽ ഈ നമ്മളെ ശരീരത്തിൽ വേറെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാണുന്നവർ, ഇല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ഈ ലിവർ ഡിസീസ്, ലിവർ സംബന്ധമായ രോഗങ്ങളുടെ നല്ല പാരമ്പര്യമുള്ളവരും ഉടനെ പോയിട്ട് തേടണം. ഇത് ഡോക്ടറെ കണ്ട് അഭിപ്രായം തേടണം, ചികിത്സ വേണോ വേണ്ടോ എന്നുള്ളത്. ഇനി മരുന്നില്ലാതെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവിതശൈലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭക്ഷണം, ഉറക്കം, എക്സസൈസ് എന്നുള്ള കാര്യങ്ങളാണ്. ഭക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും മധുരം അധികമുള്ളതും കുറയ്ക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക. പിന്നെ കലറി എന്ന് പറയും, നമ്മളെ ഭക്ഷണത്തിലെ എനർജിയുടെ വാല്യൂ, അത് കലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആ എടുക്കുന്ന കലറി കുറച്ച് കുറയ്ക്കുക. പിന്നെ ദിവസവും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഉറക്കം, ഒരു 7 മണിക്കൂർ എങ്കിലും രാത്രി ഉറങ്ങാൻ ശ്രമിക്കുക. ഇതാണ് മരുന്നില്ലാതെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഈസി വഴി.
2: പിന്നെ സാറേ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താ വെച്ചാല്, ഈ ലാബില് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ SGBT-ഓ OT-ഓ അങ്ങനെ ഏത് ടെസ്റ്റാണ് നമ്മളെ ഫാറ്റ് ലിവർ ഏത് ഗ്രേഡ് 1-ലേ കാണിക്കുക?
1: അതെന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് വളരെ നല്ല ഫാറ്റി ലിവർ അഥവാ വളരെ മോശം ഫാറ്റി ലിവർ ഉള്ളവർക്ക് പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിൻ്റെ ഭാഗമാണ് നിങ്ങളീ പറഞ്ഞ SGOT SGPT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായി വരെ കാണിക്കാം. അപ്പോൾ അതിനൊരു ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല, ഇത്ര സ്റ്റേജ് ആകുമ്പോൾ ഇത്ര ആവുമെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നമ്മൾ വളരെ മോശം ഫാറ്റി ലിവറുകാരിൽ പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ബ്ലഡിൽ നോർമലായി കാണാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മാത്രം നമുക്ക് ചികിത്സയുടെ തീരുമാനം എടുക്കാനോ നമ്മുടെ അസുഖത്തിൻ്റെ തീവ്രത അളക്കാനോ കഴിയില്ല.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ പാരമ്പര്യം ചർച്ച ചെയ്യാതെ വിട്ടുകൂടാ എന്നാണ് തോന്നുന്നത്. പാരമ്പര്യത്തിന് ഇതിൽ അത്രമാത്രം റോളുണ്ട്. അതായത് മാതാപിതാക്കൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ, എന്താണ് അതിൻ്റെ?
1: പൊതുവെയുള്ള ഫാറ്റ് ലിവറിന് പാരമ്പര്യം കുറവാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു പിതാവിന് ഇപ്പോൾ ഭക്ഷണ ജീവിതശൈലിയിലെ പ്രശ്നം കൊണ്ട് ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് വല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് പാരമ്പര്യമുള്ളവർ അവർക്ക് പാരമ്പര്യമായി ലിവർ അസുഖങ്ങൾ, ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു വലിയ പാരമ്പര്യത്തിൻ്റെ പവർ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ജീവിതശൈലീപരമായിട്ട് കിട്ടിയതിന് പറയാൻ കഴിയില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമുക്കിപ്പോൾ ഒരു ഫാമിലിയിൽ ഡയബറ്റീസ് പ്രമേഹത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ ആ രോഗി അവർക്ക് സ്വാഭാവികമായും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻഡയറക്ട്ലി ഒരു പാരമ്പര്യം നമുക്ക് സൂചിപ്പിക്കാം.
0: ഈ വയറ് ചാടുന്നത് ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമാണോ? പലപ്പോഴും ഭാരം കൂടുതൽ എന്നതാണോ, അതോ അരവണ്ണത്തിൻ്റെ കാര്യം പലപ്പോഴും ഡോക്ടറെ സംസാരത്തിൽ തന്നെ സൂചിപ്പിച്ചൊന്നുമില്ല. ഭാരവും അരവണ്ണവും, ചിലപ്പോൾ ഭാരം ഉള്ളവർക്ക് അരവണ്ണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, തിരിച്ചും വരാം. എന്താണ് ഇതിലെ ഒരു റോള് ഫാറ്റി ലിവറിൽ?
1: രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരവും പ്രധാനപ്പെട്ടതാണ്, അരവണ്ണവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അരവണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ മെലിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം, അപ്പോൾ നമുക്ക് അയാൾക്ക് ഭാരം കൂടുതലില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് എന്നായിരിക്കും നമ്മുടെ വിശ്വാസം. പക്ഷേ ആ ഒരാൾക്ക് അരവണ്ണം കൂടുതലാണെങ്കിൽ ഇത് റിസ്കുകൾ കൂടുതലാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാൻ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും മറ്റ് പഠനങ്ങളിലൊക്കെ ഇതിനൊരു ഒരു കട്ട് ഓഫ് പോലെ തന്നെ പറയുന്നുണ്ട്. പുരുഷന്മാരിൽ അരവണ്ണം ഒരു 90 സെൻറ്റിമീറ്ററും സ്ത്രീകളിൽ ഒരു 80 സെൻറ്റിമീറ്ററിലും കൂടുതലാണെങ്കിൽ ഇങ്ങനത്തെ രോഗങ്ങൾ, കൊഴുപ്പ് കൂടുതൽ അടിയുന്ന രോഗങ്ങൾ, ഫാറ്റി ലിവർ പോലത്തെ കണ്ടീഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശരീരഭാരത്തിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയാവുന്നതാണ് അരവണ്ണം കൂടിയ ആളുകളിലെ കാര്യം.
0: ചില മരുന്നുകൾ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ മരുന്നുകളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊക്കെ സ്ഥിരം അസുഖത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ഈ ഗണത്തിൽ വരിക? ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ കാർഡിയാക്ക്, ന്യൂറോ, ഇങ്ങനെയൊക്കെ സ്ഥിരം മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ. ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന മരുന്നുകൾ ഇങ്ങനെ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ടോ? എന്താണ് എൻ്റെ ഒരു
1: നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഷുഗറിനും പ്രഷറിനും അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധിച്ച്, കാർഡിയാക്ക് സംബന്ധിച്ച്, സ്ട്രോക്ക് സംബന്ധിച്ച് ഉപയോഗിക്കുന്ന മരുന്നുകളൊന്നും ഫാറ്റി ലിവറിനെ ഡയറക്റ്റായിട്ട് ബാധിക്കാറില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ വാതരോഗ സംബന്ധത്തിൽ പ്രത്യേകിച്ച് ആമവാദത്തിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തോട്രക്സേറ്റ് പോലത്തെ ചില മരുന്നുകളുണ്ട്,
0: റുമറ്റോളജിയിൽ
1: ആ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അത് ഉപയോഗിച്ചു നിർത്തി ഫാറ്റി ലിവർ വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ മിക്കവാറും നമ്മളോട് ഓരോ തവണ വരുമ്പോഴും ഫാറ്റി ലിവറിൻ്റെ സൂചികകളിൽ ഒന്നായ SGPT ചെയ്തിട്ട് വരാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മരുന്നെടുക്കുന്നവർ ആ പോകുന്ന വിസിറ്റിൽ നിർബന്ധമായി ആ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ പോകണം, അത്രേ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. നമ്മൾ സാധാരണ മരുന്നുകൾ സൂചിപ്പിക്കാനില്ല. പിന്നെ ഉള്ളതൊക്കെ കുറച്ച് നമ്മൾ ഈ ക്യാൻസർ പോലത്തെ ഇതിൻ്റെയൊക്കെ മരുന്നുകളാണ്, അതൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു നമ്മളിതിൽ സൂചിപ്പിച്ച് പരിഭ്രാന്തി വേണ്ട.
0: ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ലക്ഷണം കണ്ട് ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, എന്നാൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണാതെ, ഇപ്പം നേരത്തെ വിളിച്ച ചോദ്യകർത്താവിൻ്റെതുപോലെ, ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഈ കണ്ടെത്തുന്നതിന് എന്തെങ്കിലും എന്താണ് ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം?
1: നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ കടലിലെ ഐസ്ബർഗ് പോലെയാണ്. നമ്മൾ ആ കാണുന്ന ഭാഗം അല്ലെങ്കിൽ ലക്ഷണം വരുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ലക്ഷണം വരണം എന്നില്ല, നമുക്ക് റിസ്ക് ഫാക്ടറുകളുണ്ട്. നമുക്ക് ഈ മേൽ പറഞ്ഞ നമ്മുടെ ഡയബറ്റീസ്, അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി വളരെ മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാമിലി റിസ്ക് കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് മരുന്നുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളവർ ഒരു 30-35 കഴിയുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ലക്ഷണം വരാൻ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ വളരെ വൈകിപ്പോവും. ഈ ഫാറ്റി ലിവറിൻ്റെ തന്നെ പല സ്റ്റേജുകളിലും നമുക്ക് 100% തിരിച്ച് നോർമലിലേക്ക് വരുത്താവുന്ന സ്റ്റേജസ് വരെ ഉണ്ട്. അപ്പോൾ അത് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ലക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
0: സ്കാനിങ്ങിൽ പലപ്പോഴും അൾട്രാസൗണ്ട് സ്കാനിങ് ആണല്ലോ പ്രാഥമികമായി ചെയ്യാറുള്ളത്. ഇതിൽ ഈ ഗ്രേഡ് 1, 2, 3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റിസ്ക് കൂടുതലാണ് എന്നാണോ അതോ?
1: അല്ല, നമ്മളെ അൾട്രാസൗണ്ടിലെ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് സൂചിപ്പിക്കുന്നത് ആ കൊഴുപ്പടിയുന്ന ഒരു രീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു സോണോളജിസ്റ്റ്, സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ ഒരു അനുമാനത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രേഡിംഗ് വെച്ചു എന്നേ ഉള്ളൂ. അതിന് രോഗത്തിൻ്റെ തീവ്രതയായിട്ട് ഒരു ബന്ധമില്ല. ഗ്രേഡ് 1 ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഫാറ്റി ലിവർ ശരിക്കും കൂടുതലായിരിക്കും, ഗ്രേഡ് 2 ഉള്ളവർക്ക് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേഡിംഗ് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ആകെയുള്ളത് നമുക്ക് ആ രീതി കൂടുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാം. അതുമൂലം നമുക്ക് ഇതിലേക്ക് കൂടുതൽ നോക്കണോ വേണ്ടയോ എന്നുള്ളത് മാത്രം തിരിച്ചറിയാൻ കഴിയും.
0: ഒരു കോളർ ലൈനുണ്ട്. ഹലോ,
3: വാലൈക്കും
0: സ്ലാം വർത്ത, ചോദിച്ചോളൂ.
3: എല്ലാ പറഞ്ഞ നമസ്കാരത്തിന്റെ മുമ്പും ശേഷവും പിന്നത്തെ നമസ്കാരം ഉണ്ടല്ലോ, അതിൽ അസറിന് മുമ്പോ ശേഷമോ പിന്നത്തുണ്ടോ?
0: ഇന്നത്തെ പ്രോഗ്രാം അൽ ഇജാബയല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. ഇന്ന് ആരോഗ്യമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയാണ്. കേൾക്കുന്നത് ഇന്ന് ഡോക്ടറോട് ചോദിക്കാമെന്നാണ്. ശനിയാഴ്ച അതുപോലെ ചൊവ്വാഴ്ചകളിലൊക്കെയാണ് ഈ സമയത്ത്. ഇതിലും കുറച്ച് നേരത്തെ നിങ്ങൾ പിന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് ശനിയോ ചൊവ്വയോ വിളിക്കാം, അല്ലെങ്കിൽ പി സി റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റ് ആയിട്ട് അയച്ചാലും ഇൻഷാല്ലാ മറുപടി
3: കേട്ടോ.
0: ഓക്കെ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. സ്കാനിങ്ങിലെ ഗ്രേഡിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. ഫൈബ്രോ സ്കാൻ എന്ന പരിശോധനയെക്കുറിച്ച് കേൾക്കുന്നു. എന്താണ് ഇത്, ആർക്കൊക്കെയാണ് ഇത് ആവശ്യം വരിക ചെയ്യേണ്ടത്?
1: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ കുറച്ചുകൂടെ ഒരു നൂതനമായ ഒരു
0: അഡ്വാൻസ്ഡ്
1: വേർഷനാണ് ഈ ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്നത്. ഈ ഫൈബ്രോ സ്കാൻ എന്നുള്ളതും പിന്നെ ട്രാൻസിയൻ്റ് എലാസ്റ്റോഗ്രഫി എന്നുള്ള അതിൻ്റെ ഒരു ടൈപ്പുണ്ട്. ഇതാണ് ശരിക്കും ഫാറ്റി ലിവറിനെ മാത്രം സൂചിപ്പിക്കാനുള്ള ഒരു സ്കാനിങ് ആയിട്ട് പറയാൻ കഴിയുന്നത്. അൾട്രാസൗണ്ട് ഒരു പൊതുവായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് ലിവറിൽ കൊഴുപ്പടിയുന്ന രീതിയെ ശരിക്കും നോക്കി ഇതിനെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ കൊഴുപ്പടിയുന്നതിനെ ഘട്ടം ഘട്ടമായി തിരിച്ച് സ്റ്റേജ് ആയിട്ട് ശരിക്കും പറയാൻ കഴിയും. ഇതാണ് ശരിക്കും നമ്മുടെ ഫാറ്റി ലിവറിനെ നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായി സൂചിപ്പിക്കാൻ പറ്റിയ സ്കാനിങ്ങുകളിലൊന്ന്. അപ്പോൾ സംശയമുള്ള രോഗികളെ നമ്മളെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ഫൈബ്രോ സ്കാനിന് ഓർഡർ ചെയ്യാണ് ചെയ്യാറ്. അതുമൂലം നമുക്ക് അവരുടെ കറക്റ്റ് സ്റ്റേജ് കുറച്ചും കൂടെ ഐഡിയ കിട്ടും.
0: നമ്മൾ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നോർമലാണെങ്കിൽ, LFT നോർമൽ റിപ്പോർട്ട് വന്നാൽ ലിവർ സുരക്ഷിതമാണെന്ന് അനുമാനിക്കാമോ?
1: ഇല്ല, നമ്മൾ നേരത്തെ കോളറോട് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് ഇപ്പോൾ സ്റ്റേജ് വളരെ അഡ്വാൻസ്ഡ് ആയുള്ളവർക്ക് പോലും നമ്മൾ ഇടയ്ക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലായിട്ട് കാണാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, അവരുടെ തന്നെ ശാരീരികമായ കാരണങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ഇപ്പോൾ ചില വളരെ കൂടിയ ഘട്ടങ്ങൾ എത്തുമ്പോഴേക്കും ലിവറൊക്കെ വളരെ ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നീരുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധ്യത തന്നെ കുറയും. നമ്മൾ സാധാരണയായിട്ട് കാണാറ് SGOT SGPT എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലാണ് എന്ന് കരുതി ആശ്വസിക്കാൻ പാടില്ല. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ പ്രശ്നം കണ്ടാൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെ പറയാൻ കഴിയുള്ളൂ.
0: ഇപ്പോൾ നേരത്തെ സംസാരത്തിൻ്റെ സീറോസിസിലേക്ക് എത്തുന്ന ഒരു സൂചന നൽകിയിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ആയിരിക്കും. ഏകദേശം എത്ര വർഷം എടുക്കും സാധാരണഗതിയിൽ ഈ

0: അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, നമ്മൾ നമ്മളെ ജീവിതശൈലി മാറ്റി, അതിന് വേണ്ട ചികിത്സാ രീതികൾ അവലംബിച്ചു എന്ന് വരുമ്പോൾ നമുക്ക് സിറോസിസിലേക്ക് ദൂരം വളരെ കൂടും. അങ്ങനെയാണ്. അപ്പോൾ കൃത്യമായൊരു ദൂരം പറയാൻ കഴിയില്ല. ആകെ പറയാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ ആ റിസ്ക് ഫാക്ടേഴ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് എത്തും, അല്ലെങ്കിൽ ഇപ്പോൾ മദ്യപാനം പോലത്തെ കാര്യങ്ങൾ നിർത്തിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
1: ഈ ലേറ്റ് സ്റ്റേജിലാണ് കണ്ടു എങ്കിൽ സിറോസിസിലേക്കുള്ള അകലം കുറഞ്ഞു കുറയുമെന്ന് പറഞ്ഞല്ലോ.
0: അതെ,
1: യഥാർത്ഥത്തിൽ ഈ അവസാന സ്റ്റേജിലാണ് കണ്ട് പിടിക്കപ്പെട്ടതെങ്കിലും ആ രോഗിയുടെ പിന്നെ പ്രായം, ശാരീരികമായ മറ്റു അവസ്ഥകൾ, അതിന് ഇതിൽ റോളുണ്ടോ?
0: ആ, എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ സിറോസിസ് കണ്ടെത്തിയാൽ പോലും, ഇപ്പോൾ വളരെ തടിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അത്യാവശ്യം എക്സസൈസ് ചെയ്തുകൊണ്ട്, അയാളുടെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് വെയിറ്റ് കുറക്കാൻ പറ്റുമെങ്കിൽ സിറോസിസിന് വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാവാം. പിന്നെ നമുക്ക് പല മരുന്നുകളും അവർക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ രോഗിയുടെ ആരോഗ്യസ്ഥിതി വളരെ പ്രധാനമാണ്. പിന്നെ വേറെ പ്രശ്നം, ഈ സിറോസിസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് ഇത് ലിവറിൻ്റെ മാത്രം അസുഖമായിട്ടല്ല നിൽക്കുന്നത്. ലിവർ നമ്മുടെ ആന്തരികമായിട്ടുള്ള പല അവയവങ്ങളെയും, പ്ലീഹ, വയറിലെ നീര്, നമ്മുടെ അന്നനാളത്തിലെ ഞരമ്പുകൾ, ഇങ്ങനെ പല ഭാഗത്തും ഇതിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെറൊരു ലിവർ ഡിസീസായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെല്ലാം ഉതകുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയാൽ നല്ലത്. കോംപ്ലിക്കേഷൻസ് കുറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും ചികിത്സ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ സിറോസിസ് എത്തി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളെ ലൈഫിലെല്ലാം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ കോംപ്ലിക്കേഷനും ജീവിത കണ്ടീഷൻസ്, ഏജ്, മറ്റസുഖങ്ങൾ, ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്.
1: പൊതുവെ കുട്ടികളിൽ ഈ ഫാറ്റി ലിവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: വളരെ കുറവാണ്. കാരണം ഇത് ശരിക്കൊരു, നമ്മൾ ഇടയ്ക്ക് പേഷ്യൻസിനെ സൂചിപ്പിക്കാറുണ്ട്, മുടി നരക്കുന്ന പോലെയാണ്, നമ്മൾ കാലക്രമേണ വരുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇപ്പോൾ വരെ വരെ നേരത്തെ വരുന്നത് നമ്മളീ ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. പിന്നെ കുട്ടികളിൽ ഫാറ്റി ലിവർ എന്നായിട്ട് വരാറില്ല, അവർക്ക് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ലിവറിന് അസുഖങ്ങൾ വരാം. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ ഫാറ്റി ലിവർ എന്ന് കാണാം. അത് പക്ഷേ കൊഴുപ്പടിഞ്ഞതുകൊണ്ട് മാത്രം വരുന്നതല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് അഥവാ സ്വന്തം ശരീരത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വന്നതാവാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ കാണാറുണ്ട് ലിവർ ഡിസീസസ്, ലിവർ അസുഖങ്ങളായിട്ട്. നമ്മൾ സൂചിപ്പിക്കുന്ന ഫാറ്റി ലിവർ അങ്ങനെ കാണാറില്ല.
1: ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ ജനറേഷൻ പൊതുവേ ഈ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു വേള ഒരു പക്ഷേ പ്രായമായവരെക്കാൾ തൽപരരാണല്ലോ. പിന്നെ ഇതിൽ ജെൻഡറിന് വല്ല റോളുണ്ടോ? പുരുഷന്മാരിൽ കൂടുതൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ കുറവ്, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: അങ്ങനെ പഠനങ്ങളിൽ ഒരു പൂർണ്ണമായ ഇതുകളില്ല. പല പഠനങ്ങളിലും പല റിസൾട്ട്സാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ പല റിസ്ക് ഫാക്ടേഴ്സ് അസൈൻ ചെയ്തത് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഒരാൾക്ക് പുരുഷന് എടുക്കാവുന്ന മദ്യത്തിനൊരു ലിമിറ്റ് ഡെയിലി ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, സ്ത്രീക്കുണ്ട്. അത് സ്ത്രീക്ക് ഇത്തിരി കുറവാണ് നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ അരവണ്ണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന് 90 സെൻറ്റിമീറ്ററാണ് റിസ്ക് ഫാക്ടർ, സ്ത്രീക്ക് 80 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീക്ക് എപ്പോഴും ഇതിനുള്ള ചാൻസസ് കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കാം ലോകാരോഗ്യ സംഘടന ഇതെല്ലാം കുറച്ച് വെക്കുന്നത്. പല പഠനങ്ങളിലും പല പോലെയാണ്, പക്ഷേ എപ്പോഴും സ്ത്രീകളിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്.
1: ഓക്കെ, ഇത് ലിവറിനെ കൂടാതെ ഹാർട്ട്, പിന്നെ അതുപോലെ കിഡ്നി, പ്രമേഹത്തെ ബാധിക്കുന്ന പിന്നെ പാൻക്രിയാസ്, ഇത്തരം ഗ്രന്ഥികളിൽ ഈ ഫാറ്റി ലിവറിൻ്റെ ഇതിന് ആഘാതം വരുത്താനുള്ള സാധ്യതകൾ ഉണ്ടോ?
0: അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ലിവർ ഇപ്പോൾ നമ്മളെ ഒരു ആന്തരിക അവയവങ്ങളുടെ ഒരു ഒരു സെറ്റ് ഓഫ് ഓർഗനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ആന്തരിക അവയവമായ പ്ലീഹ, അതിന് വീക്കം വരാം. അതേപോലെ നമ്മുടെ പല ഏരിയകളിലും ഞരമ്പിന് തടിപ്പ് വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നനാളത്തിലെ ഞരമ്പ് തടിപ്പ്. ചിലവർ രക്തം ഛർദ്ദിച്ചിട്ട് വരും എന്നൊക്കെ പറയുന്നത് ഈ ലിവർ ഡിസീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. പിന്നെ വയറ് വീർക്കുക എന്ന് പറയും, അത് വയറിൽ നീര് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാരണം ലിവർ മറ്റ് അവയവങ്ങളെ കൂടെ ബാധിക്കും. അത് പക്ഷേ വളരെ ലേറ്റർ സ്റ്റേജിലേക്കാണ്, അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മളങ്ങനെ മറ്റു അവയവങ്ങളെ ബാധിച്ചതായിട്ട് കാണാറുള്ളത്.
1: ചികിത്സയും പിന്നെ ജീവിതശൈലിയുമായി ചർച്ച ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയുമോ, ഇതിനെന്തെങ്കിലും അംഗീകൃത മരുന്നുകൾ ലഭ്യമാണോ എന്നാണ് മറ്റൊരു ചോദ്യം.
0: ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലിവറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഫാറ്റി ലിവർ തീർത്തും നോർമലാക്കാൻ പറ്റുമോ എന്നുള്ളത്. ആദ്യത്തെ രണ്ട് സ്റ്റേജുകളിലാണ് ഇത് പൂർണ്ണമായും നോർമലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മുമ്പ് പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ പഠനങ്ങൾ

0: സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റിയറ്റോസിസ്, സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള സ്റ്റേജുകളിൽ ഇത് നോർമലായിട്ട് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരൊറ്റൊരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു ഒരൊറ്റൊരു മരുന്ന്, ഒറ്റമൂലി, അങ്ങനെ ഒരു മരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തീർത്തും കള്ളമാണ്. പക്ഷേ ഇതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പക്ഷേ രോഗിയുടെ രോഗത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ പ്രമേഹ രോഗിയാണ്, അയാൾ പ്രമേഹത്തിന് മരുന്നെടുക്കുന്നുണ്ട്. പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ചില ഇൻസുലിൻ്റെ തരങ്ങൾ, ചില ഗുളികയുടെ തരങ്ങൾ ഫാറ്റി ലിവറിന് സഹായകമാണ്. അപ്പോൾ അങ്ങനത്തെ രോഗി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ തരം മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ അമിതവണ്ണത്തിന് ചികിത്സ എടുക്കുന്ന ആളാണ്, അതിനുപയോഗിക്കുന്ന ചില മരുന്നുകൾ ഫാറ്റി ലിവറിന് പറ്റും. പക്ഷേ എല്ലാത്തിലുപരി ഏറ്റവും കൂടുതൽ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ശരീരഭാരം കുറക്കുക, അരവണ്ണം കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതി ഫാറ്റി ലിവർ കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വിറ്റാമിനുകളുടെ കൂട്ടത്തിൽ വൈറ്റമിൻ ഇ സഹായകരമാവും എന്ന് തെളിയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു അത് മാത്രം വെച്ചിട്ട് ട്രീറ്റ്മെൻറ് മുന്നോട്ട് പോവില്ല.
1: സാധാരണ ജനങ്ങൾക്കിടയിൽ, നമ്മൾ പീസ് റേഡിയോയിലിരുന്നാണല്ലോ സംസാരിക്കുന്നത്, ശ്രോതാക്കൾക്കിടയിൽ സാധാരണ വളരെ ധാരാളം കേൾക്കുന്നതാണ് മഞ്ഞപ്പിത്തം. പലപ്പോഴും ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുക എന്നാണ് പലരും. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നാണോ അതോ എന്താണ് ഇവിടെ?
0: അതെ, ഇത് പലപ്പോഴും നമുക്ക് ഒ പിയിൽ വരുന്ന കൺഫ്യൂഷനാണ്. പേഷ്യൻസ് വന്നിട്ട് പറയും സാറേ മഞ്ഞപ്പിത്താണെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ അതിൽ അതിൻ്റെ SGOT SGPT എന്നുള്ള ഇത് കുറച്ചൊന്ന് കൂടുതലായിരിക്കും. അതൊരിക്കലും മഞ്ഞപ്പിത്തമല്ല. ഇനി നേരെ തിരിച്ച് വെറും മഞ്ഞ കുറച്ച് കൂടുതലായിരിക്കും, അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ട് വരും. അത് മഞ്ഞപ്പിത്താവണമെന്നില്ല. ഈവൻ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് അസുഖം വന്നാൽ പോലും ചിലപ്പോൾ മഞ്ഞയുടെ അളവിൽ കൂടുതൽ വരാം, ചില കല്ലുകളുടെ പ്രശ്നം കൊണ്ട് വരാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മഞ്ഞ കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് മാത്രമേ ബിലിറുബിൻ എന്ന് പറഞ്ഞ അളവ് കൂടിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ നാട്ടിൽ കൂടുതൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിനെയാണ്. അഥവാ ഒരു വൈറസ് അണുബാധ നമ്മളെ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന, അതാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ നാട്ടിൽ വരുന്ന ഈ മഞ്ഞപ്പിത്തം എല്ലാവരും സൂചിപ്പിക്കുന്നത്, ഛർദി, പനി ഒക്കെ ആയിട്ട് വരുന്നത്. അത് ശരിക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അത് ലിവറിനെ ബാധിക്കുന്ന, മഞ്ഞ കൂട്ടുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്. ഇതും ഫാറ്റി ലിവറും തമ്മിൽ ബന്ധമില്ല, ഇതെല്ലാം ഒന്നുമല്ല.
1: ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയൊക്കെ സ്വാഗതം, ചോദിച്ചോളൂ.
2: പിന്നെ നമ്മൾ ഈ ഫാറ്റി ലിവറിന് പ്രത്യേകം മരുന്ന് കൊടുക്കാൻ
1: വ്യായാമം കൊണ്ട് മാത്രം സുഖപ്പെടുമോ എന്നാണ് ചോദ്യം?
2: അതെ അതെ,
0: വ്യായാമം കൊണ്ട് മാത്രം പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒറ്റവാക്കിൽ ഉത്തരം. പക്ഷേ നമ്മളെ ഫാറ്റി ലിവർ വളരെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല ചിട്ടയായ വ്യായാമത്തിൻ്റെ കൂടെ നമ്മുടെ ഭക്ഷണശൈലി, ജീവിതശൈലിയൊക്കെ റെഡിയാക്കിയാൽ ഒരു പക്ഷേ പ്രാരംഭഘട്ടങ്ങളിൽ നമുക്ക് ഫാറ്റി ലിവർ പൂർണ്ണമായി ചികിത്സിച്ച് അഥവാ നോർമലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതെ, അത് നല്ലൊരു ചോദ്യമാണ്. വരാതിരിക്കാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതശൈലിയിലെ കാര്യങ്ങൾ, അഥവാ നമ്മുടെ ഭക്ഷണ രീതിയിൽ കൊഴുപ്പ്, മധുരങ്ങൾ, എണ്ണ അങ്ങനത്തെ കാര്യങ്ങളിലൊരു മിതം വരുത്തുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നമ്മളെ ചോറിൻ്റെ അളവിൽ ഇത്തിരി കുറവ് വരുത്തുക. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയക്രമങ്ങൾ, രാത്രി വളരെ വൈകി കഴിക്കാതിരിക്കുക, സമയത്ത് ഉറങ്ങുക, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നല്ലൊരു എക്സസൈസ്, അഥവാ ഒരാഴ്ചയിൽ നമ്മൾ ഏതാണ്ട് അനുമാനിക്കാറ് 150 മിനിറ്റ് മൊത്തത്തിലൊരു എക്സസൈസ്, അത്യാവശ്യം മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറയ്ക്കാൻ പറ്റും.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, ശരീരഭാരം എത്ര ശതമാനം കുറച്ചാലാണ് ലിവർ, ഫാറ്റി ലിവറിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്?
0: നല്ലൊരു ചോദ്യമാണ്. ഇതിൽ പ്രത്യേകിച്ചുള്ളത് എന്താ വെച്ചാൽ, പഠനങ്ങൾ തെളിയിക്കുന്നത് 10% വെയിറ്റെങ്കിലും കുറയ്ക്കണം. നമ്മളിപ്പോൾ 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ 90 കിലോ എങ്കിലും ആവണം ഒരു പ്രകടമായ ഫാറ്റി ലിവർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻസിന് അതാണ് ഒരു ഫസ്റ്റ് ടാർഗറ്റായി കൊടുക്കാറ്, 10% ശരീരഭാരം കുറയ്ക്കുക. അപ്പോൾ ഇത്ര കിലോ എന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ ഭാരത്തിൽ നിന്ന് 10% കുറച്ച് കഴിഞ്ഞാൽ പ്രകടമായ മാറ്റങ്ങൾ വരാം. പക്ഷെ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ 10% മതിയാവില്ല. ഒരു 140 kg ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 10% മതിയാവില്ല. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ 10%, പിന്നെ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാം.
1: ചുരുക്കത്തിൽ ശരീരഭാരം ഇത് വലിയൊരു
0: അതെ നിർണായക നിർണായകമായ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ശരീരഭാരത്തിൽ ഇപ്പോൾ ഒരാൾ വളരെ തടി കൂടിയ ആളാണ്, ശരീരഭാരം കൂടിയ ആളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ആ കൂടിയ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്തോറും നമ്മളെ ശരീരത്തിൽ എന്താകുമെന്ന് വെച്ചാൽ ലിവറിലേക്കും കൊഴുപ്പ് കൂടുതൽ അടിയാൻ കാരണമാവും. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും, പിന്നെ കൊളസ്ട്രോളിൽ ഉൾപ്പെട്ട ട്രൈഗ്ലിസറൈഡ് LDL എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ, കൊഴുപ്പിനെ ലിവറിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ സഹായിക്കും.
1: ഭക്ഷണത്തിൻ്റെ കാര്യം പലതും നേരത്തെ സൂചിപ്പിച്ചു എങ്കിലും പൊതുവെ നമ്മൾ മലയാളികൾ മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ഭക്ഷണ രീതി അറിയപ്പെട്ടതാണല്ലോ. ഇതിൽ പ്രകടമായ എന്തെങ്കിലും മാറ്റങ്ങൾ പീസറുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലക്ക് മലയാളികളുടെ ഭക്ഷണക്രമത്തിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ഒക്കെ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നൊന്ന് നിർദ്ദേശിച്ചാൽ നന്നായിരിക്കും.
0: അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. മലയാളിയോട് ചോറ് കുറയ്ക്കാൻ പറയുക എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നമുള്ളത്. പക്ഷേ പലരും വിചാരിക്കാറ് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ ഇപ്പോൾ ചോറ് ഒഴിവാക്കണം, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഒരു നല്ലൊരു ഭക്ഷണരീതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണമെന്നുള്ളതാണ്. അളവാണ് പ്രധാനം. അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചോറെടുക്കുന്ന അളവ് നമ്മളെന്ത് ചെയ്യുക, ചോറ് ഒരു പാത്രത്തിലെടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു നമ്മൾ വിളമ്പുന്ന തവിക്ക് ഒരു 2 തവിയൊക്കെ എടുത്താൽ മതി. ബാക്കി നമ്മളെന്ത് ചെയ്യുക, പച്ചക്കറികൾ, സാലഡുകൾ, പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഇങ്ങനെ അതേ പ്ലേറ്റിലേക്ക് കൂടുതൽ എടുക്കുക, ചോറിൻ്റെ അളവ് കുറയ്ക്കുക, അഥവാ അന്നജങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഞ്ചസാര. നമ്മൾ പഞ്ചസാരയുടെ അളവ് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നുള്ളത് പ്രോസസ്ഡ് ഫുഡുകളാണ്. നമുക്കിപ്പോൾ സുലഭമാണ് പ്രോസസ്ഡ് ഫുഡുകൾ, പാക്കറ്റിലും ഇതിലൊക്കെ വരുന്ന പ്രോസസ്ഡ് ഫുഡുകളിൽ അവർ ചേർക്കുന്ന പല സാധനങ്ങളും നമ്മളെ ലിവറിനും പല അവയവങ്ങൾക്കും മോശമാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നന്നേ കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു നേരെങ്കിലും നല്ലൊരു പച്ചക്കറി നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വറുത്ത് പൊരിക്കാതെ കറി വെച്ച് എണ്ണ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, ആവശ്യത്തിന് നല്ലവണ്ണം വെള്ളം കുടിക്കുക, ഓരോരുത്തരുടെ ശരീരഭാരത്തിന് ആനുപാതികമായിട്ട് കഴിക്കുക. നമ്മളൊരു ആവറേജ് പറയുക 2-2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം നിർബന്ധമായിട്ടും കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ മറ്റു ഈ ദുശ്ശീലങ്ങളിൽപ്പെട്ട മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഭക്ഷണത്തിനെ സംബന്ധിച്ച് ഒരു നട്ട്ഷെല്ല് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ നല്ലത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ജ്യൂസുകൾ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല, അത് ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെ കളഞ്ഞ് നമ്മൾ രുചിക്ക് വേണ്ടി മാത്രം കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ശ്രമിക്കുക.
1: അടുത്ത കോളർ നോക്കാം. ഹലോ,
3: ഞാൻ കഴിഞ്ഞ വർഷം സ്കാൻ ചെയ്ത സമയത്ത് സെക്കൻഡ് ഗ്രേഡ് ആയിട്ടുണ്ട്, ഹെപ്പറ്റോമെഗാലി കാണിച്ചത്. പിന്നെ ഞാൻ ഭക്ഷണത്തില് അരി ഭക്ഷണം കുറച്ചു, പഞ്ചസാര എണ്ണ അങ്ങനെയൊക്കെ ഒഴിവാക്കി. ഈ ഒരു വർഷമായപ്പോ സ്കാൻ ചെയ്തപ്പോ 1st grade ആയിട്ടുണ്ട് അത്. അപ്പൊ ഇനി എനിക്കത് കണ്ടുപിടിച്ചിട്ടില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വരാ, അത് മാറിയിട്ടിന്റെ അങ്ങനെ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: പിന്നെ ഒരു ഉള്ളിൽ
3: ഒരു ഭയം ഉണ്ട്. മാറ്റം തന്നെയാണോ അത്? സെക്കൻഡ് ഗ്രേഡ് 1st grade വന്നത് നല്ല മാറ്റം തന്നെയാണോ?
0: ആ, നമ്മളെ ഗ്രേഡിൽ വ്യത്യാസം വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ഫാറ്റി ലിവർ മാറി എന്ന് പറയാൻ കഴിയില്ല. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ശരീരഭാരം കൂടിയ ആളാണോ, ഇങ്ങനെ തടിയുള്ള ആളാണോ? അല്ലല്ല, ശരീരഭാരം കൂടിയ ആളാണോ? അത്യാവശ്യം തടിയുള്ള ആളാണ് അല്ല? പാരമ്പര്യമായിട്ട് ലിവറിന്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ, അപ്പൊ എന്താന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ പൊതുവെ മറ്റു മരുന്നുകളൊന്നും എടുക്കുന്ന ആളല്ലല്ലോ, ഷുഗറ് കൊളസ്ട്രോള്. അപ്പൊ പൊതുവെ നിങ്ങൾ ലോ റിസ്ക് കാറ്റഗറി ആണ്. എന്നിരുന്നാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കൊരു ഭയം എന്നുണ്ടെങ്കിൽ ഒരു തവണ നമുക്ക് ആ ഫൈബ്രോസ്കാൻ പോലത്തെ ടെസ്റ്റുകൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറുടെ സഹായത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമുക്ക് പറയാം നിങ്ങളെ ഫാറ്റി ലിവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വേറെ ഒന്നുള്ളത്, നമ്മൾ Grade 2 Grade 1 അല്ലെങ്കിൽ Stage 2 എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചങ്ങോട്ടും പോവാം. അപ്പോൾ നമ്മളെ ഭക്ഷണത്തിലെ നിയന്ത്രണം എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ നമ്മുടെ ഈ ഭയത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ ഒരു ഡോക്ടറുടെ സഹായം തേടി അതിന്റെ ഒന്ന് രണ്ട് ടെസ്റ്റുകളും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ ക്ഷീണത്തിന് പല കാരണങ്ങളുണ്ടാവാം, ഇത് മാത്രം ആവണമെന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ഇതിനൊരു ഇങ്ങനെ ഒരു ഭയമുണ്ട്, ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്, അപ്പൊ നമുക്ക് ഈ ഫൈബ്രോ സ്കാൻ പോലത്തെതും കൂടെ ഒന്ന് ചെയ്താലോ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതങ്ങ് ചെയ്താൽ കുറച്ചുകൂടെ ആശ്വാസമായിരിക്കും. അല്ല, നമ്മുടെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ തന്നെ കുറച്ചൊരു വലിയ സ്കാനിങ് ആണ്. വലിയ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതൊക്കെ രീതി അത് തന്നെയാണ്, അതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ ചിലവ് കൂടും, അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ സമയമെടുക്കും അതിന്. പിന്നെ അത് വെറും വയറ്റിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ വയറിൽ വെച്ച് മറ്റേ അൾട്രാസൗണ്ട് ചെയ്യണ പോലെ തന്നെ ചെയ്യുക, വെക്കുന്ന സാധനത്തിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൂ, അതിന് ഉപയോഗിക്കുന്ന മെഷീൻ്റെ ഉപകരണങ്ങൾക്ക് അത്രേ ഉള്ളൂ.
1: വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫാറ്റ് ലിവറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തിയപ്പോൾ വ്യായാമത്തിൻ്റെ കാര്യം വളരെയധികം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഏതൊക്കെ തരം വ്യായാമങ്ങളാണ് ഇതിൽ കൂടുതൽ ഫലപ്രദം? നടത്തം മാത്രം മതിയോ എന്നാണ് ഒരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിക്കുന്നത്.
0: നടത്തം മാത്രം ഒരു പരിപൂർണ എക്സസൈസ് അല്ല. നടത്തം നമ്മുടെ ഹാർട്ടിന് കുറച്ച് ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസാണ്, നമ്മുടെ മുട്ടുകാലുകൾ കുറച്ച് നല്ലതാണ് എന്നതിലുപരി അതൊരു ഭയങ്കര മാജിക് എക്സസൈസ് ഒന്നുമല്ല. നമ്മളൊരു എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യണം, നമ്മുടെ ജോയിൻറ്റുകൾ കൂടുതൽ വർക്ക് ചെയ്യണം, നമ്മുടെ മസിലുകൾ വർക്ക് ചെയ്യണം, അപ്പോഴേ അതൊരു പരിപൂർണ എക്സസൈസ് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നടത്തത്തിൻ്റെ കൂടെ മസിൽ വർക്ക് ചെയ്യുന്ന എക്സസൈസുകളും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് സാധാരണയായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഭാരങ്ങൾ എടുത്തുകൊണ്ടുള്ള എക്സസൈസ്, ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി മസിൽ ഇത് ചെയ്യുക, എല്ലാവർക്കും പക്ഷേ ജിമ്മിൽ പോകാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. ഞാൻ പേഷ്യൻസിനോട് സിമ്പിളായിട്ട് പറയാറ് കുപ്പിയിൽ കല്ല് നിറച്ചിട്ട് അതൊരു വെയിറ്റ് ആയിട്ട് വരെ യൂസ് ചെയ്യാം, നമുക്കൊരു മസിൽ എക്സസൈസായിട്ട് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ പുഷപ്പ് പോലത്തെ എക്സസൈസുകൾ നല്ലൊരു മസിൽ എക്സസൈസാണ്, കുറേ ഒരുപാട് മസിലുകൾ വർക്ക് ചെയ്യുന്നൊരു എക്സസൈസാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ എക്സസൈസാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയും, അഥവാ അത്യാവശ്യം ക്ഷീണിക്കുന്ന വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ 150 മിനിറ്റെങ്കിലും വേണം ആവശ്യത്തിന്. പിന്നെ ഓരോരുത്തരുടെ രോഗത്തിനനുസരിച്ച് ഇപ്പോൾ ഹൃദ്രോഗികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ജനറലി നമ്മൾ പറയുന്നത് ഈ കോമ്പിനേഷനായിട്ട് എക്സസൈസ് ഒരു 150 മിനിറ്റെങ്കിലും ആഴ്ചയിൽ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 1 കിലോമീറ്റർ വളരെ ലാഘവത്തോടുകൂടെ സിമ്പിളായി അധികം ക്ഷീണിക്കാതെ നടന്നത് കൊണ്ട് ഗുണങ്ങളൊന്നുമില്ല, നമ്മൾ ആ 1 കിലോമീറ്റർ കണ്ട ഗുണം മാത്രമേ കിട്ടുള്ളൂ.
1: ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
2: ഹലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളെ ഈ കീറ്റോ ഡയറ്റും ഈ ഫാറ്റ് ലിവറും തമ്മിൽ നഷ്ടം വെച്ചിട്ടുണ്ടോ?
0: ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെ നമ്മൾ ആൻസർ പറഞ്ഞാലും കുറച്ച് കോൺട്രവേഴ്സീസ് വരാം. ഇതിൽ മെയിൻ ഇതുള്ളത് കീറ്റോ ഡയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നജങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീൻ ഫാറ്റ് പോലത്തെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡയറ്റാണ്. ഇതിൽ ഫാറ്റി ലിവറിന് ഗുണമുള്ളതായിട്ട് ചിലർ അവകാശപ്പെടാറുണ്ടെങ്കിലും ഒരു ഭയങ്കരമായൊരു ഒരു പഠനങ്ങളിലൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരാൾ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ആളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ അവിടെ മെച്ചപ്പെടും, പിന്നെ തീർച്ചയായിട്ടും അവരുടെ ശരീരഭാരം കുറയും. അപ്പോൾ ഒരാൾ കീറ്റോ ഡയറ്റ് എടുത്തിട്ട് ഫാറ്റി ലിവറിന് ഗുണം വരുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ടും അവരുടെ ശരീരഭാരം കുറയുന്നത് കൊണ്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു ഭാരം കുറച്ചാൽ ഫാറ്റി ലിവറിന് ഗുണമുണ്ടാവാം, ആ രീതിയിൽ ഗുണം കിട്ടാം. പക്ഷേ ഇപ്പോൾ ദീർഘകാലം കീറ്റോ ഡയറ്റ് ചെയ്യുന്നതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, അതാണ് ഞാൻ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞത്. കാരണം അതിനുപയോഗിക്കുന്നപ്പോൾ ചില കീറ്റോ ഡയറ്റ്, ഇപ്പോൾ എല്ലാവരും കീറ്റോ ഡയറ്റ് അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, കാരണം അതിനുപയോഗിക്കുന്ന പ്രോട്ടീനുകളുടെയും കൊഴുപ്പുകളുടെയും ഒക്കെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കൊഴുപ്പും ഏതെങ്കിലും പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് തന്നെ ഇഷ്ടംപോലെ പേഷ്യൻസിനെ കാണാറുണ്ട് കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം LDL ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ഗണ്യമായി കൂടിയതായിട്ടും കാണാറുണ്ട്. അപ്പോൾ അത് കീറ്റോ ഡയറ്റിൻ്റെ കുറ്റമെന്ന് പറയാൻ കഴിയില്ല, നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളിലെ നമ്മൾ സെലക്ഷനിലെ ക്രൈറ്റീരിയയിലെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല ദീർഘകാലം കീറ്റോ ഡയറ്റ് യൂസ് ചെയ്യുന്നവരിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കലി അത് എന്താ വെച്ചാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തത് കൊണ്ട് നമ്മളത് വല്ലാതെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ തീരെ ഭാരം കുറയാത്ത ഒരാൾക്ക് അയാൾക്ക് ഭാരം കുറയാൻ സഹായിക്കാൻ മിതകാലത്തേക്ക് ചിലപ്പോൾ യൂസ് ചെയ്താൽ ഈ ഫാറ്റി ലിവറിനെ ഭാരം കുറഞ്ഞതുകൊണ്ട് ഗുണം കിട്ടിയേക്കാം, അങ്ങനെ പറയാൻ കഴിയുള്ളൂ.
2: ഓക്കെ ഓക്കെ ഓക്കെ,
1: ഫീഡ്ബാക്ക് വഴി ഒന്ന് മറ്റൊരു ചോദ്യം, ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഫാസ്റ്റിങ്, അതുപോലെ ഇപ്പോൾ ഈ കർത്താവ് ചോദിച്ച കീറ്റോ ഡയറ്റ്, ഡീറ്റോക്സ് പാനീയങ്ങൾ എന്നിവയെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം എന്ന ചോദ്യം.
0: ഡോക്ടറുടെ അഭിപ്രായം വളരെ മോശമാണ്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഡീറ്റോക്സ് പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നമ്മളെ പറ്റിക്കുന്ന ഒരു കാര്യം വേറെ ഇല്ല, അത് പ്യുവർ മാർക്കറ്റിംഗ് കാര്യം മാത്രമാണ് ഡീറ്റോക്സ് പാനീയങ്ങൾ. കാരണം അത് അത്ര ഒരു മാജിക് പാനീയമായിരുന്നെങ്കിൽ നമ്മൾ എത്ര പേർക്ക് ഇന്ന് ഇവിടെ ലിവർ ഡിസീസ് ഉണ്ടാവുമായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ചിലതൊക്കെ ചെറിയ ക്വാളിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഡീറ്റോക്സ് പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തരത്തിനെ മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് മഹത്വവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറലി നമ്മൾ ഡീറ്റോക്സ് പാനീയങ്ങളെ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം നല്ലതിനേക്കാൾ കൂടുതൽ മോശം സാധനങ്ങളാണ് അതിൽ കൂടുതൽ. 90% ബ്രാൻഡുകളൊക്കെ അതിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് പറയില്ല. കീറ്റോ ഡയറ്റ് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെയുള്ളത് ഈ ഒന്നിടവിട്ട ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അഥവാ ഒരു ദിവസത്തിൽ 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ 8 മണിക്കൂർ കഴിക്കുക, അല്ലെങ്കിൽ 14 മണിക്കൂർ കഴിക്കാതിരിക്കുക, 10 മണിക്കൂർ കഴിക്കുക. ഇതിനൊക്കെ നേരത്തെ കീറ്റോ ഡയറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതിന് നേരിട്ട് ഗുണങ്ങളില്ല. പക്ഷേ ചിലവർക്ക് ഇപ്പോൾ ഭക്ഷണത്തിനോട് അമിതമായ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ ഇങ്ങനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെയൊക്കെ ചിലപ്പോൾ കുറച്ച് കൺട്രോള് ആർജിക്കാറുണ്ട്. അതിലൂടെ അവരുടെ ഭാരം കുറയാറുണ്ട്. അതിലൂടെ അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞു കാലറി ഇൻടേക്ക്, അഥവാ ഓരോ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന എനർജിയുടെ കണക്ക്, ആ കാലറി ഇൻടേക്ക് കുറക്കാൻ കഴിയാറുണ്ട്. അങ്ങനെ ഒരു ഗുണം വരാറുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇതൊന്നും എല്ലാവർക്കും പറ്റില്ല. ഇപ്പോൾ ഒരു ഷുഗർ രോഗിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആൾ സമയത്ത് മരുന്നെടുക്കുന്നുണ്ട്, സമയത്ത് ഭക്ഷണം കഴിച്ചില്ലേ ഷുഗർ കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും പറ്റില്ല. പക്ഷേ നമുക്ക് കുടുങ്ങി നമുക്ക് ഭാരം കുറക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാതാവുമ്പോൾ വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു മാർഗം അത്രേ പറ്റുള്ളൂ.
1: അടുത്ത കോളറെ നോക്കാം. ഹലോ,
2: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: ഞാനേ ഈ ഫാറ്റി ലിവറുള്ള ആളുകളുടെ അതിന്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും കോമൺ ആണോ?
1: നിങ്ങൾ ലൗഡ് സ്പീക്കർ ആണോ?
2: അതെ അതെ.
1: ഒന്ന്
2: ഓഫ്
1: ചെയ്തിട്ട് ക്ലാരിറ്റി കുറവുണ്ട്.
2: ഈ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും കോമൺ ആണോ? എന്തൊക്കെയാണ് സാധാരണഗതിയായിട്ട് കാണാൻ?
0: നമ്മൾ ഫാറ്റി ലിവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിലപ്പോൾ മിക്ക ആളുകൾക്കും ലക്ഷണങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. നമ്മൾ മറ്റു സ്കാനിങ്ങിന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ കണ്ടെത്താം, അല്ലെങ്കിൽ കാലങ്ങളായി ഡയബറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ മാറാത്തവർ അങ്ങനത്തെവർക്കൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇനി നമ്മൾ രോഗികളിൽ നിന്ന് കൂടുതൽ ലക്ഷണങ്ങൾ കാണാറുള്ളത് ചിലവർ വയറിൻ്റെ വലതു മുകൾ വശത്തായിട്ട് ഒരു അസ്വസ്ഥത പറയാറുണ്ട്. അത് പക്ഷേ അതിന് പല കാരണങ്ങളും ഉണ്ട്. അവിടെ ലിവർ മാത്രമല്ല, നമ്മളെ പിത്തസഞ്ചിയുണ്ട്, അതിന് തൊട്ടുപുറത്ത് പാൻക്രിയാസ് ഉണ്ട്. അപ്പോൾ വലതുവശത്തൊരു വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് കരുതിയിട്ട് അത് എപ്പോഴും ലിവറിൻ്റെ അസുഖമാവണമെന്നില്ല, എന്നാലും അങ്ങനെ കാണാറുണ്ട്. പിന്നെ കൂടുതൽ പേരിലും കാണാറ് അകാരണമായിട്ടുള്ളൊരു ക്ഷീണം, അത് കാണാറുണ്ട്. പിന്നെ ചിലവരിൽ കാണുന്നത് നമ്മളെ ഭക്ഷണത്തിലുള്ള ദഹനത്തിലെ പ്രക്രിയകളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലർ സൂചിപ്പിക്കാറുണ്ട്. കാരണം ലിവർ ആ ഭാഗത്തു നിന്നുള്ള നമ്മുടെ പിത്തരസങ്ങൾക്കൊക്കെ കുറേ റോളുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ചില രോഗികളിൽ കാണാറുണ്ട്. അപ്പോൾ ഇന്ന ലക്ഷണം എന്ന് എടുത്തു പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതലാണ് കൂടുതൽ കാണാറുള്ള ലക്ഷണങ്ങൾ. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള കൂടുതൽ രോഗികളിലും ലക്ഷണമൊന്നും ഉണ്ടായിട്ടുമില്ല.
2: ഈ കുനിയുമ്പോഴുള്ള അടിവയറ് വേദന ഇതിൻ്റെ ഭാഗമാണോ?
0: അടിവയറ് വേദന ലിവറായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ വയറിലെ വേദനകളെ നമ്മൾ എങ്ങനെ വേർതിരിക്കുകയെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഏരിയകളിൽ ഏതൊക്കെ അവയവങ്ങളാണ് ഉള്ളത് എന്നുള്ളത് വെച്ചിട്ടാണ്. സാധാരണ അടിവയറ് വേദന നമ്മുടെ മൂത്രസഞ്ചി, മൂത്രാശയം, വൻകുടൽ ഈ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് കാണാറുള്ളത്. ലിവറിൻ്റെ വേദന അവിടെ കാണാറില്ല.
2: ഇതിനടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ബാധിക്കുന്ന ഒരു
0: ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പലർക്കും നമ്മൾ ഫാറ്റി ലിവർ കണ്ടെത്താറ് മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ വേദന അതുകൊണ്ടായിരിക്കണം, നിർബന്ധമില്ല ഇങ്ങനെ വന്നതായിരിക്കാം. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അങ്ങനെ ആവാനാണ് സാധ്യത നിങ്ങളുടെ കാര്യത്തിൽ.
2: നമുക്ക് ഇതില് സാറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അധികം?
0: നിങ്ങൾ വേറെ മരുന്നുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ?
2: ഞാനൊരു പിന്നെ ആയുർവേദമൊക്കെ കണ്ടിരുന്നു, അദ്ദേഹത്തിന് മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: എന്തിനു വേണ്ടിട്ടാ?
2: ഈ ഫാറ്റി ലിവറിന്റെ
0: അല്ല, മറ്റു മരുന്നുകളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോ ഇതിന് കാര്യമായിട്ടുള്ളത് തന്നെ, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, ഭക്ഷണം, എക്സസൈസ്, ഉറക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ ഇതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, വർഷാവർഷമെങ്കിലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ
2: ശ്രമിക്കുക.
1: നമ്മുടെ സമയം അവസാനിക്കാറായി. അവസാനമായി വന്ന ചോദ്യങ്ങളിൽ ഒന്ന്, കുട്ടികളിലും യുവാക്കളിലും ഇത് തടയാൻ വേണ്ടി കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഏതോ കുടുംബനികളുടേതായിരിക്കാം ചിലപ്പോൾ ചോദ്യം.
0: അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക, ചെറുപ്പത്തിലെ പച്ചക്കറിയൊക്കെ നല്ലോണം ശീലമാക്കുക, പച്ചക്കറി ഒരു നേരമെങ്കിലും കഴിക്കുക, നമ്മളെ വീട്ടിലെ ശീലം അങ്ങനെ തന്നെ ആക്കുക, ഒരു നേരം പച്ചക്കറി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ പൊരിച്ചിട്ട് മാത്രമല്ല കറി വെച്ചിട്ടും കഴിച്ച് ശീലമാക്കാൻ ശ്രമിക്കുക. പിന്നെ അവർ കുറച്ച് ആക്റ്റീവ് ആവാൻ പഠിപ്പിക്കുക. ഇനിയിപ്പോൾ വരുന്നവരെല്ലാവരും എന്തായാലും ഫോൺ ഇതിൽ കൂടുതലായിരിക്കും ഇനി വരാൻ പോകുന്ന ജനറേഷൻസ്. അപ്പോൾ അവർക്കൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ്, മേലനങ്ങിയിട്ടുള്ള എക്സസൈസുകൾ ശീലമാക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറിയ ഐഡിയ കൊടുക്കുക. രോഗം പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ അവർക്ക് ചെറുപ്പത്തിലെ ശീലമാക്കി കൊടുത്ത് അവരത് അങ്ങനെ ശീലിച്ച് തുടർന്ന് വന്നോളും. അത് തന്നെയാണ് മെയിനുള്ളത്. പിന്നെ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഉപദേശങ്ങളോ കൊടുക്കുക, അധികം ഉപദേശിക്കരുത്. നമുക്കിതിനെക്കുറിച്ചിട്ടൊന്ന് അവർക്ക് ഹാബിറ്റ് നമ്മൾ തന്നെ ഫോം ചെയ്യുക. ഏതൊരാളെയും ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്താൽ അതൊരു ഹാബിറ്റിലേക്ക് വരും.
1: അടുത്ത കോള് നോക്കാം. ഹലോ.
2: ഹലോ. ഹലോ. പിന്നെ നമുക്ക്
1: ലൗഡ് സ്പീക്കർ ഓഫ് ആക്കുന്നതായിരിക്കും നല്ലത്, സൗണ്ട് ക്ലാരിറ്റി കുറവാണ്.
2: അതെ അതെ, ഓക്കെ ഓക്കെ. സ്പീക്കർ ഓഫ്. നമ്മുടെ ഭക്ഷണം കഴിച്ചാലേ എല്ലാം എന്ത് കഴിച്ചാലും ക്ലാരിറ്റി വരും. ഇത് ഈ ക്ലാരിറ്റി
0: ഇത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവാണ്. ഇത് നിങ്ങളുടെ അന്നനാളം സംബന്ധിച്ചോ ആമാശയം സംബന്ധിച്ചോ ഉള്ള എന്തെങ്കിലും ചെറിയ നമ്മുടെ പുണ്ണ് പോലത്തെയോ അല്ലെ അന്നനാളത്തിൻ്റെ താഴ്ഭാഗത്തെ പ്രശ്നമാവാനാണ് സാധ്യത. കാരണം അത് ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണമായിട്ട് തീരെ കാണാറില്ല. നമ്മൾ കാണുന്നത് അന്നനാളത്തിൻ്റെ താഴെയുള്ള ഒരു വാൽവ് പോലത്തെ ഒരു അവയവം ഉണ്ട്, ഒരു ഉപകരണം ഉണ്ട് നമുക്കവിടെ, ഇറങ്ങിപ്പോയ ഭക്ഷണം തിരിച്ച് വരാതിരിക്കാൻ അവിടെ ചെറിയ ലൂസ് എന്തെങ്കിലും ഉണ്ടാവാം, അതാണ് സാധ്യത കൂടുതൽ.
2: കുറച്ച് വർഷമായിട്ടുള്ള പ്രശ്നമാണ്, എന്ത് കഴിച്ചാലും തരും.
0: അത് തീർച്ചയായും ഇതാവാനാണ് സാധ്യത, ലിവർ ആവാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ഒന്ന് ഒന്ന് ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ഗാസ്ട്രോ ഡോക്ടറെ കാണിച്ചിട്ട് തീരെ മാറ്റില്ലെങ്കിൽ എൻഡോസ്കോപ്പി എന്തെങ്കിലും ചെയ്ത് നോക്കുന്നത് നല്ലത് കേട്ടോ.
1: അതിലും നമ്മുടെ സമയം അവസാനിക്കറി. അവസാനമായി പീസറുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനൊരു മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ട്.
0: മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം. നമ്മൾ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കണം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിന് ഭയം വേണ്ട. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കാറ് പേഷ്യൻസ് ഓടി വരും, സാറേ എൻ്റെ ലിവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് വളരെ പ്രാരംഭഘട്ടമായിട്ടേ കാണാറുള്ളൂ. നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ചിലവർ പറയും, ആ ഇത് കുഴപ്പമൊന്നുമില്ല, അത് ഫാറ്റി ലിവർ ഉണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ കൂട്ടുകാരനും ഉണ്ട് ഫാറ്റി ലിവർ എന്ന് പറയും. അപ്പോൾ രണ്ട് തരം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇത് രണ്ടും പാടില്ല, ഭയമൊന്നും വേണ്ട, പക്ഷേ അതിനെ വളരെ നിസാരവൽക്കരിക്കാനും പാടില്ല. നമ്മളൊരു ജാഗ്രത ശ്രദ്ധയാണ് അതിന് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ പൊതുവെ നമ്മുടെ ഒരു ഹാബിറ്റുകൾ, ശീലങ്ങൾ കുറച്ച് നന്നാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ തിരക്കുള്ള ആളുകളാണെങ്കിലും കുറച്ചെങ്കിലും സമയം നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പലപ്പോഴും പേഷ്യൻസ് പറയും അത് തിരക്കൊണ്ടാണ് സാർ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മളുണ്ടായിട്ടല്ലേ നമ്മളെ തിരക്കുള്ളൂ? അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ശരീരം നോക്കാൻ, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാറ്റിവെക്കുക, അത് എക്സസൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊതിയുണ്ടാവും, എല്ലാവർക്കും പല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ടാവും. അതിനൊക്കെ പക്ഷേ ഒരു കണക്ക് വേണം, ഞാൻ മാസത്തിൽ ഇത്ര തവണയാണ് കഴിക്കുക, ഞാൻ ആഴ്ചയിൽ ഇത്ര തവണയാണ് കഴിക്കുക എന്നുള്ളൊരു കണക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൊതികളും നടക്കും, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇത് നമ്മൾ ഫാമിലിയിലും ഡിസ്കസ് ചെയ്യുക, കുട്ടികൾക്ക് ശീലമാക്കുക, എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇൻഷാ അള്ളാ കഴിയട്ടെ.
1: ഒരു കാര്യം വിട്ടുപോയി എന്ന് തോന്നുന്നു, പൊതുവെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസപരമായി പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പല കുട്ടികളും നേരത്തെ തന്നെ വീട് വിട്ട് പിന്നെ ദൂരെയുള്ള കോളേജുകളിൽ പോകുന്നതും യഥാർത്ഥത്തിൽ ഞങ്ങൾ നേരത്തെ സംസാരിച്ചതിന് കൂട്ടത്തെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കാറില്ല. പല കുട്ടികളും വീട്ടിലെത്തുമ്പോഴേക്ക് 4 മണി 5 മണി ലഞ്ചൊന്നും കഴിക്കാതെ വരുന്ന സാഹചര്യം, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചു. ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കല്ലേ സൂചന നൽകുന്നത്? ഇത്തരം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോടും അവരെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളോടും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ്?
0: അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ആ പ്രായത്തിൽ നമുക്കൊരിക്കലും ആരോഗ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും അറിയില്ല, ബുദ്ധിമുട്ടും അറിയില്ല, നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരും ആവില്ല. അപ്പോൾ ശരിക്കും നമ്മൾ മാതാപിതാക്കളാണ് അതിലേക്ക്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഇവർക്ക് ഊന്നി കൊടുക്കേണ്ടത്. കാരണം അവരാലോചിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഫിറ്റാണല്ലോ, ഒരുമിച്ച് പോയി ഒറ്റൊരു ഭക്ഷണമായിട്ട് ഒരുപാട് കഴിച്ചാൽ മതിയല്ലോ. പക്ഷെ അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കഴിക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നവും പറഞ്ഞു കൊടുക്കണം, ഒരുമിച്ച് പോയി കുറേ കഴിക്കുന്നതിൻ്റെ പ്രശ്നവും പറഞ്ഞു കൊടുക്കുക. എന്നാൽ തന്നെ നമുക്ക് വരും തലമുറയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും.
1: ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ടിഫിൻ എന്തെങ്കിലും കയ്യിൽ വെക്കുന്നത്
0: അതെ
1: നന്നായിരിക്കും.
0: അതെ, കാരണം നമുക്ക് വിശന്ന ഒരാളോട് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇപ്പോൾ നമുക്ക് ഒന്നും കഴിക്കാൻ വഴിയില്ലെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഒരു സ്നാക്ക്, ആരോഗ്യപരമായൊരു സ്നാക്ക് നമ്മളെ കയ്യിൽ കണ്ടെത്തുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ജോലിക്കാരോട് പറയുള്ളത്, ഒന്ന് ഫ്രൂട്ട്സ് ആണ് ഒരു ഓപ്ഷൻ, പിന്നെ ഒരു ഓപ്ഷൻ പുഴുങ്ങിയ മുട്ട, അത് തോടുകൊടുക്കുന്ന നമുക്ക് കൊണ്ടു നടക്കാം. ഒരു ഒരു അത്യാവശ്യം ടൈം വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. അത് അതാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത്. മുട്ട കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, മഞ്ഞടക്കം വരണമൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും കഴിക്കാം.
1: ഏതായാലും നമ്മുടെ സമയം അവസാനിക്കാറായി. വളരെ ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി താങ്കളുടെ വിലപ്പെട്ട സമയം പി സിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയതിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോ നമ്മുടെ ഈ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇൻഷാല്ലാ അടുത്ത ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യാശയും കൊണ്ട് ശ്രോതാക്കൾക്ക് നൽകിക്കൊണ്ട് പ്രോഗ്രാം അവസാനിച്ചത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ് നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി. മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ നാളെ
6: അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് വിജയപീഠം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ, ഒരു ഗവേഷകന്റെ കണ്ടെത്തലുകൾ. ഇന്നത്തെ വിജയപീഠത്തിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുനവർ ഫൈറൂസ്, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഷമീം എം വണ്ടൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ വിജയപീഠത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യണം. വിജയപീഠം എന്നത് ജീവിതത്തിൽ അക്കാദമികപരമായിട്ടോ അതല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തോ ജോലി രംഗത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തിൽ നേട്ടങ്ങൾ നേടിയ ആളുകളുമായിട്ടുള്ള പ്രോഗ്രാമാണ് പീസ് റേഡിയോ വിജയപീഠം. ഈ വിജയപീഠം പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ കിട്ടി അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടാൻ സഹായകമാവുകയാണെങ്കിൽ അതേറെ പ്രയോജനകരമാണല്ലോ. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പീസ് റേഡിയോ വിജയപീഠം പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്. കഴിഞ്ഞ ഒരു വിജയപീഠത്തിൽ തൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുകയും എന്നാൽ അതിൻ്റെ ഒരു വിശാലമായ രംഗത്തേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു. ബഹുമാനായ ഡോക്ടർ മുനവർ ഫൈറൂസാണ്, മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി സ്വദേശി, അതുപോലെ തന്നെ അബുദാബിയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ. അതിലുപരി ദാവാ രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു. ഇന്ന് അദ്ദേഹം അബുദാബി വിസ്ഡം യൂത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ കൂടിയാണ്, ഭാരവാഹി കൂടിയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ വിസ്ഡം യൂത്തിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. പല രംഗത്തും ദീനീ ദാവാ രംഗങ്ങളിലൊക്കെ സജീവമായി നിലനിൽക്കുകയും ഈ നേട്ടങ്ങൾ നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ മറ്റു ചില അനുഭവങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഈ വിജയപീഠത്തിൽ പങ്കുചേരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ. അസ്സലാമു അലൈക്കും.
9: വാലൈക്കും അസ്സലാം.
8: കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുടെ ആ ഒരു പിന്നെ ഗവേഷണത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാര്യവും ഗവേഷണ വിഷയവും ഒക്കെ ആയിരുന്നു നമ്മളുടെ ചർച്ച. ഇന്ന് അൽഹംദുലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞ കഥകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ മേഖലയാണ് നിങ്ങൾ ഗവേഷണം നടത്തിയത്. ആ ഒരു ഗ്രന്ഥത്തിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, കഥകൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കണം. അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തു, ഈ ഗ്രന്ഥത്തിൽ 51 കഥകളാണ് എന്നത് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളാണല്ലോ അതിൽ. നമ്മുടെ നാട്ടിലെ സാധാരണ കഥകളും മറ്റുള്ള കഥകളും തമ്മിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവല്ലോ. ആ ഒരു ഗ്രന്ഥത്തിനെ പരിചയപ്പെടുത്തി തുടങ്ങാമെന്ന് തോന്നുന്നു.
9: ഇതാണ് ആ പുസ്തകം, അൽ ഖസസുൻ നബവി ദുറൂസുൻ വഇബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥാഖ്യാനവും അതിൻ്റെ പാഠങ്ങളുമാണ് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത്.
8: ഇബ്രത്ത് എന്നുള്ളൊരു ഭാഗം കൂടി ശരിക്കും എല്ലാവർക്കും അറബി അറിയാത്ത പ്രേക്ഷകർക്ക് ഉണ്ടാവില്ലേ.
9: ഇബ്രത്ത് എന്ന് പറഞ്ഞ ഗുണപാഠം എന്നാണ്, അതിൻ്റെ ബഹുവചനമാണ് ഇബർ എന്നുള്ളത്. അപ്പോൾ ഏകദേശം 51 കഥകളാണ് നമ്മൾ പറഞ്ഞു, 450 പേജുകൾ ഉണ്ട് ഈ പുസ്തകത്തിന്. ഇതിൽ ആമുഖത്തിൽ ഇദ്ദേ ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥകാരനെ പറ്റിയൊന്നും പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, അബു അംർ എന്നുള്ള കുനിയത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരുണ്ടെങ്കിൽ മകനിലേക്ക് ചേർത്ത് പറയുന്ന പേരുണ്ടെന്നല്ലാതെ വേറൊന്നും ഗ്രന്ഥകാരനെ പറ്റി പുസ്തകത്തിലില്ല. ഷബക്ക ആലൂക്ക എന്ന് പറയുന്ന സൈറ്റിലാണ് ഈ പുസ്തകം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇത് പ്രിന്റ് എടുക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ. ഇത് കോപ്പിയാണ്.
8: കോപ്പിയാണ്? ആ, ഒറിജിനൽ ബുക്ക് അല്ല അത്.
9: അല്ല, ഇത് കൊറിജിനൽ കിട്ടും ഞാൻ. ഇതിപ്പോൾ കൊടുത്തിട്ടുള്ളത്
8: കോപ്പിയാണ്.
9: കോപ്പിയാണ്. ഞാൻ പുസ്തകം പോലെ തന്നെ ബൈൻഡേജാണ്.
8: ബൈൻഡേജാണ്. ഞാൻ ആ പുസ്തകത്തിന്റെ ചട്ടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒറിജിനൽ ബുക്കാണെന്നുള്ളത് തോന്നി. നല്ല,
9: ഇത് ഫ്രീ ആയിട്ട് തന്നെ അവരെന്തുണ്ടോ ആർക്കും ഡൗൺലോഡ് ചെയ്യാവുന്ന രൂപത്തിൽ ഷബക്ക ആലുക്കൽ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ദോഹയിൽ നടത്തിയിട്ടുള്ള ക്ലാസ്സുകളെ ബേസിലാണ് ഈ പുസ്തകം തന്നത്, അദ്ദേഹം തന്നെ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ മുഖദ്യമയിൽ, ഇതിൻ്റെ ആമുഖത്തിൽ തഅരീഫുൽ ഖസസ് എന്താണ് കഥകൾ എന്നെന്തേണ്ട് അല്ലെങ്കിൽ കഥ പറച്ചിൽ എന്താണെന്ന് ഖുർആനിലെ ആയത്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഈ കഥകളും ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള വിഷയം പറയുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഒരു 3-4 പേജുകളിൽ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ കഥകളിലേക്കാണ് എന്താണ് പ്രവേശിക്കുന്നത്. ആദ്യം അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ട് ആ ഹദീസ് ഉദ്ധരിക്കും. ഇതിലും പറഞ്ഞ മുഴുവൻ കഥകളും സ്വഹീഹായതാണ്, ലൈഫായ കഥകളൊന്നുമില്ല,
10: ലൈഫായ ഹദീസുകൾ ഉൾപ്പൊള്ളിച്ചിട്ടേ ഇല്ല, സഹിഹായ ഹദീസുകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്.
9: ഗരീബുൽ ഹദീസ് അഥവാ അപരിചിതമായ പദങ്ങൾ, അത് കോമൺ ആയിട്ട് അപരിചിതം എന്ന് പറയുമ്പോൾ അറബി അറിയാത്തവർക്ക് എല്ലാതും അപരിചിതമായിരിക്കും, നന്നായിട്ട് അറിഞ്ഞെടുക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ പൊതുവേ നമ്മളൊന്നും കേൾക്കാത്ത വാക്കുകൾ എന്ത് ചെയ്യും, ഗരീബുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുത്തു. പിന്നീട് മാ ഇസ്തഫാദു മിനൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗുണപാഠങ്ങൾ, കഥ ചെറുതാണെങ്കിലും ഗുണപാഠങ്ങൾ കുറേ ഉണ്ടാവും. അദ്ദേഹം കൃത്യമായിട്ട് എന്ത് ചെയ്യണ്ട്, കൃത്യമായ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും പണ്ഡിതന്മാരുടെ കൗലിൻ്റെയും വാക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്.
10: കഥകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല എന്നുള്ളത്, എത്ര മുതിർന്ന ആളുകളാണെങ്കിലും കഥകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും വേറെ കൗതുകം തന്നെയാണ്.
9: ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ സംഗതി അതാണ്, അതായത് കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരില്ല. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ എന്ന് പറയുക, യുവതലമുറ, അവർ പല കഥകളിലൂടെയും വഴിതെറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു വെളിച്ചാകാൻ വേണ്ടിയിട്ട് അവരെ നേരിലേക്ക് നയിക്കുന്ന ചില കഥകൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ
10: തുടങ്ങുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്, കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, അത് കൗതുകം നിറഞ്ഞതാണ് സ്വാഭാവികമായിട്ടും. പിന്നെ നമ്മുടെയൊക്കെ പല പ്രോഗ്രാമുകളിലും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ആളുകളുടെ ശ്രദ്ധ ഒന്ന് അശ്രദ്ധമാവുമെന്ന് തോന്നുമ്പോൾ, അല്ലേ, നമ്മളിലേക്ക്, നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, വഴിതെറ്റിപ്പോകുന്നു തോന്നുന്ന സമയത്ത് ഒരു ചെറിയൊരു കഥ അതുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചിരുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളാണ് ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളും മറ്റു കഥകളും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. നിങ്ങളുടെ ഒരു ഗവേഷണത്തിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഈ മേഖല?
9: പൊതുവേ നമ്മുടെ ഒരു വിചാരം, അല്ലെങ്കിൽ പൊതുവെ ആളുകൾ ധരിക്കുന്നത് കഥ എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തതെന്തോ കെട്ടിച്ചമക്കുക എന്നാണ്. ഇവിടെ ഭാഷയിൽ കഥ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഖിസ്സ അൽ ഖസസ് എന്ന് പറയുമ്പോൾ, ഒരാളുടെ ഭാവനയിൽ എഴുതിയ കാര്യങ്ങൾക്ക് മാത്രമല്ല പറയുക, ഉള്ളൊരു സംഭവം ഒരു റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്ത് പറയും, കഥ പറയുക എന്ന് പറയും. പഴയ ആളുകളുടെ കഥകൾ പറയുക, ഇപ്പോൾ ഖുർആനിൽ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ സംഭവത്തെ പറ്റി പറഞ്ഞത് അഹ്സനുൽ ഖസസ്. അപ്പോൾ അതുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ തന്നെ എന്തല്ല, ഒരിക്കലും ഒരു ഭാവനാത്മകമായ കാര്യമല്ല. ആധുനിക കഥകൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളും അല്ലെങ്കിൽ മറ്റു കഥകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന്, ഇത് കൃത്യമായ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൽ നിന്നുള്ള ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഥകൾ. ഇപ്പോൾ ഖുർആനിലെ കഥകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയവും പദങ്ങളും അള്ളാഹുവിൽ നിന്നാണെങ്കിൽ, ഹദീസിൽ വന്ന കഥകളെന്ന് പറഞ്ഞാൽ ആശയം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി നൽകുകയും ആ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ അസത്യങ്ങൾ തീരണ്ടാവില്ല, അസത്യങ്ങൾ തീരണ്ടാവില്ല എന്ന് മാത്രമല്ല, അധാർമികതയിലേക്ക് നയിക്കുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു രൂപത്തിലുള്ള പ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല. ഒരു അശ്ലീലമോ കുട്ടികളോട് പറയാൻ പറ്റാത്തതോ ഒന്നും അതിലുണ്ടാവില്ല. പിന്നെ ഒന്ന്, സംഭവങ്ങളിലേക്കാണിത് ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് പേരുകൾ പറയൽ വളരെ കുറവായിരിക്കും. അപൂർവം ചില കഥകളിലൊക്കെ നബി പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജുറൈജി എന്ന വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്. പക്ഷെ അധിക കഥകളിലും ഈ വ്യക്തിയുടെ പേരേ പറയാതെ അതിലുള്ള വ്യക്തികളെ അഷ്ഖാസ് എന്ന് പറയുമല്ലോ,
10: കഥാപാത്രങ്ങൾ,
9: ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് വിശ്വാസമ്മ പറയാറില്ല. നിങ്ങൾക്ക് മുമ്പ് ഒരാളുണ്ടായിരുന്നു, കാന മലിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആളെ പേര് പറയാതെ വിഷയം ഫോക്കസ് ചെയ്യുക ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു സ്ത്രീ ഒരു പൂച്ച കാരണത്താൽ ശിക്ഷിക്കപ്പെട്ടു. അവൾ ആ പൂച്ചയെ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചില്ല, അവൾ ആ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയതുമില്ല, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടും കാണാം. ഇതൊരു കഥയാണ്. ആ സ്ത്രീയുടെ പേരേതാണെന്നോ ഏ നാട്ടുകാരിയാണെന്നോ ഒന്നുമില്ല, രണ്ട് വരി ആണെന്ത് ഒരു കഥ. അപ്പോൾ അതിനുള്ളൊരു പാഠം എന്താണ്, മിണ്ടാപ്രാണി പ്രാണികളാണെങ്കിലും ഉപദ്രവിക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ ദാഹിച്ച് അവശനായിട്ടിങ്ങനെ നടക്കുമ്പോൾ ഒരു പൊട്ടക്കിണറ് കണ്ട് അതിൽ കയറി അതിലിറങ്ങിയിട്ട് വെള്ളം കുടിച്ച് കയറിയപ്പോഴാണ് ദാഹിച്ച അവശനായൊരു നായ ദാഹവും വിശപ്പും കാരണം മണ്ണ് നക്കി തിന്നാണ്. ഇത് കണ്ടപ്പോൾ അയാൾക്ക് അലിവ് തോന്നി. അയാൾ വീണ്ടും പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ചിട്ട് വായ കൊണ്ട് കടിച്ചു പിടിച്ച് വീണ്ടും കരയിലേക്ക് കയറി ആ നായക്ക് വെള്ളം നൽകിയെന്ന് പറയുമ്പോൾ ആ ഒരു കഥ ഒരു നായക്ക് വെള്ളം നൽകണമെന്ന് മാത്രമല്ല ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കണം എന്നുള്ള വിശാലമായൊരു പാഠം തേണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് തരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ. മറ്റ് കഥകളെല്ലാം മോശമാണ് നമ്മൾ പറയുന്നില്ല. മറ്റ് കഥകളിൽ നല്ലതും ഉണ്ടാകും ചീത്തതും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയിൽ എന്ത് മാത്രമേ ഉള്ളൂ, നല്ലത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്.
10: നോക്കൂ എത്ര സുന്ദരമായില്ലേ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന കഥകളാണ് ഇതൊക്കെ. പൂച്ചയെ തിന്നാൻ കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയൊരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളിൽ വന്നതാണ്. അതുപോലെ തന്നെ പച്ചക്കരലുള്ള ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിച്ചത്, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കഥകൾ, ഇതിലൊക്കെ വലിയ ഗുണപാഠങ്ങളുണ്ട് എന്നതാണ് നമ്മളൊക്കെ ഇതൊക്കെ ഒരു കഥ കേട്ട് പോകുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാനും ഇതിനൊന്നും പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ ഇപ്പോൾ, അല്ലേ? എന്തും ഏതും ആളുകൾ സെർച്ച് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്, എവിഡൻസ് എടുക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്, അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ നടത്തിയ ഗവേഷണത്തിൽ പുറം ലോകത്തിലേക്ക് അറിയിക്കാൻ അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നിർദ്ദേശം എന്തായിരിക്കും ഉണ്ടാവും?
9: ഒന്ന്, നമുക്കിതിലുള്ള കഥകൾ തന്നെ എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കാരും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു റീൽസിന് അഡിക്റ്റാണ് അല്ലെങ്കിൽ ഗെയിംസിന് അഡിക്റ്റാണ്. ഇവർക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അള്ളാഹു തൗഫീഖാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വ്യക്തമാണ് രൂപത്തിൽ നല്ല കളർഫുള്ളായിട്ട് ചെറിയ പുസ്തകങ്ങളൊക്കെ ആക്കി മെറ്റീരിയലൊക്കെ ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് അവരിലേക്ക് എത്തിക്കും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് അവരെന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ കഴിയും. അതേപോലെ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെറിയ ചെറിയ ടെക്സ്റ്റുകളൊക്കെ ആയിട്ട് ഈ കഥകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നബിസ്ലാസിൻ്റെ കഥകൾ പരിചയപ്പെടുത്താൻ കഴിയും. മാത്രമല്ല ഇന്ന് എത്രത്തോളം നമുക്ക് യോജിക്കാൻ പറ്റും എന്നുള്ളത് വേറെ വിഷയം. AI വീഡിയോകളിൽ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. നബിസ്ലാസിമ പറഞ്ഞ പല കഥകളും ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. മുമ്പ് കാർട്ടൂണുകളിലായിട്ടൊന്നും തരുന്നുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ കഥകളൊക്കെ നല്ല രസകരമായ കഥകൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാൾക്ക് സ്ഥലം വിൽക്കുകയാണ്. സ്ഥലം വിറ്റതിന് ശേഷം ആ സ്ഥലത്തു നിന്ന് ഒരു നിധി കിട്ടുകയാണ്, സ്വർണത്തിൻ്റെ നിധി കിട്ടുകയാണ്. അപ്പോൾ വാങ്ങിയ ആൾ പറയണത് ഇത് നിങ്ങളുടേതാണ്, കാരണം നിങ്ങൾ എനിക്ക് വിറ്റ സ്ഥലത്തു നിന്നുള്ള നിധി കിട്ടിയത്, അതുകൊണ്ട് നിങ്ങളെടുത്തോളി എന്ന് പറഞ്ഞു. വിറ്റ ആൾ പറഞ്ഞു ഇത് നിങ്ങളെടുക്കണം, കാരണം ഇപ്പം നിങ്ങളെ പേരിലാണ് സ്ഥലമുള്ളത്. അങ്ങനെ ഭയങ്കര തർക്കമായി. ആലോചിച്ച് നോക്കുക, ആ ഒരു നിധി എനിക്ക് വേണമെന്നുണ്ടല്ല, നീ എടുത്തോന്ന് പറഞ്ഞ തർക്കമായി. അപ്പോൾ ഒരു കാളി ഒരു ജഡ്ജി വന്നിട്ട് പറയണത് നിങ്ങൾ തർക്കിക്കണ്ട, നിങ്ങളൊരാൾക്ക് മകളുണ്ടോയെന്ന് നോക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, വേറെ ആൾക്ക് മകനുണ്ടോ നോക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരെ തമ്മിൽ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാതെ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഈ സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കം, അവരെ സമ്പത്ത് അന്യായമായി അപഹരിക്കരുതെന്ന വിഷയമൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ കഥകളൊക്കെ.
10: ഈ കഥകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളാണല്ലോ വിഷയം. നിങ്ങളുടെ റിസർച്ച്, ബിഫോർ യുവർ റിസർച്ച് ആൻഡ് ആഫ്റ്റർ യുവർ റിസർച്ച്, അല്ലേ, അങ്ങനെ ഒരു രണ്ടായിട്ട് നമുക്ക് തിരിക്കണമെങ്കിൽ നിങ്ങൾ റിസർച്ച് നടത്തുന്നതിന് മുമ്പ് ഈ കഥകളോടുള്ള നിങ്ങളുടെ ഒരു സമീപനം എന്തായിരുന്നു? അതിനുശേഷം കഥകൾ എന്ന് മാത്രമല്ല ഈ ഒരു പിന്നെ സംവിധാനത്തോട്, അല്ലേ, റസൂലിൻ്റെ ഹദീസുകളാണല്ലോ സംഭവം ശരിക്കും നമുക്കുള്ളത്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശദീകരിക്കണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താ നമ്മൾ പങ്കുവെക്കുക?
9: ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഗുണപാഠങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആഖ്യാന ശൈലി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രത്യേകത ഉള്ളതാണ്. നബി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ജവാമി ഉൽ കലിമ നൽകപ്പെട്ടു, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം വരുത്താനുള്ള അല്ലെങ്കിൽ ദോധിപ്പിക്കാനുള്ള രൂപത്തിലുള്ള കഴിവ്. ഒരു ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ പൂച്ചയെ കെട്ടിയിട്ട വിഷയം പറഞ്ഞു. വേറെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ വഴിയിലൊരു മരക്കൊമ്പ് കണ്ടിട്ട് അത് വെട്ടി മാറ്റി അയാൾ സ്വർഗത്ത് പോയി. അതൊരു കഥയായിട്ട് തന്നെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല പ്രയോഗങ്ങൾ റിസർച്ചിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. നബിസ്ലാസമ്മ പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് 99 ആളൊരാൾ കൊന്നു, എന്നിട്ട് ഒരു ആബിദിൻ്റെ അടുക്കൽ പോയി, ഒരു നന്നായിട്ട് ഇബാദത്തൊക്കെ ചെയ്യുന്ന എന്നാൽ അധികം ഇൽമില്ലാത്ത അറിവില്ലാത്ത ഒരാളടുത്ത് പോയിട്ട് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് തൗബയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വിവരണത് ഫ കമ്മലമി ആ അയാൾ 100 തികച്ചു. നമ്മൾ സെഞ്ചുറി അടിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ
10: കമ്മല എന്നുള്ള ഒരു പ്രയോഗം അല്ലേ, അവിടെ അയാൾക്ക് ഒന്നും അല്ല പറഞ്ഞത്, കമ്മലമിയ
9: കത്തലഹു എന്നൊന്നും പറഞ്ഞില്ല, കമ്മലമിയ
10: 100 അവിടെ തികച്ചു. ഹി കംപ്ലീറ്റഡ് ദ 100 അല്ലേ.
9: എന്നിട്ട് പിന്നെ ഒരു ആലിമിന്റെ അടുക്കൽ പോയി ചോദിക്കുകയാണ് തൗബുണ്ടോ. അപ്പൊ അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആർക്കാണ് നിനക്കും നിന്റെ തൗബക്കിടയിൽ മറയിടാൻ സാധിക്കുക. ആ പ്രയോഗങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് ഭയങ്കര എന്താ പറയുക രസകരമായ രൂപത്തിലെങ്കിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖ്യാന ശൈലിയിൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി കഥകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നടന്ന കാര്യങ്ങൾ മാത്രമല്ല ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്താ പറയുക ഉപമാ കഥകളുണ്ട്, അത് നടന്നതല്ല മസലുകളിലൂടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സമൂഹത്തിൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ പോലെയാണ്. അത്തരം കഥകളൊന്നും ഒരിക്കലും നമ്മൾ ഈ റിസർച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിൽ വന്നിട്ടില്ല. ആ വിഷയമൊന്നും ഈ ഗ്രന്ഥത്തിലില്ലെങ്കിലും ഈ വിഷയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സമൂഹം എന്ന് പറഞ്ഞാൽ കപ്പൽ പോലെയാണ്. ആ കപ്പലിലെ താഴ്ഭാഗത്തുള്ള ആൾക്കാർക്കും മുകൾ ഭാഗത്തുള്ള ആൾക്കാർക്കും കുടിക്കാനും ഉപയോഗിക്കാനുള്ള വെള്ളം മുകൾ ഭാഗത്താണ്. അപ്പോൾ താഴ്ഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ നിരന്തരമായി മുകളിലോട്ട് കയറും ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ പറയുകയാണ്, നമ്മളെന്താ അത്ര പ്രയാസപ്പെടുന്നത്, നമ്മൾ പോകുന്നത് കടലിൻ്റെ മുകളിലൂടെയല്ലേ, ഒരു ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്ക് വെള്ളം കിട്ടുമല്ലോ. അത് തടയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, കപ്പൽ മുഴുവൻ എന്ത് ചെയ്യും. ഇതിൽ നിന്നൊരു പാഠം എന്താ, ഒരു സമൂഹ തിന്മയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, എന്തിനപ്പോൾ ദൈവത്തൊക്കെ നടത്തേണ്ട ആവശ്യം ചിന്തിക്കുന്ന ആൾക്കാർക്കവിടെ മറുപടി ആ കഥയിലുണ്ട്. പിന്നെ എൻ്റെയും നിങ്ങളുടെയും ഉപമ ഒരു മനുഷ്യനെ പോലെയാണ്. അയാൾ തീ കത്തിച്ചു, ആ തീയിലേക്ക് പ്രാണികളും മറ്റും പാറിയെടുക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, അതിനെ തട്ടി മാറ്റുകയാണ്. ഇതുപോലെ നരകത്തിലേക്ക് പോകുന്ന നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, വലിക്കുകയാണ്. അപ്പം ഈ ഉപമാ കഥകൾ കുറേ ഈ വിഷയത്തിൽ ഉണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉപമകളാകട്ടെ അതുപോലെ തന്നെ കഥകളാകട്ടെ അതൊക്കെ സാഹിത്യത്തിൻ്റെ അങ്ങേയറ്റത്താണ്. അതും എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഒരു നബിയിൽ നിന്നാണ് ഇതൊക്കെ എന്ത് ചെയ്യണത്, സമൂഹം കേൾക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഇതൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും.
10: പഠനം, ഗവേഷണം, ദാവാരംഗം, ജോലിയിലെ ഇതെല്ലാം കൂടി ഉണ്ട്. ഇതിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇനി വരുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം കൂടി അവിടെ പങ്കുവെക്കുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ജോലിയിൽ വ്യാപൃതനായിക്കൊണ്ടാണ് നിങ്ങളും അല്ലെ, ഒരു പാർട്ട് ടൈമെങ്കിലും ചിലതെങ്കിലും ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുടുംബജീവിതമുണ്ട്, അതിലുപരി ദീനി ദാവാ രംഗത്ത് സജീവമായി മുന്നേറുന്ന പല പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു തടസ്സമായി കാണുന്ന ആളുകൾ പലപ്പോഴും ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിങ്ങളുടെ ഒരു പ്രബോധനത്തിൻ്റെ ഈ ഒരു ഗവേഷണത്തിൻ്റെ ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഷെയർ ചെയ്യുക?
9: ഇതൊന്നും പരസ്പരം എതിരായിട്ടുള്ള കാര്യങ്ങളല്ല, പരസ്പര പൂരകങ്ങളാണെന്ന് പറയാം. ഒന്നൊന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ വിഷയം എനിക്ക് കൂടുതൽ എളുപ്പമുള്ളതാണ്, കാരണം ഇതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ എനിക്ക് ദേവാരംഗത്ത്
10: ഉപകരിക്കുന്നതാണ്.
9: മാത്രമല്ല നമ്മോട് വീട്ടുകാർ പോലും പോയി പറയലെന്താ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയിക്കോ, അവിടെ പോയി ലൈബ്രറിയിൽ നിന്ന് വായിച്ച് പഠിച്ചോ. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു ഫ്രീ ടൈം കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഞായറാഴ്ച നമുക്ക് കിട്ടിയാൽ നമുക്ക് സത്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത്രയും തിരക്കുകളും മറ്റുമായിരിക്കും പൊതുവെ എല്ലാവർക്കും. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ അത്രയും സമയം എന്താണ് വായിക്കാനും പഠിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രീ ആക്കിയിട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കൃത്യമായി പ്ലാനിങ് ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ തലേദിവസം രാത്രി അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റിട്ടിട്ട് അതിങ്ങനെ പ്രധാനപ്പെട്ടതൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട ടാസ്കുകളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. പഠനം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ റിസർച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം ആകുമ്പോൾ അത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ നമ്മളെ സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഹലാലാവുള്ളൂ. ആ സമയത്ത് നമ്മളത് ചെയ്യാതിരുന്നാൽ അത് തെറ്റായ കുറ്റം കിട്ടുന്ന കാര്യമായിരിക്കും. പിന്നെ കുടുംബത്തെ പോറ്റുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. തൻ്റെ കീഴിലുള്ള ആൾക്കാർക്ക് ചെലവിനൊടുക്കാത്തത് ഒരു മനുഷ്യന് കുറ്റകരമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദഅവത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിർബന്ധ ബാധ്യതയാണ്. വൽ അസർ ഇന്നൽ ഇൻസാന ലഫി ഖുസർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിയാത്തി വത്തവാ സോബിൽ ഹഖി വത്തവാ സോബിസ് സബർ. ഇപ്പോൾ ഒരു വാഹനത്തിന് 4 ടയർ ഉണ്ടെങ്കിൽ ഒരു ടയർ കൂലി വെച്ചാൽ, ഒരു വീല് കൂലി വെച്ചാൽ നമുക്ക് വാഹനത്തിൽ പോകാൻ കഴിയില്ല. അപ്പോൾ 4 കാലുള്ളൊരു ചെയറിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അതിൽ ഒരു കാലം മുറിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
10: ഇരിക്കാൻ കഴിയില്ല.
9: ഇതുപോലെ പ്രധാനപ്പെട്ടാണെന്ത് ദഅവത്ത്. അപ്പം ഇതൊന്നും പരസ്പരം എതിരല്ല, ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് മനക്കെട്ടിറങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും,
10: എളുപ്പമാക്കി
9: ഒരു എളുപ്പം തരും.
10: മാഷാ അല്ലാഹ്. ഇനി ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു ഫൈനൽ വേർഡ് എന്ന് പറയാനുണ്ടെങ്കിൽ അതുകൂടി പറയാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്.
9: ഇനി ഇത് കേൾക്കുന്ന ആൾക്കാരോടാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇത് മുഴുവനും കേൾക്കുന്നവർക്കാണെങ്കിൽ പോലും പ്രത്യേകമായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്ത് പറയാണ്, അള്ളാഹു സുബ്ഹാൻ തആല നമുക്ക് നൽകുന്ന കഴിവിനൊരിക്കലും നമ്മളെ വില കുറച്ച് കാണരുത്. നമുക്ക് വായിക്കാനുള്ള ഒരുപാട് സൗകര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ. നമ്മൾ എഴുതുന്നതും വായിക്കുന്നതുമൊക്കെ കൃത്യമായ രൂപത്തിൽ പരിശോധിക്കാനും തെറ്റുതിരുത്തിക്കൊണ്ട് നീ ഏത് അറിയാത്ത ഭാഷയാണെങ്കിൽ പോലും ഒരു പരിധി വരെ അതിൻ്റെ ആശയം മനസ്സിലാക്കാനെങ്കിലും നമുക്ക് സാധിക്കും. ഓൺലൈനായിട്ട് നമുക്ക് പല പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടും പല ഗവേഷകന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചാറ്റ് ചെയ്യാനും സംശയങ്ങൾ തീർക്കാനൊക്കെ അവസരമുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് റിസർച്ചിനുള്ളൊരു അഭിരുചി ഉണ്ടെങ്കിൽ, എല്ലാവരും റിസർച്ച് ചെയ്യണമെന്നല്ല പറയുന്നത്, അതൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമുക്ക് തന്നെ അത് ബോധ്യപ്പെടും ആഗ്രഹം ഉണ്ടെങ്കിൽ, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ആഗ്രഹമായിട്ട് നിൽക്കരുത്, ആ പ്രവർത്തനത്തിലേക്ക് നമ്മളെ ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പം ഇമാം ഷാഫിയുടെ ഒരു കവിതയിൽ കാണാം, തബഗിൻ നജാത്ത വലം തസ്ലുക് ത്വരീഖത്തഹ, നീ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നീ ആ വഴിയിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന സഫീനത്തല തജിരി അലൽ യബസി, തീർച്ചയായും കപ്പലൊരിക്കലും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയില്ല. കപ്പൽ ഓടണമെങ്കിൽ കപ്പൽ കടലിലേക്ക് ഇറക്കണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങുക, ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങുക, അതിനുള്ള എല്ലാ രൂപത്തിലുള്ള സഹായങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. പിന്നെ നമ്മുടെ മുതിർന്ന ആളുകളോട്, ഏത് രംഗത്താണോ നമ്മൾ മുന്നേറാൻ ഉദ്ദേശിക്കുന്നത് ആ രംഗത്തുള്ള പരിചയസമ്പന്നരായ ആളുകളുമായിട്ട് നമ്മൾ വിഷയം ഡിസ്കസ് ചെയ്തിട്ട് ഗൈഡൻസ് ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് ഇറങ്ങുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി തരുന്നുള്ളതാണ് പറയാനുള്ളത്.
10: മാഷാ ജസാക്കുമുള്ള ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്. വളരെ നല്ല ഉപകാരപ്പെടുന്നൊരു എപ്പിസോഡ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് നല്ല നല്ല അറിവുകൾ പകർന്നുന്ന ബഹുമാനനായ ഡോക്ടർ മുനവർ ഫൈറൂസിന് അള്ളാഹു ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്കെത്താനും ഖൈറും ബർക്കത്തും ഒക്കെ നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു അസൂയാവഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹ്, അത് കേൾക്കാനും നിങ്ങളുടെ അടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് കേൾക്കാനുള്ള അവസരം കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷം. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലെയുള്ള ആളുകൾ, അവർക്കൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ദഅവാ രംഗങ്ങളിൽ സജീവമായി നിലനിൽക്കാനും മുന്നേറാനും മുന്നോട്ട് നയിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയോടെ അറിയിക്കുകയാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വിജയപീഠം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ, ഒരു ഗവേഷകന്റെ കണ്ടെത്തലുകൾ, ഭാഗം രണ്ട്. ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ മുനവർ ഫൈറൂസ്, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഷമീം എം വണ്ടൂർ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും കൗഥർ നൽകപ്പെട്ടു എന്ന ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
11: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. സമചതുരത്തിലുള്ള ഒരു മാസത്തെ വഴുദൂരം വലുപ്പത്തിലുള്ള വമ്പിച്ച ഒരു തടാകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഹൗദ്. അതിലെ കോപ്പകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല. ആകാശത്തെ നക്ഷത്രങ്ങളുടെ അത്ര എണ്ണമാണെന്നാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതിലെ വെള്ളത്തിന്റെ നിറം വെള്ളിയേക്കാൾ വെളുപ്പ്, അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടിൽ വന്ന പ്രകാരം പാലിനേക്കാൾ വെളുപ്പുള്ളതാണ്. അതിൻ്റെ മധുരം തേനിനേക്കാൾ മധുരവുമാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധവും. ഒരു തവണ അതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് അവന് ദാഹമേ ഉണ്ടായിരിക്കുന്നതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മഹനീയ സ്ഥാനവുമാണ്. മറ്റു നബിമാർക്കൊന്നും അള്ളാഹു ഈ സ്ഥാനം നൽകിയിട്ടില്ല. ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുമല്ലോ. ആ പ്രവാചകൻ എല്ലാവരും ആ ഹൗദിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് അതിൽ നിന്ന് കോരിക്കൊടുക്കുന്നതിനായി അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ളവർ അതിൽ നിന്ന് കുടിക്കാനായി വരും. നബിയുടെ സമുദായക്കാർ അവിടെ വരുന്ന സമയത്ത് ചിലർ അവിടെ വെച്ച് തടയപ്പെടുന്നു. അവർക്കതിൽ നിന്ന് കുടിക്കാൻ സാധിക്കാതെ വരുന്നു. ഇത് കാണുന്ന പ്രവാചകൻ പറയുന്നു, അതെന്റെ സമുദായക്കാരാണ്, അവരെ കടത്തിവിടൂ. നിങ്ങൾക്ക് ശേഷം അവർ എന്തെല്ലാമാണ് മതത്തിൽ പുതുതായി ചേർത്തത് എന്ന് താങ്കൾക്കറിയില്ല, അതിനാലാണ് അവർ തടയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമ്മെ തിരിച്ചറിയുന്നത്? നബി പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലെ

0: നടത്തുന്നത്. നബിയുടെ കാലശേഷം ആരെല്ലാമാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതെന്നോ എന്തൊക്കെയാണതെന്നോ അവിടുന്ന് അറിയുന്നില്ല. നല്ലതെന്ന് വിചാരിച്ച് നിർമ്മിച്ചെടുത്ത ദിക്റുകളും സലാത്തുകളും നിസ്കാരങ്ങളും നോമ്പുകളും എല്ലാം നിമിത്തം മുത്തുനബി അത്തരക്കാരെ തന്നിൽ നിന്നും ആട്ടിവിടുകയാണ്. ഇമാം നബവി റഹമഹുള്ള പറയുന്നത് കാണുക. ഹാഫിള് അബു അമ്രുബിനു അബ്ദുൽ ബറു പറഞ്ഞു, ആരെങ്കിലും ദീനിൽ പുതുതായി ഉണ്ടാക്കിയാൽ അവൻ ഹൗദിൽ നിന്നും ആട്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുന്നവനാകുന്നു. ഖവാരിജുകളെയും റാഫദിയാക്കളെയും മറ്റു ദേഹേച്ഛക്കാരെയും പോലെയുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ. ഇമാം ഖുർത്തുബിയുടെ വിവരണം കാണുക. ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ സൂറത്തു ആലു ഇമ്രാനിലെ വചനത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ആരെങ്കിലും മാറ്റുകയോ പകരം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ അവന് തൃപ്തനല്ലാത്ത, അള്ളാഹു അതിന് അനുവാദം തന്നിട്ടില്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാക്കുകയോ ചെയ്താൽ അവൻ ഹൗദിൽ നിന്ന് ആട്ടപ്പെടുന്ന മുഖങ്ങൾ കറുത്തവരാകുന്നവരിൽ പെട്ടവനാകുന്നു. അവരിൽ ആട്ടപ്പെടുന്നവരിലും അകറ്റപ്പെടുന്നവരിലും ഏറ്റവും കഠിനർ മുസ്ലിം സംഘടിത ശക്തിക്ക് എതിരായവരും അവരുടെ മാർഗത്തെ മുറിച്ചു കളഞ്ഞവരുമാകുന്നു. ഖവാരിജുകളെപ്പോലെ അവർ അവരുടെ കക്ഷികളിലെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തരാണ്. റാഫദിയാക്കളെപ്പോലെയും അവരുടെ വഴികേടുകളുടെ ഏറ്റക്കുറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തരാണ്. മുഅ്തസിലിയാക്കളെപ്പോലെ അവരുടെ ഇച്ഛകളുടെ തരങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തരാണ്. ഇവരെല്ലാവരും പകരം ഉണ്ടാക്കിയവരും ബിദ്അത്തുകാരുമാകുന്നു. സുഹൈഹിൽ ബുഖാരിയിൽ കാണാം. ഇബ്നു അബി മുലൈക്ക റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവെ, ഞങ്ങൾ മതത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ദീനിൽ നിന്നും വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹുവിന്റെ റസൂലിലൂടെ അവൻ പൂർത്തീകരിച്ച മതത്തിൽ പുതുതായി യാതൊന്നും ചേർക്കുവാനോ അതിൽ നിന്ന് ഒഴിവാകൊണ്ടുവരാനോ ഒരാൾക്കും അർഹതയില്ല. ജൂത ക്രൈസ്തവ പുരോഹിതന്മാരെ പോലെ വേദങ്ങളെ ഇഷ്ടാനുസരണം കൈക്രിയ നടത്തുന്ന പലരും മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. അവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദൽ കൗസർ തടയുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇമാം നബവിയുടെയും ഖുർത്തുബിയുടെയും വിവരണത്തിൽ ഖവാരിജുകളെപ്പോലെയുള്ളവരാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് തങ്ങൾ ചെയ്യുന്ന ബിദ്അത്തുകളെ ന്യായീകരിക്കാവതല്ല. ഖവാരിജുകളും റാഫിദിയാക്കളും മുഅ്തസിലിയാക്കളും അല്ലാഹു പൂർത്തിയാക്കിയ മതത്തിലാണ് പുതിയ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടുവന്നത്. ആ പണി ആര് ചെയ്താലും അവരെല്ലാം ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെടുന്നതാണ്. മുസ്ലിം സംഘടിത ശക്തി എന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് സഹാബിമാരാണ്. സഹാബിമാർക്കില്ലാത്ത വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്നവർ നഷ്ടക്കാരാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നബിയും സഹാബത്തും കാണിച്ചു തരാത്ത, പൂർവികരായ മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത എന്തെല്ലാം ആണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? പൂർവികരുടെ വഴിയെ മുറിച്ചു കളഞ്ഞ് ഖവാരിജുകളും മുഅ്തസിലിയാക്കളും റാഫിദിയാക്കളും തന്നിഷ്ടപ്രകാരം ദീനീ കാര്യങ്ങൾ ഉണ്ടാക്കിയതുപോലെ ദിനേന പുതിയ പുതിയ ആചാരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പൂർവികരിലേക്ക് മടങ്ങി എന്തെല്ലാമാണ് ദീനിൽ കടന്നുകൂടിയതെന്ന് നോക്കി അവയെല്ലാം ഒഴിവാക്കി പൂർവിക മുസ്ലിം ജമാഅത്തിൽ അണികളാകാനാണ് മുസ്ലിങ്ങൾ തുനിയേണ്ടത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. എല്ലാ മുസ്ലിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന്റെ വെള്ളം കൊതിക്കുന്നവരാണല്ലോ. അതിനുവേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത് എന്നും ഏത് മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നും നാം മനസ്സിലാക്കിയല്ലോ. ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടെ ഇതിന്റെ കൂടെ പറയേണ്ടതുണ്ട്. അതായത്, പലരും അതിനുവേണ്ടി കൊതിക്കുകയും അതിനായി നബിയോട് ഇന്ന് തേടുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് നോക്കുക, ഇന്നനാ നർജു ഇല കഅ്സി ഹൗലിക ലിൽ അതിഷ് യൗമനശരി കിതാബിൻ യാ സയ്യിദി ഖൈറൻ നബി. നബിമാരിൽ ഉത്തമരായ എന്റെ നേതാവേ, കിതാബ് നിവർത്തുന്ന ദിവസത്തിൽ ദാഹം അകറ്റുന്നതിനായി അങ്ങയുടെ ഹൗദിലെ ഒരു കോപ്പ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ഇതെല്ലാം നബിയുടെയും അക്കാലത്ത് ജീവിച്ച മുസ്ലിം ഉമ്മത്തിന്റെയും വിശ്വാസമാണോ? ഇത്തരക്കാർക്ക് നബി ഹൗദിൽ നിന്ന് ആ മഹനീയ പാനീയം നൽകുമോ? അവരെ നബി ആട്ടിയോടിക്കില്ലേ? ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുതൂതർ എന്ന രചനയിൽ നിന്നും കൗഥർ നൽകപ്പെട്ടു എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24

0: 4 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ചുവരെഴുത്ത്. ഇന്നത്തെ ചുവരെഴുത്ത് പ്രോഗ്രാമിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അൽഹംദുലില്ലാഹി അലാ തൗഫീഖിഹി വ ഇഹ്സാനി വശുക്രു ലഹു അലാ ഫദ്ലിഹി വംതിനാനി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅദീമൻ ലിശാനി വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു ദാഇ ഇലാ റിദ്വാനി വസ്സലാത്തു വസ്സലാമു അലാ അബ്ദിഹി വ റസൂലിഹി ദാഇ ഇലാ റിദ്വാനിഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി വ ഇഖ്വാനി വ ബഅദ്. ബഹുമാന്യരെ, മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഈ ആഴ്ചയിലെ പ്രോഗ്രാമിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദിന്നുറൈൻ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് പ്രതിപാദ്യമായിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഏവർക്കും സുപരിചിതനാണ്. അഫ്ഫാൻ ഇബ്നു അബിൽ ആസിൻ്റെയും അർവ ബിന്ദു ഖുറൈസിൻ്റെയും പുത്രനായി ആനക്കലഹ സംഭവത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞ് ത്വായിഫിലാണ് അദ്ദേഹം ഭൂജാതനാകുന്നത്. അബു അബ്ദില്ല എന്ന വിളിപ്പേരുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ 2 പുത്രിമാർ റുഖയ്യയും അവരുടെ മരണശേഷം ഉമ്മുക്കുൽസൂമും അദ്ദേഹത്തിൻ്റെ ജീവിത സഖികളായതിനാൽ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരിനും അർഹനാണ്. ഖുലഫാഉർ റാഷിദീങ്ങളിൽ 3-ാമനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആദ്യകാലത്ത് ഇസ്ലാം ആശ്ലേഷിച്ച ഭാഗ്യവാന്മാരിൽ ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യ പ്രബോധനത്തിനായി ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പുരുഷായുസ്സിൽ 30 പിന്നിട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചതനുസരിച്ച് ക്ഷണിച്ചതനുസരിച്ച് ഇസ്ലാം പുൽകിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അനിസ്ലാമികതയിൽ കഴിയുന്ന ഉസ്മാനോട് അന്ന് ചോദിച്ചത് വൈഹക് യാ ഉസ്മാൻ വല്ലാഹി ഇന്നക റജുലുൻ ഹാസിം. ഉസ്മാൻ, നിങ്ങൾക്ക് നാശം, നിങ്ങളൊരു മനക്കരുത്തുള്ള മനുഷ്യനാണ്. മാ യഖ്ഫ അലൈക അൽഹഖു മിനൽ ബാത്തിൽ, അസത്യത്തിൽ നിന്ന് സത്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വന്യമല്ല, ഗോപ്യമല്ല. ഹാദിഹിൽ ഔസാനു ലദീ അഅ്ബുദുഹ ഖൗമുക് അലൈസത് ഹിജാറത്തൻ സമ്മാ ലാ തസ്മഉ വലാ തുബ്സിർ വലാ തദുറു വലാ തൻഫ ലാ തസ്മഉ വലാ തബ്സുർ വലാ തദുറു വലാ തൻഫ. ഈ വിഗ്രഹങ്ങൾ, നിങ്ങളുടെ ജനതതി ആരാധിക്കുന്നതായ വിഗ്രഹങ്ങൾ, മൂകമായ പാറക്കല്ലുകളല്ലേ? അവ കേൾക്കുന്നില്ല, കാണുന്നില്ല, ഉപദ്രവം ചെയ്യുന്നില്ല, ഉപദ്രവം ഏകുന്നുമില്ല. അങ്ങനെയുള്ള കല്ലുകളെയല്ലേ ജനത ആരാധിക്കുന്നതെന്ന് ചോദിച്ച് ഉസ്മാനെ പ്രബോധനം നടത്തിയ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിളിക്കു മുമ്പിൽ ബല വല്ലാഹി ഇന്നഹ ലകദാലിക്, അതെ, അള്ളാഹുവാണേ അവ അപ്രകാരമാണെന്ന് പറഞ്ഞ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ പ്രതികരിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തെക്കുറിച്ച് അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്ന് കണ്ട് കേൾക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഉസ്മാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലെത്തി തിരുനബിയെ ശ്രവിക്കുന്നത്. യാ ഉസ്മാൻ അജിബില്ലാഹ ഇലാ ജന്നതി ഫഇന്നി റസൂലുള്ളാഹി ഇലൈക വ ഇലാ ജമീഇ ഖൽഖി. ഉസ്മാൻ, അള്ളാഹുവിന് ഉത്തരം നൽകുക സ്വർഗത്തിനു വേണ്ടി, ഞാൻ നിങ്ങളിലേക്കും മുഴുവൻ പടപ്പുകളിലേക്കും അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ഉസ്മാൻ പറയുകയാണ്, ഈ തിരുമൊഴി കേട്ടതിൽ പിന്നെ എനിക്കെന്നെ പിടിച്ചു നിർത്താനായില്ല. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. സാക്ഷ്യവചനങ്ങൾ ഞാൻ പ്രഖ്യാപിക്കുകയും ഉണ്ടായി. പിന്നീട് അദ്ദേഹം റുഖയ്യ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച സംഭവമൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചതിനാൽ ഏറെ പരീക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ അൽ ഹക്കം ഇബിൻ അബിൽ ആസ് ഉസ്മാൻ റളിയല്ലാഹു തആലയെ ബന്ധിപ്പിക്കുകയും ഇസ്ലാമിൽ നിന്ന് പുറംതിരിയുവാനും ഇസ്ലാം കൈയൊഴിക്കുവാനും നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ, ആദർശ ധീരതയ്ക്ക് മുമ്പിൽ പിതൃ സഹോദരൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വിശ്വാസികൾ മക്കയിൽ ആദർശത്തിൻ്റെ പേരിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവും ഭാര്യ റുഖയ്യ റളിയല്ലാഹു തആലാനഹയും ഹബശീനിയയിലേക്ക് ഹിജറ പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബ്രാഹിമിന് ശേഷം ഹിജറ പോകുന്ന ആദ്യ കുടുംബമാണ് ഉസ്മാൻ്റെ കുടുംബമെന്ന് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറെ മഹത്വങ്ങളുള്ള സഹാബിയാണ് ഉസ്മാൻ. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി കാഴ്ചവെച്ച സേവന പ്രവർത്തനങ്ങളും ധീരോദാത്തമായ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ദാനവായ്പകളുമൊക്കെ ചരിത്രത്തിൽ സുവിദിതമാണ്. മുസ്ലിമീങ്ങൾ വിശുദ്ധ മദീനയിൽ എത്തിപ്പെട്ടപ്പോൾ അവർക്ക് പാനം ചെയ്യുവാൻ സ്വച്ഛമായ വെള്ളം ലഭിക്കാതിരുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിഅറു റൂമ കിണർ വാങ്ങുന്നവർക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ കിണർ വാങ്ങി അത് മുസ്ലിമീങ്ങൾക്ക് പുണ്യമായി ദാനമായി നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. മസ്ജിദുൻ നബവി മുസ്ലിമീങ്ങളെ കൊണ്ട് ഇടുങ്ങുകയും നമസ്കരിക്കുവാൻ സ്ഥലം മതിയായ ഗാഥ വരികയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മസ്ജിദുൻ നബവിയോട് ചേർന്ന സ്ഥലം വിലക്ക് വാങ്ങി അത് പള്ളി വികസിപ്പിക്കുന്നതിന് വേണ്ടി നൽകുകയുണ്ടായി എന്നുള്ളതാണ്. തെബൂക്കിലേക്കുള്ള മുസ്ലിം സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 30,000 പേരെ കൊണ്ടൊരുക്കിയപ്പോൾ ഇല്ലായ്മയും വല്ലായ്മയും അന്നത്തെ പ്രത്യേകതയായിരുന്നു. ചൂട് പെരുത്ത നാളിൽ മരിപ്പറമ്പിനെ കീറി മുറിച്ച് തെബൂക്കിലേക്ക് ഒരു സൈന്യത്തെ ഒരുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പാടുപെടുകയുണ്ടായി. അന്ന് ഔദാര്യ മനസ്കരുടെ ദാനധർമ്മങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചപ്പോൾ അതിൽ ഗണ്യമായ ഒരു വിഹിതം, വലിയ ഒരു ഓഹരി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റേതായിരുന്നു. ആ ദീനാറുകൾ, ദിർഹമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ മടിയിൽ ചൊരിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ദർറ ഉസ്മാൻ മാ അമില ബഅദൽ യൗം, ഇനി ഈ ദിവസത്തിന് ശേഷം ഉസ്മാൻ എന്ത് ചെയ്താലും അത് ഉസ്മാന് വിനയാവുകയില്ല എന്ന് ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് ഉള്ള ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ അറിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണയാണ് അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ചിട്ടുള്ളത്. ഒരു പരീക്ഷണം താണ്ടി അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം ഉണ്ടാകുമെന്നുള്ള സുവിശേഷം അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്. വേറെയും പല സന്ദർഭങ്ങളിൽ സ്വർഗമുണ്ട് എന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഈ മഹാരഥൻ, മറ്റു മഹത്തുക്കൾ ചരിത്രത്തിൽ അവരെക്കുറിച്ച് ചില തൽപരകക്ഷികളും തന്നിഷ്ടക്കാരും അനിഷ്ടങ്ങൾ പ്രചരിപ്പിക്കുകയും അന്യായങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്തതുപോലെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രവും അപ്രകാരം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആദർശ നിലപാടുകളെ വില കുറച്ചുകൊണ്ടും അദ്ദേഹത്തിനെതിരിൽ ആരോപണം ഉന്നയിച്ചവർ ചരിത്രത്തിൻ്റെ ഇന്നലകളിലും പിൽക്കാലത്തും തന്നിഷ്ടക്കാരും ദേഹേച്ഛയുടെ വക്താക്കളും ബിദഅഈ കക്ഷികളും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ അദ്ദേഹത്തിനെതിരിൽ നടത്തിയ വിദണ്ഡങ്ങൾ അതപ്പാടെ വിഴുങ്ങി പിൽക്കാലത്തും ചരിത്രത്തിൽ വിസർജിക്കുവാൻ കുബുദ്ധികളായ ഒരു വിഭാഗം ആളുകൾ മെനക്കെട്ടിട്ടുണ്ട്. അതിൽ പ്രസക്തമായതാണ് ഇവിടെ ഈ പംക്തിയിലൂടെ നമ്മൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുവാൻ ഉദ്ധരിക്കുന്നത്. ആരോപണങ്ങളെല്ലാം വില കുറഞ്ഞതാണ്. പക്ഷേ ആ വില കുറഞ്ഞ ആരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ വസ്തുത എന്ത്? ആരോപിക്കപ്പെടുന്ന വിഷയങ്ങൾ അത് യാഥാർത്ഥ്യമാണോ? യഥാർത്ഥത്തിൽ സഹാബിയുടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിളയും നിലയും എത്രയാണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഈ ഒരു ഭാഗം ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ചരിത്രത്തിൻ്റെ അന്നും തീവ്രവാദികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ദുരാരോപണങ്ങളുമായി അദ്ദേഹത്തെ വധിക്കുവാൻ വിവിധ നാടുകളിൽ നിന്ന് തീവ്രവാദികളായി വന്ന അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ ചരിത്രത്തിൻ്റെ അന്നും ആ ആരോപണങ്ങളെ കടമെടുത്ത് പിൽക്കാലത്തും ദുഷ്ടശക്തികളും ചെള്ളികെട്ടിയ തലച്ചോറിൻ്റെ വാക്താക്കളും ആരോപിച്ച ഒരാരോപണം ഉസ്മാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ബദറിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പങ്കെടുത്തില്ല എന്നുള്ളത് അവർ ഉന്നയിക്കുന്ന ആരോപണം. എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ബദറിൽ പങ്കെടുത്തില്ല? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ബദറിൽ പങ്കെടുക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടത് കാരണത്താലാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ബദറിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖയ്യ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ ഈ റുഖയ്യ രോഗഗ്രസ്തയാണ്. ദീനത്തിൽ വലയുന്ന വേദനിക്കുന്ന സ്ഥിതിവിശേഷമാണ് അവർക്കുണ്ടായിരുന്നത്. തിരു നബിയുടെ പുത്രി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ദീനത്തിൽ രോഗത്തിൽ പ്രയാസപ്പെടുമ്പോൾ അവരെ പരിപാലിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് മദീനയിൽ തങ്ങുവാൻ ശേഷിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ ബദറിൽ നിന്ന് പിന്തിയിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ വധിക്കുവാൻ അന്ന് തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ വീട് വളയാൻ വേണ്ടി വന്നപ്പോൾ ആ തീവ്രവാദികൾ അബ്ദുള്ള ഇബ്നു ഉമറിനോട് ഉസ്മാന്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ആരോപിച്ച ഒരാരോപണമാണിത്. അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ തീവ്രവാദികൾക്ക് കൊടുത്ത മറുപടി, ബദറിൽ നിന്ന് ഉസ്മാൻ പിന്തിയിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്താൽ പിന്തിയതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ചാണ് അദ്ദേഹം പിന്തിയത്, അത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയോ കുറവോ അല്ല. പിന്നെയോ വഅമ്മ തഗയ്യുബുഹു അൻ ബദരിൻ ഫഇന്നഹു കാന തഹ്തഹു ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത് മരീദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഉസ്മാന്റെ ഭാര്യയായിരുന്നു, അവർ രോഗിയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉസ്മാൻ പിന്തിയത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉസ്മാനോട് പറഞ്ഞത്, ഇന്ന ലക അജ്റു റജുലിൻ മിമ്മൻ ഷഹീദ ബദ്രൻ വസഹ്മഹു, ബദറിൽ പങ്കെടുത്തൊരു വ്യക്തിയുടെ കൂലി ഉസ്മാൻ നിങ്ങൾക്കുണ്ട്, വിഹിതവും യുദ്ധവിഹിതവും യുദ്ധാർജ്ജിത സ്വത്തിൻ്റെ വിഹിതവും നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ ബദർ യുദ്ധത്തിൽ പുറപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം, ബദറിൽ ഉസ്മാൻ പങ്കെടുത്തില്ല എന്നുള്ള വിഷയം, ഈ ഒരു വീക്ഷണകോണിലൂടെ നോക്കിയാൽ അത് ഉസ്മാൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമാണ് അറിയിക്കുന്നത്. ഇതാണ് ആ വിഷയത്തിൽ ചുരുക്കി അറിയിക്കുവാനുള്ളത്. ബദറിൽ നിന്ന് ഉസ്മാൻ പിന്തിയിട്ടുണ്ടെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനപ്രകാരവും ആവശ്യപ്രകാരവുമാണ്. അതല്ലാത്ത യുദ്ധങ്ങളിലെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പുറപ്പെടുകയും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വസ്തുതയാണ്, നേരാണ്. രണ്ടാമത്തെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലുള്ള ഒരു ആരോപണം, അന്ന് തീവ്രവാദികൾ പറഞ്ഞതും ചരിത്രത്തിൽ അവർ പറഞ്ഞിട്ടതും പിൽക്കാലക്കാർ പലരും അന്ധമായി അനുകരിച്ച് ഏറ്റുപാടിയതുമായ വിഷയം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉഹുദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉഹുദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹുദിൽ പങ്കെടുത്ത സഹാബികളിൽ പലരും ഉഹുദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. അതിൻ്റെ വസ്തുതയെന്ത്, ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാന തആല സ്വീകരിച്ച നിലപാടെന്ത്, ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഉഹുദ് യുദ്ധത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ, അതിൽ ആദ്യഘട്ടം മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു. ഉഹുദിൻ്റെ രണ്ടാം ഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുൽ ഐനൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കുന്നിന് മുകളിൽ 50 അമ്പെയ്ത്തുകാരെ അബ്ദുള്ള ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ലഭിക്കുന്നതുവരെ അവരോട് ആ കുന്നിറങ്ങരുത്, നിർത്തിയെടുത്ത് തന്നെ നിലയുറപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഉഹുദ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ബഹുദൈവിശ്വാസികൾ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടിയപ്പോൾ മുസ്ലിമീങ്ങൾ അവരുടെ യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിക്കുവാൻ തുടങ്ങിയപ്പോൾ യുദ്ധം അവസാനിച്ചു, ഇനി നമ്മളെന്തിനും ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് അബ്ദുള്ള ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിർത്തിയ ആളുകളിൽ സിംഹഭാഗവും ആ മലയിറങ്ങുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന വന്നിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടും യുദ്ധം അവസാനിച്ചു, ഇനി എന്തിനെന്ന് പറഞ്ഞാണ് ആ ആൾക്കൂട്ടം അവിടെ നിന്ന് ഇറങ്ങുകയുണ്ടായത്. അത് മറ്റൊരു യുദ്ധത്തിന് കാരണീഭവിച്ചു. പിന്തിരിഞ്ഞോടുന്ന മുശ്രിക്കുകളുടെ പടയെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു നയിച്ചു കൊണ്ടുവന്ന് വീണ്ടും പടർക്കളത്തിലേക്ക് എത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ചിലരുടെ സാന്നിധ്യത്തിൽ ഉഹദിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭം മുസ്ലിമിൻ്റെ മുശ്രിക്കുകളുടെ സേന അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിനെയും കൂട്ടരെയും തോൽപ്പിച്ച് അവർ ഉഹദിലേക്ക് ഒരിക്കൽ കൂടി ഒഴുകിയെത്തി അവർ മുസ്ലിമീങ്ങൾക്ക് നേരെ തികഞ്ഞ ആക്രമണങ്ങൾ അഴിച്ചു വിടുകയുണ്ടായി. ഈ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടപ്പോൾ മുശ്രിക്കുകൾ പല പ്രയോഗങ്ങളും നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അവരുടെ ആയുധ പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായ രീതിയിലുള്ള പോർലേൽപ്പിക്കുകളുകൾ, പിന്നെ ഖുത്തില മുഹമ്മദ്, മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവരുടെ ഗർജനം, ഇതിൽ മുസ്ലിമീങ്ങൾ വളരെയധികം സങ്കടത്തിലും ദുഃഖത്തിലും ആവുകയുണ്ടായി. അവരുടെ പെരുമാറ്റം തന്നെ വളരെയധികം സങ്കടകരമായ നിലയിലാകുകയുണ്ടായി. പല മുസ്ലിമീങ്ങളും യുദ്ധമുഖത്തുനിന്ന് പിന്തിരിഞ്ഞോടുന്ന സ്ഥിതിവിശേഷം സംജാതമായി. കാരണം അപ്പോഴത്തെ ആ സാഹചര്യവും അവസ്ഥയും അങ്ങനെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ അനസ് ഇബ്നു നദർ, സഅദ് ഇബ്നു റബീഉ, ഉമ്മു അമ്മാറ, നുസൈബ ബിൻത് കഅബ് തുടങ്ങി, അബൂ തൽഹ അൽ അൻസാരി തുടങ്ങി പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും പലരും ഓടിപ്പോയിട്ടുണ്ട്. ആ പിന്തിരിഞ്ഞോടിയവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. അതിനാൽ ഉഹദിൽ പിന്തിരിഞ്ഞോടിയവൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഖവാരിജുകൾ, തീവ്രവാദികൾ, ഒരാരോപണം ഉന്നയിച്ച് കടന്നു വരികയുണ്ടായത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്ന് പറഞ്ഞ ഖവാരിജുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലനോട് തർക്കത്തിലേർപ്പെട്ട ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഉസ്മാൻ പിന്തിരിഞ്ഞോടി, അത് ഉസ്മാൻ മാത്രമല്ല ഓടിയത്, മറ്റുള്ളവരും ഓടി എന്നുള്ളത് ഇബ്നു ഉമർ വിശദീകരിച്ചപ്പോൾ, അതിൻ്റെ സാഹചര്യം വിശദീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ അത് കേട്ട മാത്രയിൽ ഉസ്മാനോട്, ഇബ്നു ഉമറിനോട് തർക്കിക്കാൻ വേണ്ടി വന്ന ഖവാരിജ് അവിടെ വെച്ച് തക്ബീർ ധ്വനി മുഴക്കുകയുണ്ടായി എന്നാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അയാളോട് പറഞ്ഞത്, തആൽ ഉഖ്ബിറുക്, വരൂ നിനക്ക് ഞാൻ പറഞ്ഞു തരാം, വല ഉബയ്യിനു ലക് അമ്മാ സഅൽതനി അൻ, നീ ചോദിച്ചത് ഞാൻ നിനക്ക് വ്യക്തമാക്കി തരികയും ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാന്റെ വിഷയത്തിൽ തീവ്രവാദികളോട് പറഞ്ഞത്, അമ്മാ ഫിറാറുഹു യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ ഉസ്മാൻ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് എങ്കിൽ, യുദ്ധമുഖത്ത് നിന്ന് ഓടിയിട്ടുണ്ട് എങ്കിൽ, ഫഹ്ഷീദു അൻ അല്ലാഹ ആഫ അൻ വഗഫറല, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് മാപ്പേകിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പൊറുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തീവ്രവാദിയോട് അന്ന് ആ രീതിയിൽ പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. ഉഹദ് യുദ്ധത്തിൽ യുദ്ധമുഖം വിട്ടോടിപ്പോയ ആ സഹാബികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആൻ ഇന്നമസ്തസല്ലഹുമു ശൈത്താനു ബിബഅദി മാ കസബു വലഖദ് അഫ അല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹരീം. എന്താണ് ആയത്ത് തേടുന്നത്? ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആൻ, ഉഹദ് യുദ്ധ ദിവസം മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും യുദ്ധമുഖത്ത് കണ്ടോടിയപ്പോൾ മുസ്ലിമീങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടി അവരെ കുറിച്ച് പറയുകയാണ്, ഇന്നമസ്തസല്ലഹുമു ശൈത്താൻ ബിബഅദി മാ കസബു, തങ്ങൾ ചെയ്തതിൻ്റെ ചില വീഴ്ചകൾ നിമിത്തം ഷെയ്ത്താൻ അവരെ വഴിതെറ്റിച്ചതാണ്. തങ്ങൾ ചെയ്തത് നിമിത്തം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പെയ്ത്തുകാരെ നിർത്തി. ആ അമ്പെയ്ത്തുകാർ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദം ലഭിക്കുന്നത് വരെ അവിടെ നിന്ന് ഇറങ്ങരുതെന്ന്. യുദ്ധത്തിൽ വിജയമായാലും പരാജയമായാലും തൻ്റെ കൽപ്പന വരുന്നത് വരെ ഇറങ്ങരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചിരുന്നു. പക്ഷേ മുശ്രിക്കുകൾ തോറ്റോടി യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ. യുദ്ധം തീർന്നെന്ന് അവർ വിചാരിച്ചു. മുസ്ലിമീങ്ങളെ യുദ്ധസ്വത്ത് പെറുക്കുന്നത് കണ്ടപ്പോൾ, ശേഖരിക്കുന്നത് കണ്ടപ്പോൾ യുദ്ധം അവസാനിച്ചു, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനത്തെ അവർ പലരും ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് അവിടെ ബിബഅദി മാ കസബു എന്നതിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ വലഖദ് അഫല്ലാഹു അൻഹും, അവരെ തൊട്ട് അള്ളാഹു സുബ്ഹാന തആല മാപ്പേകിയിരിക്കുന്നു. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ജബലുൽ ഐനൈൻ എന്ന് പറയുന്ന ജബലുർ റുമാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയ 50 അൻബൈത്തുകാരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ ലംഘിച്ച് ആ കുന്നിറങ്ങിയിട്ടില്ല. യോദ്ധാക്കളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആ പ്രത്യേക സാഹചര്യത്തിൽ അടർക്കളം വിട്ട് പലരും ഓടിയപ്പോൾ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആലനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു പറയുകയാണ്, വലക്കത് അഫല്ലാഹു അൻഹും, അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മാപ്പേകിയിരിക്കുന്നു, പൊറുത്തിരിക്കുന്നു. ഇന്നല്ലാഹ ഗഫൂർ ഹലീം, കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പൊറുക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കാതെ തൗബ ചെയ്യുവാൻ അവസരമേകുന്നവനും മാപ്പേകുവാൻ അവസരം സൃഷ്ടിക്കുന്നവനുമാണ്. ഈ കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു ഉസ്മാനിന് മാപ്പ് നൽകിയിട്ടുണ്ട്, പൊറുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പൊറുത്ത് കിട്ടിയ, മാപ്പ് ലഭിച്ച ഒരു വിഷയത്തിൽ പിന്നെ എന്തിനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്, കുറ്റം പറയുന്നത് എന്നാണ് അന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആലനു ഈ ആരോപകർക്ക് നൽകിയതായ മറുപടി. ഈ ഒരു മറുപടി തന്നെയാണ് ആ ആരോപണങ്ങൾ ചരിത്രത്തിൽ നിന്ന് തോണ്ടിയെടുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലനെതിരിൽ ആരോപണവുമായി തുടരുന്നവരോട് അറിയിക്കാനും ഉണർത്തുവാനും ആ വിഷയത്തിൽ ഉള്ളത്. മറ്റൊരാരോപണം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ അദ്ദേഹം ബൈഅത്തു റിദ്വാനിൽ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റാബ്ദം 6 ദുൽഖാദ മാസത്തിൽ ഉംറ നിർവഹിച്ച വിഷയം നമ്മൾ മുൻ പരിപാടികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 1400 പേരടങ്ങുന്ന സഹാബത്തിനെയും കൊണ്ട് ഉംറക്ക് പുറപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉംറ മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അന്ന് ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തടയുകയുണ്ടായി. പ്രസ്തുത സംഭവമാണ് ഹുദൈബിയ സന്ധിയിൽ കലാശിച്ചത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പക്ഷം സംസാരിക്കുവാൻ മക്കയിലേക്ക് തൻ്റെ അംബാസഡർ എന്നോണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനെ അയക്കുകയുണ്ടായി. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനു മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനായി മക്കയിലെത്തിയ ഉസ്മാനെ മർഹബൻ അബാ അബ്ദില്ലാ എന്ന് പറഞ്ഞാണ് അന്ന് മുശരിക്കുകൾ സ്വീകരിക്കുകയുണ്ടായത്. മാത്രമല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിലെത്തിയപ്പോൾ മുശരിക്കുകൾ അദ്ദേഹത്തിന് കഅബ തവാഫ് ചെയ്യുവാൻ അനുവാദം നൽകുകയുണ്ടായി. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനെ അവരോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ കഅബയെ തൊട്ട് തടഞ്ഞിട്ട് എനിക്ക് തവാഫിന് അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാതെ ഞാൻ തവാഫ് ചെയ്യുന്ന വിഷയമില്ല എന്നറിയിക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചയച്ചതായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനു അദ്ദേഹം മക്കയിൽ തങ്ങുകയുണ്ടായി. അദ്ദേഹം തിരിച്ചു വരാൻ വൈകിയപ്പോൾ ഉസ്മാൻ വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെടുകയുമുണ്ടായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനെ മക്കക്കാർ വധിച്ചു എന്നുള്ള വാർത്ത നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ കേട്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരോട് ഒരു സായുധ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ആ മാർഗേണ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഹുദൈബിയയിലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ബൈഅത്ത് സ്വീകരിക്കുകയുണ്ടായി, ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ആ ബൈഅത്തിനെ കുറിച്ചാണ് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് അവർ നിങ്ങളോട് ബൈഅത്ത് ചെയ്ത സന്ദർഭം ആ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു മനസ്സിലാക്കുകയും ഫൻസല സകീനത അലൈഹിം, അല്ലാഹു അവരിൽ ശാന്തി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുണ്ടായി. ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനു വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മക്കക്കാരോട് കണക്ക് ചോദിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത ബൈഅത്താണ്, ഉസ്മാന്റെ മഹത്വം നന്നായി വിളിച്ചറിയിക്കുന്നതായ ബൈഅത്താണ് ഈ ബൈഅത്ത്. അത് ഉസ്മാന്റെ പേരിൽ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യുവാൻ ഉസ്മാനില്ല, കാരണം ഉസ്മാൻ മക്കയിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒരു കയ്യിൽ മറ്റേ കൈ വെക്കുകയാണ്. എന്നിട്ടന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹാദിഹി യദു ഉസ്മാൻ, ഇത് ഉസ്മാന്റെ കൈയാണ് എന്ന് പറഞ്ഞാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനു വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യുകയുണ്ടായത്. അതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനുവിൻ്റെ മഹത്വവും സ്ഥാനവുമാണ്. എന്നിട്ട് ഈ ഒരു സംഭവത്തിൽ ബൈഅത്ത് ചെയ്യുവാൻ ഉസ്മാൻ ഉണ്ടായില്ല എന്നതിൻ്റെ പേരിൽ അത് ഉസ്മാൻ്റെ ഒരു പോരായ്മയായി, കുറവായി ഒരു വിഭാഗം ആളുകൾ എണ്ണുകയും ഗണിക്കുകയുമാണ്. സഹോദരന്മാരെ, ബഹുമാനിയ ശ്രോതാക്കളെ, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ആരോപണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ ഈ ഒരു കാര്യം എണ്ണി പറഞ്ഞ് ആരോപിച്ചവരുടെ ആ ഒരു വികാരം, അവരുടെ ആ ചിന്താശൂന്യത, വിഷയം അളക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അവരുടെ ആ പോരായ്മയും കുറവും എത്രമാത്രമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വികാരം തലയിൽ കയറി വിവേകം നഷ്ടപ്പെട്ട് വിഷയങ്ങളെ പക്ഷവായന നടത്തുന്നവർ എല്ലാം കണ്ണടച്ചിരുട്ടാക്കുന്ന, സത്യത്തെ ഒരു സങ്കോചവുമില്ലാതെ തമസ്കരിക്കുന്ന സ്ഥിതിവിശേഷമാണ് അവർക്കുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം. ബൈഅത്തു റിദ്വാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അരങ്ങേറിയത് ഉസ്മാന്റെ വിഷയത്തിലാണ്. ഉസ്മാൻ മക്കക്കാരുടെ അടുക്കൽ പിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാലാണ് അവർക്കെതിരിൽ പോരാട്ടം നടത്തുവാൻ റസൂലുള്ള ബൈഅത്ത് തന്നെ സ്വീകരിക്കുന്നത്. ഉസ്മാനു വേണ്ടി റസൂലുള്ള തൻ്റെ ഷറഫാക്കപ്പെട്ട കരമുയർത്തിയാണ് ബൈഅത്ത് ചെയ്യുകയും ഉണ്ടായത്. എന്നിട്ട് ആ ബൈഅത്തിൽ ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല. അത് ഉസ്മാൻ്റെ പോരായ്മയായിട്ട് തീവ്രവാദികൾ മനസ്സിലാക്കുകയാണ്, വിലയിരുത്തുകയാണ്. അപ്പോൾ അവരുടെ കാര്യം അഹോ കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. ആ തീവ്രവാദികളെയാണ് അനന്തരമെടുത്തും അനുകരിച്ചും പിൽക്കാലക്കാരായ പല ആളുകളും തീവ്രവാദ നിലപാടുകളും ഭീകരവാദ നിലപാടുകളും കൊണ്ടു നടക്കുന്നത് എന്ന് പറയുമ്പോൾ, അത്തരം അനുകരണ പ്രിയരോട് എന്താണ് നമുക്കുണ്ടാകേണ്ടതായ മനോഭാവം? ഏതായാലും ആ വിഷയത്തിൽ ഒരു ശരിയായ പക്ഷവായനയും വസ്തുനിഷ്ഠമായ പക്ഷവായനയും അത് ഉണ്ടാകുവാനാണ് ഇക്കാര്യം ഇവിടെ ഉണർത്തുകയുണ്ടായത്. ഇതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ വേറെയും ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം തീർത്തും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. സദഖയുടെ, സകാത്തിൻ്റെ ഒട്ടകങ്ങളെ മേക്കുവാൻ, അൽഹിമ എന്ന് പറയുന്ന സ്വത്ത്, അതിനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൂടുതലായി നിശ്ചയിച്ചത് ഉസ്മാൻ റളിയല്ലാഹു തആലൻ്റെ പേരിൽ അദ്ദേഹം ചെയ്ത ഒരു ബിദഅത്തായും ഒരു ദുരാരോപണമായിട്ടും പലരും ചരിത്രത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ ഉസ്മാൻ റളിയല്ലാഹു തആലൻ്റെ വീട് വളഞ്ഞ വേളയിൽ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ആരോപിച്ച ഒരു ആരോപണമാണിത്. ഹിമ എന്ന് പറയുന്ന സ്വത്ത് അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിക്കുകയുണ്ടായി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ല ആദ്യമായിട്ട് ഹിമയെ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് മുമ്പ് ഹിമ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും, പിന്നീട് ഉമറുമൊക്കെ സക്കാത്തിൻ്റെയും സദഖയുടെയും സമ്പത്തായിട്ടുള്ളതായ കാലികൾക്ക് മേയുവാനുള്ള സ്ഥലം നിശ്ചയിച്ച് അതിന് സ്ഥലം പ്രത്യേകം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാ അത് വിശാലമാക്കുകയും അതിൻ്റെ അതിർത്തി വിസ്തൃതി കൂട്ടി അത് പോഷിപ്പിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് ചരിത്രം. ഉസ്മാൻ റളിയല്ലാഹു തആലാ മാത്രം ചെയ്തൊരു കാര്യമായിരുന്നുവെങ്കിൽ അത് അദ്ദേഹം ചെയ്ത ഒരു പുതിയ കാര്യം എന്ന് ഒരു വേള വിലയിരുത്താം. പക്ഷേ അതിലും ദീനിൽ ഒരു കാര്യം പുതുതായി അദ്ദേഹം ഉണ്ടാക്കി എന്ന് വിലയിരുത്താൻ പറ്റാത്ത ഒരു മസല കൂടിയാണ്. അദ്ദേഹം ഖലീഫയാണ്. അവിടെ സക്കാത്തായി സദഖയായി മറ്റുമുള്ള ഒട്ടകങ്ങളും അതേപോലെ തന്നെ കാലികളുമുണ്ട്. അവർക്ക് മേയാൻ ഇടവും ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖലീഫ ഒരു തൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന നിലക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ആക്ഷേപാർഹമായിട്ടുള്ള ഒരു പുത്തൻവാദമോ ദീനിലൊരു പുതിയ കാര്യമോ അല്ല തന്നെ. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു മാത്രമല്ല ഹിമ നിശ്ചയിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലാ അൻഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിർത്തി വിസ്തൃതി കൂട്ടുക മാത്രമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇഷ്ടമില്ലാത്തതിനോടെല്ലാം ഒരു വെറുപ്പുള്ള നയനിലപാടാണ് പലപ്പോഴും തീവ്രവാദികൾക്കും ഭീകരന്മാർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ പട്ടാപ്പകൽ സൂര്യനെ നോക്കി അത് ഇരുട്ടാണെന്ന് പറയുന്ന ഒരു നിലപാടാണ് ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലൻ്റെ വിഷയത്തിൽ അന്ന് തീവ്രവാദികൾ നടത്തിയിട്ടുള്ളത്. ആ നിലപാടുകളെ അനുകരിച്ചും അനുധാവനം ചെയ്തുമാണ് പിൽക്കാലത്ത് പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അദ്ദേഹത്തെ കൊച്ചാക്കി ചിത്രീകരിക്കുവാനും വില കുറച്ച് അവതരിപ്പിക്കുവാനും ചില തൽപര കക്ഷികളും തന്നിഷ്ടക്കാരും നടത്തിയ വില കുറഞ്ഞ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ വസ്തുത എന്ത് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹത്തായ ഫദ്ലിനാൽ എല്ലാ നന്മകൾക്കും നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. സൽപാന്താവിൽ സൽബുദ്ധിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും നിലയുറപ്പിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ.
3: ചുവരെഴുത്ത് സമാപിക്കുന്നു.
1: ഇന്നത്തെ ചുവരെഴുത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ ആ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം. മൂന്നാം ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുള്ള മുഴ്സിൻ വണ്ടൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ മുഖ്യ ശത്രുവായ പിശാജ് ഏതെല്ലാം രീതിയിലാണ് മനുഷ്യനെ കുഴപ്പിക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം. ദിക്റുകൾ ചൊല്ലാൻ മനുഷ്യൻ മറന്നു പോകുന്ന കാര്യം, രാവിലെ ചൊല്ലേണ്ട ദിക്റുകളും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളുമെല്ലാം നമ്മിൽ നിന്ന് മറപ്പിച്ച് കളയുന്നു. അത് പിശാചിൻ്റെ വലിയൊരു കുതന്ത്രമാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗങ്ങളെ പഠിപ്പിച്ചപ്പോൾ അതിൽ ദിക്റുകൾ ചൊല്ലുക എന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ, ദിക്റുകൾ ചൊല്ലണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചത് എന്താണ് അള്ളാഹു പറയുന്നത്? പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയാൽ, അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ, അള്ളാഹുവിനെ ദിക്റുകൾ ചൊല്ലേണ്ട സമയത്ത് അത് മറന്നുപോയി കഴിഞ്ഞാൽ, നുഖയ്യിദു ലഹു ശൈത്താന, അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഫഹുവ ലഹു ഖരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ ആ പിശാചായിരിക്കും. അവനെ വഴിപിഴപ്പിക്കാൻ ആ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൻ നല്ലത് മാത്രമാണ് ചെയ്യുന്നത് എന്ന് ആ പിശാച് ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ദിക്റുകൾ നാം കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ പിശാച് നമ്മളെ അതിജയിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്ന് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നാം പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള മറ്റൊരു മാർഗമാണ് ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. പിശാചുണ്ടാക്കുന്ന ദുർമന്ത്രങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും മനസ്സിനെ അലട്ടുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും തുടച്ചു നീക്കാനും അസൂയ, അഹങ്കാരം, ധിക്കാരം എന്നിങ്ങനെയുള്ള മാനസിക രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കാനും വിശുദ്ധ ഖുർആനിനേക്കാൾ നല്ല ഒരു ഔഷധം വേറെയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ചില പ്രത്യേക സൂറത്തുകളും ചില പ്രത്യേക ആയത്തുകളുമെല്ലാം പിശാചിനെ അകറ്റി നിർത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു റസൂൽ പറയുകയുണ്ടായി, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളാക്കി നിങ്ങൾ മാറ്റരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈതിൽ ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാച് ഉണ്ടായിരിക്കുന്നതല്ല, അവൻ ആ വീട്ടിൽ നിന്ന് ഓടി അകലുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ വീടുകളെ കബറിടങ്ങളാക്കി മാറ്റല്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കബറിടങ്ങളിൽ പോയി ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീടുകളിൽ ഖുർആൻ പാരായണം നിരന്തരമായി നാം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ആയത്തുൽ കുർസി രാത്രിയിൽ ഒരാൾ പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലയസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ വലാ യഖറബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. ഒരാൾ ആയത്തുൽ കുർസി രാത്രിയിൽ പാരായണം ചെയ്ത് ഉറങ്ങിയെങ്കിൽ നേരം പുലരുന്നതുവരെ പിശാജ് നിന്നെ സമീപിക്കുന്നതല്ല, ആ മനുഷ്യനെ സമീപിക്കുകയില്ല എന്നുള്ളതാണ്. നിനക്കൊരു സംരക്ഷകൻ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആയത്തുൽ കുർസി പാരായണം ചെയ്തുറങ്ങുന്നവൻ പിശാജിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം അവൻ ഉണ്ടാകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകളെക്കുറിച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളിലെ അത് രണ്ടും ആരെങ്കിലും പാരായണം ചെയ്താൽ മൂന്ന് ദിവസം തുടർച്ചയായി ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫലായ ഖറബുഹ ശൈത്താൻ, പിശാജ് പിന്നെ അവൻ്റെ അടുക്കിലേക്ക് വരുന്നതേയല്ല എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയിലെ അവസാന രണ്ടായത്തുകൾ മൂന്ന് ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ പിശാജ് അവനിലേക്ക് അടുക്കുക പോലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ആ ഒരു നന്മക്ക് അത്രത്തോളം മഹത്വമുണ്ട് എന്ന് വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ലുസൂമുൽ ജമാ, സംഘത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. ഒരു കൂട്ടമായി കൊണ്ട് ജീവിക്കാൻ, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ഒറ്റപ്പെട്ട് വേറിട്ട് നിൽക്കാതെ സംഘം ചേർന്ന് നിൽക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ജമാ, നിങ്ങൾ സംഘത്തെ മുറുകെ പിടിക്കുക, വഇയാക്കും വൽ ഫിർഖ, ഭിന്നിപ്പിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക, ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്, കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ കൂടെ പിശാജുണ്ടായിരിക്കും എന്നുള്ളത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്, നിങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾ അവിടെ കൂടുമ്പോൾ, അവിടെ രണ്ടു പേരാകുമ്പോൾ പിശാജ് ചെറുതായൊന്ന് മാറി നിൽക്കും. ഇനി മൂന്നാൾ കൂടുമ്പോൾ അതിനേക്കാളൊന്ന് മാറി നിൽക്കും. ഇനി 30 ആൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ 300 ആൾ കൂടുമ്പോൾ, 3000 ആളുകൾ കൂടുമ്പോൾ പിശാജ് എണ്ണത്തിനനുസരിച്ച് നമ്മിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണേ, കൂട്ടമായി പ്രവർത്തിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞു, യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരാളെ ഒപ്പം കൂട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവിടെ നിന്ന് പറയുകയാണ്, റാഖിബു ശൈത്താനൻ വറാഖിബാനി ശൈത്താനാനി വസലാസത്തു റക്ബുൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ പിശാജാണ്, ഇനി രണ്ടാളായി യാത്ര ചെയ്യുമ്പോൾ അവിടെ രണ്ട് പിശാചുക്കൾ ഉണ്ടാകും, വസലാസത്തു റക്ബുൻ, ഇനി മൂന്ന് പേർ യാത്ര ചെയ്യുമ്പോൾ അതൊരു നല്ല യാത്രാ സംഘമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എപ്പോഴും അങ്ങനെ സാധിച്ചുകൊള്ളണമെന്നില്ല, പക്ഷേ കഴിയുമെങ്കിലൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള എല്ലാ രക്ഷാമാർഗങ്ങളും നാം സ്വീകരിക്കുക, ദിക്റുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പിശാജ് നമ്മെ വഴിതെറ്റിക്കാൻ വരുന്നതല്ല. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറിയാൽ പിശാജ് ഒരിക്കലും നമ്മുടെ അടുക്കിലേക്ക് വരുന്നതല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാജ് അവിടെ വന്നുകൊണ്ട് നമ്മെ ശല്യം ചെയ്യുകയോ നമ്മുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരുകയോ ഇല്ല. അതുകൊണ്ട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പിശാജിനെ നമ്മിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്താനുള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം ശത്രുവിനെ കീഴ്പ്പെടുത്താം ഭാഗം 3 ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ
7: hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
8: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 22-ാമത്തെ ആയത്തിൻ്റെ ഭാഗം 3 ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ത്തുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2-ാമത്തൊരു ഭാഗം നാം അതിൽ പഠിച്ചു. ഇൻഷാല്ലാ അവസാനത്തൊരു ചെറിയൊരു ഭാഗം നമുക്ക് 22-ാമത്തെ ആയത്തിൽ ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അതാണ് നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാനത് ഓതാം.

അൽഹംദുലില്ലാ. അങ്ങനെ നാം 22-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തെ ഒരു ഭാഗം കൂടി നമ്മൾ പഠിച്ചു. ഇൻഷാല്ലാ ആ ഒരു ആയത്ത് മുഴുവനായിട്ടും ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാരായണം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നാം കഴിഞ്ഞ എപ്പിസോഡിലും അതുപോലെ അതിനു മുൻപുള്ള എപ്പിസോഡിലും നാം പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇൻഷാല്ലാ എല്ലാവരും ഒരുമിച്ച് കൂടെ ഓതണം.

0: جزاكم الله خير، وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله، بارك الله فيك. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൻ്റെ ഭാഗം 3 ഇന്ന് നാം കേട്ടത്. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.

0: ഉയരം കൂടിയ അതിനൊത്ത തണ്ടും തടിയുമുള്ള ഓഫീസിലെന്റെ മുന്നിലിരിക്കുന്ന ആ മനുഷ്യന്റെ മുഖത്ത് സങ്കടവുമുണ്ടായിരുന്നു. നികുതി കുടിശ്ശിക അടച്ചു തീർക്കാൻ സാവകാശം തേടിയാണ് അയാളെത്തിയത്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ മാനേജറായിരുന്നു അയാൾ. വലിയ ശമ്പളമില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളത് കിട്ടിയിരുന്നു. കുറച്ചു കൂടിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് മറ്റൊരു സ്ഥാപന ഉടമ അയാളെ സമീപിച്ചു. താരതമ്യേന മെച്ചപ്പെട്ട ജോലിയായതുകൊണ്ട് പുതിയത് സ്വീകരിച്ചു. അന്യസംസ്ഥാനക്കാരനായ ഒരാളായിരുന്നു ഉടമ. കുറച്ചു മാസം കൃത്യമായി ശമ്പളം കിട്ടി. ഒരു നാൾ മുതലാളി വന്നത് നിരാശയോടെയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ കച്ചവടം ചെയ്യാൻ നികുതി വകുപ്പ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഏറെ നേരം സംസാരിച്ചു. അധികാരികൾ ആവശ്യപ്പെടുന്ന അനിവാര്യമായ രേഖകൾ സംഘടിപ്പിക്കാൻ കുറെ സമയമെടുക്കുമെന്നും അപ്പോഴേക്കും കിട്ടിയ മേൽക്കൂര നിർമ്മാണ സാധനങ്ങളുടെ വിതരണ ഓർഡറുകൾ കൈവിട്ടുപോകുമെന്നും അയാൾ സങ്കടപ്പെട്ടു. തന്റെ രേഖകൾ കൊടുക്കാമോ എന്ന മുതലാളിയുടെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി. പിന്നെ രേഖകളിൽ മാത്രമേ അയാൾ ഉണ്ടാകുകയുള്ളൂവെന്നും ബാക്കി എല്ലാ കാര്യവും മുതലാളി ചെയ്യുമെന്നുള്ള ഉറപ്പിൽ ആ സാധു വീണുപോയി. നിഷ്കളങ്കനായ അയാൾ ആവശ്യപ്പെട്ട രേഖകൾ സംഘടിപ്പിച്ചു കൊടുത്തു. നിർദ്ദേശിക്കപ്പെട്ട രേഖകളിലെല്ലാം ഒപ്പിട്ടുകൊടുത്തു. ഏതാനും മാസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ സ്ഥാപനം നടന്നു. സമീപത്തെ ആശുപത്രി സമുച്ചയത്തിലേക്ക് വരെ സാധനങ്ങൾ വിതരണം ചെയ്തു. എന്നാൽ പിന്നീട് ബിസിനസ് കുറഞ്ഞു. അയാൾക്ക് ശമ്പളം വൈകിത്തുടങ്ങി. പിന്നെ മുടങ്ങി. ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും മുതലാളിയുടെ വരവ് കുറഞ്ഞു. ബന്ധം ഫോണിൽ മാത്രമായി. പിന്നെ അതും ഇല്ലാതായി. അങ്ങോട്ട് വിളിച്ചാലോ ഫോണെടുക്കാതെയുമായി. ജോലിയും കൂലിയും ഇല്ലാതായ അയാൾ പണ്ടുള്ള ജോലി കളഞ്ഞതിൽ പരിതപിച്ച് വിട പറഞ്ഞു. മറ്റൊരു കമ്പനിയിൽ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന സെയിൽസ്മാനായി. മാതാപിതാക്കളും ഭാര്യയും മക്കളുമുള്ള ജീവിതം ഉന്തിത്തള്ളി മുന്നോട്ട് നീക്കി. ആയിടെയാണ് സ്ഥാപനത്തിലെ 500,000+ രൂപ നികുതി കുടിശ്ശിക അടവാക്കാൻ ആവശ്യപ്പെട്ട് ജപ്തി നടപടിയുമായി റവന്യൂ വകുപ്പ് ജീവനക്കാരെത്തിയത്. പഴയ മുതലാളിയുടെ ശരിയായ വിലാസം പോലും ആ പാവത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒടുക്കം വീട്ടുകാരറിയാതെ കടം വാങ്ങി അത് അടച്ചു തീർത്തു. ആ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇനിയും 100,000+ അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ കാര്യമറിയുന്നത്. കരുത്തനായ അയാളുടെ വാക്കുകൾ ദുർബലമായിരുന്നു. അറിയാതെ നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. കുടിശ്ശിക ഒഴിവാകില്ല എന്നറിയാമായിരുന്നിട്ടും അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടു. പൂർണ്ണ പലിശ ഇളവും നികുതി തുകയ്ക്ക് ഇൻസ്റ്റാൾമെൻ്റ് നൽകാനുള്ള ഉത്തരവും നൽകി അയാളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ പണമടച്ചു തീർക്കാൻ ആ സാധുവിന് സാധിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. അയാൾക്കും മുതലാളിയെ വിശ്വസിച്ചു എന്ന തെറ്റ് മാത്രമാണ് ആ നിഷ്കളങ്കൻ ചെയ്തത്. ഇതുപോലെ ചതിയിൽപ്പെട്ട അനവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. കടം വാങ്ങാൻ വാക്കാൽ കൂടെ നിന്നവർ, പണം തിരിച്ചടയ്ക്കാതെ മുങ്ങിയവർ, കുടുങ്ങിയവർ, കോടതിയിൽ ജാമ്യം നിന്ന് പ്രതിയാതിയാതെ മുങ്ങിയതിനാൽ കെണിയിലകപ്പെട്ടവർ, ലോണിന് ജാമ്യം നിന്ന് കുടുങ്ങി ശമ്പളത്തിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നവർ, പണവസ്തു ഇടപാടിൽ രേഖാമൂലം ജാമ്യം നിന്നവർ, ഇങ്ങനെ പലരുടെയും നല്ല വാക്കിലും വാഗ്ദാനങ്ങളിലും വീണ് പണവും മാന്യതയും സമാധാനവും നഷ്ടപ്പെട്ടവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ചതിക്കപ്പെടാൻ ഇനിയും നിഷ്കളങ്കർ ഉണ്ട് എന്നതാണ് ചതിക്കാൻ തുനിയുന്നവരുടെ കരുത്ത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ഷിർക്ക് ചെയ്തവർ ഒറ്റപ്പെടുന്നു ക്ലാസ് എടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽഹിക്കമിയാണ് നമ്മോടൊപ്പമുള്ളത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله الله سبحانه وتعالى يدي നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യമേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 27 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. 27-ാമത്തെ ആയത്തിൽ തിന്മ ചെയ്ത ആളുകളുടെ പര്യവസാനം എന്തായിരിക്കുമെന്നാണ് വിശദീകരിച്ചത്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിക്കുന്നത് ഉലായിക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിൻ്റെ ആളുകളാണ്, അവർ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കഴിഞ്ഞ 27-ാമത്തെ ആയത്തും 28-ാമത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം, 27-ാമത്തെ ആയത്തിൽ തിന്മ ചെയ്ത ആളുകളുടെ അനന്തരഫലം സൂചിപ്പിച്ചപ്പോൾ 28-ാമത്തെ ആയത്തിൽ ഏറ്റവും വലിയ തിന്മ, ആ തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആയത്തിൻ്റെ അർത്ഥം അവരെയെല്ലാം നാം ഒരുമിച്ചു കൂട്ടുകയും എന്നിട്ട് ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കൂ എന്ന് നാം പറയുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ. അനന്തരം നാം അവരെ തമ്മിൽ വേർപ്പെടുത്തും. അവർ പങ്കാളികളായി ചേർത്തവർ പറയും, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പദം ഒന്ന് മക്കാനക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ നിൽക്കുക എന്നാണ് അർത്ഥം. രണ്ട് ഫസയ്യൽന, ഫറഖ്ന, നമ്മൾ വേർപ്പെടുത്തി. സയ്യൽന എന്ന് പറഞ്ഞാൽ നമ്മൾ വേർപ്പെടുത്തി എന്നാണ് അർത്ഥം. ആയത്തിൻ്റെ തഫ്സീറിലേക്ക് പ്രവേശിക്കുമ്പോൾ വയൗമ നഹ്ഷുറുഹും ജമീഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഓ പ്രവാചകരെ, ഒരു ദിവസം അവരെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. നമുക്കറിയാം, നമ്മളെല്ലാവരും, ഒരു മനുഷ്യൻ പോലും ബാക്കിയാകാതെ, ഏത് വിശ്വാസം വെച്ച് പുലർത്തിയ ആളും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാ ആളുകളും അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ, അവരെ നാം ഒരുമിച്ച് കൂട്ടി അവരിൽ നിന്ന് ഒരാൾ പോലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും അകന്നു നിന്നിട്ടില്ല. എന്നിട്ടോ നഖൂലു ലില്ലദീന അശ്റകു, ഷിർക്ക് ചെയ്ത ആളുകളോട് പറയും. നഖൂലു, ഞങ്ങൾ പറയും, ലില്ലദീന അശ്റകു, ഷിർക്ക് ചെയ്ത ആളുകളോട്, മക്കാനക്കും, അവിടെ തന്നെ നിൽക്കൂ, അന്തും, നിങ്ങളും, വഷുറക്കാഉക്കും, നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, നിങ്ങൾ അള്ളാഹുവിനോട് ആരെയാണോ സമന്മാരാക്കിയത്, അവരും നിങ്ങളും അവിടെ തന്നെ നിൽക്കൂ എന്ന് ഞാൻ പറയും എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സൂറത്തുൽ അൻആം 22-ാമത്തെ ആയത്തിൽ സമാനമായ ആശയമുള്ള വചനമാണ്. വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ثم نقول للذين اشركوا, ഷിർക്ക് ചെയ്ത ആളുകളോട് ചോദിക്കും, ഐന ഷുറകാഉകും, നിങ്ങളുടെ പങ്കാളികൾ എവിടെ, അല്ലദീന കുന്തും തസ്ഉമൂൻ, നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പങ്കാളികൾ എവിടെ എന്നവരോട് ചോദിക്കപ്പെടുന്നതാണ്. എന്നിട്ടോ ഫസയ്യൽന ബൈനഹും, ഷിർക്ക് ചെയ്ത ആളുകളും ആരെയാണോ ഈ പറയുന്ന ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെയും അള്ളാഹു അവിടെ നിർത്തും. എന്നിട്ട് രണ്ട് വിഭാഗത്തെയും വേർപ്പെടുത്തും. സൂറത്തുൽ കഹ്ഫിൽ 52-ാമത്തെ ആയത്തിലും ഇതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിക്കുന്നുണ്ട്. വയൗമ യഖൂലു നാദു ഷുറകാഇയ അല്ലദീന സഅംതും ഫദഅൂഹും ഫലം യസ്തജീബു ലഹും വജഅൽനാ ബൈനഹും മൗബിഖാ. അള്ളാഹു ഖിയാമത്ത് നാളിൽ പറയും, നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അങ്ങനെ ആ സമയത്ത് അവർ വിളിക്കും, ഫലം യസ്തജീബു ലഹും, അവർക്ക് ഉത്തരം കൊടുക്കൂല, അവർക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുകയില്ല. വജഅൽനാ ബൈനഹും മൗബിഖ, അവർക്കിടയിൽ നാം ഒരു നാശഗർത്തം ഉണ്ടാക്കുകയും ചെയ്യും. വഖാല ശുറകാഉകും മാ കുന്തും ഇയ്യാനാ തഅബുദൂൻ, എന്താണ് അവരുടെ മറുപടി? അവർ പങ്കുചേർത്ത ഷിർക്ക് വെച്ചു പുലർത്തിയ ആരാധ്യന്മാർ പറയും, വഖാല ശുറകാഉം, അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ, അവർ പങ്കുചേർത്ത ആളുകൾ പറയും, മാ കുന്തും, നിങ്ങളല്ല, ഇയ്യാനാ തഅബുദൂൻ, ഞങ്ങളെയല്ല നിങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന് പറയും. അപ്പം പിന്നെ ആരെയാണ് അവർ ആരാധിച്ചത്? അവർ ആരാധിച്ചത് അവരുടെ സ്വന്തം ഇച്ഛയെയാണ്, സ്വന്തം ദേഹേച്ഛയെയാണ് അവർ ആരാധിച്ചിരുന്നത്. പിശാചിനെയും ഷെയ്ത്താനിനെയുമാണ് ആരാധിച്ചിരുന്നത്. ഇതിന് സമാനമായ മറ്റു ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു നഹ്ലിലെ 86-ാമത്തെ ആയത്ത്, വഇദാ റഅല്ലദീന അശ്റകൂ ഷുറകാഅഹും ഖാലൂ റബ്ബുനാ ഹാഉലാഇ ഷുറകാഉനല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക, ഷിർക്ക് ചെയ്ത ആളുകൾ അവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, ആരെയാണോ പങ്കുചേർത്തത്, അവരെ നാളെ ഖിയാമത്ത് നാളിൽ കാണുമ്പോൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ, നിന്നെ കൂടാതെ ഞാൻ ആരാധിച്ചിരുന്നത് അവരെയാണ്. ആ സമയത്ത് ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗല ഇന്നക്കും ലകാദിബൂൻ, അപ്പോൾ അവർക്ക് നൽകുന്ന മറുപടി, തീർച്ചയായും നിങ്ങൾ കള്ളം പറയുന്നവരാകുന്നു എന്ന വാക്കായിരിക്കും. ഇന്നകും ലകാദിബൂൻ, തൗക്കീദോടുകൂടി ഉറപ്പോടുകൂടിയിട്ടാണ് അവർ പറയുന്നത് നിങ്ങൾ കള്ളം പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഷിർക്കിൽ അകപ്പെട്ട ആളുകൾ, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ ഈ പറയുന്ന ആളുകൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. സൂറത്തുൽ ഫുർഖാനിലെ 17-19 ആയത്തുകൾ, വയൗമ യഹ്ഷുറുഹും വമാ യഅബുദൂന മിൻ ദൂനില്ലാ, ഷിർക്ക് ചെയ്തവരെയും അവർ വിളിച്ചു പ്രാർത്ഥിച്ചവരെയും ഒരുമിച്ച് കൂട്ടും. ഫയഖൂലു അഅൻതും അദ്ലൽതും ഇബാദി ഹാഉലാഇ അം ഹും ദല്ലുസ്സബീല, എന്റെ അടിമകളെ നിങ്ങളാണോ വഴിപിഴപ്പിച്ചത്, അതല്ല അവർ തന്നെ വഴിപിഴച്ചു പോയതാണോ. ആ സമയത്ത് ഖാലു, അവർ പറയും, സുബ്ഹാനക് റബ്ബ, നീ എത്ര പരിശുദ്ധനാണ്. മാ കാന യംബഗീ ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയ, നിന്നെ കൂടാതെ ഒരു രക്ഷാധികാരിയെ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് യോജിച്ചതല്ല. വലാക്കിൻ മത്തഅതഹും വആബാഅഹും ഹത്താ നസു ദിക്ര വകാനു ഖൗമൻ ബൂറാ, പക്ഷേ അവർക്കും അവരുടെ പിതാക്കൾക്കും നീ സൗഖ്യം നൽകി. ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ മുൻകഴിഞ്ഞുപോയ പിതാക്കൾക്കും നീ അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുത്തു. ആ അനുഗ്രഹത്തിൽ വഞ്ചിതരായി അവർ ഷിർക്കിൽ തുടർന്നു. അതാണ് അവർക്ക് മടങ്ങിവരാൻ സാധിക്കാത്തത്, ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നത്. ഫഖദ് കദ്ദബൂകും ബിമാ തഖൂലൂൻ, അങ്ങനെ അവർ ഉത്ബോധനം മറന്നു കളയുകയും നശിച്ച ഒരു ജനതയായിത്തീരുകയും ചെയ്തു. സൂറത്തു റൂമിലെ 12-13 ആയത്തുകളിൽ, വയൗമ തഖൂമുസ്സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫഅ വകാനു ബിശുറകാഇഹിം കാഫിരീൻ, അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരുമുണ്ടായിരിക്കുകയില്ല. വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫഅ, എത്ര വ്യക്തമായ ആയത്താണ്. ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്ത ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ ഉണ്ടാവുകയില്ല, അവർ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയില്ല, മറിച്ച് നിങ്ങളെ കളവാക്കും, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയും. നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്, നിങ്ങൾ ആരാധിച്ചത് നിങ്ങളുടെ ദേഹേച്ഛയാണ് എന്ന് പറയും. അതുകൊണ്ട് ഈ ആയത്തുകൾ മാറി ചിന്തിക്കാൻ നമുക്ക് കാരണമാകേണ്ടതുണ്ട്, തൗഹീദിലേക്ക് കടന്നു വരാൻ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. സൂറത്തു സബയിലെ 41-41 ആയത്തിലും അല്ലാഹു ഇത് പറയുന്നുണ്ട്. മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ അവരോട് നിങ്ങളെ ആരാധിക്കാൻ പറഞ്ഞത്? ആ സമയത്ത് പറയും, സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം, അല്ലാഹുവേ നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ബൽക്കാനു യഅബുദൂനൽ ജിന്ന, അവർ ആരാധിച്ചിരുന്നത് ജിന്നിനെയാണ്. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, ആ ജിന്നിൽ അവരിൽ അധികം ആളുകളും വിശ്വസിച്ചിരുന്നു. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. അതിലൊന്ന് ആയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്, വയൗമ വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടും. അത് വല്ലാത്തൊരു രംഗമാണ്, ഒരാൾ പോലും ബാക്കിയാകാതെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗമെന്നുള്ളത് വേദനിപ്പിക്കുന്ന, സൽക്കർമ്മങ്ങളില്ല എങ്കിൽ പ്രയാസപ്പെട്ടു പോകുന്ന രംഗം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും അന്നുണ്ടാകും, പക്ഷെ എല്ലാവരും കടന്നു വരിക ഒറ്റക്കൊറ്റക്കായിട്ടാണ്. സ്വാർത്ഥമായ ലോകമായിരിക്കും, സ്വന്തം ഉപ്പയും ഉമ്മയും, സ്വന്തം സഹോദരന്മാർ, സ്വന്തം കൂട്ടുകാർ, എല്ലാവരും ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. അതിൻ്റെ തീവ്രത എത്രയാണ്! വിശുദ്ധ ഖുർആനിലെ സൂറത്തു മആരിജിൽ അതിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. 11-ാമത്തെ വചനം, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, സ്വന്തം മക്കളെ കൊടുത്തുകൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന രംഗമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് യൗമ നഹ്ഷുറുഹും ജമീഅ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു പേടി പിടികൂടേണ്ടതുണ്ട്. അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്താണ് നമുക്ക് സൽക്കർമ്മമായി ബാക്കിയുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, ഷിർക്ക് ചെയ്ത ആളുകൾ, അവർക്ക് ദുനിയാവും നഷ്ടമാണ്, ആഹിറവും നഷ്ടമാണ്. ആഹിറത്തിൽ രക്ഷ ലഭിക്കുമെന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദുനിയാവിൽ ഷിർക്ക് ചെയ്യുന്നു. ദുനിയാവിലാകട്ടെ നരകതുല്യമായ ജീവിതം, ആഹിറത്തിലേക്കെത്തിയാൽ തത്തുല്യമായ ജീവിതം അല്ല, അതിനേക്കാളും അപ്പുറം പ്രയാസം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഷിർക്ക് എന്ന് പറയുന്നത് ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വമ്പിച്ച ഇരുട്ടാണ്, വമ്പിച്ച അക്രമമാണ്. അത് ദുനിയാവിലും ആ അക്രമത്തിൻ്റെ പരിണിതഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തേത്, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അന്ന് നിങ്ങൾ കളവാക്കപ്പെടും എന്നതാണ്. അന്ന് നിങ്ങൾ കളവാക്കപ്പെടും. അന്യായമായി ആരൊക്കെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിങ്കിൽ പിടിക്കപ്പെടുന്ന ദിവസമാണത്. ഒരാൾക്കുമന്ന് രക്ഷയുണ്ടാവുകയില്ല. നീതിപൂർണമായിരിക്കും അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനവും. അള്ളാഹുവിനെ എതിർക്കാനോ അള്ളാഹു പറഞ്ഞതിൽ വിസമ്മതം വെച്ച് പുലർത്തുവാനോ ഒരാൾ പോലും മുന്നോട്ട് വരികയില്ല എന്ന്. അങ്ങനെയുള്ള ദിവസമായിരിക്കും ഈ പറഞ്ഞ ആളുകൾക്ക് നേരിടേണ്ടി വരിക. ഇത് ഷിർക്ക് ചെയ്ത ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ കഴിഞ്ഞ രണ്ട് ആയത്തുകൾക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ അവസ്ഥയും സന്തോഷവും ആഹ്ലാദവുമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഷിർക്കിൻ്റെ ഒരംശം പോലും കലരുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ വരുത്തണം. ഒരംശം പോലും എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും ഷിർക്കിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുള്ളാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഷിർക്ക് ചെയ്തവർ ഒറ്റപ്പെടുന്നു. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
2: പലപ്പോഴായി എൻ്റെ ശ്രദ്ധയിൽ വന്നൊരു വീഡിയോ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ചരക്ക് ലോറി അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടയറ് പഞ്ചറായി, അതിങ്ങനെ ചെരിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഒരു ഇരുചക്രവാഹനത്തിൻ്റെ ആൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അയാളിങ്ങനെ പതിയെ സ്ലോ ഡൗൺ ആക്കിയിട്ട് അയാൾ മാറി. പെട്ടെന്ന് മറ്റേ ട്രാക്കിലൂടെ പോയിരുന്ന അതേ വലുപ്പമുള്ള വേറൊരു ലോറി വന്നിട്ട് അതിനെ പതുക്കെ അങ്ങോട്ട് ചാരിക്കൊടുത്തു. അതോടുകൂടെ വലിയൊരു അപകടത്തു നിന്ന് അത് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, റോഡുകളിൽ നമ്മൾ കാണിക്കേണ്ട ചില അച്ചടക്കങ്ങളും മര്യാദകളും അത് നിരന്തരം പറഞ്ഞു പോകേണ്ടതാണ് എന്നാണ്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് കമൻ്റ് ചെയ്ത് പോകാം, അബ്ദുവിന് ആഡ് ചെയ്യുള്ളത് ആഡ് ചെയ്ത് പോകാം. ഒന്നാമത്തത്, അപകട സൂചനകളെ ഒന്നും അവഗണിക്കരുത് എന്നുള്ളതാണ്. സ്വന്തം വാഹനത്തിൻ്റേത് മുതൽക്ക് മറ്റുള്ളവരുടേത് വരെ ഒരു പഞ്ചറാകാൻ സാധ്യതയുള്ള ടയറും കൊണ്ട് നമ്മൾ ഒരിക്കലും റോട്ടിൽ ഇറങ്ങരുത്. കുറച്ചും കൂടിയും കിട്ടട്ടെ, കുറച്ചും കൂടിയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, വണ്ടിയുടെ ടയർ മാറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കിട്ടും, ഒന്നിച്ച് പോകും ചെയ്യാം. പിന്നെ മക്കൾക്ക് പോകും, ചിലപ്പോൾ നമ്മളെ വണ്ടി ആക്സിഡൻ്റായി വേറുള്ളവർക്ക് നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാകും.
3: ഈ വെള്ളക്കെട്ട് ഉണ്ടാവും വഴിയിൽ, അപ്പോൾ അതിലേക്ക് ഇറങ്ങരുത് എന്ന് നാട്ടുകാർ പറയും. പ്രത്യേകിച്ച് ഇനി മഴക്കാലത്ത് പ്രളയവും സംഗതികളൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങിയാൽ കുടുങ്ങോട്ട് ഇറങ്ങരുത് എന്ന് ആൾക്കാർ പറയും. പക്ഷേ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, എന്നിട്ട് വണ്ടി അവിടെ ബ്ലോക്ക് ആവും. പിന്നെ ഈ നാട്ടുകാരനെയാണ് തള്ളി അതിന് അതിന് രക്ഷപ്പെടുത്തേണ്ടി വരിക.
2: അപ്പോൾ അപകട സൂചനകൾ കണ്ടാൽ അവഗണിക്കരുത് എന്നുള്ള പോയിന്റിൽ മറ്റൊന്ന് തീപിടുത്താണ്. എന്തെങ്കിലും സ്പാർക്ക് വെറുതെ കണ്ടു തോന്നിയാൽ നമ്മളെന്ത് ചെയ്യണം, കൈകൊണ്ടോ ലൈറ്റ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സൂചന കൊടുത്തിട്ട് മറ്റുള്ള വാഹനങ്ങളുടെ അത്തരം സംരക്ഷണങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി രണ്ടാമത്തെ കാര്യം, അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ്. ഒരു വാഹനം ഒന്ന് സൈഡാക്കി നിർത്തിയത് കണ്ടാൽ ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ആംബുലൻസ് വന്ന് സൈഡാക്കി. ആംബുലൻസ് വന്ന് സൈഡാക്കിയപ്പോൾ നമ്മൾ ഗേറ്റിൽ നിന്ന് ഓടിച്ചെന്നു. ചെന്ന് നോക്കിയപ്പം ഒരു മനുഷ്യൻ, എൻ്റെ ജീവൻ്റെ അവസാന സന്ദർഭമാണ്. അപ്പോൾ ഒരു ലേഡി, ഒരു കുട്ടി മാത്രമേ വണ്ടിയിലുള്ളൂ. പെട്ടെന്ന് ആരോ വണ്ടി ആംബുലൻസ് കയറ്റി കൊടുത്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വേഗം ആംബുലൻസ് ഡ്രൈവർ ഇയാളുടെ നില മാറുന്നത് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സി പി ആർ അവർക്ക് കൊടുക്കാൻ കഴിയണില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷേ സി പി ആർ ഒക്കെ കൊടുത്തപ്പോൾ തന്നെ ആകെ കൊളാഷായിട്ടുണ്ട്. അപ്പം നമ്മൾ കയറി അൽഹംദുലില്ലാഹ് എന്ത് ചെയ്തു, കെലിമൊക്കെ ചൊല്ലി കൊടുത്തു, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു വണ്ടി സൈഡാക്കുമ്പോൾ നമ്മൾ പിന്നെ നോർമലി അല്ലാത്തൊരവസ്ഥയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യപ്പെട്ടത് കണ്ടാൽ അത് മുതൽക്ക് നമുക്ക് എന്തുണ്ട്, ശരിയായ ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്.
3: അത് വണ്ടിയുടെ വലുപ്പമോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളോ ആരാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആ കാര്യം ചെയ്യേണ്ടത്. പ്രയാസം ഉണ്ടാകുന്ന വ്യക്തി, അതിപ്പോൾ വലിയ ആളായാലും ചെറിയ ആളാണെങ്കിലും, വഴിയിൽ കുടുങ്ങിയാൽ, അത് എണ്ണ കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ, അത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ ചെറിയ സഹായം ചെയ്താൽ, ചിലപ്പോൾ ഒന്നുമില്ല, അയാൾ തിരിക്കണ കൂട്ടത്തിൽ ഒന്ന് തിരിച്ചു കൊടുക്കലോ, അല്ലെ അവിടെ അല്ല കുറച്ച് അപ്പുറത്ത് വെച്ചാലോ, ഇന്നലെ ശരിക്ക് ടയർ പൊന്തിക്കിട്ടുള്ളൂ എന്ന് പറയലായിരിക്കും. ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക എന്നുള്ളത്.
2: ഓക്കെ, ഇനി അമിത വേഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്വന്തം സുരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഇതിൽ പ്രധാനമാണ് എന്നുള്ളത് പരിഗണിക്കേണ്ടതാണ്.
3: അപകടം പറ്റിയാൽ കൊലപാതകത്തിന്റെ കുറ്റമാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാലുള്ളത്.
2: ആത്മഹത്യന്റെ കുറ്റമാണ്.
3: അതെ, പ്രത്യേകിച്ച് അത് അശ്രദ്ധ ഉണ്ടാകുന്ന കാരണങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ. പലർക്കും ഇപ്പോൾ വാഹന അപകടം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ഡ്രൈവിങ്ങിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുക എന്നുള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അപകടത്തിന് കൂടുതൽ സാധ്യതയാണ്. കണ്ണ് തെറ്റിപ്പോ അപകടത്തിൽ പെടാൻ കൂടുതൽ സാധ്യത.
2: ഓവർടേക്ക് ചെയ്യുമ്പോൾ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ്.
3: എന്തായാലും വളവുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറം കാണുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഡ്രൈവർമാർക്ക് ഉണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ട സമയത്താണെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ കുട്ടിയെ പിടിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് എന്നൊരറിവ്
2: സ്കൂൾ സോൺസ് ഒക്കെ പരിഗണിക്കണം. പിന്നെ ഹെവി വാഹനങ്ങൾക്ക് ആവശ്യമായ ഇടം കൊടുക്കുക. ഹെവി വാഹനങ്ങൾ ചുറ്റിലും പിന്നിലൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഒന്ന് പരിഗണിക്കുക. പിന്നെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതിൻ്റെ കുറച്ചുകൂടി മണിക്കൂർ മുമ്പ് പുറപ്പെടാനുള്ള തീരുമാനം ഉണ്ടാക്കുക. ഭയങ്കര ഹൈ ട്രാഫിക്കുള്ള ടൈം നോക്കി അവരുടെ ഭക്ഷണം കഴിക്കലും വിശ്രമമൊക്കെ സെറ്റ് ചെയ്യാൻ അവർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്.
3: ഹെവി വാഹനങ്ങൾ എന്തായാലും ഓടിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ ഓടിക്കുമ്പോൾ സൈഡ് തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അവർക്ക് നമ്മുടെ ഒരു കാറോ ബൈക്കോ ഒക്കെ ഓടിക്കുന്ന ആളുകളെപ്പോലെ പെട്ടെന്ന് റോഡിൽ നിന്ന് ഇറക്കാൻ പറ്റൂല. ഇറങ്ങിയാൽ പിന്നെ വണ്ടി അവർ കയറൂല.
2: നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെയാണ് അവർ കൊണ്ടുവരുന്നത്. അതുകൂടെ നമ്മൾ ഓർക്കണം. ഈ വലിയ വണ്ടി റോട്ടിൽ കാണുമ്പോഴേക്കും നമുക്ക് ആകെ പ്രശ്നമായിരിക്കും. നിശ്ചിത കണ്ടെയ്നറുകൾ വരാതിരിക്കുകയും അതിൽ നിന്ന് വലിയ വണ്ടിയിലേക്ക്, ഹെവി വണ്ടികളിലേക്ക് മെറ്റീരിയൽസ് എത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാപ്പാക്കാൻ്റെ കടയിൽ സാധനം എത്തൂല. ആ ഓർമ്മ ഉണ്ടാകുന്നത് പൊതുവെ നന്നായിരിക്കും. വാഹനത്തിൻ്റെ പരിപാലനം കൃത്യമായി നടത്തുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം. പിന്നെ ലൈറ്റ്, ബ്രേക്ക്, ടയറ്, ഇങ്ങനെയുള്ള സേഫ്റ്റി സംഭവങ്ങളൊക്കെ കുറച്ച് പൈസ ചിലവാക്കാൻ റെഡിയാകണം. റോഡിൽ മത്സരവേദിയല്ല, ഞാൻ ആദ്യം എത്തണം എന്നുള്ള സംഭവം ഒഴിവാക്കണം. പിന്നെ മറ്റുള്ളവരുടെ തെറ്റിന് പ്രതികാരം ചെയ്യരുത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തിരിച്ചടിക്കാൻ വാഹനം തന്നെ ഉപയോഗിക്കുന്ന സ്വഭാവമൊക്കെ ചില ആളുകളുടെ അടുത്ത് ഉണ്ടാകാറുണ്ട്.
3: അതൊരു സത്യത്തിൽ അതൊരു മാനസിക പ്രശ്നം കൂടിയാണ്.
2: ചികിത്സിക്കേണ്ട കേസാണ്. ഇവിടെ ഒരുപാട് നല്ല മെന്റൽ ഹോസ്പിറ്റലുകളുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ വീഡിയോ എടുക്കുന്നതിന് പകരം അവരെ സഹായിക്കാൻ ശ്രമിക്കണം. റോട്ടിലെ എല്ലാവരും ഒരു കുടുംബമാണ്, ഇവനെ തിരിച്ചു തന്നിട്ട് അവനെ കാത്തിരിക്കാൻ ആളുണ്ട് എന്ന ബോധമുണ്ടാകണം. പരസ്പര സഹകരണം ജീവൻ രക്ഷിക്കും എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ എപ്പോഴും ട്രോമ കെയർ പരിശീലനങ്ങൾ കിട്ടിയിരിക്കണം. ഒരാൾക്ക് സി പി ആർ കൊടുക്കാൻ അറിയണം. ബ്ലഡ് വന്നാൽ എന്താണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഊര കേടുന്ന ഒരാളെ നമ്മൾ കാറിലെടുത്തിട്ട് കൊണ്ടുപോകുന്നത് അയാളെ കൊണ്ടുപോകാതിരിക്കലേറെ നല്ലത്. ഊര കേടുന്ന ഒരാളെ കൊണ്ടുപോകേണ്ടത് ലോറിയിലോ ആംബുലൻസിലൊക്കെയാണ്. നല്ല ലോറിയിൽ, നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ കയറ്റി കടത്തിയാലും അതാണ് ഒരു കാറിനേക്കാളും ഒരു BMW നേക്കാളും നല്ലത്. കാരണം അയാളുടെ ശരീരം ഇങ്ങനെ മടങ്ങാനും ഒന്നും പാടില്ല. സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ കാലും കൈയൊക്കെ ആയിട്ട് കേടുന്നു നെക്കി നോക്കും, നെക്കി നോക്കാൻ പാടില്ല, കാരണം നെക്കലായ എല്ലിനെ വീണ്ടും പൊട്ടിക്കായിരിക്കും ചെയ്യാം. ഞാനൊക്കെ ഡോക്ടർ താജുദ്ദീൻ ABCD ആണ് സ്കൂളിൽ, മനസ്സിലായില്ലേ, അതിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്.

0: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം, അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവരിപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ.
2: റേഡിയോയിൽ ഇനി നേർരേഖ. സ്നേഹത്തിലുമുണ്ട് അപകടങ്ങൾ. നേർരേഖയിൽ ഹാരിസ് ഇബിൻ സലീം സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ സ്നേഹവും കാരുണ്യവും നമ്മളോട് കാണിക്കുന്നത് അള്ളാഹു തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അമ്മാ ഒരിത് മിങ്കും മിൻഡിസ്കിൻ, ഒരു ഉപജീവനവും നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അള്ളാഹു സമദാണ്. ഒരു കാര്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നേ ഇല്ല. അതുകൊണ്ട് ആശ്രയത്വം ആവശ്യമില്ലാത്തവൻ എന്ന നിലക്ക് അള്ളാഹു ഒന്നും ഒരാളെന്നും താല്പര്യപ്പെടാത്തത് കൊണ്ടും അവൻ നമുക്ക് തരുന്നതെല്ലാം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാഗമായിട്ടാണ്. എന്നാൽ മറ്റുള്ളവരുടെ സ്നേഹത്തെ മുഴുവനും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല, എല്ലാ സ്നേഹത്തിന് പിന്നിലും എന്തുണ്ട്? ഒരു പ്രതീക്ഷയുണ്ട്. അവർക്ക് സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും അവർ സ്വാഭാവികമായും ആഗ്രഹിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതാണല്ലോ പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുമ്പോഴും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോഴും അങ്ങനെയുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു പരിധിവരെ മക്കൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ നമ്മളെ സംരക്ഷിക്കുവാനും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവാനും ഒരു തുണയാവാനും വേണ്ടിയാണല്ലോ. ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം എന്നൊക്കെ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നതിൻ്റെ പിന്നിലും ചില താല്പര്യങ്ങൾ ഇല്ലെന്ന് പറയാനാകുമോ? തെറ്റാണെന്നല്ല പറയുന്നത്, ശരി, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ ഉണ്ട് എന്നൊരു വസ്തുതയാണ്. ഇവിടെയാണ് നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒന്ന്, മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നമ്മൾ അമിതമായ പ്രതീക്ഷ പുലർത്തരുത്. അങ്ങനെ വരുമ്പോൾ അവർ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമുക്ക് വളരെ നിരാശ വരും. എൻ്റെ മകനാണല്ലോ ആ ചെയ്തത്, എൻ്റെ ഭാര്യയാണല്ലോ ആ ചെയ്തത്, എൻ്റെ ഭർത്താവാണല്ലോ ആ ചെയ്തതെന്നാണ്. നമ്മളൊരു സ്നേഹത്തിൻ്റെ പേരിൽ പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുമ്പോൾ അത് നമുക്ക് നിരാശകൾ വരുത്തും എന്നതാണ് ഈ അമിതമായ സ്നേഹം നമ്മൾ കാണിക്കുമ്പോൾ, സ്നേഹത്തെക്കുറിച്ച് അമിതമായ മതിപ്പ് നമ്മൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരപകടം. അതുപോലെ തന്നെ സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹത്തിൽ ചിലപ്പോൾ ചില താല്പര്യങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേറെയും ബുദ്ധിമുട്ടുകളുണ്ടാകും. ഏത് ചതിയിലും നമ്മൾ എടുത്തു ചാടാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ പലപ്പോഴും ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, ഒന്ന് ഉഷാറാണെന്ന് പറഞ്ഞു വെച്ചാൽ, ചിലപ്പോൾ എന്തും ചെയ്യുന്നൊരു പ്രകൃതി നമുക്കുണ്ടെങ്കിൽ നമ്മളെ പല ആളുകളും നമ്മളെ സമീപിക്കുകയും നമ്മളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്കത് കിട്ടും, നിനക്കിത് കിട്ടും, നിനക്ക് അങ്ങനെ മെച്ചമുണ്ടാകും, ഇങ്ങനെ മെച്ചമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടും നമ്മളുടെ കഷ്ടപ്പാട് തീർക്കാനുമാണ് അവർ വന്നത് എന്ന് വിശ്വസിക്കുന്നതിലേറെ നമുക്കിഷ്ടം നമ്മുടെ കഴിവുകളെയും നമ്മുടെ കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ ചില വഴികൾ കാണുമ്പോഴാണ് അവർ നമ്മുടെ അടുക്കൽ വരുന്നത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അതുകൊണ്ട് സഹകരിക്കേണ്ട നടത്തമില്ല. നമ്മൾ വെറുതെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചും പറഞ്ഞും അപകടത്തിൽപ്പെടുത്താൻ മറ്റുള്ളവർക്ക് അവസരമുണ്ടാകുന്നത് എന്തുകൊണ്ടവർ വന്നു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. അയാൾ എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത്? എന്താണ് അയാൾക്ക് എന്നെ കൊണ്ട് കിട്ടുന്ന ഉപകാരം? എന്താണ് അയാൾ എന്നെ ബന്ധപ്പെടാനുള്ള കാരണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏത് ഒരു സ്നേഹവും ചതിയായി മാറുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ അവിഹിത ബന്ധങ്ങളിലുണ്ടാകുന്ന സ്നേഹത്തെക്കുറിച്ച്. എന്താണ് അയാൾ നിന്നെ സ്നേഹിക്കാൻ കാരണം? ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു പെൺകുട്ടിനെ, ഒരു 19 വയസ്സായ ഒരു പെൺകുട്ടിയോട് ഒരാൺകുട്ടി കാണിക്കുന്ന സ്നേഹം അത് നിഷ്കളങ്കമാണ്, ആത്മാർത്ഥമാണ്, എൻ്റെ വാപ്പക്ക് പോലുമില്ലാത്ത സ്നേഹമാണ്, ഉമ്മക്ക് പോലുമില്ലാത്ത സ്നേഹമാണ് എന്ന് പെൺകുട്ടികൾ പറയുമ്പോൾ എന്താണ് അയാൾ നിങ്ങളെ സ്നേഹിക്കുവാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വേണമല്ലോ. എന്താണ് സ്നേഹിക്കുവാൻ കാരണം? നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ? വിഷമം കണ്ടിട്ടാണോ? വീട്ടിൽ നിങ്ങളുടെ ദുരവസ്ഥകൾ കണ്ടിട്ടാണോ? ഒന്നുമല്ലല്ലോ. അങ്ങനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നമ്മളെ സഹായിക്കുകയാണെങ്കിൽ, നമ്മളെക്കാളും സഹായത്തിന് അർഹതയുള്ള എത്രയോ ആളുകളുണ്ടല്ലോ, എത്രയോ ആളുകളുണ്ട്. അവൻ്റെ കൂടെ പഠിക്കുന്ന അവൻ്റെ ആത്മസുഹൃത്തുക്കൾ തന്നെയുണ്ട് ധാരാളം ആളുകൾ. അവിടെ എന്താ വെച്ചാൽ ആ സഹായങ്ങൾ ചെയ്യുക എന്നതിലുപരി ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷന് ലഭിക്കുന്ന, ഒരു പിന്നെ ഓപ്പോസിറ്റ് സെക്സിൽ നിന്നും ലഭിക്കുന്ന ചില സന്തോഷങ്ങളും ചില സുഖങ്ങളും തന്നെയാണ് എൻ്റെ പിന്നാലെ ഇയാൾ നടക്കാനുള്ള കാരണം എന്ന് തിരിച്ചറിയാൻ, സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സ്നേഹത്തെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുവാനും സാധ്യമല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്നേഹങ്ങളെ വിശ്വസിക്കുകയും ആ ചതികളെ അപകപ്പെടുകയും ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള കാരണം. ഏതൊരാളും നമ്മളെ സമീപിക്കുമ്പോൾ അയാൾക്ക് നമ്മളെക്കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളോട് സഹകരിക്കണമെന്നല്ല. ഇത് നമ്മളെ സഹായിക്കാനോ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ നമ്മളെ മെച്ചപ്പെടുത്താനോ നമ്മുടെ കടം വീട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനോ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അല്ല, മറിച്ച് അതിലുപരി അയാളുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ പല അപകടങ്ങളിൽ നിന്നും പല ചതിക്കുഴികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ അത് സഹായകമായി തീരുമെന്നതാണ്. എല്ലാവരുടെയും സ്നേഹം നിഷ്കളങ്കമാണ് എന്ന് പറയേണ്ട, നിഷ്കളങ്കമല്ല എന്ന് പറയണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അത് നമ്മൾ അറിയണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്ന് പൊതുവെ നമ്മുടെ ഇപ്പോഴത്തെ കാലങ്ങളിൽ വ്യത്യസ്തമുണ്ടെങ്കിലും പഴയ കാലം തൊട്ടേ പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികളെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പൊതുസ്വത്താണ്. എല്ലാവരും അവർ കൊണ്ടുവരുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ ശമ്പളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ അതേ സാലറിയും അതേ സൗകര്യങ്ങളും ഇവിടെ വാങ്ങുന്ന ഒരുത്തനിൽ ഒരു പൈസ പോലും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടിട്ടില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ധനം, ഏറ്റവും വേദനിക്കുന്ന ധനം, ഏറ്റവും അധികം മൂല്യവത്തായ ധനം ഒരു പ്രവാസിയുടെ ധനമാണ്. അയാൾ ഒരു ജോലിക്ക് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ച വ്യക്തിയാണ്, ജീവിത സൗകര്യങ്ങളെ ഉപേക്ഷിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അയാളുടെ പണത്തിൻ്റെ മൂല്യം വലുതാണ്. മറ്റുള്ളവരുടെ പണം നമ്മൾ വാങ്ങിയാലും അയാളുടെ പണം അയാൾക്ക് തന്നെ ഉപകാരപ്പെടണം എന്ന് ചിന്തിക്കുന്നതല്ലേ ഏറ്റവും നല്ല സ്നേഹം? പക്ഷേ ഇത്തരത്തിൽ സ്നേഹത്തെ കാണാനും സ്നേഹത്തെ വിലയിരുത്താനും നമുക്ക് പറ്റേണ്ടതുണ്ട്. സ്നേഹം ആവശ്യമാണ്, പരസ്പരം സ്നേഹിക്കണം, സ്നേഹത്തിന് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ സ്നേഹം നമ്മളെ അപകടപ്പെടുത്തരുത്. അപകടപ്പെടുത്തതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ശരിക്കും നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി നശിപ്പിക്കുവാൻ ഒരു പക്ഷേ ഇത്തരം സ്നേഹപ്രകടനങ്ങളും കൃത്രിമമായ സ്നേഹങ്ങളും ഒരു പക്ഷേ കാരണമായേക്കാം എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.
2: പീസ് റേഡിയോയിൽ നാം കേട്ടത് നേർരേഖ. സ്നേഹത്തിലുമുണ്ട് അപകടങ്ങൾ. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ചില ഉപദേശങ്ങളാണ് ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ഇബ്നു സലീം നമുക്ക് സമ്മാനിച്ചത്.
4: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
5: നമ്മുടെ ജാമിയൽ ഹിന്ദിന്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
4: തെക്കൻ കേരളത്തിലൊക്കെ ഇതിന്റെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്.
5: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മളുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
5: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
4: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
5: ഓക്കേ, ഇൻഷാ അല്ലാഹ്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ആണിനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ സ്ത്രീപക്ഷവാദികൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ ഹിലാൽ സലീം സി പി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്ത്രീകൾ മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പം സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ഇൻസൈറ്റുകളിൽ ആ വിഷയം പറഞ്ഞിരുന്നു. ഫെമിനിസം എന്ന് പറയുന്നൊരു ആശയം എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകളെ സ്വാധീനിക്കുന്നത്, എന്താണതിൻ്റെ ചരിത്രം, എങ്ങനെയാണ് അത് സ്ത്രീകളെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഇൻസൈറ്റിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫെമിനിസം എന്താണ് സ്ത്രീകൾക്ക് നൽകിയത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വളരെ ബേസിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ ചരിത്രപരമായിട്ട് പല സൊസൈറ്റികളിലും പല സാമൂഹ്യ അവസ്ഥകളിലും പല സമൂഹങ്ങളിലും സ്ത്രീകളെ പലപ്പോഴും പുരുഷൻ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ചരിത്ര സത്യമാണ്. കാരണം ഓരോ കാലഘട്ടങ്ങളിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസിൽ പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഭരിക്കുക എന്നുള്ളത് പുരുഷൻ പല കാലഘട്ടങ്ങളിലും ചെയ്തതാണ്. അത് ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ അവകാശം കൊടുത്ത കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 600 അറേബ്യയല്ല 700 600 സ്ത്രീകളെ വെറും കൊമോഡിറ്റി ആയിക്കൊണ്ട് ചരക്കുകളായി കണ്ടുകൊണ്ടിരുന്ന സ്ത്രീ ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു മൂടണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന ഒരു പണി അവിടെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം വന്നതോടുകൂടി സംഭവിക്കുകയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു എല്ലാവരും അങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, പക്ഷേ ചരിത്രത്തിൻ്റെ പല സന്ധികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കാണാൻ പറ്റും. എന്തിനേറെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ പോലും അതുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ എത്രത്തോളം നടക്കുന്നു, എന്താണ് അതിൻ്റെ റിസൾട്ട്, എവിടെയെങ്കിലും റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ ഓരോ 5 കൂടുമ്പോൾ സ്ത്രീകൾ അസോൾട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഓരോ 5 കൂടുമ്പോഴും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ കാണുമ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും പുരോഗമിച്ചു, നമ്മൾ 2026 എത്തി, എന്നിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോൾ പിന്നെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ ഫെമിനിസം എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികൾ, ഫെമിനിസം ആസ് സച്ച് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്ത്രീപക്ഷവാദികൾ എന്ന് പറഞ്ഞ് ഓരോ കാലഘട്ടങ്ങളിലും പല വാദങ്ങളുമായി കടന്നു വന്ന ആളുകൾ, അവർ അതിൻ്റെ പല ധാരകളുണ്ട്. ആ ധാരകളിലുള്ള ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാം ഒരു മാറ്റം ഉണ്ടാക്കിയതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ആശയധാരകളിലുള്ള ആളുകളും പലപ്പോഴും സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അവർ അഡ്രസ്സ് ചെയ്യുകയും പലപ്പോഴും സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്തടത്ത് നിന്ന്, അവർക്ക് സ്വത്തവകാശം പോലും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് സ്വത്തവകാശങ്ങൾ നേടിയെടുക്കപ്പെടുന്ന രീതിയിലേക്ക് അവരെ മാറ്റി എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൊസൈറ്റിയിലൊരു അവർക്ക് കുറച്ചും കൂടി ഒരു എഡ്ജ് കൊടുക്കാൻ ഫെമിനിസത്തിന് തീരെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷേ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ കൊടുത്തെങ്കിലും അറ്റ് വാട്ട് കോസ്റ്റ്, എന്താണ് ഫെമിനിസം അവർക്ക് തിരിച്ച് സമ്മാനിച്ചത്? സ്ത്രീ ഈ ഫെമിനിസത്തിലൂടെ അവർക്ക് ഇതൊക്കെ കിട്ടിയെങ്കിലും തിരിച്ച് അതല്ലാത്ത അവർ വിചാരിക്കാത്ത മറ്റു പല കാര്യങ്ങൾക്കും കാര്യങ്ങളും അവരെ ബാധിച്ചു, സ്ത്രീകളെ ബാധിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫെമിനിസം പലപ്പോഴും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, ഫെമിനിസം ആസ് സച്ച് ഒരു ഐഡിയോളജി എന്ന നിലക്കല്ല, അതിൻ്റെ അനുരണനങ്ങൾ അല്ലേ, അത് കാരണം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ, അത് കാരണം സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ പലപ്പോഴും ഇപ്പോൾ ഈ സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളുടെ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പുരുഷനത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞങ്ങൾക്കെന്താ, അവരത് ചെയ്യുന്നില്ല, ഞങ്ങൾക്കെന്താ, ഇങ്ങനെയുള്ള ചോദ്യം കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണ് എന്തോ ഒരു ഹയർ ഗ്രേഡിലുള്ള ആൾ, നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും താഴെയാണുള്ളത്, അല്ലെ, ഇൻഹറൻ്റ്ലി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്, നമുക്ക് പുരുഷനെ പോലെ ആവണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ മോഡേൺ ഡ്രസ്സിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് പുരുഷനെ പോലെ ഡ്രസ്സ് ചെയ്യുക, അല്ലേ, പുരുഷനെ പോലെ, പുരുഷൻ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും പിന്നെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കും പറ്റിക്കൂടെ, അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കെന്താ പ്രശ്നം, അപ്പം ഇത് പലതരത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ നമ്മുടെ കേരളത്തിലുള്ള ബാലുശ്ശേരിയിലുള്ള ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു, അന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടായി, അത് പിന്നീട് അവർ പിൻവലിക്കുന്ന സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നമ്മൾ കൊണ്ടുവരുന്നു, അന്ന് ഡോക്ടർ ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അവരാണ് വലിയ രീതിയിൽ അത് ട്വീറ്റൊക്കെ ചെയ്തു, ഞങ്ങൾ കേരളത്തിൽ പുതിയൊരു വിപ്ലവം കൊണ്ടുവന്നിരിക്കുന്നു, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ആകാംക്ഷ എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ജെൻഡർ ന്യൂട്രലാണ്, അപ്പോൾ ആണും പെണ്ണും എല്ലാം ഒരേ വസ്ത്രമാണ് ധരിക്കുക. അപ്പോൾ എന്തായിരിക്കും വസ്ത്രം അല്ലേ? പാൻറ്റും ഷർട്ടും ആണോ അതോ പിന്നെ പാവാടയും ഇതാണോ? അപ്പോൾ നമ്മൾ പിന്നീട് അവർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇട്ട് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റിയ എന്താണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുന്നു. അതൊരു വിപ്ലവമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന ആശയത്തിൽ പോലും എവിടത്തേക്കാണ് എത്തുന്നത്? ആൺകുട്ടികളുടെ വസ്ത്രത്തിലേക്ക് പെൺകുട്ടി എത്തുന്നു. പിന്നെ അത് വലിയ ചർച്ചയായ സമയത്ത് അത് എന്തോ ഞങ്ങളുടെ കംഫേർട്ടാണ്, അതങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടൊന്നുമില്ല, ആൺകുട്ടികളുടെ വസ്ത്രത്തിലേക്ക് എത്തിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല, അതല്ലേ കംഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ആൺ ധരിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ ആണിൻ്റെ ഒരു കാര്യം അതിനെ മാതൃകയാക്കുക. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ കുറഞ്ഞ ആൾക്കാരാണ്, അതുകൊണ്ട് ആ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു റീലുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അസമയം എന്ന് ഒരു കോടതി മുറിയിൽ ഒരു വക്കീൽ ചോദിക്കുന്ന ഒരു രംഗമാണ്. സ്ത്രീകൾക്ക് ഏതാണ് അസമയം? ശരിയാണ്, സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു അസമയമുണ്ടോ? അസമയം എന്നിട്ടൊരു സമയമുണ്ടോ? പാടില്ലാത്തൊരു സമയം. പക്ഷെ നമ്മളൊരു പ്രാക്ടിക്കലി പ്രായോഗികമായി ചിന്തിക്കുന്ന നമുക്കറിയാം, രാത്രികാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈമുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്ക് തന്നെ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ക്രൈമുകൾ, അത് പലപ്പോഴും ഫിസിക്കലായിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ക്രൈമുകളാണെങ്കിൽ പുരുഷന് ഒരു പരിധിവരെ അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. സ്ത്രീകൾക്ക് മസിൽ പവറും കാര്യങ്ങളൊക്കെ കുറവാണ്. അത് ബയോളജിക്കൽ ഫാക്റ്റാണ്, നമ്മൾ ഇവിടുന്ന് പറയാമല്ലോ, ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പറയല്ല, ബയോളജിക്കൽ ഫാക്റ്റാണ്. അതുകൊണ്ടായിരിക്കാം രാത്രികാലങ്ങളിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ എന്ന് മാത്രം എഴുതി വെച്ചിടത്തൊക്കെ പുരുഷന്മാരിക്കുന്ന കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്, എന്താ അങ്ങനെ സ്ത്രീകൾ എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീകളില്ലാത്തത് അവിടെ എന്തുകൊണ്ടാണ് പുരുഷന്മാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതൊന്നുമില്ല. ആ സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നില്ല, അതാണ് എൻ്റെ ഉത്തരം. അത് വെച്ചിട്ട് രാത്രി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് അങ്ങനെയല്ല. ആ സമയത്ത് പ്രായോഗികമായി എല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം രാത്രി കാലമാണ്, ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ്, എന്തെങ്കിലുമൊക്കെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്കൊന്ന് സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്തണം എന്നൊരു പക്ഷേ സ്ത്രീകൾ ചിന്തിച്ചതായിരിക്കാം. പക്ഷേ അത് ഭയങ്കര അതിനെ നേരെ മാറ്റി നിർത്തി എന്താണ് ഏതാണ് സ്ത്രീകൾക്ക് അസമയം എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ്, ആ ഒരു സിനിമയുടെ ഒരു രംഗം അതിങ്ങനെ പ്രചരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ഈ അസമയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അല്ല അവിടുത്തെ വിഷയം. അവിടെ അവർ ശ്രമിക്കുന്നത് എന്താണ്? പുരുഷനെ പോലെ രാത്രി ഞങ്ങൾ ഇറങ്ങാൻ പറ്റണം. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്ത് അതേപോലെ കുറച്ച് ആൾക്കാർ തട്ടിക്കൂട്ടിയിട്ടൊരു സംഗതി ഉണ്ടാക്കി, അങ്ങനെ അവിടെ അടി നടക്കുന്ന കാണാൻ പറ്റുന്നു. പിന്നെ അതായത് അവിടെ ഇതേ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ സമയത്ത് വരാൻ പറ്റും, ഏത് പാതിരാത്രിക്ക് സ്ത്രീകൾക്ക് മാത്രമായി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി, പിന്നീട് അടി നടന്നിട്ട് അവിടെ പൂട്ടിക്കുന്ന അവസ്ഥയെ കാണാൻ പറ്റിയത്. എന്തായാലും ഇങ്ങനെയുള്ള അതായത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ നമുക്ക് തുല്യത വേണം, നമുക്ക് വിപ്ലവം വേണം എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അൽക്കുലത്താവുന്ന അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. ഇതേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വസ്ത്രധാരണത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ആണ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ, അങ്ങനെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളാണ് ഇതിനെ ബാധിക്കുന്നത്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് തന്നെ സ്ത്രീത്വത്തോട് ഒരു അപമാനം അല്ലേ. ഞങ്ങളുടെ സ്ത്രീത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അപമാനമാണ് അല്ലെങ്കിൽ ഒരു അപകർഷത ഉണ്ടാക്കുന്ന എന്തോ ഒരു പരിപാടിയാണ് എന്നുള്ള ഒരു തോട്ട്, അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുരുഷൻ്റെ ഭാര്യയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആവുക അല്ലെ, ഗർഭം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ അത് യഥാർത്ഥത്തിൽ അത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിൽ ഒരു സൊസൈറ്റി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് അത്യന്താപേക്ഷികമായി വേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രഗ്നൻ്റ് ആവുക അല്ലെങ്കിൽ ഗർഭം ധരിക്കുക, മാതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊന്നുമല്ല പ്രധാനം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടി ജനിക്കുക, ആ കുട്ടിനെ നർച്ചർ ചെയ്യുക, വളർത്തിയെടുക്കുക, ഇതൊന്നും പ്രത്യേകിച്ച് വലിയ സംഗതിയൊന്നുമില്ല. ഇതൊന്നുമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനം. കോർപ്പറേറ്റ് വ്യവസ്ഥയിൽ ഒരു ശമ്പളമില്ലാതെ ചെയ്യുന്ന ഇങ്ങനെയുള്ള ജോലികൾ, അതൊക്കെ എന്തോ ഒരു എന്താ പറയുക, ഒരു താഴ്ന്ന ജോലിയാണ് എന്നുള്ളൊരു ചിന്ത സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഫെമിനിസത്തിന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു എന്നുള്ളത് ഇത് നമ്മളിപ്പോൾ പറയുന്നതല്ല, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. മറ്റൊന്ന് ഇവർ സാധാരണ ചെയ്യാറുള്ളൊരു സംഗതിയാണ് ആൻറ്റി മാരേജ്, അതായത് ഈ വിവാഹം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമുക്കീ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള വലിയ അവരുടെ ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുരുഷൻ്റെ കീഴിൽ നമ്മളിങ്ങനെ അട്ടയെ പോലെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ്, അഥവാ പാരസൈറ്റിസമാണ്, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെയാണ് ഫെമിനിസ്റ്റുകൾ പറഞ്ഞത്. സോ അതാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പലപ്പോഴും ഈ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു പക്ഷേ ഒരു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സിനിമകൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. ആ സിനിമകളിൽ അവർ പോർട്രേ ചെയ്യുന്ന പല കാര്യങ്ങളും ഉള്ളതായിരിക്കാം, സാമൂഹിക യാഥാർത്ഥ്യങ്ങളായിരിക്കാം, മാറേണ്ട പല ആചാരങ്ങളും ആയിരിക്കാം. പക്ഷേ അതിലൊക്കെ ഒരു അൾട്ടിമേറ്റ്ലി അവരെത്തുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് വിവാഹം ആവശ്യമില്ല, സ്ത്രീ എംപവർ ആയാൽ മതി, വിവാഹത്തിൻ്റെ ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല. ഈ സിനിമയൊക്കെ എടുക്കുന്ന സംവിധായകൻ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുകയാണ്, ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരു 10 വിവാഹമോചനം നടന്നാൽ എനിക്ക് അത്രയും സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ആശയമാണ് വിവാഹമോചനം നടക്കുക എന്നുള്ളത്. അതായത് വിവാഹമോചനം എന്നുള്ളത് അവർ കാണുന്നത്, ഒരു സ്ത്രീയെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ വിമോചനമാണ് എന്നുള്ള നിലക്കാണ് അവരതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ പോലും ഈ ആശയം ഉള്ളിൽ കൊണ്ട് ആത്മാർത്ഥമായി പറയുന്നതായിരിക്കാം. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പിന്നീട് ഈ വിവാഹം മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ലിവിങ് ടുഗദർ ആയിരിക്കും. ലിവിങ് ടുഗദറിൽ എന്താ നടക്കുക? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. അവിടെ പുരുഷനാണ് കൂടുതൽ പവർ കിട്ടുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസിൽ പവർ പുരുഷനാണ് കൂടുതൽ. സ്വാഭാവികമായിട്ടൊരു പാർട്ട്നേഴ്സ് ആകുന്ന സമയത്ത് അവിടെ പുരുഷന് കൂടുതൽ പവർ ഉണ്ടാവുകയും പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസിബിലിറ്റീസ് അല്ലേ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ആരോടും

0: പ്രശ്നം, ഈ വ്യവസ്ഥിതിക്കെതിരെ നമ്മൾ പോരാടണം, ഇവിടെ ലെസ്ബിയനിസം കൊണ്ടുവരണം, ഇത് വിവാഹത്തിന് പകരം ലെസ്ബിയനിസം കൊണ്ടുവരണം, അങ്ങനെയും പറഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതേ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ആശയത്തിൻ്റെ ആളുകൾ, ഫെമിനിസം ആണെങ്കിലും ഇംപീരിയലിസം ആണെങ്കിലും, ഈ പറയുന്ന കമ്പോളവൽക്കരണം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ആളുകൾ ഇസ്ലാമിനെ എതിർക്കുന്നതും ഈ ഒരേ വശത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ എതിർക്കുന്നത്? നേർക്ക് നേരെ അവർ പറയുന്നത് വെച്ചാൽ ജെൻഡർ ഈക്വാലിറ്റി ഇല്ല, ഇസ്ലാമിൽ ജെൻഡർ ഈക്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇസ്ലാം അതിനൊന്നും അനുകൂലിക്കുന്നില്ല, ഇങ്ങനെ ജെൻഡർ ഈക്വാലിറ്റി അനുകൂലിക്കുന്ന, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആരോടാണ് പറയുന്നത് ഓർക്കണം. സ്ത്രീകൾക്ക് ഇവരി ഈ പറയുന്ന പല അവകാശങ്ങളും കൊടുത്ത ഒരു 200 വർഷം മുമ്പാണ് പല സ്വത്തവകാശം പോലും സ്ത്രീകൾക്ക് കിട്ടുന്നത്. നമുക്ക് മനസ്സിലാക്കണം, 1400 വർഷം മുമ്പ് അതേ അവകാശങ്ങൾ സ്ത്രീക്ക് വകവെച്ച് കൊടുത്ത ഇസ്ലാമിനെയാണ് ഇവരിന്ന് അടിക്കുന്നത്. അതിൻ്റെ ഒരു ഐറണി വേറെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഇവർ സ്ഥിരം ഇസ്ലാമിനെ പറയുന്നു. അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം, ഇങ്ങനെയുള്ള പല ആശയങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കമ്പോളവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കമ്പോളത്തിൽ അവർക്ക് ചില ഇൻട്രസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കമ്പോളത്തിൽ ചില ഇൻട്രസ്റ്റുകളുണ്ട്. അത് ഒരു സ്ത്രീ മൂടിപ്പതച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്ത ചില ലാഭങ്ങളുണ്ട്. ആ സ്ത്രീ അവളുടെ എല്ലാം തുറന്ന് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ചില ലാഭങ്ങളുണ്ട്. ആ ലാഭത്തിൻ്റെ പേരിൽ, ആ ലാഭത്തെ അവർക്ക് നിഷേധിക്കുന്ന ഇസ്ലാമിനെ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രതിപ്പട്ടികയിൽ നിർത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിർവശത്ത് ഇവർക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ആശയം, അതും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ അവർക്കും പങ്കുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഒരു 9/11 ശേഷം, അങ്ങനെയുള്ള ഭീകരാക്രമണമൊക്കെ നടന്നതിന് ശേഷം, ഇസ്ലാമിനെ വലിയ രീതിയിൽ തെറ്റായി ചിത്രീകരിക്കുന്ന ആശയങ്ങൾ കാണുന്ന പല ഭാഗത്തുനിന്നാണ്, പല ഭാഗത്തുള്ള ആളുകൾ ഈ രീതിയിൽ, അതിൽ പ്രധാനപ്പെട്ട ഒരു വശം മുതലാളിത്തത്തിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം അവർ വിചാരിക്കുന്ന സ്ത്രീകളുടെ എല്ലാം തുറന്നിട്ടുകൊണ്ട് സ്ത്രീകളെ ഒരു കച്ചവട വസ്തുവാക്കി അല്ലെങ്കിൽ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് സ്ത്രീകളെ തടയുന്ന ഒരു കാര്യം ഇസ്ലാമാണ്. അതുകൊണ്ടാണല്ലോ ഈ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നത്. കാരണം എന്താണ്? അവർ മനസ്സിലാക്കി കഴിഞ്ഞു, അവരെ ചരക്ക് വൽക്കരിക്കുകയാണ്, അവരെ ചരക്കുകളാക്കിയാണ് ഈ മുതലാളിത്തം പരിഗണിക്കുന്നത്. അതിനപ്പുറം അവർക്കൊരു വിമോചനം അത് ഇസ്ലാമിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് ഇസ്ലാം അവിടെ എത്തിയതോടുകൂടി അവർക്ക് ബോധ്യപ്പെടുകയാണ്. മുമ്പ് അവരുടെ കയ്യിൽ ഇസ്ലാം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, അതാണ് ഫെമിനിസം. ഇന്ന് അവർക്ക് ഇസ്ലാം ലഭിച്ചു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്താണ് സ്ത്രീകളോട് ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ആണിനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ സ്ത്രീപക്ഷവാദികൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇന്നത്തെ ലൈവിന് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സദ്ദീഖ് സുലാഹി നിലമ്പൂർ. ഇന്നത്തെ സലാഹി, ഇന്നത്തെ ഇൻസൈറ്റിലേക്കാണ് ഇൻഷാല്ലാ വൈബ്സിൽ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് എന്നത്രയും പോലെ അല്ലേ. പ്രത്യേകിച്ച് റേഡിയോൻ്റെ ആ ലൈവ് സെഷൻ ഇങ്ങനെ കഴിഞ്ഞ് അവസാനിച്ച്, ആ ഒരു വിഭവ സമൃദ്ധമായ ഒഴുക്കുകൾ ഇങ്ങനെ അവസാനിച്ച് വരുമ്പോഴേക്ക് മറ്റൊരു തലത്തിലേക്ക് പിന്നെ റേഡിയോ കയറുകയാണ്, റേഡിയോ വൈബ്സിലേക്ക്. ആ ഒരു വൈബ് നമുക്ക് ആദ്യമായി സമ്മാനിക്കുന്നത് ഇൻസൈറ്റിലൂടെയാണ്. അപ്പോൾ ഇൻസൈറ്റിൽ ഇന്ന് ബഹുമാനനായ ഹനീഫ വണ്ടൂരാണ് നമ്മോട് ചേരുന്നത്.
1: ഹനീഫ വണ്ടൂർ, മതം ആവശ്യമുണ്ടോ ഭാഗം 1 എന്നുള്ളതാണ് നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ കേൾക്കുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഭൗതികവാദികൾ, ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ മതം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു പലരും. മതമെന്ന് പറയുന്നതും അതിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതുമൊക്കെ പ്രാകൃതമാണ് എന്നും അതൊന്നും ഈ നൂറ്റാണ്ടിൽ ആവശ്യമില്ല എന്നും അതൊക്കെ പുരോഗമനത്തിനെതിരാണ് എന്നുമൊക്കെ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുകയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ പാറി നടക്കും, പറവകളൊന്നും വേളി കഴിക്കാറില്ല, മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ എല്ലാ വേലിക്കെട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മതം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മതം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ ഭീകരമായ ഒരു ചിത്രമാണ് പലരുടെയും മുന്നിൽ വെക്കുന്നത്. ഒരു മതവിശ്വാസി എന്ന് പറയുന്നത് തന്നെ അവനൊരു ഭീകരവാദിയായി കാണുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നാം കണ്ടെത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായ നമ്മുടെ അന്വേഷണമാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിൽ, ലോകത്ത് എവിടെ നിന്ന് എവിടെ ജനിച്ചവനാണെങ്കിലും ആ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അവന് എപ്പോഴെങ്കിലും അവന് തോന്നിയിട്ടുണ്ടാകും, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും മനുഷ്യരായ ആളുകൾക്കുണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ പോലുമാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. മതങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ മതങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് മനുഷ്യന് മതം ആവശ്യമുണ്ടോ, മനുഷ്യനെ സംബന്ധിച്ച് മതത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ സത്യത്തിലൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അന്വേഷണം തുടങ്ങുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ ഒരു സവിശേഷ സൃഷ്ടിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് തുല്യമായ ഒരു ജീവിയെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്താണ് മനുഷ്യൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? ആരാണ് മനുഷ്യനെന്ന് പറയുന്നത്? പദാർത്ഥത്തിൻ്റെ പരിണാമചക്രം മനുസ്യൂതം കറങ്ങിയപ്പോൾ ഉരുത്തിരിഞ്ഞ സങ്കീർണമായ ഒരു ജീവിയാണോ മനുഷ്യൻ? എന്നാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു അംഗമാണ്. സൂര്യനെപ്പോലെ, ചന്ദ്രനെപ്പോലെ, നക്ഷത്രങ്ങളെപ്പോലെ ഒരംഗം. കല്ലിനെയും പാറയെയും ചുണ്ണാമ്പിനെയും പോലെ ഒരംഗം. കല്ലിലും വെള്ളത്തിലും കരിക്കട്ടയിലുമുള്ള മൂലകങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട്. പക്ഷേ മനുഷ്യൻ കല്ലും വെള്ളവും കരിക്കട്ടയും ചുണ്ണാമ്പും ഒന്നുമല്ല. മനുഷ്യൻ സചേതന വസ്തുക്കളുടെ ഗണത്തിലെ ഒരു അംഗമാണോ? റോസാ ചെടിയും ആൽമരവും അമീബയും ഹൈഡ്രയയും പോലെ ഒരംഗമാണോ? എന്നാൽ ജന്തുവർഗത്തിലെ ഒന്നാണ് നരവർഗം. ആനയും ആടും ഉടുമ്പും ഉറുമ്പും നായയും നരിയും കുരങ്ങും കുതിരയും പോലെ ഒരു ജീവി. ആനക്കുള്ളതുപോലെ കണ്ണുകളും ആടിനുള്ളതുപോലെ കാതുകളും ഉറുമ്പിനുള്ളതുപോലെ കാലുകളും ഉടുമ്പിനുള്ളതുപോലെ വായയും നായക്കുള്ളതുപോലെ നാക്കും നരിക്കുള്ളതുപോലെ നഖങ്ങളും കുരങ്ങനുള്ളതുപോലെ പല്ലുകളുമുണ്ട്. മറ്റൊരു ജന്തുവിനുമില്ലാത്ത എന്തെങ്കിലും ഒരവയവ മനുഷ്യനില്ല. എന്നാൽ ഇതിൽപ്പെട്ടതാണോ മനുഷ്യൻ? നാം ആലോചിക്കേണ്ടത് മനുഷ്യൻ മറ്റു ജീവികളെപ്പോലെയാണോ? ശാസ്ത്രം തന്നെ പറയുന്നു, അല്ല, മനുഷ്യൻ സൂപ്പർ ആനിമലാണ്. മനുഷ്യനെ എന്താണ് സൂപ്പർ ആനിമലാക്കുന്നത്? അവൻ്റെ കണ്ണുകളാണോ? എന്നാൽ നമ്മയേക്കാൾ കാണാൻ കഴിയുന്ന, രാത്രിയിൽ കാണാൻ കഴിവുള്ള, കാഴ്ചയുള്ള മൂങ്ങയാണ്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിയുന്ന തേനീച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ കാഴ്ചയുള്ളത്. അപ്പോൾ കണ്ണുകളല്ല, എന്നാൽ അവൻ്റെ കാതുകളാണോ? എന്നാൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്തത്ര ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദവീചികൾ പുറപ്പെടുവിക്കാനും പ്രതിധ്വനി പിടിച്ചെടുക്കുവാനും കഴിയുന്ന വവ്വാലുകളാണ് കേൾക്കാൻ ശക്തിയുള്ളത്. അതുകൊണ്ട് അവരല്ലേ സൂപ്പർ ആനിമലാകേണ്ടത്? അപ്പോൾ അതുമല്ല. എന്നാൽ അവൻ്റെ നാസാരന്ധ്രങ്ങളാണോ? എന്നാൽ നമ്മയേക്കാൾ വാസനിക്കുവാനും മണം പിടിക്കുവാനും കഴിയുന്ന നായ എന്ന് പറയുന്ന ജീവി, അതിനാണ് നമ്മേക്കാൾ അതിനുള്ള കഴിവുകളുള്ളത്. എന്നാൽ അവൻ്റെ കാലുകളാണോ? എന്നാൽ മനുഷ്യൻ്റെ കാലുകളേക്കാൾ ശക്തവും വേഗതയും കൂടിയ ചീറ്റപ്പുലിയുണ്ട്. അപ്പോൾ മനുഷ്യന് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, ഓടാൻ കഴിയുന്നു എന്നുള്ളതൊന്നും എന്തല്ല, മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നില്ല. മറിച്ച് ഇതൊന്നുമല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നത്, അവയവങ്ങളുടെ ആകെത്തുകയല്ല മറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യത്തിന് പോലും ശാസ്ത്ര ഭൗതികതയ്ക്ക് ഉത്തരമില്ല. അവർ കണക്കാക്കുന്നു മനുഷ്യനാണ് എന്നുള്ളത്, പക്ഷേ എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമില്ല. റെയിൽവേ പാളത്തിലൂടെ ഓടാൻ കഴിയുന്ന തീവണ്ടി എന്തേ പറക്കാത്തത് എന്ന ചോദ്യം പോലെയാണ് സയൻസിന് മറുപടി പറയാൻ കഴിയുക. ഒന്നുമില്ലാതെ ജനിക്കുകയും പലതും നേടിക്കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവികളെല്ലാം പലതുണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്, പുതുതായി ഒന്നും നേടാതെ മരിക്കുകയും ചെയ്യുന്നവരാണ്. മനുഷ്യരായ നാം ജനിക്കുന്നത് ഒന്നുമില്ലാത്തവനായിക്കൊണ്ടാണ്. മറ്റുള്ള ജീവജാലങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവക്കാവശ്യമായ കഴിവുകൾ അവർ ലഭിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. നമുക്ക് ഓരോ ജീവികളെയും എടുത്തു പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന ബീവറുണ്ട്, 1 മീറ്റർ നീളമുള്ള 17 കിലോ തൂക്കമുള്ള ഒരു ചെറിയ ഒരു ജീവി. എന്നാൽ അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വണ്ണമുള്ള മരങ്ങൾ അതിൻ്റെ ഉളിപ്പല്ലുകൾ കൊണ്ട് ചെറുതായി മുറിച്ച് അത് അരുവിയിലിട്ട് ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോയി കല്ലും ചളിയും ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് ജലവിധാനം ഉയർത്തി ഒരു അതിനെ കെട്ടി നിർത്തുന്നു. മരച്ചില്ലകൾ ചളി കൂട്ടി ഒട്ടിച്ചുകൊണ്ട് ചിരട്ട കമിഴ്ത്തി വെച്ചതുപോലെ തൻ്റെ വീട് നിർമ്മിക്കുകയാണ്. ആധുനിക മനുഷ്യൻ്റെ എയർ കണ്ടീഷനുകളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ കൂട് നിർമ്മാണം, അതിൻ്റെ വീട് നിർമ്മാണം. ഇത് അതിന് സ്വയം അതിൻ്റെ ജന്മന അതിന് കിട്ടിയതാണ്. ഇപ്പോൾ തേനീച്ചയെക്കുറിച്ച് നമുക്കറിയാം, എന്നും അത്ഭുതകരമാണ് തേനീച്ച എന്ന് പറയുന്ന ജീവി. സ്വന്തം ചിറകുകൾക്കിടയിൽ നിന്ന് നിർഗളിക്കുന്ന മെഴുകുപയോഗിച്ചുകൊണ്ട് കൃത്യമായ 6 കോണുകളുള്ള അറകളോടുകൂടിയ കൂടുണ്ടാക്കുന്ന തൊഴിലാളി തേനീച്ചയ്ക്ക് അതിൻ്റെ നിർമ്മാണം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജാമിതീയ കണിശതയോടും ഒട്ടും മെഴുക് അധിക ചെലവ് വരാതെയും നിർമ്മിക്കുന്ന തേനീച്ചക്കൂട് എഞ്ചിനീയർമാർക്ക് പോലും അത്ഭുതമാണ്. ചില പ്രത്യേക തരം നൃത്തം ചെയ്തുകൊണ്ട് കൂട്ടാളികൾക്ക് തേനുള്ള സ്ഥലം എത്തിച്ചു കാണിച്ചു കൊടുക്കുന്ന അവരുടെ കഴിവ് അത്ഭുതകരമാണ്. കടലിലെ ആരൽ മത്സ്യത്തെക്കുറിച്ച് നമുക്കറിയാം. സമുദ്രയാത്രയിൽ യൂറോപ്യൻ സമുദ്രങ്ങളിൽ വസിക്കുന്ന ആരൽ മത്സ്യം പ്രജനന കാലമെത്തിയാൽ ശരാശരി 4000 കിലോമീറ്റർ മാറി സർഗാസോ നദിയുടെ അഗാധതകളിൽ ചെന്ന് ലക്ഷക്കണക്കിന് മുട്ടകളിട്ട ശേഷം അവിടെ ജീവിതം അവസാനിപ്പിക്കുകയും ഈ മുട്ടകൾ വിരിഞ്ഞ് ആരൽ കുഞ്ഞുങ്ങൾ അമ്മ വന്ന വഴി താണ്ടി ഈ അമ്മ ഏതു വഴിയിലൂടെയാണോ യാത്ര തിരിച്ചത് അവിടെ എത്തിച്ചേരുന്നു. ആരും വഴി കാണിക്കാതെ 1000 കിലോമീറ്റർ താണ്ടി കൃത്യസ്ഥലത്ത് എത്തിച്ചേരുന്നു, മുമ്പൊരിക്കലും പോവാത്ത വഴികളിലൂടെ. നോക്കൂ നിങ്ങൾ, ഇത് അത്ഭുതമാണ്. മനുഷ്യനില്ലാത്ത ഒരു കഴിവുമായി അവർ സ്വയം ജനിക്കുകയാണ്. ആർട്ടിക് ടേൺ എന്ന പക്ഷിയെക്കുറിച്ച് നമുക്കറിയാം. ശൈത്യകാലത്ത് ആർട്ടിക്കിൽ നിന്ന് പുറപ്പെട്ട് 17000 കിലോമീറ്റർ സഞ്ചരിച്ച് വേനലാകുമ്പോഴേക്കും അന്റാർട്ടിക്കയിൽ എത്തിച്ചേരുകയാണ്. അവിടെ ഒരു മരത്തിൽ കൂടുകൂട്ടി അവിടെ മുട്ടയിട്ട് ആ കുഞ്ഞു വിരിയുകയാണ്. നോക്കൂ നിങ്ങൾ, ആ കുഞ്ഞു വിരിഞ്ഞ് ആ ആർട്ടിക് ടേണിൻ്റെ കുഞ്ഞു പക്ഷി അമ്മ പക്ഷി പറന്ന അതേ വഴിയിൽ മുന്നേ പറന്നു പോവുകയാണ്. അമ്മ പറന്നു വന്ന അതേ വഴിയിലൂടെ തിരിച്ചു പറന്ന് അമ്മ ആർട്ടിക്കിൽ നിന്ന് ഏതു മരത്തിൻ്റെ കൊമ്പിൽ നിന്നാണോ യാത്ര പുറപ്പെട്ടത് ആ പുറപ്പെട്ട അതേ കൊമ്പിൽ എത്തിച്ചേരുന്ന അത്ഭുതകരമായ കാണാൻ സാധിക്കുന്നു. ഇനി നിസ്സാരമായി കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ഉറുമ്പ് എന്ന് പറയുന്ന ജീവി, അവർ വഴി കാണിക്കുവാൻ നമുക്കറിയാം. അവർ ജാഥയായി പോകുന്ന, പ്രകടനമായി പോകുന്ന ഒരു രസകരമായ കാഴ്ച നമുക്കുണ്ട്. എന്നാൽ ആ വഴി കാണിക്കുവാൻ ഫെറോമോൺ എന്ന രാസ സന്ദേശം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പോകുന്ന ഉറുമ്പുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഓരോ ജീവികളും അവക്കാവശ്യമായ എല്ലാവിധ കഴിവുകളും ഉണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്. ബീവറിന് എഞ്ചിനീയറിങ്ങോ തേനീച്ചയ്ക്ക് ജാമിതയോ ആരൽ മത്സ്യങ്ങൾക്ക് സമുദ്രാന്തര മാർഗ വിജ്ഞാനമോ ആർട്ടിക്കേണിന് ആകാശത്തിൻ്റെ വഴികളോ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവയെല്ലാം അവയ്ക്ക് ജന്മന ലഭിക്കുന്ന കഴിവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ്റെ സ്ഥിതി എന്താണ്? യാതൊരു ജന്മവാസനയും അവനില്ല. കാലുകൾ മുയലിൻ്റെ അത്ര വേഗതയിൽ ഓടാൻ സാധിക്കാത്ത, കൈകൾക്ക് ഭാരം വഹിക്കുന്ന കാര്യങ്ങളിൽ ആനയുടെ തുമ്പിക്കൈനേക്കാൾ ശക്തി കുറവാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആമയെപ്പോലെയുള്ള ശരീര കവചങ്ങൾ നമുക്കില്ല. തണുത്ത കാലാവസ്ഥയിൽ ധ്രുവക്കരടിക്കുള്ളതുപോലെയുള്ള നല്ല രോമക്കുപ്പായം നമുക്കില്ല. തേനീച്ചയുടെ കണ്ണുകളില്ല, വവ്വാലിനെപ്പോലെയുള്ള കാതുകളില്ല, നായയുടേതുപോലെ മണക്കാനുള്ള മണത്തെത്തുവാനുള്ള നാസാരാന്തരങ്ങൾ അവനില്ല. ആകാശത്തിലൂടെ പറക്കാൻ ആവശ്യമായ ചിറകുകൾ മനുഷ്യനില്ല. സമുദ്രത്തിൽ ഊളിയിട്ടുകൊണ്ട് നീന്തിത്തുടിക്കുവാനുള്ള ആവശ്യമായ ചിറകുകളോ ചെകിളകളോ മനുഷ്യനില്ല. ബീവറിനെ പോലെ തേനീച്ചയെപ്പോലെ പാർപ്പിടമുണ്ടാക്കാനുള്ള കഴിവ് പോലുമില്ല. ആർട്ടിക്കേണിനെ പോലെ വഴി കണ്ടുപിടിക്കാനുള്ള കഴിവുമില്ല. എന്തിലധികം വെള്ളത്തിൽ വീണാൽ നീന്തി രക്ഷപ്പെടാനുള്ള കഴിവ് പോലും ജന്മന മനുഷ്യന് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യന് നൈസർഗികമായി കഴിവുകളുണ്ടായിട്ടില്ല എങ്കിലും ഈ കഴിവുകളിലെല്ലാം മറ്റു മൃഗങ്ങളെ തോൽപ്പിക്കാൻ പോകുന്ന വിദ്യ മനുഷ്യനെ സമ്പാദിക്കാൻ കഴിയുമെന്നാണ്. ധ്രുവക്കരയുടെ തൊലിയ വെല്ലുന്ന രോമക്കുപ്പായവും മുയലിനെ തോൽപ്പിക്കുന്ന വാഹനങ്ങളും ബീവറിനേക്കാൾ ഭംഗിയായി വീടുണ്ടാക്കുവാനും തേനീച്ചയേക്കാൾ സുന്ദരമായി ആശയവിനിമയം നടത്തുവാനും പുലിയെ തോൽപ്പിക്കുന്ന തോക്കുകളും കഴുകനെ വെല്ലുന്ന വിമാനങ്ങളും നിർമ്മിക്കുവാനുള്ള വിദ്യ നേടുവാൻ മനുഷ്യന് കഴിയും എന്നുള്ളതാണ്. ഈ വിദ്യകളൊന്നും അവൻ പാരമ്പര്യമായി കിട്ടിയതല്ല. എഞ്ചിനീയറുടെ മകനെ കാട്ടിൽ കൊണ്ടുപോയിട്ടാൽ അവൻ കാട്ടുമനുഷ്യനായിട്ടാണ് വളരുക. അവൻ കാട്ടിൽ സുന്ദരമായ എയർ കണ്ടീഷൻ റൂമോ കാര്യങ്ങളോ അവൻ പ്ലാൻ ഉണ്ടാക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ജീവികൾക്ക് ജന്മന അവർക്ക് വേണ്ടത് ലഭിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അവന് വേണ്ട വിജ്ഞാനങ്ങൾ അവൻ കരസ്ഥമാക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഈ കഴിവുകൾ വിനിയോഗിക്കണമെങ്കിൽ വ്യക്തമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. എന്തെല്ലാം ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്തുകൂടാ എന്ന മാർഗദർശനം, അതാണ് മനുഷ്യൻ തേടുന്നത്. എന്താണ് സദാചാരമെന്ന് മനുഷ്യൻ ചോദിക്കുന്നു. സദാചാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ എന്ന് മനുഷ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് മതം ആവശ്യമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ കുറിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മതം മനുഷ്യനെ നന്മയും തിന്മയും പഠിപ്പിക്കുന്നു. നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് മനുഷ്യൻ അറിയേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഇൻഷാ അല്ലാ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ ഇൻസൈറ്റ് കേട്ട് കഴിഞ്ഞു. മതം ആവശ്യമുണ്ടോ എന്ന സംസാരത്തിലെ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്. സംസാരം ബഹുമാനായ ഹനീഫ വണ്ടൂർ. പീസ് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിനിയൊരു പാട്ട് കേൾക്കാം എന്നാണ് തോന്നുന്നത്.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിൽ പല ആളുകളും ഗാനം ആലപിക്കുന്നവരുണ്ടാവാം, നമ്മുടെ മക്കളിൽ പല ആളുകളും അങ്ങനെ പാട്ട് പാടുന്നവരുണ്ടാവാം. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നമുക്കൊരു 7-ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളെ, അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്ക് ഒക്കെ പാടാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, എൻ്റെ അയൽവാസി, എൻ്റെ അനിയൻ്റെ മോന്, ജ്യേഷ്ഠൻ്റെ മോൻ, ഇവരൊക്കെ പാടാറുണ്ട് എന്ന് നമുക്ക് നന്നായി പാടാവുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും സ്വരത്തിൽ നിങ്ങളുടെയോ നിങ്ങൾ നിർദ്ദേശിച്ച ആളുകളുടെയോ പേര് അവിടെ വരുമ്പോൾ നിങ്ങൾക്കും പിന്നെ പറയാം, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അല്ലേ. അപ്പം അത്തരമൊരു സാഹചര്യം കൂടെ നമുക്ക് മുമ്പിലുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല മനോഹരമായ ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമ്മൾ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ആരോഗ്യ വിചാരത്തിൽ ഇന്നത്തെ ടോപ്പിക് ഹൃദയാഘാതമാണ്.
0: ഓക്കെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് കോയ, അദ്ദേഹത്തോടൊപ്പം ഷുഹൈബ് നായകൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം അതിൻ്റെ പരമ്പരയുടെ തുടർച്ചയെന്നോണം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ന് ലോകത്ത് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരെയും ചിലപ്പോൾ പേടിപ്പിക്കുന്ന, ആർക്കും തന്നെ പെട്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു രോഗമായി അറിയപ്പെടുന്ന ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം, അതിനെക്കുറിച്ചിട്ട് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് കോയ, ഇൻഡൽ മെഡിസിൻ കൺസൾട്ടൻ്റ് അവർക്ക് തന്നെയാണ്. ഡോക്ടർ, ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഡോക്ടർ, എന്താണ് ഈ ഹൃദയാഘാതം അഥവാ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്? എന്താണ് ഡോക്ടർ
3: ഹാർട്ട് അറ്റാക്ക്? എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഹാർട്ട് അറ്റാക്ക്. ഈ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്നത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. അതിനാൽ ഹാർട്ടിൻ്റെ രക്തയോട്ടം കുറഞ്ഞത് കാരണം രക്തസ്രാവുകൾ ബ്ലോക്കായതിൻ്റെ ശേഷമാണ് ഈ ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് രക്തയോട്ടം കുറയുന്നത്. ഈ രക്തയോട്ടം കുറയുന്നതോടും മസിൽസിൻ്റെ, ഈ ഹാർട്ടിൻ്റെ മസിൽസിന് നമുക്ക് രക്തം കിട്ടുന്നില്ല, ഓക്സിജനും കിട്ടുന്നില്ല. അപ്പോൾ ഈ രക്തം ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് മസിൽസ് മരിക്കുന്നു. ഇതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് സാധാരണ ഒരു പൊതുജനങ്ങളിടയിൽ പറയുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് ഈസ് എ ലൈഫ് എമർജൻസിയാണ്. അപ്പോൾ ആർക്കും ഇത് വരുന്നു കഴിഞ്ഞാൽ അതിന് ഉടനെ ചികിത്സിക്കണം. അതിൻ്റെ അർത്ഥം ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം.
2: എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്, ഹൃദയാഘാതം സംഭവിക്കുന്നത്?
3: ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത് അതന്നെ, ഇതിൻ്റെ രക്തസ്രാവുകൾ, നമ്മൾ എല്ലാ അവയവങ്ങളും, നമ്മൾ ദേഹത്തെ എല്ലാ അവയവങ്ങൾക്കും രക്തയോട്ടം ഉണ്ട്. ഈ രക്തസ്രാവുകൾ രക്തം കൊണ്ടുപോകുന്നു, ഓക്സിജൻ കൊണ്ടുപോകുന്നു, ന്യൂട്രിയൻസ് കൊണ്ടുപോകുന്നു, മിനറൽസ് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ രക്തസ്രാവുകൾ പല കാരണം കൊണ്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. ഈ രക്തസ്രാവ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ രക്തയോട്ടവും അതിൻ്റെ ഓക്സിജനും ഹാർട്ടിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാർട്ടിലേക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു വേദനയായിട്ട് നമ്മൾക്ക് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കുന്നത്, ഈ വേദനയും ചിലപ്പോൾ ശ്വാസം മുട്ടുള്ളതായിരിക്കും അനുഭവിക്കുന്നത്. ഇതുകൊണ്ട് പെട്ടെന്നായിരിക്കും ഹാർട്ട് നിൽക്കുന്നതോ, അല്ല കാർഡിയാക് അറസ്റ്റ് എന്ന് പറയാം. ഇതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ആയി മാറുന്നു. ഇതുകൊണ്ട് രക്തയോട്ടം കുറഞ്ഞതുകൊണ്ട്, ഹാർട്ടിലേക്ക് പോകുന്ന ഓക്സിജൻ സപ്ലൈ കുറഞ്ഞതുകൊണ്ടും ഹാർട്ടിൻ്റെ മസിൽസ് മരിച്ചു പോകുന്നു. അതിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത് ഹാർട്ട് അറ്റാക്ക്.
2: സാധാരണഗതിയിൽ മുന്നൊക്കെ നാം കേട്ടിട്ടുള്ളത് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ചിട്ട് 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ്. പക്ഷേ ഇന്ന് ഡോക്ടർ, ഈ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ ചില യുവാക്കൾക്കൊക്കെ ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതായിട്ടും രാത്രി ഉറങ്ങുന്നതിന് ഇടയിൽ തന്നെ അവർ മരിക്കുന്നതായിട്ടും ഒക്കെ കേൾക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് എത്തരം പ്രായക്കാർക്കാണ് അല്ലെങ്കിൽ എത്തരം ആളുകൾക്കാണ് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്?
3: സാധാരണ നമ്മൾ ഹൃദയരോഗം എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു മെഡിക്കൽ ടെർമിനോളജിയാണ്, മെഡിക്കൽ ഡിസീസാണ്. ഇത് പല കാരണങ്ങളുണ്ടാവാം. മുമ്പ് കാലത്ത് നമ്മൾ കണ്ടിരുന്ന 50-60 വയസ്സുകാർക്കായിരിക്കും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് കണ്ടിരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഡയഗ്നോസ് ചെയ്യാൻ തെറ്റിയതാവാം. അന്ന് കാലത്ത് നമ്മൾക്ക് ടെക്നോളജി ഇല്ലായിരുന്നു. ഇന്ന് കാലത്ത് നമ്മളിപ്പോൾ, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ 23 വയസ്സുകാർ വരെ ഹാർട്ട് അറ്റാക്ക് വരെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയും ജീവിതശൈലി കാരണം കൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ നമ്മൾ ഈ ചെറുപ്പക്കാരെന്ന് കാണുന്നത്. ഇതൊരു പാരമ്പര്യം ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൃദയരോഗം ഇന്ന് കാലത്ത് കാണുന്നത് ചെറുപ്പക്കാർക്ക് കൂടുതൽ കാണാൻ തോന്നും, പ്രത്യേകിച്ചും ഇന്ത്യൻ സബ് കോൺ. നമ്മൾ ഇന്ത്യക്കാർക്ക് കൂടുതൽ, നമ്മൾ ഈ മലയാളികൾ പ്രത്യേകിച്ചും 40 വയസ്സിന് താഴെ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട് കമ്പയർ ടു വെസ്റ്റേൺ കൺട്രീസ്. പാശ്ചാത്യ രാഷ്ട്രങ്ങൾ, അമേരിക്ക, യൂറോപ്പിലും ഇത്ര ചെറുപ്പക്കാർ കാണാറില്ല. നമ്മളിപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ എൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു 40 വയസ്സിന് താഴെ ഒരു ഹാർട്ട് അറ്റാക്ക് കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രവാസി ജീവിതത്തിൽ ഈ സൗദി അറേബ്യയിൽ ഞാൻ കണ്ടിട്ടില്ല 25 വയസ്സ്, 28 വയസ്സ്, 30 വയസ്സ്, ഇങ്ങനെ പല ചെറിയ ചെറിയ പ്രായങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. ചിലവർ അൽഹംദുലില്ല ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ രോഗം കാണുന്നു. അതിൻ്റെ കാരണങ്ങളുണ്ട്, അതിൻ്റെ പ്രത്യേക ഒരുതരം കാരണം നമ്മൾ ജീവിതശൈലി കൊണ്ടാണ്.
2: ഈ പറഞ്ഞ പോലെ ഈ രാത്രി കിടന്നുറങ്ങിയ ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ ഇവർ ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന സമയത്ത് ഇവർക്ക് പല ലക്ഷണങ്ങളും ഈ അവസാന കാലഘട്ടത്തിൽ, അതായത് ഹാർട്ട് ഹൃദയം നിരക്കുന്ന സമയത്ത് വല്ലതും സംഭവിക്കും, ഇവരെ ശബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സംഗതി നടക്കാറുണ്ടോ അങ്ങനെയെങ്കിലും?
3: ഇതിനെ ലക്ഷണങ്ങൾ ഒരു നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ചും യങ്കർ ജനറേഷൻ, നമ്മളിപ്പോൾ 25-30 വയസ്സ്, ആർക്കും ഒരു ഭയപ്പെടുന്ന ഒരു രോഗമാണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷേ 25-30 വയസ്സാണ് ഇപ്പോൾ ഒരു ചെറിയൊരു നെഞ്ഞുവേദന വന്നു, വിയർത്തു, ശ്വാസം മുട്ടി, അപ്പോൾ അവർ കഴിച്ചാൽ ചില ഗ്യാസാണെന്ന് പറയും. കൂടുതൽ ആൾക്കാർ പറയുന്നത് ഗ്യാസാണ്, അപ്പോൾ ഗ്യാസായി തള്ളിക്കളയും. എന്നിട്ട് അവരെന്ത് ചെയ്യും, രാത്രി കിടന്നുറങ്ങും, പിന്നെ കാലത്ത് എണീക്കുമ്പോൾ മൗത്തായിരിക്കും. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ലക്ഷണങ്ങൾ അറിയാത്തതുകൊണ്ടാണ്.
2: അവയർനെസ് ഇല്ല,
3: ജനങ്ങൾക്ക് അതിൻ്റെ പറ്റി എഡ്യൂക്കേഷൻ ഇല്ല.
2: അപ്പോൾ
3: ഈ ഹൃദയരോഗത്തിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും ഇടത്ത ഭാഗത്ത് നെഞ്ചിൻ്റെ അവിടെ വേദന കുറയാത്തൊരു വേദന, ഒരു സ്തംഭനമായിരിക്കും നെഞ്ഞത്ത്. അതിനെ കൂടെ നമ്മൾക്കൊരു വിയർപ്പ് പോലെ, പിന്നെ ഒരു ശ്വാസം വലിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു വീർപ്പ് മുട്ടൽ പോലെ, ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ കൂടുതൽ ലക്ഷണങ്ങൾ. ഗ്യാസിൻ്റെ ലക്ഷണം അതായിരിക്കില്ല. ഗ്യാസിൻ്റെ ലക്ഷണം വയറിൽ വേദന, നീറല്, നീറ്റൽ അതായിരിക്കും. പക്ഷേ ഇതല്ല, ഒരു സ്തംഭനം പോലെ. ഒരു സ്തംഭനം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഗ്യാസ് അല്ല. ഇത് എല്ലാവർക്കും ഈ ലക്ഷണം അറിഞ്ഞേ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് പ്രിവെൻറ്റീവാണ്. നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിയാൽ, ഇത് ചികിത്സിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കാലത്ത് പ്രത്യേകിച്ച് ആധുനിക ഇത് ഹയസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് ഹാർട്ട് അറ്റാക്കിനുണ്ട്. അപ്പോൾ ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ എല്ലാ ചെറുപ്പക്കാരും 25 ആയാലും 30 വയസ്സായാലും ആർക്കും അതിന് ഹാർട്ട് അറ്റാക്ക് വരാം. പക്ഷെ അത് നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇരുന്നേ പറ്റുള്ളൂ.
2: നാം ഇപ്പോൾ നാം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ നമ്മുടെ ചിലപ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ കൂടെ ഈവൻ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അല്ലെങ്കിൽ നമസ്കാരത്തിനിടയിൽ തന്നെ ചില ആളുകൾക്കൊക്കെ ഈ പെട്ടെന്നൊരു വീഴ്ച വരികയും ചിലപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ വിയർപ്പും എല്ലാം കാണപ്പെടാറുണ്ട്. ഇങ്ങനെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരു സാധാരണക്കാരന് ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്താണ് ആ സ്പോട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത്?
3: ഒരു സാധാരണ ആൾ, എല്ലാവർക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കണം. ഒരു അവയർനെസ്, എല്ലാവർക്കും ഇതിനെ പറ്റി അറിയണം. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരാൾ കൊഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ, അതൊരു അബോധവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ആ വ്യക്തിക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് സർക്കുലേഷൻ, പൾസ് ഉണ്ടോ നോക്കണം. പൾസ് നമ്മൾ കൈ പിടിച്ച് എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെ നമ്മൾ ശ്വാസകോശം ശ്വാസിക്കുന്നുണ്ടോ, നമ്മൾ ചെസ്റ്റ്, നമ്മൾ ഹൃദയം, നമ്മൾ ഇത് നീങ്ങുന്നുണ്ടോ, അല്ല വയറ് നീങ്ങുന്നുണ്ടോ, അല്ല വിളിച്ച് നോക്കുമ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആ കാലത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് കാർഡിയോ പൾമിനറി റിസിറ്റേഷൻ. ഇതാവാൻ കാരണം ഏറ്റവും കൂടുതൽ ചാൻസ് ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ട് അറ്റാക്ക് നമ്മൾ ഹൃദയരോഗം എന്ന് പറഞ്ഞാൽ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് പല കാരണമായി മാറാം. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഹൃദയം സ്റ്റോപ്പാവും. ഹൃദയം സ്റ്റോപ്പായി പല കാരണം കൊണ്ട് സ്റ്റോപ്പാവും. അപ്പോൾ ഹൃദയം സ്റ്റോപ്പായി നമ്മൾ ശ്വസിക്കുന്നില്ല, ഹാർട്ട് ബീറ്റ് നടക്കുന്നില്ല, അപ്പോൾ നമ്മൾ ഈ രക്തോട്ടം ബോഡിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ പൾസ് പിടിച്ചാൽ കിട്ടത്തില്ല, കൈ പിടിച്ചാലേ നമ്മൾക്ക് അറിയാം പൾസ് ഉണ്ടോ ഇല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ. ഇത് ഏറ്റവും എന്താ ചെയ്യേണ്ടത്, നമ്മൾ നെഞ്ഞത്ത് രണ്ട് കൈ വെച്ചിട്ട് സെൻട്രൽ നെഞ്ഞത്ത് വെച്ച് 100 വട്ടം ഒരു മിനിറ്റിൽ അമർത്തി വെക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്.
2: രണ്ട് കൈ കൂട്ടി പിടിച്ച്
3: നെഞ്ഞിൻ്റെ ലാസ്റ്റ് പാർട്ട്, സെൻട്രൽ ലാസ്റ്റ് പാർട്ടിൽ ഒരു താഴെ 1.5 ഇഞ്ച് താഴെ പോകണം. അപ്പോൾ ഈ നമ്മളെ ഈ എൽബോ ഗുനിയാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് അടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവാണ്. ഇതാണ് ഏറ്റവും ഇതൊരു ട്രീറ്റ്മെൻറ്റുമാണ്. ഇതിൽ ചിലപ്പോൾ ഒത്തിരി പേര് ജീവിച്ചിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്, റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഈ കാർഡിയോ പൾമിനറി അറിയണം. മുമ്പ് കാലത്തെന്ന് വെച്ചാൽ ഒരു റെസ്ക്യൂ ബ്രത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രീതിങ് കൊടുക്കുക വായിലേക്ക്, മൂക്ക് പൂട്ടിയിട്ട് വായിലേക്ക് കൊടുക്കുന്നത്, അത് ഇന്ന് കാലത്ത് അത് ഇപ്പോൾ ഗൈഡ് ലൈൻസിൽ അത് വരുന്നില്ല. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നെഞ്ഞത്ത് കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ ചെയ്യുന്നത് പ്രസ് ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും ആദ്യ ചികിത്സ.
2: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ CPR BLS എന്നൊക്കെ പറയുന്നത്, ഇതൊരു ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യാത്ത ഈ ഡോക്ടറോ നഴ്സോ അല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ?
3: എല്ലാ ബോധമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈവൻ ഒരു ചെറിയ കുട്ടിയാണ്, 30 ചെറിയ കുട്ടിക്കും ചെയ്യാം. പക്ഷേ ഏറ്റവും എല്ലാവർക്കും ഇതിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാ മേഖല എല്ലാ ലോകത്ത് എല്ലാ സ്ഥലത്തും ഇതിനെ പറ്റി ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇതിനെ പറ്റി പബ്ലിക് അവയർനെസ്, പൊതുജനങ്ങൾക്ക് അറിയപ്പെടുന്ന ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതെല്ലാവരും അതിൻ്റെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിനെ പറ്റി അറിയണം എങ്ങനെ ചെയ്യേണ്ടത്. അതും വേണ്ട, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഗൂഗിളിൽ ഉണ്ടാവും, കാർഡിയോ പൾമണറി CPR എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ബേസിക് ലൈഫ്, അവർക്കത് അതിൻ്റെ മനസ്സിലാവാം, അതിൻ്റെ സ്റ്റെപ്പുകൾ അറിയാം, എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. എന്താ വെച്ചാൽ ഒരു കാലത്ത് ആരുടെ ജീവിതം രക്ഷപ്പെടുത്തുമോ പറയാൻ പറ്റില്ല. ഡോക്ടർ ആവണമെന്നില്ല, ഒരു പൊതുജനായ മതി.
2: ശ്രോതാക്കളായ ആളുകളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഹൃദയാഘാതം സംഭവിച്ച ഉടനെ പൊതുജന എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായ CPR, BLS, ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ എല്ലാവിധ സാഹചര്യങ്ങളെയും അതിൻ്റെ മുതലെടുത്തുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ആയാലും അതിൻ്റെ ട്രെയിനിങ് ആയാലും നാം അത് പഠിച്ച് മനസ്സിലാക്കി കൈവരിക്കേണ്ടതുണ്ട്. കാരണം ആർക്കും എപ്പോഴും ഈ ഡോക്ടർ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം പ്രായഭേദമന്യേ വരാൻ സാധ്യതയുള്ള ഒരു രോഗം അല്ല, ഒരു ഇവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംഭവം പഠിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ, ഈ പെട്ടെന്ന് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാൻ അതിനോട് അനുബന്ധിച്ചുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം.
3: റിസ്ക് ഫാക്ടേഴ്സ്, ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഒരു ഫൈനൽ ഇവൻ്റാണ്. ഇത് വരാൻ കാരണം പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പല കാരണങ്ങൾ. ഒന്ന് ഷുഗർ, ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, അങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാത്തത്. പിന്നെ രണ്ടാമത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവാത്തത്. മൂന്നാമത് കൊളസ്ട്രോൾ റിസ്ക് ഫാക്ടേഴ്സ്. നാലാമത് അമിതവണ്ണം കൂടിയുണ്ട്. അഞ്ചാമത് പുകവലിക്കുന്നവർ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സാണ് ഈ ഹൃദയരോഗം. പിന്നെ നമ്മൾ പറഞ്ഞത് സ്ട്രെസ്, അത് ടെൻഷൻ എന്ന് പറഞ്ഞു, സാധാരണ ഒരു വാക്കാണ് ടെൻഷൻ. ഈ ടെൻഷൻ കൂടിയാൽ ഇതൊരു ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടറാണ് ഇന്ന് കാലത്ത്. പ്രത്യേകിച്ചും പ്രവാസി ജീവികളിൽ നമ്മൾ കാണുന്നത് ഈ ടെൻഷനാണ്. ടെൻഷൻ ഒരു റിസ്ക് ഫാക്ടർ. സ്മോക്കിംഗ്, ഇത് രണ്ട് നമ്മൾ നന്നായിട്ട് അറിയേണ്ടതാണ്. പിന്നെ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി എന്ന് പറയും, അതായത് നമ്മൾ വ്യായാമം ചെയ്യാത്ത കാരണം. ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സിൽ വരും ഒരു ഹൃദയരോഗം വരാനുള്ള എല്ലാവർക്കും.
2: അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഹൃദയാഘാതം എന്ന് പറയുന്നത് പ്രത്യേക ഒരു രോഗമായിട്ട് കാണേണ്ടതില്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ അവനവൻ്റെ ജീവിത രീതിയിലുള്ള ചില അപാകതകളിൽ നിന്ന് സംഭവിക്കുന്നതാണ്, പ്രത്യേകിച്ചിട്ട് പുകവലി പോകലെയുള്ള കാര്യങ്ങൾ. ഈ ഡോക്ടർ, ഈ പുകവലിക്കുന്നതിന് പുറമെ ഈ പാസിംഗ് സ്മോക്കിങ്ങും റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. എത്രത്തോളമാണ് ഈ ഹൃദയാഘാതം സംഭവിക്കാൻ വേണ്ടി പാസിംഗ് സ്മോക്കിങ് ഇമ്പാക്ട് ചെയ്യുന്നത്?
3: പാസീവ് സ്മോക്കിംഗ് ഇന്ന് കാലത്ത് ഒത്തിരി കൂടുതൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു പുരുഷൻ പുക വലിക്കുന്നുണ്ട്, 20 സിഗരറ്റ്, 40 സിഗരറ്റ്. ഭാര്യ വലിക്കുന്നില്ല, പക്ഷെ ഭാര്യയ്ക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് റിസ്ക് കൂടി. പ്രത്യേകിച്ചും വേറെ രോഗങ്ങൾ, ഹൃദയരോഗം അല്ലാതെങ്കിലും ശ്വാസകോശ രോഗങ്ങൾ കൂടുതൽ റിസ്ക്കായി. ഹൃദയരോഗത്തിന് അത് റിസ്ക് ആവാൻ ചാൻസസ് ഉണ്ട്, ഇന്നത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആസ്തമ, COPD, ഇങ്ങനെ പല രോഗങ്ങൾ അതുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഈ പാസീവ് സ്മോക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ഒത്തിരി പേർക്ക് അതിൻ്റെ അതായത് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഹൃദയരോഗത്തിലേക്കും ആവാം എന്നൊരു ഇന്ന് റിസർച്ച് പോയി നടന്നുകൊണ്ട്. അതിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു എവിഡൻസ് ഇല്ലെങ്കിലും, പക്ഷെ നമ്മളത് എല്ലാ പുരുഷന്മാരും ഇതുവരെ നമ്മളൊരു അപേക്ഷയാണ്, ആദ്യം സ്മോക്കിംഗ് നിർത്തുക, രണ്ടാമത് വേറെവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ട് കൊടുക്കാൻ പാടില്ല.
2: ശ്രോതാക്കളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഡോക്ടർ ഈ പറഞ്ഞ ഈ പാസിംഗ് സ്മോക്കിങ്ങിനെ കുറിച്ച്. അതായത് പുകവലിച്ച ആളുകൾക്ക് മാത്രമല്ല ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ, ഹൃദയാഘാതം സംഭവിക്കുന്നത്, പുകവലിക്കുന്ന ആളുകളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഹൃദയാഘാതം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ, നമുക്ക് അറിയാവുന്ന ആളുകളിലേക്ക് ഈ പുകവലി നിർത്തുന്നതിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ പുക വലിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇടപെടുകയോ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് മാറി നിൽക്കാനും, അവരെ പറ്റുമെങ്കിൽ അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ് എന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. ഡോക്ടർ, ഇതിൻ്റെ ഒരു ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: ഇത് പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഹൃദയരോഗത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് സ്മോക്കിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ സ്മോക്കിംഗ് നിർത്തുക. രണ്ടാമത് വ്യായാമം, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി. അപ്പോൾ ദിവസം ഞാൻ മുമ്പേ പറഞ്ഞത് ഷുഗറും മെറ്റബോളിക് സിൻഡ്രോമത്തിൽ പറഞ്ഞവർക്ക് തന്നെ ഇതിലും ഈ വ്യായാമം കൊണ്ട് ഒത്തിരി നമ്മളിപ്പോൾ ഹൃദയരോഗം മാത്രമല്ല, ഷുഗർ കൊളസ്ട്രോൾ അല്ല, ബ്ലഡ് പ്രഷർ എല്ലാം കുറക്കുന്നതാണ്. ഇപ്പോൾ ബ്ലഡ് പ്രഷർ പ്രത്യേകിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം. ബ്ലഡ് പ്രഷർ കുറയാൻ വേണ്ടി ഡാഷ് തെറപ്പി എന്നൊരു സംഭവമുണ്ട്. ഡാഷ് തെറപ്പി എന്ന് പറഞ്ഞത് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻ്റ് ആൻഡ് എക്സസൈസ്. ഇതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ ചിലവർക്ക് 140 ഒരു 10 കുറയും, 140-130 വരാം. അതൊരു 30 കുറഞ്ഞാലും 25% മുതൽ 40% ഹൃദയരോഗത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു. അതാണ് നമ്മൾ നോക്കേണ്ടത്. 10 മില്ലി കുറഞ്ഞതല്ല, അതിൻ്റെ ഹൃദയരോഗം വരുന്നത് കുറയും, പ്രഷർ കുറഞ്ഞു, ഈ ഡയറ്റ് കൊണ്ടും നമ്മളുടെ കൊളസ്ട്രോൾ കുറയുന്നു, ചീത്ത കൊളസ്ട്രോൾ കുറയുന്നു. നമ്മൾ ചീത്ത കൊളസ്ട്രോൾ കുറക്കണം, നല്ല കൊളസ്ട്രോൾ കൂട്ടണം. ഈ നല്ല കൊളസ്ട്രോൾ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യണം, മത്തി ഇങ്ങനെ ചെറിയ ഭക്ഷണങ്ങൾ, മത്തി എന്ന മീൻ, അതുകൊണ്ട് നമ്മൾ നല്ല കൊളസ്ട്രോൾ കൂടുന്നു. പക്ഷേ ചീത്ത കൊളസ്ട്രോൾ, നമ്മൾ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് ഈ കാലത്ത് പ്രവാസികൾ പ്രത്യേകിച്ചും ബ്രോസ്റ്റഡ് ചിക്കനാണ്. പക്ഷേ ഈ കപ്സ ഇതിലൊക്കെ ഒത്തിരി നയ്യുമാണ് നമ്മൾ കാണുന്നത്, നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഇവിടുത്തെ ആഹാരങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറയ്ക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ എക്സസൈസ്. പിന്നെ നാലാമത്തെ ഷുഗർ കൺട്രോൾ. ഇത് ഇത്രയും നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഈ ഹൃദയരോഗത്തിൻ്റെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മൾ റിസ്ക് ഫാക്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു മെയിൻ എയിം ഇന്നത്തെ നമ്മളത് ട്രീറ്റ്മെൻറ്റിൽ.
2: ഇപ്പം ഇതിനായിട്ട് പ്രത്യേക മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ജീവിത രീതിയിലുള്ള നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെ തന്നെ നമുക്ക് ഹൃദയാഘാതം ഒരുവിധം തന്നെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. ഇതിനൊരു കൺക്ലൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഹൃദയാഘാതം സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്, ഈ എനിക്ക് തോന്നുന്നു ചെറുപ്രായക്കാരെ ആളുകൾക്ക് പോലും ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്, പിരിമുറുക്കം. എന്താണ് ഈ ടെൻഷനും ഹൃദയാഘാതം തമ്മിൽ ഡയറക്റ്റ് എന്താണ് ഇതിൻ്റെ കണക്ഷൻ?
3: ടെൻഷൻ ഒരു റിസ്ക് ഫാക്ടറാണ് ഹൃദയാഘാതം നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് പ്രകാരം ടെൻഷൻ ഒരു റിസ്ക് ഫാക്ടറായി കാണുന്നുണ്ട്. എന്താണ് ഈ ടെൻഷൻ കാരണം? ടെൻഷൻ കാരണം കൊണ്ട് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ്, പ്രത്യേകിച്ചും വേണ്ടാത്ത ഹോർമോൺസ് കൂടുന്നു. അഡ്രിനലിൻ അതെല്ലാം കൂടുന്നിടത്തോളം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നു ഇൻഡയറക്ട്ലി. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൂടുന്നിടത്തോളം, ഈ ടെൻഷൻ കൂടുന്നിടത്തോളം നമ്മുടെ ഷുഗർ കൂടാം, കോർട്ടിസോൾ ലെവൽ കൂടാം. അപ്പോൾ കോർട്ടിസോൾ ലെവൽ കൂടിയതോട് നമ്മുടെ ഈ റിസ്ക് ഫാക്ടർ, നമ്മളെ ഹാർട്ട് ഹൃദയരോഗത്തിന് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂടി. അപ്പോൾ ടെൻഷൻ കൂടുന്നിടത്തോളം ഹോർമോൺ കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, നമ്മുടെ കോർട്ടിസോൾ കൂടുന്നു, അഡ്രിനലിൻ കൂടുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയരോഗത്തിൻ്റെ നമ്മുടെ ഈ രക്തസ്രാവുകൾ അതിനൊരു സ്പാസം അടിക്കുന്നു, അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഹൃദയരോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ ഒരു വലിയൊരു ഒരു റിസ്ക് ഫാക്ടർ എന്ന കാലത്ത് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും യങ്കർ ജനറേഷൻ, നമ്മൾ ഈ ജോലിയിൽ ഇത്ര ടാർഗറ്റ് വേണം, ഇത്ര കാശുണ്ടാക്കണം, നമ്മൾ ഇത്ര വലിയൊരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ എത്ര കഴിയുന്നിടത്തോളം കുറക്കാൻ നോക്കുക.
2: ചുരുക്കത്തിൽ നാം ഇന്ന് ഈ ചർച്ചയിൽ നമ്മുടെ വിഷയത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടുള്ള ഒരു രോഗമല്ല, മറിച്ച് അതൊരു ഇവൻ്റാണ്, ഒരു പ്രത്യേകതരം ഒരു അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൻ്റെ ഈ കാലയളവിനിടയിൽ നാം നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ ഇടപെടലുകളിൽ എല്ലാത്തിൻ്റെയും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതിൽപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഈ പുകവലി എന്ന് പറയുന്ന സംഭവവും, ആ പുകവലി പാസിംഗ് സ്മോക്കിങ്ങിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും, അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും, അതുപോലെ തന്നെ നമ്മുടെ വ്യായാമ ഇല്ലായ്മയിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും, അതുപോലെ തന്നെ ടെൻഷനിലൂടെ വരുന്ന ഹാർട്ട് അറ്റാക്കും. ചുരുക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം ഒരു രോഗലക്ഷണമായിട്ടോ അല്ലെങ്കിൽ രോഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ശ്രോതാക്കളായ എല്ലാവരും തന്നെ ഈ ഒരു എപ്പിസോഡിനെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത രീതിയിൽ ഏതെങ്കിലും വിധേന മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നല്ല ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കുവാൻ കഴിയേണ്ടതുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്കെപ്പോഴും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, ഇന്നത്തെ ആരോഗ്യ വിചാരം വളരെ കാലിക പ്രസക്തമായൊരു വിഷയമായിരുന്നു അല്ലേ?
0: ഹൃദയാഘാതം, അതിനെക്കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് കൊയ, അദ്ദേഹത്തോടൊപ്പം ഷുഹൈബ് നായ്ക്കൻ.
1: ആരോഗ്യ വിചാരം കഴിഞ്ഞ് നമ്മൾ ഇനിയുള്ളത് പ്രാർത്ഥനാ പഠനമാണ്. വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, കുഷ്ഠരോഗം എന്നിവയിൽ നിന്നൊക്കെ രക്ഷ തേടാനുള്ള ഒരു പ്രാർത്ഥനയാണ് അബ്ദുള്ള മുഹസീൻ വണ്ടൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും വളരെയധികം വെറുക്കുന്ന ഒരു രോഗമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചു കൂടാ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രോഗങ്ങളാണ് വെള്ളപ്പാണ്ട്, അതുപോലെ ഭ്രാന്ത്, കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾ. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ടും ഇത്തരത്തിലുള്ള രോഗങ്ങൾ നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടേണ്ടതുണ്ട്. ഈ മൂന്ന് രോഗങ്ങൾ, വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, കുഷ്ഠരോഗം, ഈ മൂന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുവെ, വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, കുഷ്ഠരോഗം അഥവാ ക്യാൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് റബ്ബേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി. ബറസു എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട്. വൽ ജുനൂൻ, ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. വൽ ജുദാം, ജുദാമാണ് കുഷ്ഠരോഗം. ഈ മൂന്നിൽ നിന്നും അല്ലാഹുവെ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുനൂനി വൽ ജുനൂനി വൽ ജുദാമി വൽ ജുദാമി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം വമിൻ സയ്യിഇൽ അസ്ഖാം വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. ഈ ഒരു പ്രാർത്ഥന നാം നിർബന്ധമായും മനഃപ്പാഠമാക്കണം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം നാം എല്ലാവരും വെറുക്കുന്ന ഈ ഒരു രോഗം നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മെ മുക്തരാക്കട്ടെ. ആമീൻ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ടല്ലോ. ഇത് കേൾക്കുക എന്നതിനപ്പുറം നമ്മൾ പറ്റുമെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കുക തന്നെ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ. നിത്യജീവിതത്തിൽ നമുക്കേറെ ഉപകാരപ്രദമാകുന്ന ഓരോരോ പ്രാർത്ഥനകൾ ഓരോ ദിവസവും പ്രാർത്ഥനാ പഠന പ്രോഗ്രാമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെള്ളപ്പാണ്ട്, ഭ്രാന്ത്, അതുപോലെ തന്നെ കുഷ്ഠരോഗം എന്നിവയിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്.
1: അടുത്തൊരു പ്രോഗ്രാം പൂമരത്തണലിലാണ്. പീസ് റേഡിയോയുടെ വളരെ പ്രശസ്തമായ ഒരു പ്രോഗ്രാം തന്നെയാണിത്. നമ്മുടെ നബിയുടെ മുഅ്ജിസത്തുകൾ എന്നുള്ള വിഷയത്തിൽ അബ്ദുസലാം വീട്ടിയാണ് നമ്മോട് സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പൂമരത്തണലിൽ നമ്മുടെ രണ്ട് വിദ്യാർത്ഥികൾ കൂടെയുണ്ട്. ഒന്ന് ഹാദിഫാസ്, മറ്റൊന്ന് അബ്ദുള്ള ഇംതിയാസ്. പീസ് റേഡിയോയുടെ കുട്ടികളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്?
6: അല്ലാഹു നബിക്ക് കൊടുത്ത മൂജിസകളെ പറ്റി.
5: യെസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മൂജിസത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലേ? അപ്പോ ഇതിൽ ഈ മുഅജ്ജിസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനാണ് മുഅജ്ജിസത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകന്മാരും അതാത് സമുദായത്തിലേക്ക് വരുമ്പോൾ അവരവിശ്വസിക്കും. ആര്? ആ ജനങ്ങൾ. ഞാൻ അല്ലാഹു പറഞ്ഞത് ആണ് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞത്, ഓ നീ ആരപ്പൊരു അല്ലാഹു പറഞ്ഞ പറയും, എന്താ അതിന് തെളിവ് അല്ലേ? എല്ലാ ആളുകളും ചോദിക്കും തെളിവ്. ആ തെളിവ് ചോദിക്കുമ്പോൾ ശരിക്കും അവർക്ക് തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ അവരുടെ കൈകളിലൂടെ അല്ലാഹു നടത്തിക്കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് മോചിതത്തുകളുണ്ട് അല്ലേ? അപ്പൊ ആ മോചിതത്തിന്റെ കാര്യത്തിൽ ചിലപ്പോ ചില ആളുകൾക്ക് കുറെ തെറ്റായ വിശ്വാസങ്ങളും,
6: ചില ആൾക്കാരിയായിരിക്കും നബിമാരെന്തോ മന്ത്രവും സിദ്ധിയൊക്കെയാണ്. ശരിക്കും അല്ലാഹു അവരിലൂടെ ഇത് നമുക്ക് പ്രകടിപ്പിച്ചതാണ്.
5: യെസ്, അത് അതിന്റെ എല്ലാ കഴിവും അതിന്റെ വിചാരം അല്ല കരുതുമ്പോഴാണ് നടക്കുള്ളൂ അല്ലേ? നബി വിചാരിക്കുകയാണ് എനിക്ക് ഇപ്പൊ ഒരു മുജിയത്ത് കിട്ടട്ടെ, അപ്പൊ നടക്കുവോ? ഇല്ല. അപ്പം പ്രവാചകന്മാരുടെ സത്യസന്ധതക്ക് തെളിവായി അള്ളാഹു അവരിലൂടെ പ്രകടമാകുന്ന ദൃഷ്ടാന്തങ്ങളാണ് മുഅജിസത്തുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു മലയാളം എന്തായിരിക്കും?
6: ദൃഷ്ടാന്തങ്ങൾ.
5: അമാനുഷികമായ ദൃഷ്ടാന്തം. എന്താ അമാനുഷികമായ ദൃഷ്ടാന്തം പറഞ്ഞാൽ? മനുഷ്യന് കഴിയാത്ത ദൃഷ്ടാന്തം. ഇപ്പൊ മൂസാ നബിയുടെ ഇങ്ങനെയുള്ള മുജിസത്ത് എന്തായിരുന്നു?
6: ഒരു വടി നിലത്തിട്ടപ്പോ പാമ്പായത്. അതിലുള്ള നമുക്ക് ഡീറ്റെയിൽ ആയി പറയാൻ പറ്റിയ, മൂസാ നബിയോട് മത്സരിക്കാൻ വേണ്ടിട്ട് കൊറേ മന്ത്രവാദികൾ വന്ന്, പക്ഷെ ഓൽക്കൊന്നും ഒരു പെർഫെക്റ്റ് ആയി കിട്ടിക്കില്ല. പക്ഷേ മൂസാ നബിന്റെ വടി അള്ളാഹു തീരുമാനിച്ചു കറക്റ്റായി.
5: അപ്പൊ മൂസാ നബി കൊടുത്ത വടി, ആ വടി കൊണ്ടാണ് ഇപ്പം മോന് ഇംതിയാസ് പറഞ്ഞ പോലെ എന്താക്കി, നിലത്തടിച്ചപ്പോൾ, കടലിലടിച്ചപ്പോൾ, വെള്ളത്തിലടിച്ചപ്പം അത് മാറി നിന്നു, പിന്നെ പാമ്പായത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത മോചിതത്തുകളൊക്കെ മൂസാ നബിക്ക് കൊടുത്തു. അതുപോലെ മറ്റു പ്രവാചകന്മാർക്ക് ഇതുപോലെ മോചിതത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം മോചിതത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത്
6: എന്തായിരിക്കും?
5: യെസ്, വിശുദ്ധ ഖുർആനാണ്. അപ്പം നബിക്ക് ലഭിച്ച ഏറ്റവും വലിയ മോചിതത്താണ് വിശുദ്ധ ഖുർആൻ. ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് അല്ലേ, ആ പ്രത്യേകതകളാൽ വിശുദ്ധ ഖുർആൻ വേറിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തായിരിക്കും ആ പ്രത്യേകത വേറിട്ട് നിൽക്കുന്നത് പറയാൻ കാരണം?
6: നമ്മളെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ചോദിക്കുമ്പോൾ ഇപ്പം ബാക്കി മൂസാ നബി അതുപോലെ കുറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഓരോ വേദഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഓലാണ് സംരക്ഷിച്ചത്. അപ്പൊ ഓല് മരിച്ച് അപ്പൊ ഇത് വേറെ ആൾക്കാരെ മാറ്റി ഏതൊക്കെ ചെയ്ത്, അപ്പൊ നമുക്കിപ്പോ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൂടാ. പക്ഷേ ഈ ഖുർആനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോ നമ്മളോട് അള്ളാഹ് തന്നെ പറയുന്നുണ്ട് എന്ത്, ലോകാവസാനം വരെയുള്ള ഗ്രന്ഥമായിരിക്കും ഖുർആൻ.
7: അതുപോലെ അത് ആരും മാറ്റിയതൂല, മാറ്റി എഴുതാൻ സമയക്കൂല.
5: ഇത് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത് ഉണ്ടല്ലോ, ഏതായിരുന്നു ആയത്ത്?
6: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: എന്തായിരിക്കും ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം?
7: തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം അവതരിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്.
5: അപ്പൊ വിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് ആര് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ ഏത് സൂറത്തെങ്കിലും മാറ്റം വരുത്തുക, ആയത്തുകൾ പുതിയത് കൊണ്ടുവരാൻ പറ്റുക, അതിൽ വെട്ടിത്തിരുത്തല്, ഇങ്ങനെ ആയാൽ ആർക്കെങ്കിലും അങ്ങനെ ആക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാം, പക്ഷെ യഥാർത്ഥ ഖുർആനെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അതെന്നും അവിടെ നിലനിൽക്കും, ഒരു അക്ഷരത്തിന് മാറ്റല്ലാതെ, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഏറ്റവും വലിയ മറ്റൊരു മോചിതത്ത്. ഏതായിരിക്കും?
6: ചന്ദ്രൻ പിളർന്നത്.
5: ചന്ദ്രൻ പിളർന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുക നമുക്ക്?
6: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ച് മക്ക മുശ്രിക്കുകൾ പ്രവാചകത്വത്തിന് തെളിവായി ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഈ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനക്കുത്തരമായി അള്ളാഹു ചന്ദ്രനെ രണ്ടായി പിളർത്തി.
5: യെസ്, ഇത് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖമറിലൂടെ ഇഖ്തറബത്തിസ്സാഅത്തു വൻശഖൽ ഖമർ ല്ലേ, ആയത്ത് ഒന്ന് ഓതാൻ പറ്റുമോ?
6: أعوذ بالله من الشيطان الرجيم اقتربت الساعة وانشق القمر
5: അന്ത്യ സമയം അടുത്തു. ചന്ദ്രൻ പിളരുകയും ചെയ്തു. അപ്പൊ ചന്ദ്രനെ പിളർത്തി കൊടുത്ത വലിയൊരു ദൃഷ്ടാന്തം നബിയുടേതാണ്. മറ്റൊരു ദൃഷ്ടാന്ത കുറിച്ച് ആദിഫാസെ, എന്താണ് മറ്റൊരു ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക?
7: വിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം നിർഗളിച്ചത്.
5: ഈ ആരുടെ വിരലിൽ നിന്ന്?
7: നബി സല്ലല്ലാഹു അലൈഹി
5: വസല്ലം. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലിൽ നിന്ന് ശുദ്ധജലം ഇങ്ങനെ വന്നു. ഇത് അനസ് റളിയല്ലാഹു അൻഹു ആ സംഭവം പറയുന്നുണ്ട്. സൗറാ എന്ന സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് നബിയുടെ അടുക്കൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ കുറച്ച് വെള്ളമുള്ള ഒരു പാത്രമാണ് കൊണ്ടുവരുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ തൻ്റെ കൈയിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് ധാരാളം വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടു. എന്നിട്ട് ആൾക്കാരോടൊക്കെ പറഞ്ഞു അതിൽ നിന്ന് വധു എടുത്തോളൂ. അങ്ങനെ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, അൻസർ അള്ളാഹുവിനോട് ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന്. ചോദിച്ചപ്പോൾ അൻസർ അള്ളാഹുവിന് പറയണം 300 പേരുണ്ടായിരുന്നു, അതിലധികവും ചിലപ്പോൾ ഉണ്ടാവും. അവർക്കൊക്കെ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ നബിയുടെ വിരലിലൂടെ വന്ന വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റി അല്ലേ. അതൊരു അത്ഭുതകരമായ ഒരു മോചിതത്തായിരുന്നു. മറ്റൊരു മോചിതത്ത് കൂടിയുണ്ട്, ഏതായിരിക്കും?
6: മറ്റൊരു മോചിതെന്ന് വെച്ചാല് മിമ്പറിന്റെ കരച്ചിൽ.
5: മിമ്പറിന്റെ കരച്ചിൽ,
6: ഒരു മരത്തടിയെ മിമ്പറായി അല്ലെങ്കിൽ പ്രസംഗ പീഠമായി സ്വീകരിച്ച് ഖുതുബ പറയാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഒരു സഹാബി പുതിയ ഒരു മിമ്പർ പണിതു നൽകി. അടുത്ത ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ മിമ്പറിനെ ഉപേക്ഷിച്ചു പുതിയ മിമ്പറിൽ കയറി. അപ്പോൾ പഴയ മിമ്പർ കൊച്ചുകുട്ടിയെ പോലെ തേങ്ങിക്കരയുകയും ചെയ്തു. അപ്പോൾ സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് കേൾക്കുകയും ചെയ്തു. പുതിയ മിമ്പറിൽ നിന്നിറങ്ങി പഴയതിനെ അണച്ചു പിടിച്ചപ്പോഴാണ് അതിൻ്റെ കരച്ചിൽ നിർത്തത്.
5: ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഒരു മരമൊക്കെ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹു അങ്ങനെ ഒരു മുജിസത്ത് പ്രകടമാക്കുമ്പോൾ അത് സംഭവിക്കും. നോർമൽ രീതിയിൽ നോർമലായൊരു സംഗതി അല്ലല്ലോ. ആണോ ആദിവാസി മോചിതത്ത്? മനുഷ്യന് കഴിയാത്തത്, സാധാരണമല്ലാത്തത്, അസാധാരണമായത് അല്ലേ. ഇതാണ് മോചിതത്ത്. ഇത് അള്ളാഹു ആ സമയത്ത് എന്ത് ചെയ്തു? അവരിലൂടെ പ്രകടിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞത് മിമ്പറിന്റെ കരച്ചിലാണ്. കല്ല് വരെ റസൂലിനോട് സലാം പറഞ്ഞിട്ടില്ലേ അല്ലേ. കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെന്തായിരിക്കും ആദിഫാസെ?
7: ജാബിർബ്നു സമൂറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് സലാം പറയുന്ന മക്കയിലെ ഒരു കല്ലിനെ എനിക്കറിയാം.
5: നോക്കൂ, അപ്പോ നബിയോട് എന്നെ ഒരു കല്ലിങ്ങനെ എപ്പോഴും കാണുമ്പോ സലാം പറയും, എന്തൊരു അത്ഭുതമായിരിക്കും അല്ലേ. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഒരു വലിയ മോചി നബിന്റെ ഉള്ളിൽ ആ ഒരു ഉറപ്പിക്കാൻ വേണ്ടി. നബിക്ക് വരെ അല്ലേ അറിയാവുന്ന ഒരു കാര്യം, നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് കല്ല് പറഞ്ഞ കാര്യം. അത് റസൂല് മറ്റുള്ളവരോട് പറയാണ്. അപ്പൊ ആളുകളൊക്കെ അത് വിശ്വസിക്കും, അത് അള്ളാഹു കൊടുത്ത മോചിതത്താണ്. അപ്പൊ റസൂൽ അള്ളാഹു പറഞ്ഞയച്ച റസൂലാണെന്ന് ബോധ്യപ്പെടാൻ. അതുപോലെ ആളുകൾക്കൊക്കെ അത്ഭുതകരമായ ഖുർആൻ പറഞ്ഞ മറ്റൊരു മോചിതത്തുണ്ട്, ഇസ്രാഉ മിഅ്റാജും അല്ലേ. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും പലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്കുള്ള ഒരു പ്രയാണം, രാത്രി നടത്തിയ പ്രയാണം. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ഇസ്രായിലൂടെ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ഇസ്രാഉം മിഅ്റാജുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ വലിയ ഒരു മറ്റൊരു മോചിതത്താണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്കുള്ള രാത്രി നടത്തിയ ഒരു പ്രയാണം അല്ലേ. സാധാരണഗതിയിൽ എത്ര മാസം കൊണ്ട് അവിടെ എത്തുള്ളൂ? ഒരു മാസത്തിലധികം വഴിദൂരം യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്തേക്ക് നബി ഒറ്റ രാത്രി കൊണ്ട് നബി പോവുകയും അവിടുന്ന് ഏഴാനാകാശങ്ങളിലേക്ക് നബി ബുറാഖ് എന്ന വാഹനത്തിലൂടെ അല്ലേ, അല്ലെങ്കിൽ ജിബ്രീലിന്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിലൂടെ മസ്ജിദ് അക്സ വരെ, അവിടുന്ന് ജിബ്രീലിന്റെ കൂടെയുള്ള ഒരു യാത്ര, അതിനെക്കുറിച്ചാണ് സൂറത്ത് ഇസ്രായിലൂടെ റസൂൽ സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. സൂറത്ത് ഇസ്രായേലിലൂടെ അള്ള പറയണം, എൻ്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക്, അതിൻ്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു, ആ അക്സയിലേക്ക് നിശാപ്രയാണം ചെയ്യിപ്പിച്ചവൻ എത്രയോ പരിശുദ്ധനാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്രയേ അത്. തീർച്ചയായും അവൻ അല്ലാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും അത്രയേ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള ഒരു തെളിവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോൾ അതൊരു ചെറിയ കാര്യമാണോ?
6: അല്ല, ഇപ്പൊ നോക്കൂ, ആ സമയമാണെങ്കിൽ നമുക്ക് വണ്ടിയോ പ്ലെയിനോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഈ ജനങ്ങളൊന്നും പെട്ടെന്ന് ആ സമയം പെട്ടെന്ന് വിശ്വസിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് തന്നെ.
5: മാഷാ അല്ലാഹ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അല്ലേ. എല്ലാവരും അവിശ്വസിച്ചപ്പോ ഈ ഇസ്റാ മിഅ്റാജിൽ വിശ്വസിച്ച ആരായിരുന്നു?
6: അബൂബക്കർ
5: സിദ്ദീഖ്. അതുകൊണ്ടാണ്
6: സിദ്ദീഖ് എന്നുള്ള പേര് വരെ കിട്ടാൻ കാരണം.
5: അബൂബക്കർ അല്ലാഹുവിന് സിദ്ദീഖ് എന്ന പേര് വരെ ലഭിക്കാനുള്ള കാരണം അതായിരുന്നു അല്ലേ. ഹദീഫാസെ, ഏഴാമത്തെ റസൂലിന്റെ ഒരു മുഅ്ജിസത്ത് ഏതായിരുന്നു അത്?
7: ഭക്ഷണം അധികരിച്ചത്.
5: ഭക്ഷണം അധികരിച്ചത് ഒരു സംഭവമുണ്ട്. ഖന്ദഖ് യുദ്ധത്തിനായിട്ട് വിശപ്പ് സഹിച്ച് കിടങ്ങ് കൊഴിക്കുകയായിരുന്നു റസൂല്. അപ്പൊ നബിയും സഹാബികളെയൊക്കെ, അബൂ തുൽഹ എന്ന് പറയുന്ന വലിയൊരു സഹാബി, അൻസാരിയായ സഹാബി, ഭക്ഷണത്തിന് വേണ്ടി റസൂലിനെ വിളിച്ചു. കുറച്ചാളുകൾ മാത്രമേ, പിന്നെ എന്തെയാണ്, കുറച്ചാളുകൾക്ക് മാത്രം കഴിക്കാനുള്ളൊരു ഫുഡേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ? അബൂ തുൽഹന്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരിക, ഞാൻ കുറച്ച് ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ടാണ് അബൂ തുൽഹ വിളിക്കുന്നത്. കുറച്ചാളുകൾക്കുള്ളത്. പക്ഷെ നബി എന്ത് ചെയ്തു? 80-ലധികം ആൾക്കാരാണ് വിളിച്ചു വരുത്തി. വേറെയും പിന്നെ കുറേ അതിൻ്റെ പുറകെയുള്ള കുറേ ആളുകളെയൊക്കെ പാടാൻ കണ്ടപ്പോൾ അബൂ തുൽഹ പേടിച്ചു. പക്ഷെ അബൂ തുൽഹൻ്റെ വീട്ടിലുള്ള ഫുഡിനെ നബി എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിലേക്കാക്കിയാണ് വിതരണം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും തികഞ്ഞു. കുറച്ചാളുകൾക്കുള്ളത്, കുറേ ആളുകൾക്ക്. ഇത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വെള്ളത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചതാണ്. കുറഞ്ഞ വെള്ളം കൊണ്ട് എന്ത് ചെയ്തു?
6: വെള്ളത്തിൽ പാത്രത്തിൽ കൈയിട്ടപ്പോൾ ഇടയിലൂടെ
5: വെള്ളം വന്നത്. അതേപോലെ ഇവിടെ കുറഞ്ഞ ഭക്ഷണത്തെ റസൂൽ എന്ത് ചെയ്തു? ഒരുപാട് ആളുകൾക്കുള്ള ഭക്ഷണമാക്കി മാറ്റി. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചനത്തിൽപ്പെട്ട. അപ്പോൾ ഇനി ഈ എണ്ണയുള്ളൂ അല്ല, വേറെയും കുറേ മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അല്ലാഹു പിന്നെ നൽകിയിട്ടുണ്ട്. ഈത്തപ്പനെയൊക്കെ നബിക്കിങ്ങനെ മറയായിട്ട് നിന്നിട്ടുണ്ട്. മൃഗങ്ങൾ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. അസുഖങ്ങൾ നബി, അലി റളിയല്ലാഹുവിൻ്റെ കണ്ണിന് സുഖമില്ലാർന്നപ്പോൾ നബീൻ്റെ ഉമ്മനീരിങ്ങനെ വെച്ചിട്ട് ആണ് തേച്ചു കൊടുത്തു കണ്ണിൽ. അപ്പം തന്നെ കണ്ണിൻ്റെ അസുഖം മാറി അല്ലേ. ഇത് നബി നൽകിയിട്ടുണ്ട്. പിന്നെ ദൃശ്യമല്ലാത്ത പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ആരുടെ അനുമതിയോടെയാണ്?
6: അള്ളാഹുവിൻ്റെ
5: അനുമതിയോടെ മാത്രം നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പൂമരത്തണ്ണയിലൂടെ പറഞ്ഞത്. പ്രവാചകന്മാർക്ക് അള്ളാഹു ജനങ്ങൾ അവരിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന അസാധാരണമായ
6: ദൃഷ്ടാന്തങ്ങൾ,
5: മനുഷ്യന് കഴിയാത്ത ദൃഷ്ടാന്തങ്ങൾ, ഇതെല്ലാം നബിമാർക്കുണ്ട്. പക്ഷെ നമ്മുടെ നബിക്ക് ഏറ്റവും കൂടുതൽ കിട്ടി. നമ്മുടെ നബിക്ക് കിട്ടിയ ഏറ്റവും വലിയ മോചിതത്വം ഏതായിരുന്നു? ഇന്ന് നിലനിൽക്കുന്ന
6: മോചിതത്വം
5: വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ പൂമരത്തണ്ണിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് മനസ്സിലാക്കുക. പൂമരത്തണ്ണലിൽ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടുകാരെ, ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറ്റു പല വിഷയങ്ങളുമായിട്ട് നമുക്ക് പൂമരത്തണ്ണലിൽ ഒരുമിച്ച് കൂടാം. അപ്പോൾ തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പൂമരത്തണ്ണലിൽ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും രക്ഷിതാക്കൾ എന്ന നിലക്ക് രക്ഷിതാക്കൾക്കും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ മാറ്റങ്ങളോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. പൂമരത്തണ്ണലിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ബഹുമാനായ വി ടി അബ്ദുസലാം മാസ്റ്ററുടെ നല്ലൊരു ക്ലാസ്സാണ്. നല്ലൊരു അനുഭവങ്ങളിലൂടെ അദ്ദേഹം കുട്ടികൾക്ക് കഥകൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും അത് മക്കളുടെ മനസ്സിൽ മായാതെ നിലനിൽക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നബിയുടെ മോജിസത്തുകൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ കേട്ടത്.
8: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
9: നമ്മൾ ജീവിക്കുന്നത്

0: വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പൂമരത്തണലിൽ കഴിഞ്ഞ് നമ്മൾ നുറുങ്ങുകൾ എന്നുള്ള പ്രോഗ്രാമിലേക്കാണ് കടക്കുന്നത്. വൃദ്ധ നൊമ്പരങ്ങൾ, രചന ഡോക്ടർ ജസീം അലി.
3: വൃദ്ധ നൊമ്പരങ്ങൾ, രചന ഡോക്ടർ ജസീം അലി എം. അകത്ത് പ്രസവം നടക്കുന്ന സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഇടയ്ക്കിടെ ഉയരുന്ന നിലവിളി കേട്ട് പരിഭ്രാന്തരായി നെടുവീർപ്പിടുന്ന കുറേ പെണ്ണുങ്ങളുടെയും പ്രസവം കഴിഞ്ഞ് കയ്യിലൊരു വെള്ള ബാൻഡും വിളറി വെളുത്ത മുഖവുമായി കിടക്കുന്ന അമ്മമാരുടെയും ഇടയിലേക്കാണ് അവർ ഒരു വീൽ ചെയറിൽ വന്നിറങ്ങിയത്. 10-65 വയസ്സ് പ്രായം തോന്നിക്കും. മുഖത്തെ ചുളിവുകൾക്കും വയറിൽ അമർത്തിപ്പിടിച്ച കൈ സൂചിപ്പിക്കുന്ന കടുത്ത വേദനയ്ക്കുമൊക്കെ അകത്ത് തിളക്കമാറാത്ത കണ്ണുകളിൽ കുസൃതി മറനീക്കി പുറത്തുവരാൻ കാത്തുനിൽക്കുന്നു. ലേബർ റൂമിലെ നീല വിരിപ്പുകൊണ്ട് വൃത്തിയായി പൊതിഞ്ഞ ബെഡിലേക്ക് പതുക്കെ കയറിക്കിടക്കുമ്പോഴും വേദന കൊണ്ട് അവ്യക്തമായ ചില ശബ്ദങ്ങളൊക്കെ അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന ചോദ്യത്തിന് മനസ്സിലാക്കാൻ നന്നേ പാടുള്ള പിറുപിറുക്കുന്ന സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞു. കുറച്ചു ദിവസം മുമ്പ് അടിവയറ്റിലൊരു ഓപ്പറേഷൻ ചെയ്തതാണ്. 2 ദിവസമായി കലശലായ വയറുവേദനയും ഛർദിയും. വയറിനു മുകളിൽ തൊടുമ്പോഴും വേദനയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അകത്ത് പഴുപ്പ് കെട്ടിക്കിടന്ന് പെൽവിക് ആബ്സസ് ആയി കാണുമോ എന്ന സംശയം. അൾട്രാസൗണ്ട് സ്കാനിനയച്ചപ്പോൾ അകത്ത് കുറച്ച് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നുണ്ട്, പക്ഷേ വ്യക്തമായി ഒന്നുമില്ല. വജൈന വഴി വിരൽ കയറ്റി പരിശോധിച്ചിട്ടോ നീഡിൽ വെച്ച് കുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടോ ഒന്നും തീരുമാനമായില്ല. സർജൻ വന്ന് റെക്റ്റം പരിശോധിച്ചിട്ടും കാര്യമായി ഒന്നുമില്ല. ഒടുവിൽ ഒരു കോൺട്രാസ്റ്റ് സി ടി നോക്കാമെന്ന് തീരുമാനമായി. പുറത്തു നിൽക്കുന്ന

0: റിമോഡുമായി സംസാരിച്ചപ്പോൾ മറുപടി അത്ര അനുകൂലമല്ലായിരുന്നു. സാമ്പത്തികം തന്നെ പ്രശ്നം. പിന്നീട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോഴായിരിക്കണം കുറച്ചു കഴിഞ്ഞു വന്ന മകൾ സമ്മതം മൂളി. അപ്പോഴാണ് അടുത്ത പുകില്. ഒരു സ്കിൻ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവർക്ക് സ്കാൻ ചെയ്യുന്നതിനു മുൻപ് വെള്ളത്തിൽ കലർത്തിക്കൊടുക്കേണ്ട ഡൈ അലർജിയാണ്. സ്കാനിന് 13 മണിക്കൂർ മുൻപ് മുതൽ ഒരു മരുന്ന് കൊടുത്തെങ്കിലേ സ്കാൻ ചെയ്യാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയേ നടക്കൂ. പ്രസവിക്കാൻ പോകുന്ന, പ്രസവിച്ച് കഴിഞ്ഞ കുഞ്ഞിന്റെ അനക്കം നോക്കാൻ വരുന്ന, ഗർഭാവസ്ഥയിലെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടിയൊക്കെ വരുന്ന കുറേ യുവതികളുടെ ഇടയിൽ അവരങ്ങനെ കിടക്കുകയാണ്. വേദനയ്ക്കിടയിലും കാണുന്നവരോടൊക്കെ വാത്സല്യത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട്. സാധാരണയുള്ള തിരക്കിനു പുറമെ ഇവരെ കൂടി നോക്കേണ്ടി വരുന്ന അതൃപ്തി മുഴുവനായും മറച്ചുവെക്കാതെ മരുന്ന് കൊടുക്കാൻ വരുന്ന സിസ്റ്ററോട്, എനിക്ക് കുറെ മരുന്നിന് അലർജിയുള്ളതാ മോളെ, അതാ ഫയലിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി വീക്ഷിക്കുന്ന അവർക്ക് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മനപാഠമായി കഴിഞ്ഞിരുന്നു. ഇടയ്ക്കൊരു ചായ കുടിക്കാനോ ഇത്തിരി നേരം ഉറങ്ങാനോ ഒക്കെ കണ്ണുവെട്ടിച്ച് മുങ്ങുന്നവരോട്, മോള് പോവാണോ, ഇനി എപ്പോ വരും എന്ന് ഉറക്കെ കുശലം ചോദിക്കാനും അവർ മറന്നില്ല. വേദന കൊണ്ട് കരയുന്നൊരു രോഗിയോട്, ഞാനും രണ്ട് പെറ്റതാ മോളെ, ഒരു മോളും ഒരു മോനും, ചെറിയ വേദനയൊക്കെ കാണും, സാരമാക്കേണ്ട.
1: മഷാല്ലാ, പീസ് റേഡിയോ നുറുങ്ങുകൾ ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ചും പറയുന്നതോടൊപ്പം നുറുങ്ങുകൾ നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകളും അതോടൊപ്പം തന്നെ എഴുത്തുകളുമൊക്കെ ആ റേഡിയോയുമായി പങ്കുവെക്കാം. നിങ്ങൾക്ക് അതിൻ്റെ അവസരങ്ങളുണ്ട് എന്ന് ഉറപ്പെടുത്തുകയാണ്. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ കൃതി, നിങ്ങളുടെ രചനകളായി നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ മറ്റുള്ളവരിലേക്കും അത് എത്തിച്ചേരുന്നു, അവരത് മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന ഒരു ആശ്വാസത്തിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാം. എഴുതാൻ കഴിവുള്ളവർ തീർച്ചയായിട്ടും അതിനു ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വൃദ്ധ നൊമ്പരങ്ങൾ എന്ന ഡോക്ടർ ജസീം അലി എം, അദ്ദേഹത്തിൻ്റെ രചനയാണ് ഇന്നത്തെ നുറുങ്ങുകൾ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്.
2: അതോടൊപ്പം ഇനി നമ്മൾ കടക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ്. സ്നേഹമുള്ളവൻ എന്നുള്ള അള്ളാഹുവിന്റെ
1: രചനയാണ്,
2: ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. അവതരിപ്പിക്കുന്നത് അബ്ദുറഊഫ് അൽ ഹക്കമി, തിരുവനന്തപുരം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ വദൂദ് എന്ന നാമമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. അൽ വദൂദ് എന്ന നാമം അള്ളാഹു വുദ്ദുള്ളവനാണ്, അതായത് സ്നേഹമുള്ളവനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സ്നേഹമുള്ളവനാണ്, സ്നേഹിക്കപ്പെടുന്നവനുമാണ്. അള്ളാഹു സ്നേഹിക്കുന്നവനുമാണ്. അള്ളാഹു സ്നേഹമുണ്ട്. ആ അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കും, അതോടൊപ്പം ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെയും സ്നേഹിക്കും. അതാണ് അൽ വദൂദ് എന്ന നാമത്തിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അൽ വദൂദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ കരുണീയമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നും നമുക്ക് കൃത്യമായി അധ്യാപനങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ മറ്റൊന്നില്ല. ഈ ലോകത്ത് നമ്മളേറെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റബ്ബിനെയും അള്ളാഹു നമ്മെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒന്നിനെയും നമുക്ക് പേടിക്കാനില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി ചെയ്തത് ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തെ, നിന്റെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട്. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വൽ അമലല്ലദീ യുബല്ലിഗുനി ഹുബ്ബക, അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു ഇഷ്ടമുള്ളവനാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹു അടിമകളെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് ഈ ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം റബ്ബിൻ്റെ ഇഷ്ടം കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചാൽ പരലോകത്ത് ലഭിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനെ, അള്ളാഹുവിൻ്റെ ഉറ്റ മിത്രത്തെ ഒരിക്കലും അള്ളാഹു നരകത്തിലിടൂല എന്നാണ്. ഫമൻ സുഹ്സിഅ അനിന്നാർ വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഈ ലോകത്തെ വിജയ പരാജയങ്ങളല്ല യഥാർത്ഥ വിജയ പരാജയങ്ങൾ, മറിച്ച് നാളെ പരലോകത്തെത്തുമ്പോൾ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കി അതിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. ആ വിജയം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുമെന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. അള്ളാഹു നരകത്തിലേക്ക് അവരെ വിട്ടയക്കുകയില്ല. അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം നേട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വഹുവൽ ഗഫൂറുൽ വദൂദ്. അള്ളാഹു പാപങ്ങളേറെ പൊറുക്കുന്നവനും ഏറെ ഇഷ്ടമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. എൻ്റെ റബ്ബ് ഏറെ കരുണാനിധിയും ഇഷ്ടമുള്ളവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൽ ധാരാളം നേട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചാൽ നമുക്ക് വരാനിരിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദ്യപിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹം നിരന്തരം മദ്യപിക്കും. അങ്ങനെ ശിക്ഷാ നടപടികൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവരപ്പെടും. 40 അടിയാണ് മദ്യപിച്ചാൽ ഇസ്ലാമിൻ്റെ ശിക്ഷ. അതിനി മദ്യപിക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ്. അതല്ലാതെ ഇസ്ലാമിൻ്റെ നിയമം ഒരു കാഠിന്യമുള്ളതായതുകൊണ്ടല്ല, അവൻ നന്നാകണം എന്ന രൂപത്തിൽ 40 അടി അടിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അങ്ങനെ ഒരിക്കൽ ആവർത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പ്രവാചകൻ്റെ സന്നിധിയിൽ കള്ളുകുടിച്ചതിൻ്റെ പേരിൽ കൊണ്ടുവന്നപ്പോൾ കൂടെ കൂടിയ ആളുകൾ, അതിലൊരാൾ ആ വ്യക്തിയെ ശപിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ലഅനുഹു, അല്ലാഹു എന്നെ അവനെ ശപിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തി ചെയ്തത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് അദ്ദേഹത്തെ തിരുത്തുകയുണ്ടായി. അദ്ദേഹം, ഈ കള്ളുകുടിച്ച വ്യക്തി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ ശപിക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ദുനിയാവിൽ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വന്നു നിന്ന വ്യക്തിയെ ശപിച്ച സമയത്ത് ആ ശാപം നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്തുകയും എന്നിട്ട് അവനിലുള്ള ഒരു ക്വാളിറ്റി എടുത്തു പറയുകയും ചെയ്തു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ സ്നേഹിക്കണം. മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കണം. വിശുദ്ധ ഖുർആനിൽ 8 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് ആ 8 കാര്യങ്ങളെക്കാളും നീ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് തൻ്റെ സുഹൃത്തിനെ അന്വേഷിച്ചു പോവുകയാണ്. അതിനിടയിൽ മലക്കുകൾ വന്ന് ആ വ്യക്തിയോട് ചോദിക്കുന്നു, എന്തിനാണ് നീ ആ വ്യക്തിയെ കാണാൻ പോകുന്നത്? ഇത്ര ദൂരം സഞ്ചരിച്ച് ആ വ്യക്തിയെ കാണാൻ പോകുന്നത് എന്തിനാണ്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പോകുന്നതാണ്, പ്രത്യേകിച്ച് അതിൽ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഹക്കുകൾ വീട്ടേണ്ടതുണ്ടോ എന്ന് മലക്കുകൾ തിരിച്ചു ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹക്ക് വീട്ടേണ്ടതില്ല, ഞാൻ ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ മലക്കുകൾ അവിടെ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഖദ് അഹബ്ബക്കല്ലാഹ് കമാ അഹബബ്തഹു ഫീഹി. താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതുപോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണല്ലോ താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ പേരിലാണല്ലോ താങ്കൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ആ സഹോദരനെ കാണാൻ പോകുന്നത്? ആ ഇഷ്ടം അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. താങ്കൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലാഹുവും നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന വ്യക്തിക്കും അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ഇതിൽ തന്നെയും അല്ലാഹുവിനെയും ഇഷ്ടപ്പെടണം, അല്ലാഹു അടിമകളെയും ഇഷ്ടപ്പെടും എന്ന ഒരു സൂചനയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു വ്യക്തി നിരന്തരം പാരായണം ചെയ്യുമായിരുന്നു. ഒരു യാത്രാ സംഘത്തിൻ്റെ അമീറായിക്കൊണ്ട് പ്രവാചകൻ നിശ്ചയിച്ച സ്വഹാബി, അദ്ദേഹം എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് അവസാനം പാരായണം ചെയ്യുമായിരുന്നു. സ്വഹാബികൾക്കിടയിൽ ചർച്ചയായി, പ്രവാചകന്റെ സന്നിധിയിലെത്തിച്ചു, എന്താണ് സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരം റക്അത്തുകളിൽ അവസാനം പാരായണം ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ സൂറത്തിൽ മുഴുവനായിക്കൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ്, അല്ലാഹുവിൻ്റെ സിഫത്തുകളാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ, ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുകയാണ്, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, നിങ്ങൾ ആ വ്യക്തിയോട് പറയുക, അറിയിക്കുക, അല്ലാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അല്ലാഹുവിൻ്റെ സിഫത്തുകളെ ഇഷ്ടപ്പെടുക, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, ഇതിലൂടെ അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുക എന്നതാണ് ഈ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽ വദൂദ് എന്ന നാമം പഠിക്കുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടും, അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്ന ഒരു അധ്യാപനമാണ്. ഖുൽ, നബിയെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. അങ്ങനെ എന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഒന്നാമത്തെ മാർഗം എന്നുള്ളത് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നതാണ്. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹിരീൻ, അല്ലാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ശുദ്ധി പാലിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം, അതുപോലെ തന്നെ ശരീരങ്ങളിൽ നിന്ന് ശുദ്ധിയാകണം, അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളത് ഉപയോഗിക്കണം. അങ്ങനെ ശുദ്ധി സ്വീകരിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എപ്പോഴും നമ്മൾ ശുദ്ധിയിൽ കഴിയുക എന്നതാണ്. അതോടൊപ്പം തൗബ ചെയ്യുക എന്നതാണ്. റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അല്ലാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഇഹ്സാൻ എന്ന് പറയുമ്പോൾ റബ്ബിനോടുള്ള ഇഹ്സാനുണ്ട്, സൃഷ്ടികളോടുള്ള ഇഹ്സാനുമുണ്ട്. റബ്ബിനോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ കർമ്മങ്ങൾ മുഴുവൻ റബ്ബിൻ്റെ മുന്നിലാണ് ചെയ്യുന്നത്, റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്ന വിചാരത്തോടുകൂടി. അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക, റബ്ബിനെ കാണുന്നതുപോലെ. നമ്മൾക്ക് റബ്ബിനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ഇഹ്സാൻ ഉണ്ടാവുക. അങ്ങനെ മുഹ്സിനീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തഖ്വയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ നേടിയെടുക്കുന്നതിലൂടെ അതിൻ്റെ അർത്ഥം. അപ്പോൾ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസുത്തീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ഭരണം നടത്താനുള്ള അധികാരമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിൽ അവിടെയെല്ലാം നീതിയോടുകൂടി വർത്തിക്കുക എന്നതാണ്. ആ രൂപത്തിൽ നീതി പാലിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും ഏതൊരവസ്ഥയിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നംറൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭത്തിലും അള്ളാഹു മദി ഹസ്ബി അള്ളാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും. ഈ രൂപത്തിൽ അള്ളാഹു അൽ വദൂദാണ്, അവൻ ഇഷ്ടപ്പെടുന്നു, അവനെ ഇഷ്ടപ്പെടുന്നു, അവൻ്റെ ഇഷ്ടം മറ്റുള്ളവർക്ക് നൽകുന്നു. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ നരകത്തിലേക്ക് ഇടുകയില്ല എന്ന് പറഞ്ഞ ഹദീസും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇഹപര വിജയം ലഭിക്കാൻ കാരണമാകുന്നതാണ് അൽ വദൂദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഓരോ വിഷയങ്ങളും അല്ലെങ്കിൽ ഓരോ നാമങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമ്മൾ മുമ്പേ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഇങ്ങനെയുള്ള തുടർച്ചയായുള്ള ക്ലാസ്സുകളിൽ ഉപകാരപ്രദമാകുന്ന ഏറ്റവും നല്ല വിഷയങ്ങളിൽ നമുക്കൊരു നോട്ട് ഉണ്ടാവുക എന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ഇപ്പോൾ 40-ാമത്തെ ക്ലാസ്സാണ്, അഥവാ സ്നേഹമുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് നമ്മോട് സംസാരിച്ചത്.
2: കഥ പറയാം എന്നുള്ള പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം തന്നെ പ്രിയങ്കരമായൊരു പ്രോഗ്രാം. പ്രിയപ്പെട്ട വിരുന്നുകാർ, ഗൾഫിൽ നിന്നൊരു വിമാനം അവതരണം. അബ്ദുസലാം വിട്ടി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 23. പ്രിയപ്പെട്ട വിരുന്നുകാർ, ചായ സൽക്കാരം കഴിഞ്ഞ ശേഷം വർദ്ദയെയും നസീമിനെയും റുഷ്ദയും ജാഫറും കളിക്കാൻ ക്ഷണിച്ചു. അവർക്ക് ഗൾഫിൽ നിന്ന് വന്ന ഇവരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരെയും കൂട്ടി റുഷ്ദയും ജാഫറും മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സുമയ്യ മനസ്സിൽ പറഞ്ഞു, ചെറിയാപ്പയുടെ പേരക്കുട്ടികൾക്ക് എന്തൊരു ഓമനത്തമാണ്! ആരുടെ മുഖച്ഛായയാണ് ഇവർക്ക്? ഉമ്മയുടേതോ സമീർക്കയുടേതോ? മോളെ, നമുക്കിനി എൻ്റെ ജീവിതകഥ തുടങ്ങാം. ചെറിയാപ്പയുടെ സംസാരം അവളെ ചിന്തയിൽ നിന്നുണർത്തി. ഉമ്മയും ഉപ്പയും തന്നെപ്പോലെ അത് കേൾക്കാൻ തീന്മേശക്ക് ചുറ്റുമിരുന്നു. എനിക്ക് നിങ്ങളോടെല്ലാവരോടും ആദ്യമായിട്ട് പറയാനുള്ളത് വർദ്ദയെയും നസീമിനെയും ഇവിടെ പാർപ്പിക്കണമെന്നാണ്. ഓലെ ഉമ്മ ഇനി സുമിയായിരിക്കണം. ചെലവിന് വേണ്ട പൈസ ഞാൻ തരും. ഓലെ നാട്ടിലും മദ്രസയിലും സ്കൂളിലും പഠിക്കട്ടെ. നല്ല കുട്ടികളാണ്, ഒരു കച്ചറയും ഉണ്ടാക്കൂല. ആയിക്കോട്ടെ ചെറിയപ്പാ, ഞാൻ നോക്കിക്കോളാം, സുമയ്യ പറഞ്ഞു. ശരി, ഇനി ഉമ്മാൻ്റെ ബാപ്പാൻ്റെയും അഭിപ്രായം എന്താ? ഈ വീടിൻ്റെ ഉടമ അവരാണല്ലോ. ബാപ്പ എന്തു പറയുന്നു എന്നറിയാൻ സുമയ്യ ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആരാ ഹസനലിയെ രണ്ട് പൂക്കളെ കയ്യിൽ തന്ന തട്ടിക്കളയ? തട്ടിക്കളയുന്ന ഒരു മനുഷ്യരല്ല, അത് മണത്തു നോക്കുന്നവരാ നല്ല മനുഷ്യർ. വർദയും നസീമും മനോഹരമായ പൂക്കളല്ലേ? സുമയ്യക്ക് സന്തോഷമായി. അപ്പോ ഇവരെ ഉമ്മാനും ഉപ്പാനെയും കാണാതെ ഇവരിവിടെ നിൽക്കുവോ? ചോദ്യം കേട്ട് ഹസനലി ചിരിച്ചു. സാധാരണ ചിരിയല്ലാതെന്ന് സുമയ്യക്ക് മനസ്സിലായി. ഈ എന്താ ഹസനലിയെ ഒരു തത്വചിന്തകന്റെ മാതിരി ചിരിക്കുന്നത്? ഒരു നെടുവീർപ്പിട്ട ശേഷം ഹസനലി പറഞ്ഞു, അനുഭവങ്ങൾ മനുഷ്യരെ തത്വജ്ഞാനികളാക്കിയെന്ന് വരും. ഉമ്മയെയും ഉപ്പയെയും കാണാതെ കുട്ടികൾ ഇവിടെ നിൽക്കാന്നല്ലേ ചോദിച്ചത്? കുട്ടികൾ ഇവിടെ നിൽക്കുമെന്നല്ലേ ചോദിച്ചത്? നിൽക്കും, ഉറപ്പായിട്ടും നിൽക്കും. കുറച്ചു കാലമായി ഈ കുട്ടികൾ ഉമ്മയും ഉപ്പയും കാണാതെയാണ് ജീവിച്ചു വരുന്നത്. ചെറിയാപ്പയുടെ ശബ്ദം അല്പം ഇടറുന്നതായി സുമയ്യക്ക് തോന്നി. മോളെ, ഈ കുട്ടികളുടെ ഉമ്മ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ മോൻ ആരോടൊരു മിണ്ടാട്ടല്ല. കുട്ടികളുടെ മുഖത്തേക്ക് ഓൻ നോക്കാറില്ല. നോക്കുമ്പോൾ ഓന് അവരെ ഉമ്മാനെ ഓർമ്മ വരുമെന്ന് പറയും. ഓന് ഒരുപാട് വിവാഹാലോചനകൾ വന്നു. കല്യാണം ഇനി വേണ്ടെന്നാവും പറയുന്നത്. പക്ഷേ ബിസിനസ്സിലൊക്കെ നല്ല ശ്രദ്ധയാണ്. അതുമാത്രം. ലാഭം അടിക്കടി കൂടിക്കൊണ്ടിരിക്കുക, കയ്യിൽ കോടികളുണ്ട്. അതുകൊണ്ട് എന്തു കാര്യം സുമി? കുടുംബജീവിതം വേണ്ടേ? കുട്ടികൾക്ക് ഉപ്പ കൂടി ഇല്ലാതായ എന്താ ഫലം? അതാ ഞാൻ കഴിഞ്ഞ വരവിൽ പറഞ്ഞത്, പടച്ചോൻ എന്നെ പരീക്ഷിച്ചു എന്ന്. ഇത്രയും ഇപ്പം ചെറിയാപ്പക്ക് പറയാനുള്ളൂ, ബാക്കി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇൻഷാ അല്ലാ ഒരു മാസം ഇവിടെ ഉണ്ടാവും. അതിനിടക്ക് സെമീർ ഇവിടെ വരും. വരുന്നില്ലെന്ന് ഷടിച്ചു പറഞ്ഞിരുന്നു. ഒടുക്കം നാട്ടുമ്പുറത്ത് കാറ്റുകൊണ്ട നിന്റെ മനസ്സ് മാറുകയും കുട്ടികളുടെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് തോന്നുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഹസനലി സംസാരം നിർത്തി. ആർക്കും ഒന്നും പറയാനില്ലാത്ത പോലെ സുമയ്യ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോയി. ഇനി നിങ്ങളോട് രണ്ടാളോടും സുമയ്യ കേൾക്കാതെ ഒരു കാര്യം പറയാനുണ്ട്. സമീർ വരുമ്പം ഓൻ്റെ ഉമ്മയും കൂടെ ഉണ്ടാവും. ഞാനൊരു പറമ്പും ചെറിയ വീടും ഇവിടെ കച്ചവടാക്കാൻ പോവാ. കുറച്ചു മാസം ഓനും ഉമ്മയും കുട്ടികളും ആ വീട്ടിൽ കഴിയട്ടെ. ഓൻ്റെ മനസ്സ് സാധാരണ സ്ഥിതിയിലേക്ക് മാറിക്കിട്ടലാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു പ്രധാന കാര്യം, അതിന് ആദ്യം മറുപടി പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരും തന്നെയാ, അവസാന സുമയും. ഹസനലി പറയാൻ പോകുന്നത് എന്താണെന്നറിയാൻ അവരിരുവരും ശ്വാസം മടക്കി പിടിച്ച് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എൻ്റെ മോനെ രക്ഷിക്കാൻ ചിലപ്പം സുമിക്ക് കഴിഞ്ഞു എന്ന് വരും. ഓൻ്റെ ഭാര്യയായിട്ട് നിൽക്കാൻ സുമിക്ക് കയ്യൊന്ന് നോക്കട്ടെ. കുട്ടികൾ സുമിൻ്റെ അടുത്ത് കളിക്കുന്നത് കാണുമ്പോൾ ഓൻ്റെ മനസ്സ് മാറിയാലോ? ഏതായാലും ഓൻ വരട്ടെ. എന്നിട്ടറിഞ്ഞാൽ മതി സുമി, നിങ്ങളും ഇപ്പം മറുപടി പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഹസനലിയെ, നിനക്ക് ഇക്കാര്യത്തിൽ എന്നേക്കാൾ അധികാരവും സ്വാതന്ത്ര്യമുണ്ട്. ഈ സുമിൻ്റെ ബാപ്പാൻ്റെ അനുജനാ, ഓളെ കെട്ടിക്കുമ്പോൾ വലീൻ്റെ സ്ഥാനം നിനക്കെന്നറിയില്ലേ? ഹസനലി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇക്കാ, അതൊക്കെ അറിയാം എനിക്ക്. എന്നാലും ഞാൻ ആ അധികാരം നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. സുമിൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയാണ് നിങ്ങളെങ്കിലും ഓളെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മാതിരിയാണ് നിങ്ങൾ രണ്ടാളും. മാത്രമല്ല, പേരക്കുട്ടികളിൽ നിങ്ങൾക്കാ എന്നേക്കാൾ അധികാരം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെ തോന്നി ഹസനലിക്ക്. അയാൾ മുറ്റത്തേക്ക് നോക്കി. സുമി കുട്ടികളോടൊപ്പം കളിക്കുകയാണ്. വർദ്ധയുടെയും നസീമിൻ്റെയും മുഖത്ത് അടുത്ത കാലത്തൊന്നുമില്ലാത്ത സന്തോഷം. സുമിയുടെ അവസ്ഥയും പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടിയ കുട്ടികളുടേതുപോലെയാണെന്ന് ഹസനലിക്ക് തോന്നി. അദ്ദേഹം പതുക്കെ പറഞ്ഞു, സർവശക്തനായ നാഥ, നീ എല്ലാം ഭംഗിയാക്കിത്ത.
1: മഷാല്ലാ, പീസ് റേഡിയോ കഥ പറയാൻ പ്രോഗ്രാമാണിപ്പോൾ നമ്മൾ കേട്ടത്. ഗൾഫിൽ നിന്നൊരു വിമാനം, ആ അദ്ദേഹത്തിൻ്റെ കഥയുടെ സീരീസിൻ്റെ 23-ാമത്തെ ഭാഗമാണ്, പ്രിയപ്പെട്ട വിരുന്നുകാർ. കുട്ടികൾ അവരുടെ കഥാപുസ്തകത്തിൽ അത് എഴുതി വെക്കട്ടെ. കഥയാനുഭവങ്ങൾ, കേട്ട അനുഭവങ്ങൾ അവർ റേഡിയോയുമായി പങ്കുവെക്കട്ടെ. രക്ഷിതാക്കളുടെ സഹായത്തോടെ റേഡിയോയിലേക്ക് അത് അയച്ചു തരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മക്കളുടെ അനുഭവ കുറിപ്പുകളുമൊക്കെ റേഡിയോയിൽ വായിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി പീസ് റേഡിയോ മറ്റൊരു സവിശേഷമായ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി ദൃശ്യം പ്രോഗ്രാമാണ് നമ്മളിലേക്ക് വരുന്നത്. ഇന്നത്തെ യാത്രയുടെ അനുഭവങ്ങൾ റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത് മമ്മൂട്ടിക്കുട്ടി, അദ്ദേഹത്തോടൊപ്പം ഹനീഫ വണ്ടൂർ. ഒരു ആഫ്രിക്കൻ യാത്ര, അതിൻ്റെ രണ്ടാം ഭാഗമാണ് നാം കേൾക്കുക.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൃശ്യത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാളികാവ് സ്വദേശി മമ്മൂട്ടിക്കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അദ്ദേഹം ആ നാട്ടിലേക്ക് റബ്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. അവിടുത്തെ യാത്രാ വിവരണങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ബാക്കി വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവിടുത്തെ റിലീജിയൻ, അതിൻ്റെ പിന്നെ അവിടുത്തെ ഒരു അവസ്ഥ, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
6: അവിടെ ഗോത്രവർഗക്കാരാണ് അധികം ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ ക്രിസ്ത്യൻസ് മറ്റവിടെ ക്രിസ്തുമതം നല്ല പ്രബോധനം നടത്തി. അവിടെ ഒരു ഏകദേശം മഹാഭൂരിഭാഗം ആളുകളും ക്രിസ്ത്യാനികളാണ്. എന്നാൽ മതപരമായി ആ ഒരു അടുക്കും ചിട്ടയോടുകൂടിയുള്ള ക്രിസ്ത്യാനികളല്ല അത്. അധികം ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ ആദിവാസികളെപ്പോലെയുള്ള ആളുകളാണ് അധികം ഉള്ളത്. ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിപ്പോയാൽ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ ഗോത്രവർഗക്കാരായ ആളുകളുമാണ് അവിടെ ഉള്ളത്. കൂടുതലും 90% എന്താണ്
5: ക്രിസ്ത്യൻ
6: സഹോദരങ്ങളാണ് അവിടെ.
5: അത് കച്ചവടവും കാര്യങ്ങളൊക്കെ അവരന്നെയാണ്. മാർക്കറ്റൊക്കെ
6: മാർക്കറ്റിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുക. മാർക്കറ്റിൽ പോയാൽ അധികം സ്ത്രീകളാണ് അവിടെ കച്ചവടക്കാരായിട്ടുള്ളത്. പുരുഷന്മാരും അല്ല, ബാക്കിയുള്ള പുറത്തുള്ള ജോലികൾക്കൊക്കെ പോകും. സ്ത്രീകളാണ് മാർക്കറ്റുകൾ, സ്ത്രീകളാണ് ശരിക്ക് അവിടെ കൈകാര്യം ചെയ്യുന്നത്.
5: മുസ്ലിം കമ്മ്യൂണിറ്റി എത്ര എത്രത്തോളം ഉണ്ടാവും ഇപ്പോൾ ടൗണിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ?
6: മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കുറവാണ്. എങ്കിലും അവിടെ ഒരു 3 പള്ളികൾ നമ്മൾ ഈ കിസങ്കാനി എന്ന് പറയുന്ന അവ വലിയ ടൗണിൽ വ്യത്യസ്ത ഭാഗത്തായിട്ട് 3 വലിയ പള്ളികളുണ്ട്. അതിൽ ഒരു എനിക്ക് തോന്നുന്നു 1000 ആളുകൾക്കൊക്കെ ഒരേ സമയത്ത് സ്വീകരിക്കാൻ പറ്റുന്ന വലിയ പള്ളിയാണ് 2. പിന്നെ ഒരു പള്ളി കുറച്ച് ചെറുതാണ്. ഇതാണ് ഞങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ പള്ളിയുണ്ട്. സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഒരു പള്ളി നല്ല ബിൽഡിംഗ് സെറ്റപ്പോട് കൂടി ഉണ്ടാക്കിയാണ്. മറ്റേതൊരു ഷെഡ് രൂപത്തിലാണ്, വലിയ ഷെഡ്. ജുമായും ഓരോ ദിവസവും ജുമായക്ക് ആളുകൾ നല്ലോണം വരും.
5: പള്ളി ഫുള്ള് നിറയും. മറ്റുള്ള ജമാഅത്തിനൊക്കെ ആ സമയത്തൊക്കെ
6: ജമാഅത്തിനും ഒരു വലിയ വീതിയുള്ള പള്ളി ആയതുകൊണ്ട് 2 സഫക്ക ആളുകൾ ഉണ്ടാവും.
5: പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പള്ളികളും അവിടുത്തെ പള്ളി ഇപ്പോൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാമല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം പറയാനുണ്ടോ? പള്ളികൾ എന്നല്ല, അവിടുത്തെ ആചാരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്.
6: അവിടുത്തെ ആശയങ്ങൾ നമുക്ക് മനസ്സിലായി. അവിടെ സലഫി ആദർശം തന്നെയാണ്.
5: ഇപ്പോൾ 3 പള്ളികളും
6: അതെ അതെ അതെ, അവിടെ സൗദിയിൽ നിന്നുള്ള ഒരു സലഫി ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് അവിടുത്തെ. സൗദിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇവിടെയുണ്ട്.
5: ഇവിടെയുണ്ട്
6: സൗദിയിലുള്ള
5: ഈ പിന്നെന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള പോലെ മദ്ഹബ് അങ്ങനത്തെ സംഗതികൾ
6: ഇല്ല. അവിടെ അങ്ങനെ ഒരു സംഘടനാ പക്ഷപാതിത്വങ്ങളോ ആ ഒരു രൂപത്തിലുള്ള സംഘടന ഒന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് നേരെ അവിടെ ഉള്ള ആളുകളൊക്കെ അധികവും അവിടുത്തെ പണ്ഡിതന്മാർ മദീന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് അവരാണ് അതിനെ അവിടുത്തെ നേതൃത്വവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ സൗദിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച ഖുത്ബ നടക്കുമ്പോൾ നമ്മളവിടെ അറബി ഭാഷയിൽ ഖുത്ബ നടത്തണം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ സലഫി പള്ളികളിലും അതുപോലെ തന്നെ മറ്റുള്ള പള്ളികളിലൊക്കെ മലയാളത്തിലാണ് ഖുത്ബ നടക്കുക. പക്ഷെ അവിടെ അറബിയിൽ അല്ല ഖുത്ബ. ഖുത്ബ അവിടെ ലിംഗാലയിൽ ഖുത്ബ നടക്കുകയാണെങ്കിൽ മിമ്പറിൻ്റെ മുകളിൽ അതെ, അവിടുത്തെ മുസ്ലിങ്ങൾ അധികം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സുഹൈലി എന്ന ഭാഷ. ആ ഭാഷയിലാണ് അത് മിമ്പർമേൽ ഖുത്ബ നടക്കുന്നത് എങ്കിൽ താഴെ ഒരാൾ നിന്നുകൊണ്ട് അത് ലിംഗാലയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കും
5: ഒരേ സമയം. അപ്പോൾ ഇത് രണ്ടും അറിയുന്ന
6: അതെ, ചില ആളുകൾക്ക് ഇപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് ചിലപ്പോൾ സുഹൈലി അത്രത്തോളം വശണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലിംഗാല പറയുമ്പോൾ അവർക്ക് ലിംഗാലയിലൂടെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് ആരും മനസ്സിലാക്കാതെ പോകരുത് എന്നൊരു ഒരു നിർബന്ധം അവർക്കുണ്ട്. അതുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും പുതു വിശ്വാസികൾ അവിടെ വരാറുണ്ട്.
5: നാട്ടുകാരാണോ?
6: അതെ അതെ, നാട്ടുകാരാണ്.
5: പുതു വിശ്വാസം സ്വീകരിച്ചു.
6: അതെ അതെ, വിശ്വാസം സ്വീകരിച്ച ആളുകൾ വരും.
5: നമ്മുടെ നാട്ടിൽ പോലെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്?
6: ഇല്ല, നമ്മള് പൊതു സ്പീച്ചുകളോ അങ്ങനത്തെ പ്രോഗ്രാമുകളൊന്നും അവിടെ ഇല്ല. അവിടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു അതേ ഒരു മതസൗഹാർദ്ദം, നമ്മൾ പറയാലോ മതസൗഹാർദ്ദം, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ട്. കാരണം ഈ മുസ്ലിം പള്ളിയുടെ നേരെ തൊട്ട് ക്രിസ്ത്യൻ പള്ളിയാണുള്ളത്. ഈ മുസ്ലിം പള്ളിയിൽ നിന്ന് നമ്മൾ ബാങ്ക് മാത്രമല്ല പുറത്തേക്ക് വിടുക, എന്നാൽ അവർ ഓരോ ജമാഅത്തും ഈ മൈക്കിലൂടെയാണ് അവിടെ നടത്തുക.
5: ഒരു
6: പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തൊട്ടടുത്താണ്. ഇപ്പോൾ നമ്മുടെ വാണിയമ്പലത്ത് അവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു പള്ളിയും അതേപോലെ ക്രിസ്ത്യൻ പള്ളിയും ഒരുപോലെ നിൽക്കുന്ന അത്ര അടുത്താണ് അവിടെ പള്ളികൾ നിൽക്കുന്നത്. വല്ല സൗഹാർദ്ദം. ഈ കിസങ്കാനി എന്ന് പറയുന്ന ഒരു ആ സ്ഥലം അവിടെ ഒരു നല്ലൊരു സമാധാന ഏരിയയാണ്. ചില ഏരിയകൾ ഈ DRC തന്നെ കുറച്ച് പ്രയാസങ്ങളുള്ള ഏരിയകളുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമാധാന
5: മുസ്ലിങ്ങൾക്കായിട്ട് പ്രത്യേകമായ ഒരു ഒരു ഭാഷ. അതുപോലെ അവിടുത്തെ മറ്റുള്ള ക്രിസ്ത്യൻ അവർക്ക് പ്രത്യേകമായ ഒരു ഭാഷ അങ്ങനെയാണ് അവർ?
6: അല്ല, അങ്ങനെയല്ല. അത് കൂടുതൽ ഇപ്പം നമ്മൾ ഉറുദു ഹിന്ദി നമ്മുടെ നാട്ടില് ഹിന്ദി സംസാരിക്കുന്ന ഉറുദു സംസാരിക്കുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഉറുദു മറ്റുള്ളവർക്ക് അറിയാം, എന്നാലും കൂടുതൽ അറിയുന്നത് എന്താണ്? ലിംഗാല. അത് മറ്റേ അങ്ങനെയാണ്
5: അത്ര
6: വ്യത്യാസമുള്ള.
5: അത് ശരി. അപ്പോ പിന്നെ അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അഭിവാദ്യങ്ങൾ അങ്ങനെ
6: അവിടെ അവർക്കുള്ളത്, അവരെ ഫ്രഞ്ച് ഒരു അഭിവാദ്യമാണ്, അത് ബോഞ്ചൂർ. രാവിലെ പറയുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ബോഞ്ചൂർ
5: അതിനർത്ഥം ഗുഡ് മോർണിംഗ് ആണ്.
6: ആ ഗുഡ് മോർണിംഗ്. വൈകുന്നേരം പറയുകയാണെങ്കിൽ ബോസൂർ, ഗുഡ് ഈവനിങ് എന്നുള്ള അർത്ഥം. രാത്രിയും ഒക്കെ തന്നെയാണ് പറയുക.
5: പിന്നെ അവിടുത്തെ ഒരു കൾച്ചർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നുണ്ട്, പിന്നെ മദ്യം സംഗീതം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ മൊത്തത്തിൽ കൾച്ചറായിട്ട്.
6: അവിടെ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിന്റെ ഒരു രീതിയാണ് അവരുടെ. പിന്നെ അവർക്ക് വേഷത്തിലൊക്കെ അവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു വേഷങ്ങളുണ്ട്. ഒരു സ്ത്രീകളൊക്കെ ഒരു ഇങ്ങനെ നമ്മളെ മുമ്പ് നമ്മുടെ നാട്ടിലെ മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന മാതിരി എന്തായാലും പറയാ, പെണ്ണുങ്ങൾ ഇടുന്ന ആ പെൺകുപ്പായം അതുപോലത്തെ ഒരു കുപ്പായം. അങ്ങനെ ഇവിടെ കൊടുക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല മൊത്തത്തില്.
5: പിന്നെ
6: തുണിയാണ് എടുക്കുക. നമ്മള് തുണി എടുത്തിട്ട് പള്ളിയിലൊക്കെ ചിലപ്പോ തുണി എടുത്ത് പോവും. അപ്പൊ നമ്മളെ നോക്കി അവരിങ്ങനെ ചിരിക്കും. അവിടെ പുരുഷന്മാര് തുണി എടുക്കൂല, അപ്പൊ സ്ത്രീകൾ എടുക്കുന്നതാണ് തുണി. അപ്പൊ അങ്ങനെ അതാണ് അവരുടെ ഒരു വേഷം. പിന്നെ അധികം
5: അല്ല, മുസ്ലിങ്ങൾ എങ്ങനെ?
6: മുസ്ലിങ്ങളും ഞാൻ പറഞ്ഞല്ലോ, അവിടെ പുതുതായി ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളാണ് ധാരാളം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളൊന്നും നമ്മളവിടത്തെ പോലെ പർദ്ദയോ അങ്ങനെയൊന്നും ഉണ്ട്. അവര് സ്ത്രീകളും തന്നെ ഇത്ര കഴിയുള്ള കുപ്പായ കെട്ടിട്ടാണ് എന്ത്
5: ചെയ്യുക.
6: പുതിയ
5: പരമ്പരാഗത
6: മുസ്ലിങ്ങള് ഏകദേശം പർദ്ദയൊന്നുമില്ല, അവരുടേതായ ഫുൾ
5: സ്ലീവ് ഉള്ള
6: ഷർട്ടും അതുപോലെ തന്നെ തുണിയൊക്കെ എടുത്തിട്ടാണ് അവര് വരിക. പിന്നെ ഇതിലേക്ക് വന്ന പുതുതായ വന്ന ആളുകള് അവരുടെ ഒരു ഷാളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അത് എല്ലാം പുറത്തേക്ക് പഠിച്ചു വരുന്നുള്ളു. പക്ഷെ അവര് അവിടെ ഇപ്പോ കൊടുക്കുന്ന പ്രാധാന്യം തൗഹീദ് അതുപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ചൊക്കെയാണ്, അവര് പരലോകത്തെ കുറിച്ചൊക്കെയാണ് അവരുടെ ഖുതുബയിലും ക്ലാസ്സുകളിലൊക്കെ അധികം ഉണ്ടാവുക.
5: മറ്റുള്ള സൗകര്യങ്ങൾ എന്താ? ഇപ്പൊ യാത്ര, ഇപ്പൊ നമ്മള് നിങ്ങൾ ഫ്ലൈറ്റിൽ പോയെന്ന് പറഞ്ഞു, അതുപോലെ ആ നാട്ടില് ഇപ്പൊ നമ്മുടെ നാട്ടില് ട്രെയിനുള്ളതുപോലെ പിന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ, ബസ് സർവീസ്, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്
6: അവിടെ? ട്രെയിന് ഞങ്ങൾ കിസങ്കാനിയിൽ ട്രെയിനിൻ്റെ സംവിധാനം ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ കിസങ്കാനിയിൽ ഒരു എയർപോർട്ടാണുള്ളത്. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, മുംബൈയിൽ നിന്ന് നേരെ കിസങ്കാനിക്ക് എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷെ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പിന്നെ മുംബൈയിലേക്ക് അവിടേക്ക് ഫ്ലൈറ്റ് ഇല്ല. അത് ചെറിയ നമ്മളെ അവിടുത്തെ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ കരിപ്പൂരിലെയും കണ്ണൂരിലെയും അതേപോലെ തന്നെ നമ്മുടെ എറണാകുളത്തുള്ള അവിടുത്തെ ആ ഒരു സൗകര്യമൊന്നും നമ്മൾ കാണാൻ പാടില്ല. നമ്മളൊരു ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൗകര്യമൊക്കെയാണ് അവിടുത്തെ. ഇപ്പൊ ഞാൻ ഈ കണ്ട കിസങ്കാനിയിലുള്ള എയർപോർട്ടിന്റെ സൗകര്യം എന്ന് പറയുന്നത്
5: ഗ്രൗണ്ടും
6: ചെറിയൊരു സംവിധാനങ്ങള്. അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചു വന്നത് പിന്നെ ഞങ്ങൾ റുവാണ്ട വഴി കറങ്ങിയിട്ടാണ് പിന്നീട് ഞങ്ങൾ
5: ഫ്ലൈറ്റിൽ തന്നെ
6: വന്നു. റുവാണ്ട വരെ ഞങ്ങൾ റുവാണ്ടൻ്റെ അതിർത്തി വരെ ടാക്സിക്ക് പോയി, അവിടുന്ന് റുവാണ്ടയിലെ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ടാക്സി തന്നെ പോയത്. അവിടെ റുവാണ്ട നല്ല വൃത്തിയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് തിരിച്ചു വന്നത്. പിന്നെ അവിടുത്തെ വാഹന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ചെറിയ ടാക്സി സൈക്കിളാണ്. സൈക്കിൾ റിക്ഷയല്ല,
5: സൈക്കിൾ, സാധാ സൈക്കിൾ ടാക്സി ആയിട്ട്,
6: ടാക്സി ഏറ്റവും കുറഞ്ഞ,
5: അതായത് മറ്റേ കൂടൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മദ്രാസിലൊക്കെ അതൊന്നുമില്ല,
6: സാധാ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിളിന്റെ അതാണ് അവിടുത്തെ ഏറ്റവും ചെറിയ ടാക്സി. പിന്നെ അതിന്റെ ഉയർന്നത് മോട്ടോർ സൈക്കിളാണ്. പിന്നീട് പിന്നെ ഓട്ടോറിക്ഷ അങ്ങനത്തെ സംവിധാനം, പിന്നെ ചെറിയ കാറുകൾ ഇതൊക്കെയാണ് അവിടുത്തെ. പിന്നെ ചെറിയ മിനി ബസ്സുകൾ, വ്യാപകമായി നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയ ബസ്സുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ അല്ല. പിന്നെ അവരുടെ ലഗേജും സാധനങ്ളൊക്കെ കൊണ്ടുപോകാനും യാത്ര ചെയ്യാനൊക്കെ ഒരു രൂപത്തിൽ. അപ്പം നിങ്ങൾ ആഫ്രിക്കൻ്റെ ഇതിൽ വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ തുറന്ന ജീപ്പ്, കൊട്ട ജീപ്പ് പോലത്തെ ജീപ്പിൽ അവർ സാധനം വെച്ച് അതിൻ്റെ മുകളിൽ തന്നെ അവർ കയറിയിരുന്ന് ബോണറ്റുമ്പലൊക്കെ കയറിയിരുന്നിട്ടാണ് പോവുക. കാറിൻ്റെ ബോണറ്റിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
5: അല്ല, ഇവിടെ ഇപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്.
6: ആ അവിടെ നിയമങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞങ്ങളെ സ്പോൺസറോട് പറഞ്ഞ്, അപ്പോൾ സ്പോൺസർ ഡ്രൈവർ, നമ്മളെ മുതലാളിക്ക് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ മുതലാളിയുടെ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് ലൈസൻസ് എടുക്കാൻ, ഞാൻ പോകേണ്ടി വന്നിട്ടില്ല. എൻ്റെ അഡ്രസ്സ് കൊടുത്തു, രാവിലെ കൊടുത്ത് ഉച്ചക്ക് ഉണ്ട് ലൈസൻസും കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്തത്.
5: വളരെ സിമ്പിളാണ്,
6: സിമ്പിളായിട്ട് ലൈസൻസ്, 6 മാസത്തിന് ലൈസൻസ്, നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ അഡ്രസ്സും കൊടുത്താൽ നമുക്ക്.
5: ടൗൺഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എന്താ,
6: അവിടുത്തെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ടൗണ് മാത്രമാണ് വികസനമുള്ളൂ. ടാറിട്ട റോഡ് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ആ ടൗണിൻ്റെ ഒരു പരിസര പ്രദേശത്ത് മാത്രമേ ടാറിങ് ഉള്ളൂ, അവിടെ വൈദ്യുതി ഉള്ളൂ, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ അവിടെ ഉള്ളൂ,
5: ആശുപത്രി
6: അതൊക്കെ ടൗണിലേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ മണ്ണിൻ്റെ റോഡാണ്.
5: ഇപ്പം
6: ഞങ്ങൾ ഈ മുതലാളിമാർ എടുത്തിരുന്ന റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത് 90 കിലോമീറ്റർ, കിസങ്കാനിൽ നിന്ന് 90 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ്. ഞങ്ങളവിടേക്ക് നല്ല നീളമുള്ള റോഡുകൾ, വളവും തിരിവൊന്നുമില്ലാത്ത മണ്ണിൻ്റെ റോഡാണ്. അതിലൂടെ ബൈക്കും ഇതേപോലുള്ള കാറുകളും എല്ലാം വണ്ടിയെല്ലാം വണ്ടി പോകും.
5: ടാറിങ്
6: ഇല്ല എന്നുള്ളൂ. പക്ഷേ അത് അവിടെ കറണ്ട് ഇല്ല. അതുപോലെ തന്നെ വീടുകളുടെ സൗകര്യങ്ങളൊക്കെ വളരെ, വീട് അങ്ങാടികളിൽ വിദേശികളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അവർ നല്ല ഭംഗിയുള്ള വീടുകളും ഹോട്ടേഴ്സുകളും എല്ലാം ഉണ്ടാക്കി വെക്കും. അവിടെ ഏസിയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് അവിടെ അവരിൽ തന്നെ ഉള്ള കുറച്ചൊക്കെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉള്ളവരും അതുപോലെ തന്നെ ഇതിനെ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങൾ അറിയുന്ന ആളുകളൊക്കെ അത് ചെയ്യും. മറ്റുള്ളവരൊക്കെ ഉൾനാട് കുറച്ചങ്ങോട്ട് 5 കിലോമീറ്ററൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കൂരകളാണ്.
5: ഇപ്പം പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്താണ്?
6: ഓ, വിദ്യാഭ്യാസം വളരെ പിറകിലാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10 വരെ 12 വരെയൊക്കെ അവർ സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വളരെ കഷ്ടം.
5: ഗ്രാമപ്രദേശം സ്കൂളില്ല?
6: ഇല്ലല്ല, ഗ്രാമ അങ്ങാടികളിൽ മാത്രമേ സ്കൂളുകളുള്ളൂ. പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വീടുകൾ എന്ന് പറഞ്ഞാൽ വീടുകൾ ഈ മരത്തിന്റെ ചെറിയ വലിയ കൊമ്പുകൾ വെച്ചിട്ട് ഭൂമിയിൽ ഇങ്ങനെ തറച്ചു വെച്ചിട്ട് അതിൽ മണ്ണിട്ട് എന്ത് ചെയ്യും, ഫില്ല് ചെയ്തിട്ട് ആണ്. പിന്നെ വലിയ ഇലകളുണ്ട്, നമ്മുടെ തേക്കില പോലത്തെ അതിനേക്കാൾ വലിയ ഇലകളുണ്ട്, അത് വെച്ചിട്ട് അവർ മേൽക്കൂര മേയുന്നത്. അങ്ങനെ അത്ര സൗകര്യങ്ങളേ ഉള്ളൂ. വളരെ ചെറിയ, ഇപ്പൊ നമ്മളൊരു വിറകിന്
5: അവരിപ്പോ ഈ പറഞ്ഞ ഗ്രാമപ്രദേശത്തിൽ അവർ ചെറിയ കൃഷി ചെയ്യുന്നു, പിന്നെ അവരങ്ങനെ അവിടെ അത്ര ഒരു ചിന്തിക്കാത്ത.
6: അതെ, അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊന്നും ഉയർന്നിട്ടില്ല അവര്. പിന്നെ അവരുടെ പ്രത്യേകത വെച്ചാല് ഈ മൊബൈൽ ഫോണ്, നെറ്റ് ഉണ്ട്, നെറ്റ് സൗകര്യം അവിടെ ഉണ്ട്.
5: ഏത് ഗ്രാമപ്രദേശം?
6: ഗ്രാമപ്രദേശത്തും നെറ്റ് സൗകര്യം ഉണ്ട്. പക്ഷെ അവര് ബാറ്ററിയിൽ അങ്ങാടിയിലൊക്കെ പോയിട്ടാണ് അത് ചാർജ് ചെയ്യുക. അത് നന്നായി ഉപയോഗിക്കും, നെറ്റ് ഉപയോഗിക്കും, അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കും. മദ്യത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മെഡിക്കൽ ഷോപ്പിലും അതുപോലെ തന്നെ പലർക്ക് ഷോപ്പിലും ഫാൻസിയിലും
5: വ്യാപകമായി
6: എല്ലായിടത്തും മദ്യം കിട്ടും. മദ്യവും അതുപോലെ തന്നെ കോളയും ഒക്കെ ഒരേ ഫാക്ടറിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രത്യേകത.
5: അപ്പൊ അതിൽ കുട്ടികൾ അങ്ങനെ ആകുമ്പോ കുട്ടികൾ അത് വല്ലാതെ ഉപയോഗിക്കോ?
6: അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നൈറ്റ് ക്ലബ്ബുകളുണ്ട്. മ്യൂസിക്കും ലൈറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകൾ. അപ്പോൾ ആർക്കും അവർ ആരുടെയും വീട്ടിൽ പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിയുടെയും വീട്ടിൽ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ നിന്ന് തന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോകാനും, അങ്ങനത്തെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത്
5: നമ്മുടെ കൾച്ചർ അല്ല.
6: അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ആ ഒരു വിഷയമല്ല. പക്ഷേ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
5: ശരി, അപ്പൊ കൾച്ചർ പിന്നെ ഒരു ആ യൂറോപ്യൻ കൾച്ചർ.
6: അതെ അതെ, അത് അവർ നേരെ ഫോളോ ചെയ്യാണ് അവർ ചെയ്യുന്നത്. എന്നാലും മുസ്ലിങ്ങൾ ആവുമ്പോ അതിന്റെ ഒരു ആ മതപരമായ
5: അവരൊരു ഗോത്രമായിട്ടായിരിക്കും താമസിക്കുന്നത് അല്ലേ? ഓരോ ടീം ഇപ്പം പറഞ്ഞ പോലെ ഇപ്പൊ മുസ്ലിങ്ങൾ മാത്രം, അതേപോലെ തന്നെ ഇപ്പൊ മറ്റുള്ള ഗോത്രവർഗ്ഗങ്ങള് അവരവരാ ഒരു ഏരിയ
6: അങ്ങനെയല്ല.
5: മിക്സ്ഡ്
6: ആയിട്ട് ഈ കിസങ്കാനി അങ്ങാടിയുടെ പരിസരത്താണ് മുസ്ലിങ്ങൾ കുറച്ചുള്ളത്. പക്ഷെ ഉള്ളിക്കൊന്ന് പോയാലും മുസ്ലിങ്ങളൊന്നുമില്ല. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. എന്നാലും അങ്ങനെ ഒരു വിഭാഗീയമായിട്ടുള്ളൊരു ഒന്നുമല്ല താമസം. അത് വേറെ വേറെ
5: അങ്ങനെയൊന്നുമില്ല.
6: മുസ്ലിങ്ങളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് അവിടെ ഉള്ള ആളുകൾക്ക്.
5: അപ്പൊ ഇങ്ങനെയുള്ള ഈ ആചാരങ്ങൾ രാത്രി ക്ലബ്ബിൽ ഇപ്പൊ ഇങ്ങനെ വന്നു, വീട്ടിൽ വന്നു, അങ്ങനെ കൊണ്ടുപോയി, അതൊക്കെ
6: അത് അതിന് പറ്റുന്ന ആളുകള്,
5: മറ്റുള്ള ആളുകൾ
6: അത് മാത്രം.
5: വ്യാപകമായില്ല,
6: അല്ല അവിടെ കൂടുതലും അവരാണല്ലോ അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകള്. അവരുടെ ആചാരവും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ നടക്കും.
5: ഈ ഗ്രാമപ്രദേശത്ത് സ്കൂളോ അങ്ങനെ ഹോസ്പിറ്റലുകളോ സൗകര്യം,
6: അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഹോസ്പിറ്റലിന്റെ കാര്യം അവിടെ വളരെ ഈ അങ്ങാടിയിൽ തന്നെ ചെറിയ ഹോസ്പിറ്റലുകളാണുള്ളത്. നമ്മുടെ സുഹൃത്തിന് അവിടെ മലേറിയ ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി. വളരെ ചെറിയ സൗകര്യങ്ങളാണ്, വലിയ ടൗണായിട്ട് പോലും അവിടെ ഉള്ളത്. ചെറിയ നമ്മുടെ നാട്ടിലെ നമ്മുടെ വാണിയമ്പലം അങ്ങാടിയിലൊക്കെ ഉള്ള ക്ലിനിക്ക് പോലെ ചെറിയ ക്ലിനിക്കുകൾ, അതൊക്കെയാണ് അവിടുത്തെ വലിയ ഹോസ്പിറ്റൽ സംവിധാനമൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമല്ല അവിടെ. അവിടെ കാര്യമായിട്ടുള്ളത് ഈ മലേറിയയാണ്. പക്ഷേ മലേറിയയ്ക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനോട് എന്താണ് സമരസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് മലേറിയ ബാധിച്ചാൽ നമ്മളെ കൊടയും ഭയങ്കര പ്രശ്നമാണ്.
5: വലിയ രോഗങ്ങൾ അവിടെ ഇല്ല
6: ഇല്ല
5: അതിപ്പോ അവിടെ പറഞ്ഞ പോലെ പക്ഷെ ഈ കോളയും മദ്യം കുടിക്കുമ്പോ വലിയ രോഗങ്ങൾ വരേണ്ടതല്ലേ.
6: ആ ഒരു പ്രശ്നങ്ങളാണ് പിന്നെ ഉള്ളത്. പക്ഷെ എന്നാലും അവർക്ക് അതിന് ആ പോലെ ഭക്ഷണത്തിൽ എന്തുണ്ട്, അവർക്ക് അതിന്റെ പ്രോട്ടീനും അതിന്റെ കാര്യങ്ങളും ഗുണം കിട്ടുന്നത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയും. നമ്മളെ നാട്ടിൽ എന്താണ് കഴിക്കുന്നതും കുടിക്കുന്നതും നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നതും ഒക്കെ എന്താണ് വിഷമാണ്. ആ ഒരു പ്രശ്നമാണ് നമ്മുടെ
5: ആരോഗ്യത്തിലുള്ള
6: പ്രശ്നമാണ്.
5: കൃത്രിമങ്ങളില്ല, വിഷമില്ല അല്ലേ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ.
6: പിന്നെ അവിടെയുള്ള വേറെ ഭക്ഷണങ്ങളുണ്ട്, അത് പന്നിയിറച്ചി ഉണ്ട് വ്യാപകമായിട്ട്. അത് ഫുട്പാത്തിലൂടെ ഇപ്പൊ നമ്മുടെ തട്ടുകട എന്ന് പറയുന്ന പോലെ അവരുടെ ഫുട്പാത്തിൽ നമുക്ക് കാണാൻ പറ്റും. വലിയ ഡ്രമ്മില് തീ വെച്ചിട്ട് അതിന്റെ മേലൊരു ഒരു ഇരുമ്പിന്റെ ഷീറ്റ് ഇട്ടിട്ട് വലിയ പാമ്പുകൾ ചേര
5: തോന്നുന്നു
6: അവർ ചേര അത് എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കിയിട്ട് അവരിങ്ങനെ കഴിക്കും. അതേപോലെ തന്നെ പന്നിയിറച്ചി ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ടാവും. അവിടെ കണ്ടാലൊക്കെ നല്ല രസമുണ്ടാവും. ഞങ്ങൾ പള്ളിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അടുത്തു കൂടെ പോവുക. പിന്നെ മാർക്കറ്റിൽ ചെന്നാൽ ചുട്ട കുരങ്ങുണ്ടാവും, അതുപോലെ വറുത്ത പുഴുക്കൾ ഉണ്ടാകും.
5: അവിടെ മൃഗങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല.
6: അവിടെ എല്ലാ ഭക്ഷണം അതൊക്കെ കഴിക്കാം, അതൊക്കെ ഇഷ്ടം വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ആ മാർക്കറ്റിലേക്ക് അടുക്കാൻ പറ്റില്ല, മണത്തിട്ട് ഭയങ്കര സ്മെല്ലാണ്. പിന്നെ ഈ പുഴുക്കള് അതൊക്കെയാണ് അവര് കാര്യമായിട്ടുള്ള. അത് പിന്നെ ചൈനീസ്, ഇവിടെ പാറ്റല്ല ഒരു തരം പുഴുക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആ വളർത്തുന്നതുകൊണ്ട് അവരിപ്പോ ഈ ഇപ്പൊ ഒരു മരക്കെ വീണ് കഴിഞ്ഞാൽ അയിമ അതുമുണ്ടാവും. നമ്മൾ കൂൺ ഉപയോഗിക്കണ അയിമ ഉണ്ടാകുന്ന ചെറിയ ഒരു ഇതുണ്ടാവില്ല, അതൊക്കെ അവർ കഴിക്കും
5: മരത്തുമ്പോൾ. അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവര് ജനനം മുതലേ ഇത് ഇങ്ങനെ അനുഭവിച്ചും കണ്ടു ചെയ്തു പോരുന്നല്ലേ. ആ ഒരു കുഴപ്പം നമുക്ക് ഉണ്ടാവും. അപ്പോ ഏകദേശം നമുക്ക് അവിടുത്തെ ഒരു ധാരണ അങ്ങനെയാണ്. ഇനിയിപ്പോ അവിടേക്കാരും ജോലി അന്വേഷിച്ച് പോയിക്കോളന്നില്ല, അങ്ങനെ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
6: ആ അവിടെ പോവുക, നമുക്ക് നാട് കാണാനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട് അവർ നശിപ്പിച്ചിട്ടില്ല. കീടങ്ങളോ അതുപോലെയുള്ള ഒന്നുമില്ല. നമുക്ക് അവിടെ പോയിട്ട് അധ്വാനിച്ച് അവിടെ തന്നെ ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ
5: പഴയ ഒരു
6: പഴമയുടെ സുഖത്തിലൂടെ നല്ല പ്രകൃതി ആസ്വദിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാം.
5: തീർച്ചയായും നമ്മുടെ ഇന്നത്തെ അവസ്ഥയും പഴയകാല അവസ്ഥയുമാണത്. കൃത്രിമത്വങ്ങളില്ലാത്ത ഭക്ഷണം കഴിക്കുക, നല്ല പിന്നെ കൃത്രിമത്വമില്ലാത്ത വായു ശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ബഹുമാന്യനായ സുഹൃത്ത് നമുക്ക് പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇൻഷാല്ലാ ദൃശ്യത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, ദൃശ്യം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഓരോ ദൃശ്യവും കേൾക്കുമ്പോഴും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അവിടുത്തെ ഭാഷകൾ, സംസ്കാരം, അവിടെയുള്ള ജനങ്ങളുടെ പെരുമാറ്റവും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ദൃശ്യത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്.
7: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ
8: അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും. പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ഒരു ഒരു ഹദീസാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ എല്ലാ പിന്നെ ഘട്ടങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ സാധാരണ നമ്മുടെ ശ്രോതാക്കളൊക്കെ, ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ശ്രോതാക്കളൊക്കെ മനസ്സിരുത്തിയ ഒരു കാര്യമാണ്, നമ്മുടെ ഏത് പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തനുസരിച്ചാണ് അല്ലേ. നമ്മുടെ ഏത് പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തനുസരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്കിടയിൽ വിധി പറയും എന്നുള്ളതാണ്. എന്നിട്ട് മൂന്നാളുകളെ ഉദാഹരണമായിട്ട് കൊണ്ടുവരിക. ഒരാൾ ഒന്ന് ഷഹീദായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളെ കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ ഷഹീദാകുന്നതുവരെ, രക്തസാക്ഷിയാകുന്നതുവരെ യുദ്ധം ചെയ്തു. അപ്പോൾ അള്ളാഹു അയാളോട് തിരിച്ചു പറയുകയാണ്, നീ കളവാണ് പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത്, നീ വലിയ ധീരനാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഹദീസിലുള്ളത്, അയാൾ പണ്ഡിതനാണ്, നല്ല മാഹിറായ, നിപുണനായ, ഖുർആൻ പാരായണത്തിലും പഠിപ്പിക്കുന്നതിലുമൊക്കെ നിപുണനായൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളെയും കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു ചോദ്യം ആവർത്തിക്കുന്നു. അപ്പം അയാൾ പറയുകയാണ്, എൻ്റെ കിതാബ് ഞാൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ പാരായണം ചെയ്തു. അപ്പം അതിന് മറുപടിയായിട്ട് അള്ളാഹു അയാളോട് പറയുന്നു, നീ നുണയാണ് പറഞ്ഞത്, നീ കളവാണ് പറഞ്ഞത്, നീ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തത്, അറിവ് പകർന്നു കൊടുത്തത്, നീ വലിയ ആലിമാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അയാളെയും നരകത്തിലേക്ക് കൊണ്ടുപോകും. മൂന്നാമത്തെ ഒരാൾ ആ ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാൻ കഴിയും. അയാളൊരു ധനികനാണ്. അപ്പം അയാളെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ആ ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പം അയാൾ പറയുകയാണ്, എൻ്റെ മാർഗത്തിൽ ഞാൻ എൻ്റെ സമ്പത്ത് മുഴുക്ക ഞാൻ ചെലവഴിച്ചു. അപ്പം അയാളോട് അള്ളാഹു തിരിച്ചു പറയുന്നു, നീ നുണയാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു അയാളോട് പറയുകയാണ്, നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് ജനങ്ങളാൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ എന്ത് ചെയ്തിട്ടുള്ളത്, ദാനധർമ്മം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അയാളും നരകത്തിലേക്ക് എറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മനസ്സിരുത്തേണ്ടുന്ന, അന്നത്തെ ഒരു പ്രഭാതത്തിൻ്റെ ഒരു ചിന്തയായിട്ട് മനസ്സിരുത്തേണ്ടുന്നൊരു കാര്യം, നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഇഖ്ലാസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും.
11: ദുനിയാവിലും
10: ആഖിറത്തിലും നമ്മളുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ രംഗത്തുമുള്ള ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, റബ്ബിൻ്റെ തൃപ്തിയാണ് ഏതൊരു പ്രവർത്തനം കൊണ്ടും ആഗ്രഹിക്കേണ്ടത്.
11: തീർച്ചയായും ഓരോ പ്രവർത്തനത്തിലും അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ മനസാന്നിധ്യം.
10: അതെ,
11: മനസാന്നിധ്യത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യത്തിൻ്റെ കമാലീയത്തിന് യോജിക്കുന്നത്, അതിൻ്റെ പൂർണ്ണതയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സ്വദഖകളാകട്ടെ, അതുപോലെ തന്നെ അറിവ് പകർന്നു നൽകുന്നതാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, എല്ലാം അപ്രകാരം തന്നെയാണ്. മനസാന്നിധ്യം അനിവാര്യമാണ്. മനസാന്നിധ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഖ്ലാസും. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ ഹസൻ അൻസാരി ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന, എന്നൊക്കെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തി. അപ്പൊ അതിൽ മറ്റൊരാളുടെയും മറ്റു പലരും ഒരുപക്ഷെ തൃപ്തിപ്പെട്ടേക്കാം, പക്ഷെ അവരുടെ തൃപ്തിയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എന്താണ് നമസ്കാരക്കാരന്റെ നമസ്കാരത്തെ പറ്റി പറഞ്ഞല്ലോ, അയാള് യുസയ്യിനു സ്വലാത്തുഹു, അയാള് നല്ല അടിപൊളിയായി നമസ്കരിക്കും, നമസ്കരിക്കാൻ പള്ളി കയറി അള്ളാന്റെ മുമ്പിൽ നിന്നാല് നല്ല നിസ്കാരമൊക്കെ നല്ല ഉഷാറാക്കും. പക്ഷേ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്, അള്ളാഹ് കാണാൻ വേണ്ടിയല്ല. അപ്പൊ ഇത് നിങ്ങോട്ട് മാറി എന്റെ ജീവിതത്തില് ഇടപഴകാൻ, എന്റെ ജീവിതത്തില് നന്മ തിന്മകളെ നിശ്ചയിക്കാൻ കഴിവുള്ള എന്റെ റബ്ബിന് വേണ്ടിയാണ് എന്റെ ഇബാദത്ത് എന്നുള്ളിടത്ത് മനസ്സെത്തിപ്പെട്ടാല് എല്ലാ ഇബാദത്തുകളും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇൻഷാ അല്ലാ വിചാരിക്കുന്നത്.
12: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്നേഹക്കൂട് കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ടൈറ്റിലിൽ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് എത്തിച്ചു തരുന്നത് ബഹുമാനനായ താജുദ്ദീൻ സലാഹിയാണ്. എൻ്റെ നോമ്പ് അടുക്കളയിൽ തീരുന്നു ഒരു സഹോദരിയുടെ സങ്കടക്കുറിപ്പിനുള്ള പ്രതികരണമാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നാം കേൾക്കുന്നത്.
13: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു സഹോദരിയുടെ ഒരു കുറിപ്പായിരുന്നു അത്തരമൊരു എപ്പിസോഡിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഉണ്ടായ കാരണം. റമദാനായിട്ടും വീട്ടിലെ കൂട്ടുകുടുംബത്തിലെ അടുക്കള തിരക്കുകളിൽ നിന്ന് ഒന്നിരിക്കാനും ഓതാനും ഒന്നും കഴിയുന്നില്ല എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റമദാൻ എന്നത് മറ്റ് മാസങ്ങളെപ്പോലെയല്ല ആരാധനയുടെ കാര്യത്തിൽ വലിയ പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം ആ പുണ്യങ്ങൾ നേടാനാവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നത് നമ്മുടെ അനിവാര്യമായ ഉത്തരവാദിത്തമാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി 70 വർഷം ജീവിച്ചു എന്ന് വിചാരിക്കാം. 70 വർഷം ജീവിക്കുന്നൊരു വ്യക്തി എല്ലാ ദിവസവും 6 മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ജീവിതകാലത്തിനിടക്ക് 17.5 വർഷം

അതല്ലെങ്കിൽ ഇതൊന്നും പെടൂല, രാവിലെ ഉച്ചക്ക് രാത്രി എല്ലാം കൂടിയും ഒരു ഒരു മൂന്നാല് സമയത്തേത് ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് എടുത്താൽ വരുന്ന ടൈമേ ഇതിൽ പെടണുള്ളൂ. എന്നാൽ തന്നെ 3 വർഷം ഭക്ഷണത്തിലാണ്. ഇനി നമുക്ക് ജോലി നോക്കാം. 7 മണിക്കൂർ ഡെയിലി ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ, 7 മണിക്കൂറല്ല ഇപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യണവർ 7 മണിക്കൂറൊന്നുമല്ല, ശരിക്കും വീട്ടിൽ വീട്ടുമ്മമാർ എന്ന് പറയുന്നവർ 7 മണിക്കൂറും 10 മണിക്കൂറൊന്നുമല്ല യഥാർത്ഥത്തിൽ ജോലി ചെയ്യണത്. ഔദ്യോഗികമായ ശമ്പളം കിട്ടുന്ന ജോലിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 7 മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ 20.5 വർഷം അവർ തുടർച്ചയായി 70 വർഷത്തിനിടയിൽ 20.5 വർഷം അവർ ജോലിയിൽ തന്നെയാണ്. ഇനി ബാത്റൂം കുളി പോലത്തെ കാര്യങ്ങൾ വെറും 30 മിനിറ്റേ എടുക്കണുള്ളൂ എങ്കിൽ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് ചില ആളുകൾ പോയി കയറി ഇരുന്നാൽ പിന്നെ എത്ര മണിക്കൂറാണ് എടുക്കണമെന്ന് നമുക്കറിയില്ല. ചില ആളുകൾക്ക് ഇതൊക്കെ ഒരു അഡിക്ഷനാണ്. സെൽഫോണില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനേ പറ്റാത്ത അവസ്ഥയുണ്ട്. പണ്ട് ബീഡി കത്തിച്ച് വലിച്ച് ടോയ്ലറ്റിൽ പോയിരുന്ന ആൾക്കാരെ നമുക്കറിയാം, ഇന്നാ സ്ഥാനത്തേക്ക് ഇതൊക്കെ കയറി വന്നു എന്നുള്ളതൊരു നമുക്കൊക്കെ അറിയണൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു 1.5 വർഷം അയാൾ ടോയ്ലറ്റിലാണ് 30 മിനിറ്റ് ഡെയിലി ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയാൽ ടോട്ടൽ 42.5 വർഷം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്തരം കാര്യങ്ങളിൽ, ഈ 4 കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മൾ ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്ന സമയം, അലസമാകുന്ന സമയമൊക്കെ എടുക്കുമ്പോൾ എത്രയാണ് സമയം പോണത്? അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നൊരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ വളരെ കുറച്ച് സമയമുള്ളൂ. വിചാരിക്കുക കൂടെ ചെയ്തിട്ടില്ലെങ്കിലുള്ള സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ റമദാനെപ്പോലെ ഇരട്ടിക്കരട്ടി പുണ്യം കിട്ടുന്ന ഘട്ടങ്ങൾ അതൊരിക്കലും നമ്മൾ ഈ പാചകമേളകളിൽ ചെലവിട്ട് തീർക്കരുത്. പ്രത്യേകിച്ചും അവസാനത്തെ 10-ലേക്കൊക്കെ എത്തുമ്പോൾ, അവസാനത്തെ 10-ൽ ഒറ്റയിട്ട രാത്രികൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. വൽതമിസു ഹാഫി അഷറിൽ അവാഹിർ, അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തിരയുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇഅ്തികാഫ് ഇരിക്കാത്ത ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. എന്താണ് ഇഅ്തികാഫ്? എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10-ൽ പൂർണ്ണമായി ഇഅ്തികാഫ് ഇരുന്നിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വഅതകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പ്രവാചകന്റെ ഭാര്യമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷവും അത് ചെയ്യുന്നുണ്ട്. ഇന്നും ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ ധാരാളം സ്ത്രീകൾ ഇഅ്തികാഫിനും പള്ളികളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ ഭാര്യമാർ ഇദസ്തഅദനത്തി ഇംറാഅത്തു അഹദികും ലൽ മസ്ജിദി, നിങ്ങളോട് അങ്ങനെ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം നൽകുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹ്ർ എന്നാണ്. ഇത് ഹിഫ്ളായിട്ട് ഭംഗിയിൽ നമ്മൾ ഖുർആനെ ഓതുമ്പോൾ ഓതനുണ്ടാകും. പക്ഷേ ഈ ഒരു വാക്കിൻ്റെ, ഈ ഒരു ആയത്തിൻ്റെ ആശയതലമോ അർത്ഥമോ ആഴത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ അവസാനത്തെ 10-ലും സൽക്കാരവും അതുപോലെ തന്നെ നോമ്പ് സൽക്കാരവും യാത്രയും ബഹളവും ആയിട്ട് സാദാ ഒരു കല്യാണ മോഡിലേക്ക് പലപ്പോഴും പോകുന്നത് അല്ലേ. അതല്ലെങ്കിൽ അവസാനത്തെ 10-ല് ഒന്നായിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ റമദാൻ്റെ മുമ്പ് എടുക്കേണ്ടതാണ്. ഇനി എടുത്തിട്ടില്ലെങ്കിൽ അത് ഇപ്പം എടുത്ത് തീർക്കേണ്ടതാണ്. ഇപ്പം പൊതുവെ ടെക്സ്റ്റൈൽസിലെ ആളുകൾ തിരക്കണ ഒരു സമയമല്ല. ഞാൻ ഈ പിന്നെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സമയമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇത് വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ സമയത്തിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പം ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ലൈലത്തുൽ ഖദർ എന്നതിൻ്റെ പുണ്യമാണ് പറയുന്നത്. ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണത് എന്ന് പറഞ്ഞാൽ എന്താ? 1000 മാസങ്ങൾ ഒരാൾ സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി, 1000 മാസങ്ങൾ ഒരാൾ സുജൂദിൽ ചെയ്താൽ കിട്ടുന്ന കൂലി, 1000 മാസങ്ങൾ ഒരാൾ ദിക്റു ചൊല്ലിയാൽ കിട്ടുന്ന കൂലി, 1000 മാസങ്ങൾ ഒരാൾ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന കൂലി, 1000 മാസങ്ങൾ ഒരാൾക്ക് ആശ്വാസം പകർന്നാൽ കിട്ടുന്ന കൂലി, അതൊക്കെ എന്തിന് കിട്ടും? ഈ ലൈലത്തുൽ ഖദറിലെ ആരാധനകൾക്ക് കിട്ടും എന്നാണ്. അഥവാ 83 ചില്ലാനം വർഷത്തെ പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന രാവുകളുണ്ടെന്നറിഞ്ഞിട്ടും അത് ചൂണ്ടിക്കാണിച്ചെന്നിട്ടും അവസാനത്തെ 10-ലുണ്ടെന്നല്ല, അതിലെ ഒറ്റയിട്ട രാത്രികളിലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. എന്നിട്ടും എന്താണ് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ സഹോദരിമാരെ, നമ്മളൊക്കെ വീണ്ടും വീട്ടിൻ്റെ ഉള്ളിൽ കുറുക്കം വലിച്ചുറങ്ങുന്നത്? എന്നിട്ടും എന്താണ്

0: ആ ദിനങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ പോലും നമ്മൾ തൂങ്ങിയുറങ്ങുന്നത്. എന്നിട്ടും എന്താണ് ആ പിന്നെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട നോമ്പിൻ്റെ നോമ്പ് തുറക്കുമ്പോഴെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഒരു ക്രമീകരണം വരാത്തത്? അടുത്തൊരു റമദാനിൽ നമ്മൾ ജീവിക്കുന്നു വല്ല ഉറപ്പുണ്ടോ? 62 ലക്ഷം ആളുകൾ കോവിഡ് കാരണം മരണപ്പെട്ടു അല്ലേ? 62 ലക്ഷം ആളുകൾ കോവിഡ് കാരണം മരണപ്പെട്ടു. പലർക്കും അവരുടെ ഉപ്പനെ നഷ്ടപ്പെട്ടു, ഉമ്മനെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അവർക്കൊക്കെ അള്ളാഹു അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നഷ്ടപ്പെട്ടവർക്ക് മനക്കരുത്തിനെ കൊടുക്കട്ടെ. അവർക്ക് അനാഥത്വവും വൈധവ്യവും താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികളാകാതെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും മനസ്സറിഞ്ഞാമ്യം പറയാൻ പറ്റണം. എത്ര ആളുകൾ സ്വന്തം വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും അടക്കം ജനാസ അനുബന്ധ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ അവർ പ്രോട്ടോക്കോളുകളുടെ പേരിൽ വീടുകളിൽ അടക്കപ്പെട്ടു അല്ലേ? എന്തെല്ലാം ദുരിതങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി. ശരിക്ക് ഈ കോവിഡിൻ്റെ ശേഷമുള്ള കാലം എന്ന് പറയുന്നത് ഒരു ബോണസ് ലൈഫാണ്. പടച്ചോം നമുക്ക് വെച്ച് നീട്ടിത്തന്നതാണ്. നമ്മുടെ മൂക്കറ്റത്തും ചുണ്ടറ്റത്തും വിരലറ്റത്തും ഒക്കെ കോവിഡിൻ്റെ രോഗാണ് വന്നിട്ടും അത് ബാധിച്ചിട്ടും അല്ലേ നമ്മളെ കുറച്ചൊക്കെ ഒന്ന് പ്രയാസപ്പെട്ടു പലരും, എന്നിട്ടും രക്ഷപ്പെട്ടു പോന്നു. അങ്ങനെയാകുമ്പോൾ വളരെ ചെറിയ കാലഘട്ടം മാത്രമേ നമുക്ക് അമല് ചെയ്യാനുള്ളൂ എന്ന് വരുമ്പോൾ ഇങ്ങനത്തെ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ വീടുകളിലൊക്കെ വേണം. ഇപ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഇപ്പം ഒരു ദിവസം യൂറോപ്പ് വേസ്റ്റ് ബോക്സിലിടുന്ന ഫുഡ് കൊണ്ട് ആഫ്രിക്കയുടെ പട്ടിണി തീർക്കുക എന്നാണ്. ഏയ്, യൂറോപ്യന്മാർ കഴിച്ചിട്ട് വയറ് വീർപ്പിച്ച് പിന്നീട് ബാക്കിയാക്കി പിന്നെ ഇപ്പോൾ വേസ്റ്റ് ബോക്സിൽ തട്ടുന്ന ഫുഡുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ പട്ടിണി തീർക്കുക എന്നാണ് അല്ലേ? ലോകത്തെ നിശ്ചിത എണ്ണം ധനികന്മാരുടെ 2.5%, അവരുടെ സമ്പാദ്യത്തിൻ്റെ 2.5% കിട്ടിയാൽ ലോകത്തെ പട്ടിണി മാറ്റാന്നാണ് ഇസ്ലാമിൻ്റെ സക്കാത്ത് സിസ്റ്റത്തിൻ്റെ മഹത്വമാണത്. അപ്പം ഈ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി തട്ടുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ വേണം. പലപ്പോഴും ഈ കോവിഡ് കാലത്ത് കിറ്റിൻ്റെ കാര്യത്തിൽ ഇടപെട്ട പലരെ അറിയും. ഒരു സുഹൃത്തൊരു അനുഭവം പറയുണ്ടായി. കഴിഞ്ഞ എൻ്റെ മഹലിൽ, ഞാൻ ഖുത്ബ പറയുന്ന മഹലിൽ, ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ആ മഹലുമായി ബന്ധപ്പെട്ട് കിറ്റ് ചില വ്യക്തികളുടെ വീടുകളിൽ എത്തിച്ചു. സാധാരണഗതിയിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റിൽ പേരില്ല ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പ്രവാസിയുടെ വീട്ടിൽ കിറ്റ് എത്തിച്ചു. ഇപ്രാവശ്യം അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് 3 കിറ്റ് അദ്ദേഹം ഓഫർ ചെയ്തിട്ട് പറഞ്ഞു, അന്നത്തെ കിറ്റിൻ്റെ ആ വലുപ്പവും മഹത്വവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ട് പഠിച്ചവരാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രതിസന്ധിയിൽപ്പെട്ടവരെ കണ്ടവരാണ് നമ്മൾ. ഭക്ഷണത്തിന് വകയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം വിഷ്ടം യുവജന വിഭാഗം ഒക്കെ നടപ്പിൽ വരുന്ന ട്രീറ്റ് നിറഞ്ഞ പദ്ധതിയുണ്ട്. ആ ട്രീറ്റ് നിറഞ്ഞ പദ്ധതി ഒരു വീട്ടിൽ 2000 രൂപയുടെ ഫുഡ് എത്തിക്കാനുള്ള അവസരം നമുക്ക് തരലാണ്. അഥവാ ഒരു പാവപ്പെട്ട ആളോട് നമ്മൾ പോയിട്ട് പറയും, ഇന്ന ഷോപ്പിൽ നിന്ന് അവർക്ക് നടന്നെത്താവുന്ന അല്ലെങ്കിൽ പോയി വാങ്ങാവുന്ന ഒരു ഷോപ്പിൽ നിന്ന് ഓരോ മാസവും നിങ്ങൾക്ക് 2000 രൂപയുടെ ഫുഡുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങാം. നമ്മൾ കിറ്റാക്കി കൊടുക്കുന്ന രീതി നമുക്കുണ്ട്, പക്ഷെ കിറ്റാക്കി കൊടുക്കുമ്പോഴുള്ള പരിമിതി സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അവർക്ക് പയറായിരിക്കും വേണ്ടി വരിക, നമ്മൾ കടലയായിരിക്കും കൊടുക്കുന്നത്. അവർക്ക് കോഴിമുട്ടയായിരിക്കും വേണ്ടി വരിക, നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തത്. അപ്പോൾ 2000 രൂപയുടെ ഭക്ഷണ വസ്തുക്കൾ അവർക്കൊരു ഷോപ്പിൽ നിന്ന് വാങ്ങാം, ക്യാഷ് നമ്മളവിടെ കൊടുക്കും. ഇതൊരു പദ്ധതിയാണ്. ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും ദൂർത്ത് അടിച്ച് നടക്കുമ്പോൾ ഇങ്ങനത്തെ പദ്ധതികൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒരു വീട്, ആ വീട്ടിൽ 3 മനോവൈകല്യമുള്ള കുട്ടികൾ, അധ്വാനിച്ച് എവിടെയും ഒന്നും എത്തിക്കാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കിഡ്നി രോഗിയുള്ള വീടുകൾ, അവിടുത്തെ സ്ഥിതി എന്താണ്? അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വല തുബദ്ദീർത്തബദീറ, ഒരു കാര്യത്തിലും നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, നിശ്ചയമായും ദൂർത്ത് കാണിക്കുന്നവർ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം ഫ്രിഡ്ജുകൾ തുറന്ന ഫ്രിഡ്ജുകളിൽ ഇങ്ങനെ പല ഭക്ഷണം ഇരിക്കുകയാണ്. 6 ദിവസം മുമ്പത്തത്, 3 ദിവസം മുമ്പത്തത്, 4 ദിവസം മുമ്പത്തത്, 2 ദിവസം മുമ്പത്തത് അല്ലേ? എന്നിട്ട് ആ പഴയതെടുത്ത് ഇങ്ങനെ ചൂടാക്കി പുതിയത് ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ കയറ്റും. ഒരു സൈക്കിളാണ് നമ്മളെ വീടുകളിലൊക്കെ. എന്താ, രാവിലെ ഉണ്ടാക്കിയ അപ്പം അവിടെ ബാക്കിയുണ്ടാകും, വീട്ടിലെ സ്ത്രീകൾ ആ അപ്പം എടുത്തിട്ട് കഴിക്കും, അതോടുകൂടെ ഉച്ചക്കത്തെ ചോറ് എന്ത് ചെയ്യും, ബാലൻസ് ആകും, ആ ചോറും എല്ലാം ഇങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റും. ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി ഇറക്കുന്ന ഒരു രീതിയാണ് അല്ലേ? ഫ്രിഡ്ജ് ഒരുപക്ഷെ ഇന്ന് ഫ്രീസറുകളില്ലാത്ത ചുറ്റുപാടുകൾക്ക് പല പരിമിതികളുണ്ട്. പക്ഷേ നമ്മുടെ ഫ്രീസറും പലപ്പോഴും വേസ്റ്റ് ബോക്സായി പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ഒന്നായി ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയോ, വേസ്റ്റാക്കണ്ട എന്ന് പറഞ്ഞിട്ട് തിന്നും ചില ആൾക്കാർ. വേസ്റ്റാക്കണ്ട എന്ന് പറഞ്ഞിട്ട് തിന്നും. ഈ വേസ്റ്റാക്കണ്ട എന്ന് പറഞ്ഞ് തിന്നണത് അത് എന്താണ്, പിന്നെ അത് പലപ്പോഴും പ്ലേറ്റിൽ വേസ്റ്റാക്കണതിന് പകരം വയറ്റിൽ വേസ്റ്റാക്കലാണ്. ഈ വയറ്റിൽ വേസ്റ്റാക്കണതോടുകൂടെ എന്താ വിഷയം, കൊളസ്ട്രോൾ അടിച്ചു കയറും, ഷുഗറും പ്രഷറും അടിച്ചു കയറും അല്ലേ. എന്നിട്ട് പിന്നെ അതിൻ്റെ മരുന്നിന് വേറെ പൈസ ചിലവാക്കണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വളരെ കണിശതയും ശ്രദ്ധയും ആവശ്യമാണ്. പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാന്നുള്ളൊരു സ്ഥിരം ശീലാക്കുന്ന വീടുകളും കുടുംബങ്ങളും ഉണ്ട്. വേഗം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. പലതും ഉണ്ട്, ജസ്റ്റ് ആപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത സംഗതി വരും. മടി ശീലിച്ച് ഈ പഴയ എണ്ണയിൽ ഉള്ളത് വീണ്ടും വീണ്ടും കഴിച്ച് നമ്മുടെ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ ഡയബറ്റിക്കാക്കുന്ന, ഡയബറ്റിക് രോഗികളാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. അമിതമായി കഴിക്കുന്ന അവസ്ഥ, മാ മല ആദമിയുൻ വിവാ വ്യാൻ ഷെറുമിൻ ബത്തനിഹി, മാ മല ആദമിയുൻ വിവാൻ, ഒരു മനുഷ്യനും നിറക്കുന്നൊരു പാത്രമല്ല, ഏറ്റവും ഷെറായിട്ട് ഷെറായിട്ട് നിറക്കുന്നൊരു പാത്രമല്ല മിൻ ബത്തൻ, അവൻ്റെ വയറിനെക്കാളൊന്നാണ്. അപ്പോൾ ഫുൾ ടാങ്ക് നിറച്ചിങ്ങനെ നടക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. വീട്ടിലെ നമ്മുടെ അന്തരീക്ഷത്തെ കൂടുതൽ ആരാധനകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ പുതിയ ക്രമീകരണങ്ങളും പുതിയ ചിട്ടകളുമൊക്കെ നമുക്ക് ഇനിയുള്ള നോമ്പിൻ്റെ ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് സുഹൃത്തുക്കളെ വളരെ നിർണായകമാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഖുർആനൊക്കെ, ഖുർആൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒരു അവസ്ഥ എന്താണ്, ഖുർആനിൻ്റെ മുമ്പിൽ നമുക്ക് ചെലവഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? നമ്മളെ സമയം പലപ്പോഴും അലക്ഷ്യമായി അവിടെ ഇവിടെയും ചെലവാക്കി ഞാൻ ഫ്രീ ആയിട്ടൊന്നും ഇരിക്കണില്ല മൗലവി. ശരിയാണ് സഹോദരി, ശരിയാണ് സഹോദര, ഫ്രീ ആയിട്ട് ഇരിക്കണില്ല. പക്ഷേ നമ്മൾ ചെലവിടേണ്ടതിൽ തന്നെയാണോ സമയം ചെലവിടുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം, പഠിക്കണം. കുറച്ചുകൂടി ഒരു ക്രമീകരണം വീട്ടിൽ കൊണ്ടുവരണം. നിങ്ങൾ നോക്കൂ, ഇപ്പം ഖുർആനിൻ്റെ കാര്യത്തിൽ ഖുർആന് ഒരു അക്ഷരം, ഖുർആനിലെ ഒരു അക്ഷരത്തിന് ഒരു പുണ്യം മുതൽ പത്ത് പുണ്യം വരെ ലഭിക്കുന്നതാണ്. അത്രയും വലിയ സാധ്യതകളുള്ള അവസരങ്ങളുള്ള ഒന്നാണത്, അത്രയും പുണ്യങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷേ നമുക്ക് മനസ്സാന്നിധ്യത്തോടുകൂടെ എത്ര പേജ് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ട്? ഇനി അങ്ങനെ ഖത്തം തീർക്കുന്നുണ്ട് പലരും അല്ലേ. നോക്കൂ നിങ്ങൾ, കിതാബുൻ അൻസൽനാഹു മുബാറകൻ ലിയദബ്ബറു ആയാതിഹി വലിയത്തക്കർ ഉലുൽ അൽബാബ്. ഖുർആൻ പറഞ്ഞു, എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്, അതിലെ വചനങ്ങളെടുത്ത് ചിന്തിക്കാൻ വേണ്ടിയാണ്, ആലോചിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വചനം ചിന്തിപ്പിച്ചിട്ടുണ്ടോ? ലോകത്ത് പതിനായിരങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് ചില വചനങ്ങൾ അവരെ ചിന്തിപ്പിച്ചപ്പോഴായിരുന്നു, ചില വചനങ്ങൾ അവർക്ക് ചില സ്പാർക്കുകൾ കൊടുത്തപ്പോഴായിരുന്നു. ലോകത്തെ വളരെ പ്രമുഖനായൊരു ഇസ്ലാമിക പ്രബോധകൻ ഇസ്ലാം വിമർശകരുടെ ഒരു വിമർശനം കണ്ടിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. എന്താ വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗമാണ് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ അബ്തലീഹ് എന്നത്. നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ഒട്ടിപ്പിടിച്ച ബീജകണങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നുത്ഫത്ത് എന്നുള്ളത് സിംഗുലറാണ്, ഒരു ഏകവചനമാണ്. അതിൻ്റെ ശേഷം വരേണ്ടത് അറബി ഭാഷാ നിയമപ്രകാരം ശരിക്കും ഏകവചനം തന്നെയാണ്, അംശാജ് എന്നല്ല വരേണ്ടത്. പക്ഷേ അംശാജ് എന്ന് കണ്ടപ്പോൾ അത് ഖുർആനിൽ വന്ന അബദ്ധമെന്ന് വിമർശിച്ചപ്പോൾ അതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ മറുപടി കൊടുത്തു, നുത്ഫത്ത് എന്നുള്ളത് വാചക ഘടനയിൽ ഒന്നാണെങ്കിലും അത് ഒരു കൂട്ടം സാധനങ്ങളാണ് അതിലുണ്ടാവുക അല്ലേ. അപ്പം അവിടെ ശരിക്ക് വളരെ ക്ലിയറാണ് ആ പ്രയോഗം എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടലോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം പഠനത്തിനത് കാരണമാക്കിയെന്നാണ്. ഇങ്ങനെ എത്ര ആളുകളുണ്ട് നമ്മുടെയൊക്കെ പരിസരത്ത്, പക്ഷേ നമുക്ക് പലപ്പോഴും ഖുർആൻ പഠനമില്ല. ഇപ്പം അന്നൂർ ഖുർആൻ പഠന സംരംഭം ഈ റമദാനിൽ അതിൻ്റെ ഒമ്പതാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു, മൂന്നോ നാലോ ക്ലാസ്സുകളാണ് ആകെ കഴിഞ്ഞത്. അന്നൂറിൻ്റെ എട്ട് മൊഡ്യൂളുകളിൽ പങ്കെടുത്തവർ 20 മിനിറ്റ് വീതം ചെലവാക്കിയപ്പോൾ 5000+ മിനിറ്റുകളാണ് അവർ ഖുർആനിൻ്റെ കൂടെ ചെലവിട്ടത്. നമ്മൾ സീരിയലിൻ്റെ കൂടെ എത്ര ചെലവിടുന്നുണ്ട്? അരമണിക്കൂർ വീതം 20 മിനിറ്റ് വീതമുള്ള സീരിയൽ ജീവിതത്തിൽ കണ്ടതൊന്ന് കണക്കൂട്ടിയാൽ മനസ്സിലാകും അല്ലേ. നമ്മൾ ടി വിൻ്റെ മുമ്പിൽ, ഫോണിൻ്റെ മുമ്പിൽ എത്ര മണിക്കൂർ ചെലവിടുന്നുണ്ട്? നമുക്കിങ്ങനെ അവകാശപ്പെടാനുണ്ടോ ഖുർആൻ്റെ കൂടെ ചെലവിട്ട സമയം? അന്നൂറിലേക്കൊക്കെ നമ്മൾ വരിക, ഈ റമദാനിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അടുക്കളയും വീടൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഇതിനിത്തിരി സമയം കണ്ടെത്തുക. വീട്ടിൽ തന്നെ, അടുക്കളയിൽ തന്നെ നല്ലൊരു ബോക്സ് വെച്ചാൽ ശരിക്കും ഇഷ്ടംപോലെ കേൾക്കാൻ കഴിയും പീസ് റേഡിയോ. നമ്മൾ ആവശ്യപ്പെടണം, നമ്മൾ നല്ല കത്തിയും അതുപോലെ തന്നെ ചട്ടിയും പാത്രവും ഫ്രീസറും നല്ല ടോയ്ലറ്റും നല്ല ബെഡ്റൂമും നല്ല ബെഡ്റൂം വിരി, ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെടും. നമുക്ക് നല്ലൊരു ബോക്സ്, നന്നായി കേൾക്കാൻ പറ്റിയൊരു ബോക്സും നന്നായി കേൾക്കാൻ പറ്റിയൊരു ഫോണും ഒക്കെ നമുക്ക് എന്ത് ആവശ്യപ്പെട്ടുകൂടെ? നമുക്ക് നമ്മുടെ വാഹനത്തിന് അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തുകൂടെ? ഈ റമദാനിൽ ഇത്തരം ചില വൈജ്ഞാനിക തുടർച്ചകളെക്കുറിച്ചുള്ള ആലോചന ആവശ്യമുണ്ട്. എല്ലാ തിങ്കളും അതുപോലെ തന്നെ ബുധനും അതുപോലെ തന്നെ വെള്ളിയുമാണ് അന്നൂർ ക്ലാസ് യഥാർത്ഥത്തിൽ നടന്നു വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഈ മദ്രസയുണ്ട് അല്ലേ? ഈ റമദാനിൽ മക്കളെ ഈ മദ്രസയിലേക്ക് എത്തിക്കുന്നതിലൊക്കെ നല്ല ആ ചിന്തയും ആലോചനയും നമുക്കുണ്ടാകണം. എന്താണ് ഈ മദ്രസയുടെ ഗുണം? പലപ്പോഴും ഈ മദ്രസയുടെ ഗുണവും കാര്യങ്ങളൊക്കെ പലവരും കേട്ടിട്ടും അതിലേക്ക് മക്കളെ എത്തിക്കാൻ ശ്രമിക്കാത്തവരുണ്ട്, സാധിക്കാത്തവരുമുണ്ട്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ മദ്രസ എന്ന് പറയുന്നത് ശരിക്ക് അതിൽ എല്ലാ വെള്ളിയും ഞായറുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലൊരു ബേസിക്കായ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ടാകും, ഒരു പ്രാർത്ഥന പഠിപ്പിക്കും, പിന്നെ കുട്ടികൾക്ക് അവർക്ക് പറ്റിയ ഭാഷയിലാണ് അതൊക്കെ അവതരിപ്പിക്കുക, അതോടൊപ്പം ഒരു ആക്ടിവിറ്റി കൊടുക്കും. ഇതിലൂടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ മനസ്സിൽ നല്ലൊരു പോയിൻ്റ് നമ്മൾ കൈമാറുന്നു, അതിനനുസരിച്ചിട്ടുള്ളൊരു വർക്ക് കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ ടൈം അവിടെ നമ്മൾ നല്ലൊരു കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞു, മനസ്സിലായില്ലേ? നല്ലൊരു കാര്യത്തിന് അവിടെ കൊടുത്തു കഴിഞ്ഞു, നല്ലൊരു കാര്യത്തിലേക്ക് അവൻ ചെലവിട്ട് കഴിഞ്ഞു, ആ സമയം നമ്മൾ സേഫാണ്. വേണ്ടാത്ത വീഡിയോ കാണാനും വേറൊരാളുടെ അടുത്ത് ദ്രോഹിക്കാൻ പോകാനൊന്നും അവന് സമയമല്ല. അനിയത്തി കുട്ടനെ ഇടിക്കാനും ഇത്താത്താൻ്റെ ഇത് മാന്താനൊന്നും പോണില്ല, ആ ടൈം ഇതിലുപയോഗിക്കുകയാണ്. അത് കഴിഞ്ഞ് പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്ന മറ്റൊന്നാണ് എല്ലാ ദിവസവും 2 മണി മുതൽ 3 മണി വരെയുള്ള ടെലിഗിസ്. ആ ടെലിഗിസിന് കുട്ടി പങ്കെടുക്കണം, കുടുംബസഹിതം. ഫാമിലി ടെലിഗിസാണ് ഇപ്പോൾ വരുന്നത്, കുടുംബസഹിതം പങ്കെടുക്കണം. അപ്പോൾ ആ വിഷയം ഒന്ന് ഒരുങ്ങേണ്ടി വരും, അപ്പോൾ അതൊന്ന് നോക്കേണ്ടി വരും, വായിക്കേണ്ടി വരും. അത് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിയും അല്ലേ? സ്വാഭാവികമായിട്ടും അവനുണ്ടാക്കുന്ന ആക്ടിവിറ്റികൾ, നല്ല വീഡിയോസൊക്കെ ജമീലിലാണ് കൊണ്ടുവരിക. അപ്പോൾ ജമീലിൽ ധാരാളം വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പോകേണ്ടി വരും. ഇൻഷാല്ലാ നല്ലൊരു ഇത്തരം വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നോമ്പ് സൽക്കാരവും എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് ഓത്തും ഇഷാദ് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ പകുതി മരിച്ച ശരീരം കൊണ്ടുള്ളൊരു കുത്തി എണീച്ച് തീർക്കലും മാത്രമൊന്നുമല്ല. എന്നും റമദാൻ അല്ലാത്ത കാലത്ത് നമ്മൾ എന്നും ഒറ്റയടിച്ച് ഭയങ്കര സംഭവമാക്കിയിട്ടുണ്ടാകും. ഞാനിതൊക്കെ സ്വന്തമായി വീട്ടിൽ അധ്വാനിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. പലർക്കും സെർവൻസ് ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഒക്കെ ഉണ്ടായിട്ടും ഇതിലൊന്നും ഇടപെടാത്തവരും ധാരാളമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചിട്ടയാർന്ന ഒരു ജീവിതത്തിന് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണം. നിങ്ങളൊക്കെ ചെയ്യുന്ന നല്ല രീതികളുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, ഞാൻ റമദാനിൽ എങ്ങനെയാണ് ചെയ്യൽ, ജോലി ഇങ്ങനെയാണ് ക്രമീകരിക്കാറുള്ളത് എന്നൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ നല്ല നിർദ്ദേശങ്ങളൊക്കെ ശ്രോതാക്കളെ കേൾപ്പിക്കാം. അപ്പോൾ അവർക്കും അത് ഉപകാരപ്പെടും. നന്നായി ഖുറാൻ പഠനത്തിന് സമയം കണ്ടെത്തുന്ന ധാരാളം ആളുകളുണ്ട്. മുതിർന്ന സ്ത്രീകളുണ്ട്, മധ്യവയസ്കരുണ്ട്, ചെറിയ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, മുതിർന്ന ആണുങ്ങളുണ്ട്, യുവാക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ അവർ ഖുറാൻ പഠിക്കുന്നതിൽ സ്വീകരിക്കുന്ന രീതി, അല്ലെങ്കിൽ ആരാധനകളിൽ ചിട്ട കൊണ്ടുവരുന്നതിൽ, മക്കളെ വളർത്തുന്നതിൽ ഒക്കെ ഉള്ള രീതികളൊക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ടെക്സ്റ്റാക്കി തരികയാണെങ്കിൽ നമുക്ക് അത് തീർച്ചയായും മറ്റു ശ്രോതാക്കളെ കേൾപ്പിക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കും ധാരാളം പുണ്യങ്ങൾ കിട്ടും. വളരെ സൈക്കോളജിയൊക്കെ പഠിച്ച് മനഃശാസ്ത്രപരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റും. വളരെ സാധാരണക്കാരായ സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനേക്കാളും ഭംഗിയായി മക്കളെ വളർത്തുന്ന ആളുകളൊക്കെ നമുക്കറിയാം. ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫീഖ് റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റു എപ്പിസോഡുകളിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ, ഇന്നത്തെ സ്നേഹക്കൂടം നമ്മൾ കേട്ട് കഴിഞ്ഞു. താജുദ്ദീൻ സുലാഹിയുടെ സംസാരമായിരുന്നു. എന്റെ നോമ്പ് അടുക്കളയിൽ തീരുന്നു, ഒരു സഹോദരിയുടെ സങ്കടക്കുറിപ്പിനുള്ള പ്രതികരണം എന്നുള്ള താജുദ്ദീൻ സുലാഹിയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ പ്രോഗ്രാമാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചുള്ള, ഇസ്ലാമിക പ്രമാണങ്ങളിലെ ചർച്ചകളെക്കുറിച്ചുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമിലെ അൽ ഉസൂലിൽ ഇന്ന് നാം കേൾക്കുന്നത് സിയാദത്തു സിഖാത്ത്. ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയാണ് സംസാരിക്കുന്നത്. അൽ ഉസൂൽ കേട്ട് നമുക്ക് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على رسولنا الأمين وعلى آله وأصحابه الفائزين برضا الله أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിലെ അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത്. ഒരു ഹദീസ് അതിൻ്റെ സനദ് അഥവാ പരമ്പര ഇടയിൽ മുറിയാതെ അവസാനം വരേക്കും എത്തിച്ചേർന്ന ഹദീസുകൾക്കാണ് മുത്തസിലായ ഹദീസുകൾ എന്ന് പറയുക എന്നതാണ് നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിലേക്കോ ഒക്കെ ഇത്തരം മുത്തസിലായ സനദുകൾ നമുക്ക് ധാരാളമായി കാണാനാവും. ഇനി ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സിയാദത്തു സിഖാത്ത്, അതല്ലെങ്കിൽ സിയാദത്തു സിഖാത്തി, സിഖത്തുകളായ സ്വീകാര്യന്മാരായ റാവിമാരുടെ സിയാദത്തുകൾ അഥവാ അധികമാവൽ, അവർ പറഞ്ഞത് അധികമായി റിവായത്തു ചെയ്യൽ. സിയാദത്തുൻ എന്നാൽ അതിൻ്റെ അർത്ഥം വർദ്ധനവ് എന്നാണ്. സാദ യസീദു സിയാദ, സാദ എന്നാൽ വർദ്ധിച്ചു, യസീദു വർദ്ധിക്കുന്നു, സിയാദത്ത് വർദ്ധനവ്. അതിൻ്റെ ബഹുവചനമാണ് സിയാദാത്ത്, വർദ്ധനവുകൾ. സിഖത്തുൻ എന്നാൽ സ്വീകാര്യന്മാരായ റാവിമാർ, അതിൻ്റെ ബഹുവചനമാണ് സിഖാത്ത്, സ്വീകാര്യന്മാർ എന്നർത്ഥം. അപ്പോൾ സിയാദത്തു സിഖാത്ത് എന്ന് പറഞ്ഞാൽ സ്വീകാര്യന്മാരായ റാവിമാരുടെ വർദ്ധനവുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. സിഖത്ത് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ് അതിൽ പ്രധാനമായും വരിക എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് അദലാണ്, മറ്റൊന്ന് ലബത്താണ്. അദലെന്ന് പറഞ്ഞാൽ അയാളുടെ സത്യസന്ധതയും അയാളുടെ ഈമാനും അയാളുടെ കർമ്മങ്ങളും വിശ്വാസ കാര്യങ്ങളൊക്കെ. ഏറ്റവും നല്ല ഒരു മുസ്ലിമായിരിക്കണം അയാൾ, അതോടൊപ്പം തന്നെ ലാബിത്തായിരിക്കണം. ലാബിത്ത് എന്ന് പറഞ്ഞാൽ താൻ പറയുന്നതും പഠിപ്പിക്കുന്നതുമായ ഹദീസുകളെക്കുറിച്ച് ശരിയാം വണ്ണമുള്ള അറിവും മനപ്പാടവും, അത് ഏത് സമയത്തും പറയുവാനും അറിയിക്കുവാനുമുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ ലുബത്ത്. ഇവിടെ സിയാദത്തു സിഖാത്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? പണ്ഡിതന്മാർ അത് ഇങ്ങനെയാണ് വിശദീകരിച്ചത്. അൽ മുറാദു ബി സിയാദത്തി ഖ, അൽ മുറാദു ബി സിയാദത്തി സിഖ, സിഖത്തിൻ്റെ സിയാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം, മാ നറാഹു സായിദൻ മിനൽ അൽഫാദ് ഫി ദിവായ, മാ നറാഹു സായിദൻ, നാം സായിദായി കാണുന്ന ഒന്നാണത്, അധികമായി കാണുന്ന ഒന്നാണ്, മിനൽ അൽഫാദ് വാക്കുകളിൽ നിന്നുള്ള, ഫി റിവായത്തി ബഅദി സിഖാത്തി, ചില സ്വീകാര്യന്മാരായ സിഖത്തുകളായ റാവിമാരുടെ ചില റിവായത്തുകളിൽ, അതല്ലെങ്കിൽ ചില റാവിമാരുടെ സിഖത്തായ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വീകാര്യന്മാരായ റിപ്പോർട്ടർമാരുടെ ചില റിവായത്തുകളിൽ കാണുന്ന അധികമായി വരുന്ന വാചകങ്ങൾ, ലി ഹദീസിമ്മ, ഏതു ഹദീസാവട്ടെ, അമ്മ റവാഹു സിഖാത്തുൽ ആഖറൂന ലിദാലിക്കൽ ഹദീസ്, ഇദ്ദേഹത്തെ പോലെയുള്ള മറ്റു സിഖാത്തുകളായ ആളുകൾ ഉദ്ധരിച്ച ഹദീസിനേക്കാൾ കൂടുതലായി. അപ്പോൾ ഇതര റാവിമാർ, ഇതര റിപ്പോർട്ടർമാർ, സ്വീകാര്യന്മാരായ റിപ്പോർട്ടർമാർ ഉദ്ധരിച്ച ഹദീസിൽ കാണപ്പെടാത്ത ചില വർദ്ധനവുകൾ, ചില അധികമായ വാക്കുകൾ, ചില സിഖത്തുകളായ സ്വീകാര്യന്മാരായ റാവിമാരുടെ ഹദീസുകളിൽ കാണുന്നു. അങ്ങനെ കാണപ്പെടുന്നതിനെയാണ് സിയാദത്തു സിഖാത്ത്, സിഖത്തുകളായ ആളുകളുടെ വർദ്ധനവുകൾ എന്ന് നമ്മൾ പറയുക. ഈ സിയാദത്തുകൾ ഇത്തരത്തിലുള്ള സിഖാത്തുകളായ ആളുകളുടെ റിവായത്തുകൾ, അത് പണ്ഡിതന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ആ കാര്യത്തിൽ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കുകയും അതിൽ മാത്രം പ്രത്യേകമായ നൈപുണ്യം നേടുകയും ചെയ്ത പണ്ഡിതന്മാർ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ലഫതത് അൻവാറുൽ ഉലമ ഫതതബഉഹ വഅതനു ബിജംഇഹ വമഅരിഫതിഹ. പണ്ഡിതന്മാരുടെ ശ്രദ്ധ ഇത്തരത്തിലുള്ള സിയാദത്ത് സിഖാത്തുകളിലേക്ക് പതിയുകയും അവർ അതിനെ സൂക്ഷ്മമായി പഠിച്ച് അത് ജംഅ ചെയ്ത് അതിനെ മനസ്സിലാക്കുന്നതിൽ ചില ആളുകൾ നൈപുണ്യം നേടിയിട്ടുണ്ട്. അഥവാ സിയാദത്ത് സിഖത്തിൻ്റെ വിഷയത്തിൽ മാത്രം നിപുണന്മാരായ പണ്ഡിതന്മാർ ഉണ്ട് എന്നർത്ഥം. അതിൽപ്പെട്ട ആളുകളാണ് ഒന്ന് അബൂബക്കർ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ സിയാദ് അന്നിസാബൂരി റഹിമഹുല്ലാ, മറ്റൊന്ന് അബൂ നുഈം അൽ ജുർജാനി റഹിമഹുല്ലാ, മറ്റൊരു പണ്ഡിതനാണ് അബുൽ വലീദ് ഹസ്സാൻ ബിൻ മുഹമ്മദ് അൽ ഖുറശി. ഈ മൂന്ന് പണ്ഡിതന്മാർ ഇത്തരത്തിൽ സിഖത്തുകളായ സ്വീകാര്യന്മാരായ റാവിമാരുടെ വർദ്ധനവുകൾ, അവർ ഹദീസിൽ സായിദായിക്കൊണ്ട് വർദ്ധനവായിക്കൊണ്ട് ഉദ്ധരിക്കുന്നതിനെ കണ്ടെത്തുകയും അത് ക്രോഡീകരിക്കുകയും അതിൻ്റെ തത്ബീഖുകൾ, അതിൻ്റെ പ്രായോഗിക വശങ്ങളെ സംബന്ധിച്ചുള്ള ഇൽമ്, വിജ്ഞാനം നേടുകയും ചെയ്ത പണ്ഡിതന്മാരാണ് ഈ പറയപ്പെട്ട മൂന്നാളുകൾ. ഇനി ഈ സിയാദത്ത് സിഖത്ത് എവിടെയാണ് സംഭവിക്കുക, ഏത് രീതിയിലാണ് സംഭവിക്കുക? അത് മത്തിനിൽ സംഭവിക്കാം. മത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഹദീസിൻ്റെ ടെക്സ്റ്റ്, ഹദീസിൻ്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പറഞ്ഞതായ ഹദീസിൻ്റെ കാമ്പ്, അതിനാണ് മത്തനെന്ന് പറയാം. ആ മത്തനിൽ സംഭവിക്കാം ഇങ്ങനെ, ബിസിയാദത്തി കലിമത്തിൻ ഔ ജുംല, ചിലപ്പോൾ ഒരു വാക്ക് മാത്രം അധികമായി വരാം, ചിലപ്പോൾ ഒരു വാചകം തന്നെ, ഒരുപാട് വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാചകം തന്നെ ചിലപ്പോൾ അധികമായി കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയാണ് മത്തിനിൽ സംഭവിക്കുന്ന സിയാദത്ത്. ഒരു ഹദീസിൽ വന്ന വാക്ക് ഒരു റിപ്പോർട്ടർ ഉദ്ധരിച്ചപ്പോൾ ഇത് ഈ റിവായത്തിൽ അധികമായി കൊണ്ട് കാണുന്നു, മറ്റു റിവായത്തുകളിൽ അതില്ല. രണ്ടാമതായി സനദിൽ സിയാദത്തുകൾ സംഭവിക്കാം. സനദിൽ സിയാദത്ത് സംഭവിക്കുന്ന എങ്ങനെയാണ്? അത് മൗഖൂഫായി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ടാകും. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ നാം മുമ്പ് വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തിയിട്ടില്ല, പ്രവാചകന്റെ സ്വഹാബി വരേക്കും എത്തി അവിടെ നിന്നു. അതാണ് മൗഖൂഫ്, നിർത്തപ്പെട്ടത് അല്ലെങ്കിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു റിവായത്ത് പറയുമ്പോൾ, ഒരു റിവായത്ത് നോക്കുമ്പോൾ ഈ ഹദീസ് മൗഖൂഫാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയിട്ടില്ല. അതേസമയത്ത് ഒരു സിഖത്തായ സ്വീകാര്യനായ മറ്റൊരു റാവി ഉദ്ധരിച്ച ഹദീസിലാകട്ടെ ഇത് മർഫുഴുമാണ്. മർഫു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയ ഹദീസുകൾ, അഥവാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾ. അപ്പോൾ ഒരു റിവായത്തിൽ മൗഖൂഫാണ്, അതേ ഹദീസ് തന്നെ വേറെ ഒരു റിവായത്തിൽ മർഫുഴുമാണ്. അപ്പോൾ മർഫു ആണ് ദറജ കൂടിയ ഹദീസ്, പദവി കൂടിയ ഹദീസ് മർഫു ആണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഈ റിവായത്ത് ചേർത്തപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഒരു റിവായത്തിൽ മൗഖൂഫും വേറെ ഒരു റിവായത്തിൽ മർഫുഴുമാണെങ്കിൽ ആ മർഫു ആയ ഹദീസ് ഉദ്ധരിച്ച റാവി, റിപ്പോർട്ടർ, അയാൾ സിഖത്തുമാണെങ്കിൽ ആ അതിനെ നമ്മൾക്ക് സിയാദത്ത് സിഖ എന്ന് പറയാവുന്നതാണ്. അപ്രകാരം തന്നെ ഒരു റിപ്പോർട്ടർ, അയാൾ സിഖത്താണ്, അയാൾ ഉദ്ധരിച്ച ഒരു റിവായത്തിൽ ഹദീസ് മൗസൂലാണ്, എന്നാൽ മറ്റൊരു റിവായത്തിലാകട്ടെ അത് മുർസലുമാണ്. മുർസലെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസുകൾക്കാണ്. മാ റവാഹു താബിഈയു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താബിഈയായ അഥവാ സഹാബിയെ കണ്ട ആളുകൾക്കാണ് താബിഈകൾ എന്ന് പറയുക. ആ അത്തരത്തിലുള്ള ഒരു താബിഈയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറയുക. അത്തരത്തിൽ ഒരു റിവായത്തിൽ മുർസലും, എന്നാൽ ഇതേ റിവായത്തു തന്നെ വേറെ ഒരു സ്വീകാരനായ റാവി ഉദ്ധരിച്ചപ്പോൾ, അതല്ലെങ്കിൽ അതേ റാവി തന്നെ വേറൊരു റിവായത്തിലൂടെ പറഞ്ഞപ്പോൾ അത് മൗസൂലുമാണ്. മൗസൂൽ എന്ന് പറഞ്ഞാൽ നമ്മ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, മുത്തസലു സനദാണ് മൗസൂൽ. ഇത്തിസാലു സനദോടുകൂടി സനദുകൾ മുറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമോ അല്ലെങ്കിൽ സഹാബിമാർ വരേക്കുമോ ഒക്കെ സനദ് മുറിയാതെ വന്നും, മുർസലാവട്ടെ സനദ് മുറിഞ്ഞിട്ടുണ്ട്, മൗസൂലാവട്ടെ അല്ലെങ്കിൽ മുത്തസുരു സനദാവട്ടെ സനദ് മുറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സനദ് മുറിയാതെ ഉദ്ധരിച്ചത് ഒരു സിഖത്തായ സ്വീകാരനായ റാവിയാണെങ്കിൽ അത് സിയാദത്ത് സിഖത്തായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം ഈ മുർസലിനെ മൗസൂലാക്കുക എന്നുള്ളത് ഒരു സിയാദത്താണ്, ഒരു വർദ്ധനവാണ്. അതുകൊണ്ട് തന്നെ ഈ വർദ്ധനവ് വന്നത് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവിയിൽ നിന്നാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിയാദത്ത് സിഖ, ഒരു സിഖത്തിൻ്റെ സിയാദത്ത് എന്ന്. ഇനി ഇങ്ങനെ വന്ന സിയാദത്തുകൾ നമുക്ക് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലയോ? പണ്ഡിതന്മാർ മൂന്ന് വീക്ഷണമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അമ്മ സിയാദത്ത് ഫിൽ മത്നി ഫഖദ് ഇഖ്തലഫൽ ഉലമാ ഫി ഹുക്മിഹ അല അഖ്വാൽ, മത്നിലുള്ള അഥവാ ഹദീസിൻ്റെ ടെക്സ്റ്റ്, ഹദീസിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ആശയത്തിലാണ് സിയാദത്ത് വന്നതെങ്കിൽ പണ്ഡിതന്മാർ അതിൻ്റെ ഹുക്മിൽ മൂന്ന് പക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്ന് കൗലുകളാണ്, അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ഫമിൻ ഹുമ്മൻ ഖബിലഹ മുത്തലഖൻ, നിരുപാധികം ഒരു ഉപാധികയുമില്ലാതെ സിയാദത്ത് അത് സിഖത്തിൽ നിന്നാണെങ്കിൽ, സ്വീകാര്യനായ റാവിയിൽ നിന്നാണെങ്കിൽ അത് സ്വീകാര്യമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ ഒരു വീക്ഷണം ഇതാണ്. രണ്ടാമത്തെ വിഭാഗം, വമിൻഹും മൻ റദ്ദഹ മുത്തലഖൻ, ഒന്നാം വിഭാഗത്തിൻ്റെ നേർ വിപരീതം പറഞ്ഞ ഒരു വിഭാഗമാണിവർ. നിരുപാധികം ഒരു പരിഗണനയും അർഹിക്കാത്ത വിധത്തിൽ, ഒരു നോട്ടവുമില്ലാതെ നിരുപാധികം അവയെ തള്ളിക്കളയുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ അഭിപ്രായം, വമിൻ ഹുമ്മൻ റദ്ദ സിയാദ മിൻ റാവി അൽ ഹദീസ് അല്ലദീ റവാഹു അവ്വലം ബിഗൈരി സിയാദ, ഒരു റിപ്പോർട്ടർ അയാൾ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ആ ഹദീസിൻ്റെ അയാൾ ആദ്യം ഉദ്ധരിച്ചപ്പോൾ, ഹദീസ് അയാൾ ആദ്യം ഉദ്ധരിച്ചപ്പോൾ സിയാദത്ത് ഇല്ലാതെയാണ് ഉദ്ധരിച്ചത്, അഥവാ വർദ്ധനവ് ഇല്ലാതെയാണ് അയാൾ ഉദ്ധരിച്ചത്. ആ വർദ്ധനവ് ഇല്ലാതെ ഉദ്ധരിച്ച ആൾ അതേ ഹദീസ് തന്നെ പിന്നെ ഉദ്ധരിച്ചപ്പോൾ അതിൽ വർദ്ധനവുണ്ടെങ്കിൽ ആ സിയാദത്ത് നമുക്ക് സ്വീകാര്യമല്ല. അഥവാ ഒരു റാവി ഒരു ഹദീസ് രണ്ട് തവണ ഉദ്ധരിക്കുന്നു, അപ്പോൾ രണ്ട് തവണ ഉദ്ധരിക്കുമ്പോൾ ആദ്യം ഉദ്ധരിച്ചപ്പോൾ ഈ റാവിയുടെ ഹദീസിൽ വർദ്ധനവ് സിയാദത്ത് ഇല്ല, രണ്ടാമത് ഉദ്ധരിച്ചപ്പോൾ സിയാദത്ത് ഉണ്ടെങ്കിൽ ആ സിയാദത്ത് സിഖത്തിനെ സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ വഖബിലഹ മിൻ ഗൈരി, വേറെ ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയൊന്നും ആ റാവിമാർക്കില്ലെങ്കിൽ അത് സ്വീകാര്യമാണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു വീക്ഷണം. അപ്പോൾ ചുരുക്കത്തിൽ, മൂന്ന് വീക്ഷണങ്ങളാണ് പണ്ഡിതന്മാർ ഇതിൽ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത്, മുത്തലഖ് നിരുപാധികം അത് സ്വീകരിക്കാം എന്നതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, നിരുപാധികം സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. മൂന്നാമത്തെ അഭിപ്രായം, ഒരു റാവി രണ്ടു പ്രാവശ്യം ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തിൽ അയാൾ ആ സിയാദത്ത് റിവായത്ത് ചെയ്യാതെ രണ്ടാമത്തതിലാണ് സിയാദത്ത് വന്നതെങ്കിൽ ആ സിയാദത്ത് സ്വീകരിക്കേണ്ടതില്ല. നേരെമറിച്ച് ഈ ഒരവസ്ഥ ഇല്ലാത്ത മറ്റു ആളുകളിൽ നിന്നാണെങ്കിൽ ആ റിവായത്തുകൾ സ്വീകരിക്കാം എന്നതുമാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. സിയാദത്ത് സിഖത്ത് എന്ന് പറഞ്ഞാൽ അത് മത്തനിലും അഥവാ ഹദീസിന്റെ ടെക്സ്റ്റിലും ഹദീസിന്റെ സനദിലും സംഭവിക്കാം. ഹദീസിന്റെ മത്തനിൽ സംഭവിക്കുന്നത് ഒരു വാക്കോ അതല്ലെങ്കിൽ ഒന്നിലധികം വാക്കുകളോ ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ട് റാവിമാർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക. ഇനി സനദിൽ സംഭവിക്കുന്നത് മൗഖൂഫിനെ മർഫുആയി ഉദ്ധരിക്കുക, മുർസലിനെ മൗസൂലായിക്കൊണ്ട് ഉദ്ധരിക്കുക. ഈ രീതിയിലുള്ള സിയാദത്തുകളാണ് സനദിൽ സംഭവിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ സിയാദ് സിഖത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ഇനിയും പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങളൊക്കെ ഈ സിയാദത്തു സിഖത്തുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് ഇൻഷാ അള്ളാ. അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി തന്നെ നമുക്ക് സാവകാശം പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി യഥാർത്ഥ മുഅ്മിനായി മുവഹ്ഹിദായി ഈ ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على خير خلقه محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين السلام عليكم ورحمه الله وبركاته
1: ما شاء الله عبد الملك السلفيയുടെ സംസാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. സിയാദത്തു സിഖാത്ത് എന്നുള്ള വിഷയമാണ് നമ്മൾ കേട്ടത്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഓരോ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും വരേണ്ടതുണ്ട്. പീസ് റേഡിയോ പ്രോഗ്രാമുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് അഭിനന്ദനങ്ങളാവണമെന്ന് മാത്രമല്ല, പോസിറ്റീവായി കൊള്ളണമെന്ന് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ തിരുത്തുകളുമൊക്കെ തീർച്ചയായും പീസ് റേഡിയോ അത് മുഖവിലക്കെടുക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുന്നു. പീസ് റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ നസറുല്ല മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സിദ്ദീഖ് സുലാഹി നിലമ്പൂർ. അസ്സലാമു അലൈക്കും.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലികിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: يا من يرى مد البعوض جناحها
3: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പലവിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റി നിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ്. ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: سبيل الدموع سبيل مريح تنهى.
1: ഓഫീസിലെ ജോലിയും മാസാവസാനത്തെ ടെൻഷനും ഒക്കെ കൂടി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴതാ കുഞ്ഞുമകൻ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, അച്ഛവാ നമുക്ക് പന്ത് കളിക്കാമെന്ന്. ആകെക്കൂടി വട്ടായിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ, നീ പുറത്തുപോയി കളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ശാസിച്ചു വിട്ടു. ഈ അച്ഛൻ എന്റെ കൂടെ ഒരു ദിവസം പോലും കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ പന്തുമെടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അവൻ വരും. തിരക്കുള്ള ജോലിയും കഴിഞ്ഞു വരുമ്പോ അവന്റെ കൂടെ കളിക്കാൻ എവിടെ സമയം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്നവൻ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. നമ്മുടെ ജോലിയും കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്പനേരം ചെസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അച്ഛന്റെ കൂടെ പന്ത് കളിക്കാൻ കൊതിച്ച് ഞാൻ ഒരുപാട് നാൾ പിറകെ നടന്നിട്ടുണ്ട്. അന്നൊന്നും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്കാകെ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. അതുകൊണ്ട് അച്ഛന്റെ കൂടെ കളിക്കാൻ സമയമില്ല. സോറി. വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ആ കുഞ്ഞുപ്രായത്തിൽ അവനോടൊപ്പം കളിക്കാതെ അവനെ ഒഴിവാക്കിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെ, തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം കൂടണം, അല്ലെങ്കിൽ നമ്മുടെ തിരക്കൊഴിയുമ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല.
2: തീർച്ചയായും ഒരു നല്ലൊരു ചിന്തയാണ് ഇന്നത്തെ
3: ഒരു മെസ്സേജ്. നല്ലൊരു മെസ്സേജ്.
2: മാതാവാണെങ്കിലും പിതാവാണെങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പം ഈ കഥയിൽ പറഞ്ഞ, ഈ ചിന്തയിൽ പറഞ്ഞ ആ അച്ഛൻ അയാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല.
3: അതെ.
2: പിന്നീട് എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി കുഞ്ഞ് വളർന്നു വലുതായി. ആ കുഞ്ഞിൻ്റെതായ ക്രയവിക്രയങ്ങളിലും ജോലി തിരക്കുകളിലും പെട്ടപ്പോൾ പിതാവിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആ കുട്ടിയും തയ്യാറായില്ല എന്നാണ്.
3: അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ തിരക്കുകളോ നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭാരങ്ങൾ ഏറ്റുന്നതൊന്നും അവർക്കറിയില്ല. അവരുടെ മുമ്പിലുള്ളത് ഉപ്പ എൻ്റെ കൂടെ കളിക്കാൻ വരണം, ഉമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരണം എന്നുള്ളത് മാത്രമാണ്
2: കളിയെന്നാണ് അവരുടെ ചിന്ത.
3: അവരുടെ ചിന്ത അത് മാത്രമാണ്. അപ്പം നമ്മൾ പിന്നെ അവരോട് ദേഷ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അവരോട് ശകാരിക്കുമ്പോഴൊക്കെ അവർ നേരെ വിപരീതാർത്ഥത്തിലാണ് അതിനെ റീഡിയായി എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
2: തീർച്ചയായും. ഇപ്പം നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികൾ,
3: അതെ,
2: അധികമൊന്നും അവർ പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. നമ്മൾ കാണാം നമുക്ക് ഈ കുട്ടികൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിലൊക്കെ വന്ന അങ്ങനെ നോൺ സ്റ്റോപ്പബിൾ ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്നും അങ്ങനെ കഴിയില്ല.
3: ഒരു രസകരമായൊരു കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്തതാണ്. പിന്നെ അയാൾ അയാളുടെ പിന്നെ മകളുടെ ഒരു റിലേഷൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പം മകള് പിന്നെ ഉപ്പനെയും ഉമ്മനെയും കണ്ട സമയത്ത് പറഞ്ഞു, പിന്നെ ഇതുവരെ ഇപ്പം ഞാൻ കുട്ടിനെ നോക്കി ഞാൻ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ എന്ത് ചെയ്യണം, കുട്ടിനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പ മകളോട് വന്നിട്ട് പറയുന്നത്, എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ആകെ വേർത്ത് പോയിട്ടുണ്ട്, ഈ കുട്ടി ഓടണം, പിന്നാലെ ഞാൻ ഓടിയിട്ട് എനിക്ക് കഴിയുന്നില്ല, ആകെ 10 മിനിറ്റ് അപ്പോഴത്തേന് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളുടെ ലോകം അതാണ്.
2: അങ്ങനെയാണ് നമ്മളെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 4 കസേരക്ക് ചുറ്റും നമ്മളെ പോലെ പുറകെ ഓടി കൊടുത്താലേ ഭയങ്കര രസമാണ് അവർക്ക്.
3: അതെ അതെ അതെ.
2: നമുക്ക് അധികം ഓടാനൊന്നും കഴിയില്ല, എന്നാലും ഓടിക്കൊടുത്തൊക്കെ ഉണ്ട്. ഓല അങ്ങോട്ടും മദ്യ മറന്നിച്ചിരിക്കും അവർ. ആ സന്തോഷ ചെറിയ കുട്ടികളെ, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എൻ്റെ പുറകെ ഓടി.
3: പിന്നെ മാത്രമല്ല അത് എപ്പോഴും അവർ പറയുകയും ചെയ്യും, എന്ത് പിന്നെ ഇത് നമ്മൾ ഇന്നലെ കളിച്ചതുപോലെ ഇപ്പം നമുക്ക് കളിക്കുക, അതായത് നമ്മൾ ഇന്നലെ മറ്റേ കളിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഓടി കളിച്ച പോലെ അല്ലെങ്കിൽ പിന്നെ ഒളിച്ചു കളിച്ചതുപോലെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും.
2: അവരെ തിരക്കുകളൊക്കെ സ്വാഭാവികമാണ്.
3: അതെ,
2: തിരക്കൊക്കെ മനുഷ്യ സഹജമാണ്.
3: തീർച്ചയായും
2: ചിലപ്പോൾ അതിസങ്കീർണമായ തിരക്കുകൾ ഉണ്ടാകാം.
3: അതെ.
2: പക്ഷെ എന്നാലും നമ്മുടെ മക്കൾ അവർ അമൂല്യനിധികളാണ്. അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന തരത്തിൽ ടൈം ഷെഡ്യൂൾ കൃത്യമാക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൽ ഇപ്പം ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള സമയങ്ങളിൽ എങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പോൾ ഇന്നീ മൊബൈൽ ഫോണും ആൻഡ്രോയിഡും ഈ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൊതുവെ അതിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ അകലുകയാണോ എന്നൊരു സംശയമുണ്ട്.
4: മാത്രമല്ല ഇങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളെ മക്കളെ ഒന്ന് അകറ്റി നിർത്താൻ, തങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോലും മൊബൈൽ കൊടുത്ത് മക്കളെ ഒഴിവാക്കി വിടുന്ന രക്ഷിതാക്കളുണ്ടോ എന്ന് പോലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു,
2: അതും
4: സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ മക്കള് അവരുടെ ഒരു ലോകം തിരഞ്ഞെടുക്കുന്ന ഗെയിമിൻ്റെയും അതേപോലെ തന്നെ
2: റീൽസുകളുടെയും
4: ഒക്കെ ലോകം
2: അവർ,
4: അതെ, അത് പിന്നീടുണ്ടാകുന്നത് പിന്നെ അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സും ഒക്കെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
2: ചില പാട്ടുകൾ
4: അല്ലെങ്കിൽ
2: ചില പ്രയോഗങ്ങൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കരുതും എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രയോഗം കിട്ടിയത്. ചില വാക്കുകൾ നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടിയാകട്ടെ സ്കൂളിലും മറ്റും പോകാൻ തുടങ്ങിയിട്ടുമില്ല. തീർച്ചയായും ഒട്ടും ശങ്കിക്കേണ്ടതില്ല, ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലും കാർട്ടൂണുകൾ ക്യാരക്ടറിലെ ചില ആളുകൾ പറയുന്ന വാക്കായിരിക്കാം.
4: പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് അതായത് ഒരു നെറ്റ് തീരുക എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല. അപ്പം മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ വൈഫൈ സംവിധാനങ്ങൾ, കാരണം ഒന്നോ രണ്ടോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രോഗ്രാമുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിൽ നിന്ന് വൈഫൈകളുണ്ട് മിക്കവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അപകടം അറിയുന്നില്ല, കുട്ടി അതിലങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത് കുട്ടിപ്പോഴും എന്താണ്, കുട്ടി എവിടെയെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി മൊബൈലിലാണ്. അപ്പോൾ ഓരോ ദിവസവും മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മിനിമം ഒരു മൊബൈലിൽ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ഏതൊക്കെ നിലക്കാണ് കുട്ടി അത് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ, അതൊക്കെ എന്താണ്, ഏത് നിലക്കാണ് കുട്ടിയെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
2: ഈ കുട്ടികളൊക്കെ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി, അങ്ങനൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പൊ കുറച്ച് അതിന്റെ ന്യൂസ് കുറവാണ് എങ്കിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ എത്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആ കുട്ടികളെ അങ്ങനെ എത്തിച്ചത് രക്ഷിതാക്കൾ തന്നെയായിരിക്കാം.
4: അതെ,
2: തീർച്ചയായും അങ്ങനെയാകാം. കാരണം ആ കുട്ടിക്ക് എന്തു കൊടുക്കണം എന്നുള്ളതും അതിനുള്ള ഒരു ചോയ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം ഇപ്പോൾ ധാരാളം അങ്ങനത്തെ നല്ല നല്ല ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ വരാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു വീഡിയോ, ഒരു റീൽസ് പോലുള്ള ഒരു വീഡിയോ കണ്ടു. നല്ലൊരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു കുട്ടിയും ഫോൺ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിലങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ വന്നിരുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ഉമ്മ നല്ല ഉഷാറായിട്ട് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്നു. വാപ്പിയും വേറൊരു ബുക്കായിട്ട് വന്ന് കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പം സ്വാഭാവികമായും കുട്ടി മൊബൈൽ ഫോണിലാണ് ഇടയ്ക്കിടക്ക് നോക്കുന്നുണ്ട്, എന്താ ഉമ്മ ഇപ്പം ബുക്ക് ഇത്ര അധികം ബുക്കിലുണ്ടോ. കുട്ടി അവിടെ വെക്കുകയാണ് ഫോണ്, എന്നിട്ട് അവിടെ ഒരു ബുക്ക് എടുത്തിട്ട് ആ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ അത്രയും നിഷ്കളങ്കരാണ്, നമ്മൾ തിരിക്കുന്നിടത്തേക്കേ ഒരു തിരിയുള്ളൂ.
4: അതെ, അതായത് കുട്ടി കാണുമ്പോൾ ഉമ്മ മൊബൈലിലാണ്, ഉമ്മ ചിലപ്പോൾ മൊബൈൽ ക്ലാസ്സുകൾക്കായി പ്രസംഗങ്ങൾക്കായി, പക്ഷെ കുട്ടി ചിന്തിക്കുന്നത് എന്താണ്, ഉമ്മയും മൊബൈല്, ഉപ്പി മൊബൈല്, താത്തി മൊബൈല്. അപ്പോൾ കുട്ടിയുടെ മനസ്സും എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും മൊബൈലിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്.
2: നമ്മൾ ഈ ഹോസ്പിറ്റൽ വരാന്തകളിലേക്ക് ഈ ഡോക്ടർമാരുടെ ക്യാബിനിന് മുമ്പിൽ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ചില ഡോക്ടർമാർക്ക് നല്ല തിരക്കായിരിക്കും. അപ്പൊ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പൊ കാരണം നമ്മുടെ തൊട്ടടുത്ത് കുട്ടികളുണ്ടാവും, ആ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും. ഈ കുട്ടികൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡൽ മീൻസ് നമ്മളെ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കത് ആ കുട്ടി ഒരു കുട്ടി ഒരാള് ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കണത് കണ്ടാൽ, ഫോൺ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണത് കണ്ടാൽ നമുക്കറിയാം വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ മണിക്കൂറുകളോളം അത്രയും സമയം ആ കുട്ടി അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാകട്ടെ ഹോസ്പിറ്റലുകളിലാണ് പല സൗകര്യങ്ങളും ഉണ്ട് താനും, കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ കളിക്കാനുള്ള അവരുടെ മാനസികോ ശാരീരികോ ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങൾ സ്ഥലങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്.
4: തീർച്ചയായിട്ടും,
2: പക്ഷെ അവിടേക്കൊന്നും വിടൂല്ല രക്ഷിതാക്കള്. ഇതെങ്ങോട് കൊടുക്കും, ഫോണ് കൊടുക്കും, നമ്മുടെ തൊട്ടടുത്തുണ്ട് കുട്ടി എന്നുള്ള, എവിടെ തൊട്ടടുത്ത് കുട്ടി വേറെ വിടുകയെത്തിയിട്ടുണ്ടാകാം.
4: തീർച്ചയായും
2: ശരീരമാണ് ഇവിടെ മാത്രം.

0: تواصوا بالصبر.
1: الحمد لله. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്തായ സൂറത്തുൽ അസറാണ് നമ്മൾ കേട്ടത്, അല്ലേ?
2: കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യും. കാലഘട്ടം എന്ന് പറയും കാലത്തെ, സമയത്തെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരിക്കൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ മണിയാണ് ആ ടൈം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ മണി വേണം. അപ്പോൾ ആ ക്യാപിറ്റൽ മണി വെച്ചിട്ടാണ് മൂലധനം, മൂലധനത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പൊളിഞ്ഞു, പിന്നെ ബിസിനസ് ഇല്ല. അപ്പോൾ അവിടെ നഷ്ടം സംഭവിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഈ ലോകത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബിസിനസ്സിലാണുള്ളത്.
1: അതെ,
2: ആ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിജാറത്തെല്ലാം തബൂറാണല്ലോ, നഷ്ടം വരാത്തൊരു കച്ചവടം. ആ കച്ചവടം പരലോകം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം പരലോകത്തിലേക്കുള്ള കർമ്മ പദ്ധതിയിൽ അവൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ ടൈമാണ്.
1: അതെ,
2: ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്തുനിന്ന് ആർക്ക് അവൻ്റെ ക്യാപിറ്റൽ മണി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നോ അവന് വലിയ നഷ്ടക്കാരൻ തന്നെയാണ്. അപ്പോൾ സമയം അത് ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്യുകയും ചെയ്ത ഒഴികെ

0: ഇറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സുപഥം. അല്ലാഹു അല്ലാത്തവർക്കും അദൃശ്യം അറിയുമെന്നോ? അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ആർക്കും അദൃശ്യം അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യം അറിയും എന്ന് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില തൽപരകക്ഷികൾ വർഷങ്ങളായി നമുക്കിടയിലുണ്ട്. ഈ അവസരത്തിൽ അല്ലാഹു അല്ലാത്തവർക്കും അദൃശ്യം അറിയുമെന്നോ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു മൂസ സ്വലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ, ഏറെ പ്രാധാന്യത്തോടെ, ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നേർമാർഗം അതിൻ്റെ തനിമയോടെ, ശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ്. സമൂഹത്തിൽ പല ആളുകളുടെയും പല രൂപത്തിലുള്ള ഇടപെടലുകൾ വിശ്വാസപരമായി, ആശയപരമായി ആളുകളെ തെറ്റായ വഴികളിലേക്ക്, ജീർണതകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സവിശേഷതകളായി, പ്രത്യേകതകളായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ അല്ലാഹുവിൻ്റെ അടിമകൾക്ക് വകവെച്ചു കൊടുക്കുന്ന, ആ അടിമകൾക്ക് എന്തിനും ഏതിനും എപ്പോഴും എങ്ങനെയും സാധിക്കും എന്ന രൂപത്തിലാണ് പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പല ആളുകളും അത്തരം അന്ധവിശ്വാസങ്ങളിലേക്കാണ് സമൂഹത്തെ വിളിച്ചുകൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നത്. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അല്ലാമുൽ ഗുയൂബ്. അദൃശ്യങ്ങളെ നന്നായി അറിയുന്ന, ഏറ്റവും കൂടുതലായി അറിയുന്നത് അല്ലാഹുവാണ്. അദൃശ്യകാര്യങ്ങളുടെ താക്കോല് അല്ലാഹുവിൻ്റെ പക്കലാണ്. ആലിമുൽ ഗൈബ്,

0: ഗൈബറിയുന്നവൻ അള്ളാഹുവാണ്, രഹസ്യവും പരസ്യവുമൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. അതിൽ ഒരാളെയും അള്ളാഹു പങ്കാളികളാക്കിയിട്ടില്ല, ആരെയും അള്ളാഹു അതിന് കൂട്ടുപിടിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലക്കുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം സമൂഹത്തിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുചരന്മാർ, അതുപോലെ തന്നെ ലോകത്ത് ജീവിച്ച ഉത്കൃഷ്ടരായ പണ്ഡിതന്മാർ, ഇവർക്കാർക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ അദൃശ്യങ്ങളെ അറിയാൻ കഴിയുക എന്ന ഒന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനാദ്യം നമുക്ക് തെളിവ് കിട്ടേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഇസ്ലാം വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാന രേഖ അതാണല്ലോ. ആ രേഖയിൽ അള്ളാഹുവല്ലാത്ത ഒരാൾ അദൃശ്യങ്ങളെ സ്വന്തമായി അയാൾ ഇച്ഛിക്കുമ്പോൾ, അയാൾ ഇഷ്ടപ്പെടുമ്പോൾ, അയാൾക്ക് താൽപ്പര്യമുണ്ടാകുമ്പോൾ അറിയും എന്ന ഒരു വിശ്വാസം ഒരായത്ത് ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് പിന്നീട് നമ്മുടെ കാര്യം പറയേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാക്കുകളിൽ അങ്ങനെ ഒരു കാര്യം സ്ഥാപിച്ചിട്ടില്ല, അങ്ങനെ ഒരു വിഷയത്തെ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഇത്തരം ചിന്തകൾ എവിടുന്ന് കയറി വന്നു? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അതുപോലെ അമ്പിയാക്കൾ, ആലിമീങ്ങൾ, നല്ല അറിവുള്ള ആളുകൾ, ഇവരൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ, അവർ ഇഷ്ട ഉണ്ടാകുമ്പോൾ, അവർക്ക് തോന്നുമ്പോൾ അദൃശ്യങ്ങൾ അറിയും എന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഈ അന്ധവിശ്വാസം, ഇസ്ലാമുമായി ബന്ധപ്പെടുത്താൻ പറ്റാത്ത ഈ വിശ്വാസം എവിടുന്ന് കടന്നു വന്നു? അതിൻ്റെ ഉത്തരം, ലോകത്ത് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ വികൃതമാക്കാനും അതിൻ്റെ വിശ്വാസ തനിമയെ ചോദ്യം ചെയ്യാനും ഉണ്ടാക്കപ്പെട്ട ഷിയാക്കൾ അവരാണ്. ആ ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? അവരുടെ ഇമാമുമാർ അദൃശ്യങ്ങളറിയും എന്നാണ്. അവരുടെ ഇമാമുമാർക്ക് ആ രൂപത്തിലുള്ള ഒരു കഴിവുണ്ടെന്നവർ വാദിക്കുന്നു, അവർ ജൽപ്പിക്കുന്നു. അത് പിന്നീട് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. അതാണ് സൂഫിസമായി സമൂഹത്തിൽ വന്നത്. ആ സൂഫിസം അതിനെ വിശദീകരിച്ച്, അതിനെ പറഞ്ഞ് വഷളാക്കി, എല്ലാം അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവാണ്, ഞാനും അള്ളാ, നീയും അള്ളാ, എല്ലാം അള്ളാ എന്ന രൂപത്തിലേക്കവർ പോകേണ്ടി വന്നു. കാരണം ദീനുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തെയാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തൗഹീദിനെ പൊളിക്കാൻ ഇത്തരം ആളുകൾ കൊണ്ടുവന്നത്. പിന്നീട് ബറേൽവികൾ അത് ഏറ്റെടുത്തു. നമ്മുടെ നാട്ടിൽ സുന്നികളായിട്ടുള്ള ഉസ്താദുമാർ, അവരാണ് ഈ കാര്യത്തിനു വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ. ഇതിൻ്റെ ഗൗരവം നമ്മളറിയണം. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം തന്നെ ഇല്ലാതെയാക്കുന്ന, ശിർക്കിൻ്റെ അടിമകളായി നാം മാറാൻ കാരണമാകുന്ന, നരകത്തിൻ്റെ അവകാശികളായി മാറ്റപ്പെടുന്ന മഹാപാതകത്തിലേക്കാണ് ഇത്തരം ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇവർ അകപ്പെട്ട പിഴവിൻ്റെ ആഴം അറിയുന്നില്ല. അതറിയാതെ തങ്ങളുടെ മുമ്പിലുള്ള, പരിസരത്തുള്ള, സമീപത്തുള്ള, തങ്ങളുടെ വക്താക്കളായി ജീവിക്കുന്ന ആളുകളെയും ഇവർ പിഴവിൽ അകപ്പെടുത്തുകയാണ്. എന്തൊരു ഗൗരവമുള്ള കാര്യമാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അല്ലാഹു അദൃശ്യമറിയുന്നവനാണ്. ആ അദൃശ്യത്തെ അല്ലാഹു ആർക്കും വെളിവാക്കിക്കൊടുക്കുകയില്ല. ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, പ്രവാചകന്മാരിൽ ആർക്കെങ്കിലും അല്ലാഹു അറിയിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലല്ലാതെ. അപ്പോൾ മുഅജിസ ആയിക്കൊണ്ട്, അതും ആ പ്രവാചകന് ഇഷ്ടമുണ്ടാകുമ്പോൾ, ആ പ്രവാചകൻ ആഗ്രഹിക്കുമ്പോൾ, പ്രവാചകൻ്റെ ഇഷ്ടപ്രകാരമല്ല, അല്ലാഹുവിൻ്റെ വിധിയെന്നോണം, അല്ലാഹുവിൻ്റെ അനുമതിയോടെ ഏതെങ്കിലും പ്രവാചകന് അറിയിച്ചു കൊടുക്കുന്ന കാര്യമല്ലാതെ അവർക്കറിയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളെ നമ്മളിങ്ങനെ നുള്ളിപ്പെറുക്കി എടുത്തിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലഘട്ടത്തിലും മരണത്തിന് ശേഷവും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാവരെയും കാണും, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കാണും, മനസ്സുകൾ കാണും, എല്ലാം പ്രവചിക്കാൻ കഴിയും. ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും തുനിഞ്ഞാൽ സഹോദരങ്ങളെ എന്തൊരു അപകടമായിരിക്കും. വളരെ ഗൗരവകരമായി അഥവാ ഒരുപാട് ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു പ്രധാന വ്യക്തി കേൾപ്പിച്ച ഒരു തെളിവ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ അവരോട് സ്വഫും കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താൻ പ്രത്യേകം ഉപദേശിക്കും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ലഅറാകും മിൻ വറാഇ ളഹരി, എന്റെ പിറകിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു ഹദീസിലെ ഒരു ഭാഗമാണ്. ഇന്നീ ലഅറാകും മിൻ വറാഇ ളഹരി, ഈ പദങ്ങൾ മാത്രം കേട്ട് അതിൻ്റെ അർത്ഥം കേട്ടാൽ എന്താ തോന്നുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും, സാധിക്കും എന്നാണ്. പക്ഷെ എന്താണ് ഈ സന്ദർഭം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എപ്പോൾ പറഞ്ഞതാണ്? ഇനി ഈ കാഴ്ച അത് ഏത് കാര്യത്തിൽ മാത്രമാണ്? മറ്റൊന്ന്, ആ കാഴ്ച എങ്ങനെയാണ് സാധിക്കുക? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇത് മാത്രം പറഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കുന്നതാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഗായിബുകൾ, അദൃശ്യങ്ങൾ അറിയാൻ കഴിയും, പിന്നിലുള്ള കാര്യങ്ങൾ വരെ അറിയുമെന്ന് പറഞ്ഞല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണിത്. പക്ഷേ എന്താണ് ഈ ഹദീസിൻ്റെ താൽപ്പര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സന്ദർഭത്തിലാണ്, നിസ്കാര സമയത്ത് ഈ പറഞ്ഞ വിഷയമാണിത്. മാത്രവുമല്ല, ഈ ഹദീസിനെ ഇമാം നവവി റഹിമഉല്ലാ, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഉല്ലാ, മുല്ല അലി അൽ ഖാരി റഹിമഉല്ലാ ഇങ്ങനെയുള്ള പണ്ഡിത മഹത്തുക്കൾ, മറ്റു ഒരുപാട് പണ്ഡിതന്മാർ, അവരെങ്ങനെ വിശദീകരിച്ചത്? ഇത് നിസ്കാര സന്ദർഭത്തിൽ മാത്രമാണ്, എല്ലാ സമയത്തേക്കുള്ളതല്ല. ജീവിതകാലഘട്ടത്തിൽ തന്നെ എല്ലാ സമയത്തേക്കും ഉള്ളതല്ല ഇത്. പിന്നല്ലേ മരിച്ചിട്ട്? ജീവിതകാലഘട്ടത്തിൽ പോലും ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എല്ലാ സമയത്തേക്കുമല്ലെങ്കിൽ ബഅദൽ വഫാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പിന്നെങ്ങനെ സഹോദരങ്ങളെ ഈ തെളിവ്, ഈ പറഞ്ഞ കാര്യം ശരിയാകുക? അപ്പം ഇത് നിസ്കാര സന്ദർഭത്തിലേക്ക് മാത്രമാണ്. സ്വഹാബത്തിന് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയും. അതെന്താണ്? മുഅജ്സത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അല്ലാഹ കാണിച്ചു കൊടുക്കുന്നതാണ്. നമുക്കാർക്കും അത് സംശയമില്ല. അല്ലാഹ കാണിച്ചു കൊടുക്കുക, അല്ലാഹ അറിയിച്ചു കൊടുക്കുക, ആ വിഷയത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇത്തരം സ്വീകാര്യമായ തെളിവുകളെ ഉദ്ധരിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച് അതിൻ്റെ സന്ദർഭവും സാഹചര്യവും പറഞ്ഞു കൊടുക്കാതെ ജനങ്ങളെ ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോവുക, സാധാരണക്കാരെ ശിർക്കിൽ തളച്ചിടുക എന്നത് എന്തുമാത്രം വലിയ തെറ്റാണ്! ഈ പാപഭാരം മുഴുവൻ പേറി ചുമന്ന് നടക്കേണ്ട ഒരവസ്ഥയെപ്പറ്റി ആലോചിക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നന്നായി ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു കഴിവ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാത്രമായിട്ടുള്ള നാമങ്ങളിൽ, അവൻ്റെ മാത്രമായിട്ടുള്ള കഴിവിൽ ഒരാളെ പങ്കു ചേർത്തു എന്നല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഗൈബ് അറിയുന്നവൻ ഞാനാണ്, ഞാൻ അറിയിച്ചു കൊടുത്താലല്ലാതെ ആരും അറിയില്ല. ഇത്തരം ആളുകൾ വാദിക്കുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ സ്വയം, അത് ജീവിതകാലഘട്ടത്തിലാണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും, കാണാനും അറിയാനും മനസ്സ് വായിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് എന്നാണ്. അപ്പൊ ഖുർആനി എതിരല്ലേ ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ നമ്മളോട് പറയാണ്, എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഒരുപാട് നന്മ ഞാൻ അധികം ചെയ്യുമായിരുന്നു, ഒരുപാട് നന്മകളെ അധികരിപ്പിക്കുമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈരുദ്ധ്യം പറഞ്ഞു എന്നാണോ? ഖുർആൻ പറഞ്ഞ കാര്യത്തിന് എതിരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാന ബഷർ, ഞാൻ നിശ്ചയം ഞാനൊരു മനുഷ്യനാണ് എന്ന് അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയും, അദൃശ്യമറിയും എന്ന് വാദിക്കുന്ന, ജൽപ്പിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു കഴിവ് സ്വന്തമായി ഇല്ല. തബൂക്ക് യുദ്ധവേളയിൽ അവിടുന്നിൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, മുഹമ്മദിൻ്റെ ഒട്ടകം പോയി, അതുപോലും കാണാൻ മുഹമ്മദിന് കഴിയുന്നില്ല, അതെവിടെയെന്ന് മുഹമ്മദിന് അറിയണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നെ അറിയിക്കുന്നതാണ് എനിക്കറിയുക. അപ്പം ഇവരൊക്കെ വാദിക്കും പ്രകാരമാണെങ്കിൽ ആ ഒട്ടകം എവിടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയണ്ടേ? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ കേൾപ്പിക്കുക എന്നാണോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ കപടന്മാർ ദുഷിച്ച വാർത്ത പ്രചരിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സങ്കടമായി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സ് വായിക്കാനും എല്ലാം കാണാനും അറിയാനും കഴിയുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി എത്താൻ കാത്തുക്കോ? ആയിഷ റളിയല്ലാഹുവിന് കുഴപ്പമില്ല, ഇത് ഈ കള്ളന്മാർ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് എന്ന് അവിടുന്ന് സ്വഹാബത്തിനോട് പറയില്ലേ? അങ്ങനെയല്ലല്ലോ ഉണ്ടായത്, വഹി ഇറക്കപ്പെട്ടില്ലേ? എത്ര സംഭവങ്ങളാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത നിരവധി യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളെ എന്തേ അവിടുന്ന് മുൻകൂട്ടി പ്രവചിക്കാതിരുന്നത്? ആ നമുക്ക് ബദറിൽ വിജയമുണ്ടാകും, ഉഹുദിൽ ആദ്യം പരാജയം പിന്നെ വിജയമുണ്ടാകും ഇങ്ങനെ പറഞ്ഞ് മക്കം ഫത്ത് ഇപ്പം വിജയിച്ചു കിട്ടും, ഗൈബ് അറിയുമെങ്കിൽ, അദൃശ്യങ്ങൾ അറിയുമെങ്കിൽ അതൊക്കെ പറയണ്ടേ? എന്തേ അങ്ങനെ ഉണ്ടാകാതിരുന്നത്? സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അടിത്തറ ഭദ്രമാണ്, ഇസ്ലാമിൻ്റെ വിശ്വാസം കെട്ടുറപ്പുള്ളതാണ്. അതിൽ ആര് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ആ വിശ്വാസത്തെ കേടുവരുത്താൻ കഴിയില്ല. നാം ഈ വിഷയത്തിൽ ജാഗ്രത കൈവരിക്കണം. നമുക്ക് നല്ല പേടിയുണ്ടാകണം, നല്ല ജാഗ്രത ഉണ്ടാകണം. നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന, ക്ഷണിക്കപ്പെടുന്ന സന്ദർഭങ്ങളെ നന്നായി നമ്മൾ പേടിക്കുക, നമ്മുടെ വിശ്വാസം മരണം വരെ നിലനിർത്താൻ പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സുപതം. അല്ലാഹു അല്ലാത്തവർക്കും അദൃശ്യം അറിയുമെന്നോ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: Peace Radio. Tune to reality.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പൊ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകള് അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്തോ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോവാറില്ലല്ലോ കർഷകനോട്. അപ്പൊ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ ഏഴ് കുതിരകളുമുണ്ട്. ഏഴ് കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ എട്ടെണ്ണായി, അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി എട്ടെണ്ണുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണു, കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ സ്ലിപ്പായില്ല, നിങ്ങളെ മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ടാ വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്കിഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ചു നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനേ ഉള്ളൂ,
0: അവർ മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട പറഞ്ഞ അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞ പയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്കും തന്നെ തീരുമാനമെടുത്ത് കഴിഞ്ഞു പോയി.
1: അതെ അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് എന്നുള്ള എൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിലാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: أَوْ تُعْرِضُوا فَإِنَّ اللَّهَ كَانَ بِمَا تَعْمَلُونَ خَبِيرًا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ അലില്ലാ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലൗ അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈ യക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅ്ദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഅ്രിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവനെ ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ, തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയുംക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ടുതന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമനെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം, രണ്ടാമത്തെ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ലാ മഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഒമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ മുഖ്യ ശത്രുവായ പിശാജ് എപ്പോഴും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മെ തട്ടിത്തെറിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. പിശാജി അള്ളാഹുവിനോട് പറയുകയുണ്ടായ കാര്യമാണ്, അള്ളാഹുവേ, നിന്റെ അടിമകളെ നിന്നിൽ നിന്ന് മാറ്റി നിർത്താൻ നിനക്ക് വേണ്ടി നന്മകൾ ചെയ്യുമ്പോൾ അവരെ അതിൽ നിന്ന് എൻ്റെ കുതന്ത്രങ്ങൾ വഴി ഞാൻ അവരെ നിന്റെ ദീനിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പിശാജ് അള്ളാഹുവിനോട് പറയുകയുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ പിശാജിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതായിരുന്നു നാം പ്രധാനമായും മനസ്സിലാക്കിയത്. തൗഹീദുള്ളവനായിക്കൊണ്ട് ശിർക്ക് കലരാത്ത ജീവിതം കൃത്യമായി കൊണ്ടു നടക്കുന്നവനാരോ അവൻ്റെ അടുക്കലേക്ക് പിശാജ് വരിക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു നന്മ നമ്മൾ ചെയ്യുമ്പോഴും ഇഖ്ലാസോടുകൂടിയായിരിക്കണം നാം ആ നന്മ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് അവനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ദിക്ര് നാം ചൊല്ലുന്നുണ്ട് എങ്കിൽ, ഒരു സംഖ്യ നാം ദാനമായി നൽകുന്നുണ്ട് എങ്കിൽ, രണ്ടരക്കായത്ത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ, അതൊക്കെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചാവുക എന്നുള്ളതാണ്. കാരണം പിശാജ് തന്നെ റബ്ബിൻ്റെ മുന്നിൽ അംഗീകരിച്ച് പറഞ്ഞ വാചകമായി അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹു പറയാണ്, പിശാജ് പറഞ്ഞതായിക്കൊണ്ട് അള്ളാഹു പറയാണ്, എന്നെ നീ വഴിപിഴപ്പിച്ചതിനാൽ ആളുകളെ മുഴുവൻ ഞാൻ തെറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇല്ല ഇബാദിക മിൻഹുമുൽ മുഖ്ലിസീൻ, ആരെയൊഴിച്ച്? നിന്റെ അടിമകളിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന ആളുകളെ ഒഴികെ മറ്റെല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. അപ്പോൾ പിശാജ് പറഞ്ഞതായി അള്ളാഹു പറയാണ്, നിന്റെ അടിമകളിൽ ആത്മാർത്ഥതയുള്ള ആളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നീയത്ത് നല്ലതായിരിക്കും, പക്ഷേ പള്ളിയിൽ നമ്മുടെ നമസ്കാരം ശ്രദ്ധിക്കുന്ന ഒരാളവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നിസ്കാരത്തിനിടയിൽ ഒരാൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നീയത്ത് മാറിപ്പോയേക്കാം. അവിടെ പിന്നെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കില്ല, ആ മനുഷ്യന് വേണ്ടി, ആ പള്ളിയിലിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി, അയാൾ കാണുമ്പോൾ എൻ്റെ നമസ്കാരം നല്ലതാവണം എന്ന ചിന്തയോടുകൂടി ആയിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ നീയത്ത് ആയി മാറുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാരതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ നീയത്തിനെ ചികിത്സിച്ച അത്രയും മറ്റൊന്നിനെയും ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ല, കാരണം അത് വേഗത്തിൽ മാറിപ്പോകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റം നാം രക്ഷ തേടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. പൈശാചികമായ പ്രേരണകളിൽ നിന്ന്, അവൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരമായി പിശാചിൽ നിന്ന് രക്ഷ തേടാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വഇമ്മാ യൻസഅന്നക മിനശ്ശൈത്വാനി നുസ്അ, പിശാചിൽ നിന്ന് വല്ല ദുർമന്ത്രവും നിങ്ങളെ ബാധിക്കുകയാണ് എങ്കിൽ, ഫസ്തഇദ് ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണേ, ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്നുള്ളതാണ്. എല്ലാം അറിയുന്നവനായ എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറയാൻ പോലും ആവശ്യപ്പെട്ടു. എന്ത്? അള്ളാഹു പറയുകയാണ്, വഖുൽ, നബിയെ താങ്കൾ പറയണം, റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ്ശയാത്തീൻ, അള്ളാഹുവെ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന താങ്കൾ പറയണം. അള്ളാഹുവേ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രവാചകരെ താങ്കൾ പറയണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. പിശാചിൽ നിന്നുള്ള ദുഷ്പ്രേരണകളും അതുമൂലമുണ്ടാവുന്ന പ്രയാസങ്ങളുമാണ് ഹമസാത്ത് ശയാത്തീൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മരണസമയത്ത് പിശാജ് പ്രത്യേകം നമ്മുടെ മുന്നിൽ ഹാജരാകും എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും കുഫറിൻ്റെ വാചകം നമ്മെക്കൊണ്ട് പറയിപ്പിക്കാൻ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ, ഹറാമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും അതെല്ലാം കണ്ടുകൊണ്ടും മരിക്കാൻ, ആ ഒരവസ്ഥയിൽ മരിക്കാൻ വേണ്ടി മരണസമയത്ത് പിശാജ് അവൻ്റെ ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം അധികരിപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവെ, മരണസമയത്ത് പിശാജ് എന്റെ അടുക്കൽ വന്ന് എന്നെ അതിജയിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പിശാജിന്റെ കെടുതിയിൽ നിന്ന് രക്ഷ തേടുകയാണ്. പിശാജിൽ നിന്ന് രക്ഷ തേടുക എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേക സന്ദർഭങ്ങളെല്ലാം പ്രത്യേകം ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നാം ഔദു ഓതാറുണ്ട് അല്ലേ? കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫഇദ ഖറഅത്തൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതി തുടങ്ങിയാൽ, ഫസ്തഗീദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടണേ. പണ്ഡിതന്മാർ പറഞ്ഞു, ബിസ്മിയേക്കാൾ പ്രാധാന്യമാണ് ഖുർആൻ ഓതുമ്പോൾ ഔദു ഓതുക എന്നുള്ളതിന്. കാരണം അത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേക കൽപ്പനയാണ്. ഭാര്യാഭർത്താവ് ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനശ്ശൈത്വാൻ വജന്നിബിശ്ശൈത്വാന മാ റസഖ്തന എന്ന പ്രാർത്ഥന നാം ചൊല്ലിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുഞ്ഞിന് പിശാചിൻ്റെ ഉപദ്രവം ഏൽക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അവിടേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്, അല്ലേ? അല്ലാഹുവേ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, എത്രയോ സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിശാചിൽ നിന്ന് രക്ഷ തേടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് മാതൃകയാക്കേണ്ടതുണ്ട്. പിശാചിൽ നിന്ന് നിരന്തരമായി രക്ഷ തേടാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഔദു ഓതാൻ നമുക്ക് സാധിക്കണമില്ല എങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റാൻ പിശാചിന് ചിലപ്പോൾ സാധിച്ചേക്കാം. ആ ഒരു നന്മ എടുക്കുന്നതിന് പകരം മറ്റൊരു കാര്യം, വെറുതെ ഒരു ഉപകാരമില്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടി പിശാച് നമ്മെ പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷ തേടാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ശത്രുവിനെ കീഴ്പ്പെടുത്താം ഭാഗം 2, ക്ലാസ് എടുത്തത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ദിവ്യ വെളിപ്പാടായതുകൊണ്ട് തന്നെ വിശ്വാസികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതനുസരിച്ച് ജീവിച്ചാൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് പ്രകാശം ലഭിക്കും. യഥാർത്ഥ പ്രകാശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു വഴികളിൽ പ്രകാശത്തെ അന്വേഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇരുട്ടുകളിലേക്കാണ് ചെന്നെത്തുക. ഉദാഹരണം, മനുഷ്യരിൽ നിലീനമായ വികാരത്തെ ശമിപ്പിക്കാൻ ഇസ്ലാം അംഗീകരിച്ച മാർഗമാണ് വിവാഹം. എന്നാൽ വിവാഹമെന്ന പവിത്ര ബന്ധത്തെ ഉപേക്ഷിച്ച് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ആസ്വാദനം തേടുമ്പോൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ലൈംഗിക രോഗങ്ങൾ, പിതാക്കളില്ലാത്ത മക്കൾ, അവരുടെ സംരക്ഷണം, സമൂഹത്തിന്റെ ഭദ്രത, ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അതായത്, ദൈവിക പ്രകാശത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ അവർ ചെന്നെത്തുന്ന വഴികൾ ഇരുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കും. ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്ത് ഇല്ലായിരുന്നുവെങ്കിൽ സക്കാത്തിന്റെ നിസാബ് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം, നമസ്കാരത്തിന്റെയും ഹജ്ജിന്റെയും രൂപം, സമയം, ജനങ്ങൾ വിവിധ മാർഗങ്ങൾ തേടിപ്പോയാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ അത് തെറ്റിപ്പോകുമായിരുന്നു. ഇതുപോലെ സമൂഹത്തിന്റെയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും നന്മക്കും ഭദ്രതക്കും നൽകിയിരിക്കുന്ന സൃഷ്ടാവിന്റെ സന്ദേശങ്ങൾ കൈയൊഴിച്ചാൽ പിന്നെ അവർ പിന്തുടരുന്നത് മനുഷ്യനിർമ്മിത നിയമങ്ങളായിരിക്കും. അത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടായിരിക്കുക. മറ്റൊരു വിഭാഗം മതത്തിന്റെ ഉള്ളിൽ നിന്ന് നന്മയെന്ന് കരുതി ചെയ്യുന്ന ചില വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട്. യഥാർത്ഥ പ്രവാചക ചര്യയിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റിദ്ധരിച്ചോ അറിഞ്ഞോ അറിയാതെയോ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, അവരും യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. കുൽഹൽ നുനബ്യവക്കും ബിൽ അക്സരീനാമാല, നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ലല്ല സഅയഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിയച്ചവരത്ര അവർ. അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 103-104 സൂക്തങ്ങൾ. ജീവിതത്തിലെ നിഖില മേഖലകളിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചമുണ്ട്. പക്ഷെ പല കാരണങ്ങളാൽ മനുഷ്യൻ ആ പ്രകാശത്തിൽ നിന്നും ഇരുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തടയേണ്ട അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കേണ്ട പണ്ഡിത വേഷധാരികളും സുന്നത്തിന്റെ ദിവ്യപ്രകാശത്തെ ഉപേക്ഷിച്ച് വഴികേടിന്റെ നൂതന വഴികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. അവർ അതിന് നൽകുന്ന ന്യായീകരണങ്ങൾ നിരവധിയാണ്. കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥിന്റെ ഉത്ഭവങ്ങളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. വിദ്വത്തുകൾ ആപേക്ഷികമാണ്. ചില സ്ഥലങ്ങളിൽ കാണുന്ന നൂതന ചര്യകൾ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബിദ്അത്തുകൾ തന്നെ പലതും പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും വ്യത്യസ്തങ്ങളായിരിക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഖബർ മൂടുമ്പോൾ പൂക്കൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഖബർ മൂടാൻ അത് ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ തന്നെ ചില മക്ബറകളിൽ നിലവിളക്കുണ്ട്, ചില സ്ഥലങ്ങളിൽ നിലവിളക്കില്ല. മരിച്ച വീട്ടിൽ മരിച്ച ആളുകൾക്ക് ഹദിയ ചെയ്യാൻ വേണ്ടി 70,000 ദിക്കറുകൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ യഥാർത്ഥ വഴിവിട്ട് പിശാചിന്റെ വഴി തെരഞ്ഞെടുക്കുന്നു. അതിന് ധാരാളം ന്യായീകരണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. അതായത്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചവും തെളിച്ചവും വിട്ട് അവ്യക്തതയുടെയും സംശയത്തിന്റെയും ദുർമാർഗത്തിന്റെയും നരകത്തിന്റെയും വഴികൾ അവർ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് പ്രമാണങ്ങളെക്കാൾ മുൻഗണന നൽകുക. പലപ്പോഴും ദീനിൽ നൂതന കർമ്മങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് ഇതാണ്. ഖുർആനിനും സുന്നത്തിനും എതിരെ തങ്ങളുടെ ശൈഖന്മാരുടെ സംഘടനകളുടെ കക്ഷികളുടെയും ഗോത്രക്കാരുടെയും പിതാക്കന്മാരുടെയും സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക. വൈദാ കീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വ ഇല റസൂലി കാലു ഹസ്ബുന മാ വജദന അലൈഹി ആബാഅന അവലൗ കാന ആബാഅഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ തങ്ങളുടെ പിതാക്കളെ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അത് തന്നെ മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവർ പറയുക. അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാൽ പോലും അത് മതിയെന്നാണ് അവർ പറയുക. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലെ 104-ാമത്തെ സൂക്തം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ റഅയ മഅ സുന്നത്തി സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയ ചര്യകൾക്കൊപ്പം മറ്റൊരാളുടെയും അഭിപ്രായത്തിന് സ്ഥാനമുള്ളതായി ഞാൻ കാണുന്നില്ല. ലൈസ ലി അഹദി മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ ഇദാ സഹഹൽ ഖബറു അൻഹു. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ മറ്റൊരാൾക്കും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. ചുരുക്കത്തിൽ, ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ യാതൊരു സ്ഥാനവുമില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴികൾ വിട്ട് വലാലത്തിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള കാരണം അറിവില്ലായ്മയാണ്. അത് നാം സൂക്ഷിക്കണം. ബിദ്അത്തുകളുടെ ഉത്ഭവത്തിനും ആധിക്യത്തിനും കാരണമായി വർത്തിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകം ദേഹേച്ഛകളെ പിൻപറ്റൽ. അതുകാരണമായി മതത്തിൽ പഠിപ്പിക്കപ്പെട്ട ചര്യകളിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും ജനങ്ങൾ അകന്നുപോയി. എന്നാൽ ദേഹേച്ഛകളെ പിൻപറ്റിയാലുള്ള അപകടത്തെക്കുറിച്ച് ഖുർആൻ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്. എന്നാൽ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം അവരുടെ ഇച്ഛയെ പിൻപറ്റി എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു പറയുന്നു, വൈലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അള്ളല്ലു മിമ്മനി തബാ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇനി നിനക്ക് അവർ ഉത്തരം നൽകിയില്ലെങ്കിൽ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ് അവർ പിന്തുടരുന്നത് എന്ന് നീ അറിഞ്ഞേക്കുക. അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ തന്നിഷ്ടത്തെ പിന്തുടരുന്നവരെക്കാൾ വഴിവിഴച്ചവൻ ആരുണ്ട്? അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർവഴിയിലേക്കാക്കുകയില്ല. തീർച്ച. ഖുർആനിലെ 28-ാമത്തെ അധ്യായം സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ സൂക്തം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ നാസിറുദ്ദീൻ സഹദി റഹ്മഹുള്ള പറഞ്ഞത് നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. അറിഞ്ഞുകൊള്ളുക പ്രവാചകരെ, നിങ്ങളെ പിൻപറ്റൽ അവർ ഉപേക്ഷിച്ചും കൊണ്ട് സത്യത്തിലേക്കോ സന്മാർഗത്തിലേക്കോ അവർ എത്തുകയില്ല. മറിച്ച് അവരുടെ ഇച്ഛകളെ പിൻപറ്റൽ മാത്രമാണത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റിയവരാണ് ഏറ്റവും പിഴച്ചവർ. കാരണം അവന്റെ മുമ്പിൽ സന്മാർഗവും അള്ളാഹുവിങ്കിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും എത്തിക്കുന്ന ചൊവ്വായ പാതയും സമർപ്പിക്കപ്പെട്ടു. പക്ഷേ അവൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. എന്നാൽ നാശത്തിലേക്കും ദൗർഭാഗ്യത്തിലേക്കും എത്തിക്കുന്ന വഴികളിലേക്ക് അവന്റെ ഇച്ഛ അവനെ ക്ഷണിച്ചു. ആ ക്ഷണം അവൻ സ്വീകരിക്കുകയും സന്മാർഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരാളേക്കാൾ വഴിവിഴച്ചവൻ വേറെ ആരുണ്ട്? നാസിറുദ്ദീൻ സഹദിയുടെ സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ. എന്നാൽ തന്റെ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്രവെക്കുകയും അവന്റെ കണ്ണിന്മേൽ ഒരു മൂടി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിലെ 45-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ സൂക്തം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവൻ തന്റെ ഇച്ഛയോട് കൂടിയാലോചന നടത്തുന്നു. എന്താണോ നല്ലതായി തോന്നുന്നത് അത് ചെയ്യും. എന്താണോ ചീത്തയായി തോന്നുന്നത് അത് ഒഴിവാക്കും. നന്മയും തിന്മയും ബുദ്ധി കൊണ്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന മുഅ്തസിലികൾക്കെതിരെ ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിക്കാവുന്നതാണ്. ഇബ്നു കസീർ മുഅവിയ റളിയല്ലാഹു അൻഹു നിവേദനം, വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമൻ തജാറ ബിഹിം തിൽകൽ അഹ്വാഉ കമാ യതജാറൽ കൽബു ലി സാഹിബിഹി ലാ യബ്ക മിൻഹും ഇർക്കും വലാ മഫ്സലുൻ ഇല്ലാ ദഖലഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ പല ആളുകളും വരും, നായ കടിച്ച ആളുടെ ശരീരത്തിൽ രോഗം പടരുന്നത് പോലെ ഇച്ഛ അവരിൽ പടർന്നു പിടിക്കും. ഒരു നാടിയും സന്ധിയും ബാക്കിയാക്കാത്ത നിലക്ക് എല്ലായിടത്തും ആ ഇച്ഛ വരുന്നതാണ്. ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇമാം സാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വ്യത്യസ്ത കക്ഷികളായി പിരിയാൻ കാരണമാകുന്ന തന്റെ ഉമ്മത്തിലെ ഇച്ഛകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പറയുകയാണ്, ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാകും, അവരുടെ ഹൃദയങ്ങളെ ഇച്ഛ പിടികൂടും. സാധാരണ നിലക്ക് അതിൽ നിന്ന് ഒഴിവാകുവാനോ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുവാനോ അവർക്ക് കഴിയുകയില്ല. നായയുടെ രോഗം ബാധിക്കുന്നത് പോലെയാണത്. ശരീരത്തിന്റെ ഒരു ഭാഗവും അതിൽ നിന്ന് ഒഴിവാകുകയില്ല. ചികിത്സയെ സ്വീകരിക്കാത്ത ഒരു തരം വ്യാപനമാണ് ഈ രോഗത്തിനുള്ളത്. ഒരു മരുന്നും അതിന് പ്രയോജനപ്പെടുകയില്ല. അതുപോലെയാണ് ഇച്ഛ പിടികൂടുകയും ഇച്ഛയോടുള്ള സ്നേഹം കുടിപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയുടെ ഹൃദയം. ഉപദേശങ്ങൾ അതിൽ പ്രവർത്തിക്കുകയില്ല, തെളിവുകളെ സ്വീകരിക്കുകയുമില്ല. അലിയത്തിസാം 2-ാം വോളിയം 92-ാമത്തെ പേജ്. ചുരുക്കത്തിൽ ദേഹേച്ഛകൾ ഹൃദയത്തിൽ പ്രവേശിക്കുകയും അവരുടെ എല്ലാ സന്ധികളിലും അത് വ്യാപിക്കുകയും അങ്ങനെ ദേഹേച്ഛയുടെ ചിന്തകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രകാശം ലഭിക്കാതെ അന്ധകാരങ്ങളിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരെ അനുസരിക്കാൻ പാടില്ല എന്നും ഖുർആൻ പറയുന്നു. ഏതൊരു ഹൃദയത്തെ നമ്മുടെ സ്മരണ വിട്ടു നാം അശ്രദ്ധയിലാക്കിയിരിക്കുന്നുവോ, ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിരുകവിഞ്ഞതാകുകയും ചെയ്തുവോ അവനെ നീ അനുസരിച്ചു പോകരുത്. ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 28-ാം അധ്യായത്ത്. സത്യത്തിൽ വിശ്വസിക്കാത്ത തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവോട് ഭയഭക്തിയില്ലാതെ അക്രമവും അനീതിയും കൈകൊണ്ട് ഐഹിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്നവരെ നാം അനുസരിക്കരുത്. കാരണം അവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രകാശത്തെ ഉപേക്ഷിച്ച് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. സത്യത്തിൽ അവർ അന്ധകാരങ്ങളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ അന്ധകാരങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങുക. സുന്നത്തിനെ ഉപേക്ഷിച്ച് ബിദ്അത്തുകളിലേക്ക് പോകുന്ന ആളുകളുടെ മറ്റു ചില വഴികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. നമ്മോടൊപ്പം ചേർന്നത് നാസർ സലാഹി.
3: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്.

0: ഇവിടെ ഒരു പേര് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബകങ്ങളിൽ കുളിർത്തെന്നലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ സമയമാണിപ്പോൾ. ഇന്ന് സ്നേഹക്കൂടിൽ മക്കളുടെ പഠന നിലവാരം നമുക്കെവിടെയാണ് പിഴച്ചത്, ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യരായ ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ സാമ്പത്തിക ബജറ്റിൽ ഏറ്റവും വലിയൊരു വിഹിതം നമ്മൾ മാറ്റിവെക്കുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചെലവിന് വേണ്ടിയിട്ടാണ്. നല്ല സ്കൂൾ നമ്മൾ അന്വേഷിക്കുന്നു, നല്ല അധ്യാപകരെ നമ്മൾ അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ അതിനു പുറമെ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ നമ്മൾ ഏർപ്പെടുത്തുന്നു, മികച്ച പഠന സൗകര്യങ്ങൾ നാം ഒരുക്കി കൊടുക്കുന്നു, അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് ലഭ്യമാണ്, ഇതെല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഇന്ന് രക്ഷിതാക്കളായ നമ്മയൊക്കെ അലട്ടുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കുട്ടികൾ അതിൽ നിന്നെല്ലാം ഒഴിവായി പോകുന്നു. പല കാരണങ്ങളും അതിനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മക്കൾ ഈ പഠന നിലവാരം ഉയരുന്നുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പല കുട്ടികളും പഠനത്തിൽ പിന്നോക്കാവസ്ഥ അതുപോലെ തന്നെ പഠനത്തോടുള്ള താല്പര്യക്കുറവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു വിലയേറിയ ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികളുടെ ഈ ഒരു പഠന പ്രശ്നത്തിൻ്റെ ആശങ്കയിൽ ഇന്ന് നമ്മോടൊപ്പം ചർച്ച ചെയ്യുന്നത് ബഹുമാനനായ ഷമീം എം വണ്ടൂരാണ്. ടീച്ചറും ട്രെയിനറുമായ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ ഈ ഒരു പഠന പ്രശ്നങ്ങൾ ഇന്ന് വലിയ ഗൗരവത്തിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ പഠിക്കാത്തത്? പഠിക്കാൻ കഴിയാത്തതാണോ അതോ പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് ആ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്.
4: ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ചർച്ച ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഇന്ന് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം ഒരു PTA മീറ്റിംഗ് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ലൈവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും, പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലെ, അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒന്നാമതായിട്ട് പിന്നെ ഇപ്പോൾ ഒരു കാക്കുല പരീക്ഷ കഴിഞ്ഞു, അത് സ്കൂൾ തലത്തിൽ എന്താ പറയുക, LKG മുതൽ +2 തലം വരെയുള്ള ക്ലാസ്സുകളിൽ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി, ഇതുപോലെ പാരൻസ് മീറ്റിംഗൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഇപ്പോൾ അവിടെ ഇന്നിപ്പോൾ വന്ന രക്ഷിതാക്കൾ, ഞങ്ങൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ 8-ാം ക്ലാസ്സിൻ്റെയും 9-ാം ക്ലാസ്സിൻ്റെയും ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കായിട്ട് നടത്തുന്നു, 10-ാം ക്ലാസ്സിൻ്റെ ഒരു ഫുൾ ഡേ ഇന്ന് കംപ്ലീറ്റ് ഒരു ദിവസത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ 42 കുട്ടികളുണ്ട്. ഈ 42 കുട്ടികളിൽ അവരുടെ രക്ഷിതാക്കൾ 38 രക്ഷിതാക്കളും പാരൻസ് മീറ്റിങ്ങിൽ വന്നു, ബാക്കി 4 ആൾക്കാർ ജെന്യുൻ റീസൺ കൊണ്ടാണ് നമ്മൾ വിളിച്ചറിയിച്ച് ഇന്ന് വരാൻ കഴിയില്ല, അതുകൊണ്ട് സാറേ തൊട്ടടുത്ത് ഏതെങ്കിലും. അപ്പോൾ അത്രയും രക്ഷിതാക്കൾ വിജിലൻ്റ് ആണ് കുട്ടികളുടെ കാര്യത്തിൽ എന്നുള്ളത്.

0: താല്പര്യമുള്ളവരാണ്, ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ വന്ന രക്ഷിതാക്കളിൽ പോലും, എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല, ഞാൻ പഠിപ്പിക്കുന്ന മറ്റു ക്ലാസ്സിലെ രക്ഷിതാക്കളും മക്കളുടെ മാർക്കുമായിട്ടൊക്കെ നമ്മളടുത്തേക്ക് വരുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി വരുന്ന രക്ഷിതാക്കളുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 10% താഴെയാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ, ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, വൈ, എന്ത് ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊരു ചോദ്യം നമ്മൾ ആദ്യം രക്ഷിതാക്കൾ രക്ഷിതാക്കളോട് ചോദിക്കണം, അധ്യാപകരായ ഞങ്ങൾ അധ്യാപകരോട് ചോദിക്കണം, കുട്ടികൾ അവരോട് തന്നെ ചോദിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം ചോദിക്കുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടെയൊക്കെയോ നമ്മുടെ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളില്ലേ എന്നൊരു ചോദ്യമാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തിൻ്റെ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ ഒരു വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം, അതല്ലെങ്കിൽ ഏതൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ മക്കൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്, ആ ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു മിനിമം യോഗ്യത നേടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വെക്കേഷൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അവനെ 1-ാം ക്ലാസ്സിൽ ഇരിക്കാനുള്ളൊരു യോഗ്യത എന്ന് പറഞ്ഞാൽ, 1-ാം ക്ലാസ് ഇരിക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ABCD അക്ഷരമാലകൾ മലയാളത്തിൽ, അറബിയിൽ ഇല്ലേ അവർ പഠിക്കുന്ന, അല്ലെങ്കിൽ 1, 2, 3, 10 പേരൊക്കെ അതൊരു സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു LKG UKG നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ. 2-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തത്, ഇപ്പോൾ 5-ാം ക്ലാസ്സിലെത്തുമ്പോൾ വാചകങ്ങളൊക്കെ കൂട്ടി വായിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ, അതുപോലെ മാത്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന ഗണിതങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനും അതുപോലെ ഗുണിക്കാനും ഹരിക്കാനൊക്കെ അറിയുന്നത്, ലാംഗ്വേജുകൾ ഇംഗ്ലീഷ്, അറബി, അതുപോലെ ഹിന്ദി ഒക്കെ വായിക്കാൻ അറിയുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി, പരീക്ഷാ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു. 10-ാം ക്ലാസ്സിൽ A+ വാങ്ങുന്ന കുട്ടികൾ അതിന് അർഹതയുണ്ടോ എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയക്കാരും എല്ലാവരും അദ്ദേഹത്തിനെ കൊത്തി വലിക്കാനും അതുപോലെ തന്നെ ആ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ കുറ്റപ്പെടുത്താനുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളില്ലേ എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണെന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ഇരിക്കുന്ന ക്ലാസ്സുകളിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ അല്ലെ? 10-ാം ക്ലാസ്സിൽ ഇരിക്കുന്നൊരു കുട്ടി 10-ാം ക്ലാസ്സിലെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ അറബിയിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, ഹിന്ദിയിൽ, അതുപോലെ മാത്സിൽ, ഇതൊക്കെ ആ ഒരു 10-ാം ക്ലാസ്സിൻ്റെ മിനിമം ലെവൽ, മാക്സിമത്തിലേക്ക് തന്നെ ആ ഒരു മിനിമം ലെവലിലേക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കണമെന്നാണ്. പലപ്പോഴും അവിടെ ആൻസർ എന്താണ്?
1: ഇല്ല
0: എന്നുള്ളതാണ്. അപ്പം അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ ഗുരുതരമായൊരവസ്ഥയിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്, നമ്മുടെ നാടിലെ വിദ്യാഭ്യാസ സിസ്റ്റം പോകുന്നത് എന്നതാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം.
1: അതെ, ഇതിൽ പിന്നെ കുട്ടികൾക്കൊരു മടി എന്ന് പറയുന്ന ഒരു ഭാഗം ഏരിയയുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു നെവർ മൈൻഡുമാണ്. പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഒരു ജോലി ഒക്കെ വാങ്ങണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ. മിനിമം എന്താ വെച്ചാൽ ഒരു പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ SSLC പാസ്സാകണം എന്നൊരു പിന്നെ ലക്ഷ്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ലാത്ത ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ?
0: ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്ന് ഈ പാരൻസ് മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ എൻ്റെ ക്ലാസ്സിലല്ലാത്ത മറ്റു ക്ലാസ്സിലെ രക്ഷിതാക്കൾ ഏകദേശം ഒരു 10-ലധികം ആൾക്കാർ നമ്മുടെ നമ്പർ, സാർ ആ നമ്പർ ഒന്ന് തരും, ഞങ്ങൾ ഒഴിവുള്ളൊരു സമയത്ത് ഇന്നിപ്പോൾ തിരക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോണത്. അതിൽ ചില ആൾക്കാരൊക്കെ അവിടുന്ന് അവിടെ സംസാരിക്കാൻ പറയുന്നത് ഈ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ, മാഷ് ഈ മാർക്ക് കിട്ടിയില്ലേ, ഇതിൽ അത്ഭുതമാണ്, എങ്ങനെ ഇവനിത് കിട്ടിയതെന്നാണ്. കാരണം വീട്ടിൽ വന്നാൽ പുസ്തകമൊന്നും മറിച്ച് നോക്കു പോലും ഇല്ലെന്നാണ്. പണ്ടത്തെ ബസ്സിലെ ക്ലീനർമാരെയും ചെക്കർമാരുടെ പരിപാടിയാണ്, എന്താ കയറ്റി വെക്കുക, ഇറക്കി വെക്കുക, രാവിലെ പിന്നെ ടൈം ടേബിൾ നോക്കുക, അപ്പോൾ തലേ ദിവസം കൊണ്ടുപോയ പുസ്തകത്തിൽ ഏതാണോ ടൈം ടേബിൾ ഇല്ലാത്ത അത് ഇറക്കി ഒഴിവാക്കുക, ഉള്ള സാധനം കയറ്റി വെക്കുക, അതൊന്നും ഉള്ളിൽ തുറന്ന് മറിച്ച് നോക്കുകയോ ചെയ്യാനുള്ള വർക്കുകൾ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ കുട്ടികൾ പിന്നെ ഹോം വർക്കുകളൊക്കെ കൊടുക്കുമ്പോൾ അത് ചെയ്യണ കാണാൻ നോക്ക്, അത് ഏതെങ്കിലും ചെയ്തു വന്നൊരു കുട്ടി ഉണ്ടോ, ആ നോട്ട്ബുക്ക് എന്താണെന്ന് നോക്കു പോലില്ല, ചിത്രം വരക്കുന്നത് പോലെയാണ് എഴുതി വെക്കുന്നത് എന്നുള്ളതാണ്. ആ ജസ്റ്റ് എഴുതിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ആ എഴുതുന്നത് എന്താണ് എന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് മനസ്സിരുത്തിയിട്ട് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കിട്ടും. പക്ഷേ അതുപോലും ചെയ്യാതെയാണ് പലപ്പോഴും നമ്മുടെ മക്കൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ പഠന പിന്നോക്കാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ മടി തന്നെയാണ്. ആ മടിക്ക് വളരെ അടിയന്തരമായി ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠനത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല, എവിടെ എത്താതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അലംഭാവം, ഒരു നിസ്സംഗത, ഒരു ഗൗരവമില്ല, അതിപ്പോൾ ഇന്ന് നമ്മൾ കേട്ടൊരു കാര്യം തന്നെയാണ്. സാറേ വീട്ടിലുണ്ട്, വേറെ ഒരു ദുഷ്പ്രവൃത്തിയില്ല, ഫോണിൽ കളിക്കുകയോ ഗെയിമോ അങ്ങനെ ഒരു സംഭവമില്ല, സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് എത്തുന്നു, കുറച്ച് നേരം കളിക്കുന്നു, പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാരിവിന്റെ മുന്നേ വീട്ടിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് വീട്ടിലുണ്ട്, പക്ഷെ ആ പുസ്തകം ഒന്ന് തുറന്നുകൊടുക്കണ്ടേ. ചില രക്ഷിതാക്കൾ പറയണെന്തറിയോ, ആ ബാഗിന്ന് പുസ്തകം നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുന്ന പറയോ, അവരെ മേശം വരും, ഒന്ന് ഇരിക്കടാ, ഒന്ന് മറിച്ച് നോക്കടാ, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആശ്വാസത്തിന് സമാധാനത്തിന് വേണ്ടി ഒന്ന് അതിന്റെ മുന്നിൽ അല്പനേരം ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലും ഇരിക്കാൻ കുട്ടികൾ അല്ലേ അവർ
1: ഇവിടെ ഇതില്. പിന്നെ എനിക്ക് ഇടയിൽ വന്നൊരു സംശയം, കുട്ടികൾ പൊതുവെ, ഞാനിപ്പോൾ എൻ്റെ മോനെ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമാണ് അത്, ഞാൻ പല കുട്ടികളിലോട് ഞാൻ എന്ത് അന്വേഷിച്ചിട്ടുണ്ട്, കുട്ടികൾ ഈ പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വന്നാൽ ടെക്സ്റ്റ് പുസ്തകം ഒന്ന് വായിക്കും, അന്നത്തെ പാഠഭാഗം ഒന്ന് വായിക്കും, പിന്നെ നോട്ടിലൊന്ന് നോക്കും, അല്ലെങ്കിൽ ചോദ്യം നമ്മളോട് വർക്ക് ചെയ്ത് പോകാൻ പറയും. ഈ ഒരു അവസ്ഥ കുട്ടികൾക്കില്ല. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മൊബൈലിൽ ആ ക്ലാസ് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അത് കേട്ടിട്ട് അതിന് എന്തെങ്കിലും പോയിന്റ് എടുക്കാൻ പറ്റുന്നെങ്കിൽ അവരെടുക്കും. അത് എപ്പോഴാണ്? പരീക്ഷയുടെ സമയത്ത് മാത്രം, അതല്ലാതെ അവർ ചെയ്യുന്നില്ല. ഇങ്ങനൊരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ഒന്ന് പിന്നെ രക്ഷിതാക്കൾ അധികവും പറയണത് കുട്ടികൾ സാറേ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വായന ഇല്ല ഒന്ന്. പിന്നെ പരീക്ഷ എത്തുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, അന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം ഈ പരീക്ഷയുടെ തൊട്ട് തലേദിവസം പിന്നെ എന്താ പറയുക, വലിയ ആവേശത്തോടു കൂടിയിട്ടും ആഡോടു കൂടിയിട്ടും ഇവരെല്ലാവരും പുറത്തു വരും. ഇതാ ഈ ചോദ്യം വരും, ഇത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി, വേറൊരു ചോദ്യം ഉണ്ട് സംഭവം ശരിയാ. കാരണം ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ക്ലാസ് കേൾക്കുന്നു, പുസ്തകം ഒട്ടും തുറക്കാതെ ആ കേട്ടത് വെച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ എഴുതുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് ആ കേട്ടതിൻ്റെ മാത്രം മാർക്ക് എന്തേ ഉള്ളൂ പലപ്പോഴും ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. അതൊന്നുകൂടി ഇപ്പോൾ കേട്ടോട്ടെ, അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസത്തിൽ പറയുന്ന നാല് കാര്യങ്ങളുണ്ട്. LSRW എന്നാണ്. എൽ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്, കേൾക്കണം അല്ലേ. എനിക്കൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം,
1: കേൾക്കണം.
0: രണ്ടാമത്തത് നമ്മൾ കേട്ട കാര്യം ഒന്ന് പറയണം,
1: അതെ
0: ഒന്ന് പറയണം, സ്പീക്ക് എന്നതാണ്. എന്താ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റീഡ് എന്നാണ്, അത് വായിക്കണം അല്ലേ. നമ്മൾ കേട്ടു, പറഞ്ഞു, അതൊന്ന് വായിച്ചു. അപ്പോൾ ഒന്നും കൂടി എന്താ ഫോർത്ത് വൺ ആണ് റൈറ്റ്, W എന്നത് റൈറ്റിംഗ് ആണ്, എഴുതണം എന്നുള്ളത്. ഈ നാല് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ശരിക്കും പഠനം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. വെറും കേട്ടത് കൊണ്ട് മാത്രം പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്രതീക്ഷ മാർക്ക് കിട്ടില്ല. ആ ക്ലാസ്സിൽ കേട്ടത് എന്താണോ അത് മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതന്നെ പരിപൂർണമായിട്ട് എന്ത് ചെയ്യില്ല. ഈ കേൾവിയുടെ തന്നെ ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര കിട്ടുള്ളൂ, പിന്നെ ബാക്കി ആ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ കേട്ടതിൻ്റെ എത്ര ശതമാനം പോകും, എത്ര നമ്മുടെ ഉള്ളിലുണ്ടതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. എന്തായിരുന്നാലും കേട്ട കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അലംഭാവം, ഒരു നിസ്സംഗഭാവം, ഇതൊക്കെ വേണോ, നിനക്ക് ആവശ്യമുണ്ടോ എന്ന രൂപത്തിൽ ഒരു ഗൗരവമൊന്നുമില്ലാത്ത ഒരവസ്ഥ മക്കളിൽ കുട്ടികളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതും
1: അവിടെ അവിടെ രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പഠന പ്രശ്നങ്ങളുണ്ടോ എന്ന് രണ്ടുപേരും തിരിച്ചറിയണ്ടേ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്.
0: നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറെ കാലം, ഇപ്പോൾ നമ്മളൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ വെച്ച് നോക്കുമ്പോൾ അന്ന് പിന്നെ കൊഴിഞ്ഞു പോക്കുകൾ ഒരുപാടുണ്ടായിരുന്നു അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഒരു 7-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് കുട്ടികളൊന്നും നമ്മൾ പിന്നെ കാണൂല. 8-9 ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ പോകും. പിന്നെ പല ക്ലാസ്സിലും ഫെയിൽ ചെയ്ത് 18 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരൊരു പാസ്പോർട്ടിന് അപേക്ഷിച്ച് പിന്നെ അവർ വിദേശത്തേക്ക് ഇരിക്കും. നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവരൊക്കെ ഗൾഫിൽ പോയി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വന്ന ചരിത്രങ്ങൾ അവരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. അഥവാ പഠനത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വ്യത്യസ്തമായ മറ്റു മേഖലകൾ അന്ന് അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തോൽവികളില്ല അല്ലേ. 1-ാം ക്ലാസ് മുതൽ ഒരു 16 വയസ്സാകുമ്പോഴേക്ക് 10-ാം ക്ലാസ്സിലേക്ക് നമ്മുടെ മക്കളെത്തി, 10-ാം ക്ലാസ്സിലേക്കെത്തി. അത് എഴുതാനറിഞ്ഞാലും ശരി, വായിക്കാനറിഞ്ഞാലും ശരി, പരീക്ഷ എഴുതിയാലും ശരി, ഇല്ലെങ്കിലും ശരി, 10-ാം ക്ലാസ്സിലാണ് ഒരു ചെറിയ ഒരു ഫിൽട്രേഷനെങ്കിലും നടക്കുന്നത്. ഒരു ഒരു അരിപ്പ് വെച്ചിട്ടുള്ള 10-ാം ക്ലാസ്സിൽ മാത്രമാണ്, അതുവരെ ഒരു മാനദണ്ഡമല്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ആ രീതി വേണമെന്നല്ല കേട്ടോ നമ്മൾ ഒരിക്കലും, ചിലപ്പോൾ ആ രൂപത്തിൽ ഇതിനൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഈ കൊഴിഞ്ഞു പോകുന്ന അന്നത്തെ ആളുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരിൽ പല ആളുകളും വലിയ ബിസിനസ്സിലേക്ക് എത്തിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല മേഖലയിൽ തിളങ്ങിയവരുണ്ട്. ചില ആളുകൾ സാധാ മറ്റു എന്താ പറയുക, ഇപ്പോൾ പോലെ തന്നെ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് നിരീക്ഷിച്ച് നോക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പഠന വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പഠന വൈകല്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവരുടെ പഠനങ്ങൾ പലപ്പോഴും
1: മുടങ്ങിപ്പോയത്,
0: മുടങ്ങിപ്പോയതും അവർ മറ്റു പല മേഖലയിലേക്ക് എത്തിയത്. അവർ പരാജയപ്പെട്ടവരൊന്നല്ല, അവർ അവരുടേതായ മേഖലയിൽ ഉഷാറായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ പഠന വൈകല്യങ്ങളുള്ള കുട്ടികളാണെങ്കിലും ശരി, അവരൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോരുന്നു. പക്ഷെ പഠന വൈകല്യങ്ങൾ വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പോൾ വായിക്കാൻ അറിയാത്ത ആളുകൾ, അക്ഷരങ്ങൾ അറിയാത്തത്, പിന്നെ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട്, ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്, ഡിസ്ഗ്രാഫി എഴുത്തുമായി, അങ്ങനെ വായനയുമായിട്ട് എഴുത്തുമായിട്ട്, പിന്നെ മൊത്തത്തിൽ ഈ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ആ കുട്ടികൾ ഇന്ന് എന്ത് ചെയ്യണില്ല, ഐഡൻറ്റിഫൈ ചെയ്യണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള പഠന വൈകല്യങ്ങളുള്ള കുട്ടികളെ നേരത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ വളരെ ചെറിയ ഒരു പരിശീലനം കൊണ്ട് അവർക്ക് അവരെ കൂടെ ഒന്ന് ഇരുത്തി ഒരു നല്ല സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും രക്ഷിതാക്കളാവട്ടെ അധ്യാപകരാവട്ടെ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പരാജയം. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്ന മൊബൈൽ, അത് അതിലെ ഗെയിമുകൾ, സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പഠനത്തെ ശരിക്കും ബാധിക്കുന്നില്ലേ?
0: തീർച്ചയായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളിങ്ങനെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറഞ്ഞ ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞത് നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കാരണങ്ങളായിട്ട് വരാം. സാറേ എങ്ങനെ മാർക്ക് കിട്ടുക? വീട്ടിലെത്തിയാൽ ഫോണാണ്, ഇനി മുതൽ ഞാൻ ആ ഫോണ് കൊടുക്കില്ല, അങ്ങനെയൊക്കെ ഒരു ഇന്ന് ഇപ്പോൾ ഈ പേരൻസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളാവും പോവുക. അത് എത്രത്തോളം നിലനിർത്തും എന്നുള്ളത് നമുക്കറിയില്ല. ഫോൺ വലിയൊരു വില്ലനാണ്. ഫോണിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു വിഷയം എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് അവൻ്റെ മുന്നിൽ 100 ക്ലാസ്സുകൾ ലഭ്യമാണ് അല്ലേ. എല്ലാ വിഷയങ്ങൾക്കും വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ ക്ലാസ്സുകൾ 100 ഓരോ വിഷയത്തിലുണ്ട്. അപ്പോൾ കുട്ടികൾക്കതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹം നമ്മുടെ മക്കൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ പലപ്പോഴും പഠിക്കാൻ വേണ്ടി നമ്മളടുന്ന് ഫോണൊക്കെ വാങ്ങും, ഫോണോ ടാബോ ഒക്കെ വാങ്ങിക്കും. പക്ഷെ കുറച്ച് നേരമൊക്കെ അവരതിൽ നിൽക്കും. അവരുടെ ഒരു ടെൻഡൻസി വെച്ച് ഒരല്പസമയം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നറിയോ, അവർ മറ്റുള്ള പല മേഖല ഗെയിം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി
1: ഗെയിമിലേക്ക് പോകും.
0: അതുപോലെ റീൽസുകൾ കാണുന്ന ടെൻഡൻസിയുള്ള കുട്ടികളാണെങ്കിൽ അവരങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഷോർട്സുകളും റീൽസുകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ പിന്നെ തങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട്. അപ്പോൾ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കുകയാണ്, സംശയങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഫോണ് കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. പക്ഷെ ഒരു നിശ്ചിത സമയം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്. പഠിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ടൈമും ഇല്ലാതെ അവനത് ഉപയോഗിച്ചോട്ടെ എന്നൊരു രൂപത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ പഠനം നടക്കില്ല എന്ന് മാത്രമല്ല മറ്റു പല മേഖലയിലേക്കും നമ്മുടെ മക്കൾ എത്തിച്ചേരും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം.
1: ഇവിടെ അധ്യാപകർക്ക് വലിയൊരു റോളുണ്ട് അല്ലേ, കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കൽ, അതുപോലെ തന്നെ അവരുടെ പരിമിതികൾ മനസ്സിലാക്കൽ, അധ്യാപകർ വേണ്ട ശ്രദ്ധ നൽകൽ, ആ ഒരു ഏരിയ പറഞ്ഞു പോവാം.
0: ഇവിടെ രക്ഷിതാക്കളും അധ്യാപകർ രണ്ടുപേരെ ഇപ്പൊ നമ്മളൊക്കെ നോർമലി
1: രക്ഷിതാക്കളെക്കാൾ ചിലപ്പോൾ അധ്യാപകർക്ക്
0: തീർച്ചയായിട്ടും, കാരണം ഒരു അധ്യാപനം സംബന്ധിച്ച് അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും ഒരേ ഏജിലുള്ള, ഓൾമോസ്റ്റ് ഒരേ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ കുട്ടികളിൽ വരുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, പഠന വൈകല്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കൾക്ക് ഒരു പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാറുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാറുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവിടെ രക്ഷിതാക്കളോട് എനിക്കൊന്ന് അടിവരയിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു കുറവുണ്ട്, ഏതെങ്കിലും ഒരു പ്രയാസമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അവരെ ഇകഴ്ത്താനും അവരോട് തട്ടിക്കയറാനും അവരെ താറടിക്കാനും, എൻ്റെ കുട്ടിനെ കള്ളനാക്കാണ്, എൻ്റെ കുട്ടിനെ മോശക്കാരനാക്കാണ്, എൻ്റെ കുട്ടിനെ പഠിക്കാത്തവനാക്കാണ് എന്ന രൂപത്തിലൊക്കെ കുറവാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മൾ കാണാറുണ്ടെന്നുള്ളത്. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക. ഓരോ അധ്യാപകനും അവരുടെ മുന്നിൽ വരുന്ന മക്കൾ മോശക്കാരാവണമെന്ന് ആഗ്രഹിക്കാറില്ല എന്നുള്ളതാണ്. എത്ര ആയിരുന്നാലും നല്ല മാർക്കോടുകൂടി നല്ലൊരു ഗുഡ് ക്വാളിറ്റിയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഏതൊരു ടീച്ചറാണെങ്കിലും ഏതൊരു അധ്യാപകനാണെങ്കിലും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളുടെ നല്ലൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും കുറവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ പോരായ്മകളെക്കുറിച്ചോ ഉണർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് പരിശോധിക്കുക, എന്നിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗം ആ പറയുന്ന അധ്യാപകന് സാധിക്കുമെങ്കിൽ അയാളോട് തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മാർഗം ഏതാണോ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അതാണ് രക്ഷിതാക്കളുടെ ഭാഗത്ത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ടീച്ചേഴ്സിനോട് ഈ ഒരു വിഷയം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലുള്ള ഇതുപോലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു ചെറിയൊരു പരിഗണനയും ഒരു ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ പല ടീച്ചേഴ്സും പറയുന്നതൊരു ആ ക്ലാസ്സിലേക്ക് പോകാനേ മടിയാണ്, കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്, അതല്ലെങ്കിൽ പിന്നെ കുട്ടികൾ അടങ്ങിയിരിക്കാറില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കുറിച്ച് അടച്ച് ആക്ഷേപിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ ആ അടച്ച ആക്ഷേപം കൊണ്ട് ഒരിക്കലും ആ ക്ലാസ്സോ ആ കുട്ടികൾ ഒരിക്കലും നന്നാവില്ല എന്നുള്ളതാണ്. അവരെ അടക്കിയിരുത്താനുള്ളൊരു ക്ലാസ് മാനേജ്മെൻറ്റ് നമുക്ക് ആദ്യം വേണം അല്ലേ. രണ്ടാമത് വേണ്ടത് എങ്ങനെയാണ് ഇവരൊക്കെ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ കൊണ്ട് എൻ്റെ ടീച്ചിങ്ങിൽ ഞാൻ എന്ത് മാറ്റങ്ങൾ വരുത്തണം, ഞാൻ എൻ്റെ പിന്നെ ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഏറ്റവും ടോപ്പേഴ്സായ കുട്ടികളെ പഠിപ്പിക്കാനല്ല ശരിക്കും അധ്യാപകരെ ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ. അവിടെ ഏറ്റവും താഴേക്കിടയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിച്ച് അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരെ കൂടി പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയാവണം നമ്മുടെ ക്ലാസ്സും നമ്മുടെ മെത്തേഡും എന്നുള്ളതാണ്.
1: അപ്പോൾ കുട്ടികൾക്ക് പഠനത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞാലൊരു താല്പര്യമില്ലായ്മ, അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായി അവർക്കൊരു വിരസത, ഈ പഠനത്തിൽ വിരസത അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം, അതായിരിക്കുമോ അതിനുള്ള കാരണം?
0: അവിടെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. ഒന്ന്, കുട്ടികൾ അർഹിച്ച രൂപത്തിലുള്ള ഒരു മാർക്കോ ഗ്രേഡോ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ വിഷയത്തോടും അങ്ങനെയുള്ള അധ്യാപകരോടും ഇപ്പോൾ ഈ പരീക്ഷ നടന്ന ഈ ഒരു സമയത്തുള്ള ചില എക്സ്പീരിയൻസുകൾ വെച്ച് പലരും പറയുന്ന കാര്യങ്ങളാണ്. പല രക്ഷിതാക്കൾ നമ്മൾ പലപ്പോഴൊക്കെ വിളിച്ച് ചോദിക്കാറുള്ള കാര്യമാണ്, മാഷേ കുട്ടിക്ക് ഇത്രയൊക്കെ മാർക്കുണ്ട്, പക്ഷേ ആ സാറ് അല്ലെങ്കിൽ ആ ടീച്ചർ ഇത്രയൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഞാൻ എന്താ ചെയ്യുക? വിദേശത്ത് നിന്ന് വരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ച ഒരു പിന്നെ കാര്യമാണിത്, ഇങ്ങനെയൊക്കെയാണ് എന്താണ് ചെയ്യേണ്ടത്.
1: ഞാനും എൻ്റെ കൂടെ ഉള്ളവനും എഴുതിയത് ഒരേ ഉത്തരമാണ്, പക്ഷേ എനിക്ക് കിട്ടിയതിൽ മാർക്ക് കുറവാണ് എന്ന് കുട്ടികൾ പറയും.
0: ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും, ഒരു എന്താ പറയുക, കുട്ടികൾക്കിടയിൽ ഒരു വിവേചനം ഒരിക്കലും അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ അർഹമായ മാർക്കുകൾ നിർബന്ധമായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. എവിടെ ഒരു മാർക്ക് കുറക്കാം എന്നല്ല നോക്കേണ്ടത്, മറിച്ച് എവിടെ ഒരു മാർക്ക് കൊടുക്കാം നൽകാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഏത് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ കുറക്കാൻ പറ്റുന്നുള്ളത്, ഇന്ന് അതൊക്കെ മാറ്റണം അല്ലേ. കുട്ടികളൊരു പോസിറ്റീവ്നെസ് ആഗ്രഹിക്കണതാണ്. അപ്പോൾ ആ ഒരു പിന്നെ പരീക്ഷ എഴുതുന്ന ആ കുട്ടികൾക്ക് കിട്ടേണ്ട അർഹമായ മാർക്ക് അധ്യാപകരുടെ ഭാഗത്ത് എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ എന്ത് ചെയ്യും, അധ്യാപകരുടെ ഇടപെടലിൽ ഇടപഴകലിൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്ത് ചെയ്യും, പഠനം പിന്നോക്കത്തിന് അത് കാരണമാവാറുണ്ട് എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും ആ അധ്യാപനെ കുറിച്ച് അവർക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാവില്ല. ശരിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കണം, അവർക്കൊരു താല്പര്യം ഉണ്ടാക്കണമെങ്കിൽ അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കണം. പൊതുവെ ഞാൻ എന്തിനപ്പോൾ പഠിക്കണേ, എന്തപ്പോൾ പഠിച്ചിട്ട് കിട്ടുന്നത് എന്നുള്ള ഒരു രൂപമാണ് കുട്ടികളടുത്തുള്ളത്. അപ്പോൾ അവർക്കൊരു വ്യക്തമായ ഒരു ലക്ഷ്യബോധം ശരിക്ക് പാരൻസും അധ്യാപകരും ശരിക്കും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്.
0: ഈ ലക്ഷ്യബോധം നിർണ്ണയിക്കുന്നതിൽ ഇന്നത്തെ മക്കളോട് കുറച്ച് നല്ല രൂപത്തിൽ നമ്മൾ ഇടപഴകേണ്ടിയിരിക്കുന്ന കാലം കഴിഞ്ഞിരുന്നു. എന്നോട് തന്നെ ചിലപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, സർ എന്താ പഠിച്ചിട്ട്, ഏയ്, എന്നിട്ട് അവരെ മുന്നിൽ വരുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഹൈ പ്രൊഫഷനിലേക്ക് എത്തിയ പഠിക്കാത്ത അല്ലെങ്കിൽ അക്കാഡമിക്കലി അത്ര പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത ഉയരങ്ങളിലേക്ക് എത്തിയ ഏതെങ്കിലും വിരലാണെന്ന് കുറച്ച് ആൾക്കാർ എണ്ണിത്തരും, ഇവരൊക്കെ പഠിച്ചിട്ടാണോ, ഇവരൊക്കെ സ്കൂളിൽ പോയിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരെ മുന്നിലേക്ക് മറ്റു ചില എക്സാമ്പിളുകൾ ഇട്ട് കൊടുക്കും. ശരി, നിങ്ങൾ ഈ പറഞ്ഞ ഇതേ ലിസ്റ്റിലുണ്ടായിരുന്ന വേറെ കുറേ ആൾക്കാരാണ് ഇവരൊക്കെ, ഇവരൊക്കെ ഇന്ന് എവിടെ? പിന്നെ അവരോട് പറയാം, മക്കളോടെ പറയുന്ന കാര്യം, മക്കളെ ഈ പറഞ്ഞ നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും.
1: അതെ,
0: സ്കൂളിലെ പഠനം കഴിഞ്ഞാലും കോളേജ് പഠനം കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുക, ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾക്ക് സാധിക്കും. അത് മുന്നിൽ കണ്ട് പഠനം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ട സമയം ഇപ്പോഴാണ്. ഈ സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് എന്താണെന്ന് വെച്ചാൽ സങ്കടപ്പെടുന്ന, അന്ന് ഞാനത് ചെയ്തില്ലല്ലോ, അന്ന് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഓരോരുത്തർക്ക് വരുള്ള. ഇത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ അത്യാവശ്യം നല്ല കാലിബർ ഉണ്ടായിട്ടും ഈ മടിയും അലംഭാവൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നല്ലൊരു ഗ്രേഡൊന്നും വാങ്ങാതെ പോയ പല ആൾക്കാരും പിന്നീട് പലപ്പോഴും കാണുമ്പോൾ, സാറേ ഇപ്പം നിങ്ങളങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത്, അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇല്ല, അതിന് അർത്ഥമൊന്നുമില്ല.
1: പക്ഷേ
0: ഒരു പറയണതാണ്, ഉള്ളു തട്ടിയിട്ടാണ് ചിലപ്പോൾ പറയല്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ആ വാക്കും ഒക്കേഷനും കൂടി പറയും അല്ലെ, നിങ്ങൾ അവിടെ നിന്ന് വെച്ചിട്ടാ പറഞ്ഞ സംഭവം അത്ര വരെ അവരെ മനസ്സിൽ അത് തറച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സങ്കടവും ആ ഒരു പ്രയാസവും അവരുടെ മനസ്സിൽ എത്ര എത്ര വേട്ടയാടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് ഈ ഒരു സമയത്ത് പറയണത്, സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ പഠനത്തിനാണ്. അതൊരു ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും എന്ത് ചെയ്യാത്തത്,
1: അതിനു മുതലേ
0: അലമ കാണിക്കണം. അവിടെ രക്ഷിതാക്കൾക്കും ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ്. പത്താം ക്ലാസ് ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല രക്ഷിതാക്കളോടും കുട്ടികൾ, ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദയർ അംബിഷൻ എന്നത് ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ അവർക്കൊരു നല്ലൊരു മെസ്സേജൊക്കെ നൽകിയിട്ട് അവരെ കൊണ്ടൊരു പുസ്തകത്തിൽ ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബുക്കിൽ ഓരോരുത്തരും ആ റോൾ നമ്പർ അടിസ്ഥാനത്തിൽ 42 വരെയുള്ള ഓരോ കുട്ടികളെ കൊണ്ടും അവരെ പേരും അവർ ഈ SLC ടാർഗറ്റ് വെക്കുന്ന ഗ്രേഡുകളും അവർ ജീവിതത്തിൽ ആവാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ ഒരെണ്ണമല്ല, എത്ര എണ്ണം ഉണ്ടോ എത്ര എണ്ണം ഉണ്ടെങ്കിലും അതും, പിന്നെ ഇഷ്ടപ്പെടുന്ന കാര്യം ഹോബീസ് ഇതൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ആ ബുക്കുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പാരൻസ് മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, അപ്പോൾ രക്ഷിതാക്കൾ പറയും ആ അങ്ങനെയൊക്കെ ഉണ്ടോ. അപ്പോൾ ഒരുത്തൻ എഴുതി തന്ന ബിസിനസ് CA എന്നുള്ളതാണ്, രണ്ടും അല്ല ബിസിനസ് എന്ന് പറഞ്ഞിട്ട് CA എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവൻ്റെ പേരൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചപ്പോൾ പറയാം ബിസിനസ് നടക്കും പക്ഷേ CA എനിക്ക് നടക്കില്ല സർ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തോടാ നടക്കാത്തത്, ഏയ് അത്രയും നിനക്ക് പഠിക്കാൻ. ഞാൻ പറയും അങ്ങനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകേണ്ട ആളല്ലേ, നീ എന്തിടണം അത് കഴിയും എന്നൊരു മനസ്സോട് കൂടിയിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്നും സ്കൂളിൽ ഒരു അത്ര വലിയൊരു അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നല്ല നമ്മുടെ പഠനങ്ങൾ തുടങ്ങിയത്. കേവലം 18% മാത്രം SLC വിജയമുള്ള ഒരു കാലഘട്ടമാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആശ്വസിക്കാറുള്ളത്. പക്ഷെ എന്നാലും ഒരു വലിയൊരു മാർക്കും ഗ്രേഡും ഒന്നുമല്ല. പക്ഷേ പിന്നീടാണ് നമ്മളിതിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കറക്റ്റ് ഗൈഡൻസുകൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. മാർക്കും ഗ്രേഡും പല അഡ്മിഷൻ്റെയും ബേസിക്കാണ്. അപ്പം അതുകൊണ്ട് അടുത്തൊരു വർഷം എവിടെ പഠിക്കണം, ഏത് കോഴ്സിന് ചേരണം, ജീവിതത്തിൽ ഏത് മേഖലയിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ എത്തണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ആഗ്രഹങ്ങൾ ഒരു 1, 2, 3, 3 or 4 ഓപ്ഷനുകളിലൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ട് മുന്നോട്ട് പോയെങ്കിൽ പഠനവും നന്നാവും. പിന്നെ മാത്രമല്ല ഒരു ഒരു കോൺസെൻട്രേറ്റ് സ്റ്റഡി ശ്രദ്ധിച്ച് പഠിക്കാൻ കൂടി നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്നുള്ളതാണ്.
1: ഇവിടെ ഒരു പിന്നെ ആ കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ പറയുന്നത് വെച്ചാൽ കുട്ടികളൊരു സുഗലോലുപതയിലാണ് എന്തും കിട്ടുന്നൊരവസ്ഥ. അപ്പം നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ ഒരു പെൻസിൽ വെച്ചാൽ ഒരു ബോക്സ് പെൻസിൽ അല്ലേ, അങ്ങനെ എന്ത് എന്താണ് ചോദിക്കുന്നത് അത് അത്രയും അവർ ചോദിക്കുന്നതിനേക്കാൾ അവർ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉടൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ശരിക്കും അവർ. അപ്പോൾ ഒരു പരിശ്രമിക്കാനുള്ള പിന്നെ ഒരു മനോഭാവം അവർക്കില്ല, അത് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ ഇന്നും ഓർക്കുന്ന ഒരാളുണ്ട്, പിന്നെ അയാൾ 8-ാം ക്ലാസ്സിൽ പിന്നെ പഠനം നിർത്തി. ആ വീട്ടിലെ സാഹചര്യമായിരുന്നു, പക്ഷെ പിന്നെ അദ്ദേഹം ജോലിക്ക് പോകുന്ന എന്താണ് ജോലി എന്ന് വെച്ചാൽ ഈ കല്ല് വെട്ടുന്ന ജോലിയാണ്. അന്ന് കല്ല് മെഷീനൊന്നുമില്ല, മഴകൊണ്ട് വെട്ടി അത് രാവിലെ മുതൽ ഉച്ച വരെ അയാൾ ചെയ്യും, അതിനുശേഷം വീണ്ടും പഠിക്കാൻ പോകും. ഇന്നലൊരു ഉന്നത വിദ്യാഭ്യാസ പിന്നെന്താ പറയുക ഒരു വലിയ ഡിഗ്രിയൊക്കെയുള്ള ഒരു നല്ല ഒരു അറിയപ്പെടുന്ന ഒരാളായി ഇന്നിപ്പോൾ അയാൾ ഇന്നും അയാൾ ഉണ്ട് എനിക്കറിയാൻ പറ്റുന്ന എപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അയാളെ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ഞാൻ അയാൾ അന്ന് കഷ്ടപ്പെട്ട ഒരു അവസ്ഥയൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, അവരെന്തും അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അവർക്ക് വീട്ടിൽ പിന്നെ വാഹനങ്ങളുണ്ട് അവർക്ക് ഓടിക്കാൻ, അതുപോലെ തന്നെ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ അവർക്ക് അധികമുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമല്ലേ, ഈ സുഗലോലുപത ഒരു പ്രശ്നമല്ലേ?
0: നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് പറഞ്ഞ സമയത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഇപ്പം എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത്. 8-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് റെയ്നോൾഡ്സിൻ്റെ ഒരു പേരൻ, റെയ്നോൾഡ്സിൻ്റെ പച്ച ഒരു സ്കൈ ബ്ലൂവിൻ്റെ ആ ഒരു ടോപ്പും ഒരു വെള്ള, അന്ന് വളരെ അപൂർവം, അന്ന് കുട്ടികൾ ഭൂരിഭാഗവും അതിൻ്റെ ട്യൂബ് കൊണ്ട് ആ ഫില്ലർ കൊണ്ടാണ് അതിൽ എഴുതുക, വളരെ കുറച്ച് ആൾക്കാർക്ക് പേന ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പുതിയ പേന വാങ്ങി തന്നു, പിന്നെ ഇപ്പോൾ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അന്നും എന്ത് ചെയ്തിരുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ബാക്കിയുള്ളവരെക്കാൾ അൽഹംദുലില്ല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേന കൊണ്ടുപോയ ആ ദിവസം തന്നെ എന്ത് ചെയ്തൊരു ആരോ നഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ നമുക്കറിയാം ഇത് ആരോ മോഷ്ടിച്ചാണ്, കാരണം അത്രയും എൻ്റെ ബാഗിൽ വെച്ചൊരു പേന നമുക്ക് കിട്ടാതിരിക്കുക. ഞാൻ ടീച്ചറോട് പറഞ്ഞ്, അപ്പോൾ ടീച്ചർ അത് പിന്നെ എന്ത് ചെയ്ത് ആരെടുത്താന്നുള്ളത് ടീച്ചറിനെ കണ്ടെത്തിയിട്ട് വാങ്ങിച്ചു തന്നു. ആളെ ഒക്കെ ടീച്ചർ എന്നോട് പേഴ്സണലി പറഞ്ഞു, പക്ഷേ ടീച്ചർ പറഞ്ഞ മറ്റൊരു വാക്ക് എന്താ അറിയോ, ആ പേന ജീവിതത്തിൽ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല, അത് കണ്ടപ്പോൾ അറിയാതെ എടുത്തു പോയതാണ്, നീ അവനെ മോശമായിട്ട് ഒരിക്കലും തീരുത്, കുറ്റപ്പെടുത്തുക കാണുന്ന ചെയ്യരുത് കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിൽ ഈ വിഷയങ്ങൾ വന്ന് പറഞ്ഞു. ഉപ്പ എന്നോട് പറഞ്ഞു വെച്ചാൽ ഒരു പുതിയ പേന അവന് വേണ്ടിയിട്ട് നീ നാളെ കൊടുക്കണം, എന്നിട്ട് ഉപ്പ എൻ്റെ കയ്യിൽ ഒരു പുതിയൊരു പേന എന്നിട്ട് പിറ്റേ ദിവസം ആ പേന അവന് കൊടുക്കണത്. ഞാൻ പറഞ്ഞ അത്ര കഷ്ടപ്പാടുന്നത്, ഇതിപ്പോൾ നമ്മൾ പഠിച്ചിട്ട് അധികം കാലം നീട്ടില്ലല്ലോ അല്ലേ, ഒരു 10-20 വർഷത്തിനിടയിൽ ഉള്ള മാറ്റങ്ങളാണ്
1: വലിയ.
0: അപ്പോൾ ഇന്ന് ക്ലാസ് റൂമിൽ കാണുന്ന കാഴ്ച എന്താ പറയുക, കുട്ടികളെല്ലാവരും പോയി കഴിഞ്ഞ് ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൻസിലുകൾ അവിടെ കിട്ടും, പേനകൾ അവിടെ ഉണ്ട്, സ്കെയിലുകളുണ്ട്, എറൈസറുകളുണ്ട് അല്ലേ. ഇതൊന്നും ഒരു പേന ചാടി ചിലപ്പോൾ അത് എടുത്ത് പിന്നെ ഉപയോഗിക്കണമെന്നൊക്കെ കുറഞ്ഞു വരും, അത് ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു പേന ചോദിച്ചാൽ നമ്മൾ ഒരു ബോക്സ് വാങ്ങിക്കുക, ഒരു പെൻസിലിന് വേറെ ഒരു ബോക്സാണ്, ഒരു എറേസറിന് വേറെ ഒരു ബോക്സാണ്, കുട്ടികളെ യഥേഷ്ടം ഉപയോഗിക്കുന്നു. ഒരു സുഖലോലുപതയിലാണ് നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില പരിക്കുകൾ, കുറച്ചൊക്കെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ കുട്ടികളും കൂടി അറിയണം. ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് കിട്ടുന്നതിന് എൻ്റെ പേരൻസൊക്കെ ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് രക്ഷിതാക്കൾക്കും ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ഇപ്പോൾ ഏതൊരു രക്ഷിതാവാണെങ്കിലും അവരെ ലൈഫിൽ അവർ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്കൂളിലേക്ക് പോകാനും പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടാണ്, 5-6 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് പോയത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തൊട്ട് മുന്നിൽ വണ്ടി വരുന്നു, സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ടുപോയി ഇറക്കുന്നു, ഒരു നടത്തം കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുപോലെ പോക്കറ്റ് മണിയായിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ചെറിയ സംഖ്യ നമുക്കന്ന് കിട്ടുക. പക്ഷെ എന്താങ്ങനെ ഇന്ന് എല്ലാ ദിവസവും കുട്ടികൾക്ക് പോക്കറ്റ് മണിയുണ്ട്, അവർ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മിഠായികൾ വാങ്ങിച്ചിട്ടാണ് എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പോൾ ഒരു പ്രയാസം എന്താണ് എന്നുള്ളത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണില്ല, ഇന്ന് അറിയണില്ല. അതും ഈ പഠന പിന്നോക്കത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇതൊന്നും ഇപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ശരി, എനിക്ക് നല്ല മാർക്കും ഗ്രേഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ശരി, ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സുഖ ലൈഫ് കിട്ടിയതുകൊണ്ട്, റോയൽ ലൈഫ് ലയിക്കുന്നത് കൊണ്ട് തന്നെ, ജീവിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠനത്തിനോടൊക്കെ ഒരു നിസ്സാരഭാവം വരുന്നുണ്ടോ എന്നുള്ള ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്.
1: അതെ, നമ്മൾ ഈ ഇതിൻ്റെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകണം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അത് പറയാതിരിക്കാൻ നിർവാഹമല്ല, മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കളുടെ അലംഭാവം നന്നായി ഉണ്ട്. മക്കൾക്ക് നല്ല സ്കൂൾ കണ്ടെത്തുന്നു, അവർ പറയുന്ന ഫീസ് അടക്കുന്നു, അവരടക്കം ചോദിക്കുന്ന പണം നമ്മൾ കൊടുക്കുന്നു, ബാക്കിയുള്ള കാര്യം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത്ര രക്ഷിതാക്കൾ വന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അല്ലേ, വലിയ അത്ഭുതമാണ്. കാരണം അങ്ങനെയൊന്നും ആരും എത്തിപ്പെടാറില്ല, അന്വേഷിക്കാറില്ല. ഞാൻ മുമ്പെപ്പോഴും ഷെയർ ചെയ്തൊരു കാര്യമാണ്, അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുക. ഞാനൊരിക്കലും എൻ്റെ മോൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ സ്കൂളിൽ ചെന്ന് ഞാനൊരു മാഷോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 12 വർഷമായിട്ട് ഇവിടെ അധ്യാപകനായി ജോലി ചെയ്യുന്നു, ഇന്നാണ് ഒരു രക്ഷിതാവ് കുട്ടിയുടെ കാര്യം ചോദിച്ച് ഇവിടെ വന്നതെന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ആലോചിച്ചോക്ക്, 1000 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ പറയുകയാണ്, 12 വർഷമായിട്ട് ആദ്യമാണ് ഒരാൾ വന്ന് അന്വേഷിച്ചത്, അതൊരു വലിയ അലംഭാവമാണ്. അവർക്ക് നമ്മുടെ രക്ഷിതാക്കളെ ശരിക്കും തിരിച്ചറിയേണ്ട ഒരു ഭാഗമാണ്. അവർക്ക് നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ട് നമുക്ക് ഈ ചർച്ച ഇന്ന് അവസാനിപ്പിക്കാൻ തോന്നും.
0: ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പരിഹാരം. ഇപ്പം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളാണ് പറഞ്ഞത്, മടി വായിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ നടക്കുക, അല്ലെങ്കിൽ പിന്നെ അവരുപയോഗിക്കുന്ന ഡിവൈസുകൾ മൊബൈൽ ടാബ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവമില്ലാതിരിക്കുക, പല കാരണങ്ങൾ കൊണ്ട് പഠനത്തിൽ ഗ്രേഡിലൊക്കെ നമ്മുടെ മക്കൾ പിന്നിലാണെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരണം അല്ലേ, അതാണല്ലോ അതിൻ്റെ പരിഹാരം തരുന്നത്. ആ മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ മക്കളെ തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലേ. എൻ്റെ മക്കൾ ഇപ്പം എല്ലാ കുട്ടികളും, ഞാൻ ഇന്ന് ചെയ്തിച്ച ഒരു കാര്യങ്ങളുണ്ട്, എല്ലാ ഓരോ മക്കളെ കൊണ്ട് തീർന്നറിയോ, അവരുടെ ഇപ്പോൾ പിന്നിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അടുത്തൊരു പരീക്ഷ വരുമ്പോൾ എത്ര A+ വാങ്ങിക്കും അല്ലെ, അവരോട് ചോദിച്ചു ഞാൻ ഫുൾ A+ വാങ്ങുന്നു പറയുന്ന ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾക്ക് കഴിയണ ഇതേ മതി.
1: അതെ,
0: എന്ന് പറഞ്ഞാൽ മാത്സിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, ചിലപ്പോൾ മാത്സ് ഓക്കെ ആയിരിക്കും, മറ്റു ലാംഗ്വേജുകളിൽ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ മക്കളെ ആദ്യം നമ്മൾ തിരിച്ചറിയുക, അവർക്ക് എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പഠന വൈകല്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരം എന്താണ് നമ്മൾ അന്വേഷിക്കണം. എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ആ എഴുത്തും വായന ഇപ്പോൾ പരിശീലിച്ചിട്ട് എന്നാ അത് പരിശീലിക്കാം.
1: അതെ അതെ,
0: ചിലപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു പാരഗ്രാഫ് എല്ലാ ദിവസവും നോക്കി എഴുതലായിരിക്കും, ആ നോക്കി എഴുതി അവസാനം പിന്നെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എഴുതിക്കലായിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത്, അതാണ് മറ്റൊരു കാര്യം എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്യബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ നിർണ്ണയിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടി, ഹൈസ്കൂളാകുമ്പോഴേക്കും എന്തായാലും കൊടുക്കണം നമ്മൾ പറയുള്ളൂ, ഒരു 7-ാം ക്ലാസ് ആകുമ്പോഴേക്കെങ്കിലും നമ്മുടെ മക്കൾ അവരെത്തിച്ചേരേണ്ട മേഖലകളെ കുറിച്ചുള്ള ഒരു ധാരണ രക്ഷിതാവിനും വേണം മക്കൾക്കും വേണം എന്നുള്ളതാണ്. പക്ഷെ 10-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പോലും അതില്ല എന്നുള്ളൊരു സങ്കടമാണ്. ഒരു 10-ാം ക്ലാസ്സൊക്കെ എത്തിയ കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് അവരുടെ മുന്നിലൊരു നല്ലൊരു ലക്ഷ്യം നിർണ്ണയിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിഹാരം. പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനത്തിൽ കുറച്ചൊക്കെ നമ്മുടെ ശ്രദ്ധ ഉണ്ട്. ഞാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് അതല്ല, സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ പഠിക്കുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഒരു നിരന്തര നിരീക്ഷണം, ഒരല്പസമയം ചിലപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരിക്കേണ്ടി വരും, ഈ രൂപത്തിലുള്ള ഒരു പഠനത്തിൽ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലേ, ടീച്ചേഴ്സ്, അവരായിട്ട് നല്ലൊരു ഗുഡ് റാപ്പോ അല്ലേ, ഒരു ഗുഡ് റാപ്പോ ഉണ്ടാവുക, ഇടയ്ക്ക് അവരൊക്കെ ഇടുന്ന സംസാരിക്കുക. അപ്പോൾ ഫോണ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യത്തിൽ എന്താണ് സാറേ, എന്താണോ ടീച്ചറെ, എൻ്റെ കുട്ടീൻ്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട്, കഴിഞ്ഞ മീറ്റിങ്ങിലന്ന് വന്നിരുന്നല്ലോ, കണ്ടിരുന്നല്ലോ, സംസാരിച്ചല്ലോ, പിന്നെ ഇന്നൊരു വിഷയത്തിൽ, നിങ്ങളെ വിഷയത്തിൽ ഒന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ, ആ ഒരു രൂപത്തിൽ ഏതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഗുഡ് റാപ്പോ, നല്ലൊരു ബന്ധം എന്ത് ചെയ്യണം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ട് നമ്മൾ ഉണ്ടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ ചെയ്യാറുള്ളൊരു കാര്യം ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്
1: അല്ലേ.
0: സൗകര്യങ്ങൾ ഒരുക്കാം, പിന്നെ പണം നമുക്ക് ചെലവഴിക്കാം, ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ അത് പരിഹാരം കണ്ടെത്താം, അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. എന്നിട്ടും ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ശരിയായാലും ശരിയില്ലെങ്കിലും ശരി, നമ്മൾ നിരന്തരം നമ്മൾ ചെയ്യേണ്ടതാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അല്ലേ. ആ മക്കൾ ഉയരങ്ങളിലേക്ക് എത്താനും നല്ല ഗ്രേഡ് ഉണ്ടാവാനും അവരെ മുന്നിലൊക്കെ നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത്, ഇനി എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗം ചെയ്യേണ്ടതുണ്ടോ, അവർ കേൾക്കെ തന്നെ കുറച്ചൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു മാറ്റമൊക്കെ നമ്മുടെ മക്കളുടെ മനസ്ഥിതിയിൽ വരും, പഠിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു രക്ഷിതാവ് ഒന്ന് പറഞ്ഞൊരു കാര്യം, സാറേ കഴിഞ്ഞ വർഷം പിന്നെ കാക്കുല പരീക്ഷയ്ക്ക് ഈ രൂപത്തിൽ തന്നെ മാർക്ക്, പിന്നെ അന്ന് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഓനെന്നെ തോന്നി എനിക്ക് പഠിക്കണം, ഈ പ്രാവശ്യം അതേ അവസ്ഥയാണ്. അപ്പം ഇന്നലെ എന്നോട് രാത്രി പറഞ്ഞത് നാളെ പിന്നെ മീറ്റിങ്ങിലുണ്ട് അല്ലേ, എന്താ ഇപ്പം ഞാൻ സാറന്മാരോട് പറയാം, ഏതായാലും എനിക്ക് ഈ മാർക്കാണല്ലോ എനിക്ക് കിട്ടിയത്, അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും ഞാൻ വാങ്ങിക്കോളാം. എന്നിട്ട് അവൻ തന്നെ അവൻ്റേതായ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അമ്മനെ അത് ഏൽപ്പിക്കുന്നു, നിങ്ങളിത് നോക്കണം കേട്ടോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു മാറ്റമൊക്കെ കുട്ടികളിൽ എന്തുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൻ പോണ വഴി പോട്ടെ എന്നതല്ല, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, വൈകുന്നേര സമയങ്ങളിൽ അല്ലേ, പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ, അത് നിർബന്ധമായിട്ട് നമ്മളവിടെ ഇടപെടണമെന്നല്ല. ആരുസ്കരിക്കട്ടെ, ഇഷാക്ക് പള്ളിയിൽ പോയിട്ട് ഒരു നിർവഹിക്കട്ടെ, അതിലപ്പുറം ഫ്രണ്ട്സ് വിളിക്കുന്നു, അപ്പോൾ അവരെ കൂടെ പോകുന്നു, എങ്ങോട്ടാ പോകണം അറിയില്ല, ചിലപ്പോൾ അവരെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ, അങ്ങനെ ഒരു ആരെങ്കിലും വിളിച്ചാൽ അവിടേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം നമ്മുടെ വിദ്യാർത്ഥികളായ മക്കൾക്കുണ്ടെങ്കിൽ അതിൽ രക്ഷിതാക്കൾ ഇടപെടണം എന്നതിനാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നല്ലൊരു മാർക്കും നല്ലൊരു ഗ്രേഡൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചതാണ്. മക്കളുടെ വിഷയത്തിൽ നമ്മൾ അതീവ താല്പര്യമുള്ളവരാണ്, അവരെ നാം സംരക്ഷിക്കേണ്ടവരാണ്. അവരുടെ ലക്ഷ്യബോധവും അവർക്ക് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടവരും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നല്ല മക്കളായി വളർത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്. നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. മക്കളുടെ പഠന നിലവാരം, നമുക്കെവിടെയാണ് പിഴച്ചത്? നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകൾ

0: പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ ഇൻസൈറ്റ്. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിൽ ഇന്ന് പെണ്ണിനെന്താ തുല്യത വേണ്ടേ, ഇക്വാലിറ്റി ഇൻ ഇസ്ലാം ആൻഡ് ഫെമിനിസം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, ആധുനിക ലോകം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, മതങ്ങൾ ഭയങ്കര പിന്നെ പുരോഗമനപരമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്, കാരണം സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ് മതത്തിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും നമ്മുടെ ന്യൂസ് ചാനലുകളിലാണെങ്കിലും അതല്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലപ്പോഴും ഈ ആളുകൾ ഇങ്ങനെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അവർ ആ വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ അവർ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഫെമിനിസമാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതയാണ് ആവശ്യം. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പിന്നെ മതങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ചില റോളുകൾ കൊടുക്കുന്നു, സ്ത്രീകളെ പൊതുരംഗത്തു നിന്ന് മാറ്റി നിർത്തുന്നു, അതുകൊണ്ട് മതങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നുകൂടി മുന്നോട്ട് വരണം, പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെ പറയുന്ന ആളുകൾ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ എന്താണ് ഫെമിനിസം? നമ്മളൊരു എപ്പിസോഡ് മുമ്പ് ഇൻസൈറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞിരുന്നു. എന്താണ് ഫെമിനിസം, എന്താണ് അതിൻ്റെ ചരിത്രം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതേറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരു 1400 വർഷം മുമ്പ് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തൊരു സ്ഥാനമുണ്ട്, ചില അവകാശങ്ങളുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ പല ആളുകളും ചോദിക്കും, അങ്ങനെ ഇസ്ലാം കൊടുത്തിട്ട് വേണോ സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ കിട്ടാൻ? അവിടെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ, ദൈവികമായിട്ട് പുരുഷനും സ്ത്രീക്കും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പടച്ചവനെ അറിയാം നമുക്ക് എന്ത് അവകാശമാണ് വേണ്ടത്, എന്തിൽ നിന്നാണ് നമ്മൾ വിലക്കേണ്ടത് എന്ന് പടച്ചവനെ അറിയാം. അതുകൊണ്ട് സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുരുഷന്മാർക്കും ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് ചില ലിമിറ്റേഷൻസ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരോട് ഇതേ കാര്യം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ത്രീകളോട് മാത്രം പറയുകയാണെന്ന് ചോദിച്ചാൽ അല്ല, അല്ല. ഇന്ന് നമ്മുടെ സമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രം, നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ 1400 വർഷം മുമ്പേ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാം അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അറേബ്യയിൽ. സ്ത്രീകൾ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ വിമോചിപ്പിച്ചെടുത്ത് അവർക്ക് നമ്മളിന്ന് നിങ്ങൾക്കറിയോ ഈ ഫെമിനിസം വരുന്നതിൻ്റെ ഒന്നാമത്തെ വേവ് പോലും, അതായത് ഫെമിനിസത്തിൻ്റെ ഒരുപാട് വേവുകളുണ്ട്, അതിൽ ആദ്യമായി ഫെമിനിസം വരുന്നത് പോലും അങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വരുന്നത് പോലും സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം, സ്വത്തവകാശം വേണം, സ്ത്രീകൾക്ക് വോട്ടവകാശം വേണം, സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള അവകാശം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫെമിനിസം മുന്നോട്ട് വരുന്നത് കാണാൻ പറ്റും നിങ്ങളെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ. ഈ അവകാശം വേണമെന്ന് അവർ പറയുന്നത് 200 വർഷം മുമ്പാണ്. ഇസ്ലാം 1400 വർഷം മുമ്പേ സ്ത്രീകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ 200 വർഷം മുമ്പുള്ള ഫെമിനിസം വെച്ചിട്ടാണ് 1400 വർഷം മുമ്പ് ഇതേ അവകാശം കൊടുത്ത് മതത്തോട് ഇവർ മല്ലിടാൻ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൽ പാശ്ചാത്യ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഇസ്ലാം ഇല്ലായിരുന്നു. അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. അതിനവർ ഉണ്ടാക്കിയെടുത്ത ഒരാശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ഫെമിനിസം അവർക്ക് ഒരുപാട് മുന്നോട്ട് പോയി, പിന്നെ അത് പിന്നെ സ്ത്രീകൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള പല ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈക്വാലിറ്റി വേണ്ടേ, സമത്വം വേണ്ടേ, സ്ത്രീയും പുരുഷനും എന്താ സമത്വം വേണ്ടേ? അത് എന്താണ്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇൻഫീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ആൾക്കാരും, നിങ്ങൾ കുറച്ച് ആണുങ്ങൾ കൂടിയ ആളുകളും, ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. അങ്ങനെ സമത്വം വേണ്ടേ? എന്തുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വം പറയാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ തരാത്തത് എന്ന് ചോദിക്കുന്ന ഈവൻ വളരെ ഇപ്പോൾ ഒരു നമ്മുടെ ടീനേജ് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന സംശയമാണ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? ഇവിടെയുള്ള ആധുനികരെ എന്നൊക്കെ സ്വയം പറയുന്ന ആളുകൾ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വമൊക്കെ വേണം, അങ്ങനെ സ്ത്രീകൾക്കും പുരുഷനും ഒരേ അവകാശങ്ങൾ വേണം, ഒരേ അധികാരങ്ങൾ വേണം, ഒരേ തരത്തിലുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹദീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നമൻ നിസാ ഷക്കായിക്കുരിജാൽ ഹദീസാണ്. ഈ ഹദീസിൽ എന്താണുള്ളത്? ഇൻഡീഡ് വുമൻ ആർ ദ കൗണ്ടർ പാർട്സ് ഓഫ് മെൻ. അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലെ തന്നെയാണ്, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ തന്നെയാണ്, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ട് പറഞ്ഞൂടെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തിരിച്ച് വേറൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിലുള്ള ആലു ഇമ്രാൻ, സൂറത്ത് ആലു ഇമ്രാനിലെ 3-ാം അധ്യായം 36-ാമത്തെ വചനം നമ്മൾ നോക്കുകയാണെങ്കിൽ, വലൈസ ദക്കറു കൽ ഉൻസ, വലൈസ ദക്കറു കൽ ഉൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരെ പോലെയല്ല. അപ്പോൾ എന്താണ്, ഖുർആനും ഹദീസും കോൺഫ്ലിക്റ്റ് ആയിരിക്കുന്നു, ഇസ്ലാം തകർന്നിരിക്കുന്നു. കാരണം സ്ത്രീകളും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണെന്ന് ഹദീസിൽ കാണുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെയല്ല എന്ന് ഖുർആനിൽ കാണുന്നു. കഴിഞ്ഞു, ഇസ്ലാം തീർന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അതാണ് വിഷയം. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ത്രീകളും പുരുഷനും, സ്ത്രീയായാലും പുരുഷനായാലും അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു പുരുഷനായിട്ടുള്ള ആൾ ലുഹർ നിസ്കരിക്കുന്നു, അവനൊരു 100 കൂലി കിട്ടി, നോക്ക് പടച്ചവൻ്റെ അടുത്ത് നിന്ന് 100 കൂലി കിട്ടി. സ്ത്രീയായിട്ടുള്ള ഒരു പെണ്ണ് അപ്പുറത്ത് നിസ്കരിക്കുന്നു, അവൾക്കൊരു 50 കൂലി, കാരണം അവർ പെണ്ണല്ലേ, പെണ്ണിന് 50 മതി, പുരുഷനൊരു 100 വേണം, പെണ്ണിന് 50 മതി, അങ്ങനെ പടച്ചവൻ തീരുമാനിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ ആ കൂലി എത്ര കൊടുക്കണം എന്നുള്ളത് എന്തിൻ്റെ ബേസിലാണ്? അവിടെ മെറിറ്റിൻ്റെ ബേസിലാണ്, എത്രമാത്രം തക്കവ ഉണ്ട്, ആ ബേസിൽ മാത്രമാണ് അവർ കൂലി കൊടുക്കുക. ഒരേ തക്കവയിൽ രണ്ടുപേരും നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ കൂലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ടുപേർക്കും തുല്യത ഉണ്ട്. അവർ സ്ത്രീയാണ് എന്നുള്ളതുകൊണ്ട് അവർക്കൊരു ബാക്കോട്ടോ, പുരുഷനാണെന്നുള്ളതുകൊണ്ട് മുന്നോട്ടോ, അങ്ങനെ ഒരു പ്രത്യേകിച്ച് പരിഗണനയും കാര്യങ്ങളൊന്നുമില്ല. അഥവാ സ്പിരിച്വൽ ഈക്വാലിറ്റി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് സ്ത്രീ പുരുഷ തുല്യതയുണ്ട്, സ്ത്രീ പുരുഷ ജെൻഡർ ഈക്വാലിറ്റി ഓക്കെയാണ് എന്നാണോ? അല്ല, അങ്ങനെയല്ല. ഇവർ ഈ പറയുന്ന നമ്മുടെ ആധുനികരെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന കുറേ പുരോഗമനവാദികളുണ്ടല്ലോ ബാഗം തൂക്കിയിട്ട്, അവർ പറയുന്ന ഈക്വാലിറ്റി അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഓരോ സമയത്ത് ഒരു ഹവ ഉണ്ടാവും, ആ ഹവയിൽ അവരിങ്ങനെ ചിന്തിക്കും, ആ അപ്പോൾ സ്ത്രീ പുരുഷ തുല്യത വേണം, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, അതൊക്കെ പറയാത്ത ആൾക്കാർ, അത് പറയാത്ത ആൾക്കാരൊക്കെ പിന്നെ പരിഷ്കൃതമല്ലാത്ത 6-ാം നൂറ്റാണ്ടിലുള്ള ആൾക്കാർ എന്ന് അവർക്കങ്ങ് തട്ടിവിട്ടാൽ മതി. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല നമ്മളെ സൃഷ്ടിച്ചത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി, നമ്മളുടെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ജെൻഡറിനെയും, ഈ പറയുന്ന പെണ്ണിനെയും ആണിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഠിച്ചവനറിയാം ഇതങ്ങനെ ഒരു ഈക്വാലിറ്റി അല്ല വേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പുരുഷൻ പിന്നെ സ്ത്രീയെ പോലെ അല്ല അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്പിരിച്വൽ ഈക്വാലിറ്റി ഉണ്ട്, പക്ഷേ എന്തില്ല, ആബ്സൊല്യൂട്ട് ഈക്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ, വളരെ ഏത് വിഷയത്തിലും തുല്യത അല്ലേ, എല്ലാ വിഷയത്തിലും തുല്യത, അങ്ങനെ ഒരു സംഗതി എന്തായാലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാത്തത്? നമ്മൾ ഏത് വിഷയം വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ജെൻഡർ റോളുകൾ അല്ലേ, ഒരു സമൂഹത്തിൽ പുരുഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാം അതിനെങ്ങനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു ഒരു ഒരു ഒരു വീട്, ഒരു കുടുംബം എടുത്തു നോക്കുകയാണെങ്കിൽ, ആ കുടുംബത്തിലേക്ക് സാമ്പത്തികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, സാമ്പത്തികമായിട്ട് അവിടത്തേക്ക് ഏണിങ്സ് കൊണ്ടുവരേണ്ടത് പുരുഷനാണ്. അത് ഇസ്ലാം കർക്കശമായി പറഞ്ഞു, പുരുഷൻ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഇനി ഒരു വീട്ടിൽ ഒരു പുരുഷനുണ്ട്, ഒരു സ്ത്രീയുണ്ട്, ഈ പുരുഷന് 25,000 രൂപ ശമ്പളമുണ്ട്, സ്ത്രീക്ക് 1,00,000 രൂപ ശമ്പളമുണ്ട്, ആരാണ് ആ വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? പുരുഷനാണ്, ഒരു സംശയമില്ല, പുരുഷനാണ്. ഇനി സ്ത്രീക്ക് തോന്നുകയാണ് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ഭർത്താവിനെ സഹായിക്കാം എന്ന് അവൾ സ്വയം വിചാരിച്ച് സഹായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അവൾക്ക് സഹായിക്കാം. പക്ഷേ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരണ കാശ് പോലും പിന്നെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആ ഭർത്താവിന് പറയാനുള്ള അവകാശമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ രീതി, ഇതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടത് പുരുഷൻ തന്നെയാണ്, സാമ്പത്തികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് പുരുഷൻ തന്നെയാണ്. ഇതേപോലെ സ്ത്രീകൾക്കും ഈ പറഞ്ഞതുപോലെ പുരുഷനെ പോലെ തന്നെ പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ പുരുഷന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, സ്ത്രീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അവർക്ക് ഇരുവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ വിഷയത്തിലും ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ളതും, അതായത് നിർബന്ധമായി അവർ ചെയ്യേണ്ട, ഇപ്പോൾ ഫിനാൻഷ്യലി കൊണ്ടുവരണം എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളും ജെൻഡർ റോളുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന, രണ്ടുപേരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അടുക്കള ജോലി എന്ന് പറയുന്നത്, ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചെയ്യേണ്ടത്? ഇസ്ലാമിൽ ആരാ ചെയ്യേണ്ടത്? സ്ത്രീയാണോ? അങ്ങനെ അടുക്കളയിൽ സ്ത്രീ ജോലി ചെയ്യുമ്പോൾ ആരവിടെ സഹായിക്കണം? പുരുഷനവിടെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് അവിടെ സഹായിക്കണം. അഥവാ ഈ പിന്നെ വിവാഹം കഴിച്ച പെൺകുട്ടി പറയാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് പിന്നെ ഒരു ഭൃത്യനെ വേണം, അല്ലെങ്കിൽ ഒരു ഒരു ഒരു സ്റ്റാഫിനെ വേണം, ഒരു വീട്ടിൽ നോക്കി നടത്താൻ ഒരാൾ വേണം എന്ന് ആ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് അതിന് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. പറ്റില്ലെങ്കിൽ അത് അവർ ചർച്ച ചെയ്യണം, ഷൂറ ചെയ്യണം. അപ്പോൾ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ കുടുംബ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട്രിയാർക്കിയലാണ്, ഈ പാട്രിയാർക്കിയായിട്ടുള്ള കുടുംബ സമ്പ്രദായം പോകണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൾച്ചറൽ മിക്സിങ് വന്ന സമൂഹമാണ്, ഒരുപാട് കൾച്ചറുകൾ, ഒരുപാട് ഈ സംസ്കാരങ്ങൾ മിക്സ് ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ. സ്വാഭാവികമായിട്ടും ആ സമൂഹങ്ങളിൽ പലതരത്തിലുള്ള തെറ്റായ ചിന്തകളും തെറ്റായ കീഴ്വഴക്കങ്ങളും കാണാൻ പറ്റും. പക്ഷേ ആ കീഴ്വഴക്കങ്ങളൊക്കെ ഇസ്ലാമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. ആ കീഴ്വഴക്കങ്ങളൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം എന്താണെന്ന് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ ഈ വിഷയം പറയുന്നത് കാണാൻ പറ്റും, വൃത്തിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലിയ സ്വഹാബിമാരുടെ വീട്ടിൽ പലപ്പോഴും അവരുടെ ഭാര്യമാർ അവരെ ശാസിക്കുന്ന കാണാൻ പറ്റും, അവരെ അവരീ പറയുന്ന പിന്നെ അടുക്കള കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശാസിക്കുന്ന കാണാൻ പറ്റും. ഇതൊന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇസ്ലാം. നമ്മുടെ നാട്ടിൽ കുറേ കൾച്ചറൽ മിക്സിങ്ങും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം പലതും സംഭവിച്ചിട്ടുണ്ടാകും. അത് കണ്ടിട്ട് ഇങ്ങനെയാണ് കുടുംബം, അതുകൊണ്ട് കുടുംബമൊന്നും ആവശ്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതല്ല, ഇങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഈ പാട്രിയാർക്കിക്കെതിരെ സമരം ചെയ്യണം, നമുക്ക് ഫെമിനിസം വേണം എന്നൊക്കെ ചില ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, സിമോൺ ഡി ബൂവെ എന്നൊക്കെ പറയുന്ന ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു, ഫെമിനിസത്തിൻ്റെ വലിയ അപ്പോസ്തലന്മാരെന്നൊക്കെ പറഞ്ഞ് ഫെമിനിസത്തിൻ്റെ ബൈബിൾ എന്നൊക്കെ വിളിക്കുന്ന ദ സെക്കൻഡ് സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് അവരുടെ ഒരു 40s എത്തിയ സമയത്ത് അവർ എഴുതുന്നൊരു കാര്യമുണ്ട്, ആസ് ഐ ലുക്ക് ബാക്ക്, ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഫെമിനിസ്റ്റായിട്ടുള്ള ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയ ആളാണ് പറയുന്നത്, ആസ് ഐ ലുക്ക് ബാക്ക് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, വണ്ടറിങ് ഓൺ ദ ക്രെഡിലസ് അഡോളസെൻറ്റ് ദാറ്റ് ഐ വാസ്, ഐ ആം അസ്റ്റോണിഷ്ഡ് വെൻ ഐ റിയലൈസ് ഹൗ തറോലി ഐ ഹാവ് ബിൻ ചീറ്റഡ്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പോൾ എന്ത്, ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനം ഈ വാചകം പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്, അതായത് അവർ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരിലൂടെ വന്ന ഒരാശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ഫെമിനിസം എന്ന് പറയുന്ന ആശയം കാരണം ഞാൻ എങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്, ഞാൻ എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് എന്നെനിക്കിപ്പോൾ മനസ്സിലാകുന്നു. ഞാനിപ്പം 40s ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ഭർത്താവില്ല, എനിക്ക് കുട്ടികളില്ല, അവസാന കാലഘട്ടത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല. ഞാൻ ഒരുപാട് കാലം എൻ്റെ ചോരത്തിളപ്പിൽ വിപ്ലവങ്ങൾ പറഞ്ഞിരുന്നു, ഫെമിനിസത്തിൻ്റെ വിപ്ലവങ്ങൾ പറഞ്ഞു നടന്ന ആളാണ്. ഇപ്പോൾ ആലോചിക്കുമ്പം ഞാൻ എന്നെ തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു, ഞാൻ എന്നെ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരിത് പറയുന്നത് 40s. ഇതേപോലെ ഇത് ഫെമിനിസത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ആൾ മാത്രമല്ല, പല ഫെമിനിസ്റ്റുകളും ഈ രീതിയിൽ 40s കഴിയുന്ന സമയത്ത് അവർക്കൊരു ഇണ വേണം എന്ന് വിചാരിക്കുന്ന സമയത്ത് 40s ഏതിണയാണ് കിട്ടുക, അപ്പോൾ ആ നിലക്ക് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാന തആല നമുക്ക് നൽകിയിട്ടുള്ളൊരു ആശയം മാറ്റിവെച്ചിട്ട് മനുഷ്യനുണ്ടാക്കി വെച്ച ആശയങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധി, പരിമിതമായിട്ടുള്ള ബുദ്ധി, നമ്മൾക്ക് കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, കേൾവിക്ക് പരിമിതിയുണ്ട്, 20 to 20,000 Hz വരെ നമുക്ക് കേൾക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ബുദ്ധിക്കും പരിമിതിയുണ്ട്. ആ ബുദ്ധിയുടെ പരിമിതി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആശയങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അത് സ്വയം എടുത്തണിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ അവസാനം ഖേദിക്കേണ്ടി വരും. ഇത് സിമോൺ ഡി ബൂവെ മാത്രമല്ല, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മറ്റൊരാളുണ്ടായിരുന്നു, ബെറ്റി ഫ്രീഡൻ. അവരവസാന കാലഘട്ടത്തിൽ അവർ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ആ പുസ്തകത്തിൻ്റെ പേര് ദ സെക്കൻഡ് സ്റ്റേജ് എന്നാണ്, ദ സെക്കൻഡ് സ്റ്റേജ്. ഈ പുസ്തകത്തിൽ അവർ ഞാൻ നടത്തിയ ഫെമിനിസം പോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അവർ നടത്തിയ ആ ഫെമിനിസ്റ്റ് പോരാട്ടങ്ങളൊക്കെ അവർ പിന്നെ അവർ അതിനൊക്കെ ഖേദിച്ച് മടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ വേണ്ടി വിപ്ലവകരമായിട്ട് വാദിച്ച ആൾക്കാർ പിന്നീട് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ഏതെങ്കിലും മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ആശയങ്ങൾ, അതായത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആശയങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നതിനപ്പുറം പടച്ചോ നമുക്ക് നൽകിയിട്ടുള്ള യാതൊരു ബുദ്ധിക്കും യുക്തിക്കും ആ പരിമിതികൾക്കൊക്കെ അപ്പുറത്തുള്ള പടച്ചോ നമുക്കൊരു ആശയം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ചിലപ്പം പെട്ടെന്നത് കേൾക്കുമ്പം വാശാൻ തക്രഹു ഷൈഅ വഹുവ ഖൈറുൻ ലക്കും എന്ന് പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അതൊരു ഒരു മോശമാണെന്ന് തോന്നും, അത് അത്ര നല്ലതല്ല എന്നൊക്കെ തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. വാശാൻ തുഹിബു ഷൈഅ വഹുവ ഷറുൻ ലക്കും, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കും, അങ്ങനെ പോയാൽ പോരെ, എന്തിനാ ഇപ്പം ഇങ്ങനെ ചട്ടക്കൂടിലൊക്കെ നിൽക്കേണ്ട ആവശ്യം, ഇങ്ങനെ കുടുംബ സംവിധാനം അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞ് പോകണോ, നമുക്ക് ജീവിച്ച് പോയാൽ പോരെ, നല്ല രീതിയിൽ ജീവിച്ച് പോയാൽ പോരെ എന്നൊക്കെ നമ്മളൊരു പക്ഷെ വിചാരിക്കും, പക്ഷേ അത് യഥാർത്ഥത്തിൽ ബഹുവ ഷെറുള്ളൊക്കെ നിങ്ങൾക്ക് ഷെറായിട്ടായിരിക്കും വരിക. വല്ലാഹു ആലമു അൻതും ലാ തഅലമുൻ, പടച്ചോനറിയാം നിങ്ങൾക്കറിയില്ല. അതായത് പടച്ചോനടുത്താണ് ടോട്ടൽ പിക്ചർ ഉള്ളത്, നമ്മളടുത്ത് ആകെ ഒരൊറ്റ പിക്സൽ മാത്രമേ ഉള്ളൂ. ആ പിക്സലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന നമ്മളുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും അതെപ്പോൾ വേണമെങ്കിലും തകർന്ന് തരിപ്പണമാവാം. അതാണ് ഈ ഫെമിനിസത്തിൻ്റെ ആശയങ്ങൾ, ഇങ്ങനെ ഏതേത് ആശയങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത് ഏതേത് ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അവസാനം അതിൻ്റെ ആളുകളൊക്കെ ഖേദിച്ച് മടങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ്റെ ആശയങ്ങൾ, മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള പരിമിതമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ജീവിതം ഹോമിക്കുന്നതിനപ്പുറം പടച്ചോൻ പറഞ്ഞത് അതേപടി സ്വീകരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ലോജിക്ക് എന്ന് നമുക്കവിടെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഷാല്ലാ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ഇനിയും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. പെണ്ണിനെന്താ തുല്യത വേണ്ടേ, ഇക്വാലിറ്റി ഇൻ ഇസ്ലാം ആൻഡ് ഫെമിനിസം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹിലാൽ സലീം സിപ്പി.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അപ്പോൾ നമുക്കേ ഇനി പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, പെന്നും പേപ്പറൊക്കെ എടുത്ത് എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ട്. KV അവതരിപ്പിക്കുന്ന തിരുമൊഴികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുമൊഴിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം അപ്പോൾ അയിലാ ഹദീസ് റിവായത്ത് ചെയ്ത ആൾ, അയാൾ ആരാണ്, എന്നാ ജനിച്ചത്, അയാളെ ശരിക്കുള്ള പേരെന്താണ്, എന്നെ മകനാണ് എന്നൊക്കെ പറഞ്ഞു ശരിക്ക് അത് വളരെ കൃത്യമാണ്. വെറുതെ പറഞ്ഞു പോവല്ല, നന്നായി പഠിക്കാൻ പറ്റാവുന്ന ഒരു സെഷനാണ്. ഇപ്പൊ നമുക്ക് തിരുമൊഴികളിലേക്ക് പ്രവേശിക്കാം.
6: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
7: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
5: തസ്ബീഹിന്റെ മഹത്വങ്ങളിൽ നിന്ന് എന്ന വിഷയത്തിൽ ഇന്ന് ബഹുമാനായ KV മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു. കേട്ടുവരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അസ്സാമിത് അൻ അബി ദർരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ് ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ് فقال ان احب الكلام الى الله سبحان الله وبحمده. امام مسلم തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്, തിരുമൊഴിയാണ് വായിച്ചത്. മഹാനായ സ്വഹാബി അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ബിൻ അസ്സാമിത് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഈ അബ്ദുല്ലാഹി ബിൻ അസ്സാമിത് റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദര പുത്രനാണ് എന്നതാണ് ചരിത്രം. അബു നദർ അൽ ഖഫാരി അൽ ബസരി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഹിജ്റ 75-നോ 72-നോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം. അബൂദർ റളിയല്ലാഹുവിനെ കുറിച്ച് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഹിജ്റ 31-ലോ 32-ലോ ആണ് മരണപ്പെടുന്നത്. ജുന്ദബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ, അബൂദർ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം. ജുന്ദബ് ബിൻ ജുനാദ ഖഫാർ ഗോത്രക്കാരനാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഏകദൈവാരാധനയിൽ കൃത്യമായി സൂക്ഷ്മത പാലിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്നില്ല, പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തിരുന്നില്ല എന്നൊക്കെ ചരിത്രമാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് ഓടി വരികയും അദ്ദേഹം ദീൻ പഠിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അബൂദർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഏതാണെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? അലാ ഉഖ്ബിറുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം. കുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം അതെന്നെ അറിയിച്ചു തരണം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വചനമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വചനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ മലക്കുകൾക്കും അവന്റെ അടിമകൾക്കും വേണ്ടി തെരഞ്ഞെടുത്ത വചനമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി

0: ചില റിപ്പോർട്ടുകളിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി, ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്നതാണ് കാണാനാവുക. സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്നും ഉണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണല്ലോ. ഉനസ്സിഹുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അവനെ യോജിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ്. കുട്ടുകാർ, ഇണകൾ, മക്കൾ, മറ്റെന്തൊക്കെ കുറവുകൾ അള്ളാഹുവിന് യോജിക്കാത്തതുണ്ടോ അതിൽ നിന്നെല്ലാം റബ്ബ് പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ അവനാണ് എല്ലാ സ്തുതിയും, അവന് മാത്രമാണ് അർഹതയുള്ളത് എന്നതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത്. വബി ഹംദിഹി എന്ന് പറയുമ്പോൾ അവൻ്റെ ഹംദ് കൊണ്ട്, അതായത് അവനെ തിരിച്ചറിയുകയാണ്. തസ്ബീഹ് നടത്താൻ, പരിശുദ്ധപ്പെടുത്താൻ അവൻ മാത്രമാണ് അർഹൻ. അവൻ്റേതാണ് എല്ലാ അനുഗ്രഹങ്ങളും. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകിയ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നതിലൂടെ ഒരടിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ആ വചനം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക. അഹബുൽ കലാം എന്ന രൂപത്തിൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ എന്ന രൂപത്തിൽ മറ്റ് പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് അഹബുൽ കലാമി ഇലല്ലാഹി അർബാ, നാല് വചനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നിങ്ങനെ പറഞ്ഞതും കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക് എന്ന രൂപത്തിലും തസ്ബീഹിന്റെ വചനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, തസ്ബീഹിന്റെ മഹത്വങ്ങളിൽ നിന്ന് ഒന്നാണ് ഇവിടെ നാം മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ചും ഓരോ ദിവസവും 100 പ്രാവശ്യം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച വചനം കൂടിയാണിത്. അതിനുമപ്പുറം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി അവനെ സ്തുതിച്ചുകൊണ്ട് ഒഴിവ് സമയങ്ങളൊക്കെ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വചനങ്ങൾ നാവിൻ തുമ്പിൽ വന്നുകൊണ്ട് ആശയമറിഞ്ഞ്, അർത്ഥമറിഞ്ഞ് അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അത് നമ്മുടെ മീസാൻ നിറക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനൊക്കെ പര്യാപ്തമാണ്. ഒപ്പം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും സാധ്യതയുള്ളതാണ് ഈ വചനങ്ങൾ എന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ, കെ വി മുഹമ്മദ് അലി മൗലവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച തിരുമൊഴികൾ, അത് വലിയ പുണ്യം കിട്ടുന്ന ഒരു ചെറിയ വാക്കുകളെക്കുറിച്ചാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: വഞ്ചനയാണി ദുനിയാവ്.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്, വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ,

0: അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു അൽ മുഅ്മിനൂൻ 23-25 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ വചനങ്ങളിലൂടെയാണ് നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിജയിച്ച സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞ ശേഷം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളാണ് പിന്നീട് സൂചിപ്പിച്ചത്. അതിനുശേഷം ആകാശങ്ങളുടെ, അതേപോലെ തന്നെ സൃഷ്ടികളുടെ, ജന്തുജാലങ്ങളുടെ ഒക്കെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തുടർന്ന് പറഞ്ഞു. മനുഷ്യന് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ട മൃഗങ്ങളിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും അല്ലാഹു സൂചിപ്പിച്ചു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്. അല്ലാഹുവിൻ്റെ തൗഹീദാണ്, അല്ലാഹുവിൻ്റെ വഹദാനിയത്താണ് നമുക്കതിലൂടെ ബോധ്യപ്പെടുന്നത്. ഇതെല്ലാം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? ഈ ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബല്ലാതെ മറ്റാർക്കാണ് ചെയ്യാൻ കഴിയുക എന്ന ഒരു ചോദ്യവും ചിന്തയും ആണ് വായനക്കാരൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ വെച്ചു കൊടുക്കുന്നത്. അതിലൂടെ അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ, ഏകത്വത്തിന് നമുക്ക് ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വഹദാനിയത്ത്, അവൻ്റെ തൗഹീദിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയ ശേഷം അല്ലാഹു പിന്നീട് പറയുന്നത് ചരിത്രത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വചനം കാണാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വഹദാനിയത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെ തുടർന്ന് അല്ലാഹു ചരിത്രത്തിലെ ഒരു സംഭവം കൊണ്ടുവരുന്നത് പതിവാണ് എന്നാണ്. ഖുർആനിൽ മിക്ക സ്ഥലങ്ങളിലും ഈയൊരു അല്ലാഹുവിൻ്റെ സുന്നത്ത് കാണാൻ സാധ്യമാകുമെന്ന് അല്ലാമ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പഠിപ്പിക്കുന്നു. അപ്രകാരം അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ, കഴിവിനെ സൂചിപ്പിച്ച ശേഷം അല്ലാഹു ഇവിടെയും ചരിത്രമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരുന്നത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതും പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ 22-ാമത്തെ വചനമായി പഠിപ്പിച്ചത് വഅലീഹ വഅലൽ ഫുൽകി തുഹ്മലൂൻ, ഒട്ടകത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ കാലികളുടെ പുറത്തും അതേപോലെ തന്നെ കപ്പലിലും അവർ വഹിപ്പിക്കപ്പെടുന്നു എന്ന്. കപ്പലിനെക്കുറിച്ച് അല്ലാഹു സൂചിപ്പിച്ച ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സൂചിപ്പിക്കുന്നത്. അപ്പോൾ കപ്പലും തൊട്ട് മുമ്പത്തെ ആയത്തും ഇനി വരുന്ന ആയത്തും തമ്മിലുള്ള ബന്ധം അവിടെയാണ് എന്നും അല്ലാമ റാസി പഠിപ്പിക്കുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ലോകത്താദ്യമായി കപ്പലുണ്ടാക്കിയ വ്യക്തി. അപ്പോൾ കപ്പലും നൂഹ് നബിയുടെ ചരിത്രവും തമ്മിൽ, അല്ലാഹു കപ്പലിനെക്കുറിച്ച് ദൃഷ്ടാന്തം പറഞ്ഞതും പിന്നീട് നൂഹ് നബിയുടെ ചരിത്രം കൊണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഈ വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. അപ്പോൾ ഇൻഷാ അള്ളാ 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. 23, 24, 25 വചനങ്ങൾ. ഈ വചനങ്ങളിൽ നേരത്തെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ തജ്വീദിന്റെ നിയമങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. വലഖദ് എന്ന സ്ഥലത്തൊക്കെ കൽക്കലയുടെ നിയമങ്ങളാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ മിൻ ഇലാഹിൻ എന്നിടത്ത്, സമാനമായ സ്ഥലങ്ങളിലൊക്കെ ഇളഹാറിൻ്റെ നിയമങ്ങൾ അഥവാ സുക്കൂനുൽ നൂനിന് ശേഷം ഹറൂഫുൽ ഹൽഖ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ അവിടെ ഇൽഹാർ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണമെന്ന നിയമമാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ച മദ്ദുൻ മുത്തസിൽ, ഒരേ വാചകത്തിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാൽ ചൊല്ലുന്ന വലൌശാ മലായിക്ക, അവിടെയൊക്കെ ഇന എന്നിടത്തൊക്കെ ആ മദ്ദുൻ മുത്തസിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ 24-ാമത്തെ വചനത്തിൽ അവിടെ മാ ഹാദ എന്നതൊരു പദമാണ്, ഇല്ല എന്നത് മറ്റൊരു വാക്കാണ്. നമ്മൾ പറഞ്ഞു മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അവിടെ ദീർഘിപ്പിക്കണം. അത് നേരത്തെ നമ്മൾ പഠിച്ച മദ്ദുൽ മുത്തസിൽ ഒറ്റ വാക്കിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാലുള്ള നിയമമാണ് പറഞ്ഞത്. ഇവിടെ മാ ഹാദ എന്നത് ഒരു വാക്കാണ്, അഥവാ മദ്ദക്ഷരം ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമാണ്, ഇല്ല ഹംസ അടുത്ത വാക്കിലെ ആദ്യത്തെ അക്ഷരവുമാണ്. അങ്ങനെ രണ്ട് അക്ഷരങ്ങളിൽ രണ്ട് വാക്കുകളിലായിക്കൊണ്ട് മദ്ദക്ഷരവും ഹംസയും വന്നാൽ ഇത് വേർപെട്ട് കഴിഞ്ഞു, എന്നാൽ അവിടെ നീട്ട അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്ദിനെ മദ്ദുൻ മുൻഫസിൽ എന്നാണ്. നേരത്തെ നമ്മൾ മദ്ദുൻ മുത്തസിൽ ചേർന്ന് വരുന്ന മദ് എന്ന് പറഞ്ഞു, ഇവിടെ മദ്ദുൻ മുൻഫസിൽ വേർപെട്ട് നിൽക്കുന്ന മദ് എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. മദ്ദുൻ മുത്തസിൽ നമ്മൾ പറഞ്ഞു അനിവാര്യമായും 5-ോ 7-ോ ഒക്കെ, 5 മുതൽ 7 വരെയൊക്കെ നമ്മൾ നീട്ടി ഓതണമെന്ന്. എന്നാൽ ഇവിടെ നമുക്ക് 2 മാത്രം ഓതിയാലും ശരിയാകും. അതേപോലെ തന്നെ ദീർഘമായി 6 മാത്ര രൂപത്തിൽ നീട്ടി ഓതിയാലും ശരിയാകും. ഒന്നുകിൽ മാ ഹാദ ഇല്ല എന്ന് നമുക്ക് ഓതാം, അല്ലെങ്കിൽ മാ ഹാദ ഇല്ല ബശർ എന്നും നമുക്ക് ഓതൽ അനുവദനീയമാണ്. അപ്പോൾ ആ നിയമമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേറെയും നിയമങ്ങളുണ്ട്, ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഒരു ദിവസം ഒരു നിയമം എന്ന രൂപത്തിൽ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ പറയുന്നത്? വലഖദ് നേരത്തെ ആവർത്തിച്ച് വന്ന പദമാണ്. അതിൻ്റെ അർത്ഥം വലഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്നാണ് അർത്ഥം. ലഖദ് അർസൽനാ, അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നർത്ഥം. അർസൽനാ എന്ന് പറഞ്ഞാൽ നാം അയച്ചു എന്നാണ് അർത്ഥം. അർസൽനാ നാം അയച്ചു. ആരെ? നൂഹൻ, നൂഹിനെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം അയച്ചു. ഇല ഖൗമിഹി, ഖൗമെന്ന് പറഞ്ഞാൽ സമൂഹം, സമുദായം എന്നൊക്കെയാണ് അർത്ഥം. ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ സമൂഹം എന്നാണ്. ഇവിടെ നൂഹ് നബി ആകുമ്പോൾ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് നമ്മൾ അർത്ഥം വെക്കണം ബഹുമാന പുരസരം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവനെ എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ നാം അദ്ദേഹത്തിൻ്റെ ഖൗമിലേക്ക് പറഞ്ഞയച്ചു. ഫ ഖാല, ഫ എന്നിട്ട് ഖാല അദ്ദേഹം പറഞ്ഞു, അഥവാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗം എൻ്റെ സമൂഹമേ. യാ എന്നത് അടുത്തോ അകലെയോ ഒക്കെ ഉള്ള ആളെ നീട്ടി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഹർഫ് നിദ എന്നാണ്, നിദ എന്ന് പറഞ്ഞാൽ വിളിക്കലാണ്. ആ നിദാവിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് യാ. യാ അബ്ദുള്ള, യാ ഫാത്തിമ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഏ ഫാത്തിമ, ഏ അബ്ദുള്ള എന്ന്. അദ്ദേഹം ഇവിടെ ഏ സമൂഹമേ, യാ ഖൗം, ഏ സമൂഹമേ, ഖൗമീ എന്നാണ് അവിടെ യാ നഷ്ടപ്പെട്ടതാണ് പാരായണത്തിൻ്റെ ഭാഷാ നയം അനുസരിച്ചു കൊണ്ട്. അപ്പോൾ യാ ഖൗമി, അല്ലയോ എൻ്റെ സമൂഹമേ, ഉഅബ്ദുല്ലാഹ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാ ഖൗം എന്ന് നിർത്തിയിട്ട് പിന്നെ ഓതുകയാണെങ്കിൽ ഉഅബ്ദു എന്നാണ് ഓതേണ്ടത്, ബാഇന ലമ്മാണ്. എന്നാൽ ചേർത്തി ഓതുകയാണെങ്കിൽ യാ ഖൗമി ഉഅബ്ദുല്ലാഹ്, മീമിൻ്റെ ഹർക്കത്തിലേക്ക് ചേർത്തിയാണ് നമ്മൾ ഓതേണ്ടത്. അദ്ദേഹം പറഞ്ഞതെന്താണ്? ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കുക അല്ലാ അല്ലാഹുവിനെ. മാലക്കും, നിങ്ങൾക്കില്ല. മിൻ ഇലാഹിൻ, ഇലാഹ് ആരാധ്യൻ, ഗൈറുഹു അവനല്ലാതെ. അപ്പോൾ വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാൽ യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞാൽ നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയും ചെയ്തു, എൻ്റെ സമൂഹമേ നിങ്ങൾക്ക് അവനല്ലാതെ അല്ല, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്ന്. അഫലാ തത്തഖൂൻ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, തഖ്വ പാലിക്കുന്നില്ലേ. അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ വിളിച്ചതും അദ്ദേഹം പറഞ്ഞതുമായ ആവശ്യവുമാണ് ആ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഖൗം അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ് അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നത്. ഫഖാൽ, അപ്പോൾ പറഞ്ഞു, അൽ മല, മലയെന്ന് പറഞ്ഞാൽ പ്രമാണിമാർ എന്നർത്ഥം, അഥവാ ഉന്നത കുലത്തിലുള്ള അധികാരമുള്ള സോപാനങ്ങളിൽ കഴിയുന്ന ആളുകൾക്കാണ്, ഉന്നതിയിലുള്ള ആളുകൾക്കാണ് പ്രമാണിമാർ, പ്രധാനികൾ എന്നൊക്കെ മല എന്നതിൻ്റെ അർത്ഥം. എങ്ങനെയുള്ള മലകൾ, എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറു, നിഷേധികളായ, സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ കൗമിൽപ്പെട്ട, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട നിഷേധികളായ പ്രമാണികൾ പ്രതികരിച്ച രൂപമാണ് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? മാ ഹാദ, ഇതല്ല. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, മാ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. മാ ഹാദ, ഇതല്ല. ഇല്ലാ ബഷറുൻ, ബഷറല്ലാതെ, ബഷറെന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇല്ലാ ബഷർ, മനുഷ്യനല്ലാതെ. മാ ഹാദ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യനല്ലാതെ മറ്റാരുമില്ല, അഥവാ ഇതൊരു മനുഷ്യൻ മാത്രമാകുന്നു. രണ്ട് നെഗറ്റീവുകൾ ചേർക്കുന്ന രൂപത്തിലൊരു വാചകം വന്നാൽ അത് മാത്രം എന്ന അർത്ഥമാണ് കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ, ഇലാഹില്ല, ആരാധ്യനില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആരാധ്യനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. മാ ഹാദ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ മാത്രമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ മാ ഹാദ ഇല്ലാ ബഷർ, ഇത് മനുഷ്യനല്ലാതെ മറ്റാരുമില്ല. എങ്ങനെയുള്ള മനുഷ്യൻ, എങ്ങനെയുള്ള ബഷർ? മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള, മിസൽ എന്ന് പറഞ്ഞാൽ പോലെ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ലാതെ മറ്റാരുമില്ല ഇത്. യുരീദു, ആ മനുഷ്യൻ, അവൻ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നു, അയ്യ തഫദ്ദല അലൈക്കും, നിങ്ങൾക്ക് മേൽ ഫളൽ ഉണ്ടാകുവാൻ. ഫളൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത, നിങ്ങൾക്ക് മേൽ ശ്രേഷ്ഠനാകാൻ വേണ്ടിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വലൗ ഷാ അല്ലാ, വലൗ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, അങ്ങനെ ആയാൽ എന്നൊക്കെ അർത്ഥമാണ്. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ഉദ്ദേശിച്ചു അല്ലാ. വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ല അൻസല, അവൻ അയക്കുക തന്നെ ചെയ്യും, മലായിക്കത്തൻ, മലക്കിൻ്റെ ജമ്മാണ് മലായിക്കത്ത്, അവൻ മലക്കുകളെ അയക്കുക തന്നെ ചെയ്യും. എങ്ങനെയുള്ളത്? മാസ്, അദ്ദേഹം അവൻ അയക്കുക തന്നെ ചെയ്യും, അഥവാ ഈ നൂഹ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നൂഹ്, അവൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാകാൻ വേണ്ടി, വലിയവനാകാൻ വേണ്ടി അവൻ സ്വമേധയാ പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പ്രമാണിമാർ സാധാരണക്കാർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ വഴിപഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ കാരണം എന്താണ്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ശ്രേഷ്ഠനാകാൻ വേണ്ടി ഇവിടെ ചില ജൽപ്പനങ്ങൾ നടത്തുക എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാ സമിഅന ബിഹാദ ഫിയാബൈൻ ലൗലിൻ, മാ സമിഅന, നമ്മൾ കേട്ടിട്ടില്ല, ബിഹാദ, ഇപ്രകാരമുള്ള ഒരു കാര്യം, ഫി ആബൈന, ഞങ്ങളുടെ അബിൻ്റെ ജമ്മാണ് ആബ, ഞങ്ങളുടെ പിതാക്കളിൽ നിന്ന്, ഞങ്ങളുടെ മുൻകാലഘട്ടത്തിലെ ഞങ്ങളുടെ പിതാക്കളിൽ നിന്നും, അവരുടെ പിതാക്കളിൽ നിന്നും, പ്രപിതാക്കളിൽ നിന്നും, അൽ ഔവലീൻ, ആദ്യ കാലഘട്ടത്തിലുള്ള, അല്ലെങ്കിൽ മുമ്പേ കടന്നുപോയ പൂർവികരായ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും, ഇവൻ ഈ പറയുന്ന, അഥവാ നൂഹ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു കേട്ട പരിചയമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് വീണ്ടും അവർ പറഞ്ഞു, ഇന്നുഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന, ഇന്നുഹുവ, നിശ്ചയമായും അവനല്ല, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനല്ലാതെയല്ല, ബിഹി, അവനെ ബാധിച്ചിരിക്കുന്നു, ജിന്നതുൻ, അവൻ ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു, ഫതറബ്ബസൂ, അതിനാൽ നിങ്ങൾ കരുതിയിരിക്കുക, ബിഹി, അവനെ, ഹത്താഹീൻ, കുറച്ച് കാലം നിങ്ങൾ കരുതിയിരിക്കുക, നിശ്ചയമായി ഇവനീ പറയുന്നത് അവൻ്റെ ഭ്രാന്ത് നിമിത്തം മാത്രമാണ്, അതുകൊണ്ട് ഇവൻ്റെ ഭ്രാന്തിൻ്റെ ഒരു വ്യക്തത വരാനും വേണ്ടി നിങ്ങൾ കുറച്ച് കാത്തിരിക്കൂ എന്ന് അദ്ദേഹത്തെ ഭ്രാന്തനായിക്കൊണ്ട് ചിത്രീകരിച്ച് ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ശ്രദ്ധ തിരിക്കുവാൻ, അദ്ദേഹം ജനങ്ങളെ വഴിപഴപ്പിക്കുവാനും വേണ്ടി പ്രമാണികൾ പരിശ്രമിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയച്ച ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാ സമിഅന ബിഹാദ ഫി ആബാഇനൽ അവ്വലീൻ, ഞങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് കേട്ടിച്ചില്ല എന്ന് പറഞ്ഞ അവർക്ക് പരിചയമില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെയുള്ള വർത്തമാനം അവർക്ക് പരിചയമില്ല. ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു വിലക്കിയ കനി കഴിച്ചത് കൊണ്ട് തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാം, പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുമൊക്കെയായി സന്താന പരമ്പരകളുണ്ടായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം അള്ളാഹുവിനെ മാത്രമാണ് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചത്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധന അദ്ദേഹത്തിന് പരിചയമില്ല. കാരണം അള്ളാഹു ഉണ്ടാക്കിയ മനുഷ്യനാണ്, സൃഷ്ടിച്ച മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളും അള്ളാഹു പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമായ ഇസ്ലാമിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള 10 തലമുറകൾ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കഴിഞ്ഞുള്ള 10 തലമുറകൾ ശുദ്ധ തൗഹീദിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 10-ാമത്തെ തലമുറയാണ് അവരിലേക്കാണ് ശിർക്ക് കടന്നു വന്നത്. പിശാജ് ആദ്യം അവരിലെ മാന്യന്മാരായ നല്ലവരായിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ വദ്ദ്, സുവാ, യഊഖ്, യഊസ്, നസർ പോലെയുള്ള അവരുടെ മുൻഗാമികളായ സജ്ജനങ്ങളെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടുശേഷമുള്ള ആളുകളുടെ വന്നുകൊണ്ട് നിങ്ങളുടെ മുൻഗാമികളെ ഇനി ബാക്കി വരുന്ന ആൾക്ക് പരിചയമുണ്ടാവുകയില്ല, അതുകൊണ്ട് നിങ്ങൾ അവരുടെ രൂപം വരച്ച് വെക്കണം, അവരുടെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ് അവരെ വശംവദനാക്കുകയും അവർ നല്ലതാണെന്ന് കരുതിക്കൊണ്ട് അവർ പ്രതിമ ഉണ്ടാക്കി രൂപമുണ്ടാക്കി വെക്കുകയും അതിനുശേഷം അടുത്ത തലമുറയിൽ വരുന്നവർ ഈ പ്രതിമ ആരുടേതാണെന്ന് അവർക്കറിയാതെ വന്നപ്പോൾ പിശാജ് വീണ്ടും അവരിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ അവരുടെ ഒന്നും പ്രതിമകളും ചിത്രങ്ങളും കാണാനില്ല. അപ്പോൾ ഇവർ മഹാന്മാരാണ്, ആരാധനമാരാണെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുകയും അങ്ങനെ അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഈ മഹാന്മാരിലേക്ക് തിരിയുന്ന ശിർക്ക് ആദ്യമായി വരുന്നത് 10 തലമുറകൾക്ക് ശേഷമാണ്. ആ ശിർക്ക് കടന്നു വന്ന സമൂഹത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി റിസാലത്തുമായി കൊണ്ട് പറഞ്ഞയച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അതിനു മുമ്പ് കടന്നുപോയി ആദം, ഇദ്രീസ് പോലെയുള്ള പ്രവാചകന്മാരൊന്നും റസൂലുമാരായിരുന്നില്ല, അവരൊക്കെ നബിമാരാണ്. നബിമാരും റസൂലും തമ്മിലെ വ്യത്യാസം എന്താണ്? നബിമാരെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ശരീഅത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയുക്തരാക്കപ്പെട്ടവരാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ നിലവിലെ ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ ശരീഅത്ത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന റിസാലത്ത് പ്രബോധന ദൗത്യമേൽപ്പിക്കപ്പെട്ട ആളുകളാണ് റസൂലുമാർ. അങ്ങനെ ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ പ്രവാചകൻ ശിർക്ക് ചെയ്ത ഈ സമൂഹത്തെ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ശിർക്കാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുന്ന സൂറത്ത് നൂഹിൻ്റെ ആദ്യ വചനങ്ങളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഈ പ്രബോധന ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസീദുകും ഇല്ലാ ഫിറാറ. അള്ളാഹുവേ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ അവരെ വിളിച്ചു, എന്നാൽ അവർ ഓടി ഒളിക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അവരെ ഒറ്റക്ക്, അവരെ സംഘമായിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട്, പരസ്യമായിക്കൊണ്ട് ഒക്കെ ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കാതെ ചെവിയടച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവർ ഓടി ഒളിക്കുകയായിരുന്നു എന്ന രൂപത്തിലൊക്കെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, ഇന്നഹു ഇല്ലാ റജുലും ബിഹി ജിന്ന, ഇത് വെറും ഭ്രാന്തന് മാത്രമാണ്, നിങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന രൂപത്തിലെ പരിഹാസവാചകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതും ഇതല്ലാത്തതുമായ പരിഹാസങ്ങൾ ധാരാളം അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ, അഥവാ ഹൃദയം ധൈര്യം കൊടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമത്തെ പ്രവാചകനെ നൂഹ് നബി എണ്ണിയിട്ടുള്ളത്. 950 വർഷമാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. ആ 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തിന് വളരെ വിരലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ദൗത്യത്തിന്റെ ഉത്തരമായി കൊണ്ട് കിട്ടിയത്. സ്വന്തം മകനെപ്പോലും അദ്ദേഹത്തിന് ഈ ദൗത്യത്തിൻ്റെ കൂടെ കിട്ടാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുന്നത്. ആദ്യം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ കൗമിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 23-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. അവരോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ, നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്, നിങ്ങൾക്ക് അവനല്ലാത്ത മറ്റൊരാരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പ്രമാണിമാരായ ആളുകൾ അദ്ദേഹത്തെ എതിർത്ത് അവർ പറഞ്ഞ ന്യായങ്ങൾ എന്തായിരുന്നു? എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും പറഞ്ഞ ന്യായമാണ് ആദ്യം മുതൽ ആളുകൾ പറഞ്ഞത്, ഈ മനുഷ്യൻ ഇന്നഹുവ ഇല്ലാ ബശറുൻ, ഇമാഹാദ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ് ഇവൻ. അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദൗത്യം കൃത്യമായി പഠിപ്പിക്കണമായിരുന്നെങ്കിൽ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കുമായിരുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹു മലക്കിനെ പറഞ്ഞേക്കുമായിരുന്നു, പക്ഷേ ഇത് മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ട് ഇവനെ കേൾക്കേണ്ടതില്ല, ഇവന് ഭ്രാന്ത് കൊണ്ട് ഇവന് വിളിച്ചു പറയുന്നതാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് അവർ നടത്തിയത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും ഇതേ വർത്തമാനമാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു നൂഹ് നബിയുടെ ചരിത്രം ആരംഭിക്കുകയാണ്. തുടർന്നുള്ള വചനങ്ങളിലും അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാം. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ മുഅ്മിനൂനിലെ 23 മുതൽ 25 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വബഅദ്. അറബി ഭാഷയിൽ രിശ്വ എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് അർഹമല്ലാത്ത ആനുകൂല്യം ലഭിക്കാനോ ഒരു കാര്യത്തിൽ അന്യായമായി സ്വാധീനം ചെലുത്താനോ പണം അല്ലെങ്കിൽ സമ്മാനം പോലുള്ള നൽകുന്നതിനാണ് രിശ്വ, കൈക്കൂലി എന്ന് പറയുന്നത്. ഇസ്ലാം കൈക്കൂലിയെ ശക്തമായി നിരോധിച്ചിട്ടുണ്ട്. വൻ പാപങ്ങളിലാണ് അത് ഉൾപ്പെടുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാത്ത് കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ പരസ്പരം അന്യായമായി സ്വത്തുക്കൾ തിന്നരുത്. ജനങ്ങളുടെ സ്വത്തിൽ നിന്നും ഒരു ഭാഗം അറിഞ്ഞുകൊണ്ട് പാപകരമായി തിന്നുന്നതിനായി നിങ്ങളതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ ഗുരുതരമായ പാപത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലർറാഷി വൽ മുർതഷി, അള്ളാഹുവിൻ്റെ ശാപകോപങ്ങളുണ്ടായിരിക്കും കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനുമെന്നാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറാഷി വൽ മുർതഷി ഫിൽ ഹുക്കും, കോടതിയിൽ വിധിന്യായം തേടുന്ന വേളയിൽ കൈക്കൂലി കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൈക്കൂലി ഒരു സാധാരണ തെറ്റ് മാത്രമല്ല, അള്ളാഹു നിരോധിച്ച വലിയൊരു പാപമാണ്. വ്യക്തിയെ മാത്രമല്ല, അത് സമൂഹത്തെ പോലും ബാധിക്കുന്നു എന്നാണ്. ഒന്നാമതായി, നീതി എന്നൊന്ന് ഇല്ലാതെയായിത്തീരുന്നു. യോഗ്യതയുള്ള ഒരാൾക്ക് ലഭിക്കേണ്ട സ്ഥാനം പണം നൽകുന്ന മറ്റൊരാൾ സ്വന്തമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അർഹതയുള്ളവൻ്റെ അവകാശം നഷ്ടപ്പെടുകയാണ്, അനർഹരായ ഒരു വ്യക്തി മുന്നിലെത്തുകയുമാണ്. രണ്ടാമത്, അഴിമതി സമൂഹത്തിൽ വ്യാപിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയാൽ മറ്റുള്ളവരും അതിനെ സാധാരണ കാര്യമായി കാണാൻ തുടങ്ങും. പിന്നീട് കൈക്കൂലി ഒരു വ്യക്തിയുടെ തെറ്റല്ലാതെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിത്തീരും. മൂന്നാമതായി, പാവപ്പെട്ടവരെയാണ് ഇത് കൂടുതൽ അതിൻ്റെ ദുരിതം പേറേണ്ടി വരിക. കാരണം പണം കൊടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് സ്വന്തം അവകാശം പോലും ലഭിക്കാതെ പോകും. അതുകൊണ്ട് കൈക്കൂലി സമൂഹത്തിലെ സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നു. നാലാമതായി, ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ജനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളെയും ഉദ്യോഗസ്ഥരെയും വിശ്വസിക്കാതെയാവുമ്പോൾ സമൂഹത്തിൻ്റെ അടിത്തറ തന്നെ ദുർബലമായി പോകുന്നു. അഞ്ചാമതായി, രാജ്യത്തിൻ്റെ സമ്പത്തും വികസനവും ബാധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പൊതുപദ്ധതികളിൽ അഴിമതി ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്യപ്പെടാം. റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തുടങ്ങിയ പൊതുസേവനങ്ങളുടെ ഗുണനിലവാരത്തെയും അത് സാരമായി ബാധിക്കും. ഒരു സംഭവം വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൽ തുബിയ എന്ന വ്യക്തിയെ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അദ്ദേഹം സക്കാത്ത് ശേഖരിച്ച് മടങ്ങി വന്നപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ, ഇതാ സക്കാത്താണ്, ഇത് എനിക്ക് ജനങ്ങൾ സമ്മാനമായി ലഭിച്ചതാണ് എന്ന്. ഉടനെ പ്രവാചകൻ പറഞ്ഞത്, ഫഹല്ലാ ജലസ ഫീ ബൈതി അബീഹി വ ഉമ്മി, അവൻ അവൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വീട്ടിൽ ഇരിക്കുകയാണ് എങ്കിൽ അവൻ ഇത്തരമൊരു സമ്മാനം ലഭിക്കുമോ എന്നാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പാഠം, ഒരു വ്യക്തിക്ക് തൻ്റെ ഔദ്യോഗിക സ്ഥാനമല്ലായിരുന്നെങ്കിൽ ലഭിക്കാത്തൊരു സമ്മാനം ആ സ്ഥാനത്തിൻ്റെ പേരിൽ ലഭിക്കുന്നുവെങ്കിൽ അത് സാധാരണ സമ്മാനമായി കാണാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മഹാപാപം സമൂഹത്തെ മൊത്തത്തിൽ, രാജ്യത്തെ മൊത്തത്തിൽ ഗ്രസിക്കുന്ന ഒരു തെറ്റായതുകൊണ്ട് ഞാൻ ചെറിയ ഒരു കൈക്കൂലി കൊടുത്ത് എൻ്റെ കാര്യം നടപ്പിലാക്കും എന്ന് പറയാതെ ഒരിക്കലും സമൂഹത്തിൻ്റെ നാശത്തിൻ്റെ ഉത്തരവാദികളാകാൻ നമ്മൾ പാടില്ല. കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ലാത്തതുപോലെ തന്നെ. അതുകൊണ്ട് നാം ഉറച്ചു പറയുക, നീതി സമൂഹത്തിൽ നിലനിൽക്കട്ടെ, സത്യസന്ധത വളരട്ടെ, അഴിമതി അവസാനിക്കട്ടെ, നീതി പുലരട്ടെ, ഞാൻ കൈക്കൂലി കൊടുക്കുകയില്ല, വാങ്ങുകയില്ല എന്ന് അത്തരം ഒരു ദൃഢവിശ്വാസവുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
5: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ വഴികാട്ടി. റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ, ഒപ്പം അനസ് ഫസ്ലുദ്ദീൻ എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വഴികാട്ടിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന അറിവുകൾ വഴികാട്ടിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. എന്താണ് റിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ പല ടേംസിനെ കുറിച്ചൊക്കെ നമ്മൾ അനസ് സാറ് ഇവിടെ നമ്മോട് സംസാരിച്ചു. ഇനി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, റേഡിയോ സംവിധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പം നമുക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞോളന്നില്ല. എങ്കിലും മാക്സിമം ഈ ഒരു സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കറിയാവുന്ന, നമുക്ക് നമ്മൾ അറിയേണ്ട ഏതാനും കാര്യങ്ങളാണ് നമ്മളിന്ന് അനസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ഇൻഷാല്ലാ. ഇനി ഇതിലപ്പുറം ഈ വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. അത് സമയത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും അനുസരിച്ച് നമ്മൾ അദ്ദേഹത്തിൽ നിന്നും അതിൻ്റെ മറുപടി നമുക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെയും ബഹുമാനായ അനസ് വെമ്പായത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ.
2: തീർച്ചയായും.
1: ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ലാ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്.
2: ഓക്കെ, അപ്പോൾ ഈ സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ആദ്യം ചില അടിസ്ഥാന ടെർമിനോളജികൾ, റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന ടെർമിനോളജികളൊന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായി ഇതിൽ ഉദ്ദേശിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റ് എന്താണ് എന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് ഒന്ന് ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതായിരുന്നു.
2: പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഒരു ഭൂമിയും അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് മാൻമെയ്ഡായിട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, അതിനെയാണ് റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ റിയൽ എസ്റ്റേറ്റ് ഈ അസറ്റ് പ്രധാനമായും രണ്ട് രീതിയിൽ, ഒന്ന് ലാൻഡ്, പിന്നെ ബിൽഡിങ്സ്, അതാണ്. ഇപ്പോൾ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തരംതിരിവ് ഏത് രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അവിടുത്തെ നിയമവ്യവസ്ഥ, പിന്നെ അല്ലെങ്കിൽ അവിടെ ആ നിയമവ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിയമവ്യവസ്ഥ. ഇപ്പോൾ ഒരു പ്രധാന ഒരു മെയിൻ റോഡ് സൈഡിൽ, ഹൈവേ സൈഡിൽ ഇപ്പോൾ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലാൻഡ് യൂസ് ഉണ്ടാവും, ലാൻഡ് സോണിംഗ് പെർമിറ്റ് എന്ന് പറയും. അവിടെ ഒരിക്കലും നമുക്കൊരു വീട് കെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ കൊണ്ടുപോയി നമുക്കൊരു വലിയ ടവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് റെസിഡൻഷ്യൽ ഏരിയ, റെസിഡൻഷ്യൽ ലാൻഡ്, കൊമേഴ്ഷ്യൽ ലാൻഡ് എന്ന രീതിയിൽ തരംതിരിവ് വരും ലാൻഡിൽ തന്നെ. പിന്നെ കാർഷിക ലാൻഡ്, ഇപ്പോൾ നമുക്ക് എവിടെ എടുത്തു കഴിഞ്ഞാലും കാർഷിക, പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ ലാൻഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ലാൻഡ് സോണിംഗ്, ഒരു നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട്, ഒരു മാസ്റ്റർ പ്ലാൻ, അർബൻ പ്ലാനിംഗ് അനുസരിച്ചിട്ട് അത് തരംതിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ലാൻഡിൻ്റെ വിവിധ വശങ്ങൾ. പിന്നെയുള്ളത് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ പ്രധാനമായും തരംതിരിവ് അതിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ